ആകാശവാണി കണ്ണൂർ. പ്രിയ ശ്രോതാക്കളെ നമസ്കാരം. ഇന്ന് ശകവർഷം 1948 ജ്യേഷ്ഠം 17, കൊല്ലവർഷം 1201 എടവം 24, 2026 ജൂൺ 7 തീയതി ഞായറാഴ്ച. FM ബാൻഡിൽ 101.5 MHz ഞങ്ങളുടെ പ്രഭാത പ്രക്ഷേപണം ആരംഭിക്കുന്നു. ഇപ്പോൾ സമയം 5 മണി കഴിഞ്ഞ് 53 മിനിറ്റും 50 സെക്കൻഡും.

0: ആകാശവാണി കണ്ണൂർ. എല്ലാ ശ്രോതാക്കൾക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു.
1: സുഭാഷിതം തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് ഗോമതി ആലക്കാടൻ.
2: സൗഹൃദങ്ങൾ പലപ്പോഴും വിലപ്പെട്ടതാണ്.

0: ഒരുപക്ഷെ അത് വിവരിക്കുവാൻ വാക്കുകൾ പോരാതെ വരും. നമ്മുടെ ചിന്തകൾക്കൊപ്പം മുന്നോട്ട് നയിക്കാൻ സൗഹൃദങ്ങൾക്ക് കഴിയാറുണ്ട്. നല്ലതും ചീത്തയുമായ സൗഹൃദങ്ങളുണ്ട്. നമ്മുടെ വിഷമഘട്ടത്തിൽ കൂടെ നിന്ന് സഹായിക്കുന്നവനാണ് യഥാർത്ഥ ചങ്ങാതി. തുറന്ന വാതായനങ്ങളിലേക്ക് നോക്കിക്കാണുവാൻ നമ്മെ നല്ല ചങ്ങാതിമാർ സഹായിക്കാറുണ്ട്. ഇടുങ്ങിയ ചട്ടക്കൂടിൽ നിന്നും പുറത്തെത്തിച്ച് ഈ ലോകം ഇങ്ങനെയാണ് എന്ന് കാട്ടിത്തരുവാൻ അവർക്ക് സാധിക്കും. ഏത് സൗഹൃദവും നമ്മൾ വളരെ സൂക്ഷിച്ചു വേണം കൂടെ കൂട്ടാൻ. ചങ്ങാതി നന്നായാൽ കണ്ണാടി വേണ്ട എന്നൊരു ചൊല്ലുണ്ട്. നല്ലൊരു ചങ്ങാതിക്ക് ഏകദേശമൊക്കെ നമ്മുടെ ചിന്താഗതികളുമായി ബന്ധമുണ്ടായിരിക്കും, ഒരേ കാഴ്ചപ്പാടായിരിക്കും. വഴിതെറ്റുന്ന ബന്ധങ്ങളെ പാടെ ഒഴിവാക്കണം. ഒരു കാരണവശാലും കൂടെ കൂട്ടരുത്. വിദ്യാലയങ്ങളിൽ പഠിക്കുന്ന കാലം തൊട്ടേ നമുക്ക് സുഹൃത്തുക്കൾ ഉണ്ടായിരിക്കും. അധ്യാപകർക്ക് വേണമെങ്കിൽ നല്ല കൂട്ടുകെട്ടുകളെ തിരഞ്ഞെടുക്കുമ്പോൾ ഇടപെടാം, തിരുത്താം. ഓരോ വീട്ടിൽ നിന്നും കുട്ടികളോട് അന്വേഷിച്ചറിയണം നിന്റെ കൂട്ടുകാർ ആരാണ്, എന്താണ് എന്നൊക്കെ. കുഞ്ഞുങ്ങളെ നേർവഴിക്ക് നയിക്കാൻ കുടുംബത്തിനും അധ്യാപകർക്കും സമൂഹത്തിനും ചുറ്റുപാടിലുമുള്ളവർക്കും കഴിയണം. യഥാസമയം തെറ്റുതിരുത്തി മുന്നോട്ട് കൊണ്ടുപോകാൻ അവരെ പ്രാപ്തരാക്കണം. ചിലർ ചെറിയ ക്ലാസ്സിലുള്ള സൗഹൃദം മുതിരുമ്പോഴും കൂടെ കൊണ്ടുപോകുന്നു. നമ്മുടെ മാനസിക സംഘർഷങ്ങൾ തുറന്നു പറയാൻ കഴിഞ്ഞാൽ ഒരു പരിധിവരെ മാനസിക ഉല്ലാസം നിലനിർത്താനാവും. കാറ്റിൽപ്പെട്ട് ഉലഞ്ഞു പോകാതെ മനസ്സിനെ സംരക്ഷിക്കാനാവും. ഒന്നും പറയാതെ മനസ്സിന്റെ ഉള്ളറകളിലിട്ട് ചവിട്ടുമെതിച്ച് അയവിറക്കുന്നവർ ചിലപ്പോൾ മരണത്തിന് വരെ തന്നെ തന്നെ അർപ്പിക്കുന്നു. ഒരു യഥാർത്ഥ സുഹൃത്തിന് നമ്മുടെ മുഖം വാടിയാൽ, ശബ്ദമൊന്നിടറിയാൽ മനസ്സിലാവും. ചിലപ്പോഴൊക്കെ നമ്മൾ ചിന്തിച്ചു കൂട്ടുന്ന കാര്യങ്ങൾ ശരിയല്ല എന്നും പോസിറ്റീവായി കാര്യങ്ങൾ നോക്കിക്കാണണമെന്നും തിരുത്തി തരാൻ നല്ലൊരു സുഹൃത്തിന് കഴിയും. ചിന്തകളെ മാറ്റി ചിന്തിക്കാൻ അവർക്ക് സാധിക്കും. നമുക്ക് നല്ലൊരു ഉണർവും ഉന്മേഷവും നൽകി നമ്മുടെ ജീവിതം മുന്നോട്ട് നയിക്കുവാൻ നല്ല കൂട്ടിന് സാധിക്കും. പലപ്പോഴും നമ്മുടെ കൂട്ടുകെട്ടുകൾ തെറ്റായ വഴികളിൽ അകപ്പെടാറുണ്ട്. അവിടെ നമ്മൾ സംയമനം പാലിച്ച് ഒഴിവാക്കേണ്ടതിനെ ഒഴിവാക്കുക തന്നെ ചെയ്യണം. ലഹരിക്ക് അടിമകളാകാതെ നാം സൂക്ഷിക്കണം. നമ്മുടെ ജീവിത വിജയത്തിന് നല്ല സൗഹൃദങ്ങൾ പലപ്പോഴും ഒരു മുതൽക്കൂട്ട് തന്നെയാണ്. പലപ്പോഴും സൗഹൃദം നടിച്ച് കൂടെ കൂടി നമ്മുടെ കാര്യങ്ങൾ മറ്റൊരിടത്ത് ചെന്ന് പറഞ്ഞുകൊടുക്കുന്നവരും ഉണ്ട്. അത്തരക്കാരെ ഒരിക്കലും വിശ്വസിക്കരുത്. അനുഭവങ്ങൾ മുഖവിലക്കെടുക്കാതെ മുന്നോട്ടു പോയാൽ പരാജയമാണ് ഫലം. ചിലർക്കെങ്കിലും സ്വന്തം കുടുംബത്തിലെ മകനോ മകളോ നല്ല സുഹൃത്തുക്കളായിരിക്കും. എന്തും തുറന്നു പറയാനുള്ള സ്വാതന്ത്ര്യം അവർക്കുണ്ടാവും. നമ്മുടെ അച്ഛനും അമ്മയും നല്ല സുഹൃത്തുക്കൾ കൂടിയായി കഴിഞ്ഞാൽ കുട്ടികൾക്ക് നല്ലൊരു മനസ്സും ആ മനസ്സിന് ഉന്മേഷവും സന്തോഷവും സമാധാനവുമൊക്കെ കിട്ടും. അവർക്ക് എപ്പോഴും പോസിറ്റീവ് ഊർജം ഉണ്ടായിരിക്കും. താൻ ഏറ്റെടുത്ത ജോലി നല്ലതുപോലെ ചെയ്തു തീർക്കുവാനാകും. മനസ്സ് തുറന്ന് സംസാരിക്കുവാൻ അവരെ ശീലിപ്പിക്കണം. അച്ഛനമ്മമാർ തന്നെ ഇതിന് മുൻകൈയെടുക്കണം. ഇന്ന് കുട്ടികൾ മൊബൈൽ ഫോണിന്റെ അടിമകളാണ്. അവരോടൊപ്പം സമയം ചെലവഴിക്കാനും സുഹൃത്തുക്കളെ പരിചയപ്പെടാനും നാം അവസരമൊരുക്കണം. നല്ല സുഹൃത്ത് വലയം ഏവർക്കും മുതൽക്കൂട്ടാവട്ടെ.
1: ഇന്നത്തെ സുഭാഷിതം തയ്യാറാക്കി അവതരിപ്പിച്ചത് ഗോമതി ആലക്കാടൻ.

ആകാശവാണി കണ്ണൂർ. നമസ്കാരം. FM പ്രധാന വാർത്തകൾ. നടൻ സലീം കുമാർ കൊച്ചിയിൽ അന്തരിച്ചു. ഇന്നലെ രാത്രി 10:45 57-കാരനായ അദ്ദേഹത്തിന്റെ അന്ത്യം. 3 പതിറ്റാണ്ടോളം മലയാളികളെ ചിരിപ്പിച്ചും ചിന്തിപ്പിച്ചും വെള്ളിത്തിരയിൽ നിറഞ്ഞുനിന്ന നടനായിരുന്നു സലീംകുമാർ. സലീംകുമാറിന്റെ നിര്യാണത്തിൽ മുഖ്യമന്ത്രി V.D. സതീശൻ അനുശോചിച്ചു. ഹാസ്യം മാത്രമല്ല, ഏത് കഥാപാത്രങ്ങളും വഴങ്ങുമെന്ന് തെളിയിച്ച അപൂർവ പ്രതിഭയായിരുന്നു സലീംകുമാറെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. CBSE 12-ാം ക്ലാസ് മാർക്ക് വെരിഫിക്കേഷനും പുനർമൂല്യനിർണയത്തിനും ഇന്ന് അർദ്ധരാത്രി വരെ അപേക്ഷ സമർപ്പിക്കാം. വിദ്യാർത്ഥികളുടെ താൽപര്യം കണക്കിലെടുത്താണ് തീരുമാനം. സംസ്ഥാനത്തെ എല്ലാ ഗവൺമെന്റ് ആശുപത്രികളിലും

അപകട ചികിത്സ ഉറപ്പാക്കുന്നത് പരിഗണനയിലെന്ന് മന്ത്രി ഷിബു ബേബി ജോൺ. കൊല്ലം നീണ്ടകര താലൂക്ക് ആശുപത്രിയിൽ ഡയാലിസിസ് യൂണിറ്റ് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി. സംസ്ഥാനത്ത് തെക്ക് പടിഞ്ഞാറൻ കാലവർഷം ശക്തി പ്രാപിക്കുന്നു. ബുധനാഴ്ച വരെ ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. സംസ്ഥാനത്ത് ഓപ്പറേഷൻ തൂഫാന്റെ ഭാഗമായി നടന്ന റെയ്ഡിൽ 241 പേരെ അറസ്റ്റ് ചെയ്തു. വിവിധ തരത്തിലുള്ള നിരോധിത മയക്കുമരുന്ന് കൈവശം വച്ചതിന് 231 കേസുകൾ രജിസ്റ്റർ ചെയ്തു. കോഴിക്കോട് ഷിഗല്ല ബാധിച്ച് ചികിത്സയിലായിരുന്ന കുട്ടി മരിച്ചു. തലക്കുളത്തൂർ സ്വദേശിയായ 4 വയസ്സുകാരിയാണ് മരിച്ചത്. സാഫ് വനിതാ ഫുട്ബോൾ ചാമ്പ്യൻഷിപ്പ് കിരീടം ഇന്ത്യയ്ക്ക്. ഗോവയിലെ മഡ്ഗാവിൽ നിലവിലെ ചാമ്പ്യന്മാരായ ബംഗ്ലാദേശിനെ 1-3 ഗോളുകൾക്ക് പരാജയപ്പെടുത്തിയാണ് ഇന്ത്യ കിരീടം സ്വന്തമാക്കിയത്. എഫ്എം പ്രധാന വാർത്തകളാണ് ഇപ്പോൾ കേട്ടത്. പ്രിയ ശ്രോതാക്കളെ, ഇനി അറിയിപ്പുകൾ. ഞങ്ങൾ ഇന്ന് പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ച്: 6:10 കാവ്യാഞ്ജലിയിൽ ശ്രീകുമാരൻ തമ്പി എഴുതിയ സബർമതിയിലെ പൂക്കൾ എന്ന കവിത കേൾക്കാം. TP വിവേക് ആലപിക്കുന്നു. 6:15 അർച്ചന. 6:30 സെഞ്ചുറി വെഡിംഗ് സെന്റർ തദ്ദേശ വാർത്തകൾ. 7:00 തീവണ്ടി സമയം. തുടർന്ന് FM ഡയറിയിൽ കതിരൂർ സർവീസ് സഹകരണ ബാങ്ക് ജാലകം. ഇതിൽ ഓലച്ചൂട്ട്, വടക്കൻ കേരളത്തിന്റെ ആഖ്യാനങ്ങളും അനുഭവങ്ങളും. 7:20 കോളേജ് ഓഫ് കൊമേഴ്സ് സേവന വാർത്തകൾ. 7:35 മോഡേൺ ITI FM ഡയറിയിൽ രാഗസ്പർശം, നിങ്ങൾക്കറിയാമോ. തുടർന്ന് ട്രെഡിമിക്സ് കറി പൌഡർ ദർപ്പണം, ശ്രോതാക്കൾ പ്രതികരിക്കുന്നു. 7:55 റീഗൽ ജ്വല്ലേഴ്സ് റെയിൽവേ അറിയിപ്പുകൾ. രാവിലെ 8:30 ഭക്തിഗാനങ്ങൾ. 8:58 9:58 FM പ്രധാന വാർത്തകൾ. രാവിലെ 9:00 ഓർമ്മകളുടെ സംഗീതം. 10:00 ചലച്ചിത്ര ഗാനങ്ങൾ. 10:15 പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ. 10:25 കിളിക്കൂട്ടം. മൌവഞ്ചേരി UP സ്കൂൾ കുട്ടികൾ അവതരിപ്പിച്ച വിവിധ പരിപാടികൾ രണ്ടാം ഭാഗം. 10:58 FM പ്രധാന വാർത്തകൾ. രാവിലെ 11:00 ട്യൂൺ ഇൻ സ്റ്റാർസ് ആഘോഷത്തിന്റെ ആവിഷ്കാരം. സി ദീക്ഷിതരാജ്, KT ശ്രീനന്ദ് എന്നിവർ അവതരിപ്പിക്കുന്ന നാടൻ പാട്ടുകൾ കേൾക്കാം. രാവിലെ 11:30 ആൽബം ഗാനങ്ങൾ. ഉച്ചയ്ക്ക് 12:10 സേവന വാർത്തകൾ. 12:15 കെ കരുണാകരനും സംഘവും അവതരിപ്പിച്ച നാടോടി ഗാനങ്ങൾ. 12:40 നാടക ഗാനങ്ങൾ. ഉച്ചയ്ക്ക് 1:00 സെഞ്ചുറി വെഡിംഗ് സെന്റർ ഹലോ പ്രിയഗീതം. തത്സമയ ഫോണിൻ ചലച്ചിത്ര ഗാന പരിപാടി. 1:58 FM പ്രധാന വാർത്തകൾ. 2:15 3:35 ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. ഉച്ചയ്ക്ക് 2:30 അതിയടം കണ്ണപ്പെരുവണ്ണാനും സംഘവും അവതരിപ്പിച്ച ഗന്ധർവൻ പാട്ട് കേൾക്കാം. 3:00 NDA സർക്കാരിന്റെ 12th വാർഷികത്തോടനുബന്ധിച്ചുള്ള പ്രക്ഷേപണ പരമ്പര. വൈകുന്നേരം 4:00 കണ്ണൂർ ടാക്കീസ്. 5:00 വിവിധ ഭാഷാ ചലച്ചിത്ര ഗാനങ്ങൾ. 5:15 കൊമ്പുപറ്റ, തൃക്കൂർ സജിയും സംഘവും അവതരിപ്പിച്ചത്. 5:30 6:40 രാത്രി 11:00 ചലച്ചിത്ര ഗാനങ്ങൾ. വൈകുന്നേരം 5:45 ലളിതഗാനങ്ങൾ. 5:58 FM പ്രധാന വാർത്തകൾ. 6:10 ജില്ലാ വൃത്താന്തം പത്തനംതിട്ട. 6:15 പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പുകൾ. 6:50 വയലും വീടും. 7:20 സേവന വാർത്തകൾ. രാത്രി 7:35 ഓർമ്മയിൽ ഒരു ഗാനം പുനഃപ്രക്ഷേപണം. 8:35 പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ. 8:40 സേവന വാർത്തകൾ. 9:15 ദർപ്പണം പുനഃപ്രക്ഷേപണം. 9:30 അക്ഷരസൌരഭം. രാത്രി 10:00 രവിവാസരി അഖില ഭാരതീയ സംഗീതസഭ.

മുറിവേറ്റിടറിയ ജീവിതങ്ങൾ തൻ തപ്ത ഹൃദയ ക്ഷേത്രങ്ങളിൽ കത്തിയ വിളക്കുകൾ സമതാവേശത്തിന്റെ വീതിയിൽ വിളമ്പിയ സരസോജ്വല പ്രഭ ഞങ്ങളിൽ വിതുമ്പുന്നു. ഒരു കച്ചയുമൂന്നുവടിയും മെതിയടിദ്വയവും പഴഞ്ചനാമൊരു കണ്ണടയുമായി

0: ഇന്നത്തെ.
1: നിങ്ങൾ കേട്ടത് ശ്രീകുമാരൻ തമ്പി എഴുതിയ സബർമതിയിലെ പൂക്കൾ എന്ന കവിത. ആലപിച്ചത് ടി പി വിവേക്. കാവ്യാഞ്ജലി.

0: ഇതോടുകൂടി ഇന്നത്തെ അർച്ചന സമാപിക്കുന്നു. ആകാശവാണി കണ്ണൂർ.
1: ലോക ഭക്ഷ്യസുരക്ഷാ ദിനത്തോടനുബന്ധിച്ച് ഇന്നത്തെ പരിപാടികൾ അവതരിപ്പിക്കുന്നത് ഭക്ഷ്യസുരക്ഷാ വകുപ്പ് കേരള സർക്കാർ.
2: ഇന്നലെ ലീവായിരുന്നു അല്ലേ? എന്തു പറ്റി?
3: ഒന്നും പറയണ്ട. കഴിഞ്ഞ ദിവസം ഞാൻ ടൗണിൽ ഒരു ബേക്കറിയിൽ നിന്ന് ഒരു വെറൈറ്റി കേക്ക് കഴിച്ചിരുന്നു. അത് പണി തന്നു, വയറാകെ നാശമായി.
2: ആ പുറത്തുനിന്ന് ഭക്ഷണം വാങ്ങി കഴിക്കുമ്പോൾ നന്നായി ശ്രദ്ധിക്കണം. ലൈസൻസ് ഉള്ള വിശ്വസിക്കാവുന്ന സ്ഥാപനമാണോ എന്ന് ആദ്യം തന്നെ പരിശോധിക്കണം. അതുപോലെ പാക്കേജിൽ എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞോന്നും സ്റ്റോറേജ് കറക്റ്റ് ആണോ എന്നൊക്കെ കൃത്യമായി നോക്കണം. പാക്കേജിൽ ഫുഡ് ആണെങ്കിൽ അത് കറക്റ്റായി സീൽ ചെയ്തിട്ടില്ലേ എന്നൊക്കെ നിർബന്ധമായി ഉറപ്പുവരുത്തണം.
3: ചുരുക്കി പറഞ്ഞാൽ ഭക്ഷ്യസുരക്ഷാ മാനദണ്ഡങ്ങളൊക്കെ കൃത്യമായി പാലിക്കുന്നുണ്ടെന്ന് നമ്മൾ ഉപഭോക്താക്കൾ കൃത്യമായി അറിഞ്ഞിരിക്കണം അല്ലേ?
2: തീർച്ചയായും. ഭക്ഷ്യസുരക്ഷ സംരംഭകർ പോലെ നമ്മുടെയും ഉത്തരവാദിത്വമാണ്.
4: ലോക ഭക്ഷ്യസുരക്ഷാ ദിനത്തിൽ ഭക്ഷ്യസുരക്ഷാ വകുപ്പ് കേരള സർക്കാർ.
0: ഇനി തദ്ദേശ വാർത്തകൾ.
5: ഇന്നത്തെ തദ്ദേശ വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് സെഞ്ചുറി വെഡ്ഡിംഗ് സെന്റർ, ഉത്തര കേരളത്തിന്റെ വസ്ത്രവിസ്മയം.
6: പൊൻചേലകളിൽ വിരിഞ്ഞ അപൂർവ സൗന്ദര്യമാണ് നീ.
5: താരണും തളിരിടും മേനിയിൽ പട്ടിന്റെ പകട്ടുമായി സെഞ്ചുറി വെഡ്ഡിംഗ് സെന്റർ, ഉത്തര കേരളത്തിന്റെ

സെഞ്ചുറി വെഡ്ഡിംഗ് സെന്റർ തദ്ദേശ വാർത്തകൾ. മണിക്കൂറിൽ 40 മുതൽ 50 കിലോമീറ്റർ വരെയും ചില അവസരങ്ങളിൽ മണിക്കൂറിൽ 60 കിലോമീറ്റർ വരെയും വേഗതയിൽ ശക്തമായ കാറ്റിനും മോശം കാലാവസ്ഥയ്ക്കും സാധ്യതയുള്ളതിനാൽ മറ്റന്നാൾ വരെ കേരള, ലക്ഷദ്വീപ്, കർണാടക തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് പോകാൻ പാടില്ലെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. കടമ്പൂർ ഗ്രാമപഞ്ചായത്ത് 6-ാം വാർഡ് ഗ്രാമസഭ ഇന്ന് രാവിലെ 10 മണിക്ക് തെക്കേയിൽ മദ്രസയിലും 14-ാം വാർഡ് ഗ്രാമസഭ 11 മണിക്ക് ആടൂർ ഈസ്റ്റ് എൽ പി സ്കൂളിലും നടക്കും. ലോക സമുദ്ര ദിനാചരണത്തിന്റെ ഭാഗമായി ഇന്ന് വൈകുന്നേരം 3:30 കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്ത് കണ്ണൂർ മേഖലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ സിറ്റി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ NSS യൂണിറ്റിന്റെ സഹകരണത്തോടെ പരിസ്ഥിതി ബോധവൽക്കരണ സന്ദേശയാത്ര നടത്തുന്നു. ഭാരത് സെൻസസുമായി ബന്ധപ്പെട്ട് കാഞ്ഞങ്ങാട് നഗരസഭയുടെ സെൻസസ് പ്രവർത്തനങ്ങൾ നിർവഹിക്കുന്നതിനായി തെരഞ്ഞെടുത്ത എന്യൂമറേറ്റർമാർ, സൂപ്പർവൈസർമാർ എന്നിവർക്കുള്ള പരിശീലനം ഈ മാസം 20 വരെ നടക്കും. കേരള സർക്കാർ വിനോദ സഞ്ചാര വകുപ്പിന് കീഴിലുള്ള കേരള ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഹോസ്പിറ്റാലിറ്റി മാനേജ്മെന്റ് കോളേജിൽ കണ്ണൂർ യൂണിവേഴ്സിറ്റിയുമായി അഫിലിയേറ്റ് ചെയ്ത BSc ഹോട്ടൽ മാനേജ്മെന്റ് ആന്റ് കാറ്ററിംഗ് സയൻസ് കോഴ്സിലേക്ക് പ്രവേശനത്തിന് അപേക്ഷ ക്ഷണിച്ചു. 50% മാർക്കോടെ പ്ലസ് ടു പാസായ വിദ്യാർത്ഥികൾക്ക് അപേക്ഷിക്കാവുന്നതാണ്. കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കാം 0490023536000 എന്ന ഫോൺ നമ്പറിൽ. സംസ്ഥാന സർക്കാർ ഉന്നത വിദ്യാഭ്യാസ വകുപ്പിന് കീഴിൽ അസാപ്പ് ലക്കിടി നടത്തുന്ന ജനറൽ ഡ്യൂട്ടി അസിസ്റ്റന്റ് അഡ്വാൻസ്ഡ് ട്രെയിനിംഗ് കോഴ്സിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. യോഗ്യത പ്ലസ് ടു ആണ്. അപേക്ഷ ലഭിക്കേണ്ട അവസാന തീയതി ഈ മാസം 12. കൂടുതൽ വിവരങ്ങൾക്ക് 9495999667 എന്ന ഫോൺ നമ്പറിൽ ബന്ധപ്പെടാം. കേരള പോസ്റ്റൽ സർക്കിൾ വടക്കൻ മേഖലയുടെ ഡാക് അദാലത്ത് ഈ മാസം 30 രാവിലെ 11 മണിക്ക് കോഴിക്കോട് നടക്കാവിലുള്ള പോസ്റ്റ് മാസ്റ്റർ ജനറലിന്റെ ഓഫീസിൽ നടക്കും. കത്തുകൾ, മണി ഓർഡറുകൾ, പാഴ്സലുകൾ, സ്പീഡ് പോസ്റ്റ്, തപാൽ സേവിംഗ്സ് ബാങ്ക് സേവനങ്ങളുമായി ബന്ധപ്പെട്ട പരാതികൾ 16 മുമ്പായി സമർപ്പിക്കണം. തപാൽ വകുപ്പിന്റെ കാസർകോട് ഡിവിഷൻ തല ഡാക് അദാലത്ത് ഈ മാസം 22 രാവിലെ 11:30 കാസർകോട് പോസ്റ്റ് ഓഫീസ് സൂപ്രണ്ടിന്റെ ഓഫീസിൽ നടക്കും. പരാതികൾ 17 മുമ്പായി സമർപ്പിക്കണം. കോന്നി CFRDയുടെ ഉടമസ്ഥതയിലുള്ള കോളേജ് ഓഫ് ഇൻഡിജിനസ് ഫുഡ് ടെക്നോളജി നടത്തുന്ന BSc ആന്റ് MSc ഫുഡ് ടെക്നോളജി ആന്റ് ക്വാളിറ്റി അഷ്വറൻസ് കോഴ്സിന്റെ മാനേജ്മെന്റ് കോട്ട പ്രവേശനം ആരംഭിച്ചു. വിശദവിവരങ്ങൾക്ക് www.supplycokerala.com എന്ന വെബ്സൈറ്റ് സന്ദർശിക്കണം. കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കാം 0468224004047 എന്ന ഫോൺ നമ്പറിൽ. ലോക ഭക്ഷ്യസുരക്ഷാ ദിനത്തോടനുബന്ധിച്ച് ഭക്ഷ്യസുരക്ഷാ വകുപ്പ് കാസർകോട് ജില്ലയിൽ ഹൈസ്കൂൾ, ഹയർ സെക്കൻഡറി, കോളേജ് വിദ്യാർത്ഥികൾക്കായി ക്വിസ് മത്സരം സംഘടിപ്പിക്കുന്നു. ഈ മാസം 11 രാവിലെ 10 മണിക്ക് കാസർകോട് കലക്ട്രേറ്റ് മിനി കോൺഫറൻസ് ഹാളിലാണ് മത്സരം. ഒരു സ്ഥാപനത്തിൽ നിന്ന് 2 പേരടങ്ങുന്ന ഒരു ടീമിന് പങ്കെടുക്കാം. താൽപര്യമുള്ളവർ സ്ഥാപന മേധാവിയുടെ സാക്ഷ്യപത്രത്തോടെ വിവരങ്ങൾ നാളെ വൈകുന്നേരത്തിനകം DIST food@gmail.com എന്ന ഇമെയിലിലേക്ക് അയക്കണം. ബന്ധപ്പെടുവാനുള്ള ഫോൺ നമ്പർ 860-690-9105. കാസർകോട് മോഡൽ റെസിഡൻഷ്യൽ സ്കൂളിൽ പ്ലസ് ടു സയൻസ്, കൊമേഴ്സ് വിഷയങ്ങളിൽ ഒഴിവുള്ള സീറ്റുകളിലേക്ക് പ്രവേശനത്തിന് പ്ലസ് വൺ പൂർത്തീകരിച്ച പട്ടികവർഗ പെൺകുട്ടികളിൽ നിന്നും അപേക്ഷ ക്ഷണിച്ചു. വാർഷിക വരുമാനം 2 ലക്ഷം രൂപയിൽ കൂടരുത്. താമസം, ഭക്ഷണം, വസ്ത്രങ്ങൾ, സ്റ്റേഷനറി എന്നിവ സൌജന്യമാണ്. 8 രാവിലെ 11 മണിക്ക് കൂടിക്കാഴ്ച നടക്കും. ബന്ധപ്പെടുവാനുള്ള ഫോൺ നമ്പർ 9446814912. പോസ്റ്റ് മെട്രിക് തലത്തിൽ പഠനം നടത്തുന്ന പട്ടികവർഗ വിദ്യാർത്ഥികൾക്ക് സ്കോളർഷിപ്പ്, ലാപ്ടോപ്പ് എന്നിവയ്ക്കുള്ള അപേക്ഷകൾ ഇ ഗ്രാൻസ് സൈറ്റ് 3.0 പോർട്ടൽ മുഖേന അപേക്ഷിക്കുന്നതിനുള്ള തീയതി June 30 വരെ നീട്ടിയിട്ടുണ്ട്. കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കാം 0467-2960-111. വ്യവസായ വാണിജ്യ വകുപ്പിന്റെ കീഴിൽ പ്രവർത്തിക്കുന്ന മഞ്ചേരി പയ്യനാട് കോമൺ ഫെസിലിറ്റി സർവീസ് സെന്ററിൽ 15 മുതൽ 19 വരെ സംരംഭകർക്കായി ലാറ്റക്സ്, ഡ്രൈ റബ്ബർ, എക്സ്ഷീറ്റ്, പശ, റബ്ബർ മാറ്റ്, റബ്ബർ ബാൻഡ്,
ബലൂൺ ഗ്ലൌസ് ഉൽപ്പന്നങ്ങളുടെ നിർമ്മാണ പരിശീലനം സംഘടിപ്പിക്കുന്നു. പരിശീലന ഫീസ് 1000 രൂപയാണ്. ഇമെയിൽ വിലാസം adcfssc@gmail.com. ഫോൺ നമ്പർ 9846141688. കുന്നത്തൂർ പാടി താഴെ മടപ്പുരയിൽ ഇന്ന് രാവിലെ 10:30 വെള്ളാട്ടം, തുടർന്ന് അന്നദാനവുമുണ്ടാകും. കൊട്ടിയൂർ വൈശാഖ മഹോത്സവത്തിൽ ഇന്ന് ഇളനീർ വെപ്പ്. കണ്ണൂർ പ്രസ് ക്ലബിന്റെ നേതൃത്വത്തിൽ കൃഷ്ണമേനോൻ സ്മാരക ഗവൺമെന്റ് വനിതാ കോളേജ് ഇൻഡോർ സ്റ്റേഡിയത്തിൽ നടന്നുവരുന്ന സംസ്ഥാന ജേർണലിസ്റ്റ് വോളിബോൾ ടൂർണമെന്റിൽ ഇന്ന് വൈകിട്ട് 3:30 ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റും സെൻട്രൽ ജയിലും തമ്മിലുള്ള ഫൈനൽ, തുടർന്ന് 4:15 സംസ്ഥാനത്തെ വിവിധ പ്രസ് ക്ലബ്ബുകൾ തമ്മിലുള്ള മത്സരം.

0: സെഞ്ചുറി വെഡിംഗ് സെന്റർ തദ്ദേശ വാർത്തകൾ കഴിഞ്ഞു.
1: ഇന്നത്തെ തദ്ദേശ വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിച്ചത് സെഞ്ചുറി വെഡിംഗ് സെന്റർ, ഉത്തര കേരളത്തിന്റെ വസ്ത്രവിസ്മയം. തലകറക്കവും ഇയർ ബാലൻസിന്റെ പ്രശ്നങ്ങളും നിങ്ങളെ വല്ലാതെ വിഷമിപ്പിക്കുന്നുണ്ടോ? കണ്ണൂർ റേഡിയന്റ് ENT ഹോസ്പിറ്റലിൽ ലഭിക്കുന്ന വീഡിയോ നിസ്റ്റാഗ്മോഗ്രഫി അല്ലെങ്കിൽ VNG ടെസ്റ്റ് കൊണ്ട് തലകറക്കത്തിന്റെ കൃത്യമായ കാരണം കണ്ടെത്തി നിങ്ങളുടെ തലകറക്കം മാറ്റാം. ഈ അത്യാധുനിക പരിശോധന നിങ്ങൾക്ക് ചുരുങ്ങിയ ചിലവിൽ ലഭിക്കുന്നതാണ്. ENT ചികിത്സയിൽ ഉത്തര മലബാറിൽ ഏറ്റവും മുൻപന്തിയിൽ നിൽക്കുന്ന ഹോസ്പിറ്റൽ റേഡിയന്റ് ENT ഹോസ്പിറ്റൽ, നാഷണൽ ഹൈവേ, കാൽടെക്സ്, കണ്ണൂർ. വിളിക്കൂ 854-77-69-268.
2: ചേട്ടന്മാരെ ചേച്ചിമാരെ, നിങ്ങൾ പ്ലസ് ടു പഠനം നിർത്തിയതാണോ? എങ്കിലൊരു ഗുഡ് ന്യൂസ് ഉണ്ട്. പഠനത്തിൽ ബ്രേക്ക് വന്നവർക്കും പ്രായപരിധിയില്ലാതെ പഠിക്കാൻ ആഗ്രഹിക്കുന്നവർക്കും ഇതാ ഒരു സുവർണ അവസരം. കോളേജ് ഓഫ് കൊമേഴ്സ് ട്യൂഷൻ ക്യാമ്പസ് വഴി SSLC നേരിട്ടും പ്ലസ് ടു വെറും 6 മാസം കൊണ്ടും പൂർത്തിയാക്കാം. NIOS വഴി എല്ലാ അംഗീകാരത്തോടും കൂടി. അടിപൊളിയല്ലേ? സ്കൂൾ കോളേജ് കുട്ടികൾക്കായി ഏറ്റവും മികച്ച ട്യൂഷൻ ഓൺലൈൻ സൗകര്യവും ഇവിടെയുണ്ട്. അഡ്മിഷൻ തുടരുന്നു.
3: ട്യൂഷൻ ക്യാമ്പസ്, കോളേജ് ഓഫ് കൊമേഴ്സ്, പഴയ ബസ് സ്റ്റാൻഡിന് സമീപം, കണ്ണൂർ.
1: കണ്ണൂരിന് അഭിമാന നേട്ടം. മേജർ രവീസ് ട്രെയിനിംഗ് അക്കാദമിയിൽ നിന്നും ഇന്ത്യൻ സേനയിൽ ജോലി നേടിയ 47 കുട്ടികൾക്ക് 2026 ജൂൺ 14 ഞായറാഴ്ച രാവിലെ 9 മണിക്ക് കണ്ണൂർ കാൽടെക്സിലുള്ള ചേംബർ ഹാളിൽ വെച്ച് യാത്രയയപ്പ് നൽകുന്നു. 47 കുട്ടികൾ ഒരുമിച്ച് സൈന്യത്തിലേക്ക് പോകുന്ന അപൂർവമായ ഈ യാത്രയയപ്പിന് മേജർ രവി നേരിട്ട് നേതൃത്വം നൽകുന്നു. പുതിയ ബാച്ചിൽ പ്രവേശനം നേടാനുള്ള കുട്ടികൾക്ക് പ്രീ റിക്രൂട്ട്മെന്റ് ക്യാമ്പിൽ പങ്കെടുത്ത് പ്രവേശനം നേടാനും അവസരം. കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 8714-333-577.
4: നേത്ര പരിചരണ രംഗത്ത് 50 വർഷത്തെ സേവന മികവുമായി ഡോക്ടർ ബഡ്സ് നേത്രജ്യോതി ഹൈ ഹോസ്പിറ്റൽ ഇപ്പോൾ മട്ടന്നൂരിലും.
5: അത്യാധുനിക തിമിര ശസ്ത്രക്രിയാ വിഭാഗം, കോർണിയ, ഡയബറ്റിക് റെറ്റിനോപ്പതി, ഗ്ലോക്കോമ വിഭാഗങ്ങൾ,
4: കുട്ടികളുടെ പ്രത്യേക വിഭാഗം.
5: ഡോക്ടർ ബഡ്സ് നേത്രജ്യോതി ഹൈ ഹോസ്പിറ്റൽ, വായന്തോട്, മട്ടന്നൂർ.
4: ഫോൺ 8590-460017.
5: ബ്രാഞ്ചസ് ചിറവക്ക്, തളിപ്രമ്പ, അശോക ഹോസ്പിറ്റൽ, കണ്ണൂർ.
6: 4 പതിറ്റാണ്ടിലേറെയായി കണ്ണൂരിന്റെ ഹൃദയത്തിൽ പതിഞ്ഞ നാമം
7: കൊയ്ലി ഹോസ്പിറ്റൽ, കണ്ണൂർ. താങ്ങാൻ കഴിയാത്ത ചികിത്സാ ചെലവ് നിങ്ങളെ അലട്ടുന്നുണ്ടോ? ഒട്ടും വിഷമിക്കേണ്ട. മിതമായ നിരക്കിൽ മികച്ച ചികിത്സാ സൗകര്യങ്ങളുമായി
6: 42-ാം വർഷത്തിലും കണ്ണൂരിനൊപ്പം കൊയ്ലി ഹോസ്പിറ്റൽ, തളാബ്, കണ്ണൂർ. കണ്ണൂരിന്റെ ഹൃദയപക്ഷത്ത്.
8: എടാ, പ്ലസ് ടു കഴിഞ്ഞ് റിസൾട്ടും വന്നു. ഇനിയിപ്പോ എന്താ പ്ലാൻ? ജോലിയാണോ അതോ ഡിഗ്രിയോ?
9: രണ്ടും കൂടെ ഒന്നിച്ച് കിട്ടുമെങ്കിൽ അതല്ലേടാ ഹീറോയിസം. കണ്ണൂർ കോളേജ് ഓഫ് കൊമേഴ്സിൽ ഡിഗ്രിയോടൊപ്പം തന്നെ മികച്ച തൊഴിലധിഷ്ഠിത വിദ്യാഭ്യാസവും നേടാം.
8: അതെങ്ങനെയാ?
9: അവിടെ BCOM, BBA, BCA, BA തുടങ്ങിയ ഡിഗ്രി പ്രോഗ്രാമുകൾക്കൊപ്പം കരിയർ വളർത്താൻ സഹായിക്കുന്ന സ്കിൽഡ് കോഴ്സുകളുമുണ്ട്. ഡിജിറ്റൽ മാർക്കറ്റിംഗ്, ഓഫീസ് അഡ്മിനിസ്ട്രേഷൻ, GST അക്കൗണ്ടിംഗ്, ബിൽഡിംഗ് ഡിസൈനിങ്, ഹോട്ടൽ മാനേജ്മെന്റ്, അങ്ങനെ നിനക്ക് ഇഷ്ടമുള്ളത് തിരഞ്ഞെടുക്കാം. ഗവൺമെന്റ് അംഗീകൃത സർട്ടിഫിക്കറ്റോടെ.
8: എടാ, സംഭവം കൊള്ളാലോ.
9: എടാ, അത് മാത്രമല്ല, ജർമ്മൻ, ജാപ്പനീസ് ഭാഷകൾ പഠിക്കാൻ അവസരമുണ്ട്. ചുരുക്കി പറഞ്ഞാൽ കരിയർ ഗ്യാരണ്ടിയാണ് മോനെ.
3: കോളേജ് ഓഫ് കൊമേഴ്സ്, പഴയ ബസ് സ്റ്റാൻഡിന് സമീപം, കണ്ണൂർ.
10: നേത്ര പരിചരണ രംഗത്ത് 10 ആണ്ടിന്റെ അനുഭവ സമ്പത്തുമായി ഡോക്ടർ പിനോസ് സൺറൈസ് ഐ കെയർ ആൻഡ് ലാസിക് സെന്റർ, കണ്ണൂർ ചെട്ടിപ്പീടികയ്ക്ക് പുറമെ തലശ്ശേരിയിലും. രെറ്റിന, ലാസിക് ഉൾപ്പെടെയുള്ള ലോകോത്തര ശസ്ത്രക്രിയകളും അതിനൂതന തിമിര ശസ്ത്രക്രിയയും ഉൾപ്പെടെ ഏറ്റവും മികച്ച നേത്ര പരിചരണം ഉത്തര മലബാറിൽ NABH പരിപൂർണ അംഗീകാരമുള്ള ഏക കണ്ണാശുപത്രി ഡോക്ടർ പിനോസ് സൺറൈസ് ഐ കെയർ ആൻഡ് ലാസിക് സെന്റർ, ചെട്ടിപ്പീടിക, കണ്ണൂർ, ചുങ്കം, തലശ്ശേരി.
11: ദിവസവും രാവിലെ 7:35 മോഡേൺ ITI FM ഡയറി നിങ്ങൾക്ക് സമർപ്പിക്കുന്നത് മോഡേൺ ITI കാൽടെക്സ്, കണ്ണൂർ. വിവിധ ട്രേഡുകളിലേക്ക് പ്രവേശനം ആരംഭിച്ചിരിക്കുന്നു.
12: സ്വപ്നങ്ങൾ മെഴുതുറക്കട്ടെ ഒരു കുഞ്ഞു തെന്നലായി. വന്ധ്യതാ ചികിത്സയിൽ പുതിയ പ്രതീക്ഷയുമായി കാഞ്ഞങ്ങാട് ജില്ലാ ഹോമിയോ ആശുപത്രിയിലെ ജനനി. ആധുനിക ചികിത്സകൾ പരാജയപ്പെട്ടിടത്തും സർക്കാർ മേൽനോട്ടത്തിൽ ശാസ്ത്രീയമായ ഹോമിയോപ്പതി ചികിത്സയിലൂടെ ഇതാ പരിഹാരം. 200-ലധികം ദമ്പതികൾക്ക് ഇതിനകം സാഫല്യം നൽകിയ ജനനി നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. ഫോൺ 9400-06-1911. ജനനി വന്ധ്യതാ ചികിത്സാ കേന്ദ്രം, ജില്ലാ ഹോമിയോ ആശുപത്രി, കാഞ്ഞങ്ങാട്.
3: മാറുന്ന ലോകം, പുതിയ തൊഴിൽ സാധ്യതകൾ, ഈ വെല്ലുവിളികളെ നേരിടാൻ നിങ്ങളുടെ മക്കൾക്ക് വേണ്ടത് കേവലം ഒരു ഡിഗ്രി മാത്രമല്ല, മികച്ച പരിശീലനവും ശരിയായ ദിശാബോധവുമാണ്.
13: കണ്ണൂർ യൂണിവേഴ്സിറ്റി അഫിലിയേഷനും AICTE അംഗീകാരവുമുള്ള മുട്ടന്നൂർ കോൺകോർഡ് ആർട്സ് ആൻഡ് സയൻസ് കോളേജ്. BCOM കോർപ്പറേഷൻ ആൻഡ് കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ, BBA, BCA, BA ഇംഗ്ലീഷ് തുടങ്ങിയ തൊഴിലധിഷ്ഠിത പ്രോഗ്രാമുകളിലേക്ക് 2026-27 അധ്യയന വർഷത്തെ അഡ്മിഷൻ ആരംഭിച്ചു.
3: അറിവ് പകർന്നു നൽകാൻ പരിചയസമ്പന്നരായ അധ്യാപകർ, അത്യാധുനിക ലാബ്, ലൈബ്രറി സൌകര്യങ്ങൾ,
13: പ്രകൃതി രമണീയമായ ക്യാമ്പസിൽ ചാലോടിൽ നിന്നും ബസ് സൗകര്യവും.
3: മക്കളുടെ ശോഭനമായ ഭാവി ഇന്ന് തന്നെ ഉറപ്പുവരുത്തൂ. ഗുണമേന്മയുള്ള വിദ്യാഭ്യാസം, സുരക്ഷിതമായ ഭാവി.
13: കോൺകോർഡ് കോളേജ്, ഇരിക്കൂർ റോഡ്, മുട്ടന്നൂർ, ചാലോട്. കോൺടാക്ട് നമ്പേഴ്സ് 0490 248 6633 9847 484950 8893 949598.
14: തിങ്കളാഴ്ചകളിൽ രാവിലെ 7:40 വായനയുടെ വാതായനങ്ങൾ നിങ്ങൾക്ക് സമർപ്പിക്കുന്നത് നിർമ്മല ITI പരിയാരം കണ്ണൂർ. ഫോൺ 8547108649.
15: സെഞ്ചുറി വെഡിംഗ് സെന്റർ തദ്ദേശ വാർത്തകൾ എല്ലാ ദിവസങ്ങളിലും രാവിലെ 6:30. സെഞ്ചുറി വെഡിംഗ് സെന്റർ, ഉത്തര കേരളത്തിന്റെ വസ്ത്രവിസ്മയം.
13: എല്ലാ ഞായറാഴ്ചയും രാവിലെ 7:40 ട്രെഡിമിക്സ് ദർപ്പണം നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ട്രെഡിമിക്സ് കറി പൗഡർ, എ ട്രഡീഷണൽ ബ്ലെൻഡ്.
16: റീഗ ജ്വല്ലേഴ്സ്, ന്യൂ ബസ് സ്റ്റാൻഡ് റോഡ്, താവക്കര. റെയിൽവേ അറിയിപ്പുകൾ എന്നും രാവിലെ 7:55.
17: പരിപൂർണ 100% ഉറപ്പുവരുത്തി റീഗൽ ജ്വല്ലേഴ്സ് നൽകുന്നു 916 HYDBIS ഹാൾമാർക്ക് സ്വർണ്ണാഭരണങ്ങൾ.
18: ശനിയാഴ്ച മുതൽ വ്യാഴാഴ്ച വരെ ദിവസവും രാവിലെ 7:00 ജാലകം നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കതിരൂർ സർവീസ് സഹകരണ ബാങ്ക്. ജനവിശ്വാസമർപ്പിച്ച് ജനങ്ങളുടെ സ്വന്തം ബാങ്ക്. ഇനി നിങ്ങളുടെ നിക്ഷേപവും കതിരൂർ ബാങ്കിലാവട്ടെ. കോളേജ് ഓഫ് കൊമേഴ്സ് സേവന വാർത്തകൾ ദിവസവും രാവിലെ 7:20. സേവന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കോളേജ് ഓഫ് കൊമേഴ്സ്, പഴയ ബസ് സ്റ്റാൻഡിന് സമീപം, കണ്ണൂർ.
19: പരസ്യം ഫലവത്താവുന്നതിൽ മാധ്യമത്തിന്റെ വിശ്വാസ്യതയ്ക്കും വലിയ പങ്കുണ്ട്. ആകാശവാണിയുടെ വിശ്വാസ്യതയും ജനപ്രീതിയും നിങ്ങളുടെ ബിസിനസിന്റെ വളർച്ചയ്ക്ക് മുതൽക്കൂട്ടാവട്ടെ. നിങ്ങളുടെ ഉൽപ്പന്നമോ സേവനമോ സ്ഥാപനമോ അതെത്ര ചെറുതോ വലുതോ ആവട്ടെ, നിങ്ങളുടെ ബജറ്റിനിണങ്ങുന്ന പരസ്യ പാക്കേജുകൾ ആകാശവാണിക്കുണ്ട്.
13: ആകാശവാണി കണ്ണൂർ നിലയത്തിലേക്കുള്ള പരസ്യങ്ങൾക്കായി വാട്സ്ആപ്പ് മെസ്സേജിലൂടെ ബന്ധപ്പെടാം. നമ്പർ 9495967080 9495967080.
20: മൂന്ന് കോളേജിലെയും
21: ഡോണ്ട് വറി,
20: ഫീസ് നോക്ക്.
22: എന്തുണ്ടോ വിശേഷം?
20: എന്തുപറ്റി?
21: ഫീസിന്റെ ടെൻഷൻ.
22: രാഹുലിന് ബാങ്ക് അക്കൗണ്ട് ഉണ്ടല്ലോ, അപ്പോ വഴി തെളിഞ്ഞു. ബാങ്കിൽ നിന്ന് ആവശ്യമുള്ള സ്റ്റുഡന്റ് എഡ്യൂക്കേഷൻ ലോൺ ഈസിയായി കിട്ടും. അതിൽ 400,000 രൂപ വരെ നോ കൊളാറ്ററൽ. അപ്പൊ അതവിടെ സ്വീറ്റ്സ്.
23: RBI പറയുന്നു,
24: ശരിയായി തുടങ്ങൂ, ഫൈനാൻഷ്യലി സ്മാർട്ട് ആകൂ.
25: സ്കൂള് തുറക്കാറായി.
26: ബാഗ് അത് തന്നെ മതിയാവില്ലേ? യൂണിഫോമും ഷൂവും ഈ വർഷം കൂടി യൂസ് ചെയ്തൂടെ?
25: പക്ഷെ അവനെല്ലാം പുതിയത് തന്നെ വേണമെന്നാ പറയുന്നത്.
26: ഒപ്പം ഫീസും ബുക്സും എല്ലാം വേണ്ടേ?
24: കുട്ടികളുടെ വിദ്യാഭ്യാസ കാര്യത്തിൽ യാതൊരു കോംപ്രമൈസും വേണ്ട. മണപ്പുറം ഫിനാൻസ് നൽകുന്നു വിദ്യാഭ്യാസ ആവശ്യങ്ങൾക്കായി സ്പെഷ്യൽ ഗോൾഡ് ലോൺ. ഉടൻ വിളിക്കൂ 1800-420-2233.
27: ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് അനുഷ ആത്മപ്രകാശ്. പ്രധാന വാർത്തകൾ. അന്താരാഷ്ട്ര അതിർത്തികളിലെ സാമ്പത്തിക സ്വത്തിടപാടുകളിൽ ജാഗ്രത പാലിക്കണമെന്ന് ആഭ്യന്തരമന്ത്രി അമിത്ഷാ. നടൻ സലീം കുമാർ കൊച്ചിയിൽ അന്തരിച്ചു. നീറ്റ് പുനഃപരീക്ഷാ ചോദ്യപേപ്പർ ചോർച്ച സംബന്ധിച്ച് സാമൂഹിക മാധ്യമങ്ങളിൽ പ്രചരിക്കുന്ന വാർത്ത അടിസ്ഥാനരഹിതമെന്ന് NTA. സംസ്ഥാനത്ത് ബുധനാഴ്ച വരെ ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. സാഫ് വനിതാ ഫുട്ബോൾ ചാമ്പ്യൻഷിപ്പ് കിരീടം ഇന്ത്യയ്ക്ക്. വാർത്തകൾ വിശദമായി. അന്താരാഷ്ട്ര അതിർത്തികളിലെ സാമ്പത്തിക ഇടപാടുകൾ, കെട്ടിട നിർമ്മാണം, സ്വത്തുക്കളുടെ വിൽപ്പനയും വാങ്ങലും എന്നിവ സംബന്ധിച്ച് ജാഗ്രത പാലിക്കണമെന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ആവശ്യപ്പെട്ടു. വടക്കുകിഴക്കൻ സംസ്ഥാനത്തിന്റെ അതിർത്തി പ്രദേശങ്ങളെ സംബന്ധിച്ച് BSFന്റെ ത്രിപുര അതിർത്തി ആസ്ഥാനത്ത് നടന്ന യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കഴിഞ്ഞ 5 വർഷത്തെ ഭൂരേഖകൾ പരിശോധിക്കാനും അമിത്ഷാ നിർദ്ദേശം നൽകി. മയക്കുമരുന്ന്, ആയുധക്കടത്ത് എന്നിവയ്ക്കെതിരെ ശക്തമായ നടപടി സ്വീകരിക്കണമെന്നും മയക്കുമരുന്ന് കടത്തിന് സഹായങ്ങൾ ചെയ്യുന്നവരുടെ മുഴുവൻ ശൃംഖലയെയും കൈകാര്യം ചെയ്യണമെന്നും അമിത്ഷാ പറഞ്ഞു. അതിർത്തി ജില്ലകളിൽ സാമ്പത്തിക അച്ചടക്കം ഉറപ്പാക്കേണ്ടത് സംസ്ഥാനങ്ങളുടെ ഉത്തരവാദിത്തമാണെന്നും അദ്ദേഹം വ്യക്തമാക്കി. കളക്ടർമാർക്കും GST ഉദ്യോഗസ്ഥർക്കും പരിശീലനം നൽകണമെന്നും സെൻട്രൽ ബോർഡ് ഓഫ് ഡയറക്ടർ ടാക്സസ് വ്യാജ കറൻസിയെക്കുറിച്ച് സർവേ നടത്തണമെന്നും ഷാ നിർദ്ദേശിച്ചു. അതിർത്തിയിൽ സുരക്ഷ നിലനിർത്താൻ ഇന്ത്യയും നേപ്പാളും ഒന്നിച്ച് പ്രവർത്തിക്കുന്നുണ്ടെന്നും അത്യാവശ്യ ഘട്ടങ്ങളിലെല്ലാം ഇരു രാജ്യങ്ങളും പരസ്പരം നിലകൊണ്ടിട്ടുണ്ടെന്നും വിദേശകാര്യമന്ത്രി ഡോ. എസ് ജയശങ്കർ പറഞ്ഞു.

0: ന്യൂഡൽഹിയിൽ നേപ്പാൾ വിദേശകാര്യമന്ത്രി ശിശിർ ഖനാലുമായി കൂടിക്കാഴ്ചയ്ക്ക് ശേഷം സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. വ്യാപാരം, വാണിജ്യം, നിക്ഷേപം, ഊർജ്ജം, വികസനം, സഹകരണം, വിദ്യാഭ്യാസം തുടങ്ങിയ ഒട്ടനവധി മേഖലകളിൽ ഇരു രാജ്യങ്ങളും സഹകരണം ശക്തിപ്പെടുത്തിയിട്ടുണ്ടെന്നും മന്ത്രി പറഞ്ഞു. നടൻ സലീം കുമാർ കൊച്ചിയിൽ അന്തരിച്ചു. സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെ ഇന്നലെ രാത്രി 10:45 57-കാരനായ അദ്ദേഹത്തിന്റെ അന്ത്യം. ലിവർ സിറോസിസ് രോഗത്തെ തുടർന്ന് കരൾ മാറ്റിവെക്കൽ ശസ്ത്രക്രിയയ്ക്ക് വിധേയനായിരുന്നു. ഭൌതികദേഹം രാവിലെ 9 മുതൽ പറവൂർ ടൌൺ ഹാളിൽ പൊതുദർശനത്തിന് വയ്ക്കും. വൈകിട്ട് വീട്ടുവളപ്പിലാണ് സംസ്കാരം. ഡെസ്ക് റിപ്പോർട്ട്.
1: 3 പതിറ്റാണ്ടോളം മലയാളികളെ ചിരിപ്പിച്ചും ചിന്തിപ്പിച്ചും വെള്ളിത്തിരയിൽ നിറഞ്ഞുനിന്ന നടനായിരുന്നു സലീം കുമാർ. 1996 സിദ്ദിഖ് ഷമീർ സംവിധാനം ചെയ്ത ഇഷ്ടമാണ് 100 വട്ടമാണ് ആദ്യ ചിത്രം. 3 പതിറ്റാണ്ടിനിടെ 350 ചിത്രങ്ങളിൽ വേഷമിട്ടു. ഹാസ്യകഥാപാത്രങ്ങളാണ് ഏറെയും അവതരിപ്പിച്ചതെങ്കിലും ക്യാരക്ടർ വേഷങ്ങളിലും അദ്ദേഹം തിളങ്ങി. സലീം അഹമ്മദ് സംവിധാനം ചെയ്ത ആദാമിന്റെ മകൻ അബു എന്ന ചിത്രത്തിലെ അഭിനയത്തിന് 2010 മികച്ച നടനുള്ള ദേശീയ പുരസ്കാരവും സംസ്ഥാന പുരസ്കാരവും സലീം കുമാറിന് ലഭിച്ചു. അയാളും ഞാനും തമ്മിൽ എന്ന ചിത്രത്തിലെ അഭിനയത്തിന് 2012 മികച്ച ഹാസ്യനടനുള്ള പുരസ്കാരം നേടിയ അദ്ദേഹം കറുത്ത ജൂതൻ എന്ന ചിത്രത്തിന്റെ കഥയ്ക്ക് 2016 സംസ്ഥാന പുരസ്കാരവും സ്വന്തമാക്കി. ലാൽ ജോസ് സംവിധാനം ചെയ്ത അച്ഛനുറങ്ങാത്ത വീട് എന്ന ചിത്രത്തിലെ സാമുൽ എന്ന നായക കഥാപാത്രത്തിന് മികച്ച രണ്ടാമത്തെ നടനുള്ള സംസ്ഥാന അവാർഡും സലീം കുമാറിനെ തേടിയെത്തി. കല്യാണരാമൻ, മായാവി, ചതിക്കാത്ത ചന്തു, CID മൂസ, കിളിച്ചുണ്ടൻ മാമ്പഴം, പട്ടാളം, പട്ടാഭിഷേകം, നാടൻ പെണ്ണും നാട്ടുപ്രമാണിയും, തെങ്കാശി പട്ടണം, സത്യമേവ ജയതേ, ഈ പറക്കും തളിക, മീശമാധവൻ, മഴത്തുള്ളിക്കിലുക്കം, കുഞ്ഞിക്കൂനൻ, പെരുമഴക്കാലം തുടങ്ങിയവയാണ് ശ്രദ്ധേയമായ ചിത്രങ്ങൾ. കമ്പാർട്ട്മെന്റ്, കറുത്ത ജൂതൻ, ദൈവമേ കൈത്തൊഴാം, കെ കുമാറാകണം എന്നീ ചിത്രങ്ങൾ സംവിധാനം ചെയ്തു. തമിഴ്, ഒറിയ, ബംഗാളി ഭാഷകളിലെ ചിത്രങ്ങളിലും അഭിനയിച്ചിട്ടുണ്ട്.
0: സലീം കുമാറിന്റെ നിര്യാണത്തിൽ മുഖ്യമന്ത്രി VD സതീശൻ, പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ, മന്ത്രിമാർ, കലാ സാംസ്കാരിക രാഷ്ട്രീയ രംഗത്തെ പ്രമുഖർ തുടങ്ങിയവർ അനുശോചിച്ചു. ഹാസ്യം മാത്രമല്ല ഏത് കഥാപാത്രങ്ങളും വഴങ്ങുമെന്ന് തെളിയിച്ച അപൂർവ പ്രതിഭയായിരുന്നു സലീം കുമാറെന്ന് മുഖ്യമന്ത്രി VD സതീശൻ പറഞ്ഞു. പ്രതിഭാസമ്പന്നതയും വ്യക്തിബന്ധങ്ങളിൽ ആത്മാർത്ഥതയും കാട്ടിയ പറവൂരിന്റെ പച്ചയായ മനുഷ്യരൂപമായിരുന്നു സലീം കുമാറെന്ന് മുഖ്യമന്ത്രി അനുശോചന സന്ദേശത്തിൽ പറഞ്ഞു. മലയാള ചലച്ചിത്ര മേഖലയ്ക്ക് നികത്താനാകാത്ത നഷ്ടമാണ് സലീം കുമാറിന്റെ വിയോഗത്തിലൂടെ ഉണ്ടായിരിക്കുന്നതെന്ന് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ അനുശോചന സന്ദേശത്തിൽ പറഞ്ഞു. മിമിക്രി കലാകാരനിൽ നിന്ന് ഹാസ്യ നടനിലേക്കും തുടർന്ന് ദേശീയ പുരസ്കാരം വരെ കരസ്ഥമാക്കിയ അഭിനയ പ്രതിഭയിലേക്ക് ഉയർന്ന അദ്ദേഹത്തിന്റെ പ്രയാണം വളർന്നുവരുന്ന കലാകാരന്മാർക്ക് എക്കാലവും പ്രചോദനകരമാണെന്ന് അദ്ദേഹം പറഞ്ഞു. മനുഷ്യജീവിതത്തിന്റെ വിവിധ തുറകളെ തന്മയത്വത്തോടെ അവതരിപ്പിച്ച മഹാനടനായിരുന്നു സലീം കുമാറെന്ന് സാംസ്കാരിക മന്ത്രി PC വിഷ്ണുനാഥ് അനുശോചന സന്ദേശത്തിൽ പറഞ്ഞു. നീറ്റ് പുനഃപരീക്ഷാ ചോദ്യപേപ്പർ ചോർച്ച സംബന്ധിച്ച് സാമൂഹിക മാധ്യമങ്ങളിൽ പ്രചരിക്കുന്ന വാർത്തകൾ അടിസ്ഥാനരഹിതമാണെന്ന് നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി അറിയിച്ചു. വിദ്യാർത്ഥികളെയും മാതാപിതാക്കളെയും ആശയക്കുഴപ്പത്തിലാക്കാൻ സംഘടിത തട്ടിപ്പ് റാക്കറ്റുകളുടെ പ്രവർത്തനമാണ് ഉള്ളടക്കത്തിന് പിന്നിലെന്ന് NTA വ്യക്തമാക്കി. പരീക്ഷാ പ്രക്രിയയുടെ സമഗ്രത പൂർണ്ണമായും നിലനിൽക്കുന്നുവെന്നും ഉദ്യോഗാർത്ഥികൾക്ക് ന്യായവും സുരക്ഷിതവുമായ പരീക്ഷ ഉറപ്പാക്കാൻ ആവശ്യമായ എല്ലാ സുരക്ഷാ നടപടികളും നിലവിലുണ്ടെന്നും ഏജൻസി അറിയിച്ചു. NTA ഔദ്യോഗിക വെബ്സൈറ്റിലൂടെയും ചാനലുകളിലൂടെയും നൽകുന്ന അറിയിപ്പുകളെ ആശ്രയിക്കണമെന്നും ഏജൻസി അഭ്യർത്ഥിച്ചു. CBSE 12-ാം ക്ലാസ് മാർക്ക് വെരിഫിക്കേഷനും പുനർമൂല്യനിർണയത്തിനും ഇന്ന് അർദ്ധരാത്രി വരെ അപേക്ഷ സമർപ്പിക്കാം. വിദ്യാർത്ഥികളുടെ താൽപര്യം കണക്കിലെടുത്താണ് തീരുമാനം. സംസ്ഥാനത്ത് ഓപ്പറേഷൻ തൂഫാന്റെ ഭാഗമായി നടന്ന റെയ്ഡിൽ 241 പേരെ അറസ്റ്റ് ചെയ്തു. വിവിധ തരത്തിലെ നിരോധിത മയക്കുമരുന്ന് കൈവശം വച്ചതിന് 231 കേസുകൾ രജിസ്റ്റർ ചെയ്തു. ലഹരി വിപണനത്തെക്കുറിച്ച് വിവരങ്ങൾ നേരിട്ടും വാട്സ്ആപ്പ് വഴിയും പൊതുജനങ്ങൾക്ക് പോലീസിനെ അറിയിക്കാം. സംസ്ഥാന ഗവൺമെന്റിന്റെ ഓപ്പറേഷൻ തൂഫാനിന് മദ്യനിരോധന സമിതി മലബാർ മേഖലാ കൺവെൻഷൻ പിന്തുണ പ്രഖ്യാപിച്ചു. കോഴിക്കോട് ഗാന്ധിഗൃഹത്തിലെ പരിപാടി കവി PK ഗോപി ഉദ്ഘാടനം ചെയ്തു. സംസ്ഥാനത്തെ മുഴുവൻ ഗവൺമെന്റ് ആശുപത്രികളിലും അപകട ചികിത്സ ഉറപ്പാക്കുന്നത് പരിഗണനയിലാണെന്ന് മന്ത്രി ഷിബു ബേബി ജോൺ പറഞ്ഞു. കൊല്ലം നീണ്ടകര താലൂക്ക് ആശുപത്രിയിൽ ഡയാലിസിസ് യൂണിറ്റ് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി. വന്യജീവി ആക്രമണങ്ങൾക്ക് പരിഹാരം കാണാൻ 2 വർഷമെടുക്കുമെന്ന മന്ത്രിയുടെ നിലപാട് നിരുത്തരവാദിത്തപരമാണെന്ന് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ പറഞ്ഞു. ജനങ്ങളുടെ ജീവനും സുരക്ഷയും ഉറപ്പുവരുത്താൻ ഇച്ഛാശക്തി കാണിക്കേണ്ട ഗവൺമെന്റ് കൈമലർത്തുന്നത് ജനങ്ങളിൽ ആശങ്ക ഉളവാക്കിയിട്ടുണ്ടെന്ന് അദ്ദേഹം വാർത്താക്കുറിപ്പിൽ അറിയിച്ചു. പ്രാദേശിക വാർത്തകളാണ് കേൾക്കുന്നത്. സംസ്ഥാനത്ത് തെക്കു പടിഞ്ഞാറൻ കാലവർഷം ശക്തി പ്രാപിക്കുന്നു. ബുധനാഴ്ച വരെ ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. ഇന്ന് 7 ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രതയും മറ്റ് ജില്ലകളിൽ മഞ്ഞ ജാഗ്രതയും നൽകി. തൃശൂർ, പാലക്കാട്, മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർകോട് ജില്ലകളിലാണ്

0: ഓറഞ്ച് ജാഗ്രത. കേരള ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്ന് മണിക്കൂറിൽ 60 കിലോമീറ്റർ വരെ വേഗത്തിൽ കാറ്റിന് സാധ്യതയുണ്ടെന്നും മീൻപിടുത്തക്കാർ കടലിൽ പോകരുതെന്നും കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകി. കോഴിക്കോട് പേരാമ്പ്ര പാലേരിയിൽ കുറ്റ്യാടിപ്പുഴയിൽ ഒഴുക്കിൽപ്പെട്ട് അമ്മയും മകനും മരിച്ചു. പാലേരി തോട്ടത്താങ്കണ്ടി രമ്യ, 7 വയസ്സുകാരൻ ശിവനന്ദ് എന്നിവരാണ് മരിച്ചത്. ആരോഗ്യവകുപ്പിന്റെ കായകൽപ്പം ജനസമ്പർക്ക പരിപാടിയുടെ ആദ്യഘട്ട സംസ്ഥാനതല ഉദ്ഘാടനം മറ്റന്നാൾ രാവിലെ മന്ത്രി കെ മുരളീധരൻ കോഴിക്കോട്ട് നിർവഹിക്കും. ആരോഗ്യമേഖലയെ പുനരുജ്ജീവിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെ സംസ്ഥാനതലത്തിൽ പൊതുജന അഭിപ്രായവും നിർദ്ദേശങ്ങളും സ്വരൂപിക്കാനാണ് പരിപാടി. സാഫ് വനിതാ ഫുട്ബോൾ ചാമ്പ്യൻഷിപ്പിൽ ഇന്ത്യ കിരീടം നേടി. ഗോവയിലെ മഡ്ഗാവിൽ നിലവിലെ ചാമ്പ്യന്മാരായ ബംഗ്ലാദേശിനെ 1-0 3 ഗോളുകൾക്ക് പരാജയപ്പെടുത്തിയാണ് ഇന്ത്യ കിരീടം സ്വന്തമാക്കിയത്. 7 വർഷത്തിന് ശേഷമാണ് ഇന്ത്യയുടെ കിരീട നേട്ടം. 6ാം തവണയാണ് ഇന്ത്യൻ വനിതകൾ സാഫ് ഫുട്ബോൾ ചാമ്പ്യന്മാരാകുന്നത്. ഏഷ്യാകപ്പ് അണ്ടർ 18 പുരുഷ ഹോക്കി ടൂർണമെന്റിൽ കിരീടം നേടിയ ഇന്ത്യൻ പുരുഷ ടീമിനെയും വെങ്കലം നേടിയ വനിതാ ടീമിനെയും രാഷ്ട്രപതി ദ്രൌപദി മുർമുവും ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണനും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും അഭിനന്ദിച്ചു. ഇരു ടീമുകളുടെയും വിജയം രാജ്യത്തിന് അഭിമാനകരമാണെന്ന് രാഷ്ട്രപതി സാമൂഹിക മാധ്യമത്തിൽ കുറിച്ചു. രാജ്യത്തെ യുവ കായിക താരങ്ങളുടെ കഴിവ്, കഠിനാധ്വാനം, ദൃഢനിശ്ചയം എന്നിവയുടെ തെളിവാണ് ഈ നേട്ടമെന്ന് ഉപരാഷ്ട്രപതി സാമൂഹിക മാധ്യമത്തിൽ പറഞ്ഞു. താരങ്ങളെ അഭിനന്ദിച്ച പ്രധാനമന്ത്രി വിജയം രാജ്യത്തെ യുവാക്കൾക്കിടയിൽ ഹോക്കിയുടെ വർദ്ധിച്ചുവരുന്ന ജനപ്രീതിയെ പ്രതിഫലിപ്പിക്കുന്നതായി പറഞ്ഞു. അഫ്ഗാനിസ്ഥാനെതിരായ ഏക ക്രിക്കറ്റ് ടെസ്റ്റിൽ 2ാം ദിനം ഇന്ത്യ ഇന്ന് 1ാം ഇന്നിംഗ്സിൽ 3 വിക്കറ്റിന് 368 റൺസ് എന്ന നിലയിൽ മത്സരം പുനരാരംഭിക്കും. ആകാശവാണി കോഴിക്കോട് നിലയം അഖില കേരള റേഡിയോ നാടകോത്സവത്തിൽ അവതരിപ്പിച്ച് ശ്രദ്ധേയമായ കാൺക കടലിനെ കൺതുറക്കാതെ എന്ന റേഡിയോ നാടകത്തിന്റെ പ്രത്യേക ലിസണിംഗ് സെഷൻ പൊതുജനങ്ങൾക്കായി സംഘടിപ്പിക്കുന്നു. പുഷ്പശ്രീ തിക്കോടിയൻ അനുസ്മരണ സമിതിയുടെ ആഭിമുഖ്യത്തിൽ നാളെ വൈകിട്ട് 4ന് കോഴിക്കോട് ചാവറ കൾച്ചറൽ സെന്ററിലാണ് പരിപാടി. സംസ്ഥാനത്ത് സഹകരണ സംഘങ്ങളിൽ നിന്ന് വായ്പയെടുത്ത് കുടിശ്ശികയായവർക്ക് ആശ്വാസ് 2026 ഒറ്റത്തവണ തീർപ്പാക്കൽ പദ്ധതി ഗവൺമെന്റ് പ്രഖ്യാപിച്ചു. ജൂൺ 1 മുതൽ ഓഗസ്റ്റ് 31 വരെയാണ് പദ്ധതി കാലാവധി. പ്രാഥമിക കാർഷിക സഹകരണ സംഘങ്ങളിൽ നിന്ന് വായ്പയെടുത്തവരുടെ തിരിച്ചടവ് മുടങ്ങിയതിനാൽ വർദ്ധിച്ചുവരുന്ന കുടിശ്ശികയോ നിഷ്ക്രിയ ആസ്തിയോ കുറച്ച് നിക്ഷേപകരുടെ താൽപര്യം കൂടി സംരക്ഷിക്കുകയാണ് ലക്ഷ്യം. 2027 സെൻസസ് പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് കോഴിക്കോട് താലൂക്കിന് കീഴിൽ നാളെ നടത്താനിരുന്ന പരിശീലന ക്ലാസ് ഈ മാസം 13ലേക്ക് മാറ്റി. പരിശീലന കേന്ദ്രങ്ങളിൽ മാറ്റമില്ല. പ്രധാന വാർത്തകൾ വീണ്ടും. അന്താരാഷ്ട്ര അതിർത്തികളിലെ സാമ്പത്തിക സ്വത്തിടപാടുകളിൽ ജാഗ്രത പാലിക്കണമെന്ന് ആഭ്യന്തരമന്ത്രി അമിത്ഷാ. നടൻ സലീംകുമാർ കൊച്ചിയിൽ അന്തരിച്ചു. നീറ്റ് പുനഃപരീക്ഷ ചോദ്യപേപ്പർ ചോർച്ച സംബന്ധിച്ച് സാമൂഹിക മാധ്യമങ്ങളിൽ പ്രചരിക്കുന്ന വാർത്ത അടിസ്ഥാനരഹിതമെന്ന് NTA. സംസ്ഥാനത്ത് ബുധനാഴ്ച വരെ ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. സാഫ് വനിതാ ഫുട്ബോൾ ചാമ്പ്യൻഷിപ്പ് കിരീടം ഇന്ത്യയ്ക്ക്. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ ബുള്ളറ്റിൻ 7:25.
1: ഇയം ആകാശവാണി. സമ്പ്രതി വാർത്താ ശ്രൂയന്താം. പ്രവാചക ദിവ്യാനന്ദ് ഝാ. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഹ്യഃ ആർത്ഥിക പരാമർശ പരിഷദ സദസ്യൈ സമം ആകാരിതസ്യ ഉപവേശനസ്യ അധ്യക്ഷതാം അകരോത്. ഉപവേശനെ പ്രധാനമന്ത്രി പരിഷത് സദസ്യാശ്ച വൈശ്വിക നിശ്ചിതതാ കാലി ഭാരതസ്യ ഭൂയോപി ആർത്ഥിക വൃദ്ധിം കർത്തും വിഭിന്നേഷു പരാമർശോപായേഷു ചർച്ചിതവന്തൌ. ജീവനസ്തരം വ്യാപാരം ച സുഗമീകർത്തും അപി സവിസ്തരം വിചാരണാ ജാതാ. സദസ്യൈഃ ഭാരതെ വിശ്വേ ച പശ്ചിമൈഷ്യ സംഘർഷേണ ഉത്പന്ന പ്രഭാവാനാം അപി ആകലനം പ്രസ്തുതം. വിദേശമന്ത്രി ഡോക്ടർ സുബ്രഹ്മണ്യം ജയശങ്കരഃ ഉക്തവാൻ യത് ഭാരതം നേപാലം ച സുദീർഘ മുക്ത സീമായാം സുരക്ഷാവ്യവസ്ഥാം പ്രവർത്തയിതും ദൃഢതയാ സഹയോഗം കുരുതഃ. അപി ച ഉഭൌ ദേശൌ സങ്കടകാലേ അപി സർവദൈവ പരസ്പരം സാഹായ്യം കുരുതഃ. നവദില്യാം നേപാലസ്യ വിദേശമന്ത്രിണാ ശിശിര ഖനാലേന സഹ ഉപവേശനെ ഡോക്ടർ ജയശങ്കരഃ അവദത് യത് ഉഭയോഃ ദേശയോഃ സംബന്ധഃ ജീവിതജനസംബന്ധസ്യ സീമാപാര സമ്പർക്കസ്യ പാരസ്പരിക സാംസ്കൃതിക ധാർമ്മിക പരമ്പരാണാം ച സുദൃഢാധാരേ വിനിർമ്മിതഃ അസ്തി. केन्द्रीयः गृहमन्त्री अमितशाहः अन्ताराष्ट्रियसीमासु वित्तीयव्यवहारस्य भवननिर्माणस्य सम्पत्तिक्रयविक्रयणस्य च विषये विशेषसमवधानतायै आहूतवान्। एषः निर्देशः बीएसएफ इति सीमासुरक्षाबलस्य त्रिपुरासीमामुख्यालये गृहमन्त्रिणः अध्यक्षतायाम् आकारिते पूर्वोत्तरराज्यसीमाक्षेत्रविषयके सम्मेलने प्रदत्तः। गृहमन्त्री विगतपञ्चवर्षाणां भूमिलेखानां परीक्षणाय अपि निर्दिष्टवान्। सीबीएसई इति केन्द्रीय माध्यमिक शिक्षा परिषद अंकसत्यापनार्थं पुनर्मूल्यांकनार्थं च आवेदन समर्पणाय अन्तिमां तिथिं जून मासस्य सप्तम दिनांकपर्यन्तं अग्रे सारितवती। परिषदा उक्तं यत् विद्यार्थिनः अद्य मध्यरात्रिं यावत् स्वावेदनानि अर्पयितुम् अर्हन्ति। इतः पूर्वम् आवेदन समर्पणाय अन्तिमा तिथिः अस्य मासस्य षष्ठः दिनांकः एव आसीत्। प्रियाः श्रोतारः, संस्कृत जगता सम्बद्धैः विभिन्नैः क्रियाकलापैः संवलितस्य संस्कृत साप्ताहिकीति विशिष्ट कार्यक्रमस्य प्रसारणम् आकाशवाण्याः एफएम गोल्ड प्रवाहिकातः अद्य मध्याह्ने सार्धैकवादनतः भविष्यति। भवन्तः सर्वे यथाकालं श्रोतुं प्रभवन्ति। भारतीयर्तुविज्ञानविभागेन अनुमितं यत् अद्य तटीय कर्णाटक माहे केरलेषु मूसलाधारवृष्टिः भविष्यति। पूर्वोत्तरराज्यानाम् अधिकतरभागेषु आभ्यन्तरीण कर्णाटके, गोवायां, तमिलनाडौ, पुदुच्चेर्याम्, अण्डमान निकोबारद्वीपसमूहे च श्वः पर्यन्तं प्रबलवृष्टेः सम्भावना अस्ति। सम्प्रति क्रीडावार्तासु, जापाने भारतस्य अन्तरष्टादशवयोवर्गीय पुरुषदलेन एशिया चषक हॉकी स्पर्धा मालिका जिता। निर्णायके द्वन्द्वे भारतेन जापानं 4-1 इति अंकान्तरालेन पराजितम्। उपराष्ट्रपतिः सीपी राधाकृष्णन्, प्रधानमन्त्री नरेन्द्र मोदी च उत्तम प्रदर्शनपरकम् एतं विजयम् अभिलक्ष्य भारतीय हॉकी दलं वर्धापितवन्तौ। गोवायां भारतेन सैफ महिला पादकन्दुकनायक स्पर्धा श्रृंखला विजिता। निर्णायके द्वन्द्वे भारतेन बांग्लादेशः 3-0 इति अंकान्तरालेन पराजितः। ध्यानास्पदम् अस्ति यत् भारतेन षष्ठवारं एषा श्रृंखला जिता। अपरतः नवचण्डीगढे भारताफगानिस्तानयोः एकमात्र क्रिकेट निकषस्पर्धायाः प्रथमदिनस्य क्रीडासमाप्तिपर्यन्तं भारतेन क्रीडकत्रयस्य हानिपूर्वकम् 68-300 धावनांकाः अर्जिताः। अद्य भारतम् इतः अग्रे क्रीडिष्यति। इति वार्ताः।
2: ആകാശവാണി കണ്ണൂർ.
3: ലോക ഭക്ഷ്യസുരക്ഷാ ദിനത്തോടനുബന്ധിച്ച് ഇന്നത്തെ പരിപാടികൾ അവതരിപ്പിക്കുന്നത് ഭക്ഷ്യസുരക്ഷാ വകുപ്പ് കേരള സർക്കാർ.
4: ഭക്ഷ്യജന്യ രോഗങ്ങൾ ലോകമെമ്പാടും ലക്ഷക്കണക്കിന് ആളുകളെ ബാധിക്കുന്നു.
5: എന്നാൽ സുരക്ഷിതമായ ഭക്ഷ്യോൽപാദനവും ശുചിത്വപരമായ കൈകാര്യം ചെയ്യലും ബോധപൂർവമായ തെരഞ്ഞെടുപ്പുകളും വഴി ഇവയിൽ പലതും നമുക്ക് തടയാനാകും.
4: വലിയ ഭാരത്തിൽ നിന്ന് പരിഹാരങ്ങളിലേക്ക് എല്ലാവർക്കും സുരക്ഷിത ഭക്ഷണം എന്ന ലോക ഭക്ഷ്യസുരക്ഷാ ദിന സന്ദേശം നമുക്ക് ഏറ്റെടുക്കാം.
5: സുരക്ഷിത ഭക്ഷണം ഒരുക്കുന്നതിനായും ആരോഗ്യകരമായ ജീവിതം നയിക്കുന്നതിനുമായി നമുക്ക് ഒരുമിച്ച് പ്രവർത്തിക്കാം.
4: ഓർമ്മിപ്പിക്കുന്നു ഭക്ഷ്യസുരക്ഷാ വകുപ്പ് കേരള സർക്കാർ.
3: ജൂൺ 7 ലോക ഭക്ഷ്യസുരക്ഷാ ദിനം. ആശംസകളോടെ ഭക്ഷ്യസുരക്ഷാ വകുപ്പ് കേരള സർക്കാർ.
2: തീവണ്ടി യാത്രയ്ക്ക് തയ്യാറെടുക്കുന്നവർ ശ്രദ്ധിക്കുക. ട്രെയിൻ നമ്പർ 1:63:47 തിരുവനന്തപുരം മംഗലാപുരം എക്സ്പ്രസ് 40 മിനിറ്റും 1:65:11 ബംഗളൂരു കോഴിക്കോട് ക്രാന്തിവീര എക്സ്പ്രസ് 25 മിനിറ്റും ഇപ്പോൾ വൈകിയോടുകയാണ്.
6: റീഗ ജ്വല്ലേഴ്സ് ന്യൂ ബസ് സ്റ്റാൻഡ് റോഡ് താവക്കര റെയിൽവേ അറിയിപ്പുകൾ എന്നും രാവിലെ 7:55.
7: പരിപൂർണ പരിശുദ്ധി ഉറപ്പുവരുത്തി റീഗൽ ജ്വല്ലേഴ്സ് നൽകുന്നു 100% 916 HYDBIS ഹാൾമാർക്ക് സ്വർണ്ണാഭരണങ്ങൾ.
8: ദിവസവും രാവിലെ 7:35 മോഡേൺ ITI FM ഡയറി നിങ്ങൾക്ക് സമർപ്പിക്കുന്നത് മോഡേൺ ITI കാൽടെക്സ് കണ്ണൂർ. വിവിധ ട്രേഡുകളിലേക്ക് പ്രവേശനം ആരംഭിച്ചിരിക്കുന്നു.
9: Thank you. എഫ്എം ഡയറി. എഫ്എം ഡയറിയിലേക്ക് എല്ലാ ശ്രോതാക്കൾക്കും സ്വാഗതം.

0: കതിരൂർ സർവീസ് സഹകരണ ബാങ്ക് ജാലകം നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കതിരൂർ സർവീസ് സഹകരണ ബാങ്ക്.
1: 2024-25 വർഷത്തെ മികച്ച സഹകരണ ബാങ്കിനുള്ള ഫ്രോണ്ടിയേഴ്സ് ഇൻകോപ്പറേറ്റീവ് ബാങ്കിന്റെ ദേശീയ അവാർഡും സംസ്ഥാന സർക്കാർ, NCDC, കേരള ബാങ്ക് എന്നിവയുടെ ബെസ്റ്റ് പെർഫോമൻസ് അവാർഡും നേടി കതിരൂർ സർവീസ് സഹകരണ ബാങ്ക് വീണ്ടും രാജ്യത്തിന് മാതൃകയാകുന്നു.
0: കതിരൂർ സർവീസ് സഹകരണ ബാങ്ക് നിക്ഷേപങ്ങൾക്ക് പരിപൂർണ സുരക്ഷിതത്വം ഉറപ്പു നൽകുന്നു.
1: ദിവസവും രാവിലെ 7 മണി മുതൽ രാത്രി 8 മണി വരെ ബാങ്കിംഗ് സേവനം, ATM, CDM സൗകര്യം. ജനവിശ്വാസം അർപ്പിച്ച ജനങ്ങളുടെ സ്വന്തം ബാങ്ക് കതിരൂർ സർവീസ് സഹകരണ ബാങ്ക്, ഹെഡ് ഓഫീസ് കതിരൂർ.
2: ഓലച്ചൂട്ട്. വടക്കൻ കേരളത്തിന്റെ ആഖ്യാനങ്ങളും അനുഭവങ്ങളും. ആവിഷ്കാരം വി.കെ. അനിൽകുമാർ.

മഴ, പല മൊഴികൾ, പല രൂപങ്ങൾ, പല ജീവിതങ്ങൾ. പക്ഷേ ആടാൻ ഒറ്റ ശരീരം മാത്രം. അരങ്ങിൽ പല ജീവിതങ്ങൾ ആടുന്നതുപോലെയാണ് മഴ വരുന്നത്, മഴ ഉടുത്തു കെട്ടുന്നത്, മഴയാടിപ്പാടി പെയ്യുന്നത്. ഈ തുറസിൽ മഴയുടെ ഏകാംഗനാംഗം. മഴ സ്വയം എഴുതുകയും പാടുകയും ആവിഷ്കരിക്കുകയും ചെയ്യുന്നു. മീനത്തിൽ ഉള്ളിനീറിയ മണ്ണുടലിൽ പച്ചയുടെ ഉള്ളികൾ ചാർത്തിയാണ് മഴയുടെ കാനൽ തുള്ളികൾ പതിക്കുന്നത്. മഴയുടെ മേടച്ചെപ്പിൽ നിറങ്ങൾ തീരെ കുറവായിരുന്നു. കുറച്ച് ചിത്രങ്ങൾ മാത്രമെഴുതി മേടപ്പിലെ മഴപ്പെയ്ത് അനങ്ങാതെയിരുന്നു. മഴപ്പോതിയുടെ ചമയങ്ങളും അണിയലങ്ങളും സൂക്ഷിച്ച വേളിക ഇടവവും മിഥുനവും തുറന്നപ്പോഴാണ് മഴയുടെ പകർന്നാട്ടം പൂർണ്ണമായത്. കൊട്ടും പാട്ടും ആട്ടവും വരയും വർണ്ണവുമായി നിറയെ പൊലിയ മഴയാടിപ്പാടിയുറഞ്ഞു. വേനലിൻ്റെ വരണ്ട ശൂന്യതകളിൽ വർഷത്തു പല നിറവിന്യാസങ്ങൾ പകർന്നു. പച്ചയ്ക്ക് ഇത്രയും നിറഭേദങ്ങളുണ്ടെന്ന് മഴ ചിത്രങ്ങൾ ഉപന്യാസമെഴുതി. വെളിച്ചത്തിൻ്റെ തെളിച്ചങ്ങളുടെ ത്രിമാന ദൃശ്യങ്ങൾ. ഒഴുകുന്ന തോടുകളും പറക്കുന്ന കൊക്കുകളും പായുന്ന മീനുകളും കുളയുന്ന പാമ്പുകളും നിറയുന്ന കുളങ്ങളും ഒരൊറ്റ ഫ്രെയിമിൽ ചാലിച്ച് അയഥാർത്ഥ്യങ്ങളുടെ വിരാട് ചിത്രങ്ങൾ മഴ രചിച്ചുകൊണ്ടിരുന്നു. മഴയ്ക്ക് മണ്ണിലും വെണ്ണിലും പല മൊഴികളും വഴികളുമാണ്. പാടവും കുളവും തോടും പല ജലമൊഴികളാൽ മഴയ്ക്ക് ഭാഷ്യം ചെന്നിച്ചു. മഴയുടെ ശരീരത്തെ നിർമ്മിച്ചിരിക്കുന്നത് ജലം കൊണ്ട് മാത്രമല്ലെന്ന് തോന്നിയത് വീടിനടുത്തെ കുളത്തിൽ മീൻ പിടിക്കാൻ പോകുമ്പോഴാണ്. മഴമേഘങ്ങളുടെ അലിവുകളിലേക്ക് കൊക്കുയർത്തി പറക്കുന്ന വെള്ളക്കൊച്ചകൾക്കിടയിലൂടെ നടന്നു മൗനവ്രതത്തിലായ ചാരനിറത്തിലുള്ള കുരുടിക്കൊച്ചകൾ. കണ്ടത്തിലെ മൗനത്തെ ഭേദിച്ച് പെട്ടെന്ന് പറന്നുയരുന്ന ചാരനിറത്തിലുള്ള മാരാൻ കൊച്ചകൾ. ഇരിഞ്ഞിറങ്ങിയ കുഞ്ഞുമക്കളുമായി മഴ കാണാനിറങ്ങിയ മുണ്ടക്കോഴികൾ കണ്ടത്തിൻ്റെ അവകാശികളായി നാട്ടുകാർ മാത്രം. ഇന്ന് കാണുന്ന

ദേശാടകരൊന്നും അന്ന് കണ്ടത്തിലുണ്ടായിരുന്നില്ല. കുഞ്ഞു മീനുകൾ പുളയ്ക്കുന്ന അടുത്തിലൂടെ കുളത്തിലേക്ക് നടന്നു. തൃക്കരിപ്പൂരിൽ വീടിന് തൊട്ടടുത്ത് രണ്ട് കുളങ്ങളുണ്ട്. കണ്ണൻ കുളമെന്ന നാഗത്താൻ കുളവും മർത്തൻ കുളമെന്ന മടത്തിൻ കുളവും. മടത്തിൻ കുളം കുളിച്ച് കുളിച്ച് മർത്തൻ കുളമായതാണ്. ജാതി മതഭേദമന്യേ എല്ലാവരെയും ജ്ഞാനസ്നാനം ചെയ്യിച്ച് നാട്ടുകാരുടെ സ്വന്തം മർത്തൻ കുളമായി ജലസമൃദ്ധിയിൽ ആറാടി. നാഗത്താൻ കുളത്തിനെ കണ്ണൻ കുളം എന്നുകൂടി വിളിക്കും. പേരുപോലെ വലിയൊരു നാഗക്കാവിനോട് ചേർന്നാണ് പാടത്തേക്ക് തുറന്നൊഴുകുന്നു. കൽക്കെട്ടുകളൊന്നുമില്ല. നിറയെ നല്ല വലുപ്പത്തിലുള്ള ചുവന്ന പൂത്താലികൾ. കുളം നിറയെ പലതരം മീനുകളും ആമകളും പാമ്പുകളും. നാഗത്തോട് ചേർന്നതിനാൽ എല്ലാവർക്കും ഭയങ്കര പേടിയാണ്. നാഗത്താൻ കുളത്തിൽ ആരും കുളിക്കാറില്ല. പക്ഷേ മടത്തിൻ കുളം കല്ലുകെട്ടി ഉയർത്തിയതാണ്. നല്ല വൃത്തിയുണ്ട്. ഇവിടെയാണ് എല്ലാവരും കുളിക്കുക. ആണുങ്ങൾക്കും പെണ്ണുങ്ങൾക്കും പ്രത്യേകം പ്രത്യേകം കടവുകളുണ്ട്. നാഗത്താൻ കുളത്തിൻ്റെ അത്രയും മീനുകളും ആമകളും പാമ്പുകളും പേടികളും മണങ്ങളും മർത്തൻ കുളത്തിലില്ല. മഴക്കാലത്തിൻ്റെ ആരവങ്ങൾ ഉയരുന്നത് കുളങ്ങളിലാണ്. വണ്ണാത്തിക്കുളം, മണിയാണിച്ചൻ കുളം, കേർവയറിലെ കുളം, മാടത്തിന് കീഴിലെ കുളം, ചക്രപാണിയിലെ താമരക്കുളം, ഇതൊക്കെയാണ് വീടിന് പരിസരത്തെ മറ്റു കുളങ്ങൾ. ഇതുകൂടാതെ കണ്ടത്തിനോട് ചേർന്ന് പറമ്പിലെ മണ്ണ് പൊട്ടി കുറവ കിനിഞ്ഞൊഴുകി നിറയുന്ന നീർത്തടങ്ങളും മഴക്കാലത്ത് മാത്രം പ്രത്യക്ഷപ്പെടും. ഉറു എന്ന നാട്ടുപേരിൽ രൂപപ്പെടുന്ന ഈ നീർത്തടം മഴ പിൻവാങ്ങുന്നതോടൊപ്പം മേഘങ്ങളിൽ മറയും. ഉറു ഒരു ഋതുപ്പകർച്ചയാണ്, മഴക്കാലത്തിൻ്റെ കടിഞ്ഞോൽ കുരുന്ന്. വൃശ്ചികം ധനു മാസങ്ങളിൽ കണ്ടത്തിൽ നട്ടിനടുമ്പോൾ ഉണ്ടാക്കുന്ന ചെറിയ കൂവലുകളിലും നീർ നിറഞ്ഞ് പ്രത്യേകമായ ഒരാവാസ വ്യവസ്ഥ മഴ സൃഷ്ടിക്കുന്നു. കൂവലെന്നാൽ മനുഷ്യനിർമ്മിതമായ ജലസംഭരണിയാണ് മഴയുടെ മറ്റൊരു

സംഭാവന മീൻപിടിക്കാൻ ചൂണ്ടലുമായി കുളത്തിലേക്ക് നടക്കുകയാണ്. കുളത്തിൽ ചൂണ്ടയിടൽ ഞങ്ങൾക്ക് വിനോദമായിരുന്നില്ല, വിശപ്പാണ് കുളത്തിലേക്ക് ഞങ്ങളെ എത്തിക്കുന്നത്. മഴ നനഞ്ഞ് കണ്ണൻ കുളത്തിലേക്ക് നടക്കുകയാണ്. കണ്ടത്തിലെ വരമ്പ് കിളച്ച് മണ്ണിരയെ ചിരട്ടയിൽ മണ്ണിട്ട് നിറച്ചിട്ടുണ്ട്. മീൻ പിടിക്കാൻ രണ്ടു തരം ഇരകൾ കോർത്തിടാം, കണ്ടത്തിലെ ഇരയും വളപ്പിലെ ഇരയും. വളപ്പിലെ ഇരകളെ മീനിന് അത്ര ഇഷ്ടമല്ല. അമ്മ പാത്രം വടിക്കുന്ന തൈത്തടത്തിൽ നിന്നും, അച്ഛൻ കിണറിൽ നിന്നും വെള്ളം കോരി കുളിക്കുന്ന തെങ്ങിൻ തടത്തിൽ നിന്നും നീണ്ടു കുളയുന്ന നിറമുള്ള ഇരയെ കിട്ടും. പക്ഷേ കണ്ടത്തിലെ ഇര തടിച്ചതും നല്ല ആരോഗ്യമുള്ളതുമാണ്. കൈച്ചൽ മുശു പോലുള്ള വലിയ മീനുകളെ പിടിക്കാൻ മണ്ണട്ടയെ പ്രത്യേകം പിടിച്ച് തീപ്പെട്ടിയിൽ സൂക്ഷിക്കും. ചെറിയ കുപ്പിയിൽ തോട്ടിൽ നിന്നും പിടിക്കുന്ന കുഞ്ഞു മീനുകളെയും കരുതും. മണ്ണിര കൊത്തുന്നില്ലെങ്കിൽ തോട്ടിലെ ചെറുമീനുകളെ ചൂണ്ടയിൽ കോർത്തിടും. രണ്ടു തരം ചൂണ്ടലുണ്ടാകും, വലിയ ചൂണ്ടലും ചൂട്ടച്ചൂണ്ടലും. ചൂട്ടച്ചൂണ്ടൽ ചൂട്ടയെ പിടിക്കാൻ മാത്രമുള്ളതാണ്. കഷ്ടിച്ച് മൂന്നടി മാത്രമുള്ള വിറയും അതിനനുസരിച്ചുള്ള കണ്ണിയും ചൂട്ടച്ചൂണ്ടൽ സാധാരണ ചൂണ്ടലിനെ അപേക്ഷിച്ച് വളരെ

ഭക്ഷണം കൊടുത്ത് മീനുകളെ ചതിക്കുമ്പോൾ ആ ചതിയെ വെള്ളത്തിന് മുകളിൽ രേഖപ്പെടുത്തുന്നതാണ് ചൂണ്ട കെട്ടിയ കണ്ണിക്ക് മുകളിൽ പൊന്ത്. മീനുകളുടെ മരണരേഖകൾ ജലോപരിതലത്തിൽ വരയുന്ന ചിത്രകാരനാണ് പൊന്ത്. പൊന്ത് വെള്ളത്തിൽ പൊന്തിക്കിടക്കും. മീൻപിടുത്തത്തിലെ അതീവ സാങ്കേതികത്വമാണ് പൊന്ത്. പൊന്തുണ്ടാക്കുന്നതിനും സവിശേഷതകൾ ഏറെയുണ്ട്. കണ്ടത്തിൽ വളരുന്ന ചേരണി എന്ന ജലസസ്യത്തിൻ്റെ വേരാണ് ഏറ്റവും മികച്ച പൊന്ത്. ചെടി വേരോടെ പൊരിച്ചെടുത്ത് അതിൻ്റെ തായ്വേര് മുറിച്ചെടുക്കും. വെള്ളത്തിൽ നന്നായി കഴുകി പുറന്തൊലി പോയിക്കഴിഞ്ഞാൽ തൂവെള്ള നിറമാണ്. ഉണങ്ങിക്കഴിഞ്ഞാൽ തികച്ചും ഭാരരഹിതൻ. ഏത് വെള്ളത്തിലും പൊന്തിക്കിടക്കും. ഈയം കെട്ടിയ ചൂണ്ടലും ചേരണിയുടെ പൊന്തുമുള്ള ചൂണ്ടക്കാരൻ്റെ പൗറ് ഒന്ന് വേറെ തന്നെയാണ്. പൊന്തിൻ്റെ ചലനം നോക്കി തന്നെ പരിചയ സമ്പന്നനായ ഒരാൾക്ക് ഏത് മീനാണ് കൊത്തിയിരിക്കുന്നതെന്ന് അറിയാനാകും. ചൂണ്ടയിൽ പിടയുന്ന

സാധാരണ കുളത്തിലുണ്ടാകുന്ന മീനുകൾ. കൈച്ചലാണ് ചൂണ്ടയിൽ കൊത്തുന്നതെങ്കിൽ ആദ്യം ധാരാളം കുമിളകൾ ഉയരും. തരിയിടുക എന്നാണ് ഇതിന് പറയുക. തരിയിട്ട് കഴിഞ്ഞാൽ പൊന്ത് അല്പം മുങ്ങി ചാരനെ ഒരു വശത്തേക്ക് സഞ്ചരിക്കും. പൊന്ത് നിർത്താതെ അങ്ങനെ സഞ്ചരിക്കുകയാണെങ്കിൽ ഉറപ്പിക്കാം അത് കൈച്ചലാണെന്ന്. കൊത്തുന്നതെങ്കിൽ കുരുടനോളം ഇടുക്കൻ ആരുമില്ല. കൈച്ചൽ ആഘോഷത്തോടെയാണ് സ്വന്തം മരണത്തെ തീരുമാനിക്കുന്നതെങ്കിൽ കുരുടൻ്റെ ഹത്യ നിശബ്ദമായാണ്, നിശ്ചേഷ്ടമായാണ് രേഖപ്പെടുന്നത്. കുരുടൻ്റെ സ്വയം മരണത്തിൽ ദുരന്ത കവിതയുടെ നിർവേദമുണ്ട്. കുരുടൻ കൊത്തിയാൽ ആരും അറിയില്ല, അനങ്ങാതെ അതേപോലെ കിടക്കും. പൊന്തിൽ മരണവൃത്തത്തിൻ്റെ യാതൊരു മുദ്രയും കുരുടൻ അടയാളപ്പെടുത്തില്ല. ഒന്നും സംഭവിക്കാത്ത പോലെ പൊന്ത് വെള്ളത്തിൽ പൊങ്ങിക്കിടക്കും. പൊന്തിൻ്റെ നിശ്ചലതയിൽ കാലം തളം കെട്ടിക്കിടക്കും. കുരുടനിൽ മരണമൊരു നിശബ്ദയാനമാണ്. കാത്തിരുന്ന് മുഷിങ്ങ് ചൂണ്ടയെടുക്കുമ്പോഴാണ് കുരുടൻ തൻ്റെ ബലി സാക്ഷ്യപ്പെടുത്തുന്നത്. കുരുടൻ്റെ വിധി കഷ്ടമാണ്. കുരുടൻ്റെ എത്തെടുക്കലാണ് അടുത്ത കലാപരിപാടി. ചൂണ്ടക്കൊളുത്ത് ഊരിയെടുക്കാതെ കണ്ണിയോടുകൂടി ശക്തമായി വലിക്കും. കുരുടൻ്റെ ആന്തര അവയവങ്ങളടക്കം ചൂണ്ടയിൽ കുരുത്ത് പുറത്തേക്ക് വരും. എക്കുന്ന ശരീരഭാഗം വീണ്ടും ചൂണ്ടയിൽ കോർത്തിടും. കുരുടൻ്റെ ആന്തര അവയവമാണ് എക്ക്. അടിച്ചു നിന്റെ എക്കെടുക്കും എന്ന പ്രയോഗത്തിൻ്റെ ഉത്പത്തി ഇങ്ങനെയാണെന്ന് അറിവില്ലാത്തവരുടെ അറിവിലേക്കായി ഓർമ്മിപ്പിക്കട്ടെ. മരണത്തിൻ്റെ അടുത്ത ഊഴം മുശുവിൻ്റേതാണ്. ജലോപരിതലത്തിലെ മുശുവിൻ്റെ മരണരേഖകൾ മറ്റൊരു വിധത്തിലാണ്. മുശു ചൂണ്ട വിഴുങ്ങിയാൽ മുങ്ങിയും പൊങ്ങിയും അകലേക്ക് പോകും. മുറുക്കെ പിടിച്ചില്ലെങ്കിൽ വിറയടക്കം, കണ്ണി കെട്ടിയ നീണ്ടവടി കുളത്തിലേക്കൊഴുകിപ്പോകും. യന്ത്രപരമായി ഇരയെ ഊരിയെടുത്ത് കൊണ്ടുപോയി ചൂണ്ടക്കാരനെ കളിപ്പിക്കുന്നവനാണ് കൂർത്ത മുള്ളുകളുള്ള ചെള്ളിക്കോട്ടൻ. ചൂണ്ടയിൽ കുരുങ്ങിയാൽ കുളഞ്ഞുകൊണ്ടിരിക്കും. സൂക്ഷിച്ച് കൈകാര്യം ചെയ്തില്ലെങ്കിൽ കയ്യിൽ കുത്തും. മണ്ണിൽ കിടന്ന് ശബ്ദത്തോടെ കരയും. കുത്തുന്നതിൽ ഒരു മയവും കാണിക്കാത്ത മീൻ കടുവാണ്. ഏറ്റയണിഞ്ഞ മീൻ യക്ഷിയാണ് കടു. കുത്തുകിട്ടിയ ഭാഗത്ത് നല്ല കടച്ചിലെടുക്കും. സഹിക്കാൻ കഴിയില്ല, ഉടൻ ചൂടുള്ള മൂത്രമൊഴിച്ചിടണം. കുത്തിയ നീറ്റൽ പോകാൻ മണിക്കൂറുകളെടുക്കും. കുളത്തിലെ മീൻപിടുത്തത്തിലെ രണ്ടനുഭവങ്ങൾ വിചിത്രമാണ്. പണൻകുളത്തിൽ നിറയെ വെള്ളാമയും കാരാമയുമുണ്ട്. വെളുത്തുള്ളി കോർത്തിട്ട് സുഗന്ധത്തിലേക്ക് ആവാഹിച്ചാണ് കൂർമ്മ അവതാരത്തെ ചൂണ്ടയിൽ കുരുക്കുന്നത്. ചൂണ്ട ഉള്ളിലേക്ക് ആമ വിഴുങ്ങും. ആമ കൊത്തിയാൽ പൊന്ത് അതിശക്തമായി മുങ്ങിയും പൊങ്ങിയും നടുക്കുളത്തിലേക്ക് വലിച്ചുകൊണ്ടുപോകും. ചൂണ്ട വലിച്ച് ആമയെ കരക്കിട്ടു കഴിഞ്ഞാൽ ഒടുക്കത്തെ മെനക്കേടാണ്. തല ഉള്ളിലേക്ക് വലിച്ചു കഴിഞ്ഞാൽ പിന്നെ പുറത്തേക്കിടില്ല. ആമയുടെ പുറന്തോടിൽ പുറത്ത് ശക്തമായി ചവിട്ടും. ചൂണ്ടൽ വിഴുങ്ങിയ ആമയുടെ തല പുറത്തേക്കിടുമ്പോൾ കണ്ണ് ശക്തമായി വലിക്കും. കഴുത്ത് പരമാവധി പുറത്തേക്ക് നീളുമ്പോൾ കൈകൊണ്ട് മുറുക്കി പിടിക്കും. കയ്യിൽ കഴുത്തും മുറുകിയ ആമ ചൂണ്ടക്കാരൻ്റെ കണ്ണുകളിലേക്ക് നിസ്സംഗമായി നോക്കും.

ബ്ലേഡ് കൊണ്ട് ആമ ദൈവത്തിന്റെ കഴുത്ത് കണ്ടിച്ച് ചൂണ്ടൽ പുറത്തെടുക്കും. ഏറ്റവും മൃഗീയമായ ബലി ആമയുടേതാണ്. കുളത്തിൽ ചൂണ്ടയിടുന്ന കുട്ടികളുടെ പേടി സ്വപ്നമാണ് മടമശു. മടമശു ചൂണ്ടയിൽ കുരുങ്ങി എത്രയോ തവണ ചൂണ്ട കുളത്തിലെറിഞ്ഞ് പേടിച്ചോടിയിട്ടുണ്ട്. മടമശുവിനെ കാണുമ്പോൾ തന്നെ പേടിയാകും. മീനിൽ നിന്ന് പുറപ്പെട്ട് പാമ്പിൽ അവസാനിക്കുന്ന വിചിത്ര രൂപമാണ് മടമശുവിൻ്റേത്. കുളം ഒരാഭിചാര കേന്ദ്രം പോലെ നിഗൂഢമാകുന്ന അപൂർവം സന്ധങ്ങളുണ്ട്. അപ്പോൾ കുളത്തിന് ഒരനുഷ്ഠാനത്തിൻ്റെ സൂക്ഷ്മത കൈവരും. ആളുകൾ ശബ്ദമില്ലാതെ പതുക്കെ മാത്രം സംസാരിക്കും. മരണവീട്ടിലെന്ന പോലെ ഓരോ കാലടിയും സൂക്ഷിച്ചു വെക്കും. മഴയുടെ ആദ്യ പെയ്ത്തിലാണ് അത് സ്ഫുരിക്കുന്നത്. കുളം നിറഞ്ഞു കവിയുമ്പോൾ കരയോട് ചേർന്ന പൊന്തയിൽ പതൽ പ്രത്യക്ഷപ്പെടും. കുളത്തിലെ രാജാവാണ് പതൽ. കടലിലെ നീലത്തിമിംഗലം പോലെ കുളത്തിലെ വാഴ്ചക്കാരാണ് പതൽ. ആയിരക്കണക്കിന് ചോരക്കുഞ്ഞുങ്ങളുമായി പ്രത്യക്ഷപ്പെടുന്ന ഭീമൻ കൈച്ചലാണ് പതൽ. സ്വർണം പുരട്ടിയ ചുവപ്പ് നിറത്തിലുള്ള കുഞ്ഞുങ്ങളെ മാറോട് ചേർത്ത് പൊന്തയിൽ ഒളിച്ച അമ്മമീൻ ചെറുപ്പകാലത്തെ വല്ലാതെ വിസ്മയിപ്പിച്ച കാഴ്ചയാണ്. പതലിൻ്റെ ഭീമൻ തലമണ്ടയും വലിയ ഉണ്ടക്കണ്ണം മാത്രമേ വെള്ളത്തിൽ കാണാനാകൂ. കരയോട് ചേർന്ന് കാട്ടുപൊന്തയാണ് പതലിൻ്റെ ചുറ്റുമുറി. പതലിനെ ചുണ്ടയിലോ കുത്തൂടിലോ കുരുക്കാനാകില്ല. പടിക്കടത്തെ തീക്കിടി കൊട്ടേട്ടനും തീക്കിടി നാരായണേട്ടനുമാണ് പതൽ വേട്ടയിൽ പ്രാവീണ്യം നേടിയിട്ടുള്ളത്. സ്വർണ്ണ നിറമാർന്ന ആയിരമായിരം പൊടിക്കുഞ്ഞുങ്ങളെ പൊത്തിപ്പിടിച്ച് ഒളിച്ചു കഴിയുന്ന അമ്മയെ പതിയിരുന്ന് കത്തിയാളുകൊണ്ട് തല കൊത്തിയാണ് പിടിക്കുന്നത്. കുളത്തിൽ പതൽ പൊന്തിയിട്ടുണ്ടെന്നറിയുന്നത് മുതൽ ചെങ്കിടിപ്പാണ്. ആരുടെയും കൊലക്കത്തി കിരയാകാതെ അമ്മയെയും പൊടിക്കുഞ്ഞുങ്ങളെയും രക്ഷപ്പെടുത്തണേയെന്ന് പ്രാർത്ഥിക്കും. അമ്മ നഷ്ടമാകുമ്പോൾ മറ്റു മീനുകൾ കിരയാകുന്ന ആയിരമായിരം കൈച്ചൽ കുഞ്ഞുങ്ങൾ. വീണ്ടും മിഥുനം പിറന്നു. മഴ പെയ്തു തുടങ്ങി. ഒരൊറ്റ ശരീരത്തിൽ പല പല വേഷങ്ങളാടുന്ന മഴയുടെ ആട്ടപ്രകാരത്തിൻ്റെ രചിത പാഠങ്ങളാണ് വെള്ളക്കൊച്ചകൾ കൊക്കുനീട്ടി പറക്കുന്ന ചെളി നിറഞ്ഞ പാടങ്ങൾ, മീൻ പുളക്കുന്ന കുളങ്ങൾ, തോടുകൾ, ഒറുകൾ. കാലം പോകെ പോകെ പലതും അപ്രത്യക്ഷം ആയിക്കൊണ്ടിരുന്നു. പതലിൻ്റെ ഈറ്റുമുറിയിൽ മാലിന്യങ്ങൾ ചീഞ്ഞെഴുകി. ആമദൈവങ്ങൾ അമ്ലം കുടിച്ച് കുതൽ പൊട്ടിച്ചെത്തു. വല്ലാതെ ഉള്ളം നീട്ടിയ അമ്മമീൻ ഇന്നില്ല. മീനിൻ്റെ സ്വർണ്ണ കുഞ്ഞുങ്ങളില്ല. പതൽ എന്ന വാക്ക് ആദ്യം ജീവിതത്തിൽ നിന്നും പിന്നീട് നിഘണ്ടുവിൽ നിന്നും അപ്രത്യക്ഷമായി. മൃതശരീരങ്ങൾക്ക് മുകളിൽ മഴ ജീർണിച്ചു. ടാറിട്ട റോഡുകളിലും കോൺക്രീറ്റ് നിർമ്മിതികളിലും മഴയ്ക്ക് ഒറ്റ ശരീരം, ഒരൊറ്റ വേഷം, ഒരൊറ്റ ആട്ടം, ഇനിയും വെള്ളം മാത്രം.

ഓലച്ചൂട്ട്. ഇനി അടുത്ത ഞായറാഴ്ച ജാലകത്തിൽ. ആവിഷ്കാരം വി കെ അനിൽകുമാർ. നിർവഹണം കെ വി ശരത്ചന്ദ്രൻ.

0: 2024-25 വർഷത്തെ മികച്ച സഹകരണ ബാങ്കിനുള്ള ഫ്രോണ്ടിയേഴ്സ് ഇൻകോപ്പറേറ്റീവ് ബാങ്കിന്റെ ദേശീയ അവാർഡും സംസ്ഥാന സർക്കാർ, NCDC, കേരള ബാങ്ക് എന്നിവയുടെ ബെസ്റ്റ് പെർഫോമൻസ് അവാർഡും നേടി. കതിരൂർ സർവീസ് സഹകരണ ബാങ്ക് വീണ്ടും രാജ്യത്തിന് മാതൃകയാകുന്നു.
1: കതിരൂർ സർവീസ് സഹകരണ ബാങ്ക് നിക്ഷേപങ്ങൾക്ക് പരിപൂർണ സുരക്ഷിതത്വം ഉറപ്പു നൽകുന്നു.
0: ദിവസവും രാവിലെ 7 മണി മുതൽ രാത്രി 8 മണി വരെ ബാങ്കിംഗ് സേവനം.

0: ആർമി, നേവി, എയർഫോഴ്സ്, കേന്ദ്ര പോലീസ് സേനാ വിഭാഗങ്ങളിൽ തൊഴിൽ ആഗ്രഹിക്കുന്ന 16-നും 23-നും മധ്യേ പ്രായമുള്ള യുവതി യുവാക്കൾക്ക് എഴുത്ത് പരീക്ഷയ്ക്കായുള്ള പരിശീലനം. അയൺ ക്ലാഡ് ഡിഫൻസ് അക്കാദമി, കോളേജ് ഓഫ് കോമേഴ്സ് ക്യാമ്പസ്, കണ്ണൂർ. ഫോൺ 7356052166.
1: ആകാശവാണി കണ്ണൂർ.
2: സേവന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കോളേജ് ഓഫ് കൊമേഴ്സ്, നിയർ ഓൾഡ് ബസ് സ്റ്റാൻഡ്, കണ്ണൂർ. അക്കൌണ്ടിംഗ് രംഗത്ത് 37 വർഷത്തെ പ്രവർത്തന പാരമ്പര്യമുള്ള കോളേജ് ഓഫ് കൊമേഴ്സിലൂടെ നിങ്ങൾക്കൊരു മികച്ച പ്രൊഫഷണൽ GST അക്കൌണ്ടന്റായി മാറാം. കൂടാതെ എളുപ്പം തൊഴിൽ നേടാൻ നിരവധി തൊഴിലധിഷ്ഠിത കോഴ്സുകളും. കോൺടാക്ട് 9567-3237-40. കോളേജ് ഓഫ് കൊമേഴ്സ്, നിയർ ഓൾഡ് ബസ് സ്റ്റാൻഡ്, കണ്ണൂർ.
1: കോളേജ് ഓഫ് കൊമേഴ്സ് സേവന വാർത്തകൾ. കണ്ണൂർ സർവകലാശാലയ്ക്ക് കീഴിലെ ടീച്ചർ എഡ്യൂക്കേഷൻ സെന്ററുകളിൽ ഒരു വർഷ കാലാവധി വ്യവസ്ഥയിൽ കരാറടിസ്ഥാനത്തിലുള്ള അസിസ്റ്റന്റ് കോർഡിനേറ്റർ, അസിസ്റ്റന്റ് പ്രൊഫസർ തസ്തികകളിലേക്ക് യോഗ്യരായവരിൽ നിന്നും അപേക്ഷ ക്ഷണിച്ചു. ഈ മാസം 15-നകം ഓൺലൈനായി അപേക്ഷ സമർപ്പിക്കണം. വിശദവിവരങ്ങൾ സർവകലാശാല വെബ്സൈറ്റിൽ ലഭ്യമാണ്. ദേശീയ ആരോഗ്യ ദൌത്യത്തിന് കീഴിൽ കാസർഗോഡ് ജില്ലയിൽ മെഡിക്കൽ ഓഫീസർ തസ്തികയിലേക്ക് കരാറടിസ്ഥാനത്തിൽ നിയമനം നടത്തുന്നു. യോഗ്യരായ ഉദ്യോഗാർത്ഥികൾക്കായി 10-ാം തീയതി രാവിലെ 10 മണിക്ക് കാഞ്ഞങ്ങാട് ഹോസ്ദുർഗിലുള്ള NHM ജില്ലാ ഓഫീസിൽ കൂടിക്കാഴ്ച നടത്തും. യോഗ്യത MBBS ബിരുദവും TCMC രജിസ്ട്രേഷനും. പ്രായപരിധി 67 വയസ്സിൽ താഴെ. കൂടുതൽ വിവരങ്ങൾക്ക് 0467-2209-466 എന്ന ഫോൺ നമ്പറിൽ ബന്ധപ്പെടാം. IHRD കീഴിൽ കണ്ണൂർ സർവകലാശാലയുമായും മഹാത്മാഗാന്ധി സർവകലാശാലയുമായും കാലിക്കറ്റ് സർവകലാശാലയുമായും അഫിലിയേറ്റ് ചെയ്തിട്ടുള്ള വിവിധ അപ്ലൈഡ് സയൻസ് കോളേജുകളിലെ ബിരുദ ഓണേഴ്സ് പ്രോഗ്രാമുകളിലെ 50% സീറ്റുകളിൽ അപേക്ഷ ക്ഷണിച്ചു. നാളെ രാവിലെ 10 മണി മുതൽ ഓൺലൈനായി SBI മുഖേന ഫീസ് അടച്ച് അപേക്ഷ സമർപ്പിക്കാം. കൂടുതൽ വിവരങ്ങൾക്ക് www.ihrd.ac.in എന്ന വെബ്സൈറ്റ് സന്ദർശിക്കാം. 0471-2322-985 എന്ന ഫോൺ നമ്പറിലും വിശദവിവരങ്ങൾ ലഭിക്കും. വേടെടുക്ക താലൂക്ക് ആസ്ഥാന ആശുപത്രിയിൽ HMC മുഖേന ഫാർമസിസ്റ്റ്, സെക്യൂരിറ്റി സ്റ്റാഫ് തസ്തികകളിൽ താൽക്കാലിക നിയമനം നടത്തുന്നു. കൂടുതൽ വിവരങ്ങൾക്ക് 9188-94-3523 എന്ന നമ്പറിൽ ബന്ധപ്പെടാം. കോളേജ് ഓഫ് കൊമേഴ്സ് സേവന വാർത്തകൾ കഴിഞ്ഞു.
2: സേവന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിച്ചത് കോളേജ് ഓഫ് കൊമേഴ്സ്, നിയർ ഓൾഡ് ബസ് സ്റ്റാൻഡ്, കണ്ണൂർ. ഫോൺ 9567-3237-40.
1: ആകാശവാണി കണ്ണൂർ. ഇനി 7:25 മലയാളത്തിൽ വാർത്തകൾ കേൾക്കാം. തിരുവനന്തപുരം റിലേ.
3: ആകാശവാണി നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് ഉദയൻ കിളിയന്നൂർ. പ്രധാന വാർത്തകൾ. അന്താരാഷ്ട്ര അതിർത്തികളിലെ സാമ്പത്തിക ഇടപാടുകളിലും വസ്തുവകകളുടെ ക്രയവിക്രയത്തിലും ജാഗ്രത പാലിക്കാൻ നിർദ്ദേശിച്ച് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ. അതിർത്തി സുരക്ഷയ്ക്കായി ഇന്ത്യയും നേപ്പാളും പരസ്പര സഹകരണത്തോടെയാണ് പ്രവർത്തിക്കുന്നതെന്ന് വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ. മലയാളികളെ ചിരിപ്പിച്ചും ചിന്തിപ്പിച്ചും വെള്ളിത്തിരയിൽ നിറഞ്ഞു നിന്ന നടൻ സലീം കുമാർ, ഇനി ചിരിയോർമ്മ. അന്ത്യം ഇന്നലെ രാത്രി എറണാകുളത്ത്. കേരളത്തിൽ കാലവർഷം ശക്തി പ്രാപിക്കുന്നു. തൃശൂർ മുതൽ കാസർഗോഡ് വരെയുള്ള ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. ഭക്ഷ്യജന്യ രോഗങ്ങൾ തടയുക, കണ്ടെത്തുക, കൈകാര്യം ചെയ്യുക എന്നിവ ലക്ഷ്യമിട്ട് ഇന്ന് ലോക ഭക്ഷ്യസുരക്ഷാ ദിനം. സാഫ് വനിതാ ഫുട്ബോൾ ചാമ്പ്യൻഷിപ്പിൽ ഇന്ത്യയ്ക്ക് കിരീടം. വാർത്തകൾ വിശദമായി. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ അധ്യക്ഷതയിൽ സാമ്പത്തിക ഉപദേശക സമിതി യോഗം ചേർന്നു. ആഗോള പ്രതിസന്ധിയുടെ സമയത്ത് ഇന്ത്യയുടെ സാമ്പത്തിക വളർച്ച കൂടുതൽ ഉത്തേജിപ്പിക്കുന്നതിനുള്ള വിവിധ ആശയങ്ങളും നടപടികളും യോഗത്തിൽ ചർച്ചയായി. ഇന്ത്യയുടെ സാമ്പത്തിക പരിവർത്തനം, ദീർഘകാല വികസന മുൻഗണനകൾ തുടങ്ങിയ വിഷയങ്ങളിൽ ചർച്ച നടന്നതായി പ്രധാനമന്ത്രി സമൂഹമാധ്യമത്തിലൂടെ അറിയിച്ചു. 3 പതിറ്റാണ്ടോളം മലയാളികളെ ചിരിപ്പിച്ചും ചിന്തിപ്പിച്ചും വെള്ളിത്തിരയിൽ നിറഞ്ഞ നടൻ സലീം കുമാർ, ഇനി ചിരിയോർമ്മ. എറണാകുളം അമൃത ആശുപത്രി വെന്റിലേറ്ററിൽ ചികിത്സയിലിരിക്കെ ഇന്നലെ രാത്രി 10:45 ആയിരുന്നു വിയോഗം. 57 വയസ്സായിരുന്നു. ലിവർ സിറോസിസ് രോഗം പിടിപെട്ടതിനെ തുടർന്ന് കരൾ മാറ്റിവയ്ക്കൽ ശസ്ത്രക്രിയയ്ക്ക് വിധേയനായിരുന്നു. ഒരു റിപ്പോർട്ട്.
4: മിമിക്രി വേദികളിലൂടെയും ടെലിവിഷൻ കോമഡി പരിപാടികളിലൂടെയും ആദ്യകാലത്ത് ശ്രദ്ധേയനായ സലീം കുമാർ 1996 സിദ്ദിഖ് ഷമീർ സംവിധാനം ചെയ്ത ഇഷ്ടമാണ് നൂറുവട്ടം എന്ന ചിത്രത്തിലൂടെയാണ് സിനിമയിലെത്തിയത്. 3 പതിറ്റാണ്ടിനിടെ 350 ചിത്രങ്ങളിൽ വേഷമിട്ടു. നർമ്മ പ്രാധാന്യമുള്ള കഥാപാത്രങ്ങൾ സ്വന്തം ശൈലിയിലൂടെ അവതരിപ്പിച്ച സലീം കുമാർ അവയ്ക്ക് വേറിട്ട മാനം നൽകി. മലയാളികളെ ഏറെ ചിരിപ്പിച്ച സലീം കുമാറിന്റെ ശൈലികളും മാനറിസങ്ങളും അത്രയേറെ ജനപ്രിയവും കേരളീയരുടെ ജീവിതത്തിന്റെ ഭാഗവുമായിരുന്നു. ക്യാരക്ടർ വേഷങ്ങളിലും അദ്ദേഹം തിളങ്ങി. ആദാമിന്റെ മകൻ അബു എന്ന ചിത്രത്തിലൂടെ 2010 മികച്ച നടനുള്ള ദേശീയ പുരസ്കാരവും സംസ്ഥാന പുരസ്കാരവും ലഭിച്ചു. അച്ഛൻ ഉറങ്ങാത്ത വീട് എന്ന ചിത്രത്തിലൂടെ മികച്ച സഹനടനും അയാളും ഞാനും തമ്മിൽ എന്ന ചിത്രത്തിലൂടെ മികച്ച ഹാസ്യനടനുമുള്ള സംസ്ഥാന അവാർഡ് സ്വന്തമാക്കിയ സലീം കുമാർ കറുത്ത ജൂതനിലൂടെ മികച്ച കഥയ്ക്കുള്ള പുരസ്കാരവും നേടി. കല്യാണരാമൻ, മായാവി, ചതിക്കാത്ത ചന്തു, പുലിവാൽ കല്യാണം, CID മൂസ, തിളക്കം, കിളിച്ചുണ്ടൻ മാമ്പഴം, തെങ്കാശിപ്പട്ടണം, ഈ പറക്കം തളിക, മീശമാധവൻ, മഴത്തുള്ളിക്കിലുക്കം, കുഞ്ഞിക്കൂനൻ, പെരുമഴക്കാലം, തൊമ്മനും മക്കളും, കഥ പറയുമ്പോൾ, അണ്ണൻ തമ്പി, ചട്ടമ്പിനാട്, ബെസ്റ്റ് ആക്ടർ തുടങ്ങിയവയാണ് ശ്രദ്ധേയ ചിത്രങ്ങൾ. കമ്പാർട്ട്മെന്റ്, കറുത്ത ജൂതൻ, ദൈവമേ കൈതൊഴാം, കെ കുമാറാകണം എന്നീ ചിത്രങ്ങൾ സംവിധാനം ചെയ്തു. അപ്പാവിൻ മീസൈ, നെടുഞ്ചാലൈ, മാരിയാർ എന്നീ തമിഴ് ചിത്രങ്ങളിലും ഒഡിയ ചിത്രമായ ഊങ്കയിലും മായാ ബസാർ എന്ന ബംഗാളി ചിത്രത്തിലും അഭിനയിച്ചു. സലീം കുമാർ രചിച്ച ഈശ്വര വഴക്കില്ലല്ലോ എന്ന പുസ്തകം ഏറെ ശ്രദ്ധേയമായിരുന്നു. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
3: സലീം കുമാറിന്റെ മൃതദേഹം ഇന്ന് രാവിലെ 8 ബന്ധുക്കൾക്ക് വിട്ടു നൽകും. 9 മുതൽ പറവൂർ ടൌൺഹാളിൽ പൊതുദർശനം, തുടർന്ന് വീട്ടിലേക്ക് കൊണ്ടുപോകും. സംസ്കാരം വൈകിട്ട്. സലീം കുമാർ വെറുമൊരു ചലച്ചിത്ര താരം മാത്രമല്ല, തന്റെ കൂടപ്പിറപ്പും കുടുംബാംഗവുമായിരുന്നുവെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ അനുസ്മരിച്ചു. ഹാസ്യം മാത്രമല്ല ഏത് കഥാപാത്രങ്ങളും വഴങ്ങുമെന്ന് തെളിയിച്ച അപൂർവ പ്രതിഭയായിരുന്നു അദ്ദേഹമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. മിമിക്രി കലാകാരനിൽ നിന്ന് ഹാസ്യ നടനിലേക്കും തുടർന്ന് ദേശീയ പുരസ്കാരം വരെ കരസ്ഥമാക്കിയ അഭിനയ പ്രതിഭയിലേക്കുമുള്ള സലീം കുമാറിന്റെ പ്രയാണം വളർന്നുവരുന്ന കലാകാരന്മാർക്ക് എക്കാലവും പ്രചോദനം പകരുമെന്ന് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ അനുശോചിച്ചു. മനുഷ്യജീവിതത്തിന്റെ നാനാതുറകളെ നമുക്ക് മുന്നിൽ സമന്വയത്തോടെ അവതരിപ്പിച്ച മഹാനടനായിരുന്നു സലീം കുമാറെന്ന് ചലച്ചിത്ര സാംസ്കാരിക വകുപ്പ് മന്ത്രി PC വിഷ്ണുനാഥ് അഭിപ്രായപ്പെട്ടു. അന്താരാഷ്ട്ര അതിർത്തികളിലെ സാമ്പത്തിക ഇടപാടുകൾ, കെട്ടിട നിർമ്മാണം, വസ്തുവകകളുടെ ക്രയവിക്രയം എന്നിവയിൽ ജാഗ്രത പാലിക്കാൻ ആഭ്യന്തരമന്ത്രി അമിത്ഷാ ആവശ്യപ്പെട്ടു. BSF ത്രിപുര ഫ്രോണ്ടിയർ ആസ്ഥാനത്ത് ചേർന്ന യോഗത്തിലാണ് ഈ നിർദ്ദേശം നൽകിയത്. കഴിഞ്ഞ 5 വർഷത്തെ ഭൂമി സംബന്ധമായ രേഖകൾ പരിശോധിക്കാനും ആഭ്യന്തരമന്ത്രി നിർദ്ദേശം നൽകി. ലഹരിമരുന്ന്, ആയുധക്കടത്ത് എന്നിവയ്ക്കെതിരെ കർശന നടപടി സ്വീകരിക്കണമെന്നും അമിത്ഷാ പറഞ്ഞു. വിദേശകാര്യമന്ത്രി എസ് ജയശങ്കറും നേപ്പാൾ വിദേശകാര്യമന്ത്രി ശിശിർ ഖനാലും ന്യൂഡൽഹിയിൽ കൂടിക്കാഴ്ച നടത്തി. 2015 ഭൂകമ്പാനന്തര പുനർനിർമ്മാണ പദ്ധതിയുടെ ഭാഗമായി നേപ്പാളിന് 72 ആരോഗ്യ സംവിധാനങ്ങളും 12 സാംസ്കാരിക പൈതൃക പദ്ധതികളും വെർച്വലായി കൈമാറി. അതിർത്തി കടന്നുള്ള പണമിടപാടുകൾ സുഗമമാക്കുന്നതിനായി UPI നേപ്പാളിന്റെ നാഷണൽ പേയ്മെന്റ് ഇന്റർഫേസും ബന്ധിപ്പിക്കുന്ന പദ്ധതിക്കും ഇരു നേതാക്കളും തുടക്കം കുറിച്ചു. ഡിജിറ്റൽ ഇന്ത്യ ഭാഷിനിയും കാഠ്മണ്ഡു സർവകലാശാലയും തമ്മിലുള്ള ധാരണാപത്രവും കൈമാറി. ഇന്ത്യ നേപ്പാൾ അതിർത്തി സുരക്ഷയ്ക്കായി പരസ്പര സഹകരണത്തോടെയാണ് പ്രവർത്തിക്കുന്നതെന്നും കേന്ദ്രമന്ത്രി വ്യക്തമാക്കി.
5: collaborate closely to maintain security along our long and uniquely open border. Our two countries have always stood by each other in times of need. In the wake of the ongoing crisis in West Asia, the Middle East, we have ensured uninterrupted fuel supplies to Nepal. We believe that today there is opportunity to decisively shift the trajectory of India-Nepal relations and to realize the full potential of our ties.
3: ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AIR News_TVM എക്സ് ഹാൻഡിലും ലഭ്യമാണ്.
3: ഇന്ന് ലോക ഭക്ഷ്യസുരക്ഷാ ദിനം. ഭക്ഷ്യജന്യ രോഗങ്ങൾ തടയുക, കണ്ടെത്തുക, കൈകാര്യം ചെയ്യുക എന്നിവ ലക്ഷ്യമിട്ടാണ് ദിനാചരണം. ഫ്രം ബേർഡൻ ടു സൊല്യൂഷൻ, സേഫ് ഫുഡ് എവരിവെയർ എന്നതാണ് ഈ വർഷത്തെ പ്രമേയം. നീറ്റ് UG പുനഃപരീക്ഷയുടെ ചോദ്യം

0: പേപ്പർ ചോർന്നതായുള്ള പ്രചാരണം തള്ളി നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി. ഇതുമായി ബന്ധപ്പെട്ട് സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിക്കുന്ന അവകാശവാദങ്ങൾ വ്യാജമാണെന്ന് NTA അറിയിച്ചു. പരീക്ഷാ പ്രക്രിയ കുറ്റമറ്റതാക്കുന്നതിനും ഉദ്യോഗാർത്ഥികൾക്ക് സുരക്ഷിതവും സുതാര്യവുമായ പരീക്ഷ ഉറപ്പാക്കാനും ആവശ്യമായ മുൻകരുതലുകൾ സ്വീകരിച്ചിട്ടുണ്ടെന്നും NTA വ്യക്തമാക്കി. കേരളത്തിൽ തെക്കുപടിഞ്ഞാറൻ കാലവർഷം ശക്തി പ്രാപിക്കുന്നു. തൃശൂർ മുതൽ കാസർഗോഡ് വരെയുള്ള ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത പ്രഖ്യാപിച്ചു. മറ്റെല്ലാ ജില്ലകളിലും ലക്ഷദ്വീപിലും മഞ്ഞ ജാഗ്രതയാണ്. തിരുവനന്തപുരം, കൊല്ലം ഒഴികെയുള്ള ജില്ലകളിൽ നാളെയും മഴ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. ശക്തമായ കാറ്റിനും മോശം കാലാവസ്ഥയ്ക്കും സാധ്യതയുള്ളതിനാൽ കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മറ്റന്നാൾ വരെ മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. സാഫ് വനിതാ ഫുട്ബോൾ ചാമ്പ്യൻഷിപ്പിൽ ഇന്ത്യയ്ക്ക് കിരീടം. നിലവിലെ ചാമ്പ്യന്മാരായ ബംഗ്ലാദേശിനെ 3-1 പരാജയപ്പെടുത്തിയാണ് ഇന്ത്യ ആറാം കിരീടം ചൂടിയത്. 2026 പുരുഷ അണ്ടർ 18 ഏഷ്യാകപ്പ് ഹോക്കി കിരീടം ഇന്ത്യയ്ക്ക്. ജപ്പാനിൽ ഇന്നലെ നടന്ന ഫൈനലിൽ ആതിഥേയരായ ജപ്പാനെ 4-1 പരാജയപ്പെടുത്തിയാണ് ഇന്ത്യ മൂന്നാം തവണയും വിജയം സ്വന്തമാക്കിയത്. ഏഷ്യ പസഫിക് മേഖലയിലെ വ്യോമയാന വളർച്ചയിൽ ഇന്ത്യ നിർണായക പങ്കുവഹിക്കുന്നതായി ഇന്റർനാഷണൽ എയർ ട്രാൻസ്പോർട്ട് അസോസിയേഷൻ. മേഖലയിലെ ആകെ വിമാനയാത്രക്കാരുടെ എണ്ണം 2044 410 കോടിയിൽ എത്തുമെന്നാണ് പ്രവചനം. ലോകത്തിലെ ഏറ്റവും വേഗത്തിൽ വളരുന്ന ആഭ്യന്തര സിവിൽ വ്യോമയാന വിപണികളിലൊന്നാണ് ഇന്ത്യയെന്നും IATA ഏഷ്യ പസഫിക് റീജിയണൽ വൈസ് പ്രസിഡന്റ് ഷെൽഡർ ഹി അഭിപ്രായപ്പെട്ടു. കുവൈത്തിലെയും ബഹ്റൈനിലെയും US സൈനിക താവളങ്ങൾക്ക് നേരെയുണ്ടായ ഇറാന്റെ ബാലിസ്റ്റിക് മിസൈൽ ആക്രമണത്തോടെ പശ്ചിമേഷ്യയിൽ വീണ്ടും സംഘർഷം രൂക്ഷമായി. ഇന്നലെയുണ്ടായ ആക്രമണത്തെ തുടർന്ന് ഗൾഫ് രാജ്യങ്ങളും അമേരിക്കൻ സേനയും വ്യോമ പ്രതിരോധ സംവിധാനം ശക്തമാക്കി. ഹോർമൂസ് കടലിടുക്കിന് സമീപമുള്ള ഖേഷം ദ്വീപിലെയും ഗോരുക്കിലെയും ഇറാന്റെ കോസ്റ്റൽ സർവൈലൻസ് റഡാർ സംവിധാനങ്ങൾക്ക് നേരെ US നടത്തിയ ആക്രമണത്തിന് മറുപടിയായാണ് ഇറാൻ ബാലിസ്റ്റിക് മിസൈൽ ആക്രമണം നടത്തിയത്. ആക്രമണത്തെ ഗൾഫ് രാജ്യങ്ങൾ ശക്തമായി അപലപിച്ചു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള ഇന്ത്യയെ ഉപരോധത്തിലൂടെ തകർക്കാൻ ശ്രമിക്കുന്നവർക്ക് അത് തിരിച്ചടിയാകുമെന്ന് റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ. സെന്റ് പീറ്റേഴ്സ് ബർഗ ഇന്റർനാഷണൽ ഇക്കണോമിക് ഫോറത്തിന്റെ ഭാഗമായി പ്രമുഖ ആഗോള വാർത്താ ഏജൻസികളുടെ മേധാവികളോട് സംസാരിക്കവേ ഇന്ത്യയുടെ സ്വതന്ത്രമായ തീരുമാനങ്ങൾ എടുക്കാനുള്ള ശേഷിയെയും ദേശീയ താൽപര്യങ്ങൾ സംരക്ഷിക്കുന്നതിനുള്ള പ്രതിബദ്ധതയെയും പുടിൻ എടുത്തുപറഞ്ഞു. അന്താരാഷ്ട്ര അതിർത്തികളിലെ സാമ്പത്തിക ഇടപാടുകളിലും വസ്തുവകകളുടെ ക്രയവിക്രയത്തിലും ജാഗ്രത പാലിക്കാൻ നിർദ്ദേശിച്ച് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ. അതിർത്തി സുരക്ഷയ്ക്കായി ഇന്ത്യയും നേപ്പാളും പരസ്പര സഹകരണത്തോടെയാണ് പ്രവർത്തിക്കുന്നതെന്ന് വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ. മലയാളികളെ ചിരിപ്പിച്ചും ചിന്തിപ്പിച്ചും വെള്ളിത്തിരയിൽ നിറഞ്ഞുനിന്ന നടൻ സലീംകുമാർ, ഇനി ചിരിയോർമ്മ. അന്ത്യം ഇന്നലെ രാത്രി എറണാകുളത്ത്. കേരളത്തിൽ കാലവർഷം ശക്തി പ്രാപിക്കുന്നു. തൃശൂർ മുതൽ കാസർഗോഡ് വരെയുള്ള ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. ഭക്ഷ്യജന്യ രോഗങ്ങൾ തടയുക, കണ്ടെത്തുക, കൈകാര്യം ചെയ്യുക എന്നിവ ലക്ഷ്യമിട്ട് ഇന്ന് ലോക ഭക്ഷ്യസുരക്ഷാ ദിനം. സാഫ് വനിതാ ഫുട്ബോൾ ചാമ്പ്യൻഷിപ്പിൽ ഇന്ത്യയ്ക്ക് കിരീടം. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം ഉച്ചയ്ക്ക് 12:30.
1: ആകാശവാണി കണ്ണൂർ.
2: 16 വർഷത്തെ പ്രവർത്തന മികവുമായി മലബാർ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി അഞ്ചരക്കണ്ടി എഞ്ചിനീയറിംഗ് കോളേജിൽ
3: സ്കോളർഷിപ്പോടുകൂടിയുള്ള ബിടെക് എംടെക് എഞ്ചിനീയറിംഗ്,
2: ബിടെക് സിവിൽ എഞ്ചിനീയറിംഗ്, കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗ്, മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ്, ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ എഞ്ചിനീയറിംഗ്, ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ്, കൂടാതെ ബിടെക് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്, സൈബർ സെക്യൂരിറ്റി എന്നീ അത്യാധുനിക കോഴ്സുകളിലേക്കും സ്കോളർഷിപ്പോടുകൂടി പഠിക്കുക.
4: അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു.
2: ഇന്ന് തന്നെ നിങ്ങളുടെ സീറ്റുകൾ ബുക്ക് ചെയ്യും.
4: ഫോൺ 9778769134, മറ്റൊരു നമ്പർ 0497285005.
5: മോഡേൺ ITI FM ഡയറി നിങ്ങൾക്ക് സമർപ്പിക്കുന്നത് മോഡേൺ ITI കാൽടെക്സ് കണ്ണൂർ. വിവിധ ട്രേഡുകളിലേക്ക് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു.
6: മോഡേൺ ITI
7: കമ്പ്യൂട്ടർ ഹാർഡ്വെയർ ആൻഡ് നെറ്റ്വർക്ക് ഡിപ്ലോമ കോഴ്സിന് ഗവൺമെന്റ് അംഗീകാരമുള്ള കണ്ണൂരിലെ ഏക സ്ഥാപനം.
8: ഓൾ ഇന്ത്യ ട്രേഡ് ടെസ്റ്റിൽ തുടർച്ചയായി 100% വിജയം,
7: 50% ഫീസ് ഇളവോടുകൂടിയ സ്കോളർഷിപ്പ്.
8: മോഡേൺ ITI കാൽടെക്സ് കണ്ണൂർ. ഫോൺ 8891107238.
9: രാഗസ്പർശം, പാട്ടിനെ തൊട്ടുണർത്തുന്ന രാഗചാരുതകൾ, അവ അവതരണം നന്ദു കർത്ത.
6: ശിവരഞ്ജിനി എന്ന രാഗത്തിന്റെ വലിയൊരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ അത് മോഹനരാഗവുമായിട്ട് വളരെ സാമ്യമുണ്ട്. മോഹനത്തിന്റെ അന്തരഗാന്ധാരം സാധാരണ ഗാന്ധാരമാക്കിയാൽ ശിവരഞ്ജിനിയായി.
10: സരിഗപ്പ
6: മോഹനം,
10: സരിഗപ്പ
6: ശിവരഞ്ജിനി. ഈ ഒരു സാമ്യം ഒരു സാധ്യതയായി കണ്ട് വളർത്തിയെടുത്ത ഒരു രാഗമാണ് മിശ്ര ശിവരഞ്ജിനി. ഹിന്ദുസ്ഥാനിയിൽ പല രാഗങ്ങളും ഇതുപോലെ മറ്റു സ്വരങ്ങൾ ചേർത്ത് മിശ്ര എന്ന് ചേർത്ത് പറയാറുണ്ട്. കർണാടക സംഗീതത്തിലും ശിവരഞ്ജിനി ഇതുപോലെ മിശ്ര ശിവരഞ്ജിനി എന്നുള്ള പേരിൽ സ്വീകരിക്കപ്പെട്ടിട്ടുണ്ട്. ശിവരഞ്ജിനിയുടെയും മോഹനത്തിന്റെയും സ്വരങ്ങൾ മാത്രമല്ല ശുദ്ധ ദൈവതവും ഇതിനുപയോഗിക്കാറുണ്ട്. മിശ്ര ശിവരഞ്ജിനിയിലെ ഒരുപാട് ചലച്ചിത്ര ഗാനങ്ങൾ ഉണ്ടായിട്ടുണ്ട്. മിക്കവയും വളരെ മനോഹരമായ ഗാനങ്ങളാണ്. ഇത് കേൾക്കാൻ പോകുന്നത് ഒരു പ്രശസ്തമായ ഹിന്ദി ചലച്ചിത്ര ഗാനമാണ്, കിഷോർ കുമാറിന്റെ ശബ്ദത്തിൽ മേരേ നേനാ.

0: മോഡേൺ ഐ ടി ഐ.
1: കേന്ദ്ര ഗവൺമെന്റിന്റെ സ്ഥിരാംഗീകാരത്തോടെ കഴിഞ്ഞ 47 വർഷമായി പ്രവർത്തിക്കുന്ന കണ്ണൂരിലെ മികച്ച സാങ്കേതിക വിദ്യാഭ്യാസ സ്ഥാപനം.
0: ഓൾ ഇന്ത്യ ട്രേഡ് ടെസ്റ്റിൽ തുടർച്ചയായി 100% വിജയം.
1: 50% ഫീസുള്ളവോടുകൂടിയ സ്കോളർഷിപ്പ്,
0: ട്രെയിൻ, ബസ് യാത്ര, കൺസെഷൻ, പഠനത്തോടൊപ്പം വരുമാനം.
1: മോഡേൺ ഐ ടി ഐ, കാൽടെക്സ്, കണ്ണൂർ.
0: ഫോൺ 8891107238.
2: നിങ്ങൾക്കറിയാമോ,
0: ഏഷ്യയിലെ ആദ്യത്തെ വനിതാ ലോക്കോ പൈലറ്റ് ആരാണെന്ന് നിങ്ങൾക്കറിയാമോ? മഹാരാഷ്ട്രയിലെ സത്താറ സ്വദേശിനിയായ സുരേഖ യാദവ് ആണ് ഏഷ്യയിൽ

0: ആദ്യത്തെ വനിതാ ലോക്കോ പൈലറ്റ്.
1: ട്രെഡിമിക്സ് കറി പൗഡർ ദർപ്പണം നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ട്രെഡിമിക്സ് കറി പൗഡർ, എ ട്രഡീഷണൽ ബ്ലെൻഡ്.
2: അടുക്കളയിൽ നിന്ന് നല്ല മണം വരുന്നുണ്ടല്ലോ. എന്റെ അമ്മ വെക്കാറുള്ള ചിക്കൻ കറിയുടെ അതേ മണം.
3: എന്നാ ഇത് അമ്മയുടെ റെസിപ്പി തന്നെയാ. പക്ഷെ പണ്ട് അമ്മ ഉണ്ടാക്കിയ പോലെ വറുത്ത് പൊടിച്ചുണ്ടാക്കിയതൊന്നും അല്ലാട്ടോ.
2: പിന്നെങ്ങനെ?
3: ഇതാണ് ട്രെഡി മിക്സിന്റെ തേങ്ങ വറുത്തരച്ച നാടൻ കറിമസാല കൂട്ടുകൾ. ഗുണമേന്മയുള്ള ചേരുവകൾ ചേർത്ത് പാരമ്പര്യത്തിന്റെ തനിമയിൽ തയ്യാറാക്കിയതാണ്. ചിക്കൻ, മട്ടൻ, മീറ്റ്, ഫിഷ്, സാമ്പാർ, കടലക്കറി തുടങ്ങി കറികൾ വെജായാലും നോൺ വെജ് ആയാലും തേങ്ങ വറുത്തരച്ച അതേ സ്വാദിൽ മിനിറ്റുകൾക്കുള്ളിൽ റെഡിയാക്കാം.
4: ട്രെഡി മിക്സ് കറി പൗഡർ
0: ദർപ്പണം. ശ്രോതാക്കൾ പ്രതികരിക്കുന്നു.
5: പ്രിയപ്പെട്ട ശ്രോതാക്കളെ, നമസ്കാരം.
6: എല്ലാവരെയും സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു ദർപ്പണത്തിലേക്ക്.
5: അതെ. അല്ല ചേച്ചി, എന്താ ഫോണിൽ വീഡിയോ കാണുന്നു? മെസ്സേജ് വായിക്കൂ ചേച്ചി.
6: ഓ, വായിക്കാം. ഇത് നമ്മുടെ ഒരു ശ്രോതാവ് ദിവാകരൻ മംഗലശ്ശേരി. അദ്ദേഹം സൈക്കിൾ ഓടിക്കുന്ന ഒരു വീഡിയോ അയച്ചു തന്നതാണ്.
5: ഓ, അതിലെന്താ ഇപ്പൊ ഇത്ര കാണാന്? എന്റെ അടുത്തും ഉണ്ടല്ലോ ഞാൻ സൈക്കിൾ ഓടിക്കുന്ന വീഡിയോ.
6: അത് സൈക്കിൾ ഓടിക്കുന്നതല്ലോ, സൈക്കിളിൽ കയറിയ പാടെ ഉരുണ്ട് വീഴുന്ന വീഡിയോ അല്ലേ? ഇത് അങ്ങനെയല്ല, അദ്ദേഹം നല്ല അസലായിട്ട് ഓടിക്കുന്നുണ്ട്. പിന്നെ ഇങ്ങനെ ഒരു മെസ്സേജ് അദ്ദേഹം അയക്കാനുള്ള കാരണം എന്താണെന്നറിയോ?
5: ചേച്ചി, ആദ്യം ഈ അദ്ദേഹം ആരാണ് പറ.
6: ചേട്ടൻ ഈടെയായിട്ട് മറവി നല്ലോണം കൂടിയിട്ടുണ്ടല്ലോ. ദിവാകരൻ മംഗലശ്ശേരിയുടെ മെസ്സേജ് എന്ന് ഞാൻ പറഞ്ഞത് ഇത്ര വേഗം മാറണോ?
5: ഓ സോറി, മാറണു.
6: ചേട്ട സൈക്കിൾ ഓടിക്കുന്ന ആളല്ലേ. ഈ സൈക്ലിംഗ് ഓർമ്മശക്തി കൂട്ടുന്നാണല്ലോ പറയുന്നത്.
5: അതെയാ?
6: ആ, ഓർമ്മശക്തി മാത്രല്ല ബുദ്ധിശക്തി കൂടാനും നല്ലതാണത്രേ.
5: ഓ, ബുദ്ധിശക്തി കൂട്ടുമോ?
6: ആ,
5: എന്നാ ചേച്ചി എന്തായാലും അത് ശീലിക്കണം.
6: കളിയാക്കിയതാണെന്ന് മനസ്സിലായി. പക്ഷേ ആൽബർട്ട് ഐൻസ്റ്റീൻ പോലും ചിന്താശേഷി വർദ്ധിപ്പിക്കാൻ സൈക്ലിംഗ് ആണ് പരീക്ഷിച്ചിരുന്നത്.
5: പക്ഷെ ചേച്ചി, ഐൻസ്റ്റീൻ സ്വതവേ ബുദ്ധിയും ചിന്താശേഷിയും ഉള്ള ആളായിരുന്നല്ലോ. അതുകൊണ്ട് അദ്ദേഹത്തിന് അത് ഗുണം ചെയ്തു. പക്ഷെ ചേച്ചിക്ക് അത് വർക്കൗട്ട് ആകാൻ സാധ്യതയില്ല.
6: അത് ശരിയാ. ഇപ്പൊ ചേട്ടനൊക്കെ എപ്പോഴും സൈക്കിൾ ഓടിക്കുന്ന ആളല്ലേ, എന്നിട്ട് വല്ല മാറ്റം ഉണ്ടോ?
5: ചേച്ചി, റൂട്ട് മാറുന്നു.
6: ഏയ്, കറക്റ്റ് റൂട്ടാണ്. അതായത് ചേട്ടാ, ഇക്കഴിഞ്ഞ 3rd ലോക സൈക്കിൾ ദിനായിരുന്നു. പിന്നെ അതിനും 1 മുമ്പ് ഓലച്ചൂട്ട് സൈക്കിളിനെ കുറിച്ചായിരുന്നു. അതൊക്കെയാണ് നമ്മുടെ ദിവാകരൻ മംഗലശ്ശേരിയെ ഈ സൈക്കിൾ ഓടിക്കുന്ന വീഡിയോ ഇടാനും ഒപ്പം ചില സൈക്കിൾ ഓർമ്മകൾ പങ്കുവെക്കാനും ഒക്കെ പ്രേരിപ്പിച്ചത്. പിന്നെ നീലേശ്വരത്തു നിന്നും ലതാ ശശിശേഖറും അന്നത്തെ ഓലച്ചൂട്ട് ഇഷ്ടപ്പെട്ടെന്ന് എഴുതിയിട്ടുണ്ട്.
5: ഓക്കെ, അടുത്തത് ടി ഗംഗാധരൻ മാസ്റ്റർ, അടൂർ, മലപ്പട്ടം. June 2-3 എഴുത്തുകാരൻ സുസ്മേഷ് ചന്ദ്രോത് അതിഥിയായി വന്ന ജാലകം അസലായി. വളരെ മനോഹരമായി അദ്ദേഹം തന്റെ സാഹിത്യ ജീവിതത്തെപ്പറ്റി സംസാരിച്ചു.
6: യുവകഥാകൃത്ത് സുസ്മേഷ് ചന്ദ്രോത്തുമായി ജാലകം പരിപാടിയിൽ നടത്തിയ അഭിമുഖം കേട്ടപ്പോൾ ഒരു എഴുത്തുകാരന്റെ മനസ്സിന്റെ ഉൾക്കാഴ്ചകളിലേക്ക് തുറന്നിട്ട ജനാലയിലൂടെ ഒന്ന് നോക്കി നിന്ന അനുഭവമായിരുന്നു എനിക്ക് ലഭിച്ചത് എന്ന് MR പ്രേംജിത്ത് വെള്ളപ്പന്തൽ. വാക്കുകളെ ജീവിതത്തിന്റെ വെളിച്ചവും ഇരുളുമായി ഇഴചേർത്ത് കഥകളാക്കി മാറ്റുന്ന ഒരു സ്രഷ്ടാവിന്റെ ചിന്തകളെ സ്വാഭാവികമായും ആത്മാർത്ഥമായും ശ്രോതാക്കൾക്ക് മുന്നിലെത്തിക്കാൻ പരിപാടിക്ക് കഴിഞ്ഞു എന്നാണ് പ്രേംജിത്ത് എഴുതിയിട്ടുള്ളത്.
5: സയൻസ് കഫേ കുറിച്ചാണ് ഈ മെസ്സേജ്. ചന്ദ്രനിൽ സ്ഥിരമായി മനുഷ്യവാസം ലക്ഷ്യമിട്ടുള്ള ഇന്നത്തെ ആർട്ടിമിസ് ദൗത്യങ്ങൾ വരെയുള്ള ചരിത്രപരമായ യാത്രയുടെ പ്രധാന നാഴിക കല്ലുകൾ വിശകലനം ചെയ്തുകൊണ്ട് 3rd സയൻസ് കഫേയിൽ രാമചന്ദ്രൻ കുട്ടിയാട്ടൂർ നടത്തിയ പ്രഭാഷണം വിജ്ഞാനപ്രദമായിരുന്നു എന്ന് മൊയ്തീൻ കുഞ്ഞ് തിരുക്കാക്കര.
6: ഓക്കേ ചേട്ടന്, ആദ്യമായിട്ട് സ്കൂളിൽ പോയ ദിവസം ഓർമ്മയുണ്ടോ?
5: ഇല്ല ചേച്ചി, എനിക്ക് ഓർമ്മയില്ല.
6: പക്ഷേ അത് നാട്ടുകാരും വീട്ടുകാരും ഒക്കെ നന്നായിട്ട് ഓർക്കുന്നുണ്ടാവും.
5: അതെന്താ?
6: അല്ല, അങ്ങനെ കരഞ്ഞ് ബഹളം വെച്ചിട്ടായിരിക്കില്ലേ പോയിട്ടുണ്ടാവുക.
5: ഏ, അതിന് സാധ്യതയില്ല.
6: അതെന്തേ, ചേട്ടന്റെ സ്കൂളിൽ അന്നേ ബിരിയാണി കൊടുക്കാൻ തുടങ്ങിയിരുന്നോ?
5: ചേച്ചി, പഠിക്കണം ഉയരണം എന്ന് ആഗ്രഹിച്ച് സ്കൂളിൽ പോകുന്നവർ എന്തിനാണ് കരയുന്നത്? അവർക്ക് എന്തിനാണ് ബിരിയാണി?
6: ഹോ, 1st ആദ്യ ദിവസം തന്നെ പഠിക്കണം പഠിക്കണം എന്ന ഒറ്റ ചിന്തയോട് സ്കൂളിൽ പോയ ചേട്ടൻ ഒരു അപൂർവ മനുഷ്യനാണ് ചേട്ടാ, അപൂർവ മനുഷ്യൻ.
5: അല്ല, എന്തായിരുന്നു ഇത് ചോദിക്കാൻ കാരണം?
6: 1 June കടന്നുപോയില്ലേ.
5: അതെ,
6: പുതിയ അധ്യയന വർഷത്തിന്റെ തുടക്ക ദിവസത്തെ ജാലകം ഉഷാറായി എന്ന് രാമചന്ദ്രൻ പിള്ള പടപ്പറമ്പ് മലപ്പുറം എഴുതിയിട്ടുണ്ട്.
5: ശരി,
6: എല്ലാ ശ്രോതാക്കളെയും തങ്ങളുടെ സ്കൂൾ ജീവിതത്തിലെ ആദ്യ ദിവസത്തിലെ ഓർമ്മകളിലേക്ക് കൊണ്ടുപോയിട്ടുണ്ടാവും ആ ജാലകം.
5: ശരി, ജീവിതം അതിജീവനമാക്കി മാറ്റുവാൻ സമ്പത്തിനേക്കാൾ ഏറെ ആവശ്യമുള്ളത് സ്നേഹ സാന്ത്വനമാണ് എന്ന് ക്രിസ്റ്റഫർ റീവിന്റെ

0: ജീവിതം ഉദാഹരിച്ചുകൊണ്ട് ആലിസ് ജോസ് തയ്യാറാക്കിയ 4-ാം തീയതിയിലെ സുഭാഷിതം ഏറെ ഹൃദ്യമായി എന്ന് അഭിലാഷ് കെ പി പരിപ്പായി.
1: ഓക്കെ, വെള്ളിയാഴ്ചത്തെ സാഹിത്യരംഗത്തിൽ അവതരിപ്പിച്ച ചെറുകഥ വളരെ നന്നായിരുന്നു. ഒരു അനുഭവ കുറിപ്പ് പോലെ തോന്നി, ഇഷ്ടപ്പെട്ടു എന്ന് രജിത് ചേമ്പറ്റക്കണ്ടി തോടന്നൂർ. കിസാൻവാണിയിൽ ഷിംജിത്തിന്റെ കാർഷിക അനുഭവങ്ങളിൽ നിന്ന് ഇതുവരെ കേൾക്കാത്ത തുളസി ഇനങ്ങളെക്കുറിച്ചും നക്ഷത്രമരങ്ങളെക്കുറിച്ചും കേൾക്കാൻ കഴിഞ്ഞു എന്ന് കൂറേരിയിൽ നിന്ന് വിമല.
0: ശരി,
1: പ്രിയപ്പെട്ട ചേട്ടനും ചേച്ചിക്കും സുഖമല്ലേ?
0: ഇവിടെ ദർപ്പണം അവതരിപ്പിക്കാൻ വന്നിരിക്കുമ്പോൾ ഉള്ള ചെറിയ സുഖക്കുറവ് ഒഴിച്ചാൽ വളരെ സുഖമാണ്.
1: ചേട്ടൻ എന്നെ പരിചയമുണ്ടാകില്ല, കാരണം ചെറിയ ഇടവേളയ്ക്ക് ശേഷമാണ് ഞാൻ ഈ കത്തെഴുതുന്നത്.
0: ശരി,
1: അത് പറഞ്ഞപ്പോഴാണ്, ചേട്ടൻ ദർപ്പണത്തില് 1 വർഷം പൂർത്തിയാക്കി. ചെലവുണ്ട്, ചെലവുണ്ട്.
0: ചേച്ചിയെ 1 വർഷം സഹിച്ചതിന് എനിക്ക് ഇങ്ങോട്ട് ചെലവ് തരണം.
1: ഓ, അപ്പൊ മലയാളം പഠിപ്പിച്ചതിന്റെ ചെലവ്?
0: ഓ, ഇത് ഞാൻ എത്ര കാലം സഹിക്കേണ്ടി വരും?
1: ഓ, ഈ മെസ്സേജ് ചേട്ടൻ തന്നെ വായിക്കണമെന്നാണ് ഇതെഴുതിയ ലിഷാ ചെറുക്കലിന്റെ ആഗ്രഹം. ദാ, വായിച്ചോളൂ.
0: ജൂൺ 1-ലെ കാവ്യാഞ്ജലിയിൽ പി ഭാസ്കരന്റെ എന്റെ ഏറ്റവും പ്രിയപ്പെട്ട കവിത ആദ്യ വിദ്യാലയം കേട്ടപ്പോൾ കുട്ടിക്കാലത്തേക്ക് വഴുതി വീണു. കൂടാതെ ജാലകത്തിൽ കൊച്ചുകുട്ടികളുടെ കുസൃതി കലർന്ന സംഭാഷണവും അവതാരകയുടെ സംസാരവും ഹൃദ്യസ്പർശിയായി. അല്ല ചേച്ചി, ഈ മെസ്സേജ് ഞാൻ തന്നെ വായിക്കണം പറയാൻ എന്താ കാരണം?
1: അതോ, അത് ചേട്ടന്റെ വായന കേൾക്കാൻ ലിഷക്ക് വളരെ ഇഷ്ടമാണത്രേ.
0: ഓഹോ.
1: അടുത്ത കുറച്ച് മെസ്സേജുകള് നമ്മുടെ കെ വി ശരത്ചന്ദ്രൻ സർ. അദ്ദേഹം ആരാണ്, എന്താണ് എന്നൊന്നും നമ്മുടെ ശ്രോതാക്കളെ പരിചയപ്പെടുത്തേണ്ട ആവശ്യമുണ്ടെന്ന് തോന്നുന്നില്ല. ദേശീയ അവാർഡുകൾ പലകുറി നേടിയ നാടകകൃത്തും സംവിധായകനും, പിന്നെ ഓലച്ചൂട്ട്, ഓർമ്മകളുടെ സംഗീതം, ഗാനലോക വീഥികളിൽ തുടങ്ങി ഒട്ടനേകം ജനപ്രിയ പരിപാടികൾ കണ്ണൂർ നിലയത്തിന് സമ്മാനിച്ചുകൊണ്ട് 1.5 വർഷം മുമ്പ് കോഴിക്കോട് നിലയത്തിലേക്ക് അസിസ്റ്റന്റ് ഡയറക്ടറായി സ്ഥലം മാറിപ്പോയ അദ്ദേഹം ഇക്കഴിഞ്ഞ മെയ് 29-ന് തന്റെ ഔദ്യോഗിക ജീവിതത്തിൽ നിന്ന് വിരമിച്ചു. അല്ലെ, തന്റെ ഔദ്യോഗിക ജീവിതത്തെക്കുറിച്ചുള്ള ഓർമ്മകൾക്കൊപ്പം ഇഷ്ടഗാനങ്ങൾ കൂടി പങ്കുവച്ചുകൊണ്ട് അദ്ദേഹം അവതരിപ്പിച്ച കഴിഞ്ഞയാഴ്ചയിലെ പ്രിയം പ്രിയതരം പരിപാടിയെക്കുറിച്ച് ഒട്ടേറെ ശ്രോതാക്കൾ എഴുതിയിട്ടുണ്ട്. ഇതാ രാഗാപൂവത്തൂരിന്റെ മെസ്സേജ്. പ്രക്ഷേപണ കലയുടെ മർമ്മമറിഞ്ഞ് കേൾവിക്കാരുടെ ഇഷ്ടങ്ങളറിഞ്ഞ് പരിപാടികൾ തയ്യാറാക്കി ആകാശവാണി എന്ന മാധ്യമത്തിന് അഭിമാനമായ കെ വി ശരത്ചന്ദ്രൻ സാർ അനുഭവങ്ങളും ഇഷ്ടഗാനങ്ങളും പങ്കുവച്ച 30-ാം തീയതിയിലെ പ്രിയം പ്രിയതരം എന്ന പരിപാടി അതിമനോഹരമായി. അവരുടെ ഓരോ വാക്കുകളിലും താൻ ചെയ്യുന്ന ജോലിയോടുള്ള ആത്മാർത്ഥത വ്യക്തമായി വരച്ചുകാട്ടിയിരിക്കുന്നു. ആകാശവാണിയുടെ പടിയിറങ്ങുമ്പോൾ ഈ പ്രക്ഷേപകനെ കൂടുതൽ അടുത്തറിയാൻ സഹായിച്ച പ്രിയം പ്രിയതരം ശില്പികൾക്ക് നന്ദി. പിന്നെ ഒന്ന് പറയാൻ വിട്ടുപോയി, ശരത് സാർ പാടുന്നത് ആദ്യമായിട്ടാണ് ഞാൻ കേൾക്കുന്നത് എന്നും ഇദ്ദേഹം എഴുതിയിട്ടുണ്ട്.
0: അടുത്ത മെസ്സേജ് കൃഷ്ണൻ കരിപ്പാൽ. കൊച്ചിയിലും കണ്ണൂരും കോഴിക്കോടുമായി ആകാശവാണി നിലയങ്ങളിൽ കഴിഞ്ഞ 34 വർഷമായി സേവനം അനുഷ്ഠിച്ച കെ വി ശരത്ചന്ദ്രൻ അവതരിപ്പിച്ച പ്രിയം പ്രിയതരം പരിപാടി വളരെയധികം ഇഷ്ടപ്പെട്ടു. വ്യത്യസ്തമായ കുറെ ഗാനങ്ങളും കേൾക്കാൻ കഴിഞ്ഞു.
1: സർവീസിൽ നിന്ന് വിരമിച്ചെങ്കിലും കെ വി ശരത്ചന്ദ്രന്റെ സേവനങ്ങൾ ആകാശവാണിക്ക് ഇനിയും ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു എന്ന് വിശാലാക്ഷൻ കുട്ടിക്കകം. അദ്ദേഹം സംവിധാനം ചെയ്ത് 29-ാം തീയതി കണ്ണൂർ നിലയം അവതരിപ്പിച്ച വിതയ്ക്കുന്നവന്റെ ഉപമ എന്ന നാടകം ഒരുപാട് ഇഷ്ടപ്പെട്ടു എന്നും ഇദ്ദേഹം എഴുതിയിട്ടുണ്ട്.
0: അദ്ദേഹം അവതരിപ്പിച്ച പ്രിയം പ്രിയതരം പരിപാടി വളരെ ഹൃദ്യമായിരുന്നു എന്ന് ഷീന പത്മനാഭൻ പയ്യന്നൂർ.
1: ഓക്കെ, 30-ാം തീയതി പ്രിയം പ്രിയതരം പരിപാടി കേട്ടപ്പോഴാണ് ശരത്ചന്ദ്രൻ സാർ നല്ലൊരു ഗായകനാണെന്ന് അറിഞ്ഞത്. ഓലച്ചൂട്ടിന്റെ തൃക്കരിപ്പൂരിലെ പരിപാടിയിൽ അദ്ദേഹത്തെ പരിചയപ്പെടാൻ കഴിഞ്ഞിരുന്നു. അദ്ദേഹത്തിന് എല്ലാ ഭാവുകങ്ങളും നേരുന്നു എന്ന് MG ധരൻ തൃക്കരിപ്പൂർ.
0: റേഡിയോ നാടകങ്ങളിൽ തന്റേതായ കയ്യൊപ്പ് ചാർത്തിയ ശരത്ചന്ദ്രൻ സാറിന്റെ സാന്നിധ്യം കൊണ്ട് 29-ാം തീയതിയിലെ പ്രിയം പ്രിയതരം പരിപാടി ശ്രദ്ധേയമായി എന്ന് രാജീവൻ കുറുമാത്തൂർ.
1: ശരത് സാറിന്റെ മനോഹരമായൊരു ചിത്രം വരച്ചയച്ചിട്ടുണ്ട് നമ്മുടെ പ്രഭാകരൻ തെക്കേക്കര മാസ്റ്റർ. നല്ല ഭംഗിയുണ്ടല്ലേ. ഒപ്പം മെസ്സേജും ഉണ്ട്. മെയ് 30-ാം തീയതിയിലെ പ്രിയം പ്രിയതരം പരിപാടിയിൽ ശരത്ചന്ദ്രൻ സാറുമായി ജീജ ശ്രീജിത്ത് നടത്തിയ അഭിമുഖം ഹൃദയസ്പർശിയായി. സാറിനെ കുറിച്ച് കൂടുതൽ അറിയാൻ ഇതിലൂടെ സാധിച്ചു എന്നാണ് ഇദ്ദേഹം എഴുതിയിട്ടുള്ളത്.
0: നാരായണൻ തലവിൽ എഴുതുന്നു, 3-ാം തീയതി രാവിലെ സുരേഷ് ബാബു നമ്പൂതിരി അവതരിപ്പിച്ച സുഭാഷിതവും 4-ാം തീയതി ആലിസ് ജോസ് അവതരിപ്പിച്ച സുഭാഷിതവും മനുഷ്യർ തമ്മിൽ ദയയും സ്നേഹസമ്പർക്കങ്ങളും നിലനിർത്തി നന്മകളിലൂടെ ജീവിക്കാൻ ആഹ്വാനം ചെയ്യുന്ന നല്ല സുഭാഷിതങ്ങൾ ആയിരുന്നു.
1: പരിസ്ഥിതി ദിനത്തില് രാവിലെ കുളിച്ച് നല്ല കുപ്പായം ഇട്ട് മേക്കപ്പ് ഇട്ട് ഒരു തൈയും കയ്യിൽ പിടിച്ചു നിൽക്കും.
0: തൈ നടാൻ എന്തിനാ ചേച്ചി മേക്കപ്പ്?
1: തൈ നടാനല്ല, വാട്സാപ്പിൽ സ്റ്റാറ്റസ് ഇടാൻ, പിന്നെ ഇൻസ്റ്റഗ്രാമിൽ സ്റ്റോറി ഇടാൻ.
0: ഓ, ചേച്ചിയുടെ കാര്യം പറഞ്ഞതായിരുന്നോ?
1: ഓ അല്ല,
0: ചേച്ചി പിന്നെ സ്റ്റേറ്റസ് ഇടാൻ പോലും ഒരു തൈ കൈകൊണ്ട് തൊടില്ലല്ലോ. എന്തേ, ഒന്നും പറയാനില്ലേ?
1: പറച്ചിലില്ലല്ലോ, പ്രവൃത്തിയിലല്ലേ കാര്യം.

0: ചേട്ടൻ നോക്കിക്കോ, കുറച്ച് വർഷങ്ങൾ കൊണ്ട് തൈകൾ നട്ട് നട്ട് ഞാനൊരു വനം തന്നെ ഉണ്ടാക്കും.
1: എന്തിന്?
2: ചേട്ടനൊക്കെ പ്രായായാല് വാനപ്രസ്ഥത്തിന് പോകാൻ വേറെ കാട് നോക്കണ്ടല്ലോ.
0: അതിനുവേണ്ടി അപ്പൊ പറഞ്ഞു വന്നത്, പരിസ്ഥിതി ദിനത്തിൽ സമൂഹ മാധ്യമങ്ങൾ തുറന്നാ കാണാം, കുറെ ഫോട്ടോകൾ സ്റ്റോറികൾ, തൈകൾ നടന്നു, വെള്ളമൊഴിക്കുന്നു, പിന്നെ ആ ഭാഗത്തേക്ക് തിരിഞ്ഞു നോക്കില്ല പലരും. ഈ പറയുന്ന ഞാനും അങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ട്. ഈ ഞാനെന്ന് വെച്ചാല് രൂപേഷ് മധുക്കോത്ത്, അദ്ദേഹത്തിന്റെ മെസ്സേജ്
1: ആണ്.
0: പക്ഷെ ഇപ്പൊ അങ്ങനെയല്ല, തൈകൾ നടു, അതിനെ പരിപാലിക്കും. ലോക പരിസ്ഥിതി ദിനത്തോടനുബന്ധിച്ച് പ്രക്ഷേപണം ചെയ്ത ജാലകം വളരെ ശ്രദ്ധയോടെ കേട്ടു എന്നാണ് രൂപേഷ് എഴുതിയിട്ടുള്ളത്. ചേട്ടാ, സി കെ രാജൻ പയ്യന്നൂർ, അദ്ദേഹം നമ്മുടെ പ്രാദേശിക വാർത്തകളില് ഇടയ്ക്കിടെ വരുന്ന ചില തെറ്റുകൾ ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്. വേറെയും ചില ശ്രോതാക്കള് ഇതേപോലെ തെറ്റുകൾ ചൂണ്ടിക്കാണിച്ചിട്ട് നമുക്ക് ഇടയ്ക്ക് മെസ്സേജ് അയക്കാറുണ്ട് അല്ലേ?
1: അത് പ്രാദേശിക വാർത്തകൾ പ്രക്ഷേപണം ചെയ്യുന്നത് കോഴിക്കോട് നിലയത്തിലിരുന്നാണ്. അപ്പോ ഈ കാര്യങ്ങൾ നമ്മൾ അവരെ അറിയിക്കാം.
0: അതെ, ശബ്ദങ്ങളിലൂടെ സ്വന്തമായവർ, എന്റെ ഇഷ്ടത്തിനനുസരിച്ച് രൂപം നൽകി എന്റെ കൂട്ടായവർ, ഓരോരുത്തരായി പടിയിറങ്ങുമ്പോൾ കാലത്തിന്റെ അനിവാര്യതയാണെങ്കിലും ഒരെന്തോ പോലെ. ശരത് സാർ ശ്രോതാക്കളുടെ മനസ്സിൽ മായാതെ തങ്ങി നിൽക്കുന്ന ഒട്ടേറെ നാടകങ്ങൾ സമ്മാനമായി നൽകിക്കൊണ്ടാണ് യാത്ര പറയുന്നത്. പകരം സ്നേഹത്തിന്റെ പൂച്ചെണ്ടുകളല്ലാതെ ഞങ്ങൾ എന്തു നൽകും? നമ്മുടെ ശാന്ത വിളയാങ്കോടാണ് ഈ മെസ്സേജ് അയച്ചിട്ടുള്ളത്. പിന്നെ നാടകോത്സവത്തെ കുറിച്ച് ഇപ്പോഴും മെസ്സേജുകൾ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. യു കെ ശാരദ കൈരളം, കോഴിക്കോട് നിലയത്തിന്റെ കാൺക കടലിനെ കൺതുറക്കാതെ, കണ്ണൂർ നിലയത്തിന്റെ മൗനസാക്ഷി ഒക്കെ നല്ലതായിരുന്നു. പിന്നെ കുടകിൽ നിന്നും കരേറ്റ ജയചന്ദ്രൻ, അദ്ദേഹവും വിനോദ് ബാബു രചനയും സംവിധാനവും നിർവഹിച്ച കണ്ണൂർ നിലയത്തിന്റെ മൗനസാക്ഷി എന്ന നാടകം വളരെ ഇഷ്ടപ്പെട്ടു എന്ന് എഴുതിയിട്ടുണ്ട്.
1: ഓക്കെ, താങ്ക് യു.
0: പിന്നെ സുനീഷ് കൊട്ടാളി എഴുതുന്നു, ലോക ഫുട്ബോൾ മാമാങ്കം വരികയാണല്ലോ, കണ്ണൂർ ആകാശവാണി ഫുട്ബോൾ ദിന വൃത്താന്തം എന്തെങ്കിലും പ്രക്ഷേപണം ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ടോ?
1: തീർച്ചയായും ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ട്.
0: ഉണ്ടല്ലേ. പിന്നെ കോഴിക്കോട് ആകാശവാണിയിൽ നിന്നും വിരമിച്ച വാർത്താ അവതാരകൻ അനിൽ ചന്ദ്രൻ, അദ്ദേഹത്തിന് ആശംസകൾ നേർന്നുകൊണ്ട് സന്തോഷ് കണ്ണൂർ എഴുതിയിട്ടുണ്ട്.
1: വാർത്തകൾ വായിക്കുന്നത് അനിൽ ചന്ദ്രൻ. എന്ന മധുരതരമായ ശബ്ദം കഴിഞ്ഞ ഞായറാഴ്ച ആകാശവാണിയിൽ നിന്നു പടിയിറങ്ങിയല്ലോ. ഈ അവസരത്തിൽ രാമചന്ദ്രൻ, പ്രതാപൻ, ഗോപൻ, ഹക്കിം കുട്ടായി തുടങ്ങിയ ഒട്ടേറെ പേരുടെ ശബ്ദവും ഓർമ്മയിൽ തെളിയുകയാണ്. അവരോടൊപ്പം അനിൽ ചന്ദ്രനും എന്നും മനസ്സിലുണ്ടാവും എന്ന് മോഹനൻ പരിയാരം.
0: ഓക്കെ. പിന്നെ വിസ്മയ എ പി മൊറാഡ, മെയ് 20-21 തീയതികളിൽ പ്രണവം ശങ്കരൻ നമ്പൂതിരി പങ്കെടുത്ത ജാലകം ഒരുപാട് സംഗീത അറിവുകൾ പകർന്നു തന്നു എന്ന് എഴുതിയിട്ടുണ്ട്. പിന്നെ വിസ്മയ ഒരു കാര്യം കൂടി പറഞ്ഞിട്ടുണ്ട്, ഈ ഹലോ പ്രിയ ഗീതം കണ്ണൂർ ടാക്കീസ് ഈ പരിപാടികളുടെ പ്രമോ കൊടുക്കുന്നത് ഒന്ന് നിർത്തിത്തരുമോ, കേട്ട് കേട്ട് മടുത്തു പോയി എന്ന്.
1: അതെയാ, വേണ്ടെങ്കിൽ കണ്ണൂർ ടാക്കീസിന്റെ പ്രൊമോ നിർത്താം, പക്ഷേ ഹലോ പ്രീതം സ്പോൺസർഷിപ്പ് ആണ്, അതിന്റെ പ്രൊമോ നിർത്താൻ പറ്റില്ല.
0: അതുപോലെ പുതിയ ഹിന്ദി തമിഴ് ഗാനങ്ങൾ ആകാശവാണിയിൽ കൂടി കേൾക്കുന്നതേയില്ല, അതിനും ഒരു പരിഹാരം കാണണം എന്ന് പറഞ്ഞിട്ടുണ്ട്. തമിഴ് ഗാനങ്ങളുടെ ഉത്തരവാദിത്തം ഇതാ ഈ ചേട്ടൻ ഏറ്റെടുക്കുന്നതായിരിക്കും.
1: അതെ, ഇനി പുതിയ ഗാനങ്ങൾ കൊടുക്കാം.
0: അതെ, ഈ കത്ത് സുരേഷ് ബാബു അവേര എഴുതിയതാണ്. മെയ് 29 തീയതി ഡോക്ടർ പത്മാവതി വടക്കാഞ്ചേരി തയ്യാറാക്കി അവതരിപ്പിച്ച സുഭാഷിതം നമ്മളെപ്പോലുള്ള പ്രായമായവർക്ക് ഉൾക്കൊള്ളാൻ സാധിക്കും എന്ന്. ചേട്ടൻ ഇങ്ങനെ അന്തം വിട്ട് നോക്കുവാണ്, നമ്മളെ പോലുള്ള പ്രായമായവർക്കൊന്ന്. ഇദ്ദേഹം അദ്ദേഹത്തെ ഉദ്ദേശിച്ചിട്ടാണ് എഴുതിയിട്ടുള്ളത് കേട്ടോ. ഇത് നാട്ടുവഴിയിൽ ഈണങ്ങളെ കുറിച്ചാണ്, കാർത്തിക അണ്ടല്ലൂരിന്റെ കത്താണ്. 30 തീയതി കൂത്തുപറമ്പിലെ ആമ്പിലാട് എന്ന സ്ഥലത്തെയും അവിടുത്തെ പ്രസിദ്ധമായ തൃക്കൈക്കുന്ന് ശിവക്ഷേത്രത്തെയും അതിന്റെ ചരിത്രവും ഒക്കെ ആ നാട്ടുവഴിയിൽ ഈണങ്ങൾ പരിപാടിയിലൂടെ അറിയാൻ കഴിഞ്ഞു. ഒപ്പം ഒട്ടേറെ നല്ല ഗാനങ്ങളും കേൾക്കാനും കഴിഞ്ഞു.
1: ഇത് ആദികടലായി വട്ടക്കുളത്ത് നിന്നുള്ള സലില ജയരാജിന്റെ കത്താണ്. 1 തീയതി സ്കൂൾ പ്രവേശന ഉത്സവത്തോട് അനുബന്ധിച്ച് പ്രക്ഷേപണം ചെയ്ത ജാലകം വളരെ കൗതുകമുള്ളതായി തോന്നി.
2: പിന്നെ മട്ടന്നൂർ എളമ്പാറയിൽ നിന്നും സുജാത, കെ പി ജാനകി പരിപ്പായി എന്നിവർ
0: പ്രിയം പ്രിയതരം പരിപാടിയിൽ കെ പ്രദീപ് കുമാർ അവതരിപ്പിച്ച ഗാനങ്ങളെല്ലാം വളരെ ഇഷ്ടമായി. അദ്ദേഹത്തിന്റെ ആലാപനവും തിരഞ്ഞെടുത്ത ഗാനങ്ങളും എത്ര കേട്ടാലും മതിവരാത്തതായിരുന്നു. അപ്പോ ദർപ്പണത്തിന്റെ സമയം ഇതാ ഇവിടെ തീരാൻ പോവുകയാണ്. കത്തുകളയച്ച, മെസ്സേജുകളയച്ച എല്ലാവർക്കും നന്ദി.
1: തുടർന്നും എഴുതുക.
0: എഴുതേണ്ട വിലാസം:
1: ദർപ്പണം, ആകാശവാണി, കണ്ണൂർ 4.
0: മെസ്സേജുകൾ അയക്കേണ്ട ഫോൺ നമ്പർ
1: 94-95-96-70-80.
0: നിങ്ങളോടൊപ്പം ഞങ്ങൾ
1: വിനോദ് ബാബു,
0: മഞ്ജു രമേശ്.
3: ട്രെഡിമിക്സ് കറി പൗഡർ ദർപ്പണം നിങ്ങൾക്കായി സമർപ്പിച്ചത് ട്രെഡിമിക്സ് കറി പൗഡർ, എ ട്രഡീഷണൽ ബ്ലെൻഡ്.
4: ആഹാ, നല്ല അസൽ ചിക്കൻ കറി. ഇന്നലത്തെ സാമ്പാറും സൂപ്പർ ആയിരുന്നു. ഈയിടെ ആയിട്ട് നിന്റെ കുക്കിംഗ് വേറെ ലെവലാണല്ലോ.
5: എല്ലാം ട്രെഡിമിക്സ് കറി പൗഡറിന്റെ മാജിക് ആണ്. വെജ് ആയാലും നോൺ വെജ് ആയാലും ട്രെഡിമിക്സിന്റെ തേങ്ങാ വറുത്തരച്ച മസാല ഉണ്ടെങ്കിൽ കുക്കിംഗ് ഇനി ഈസിയാണ്, ടേസ്റ്റിയുമാണ്.
6: ട്രെഡിമിക്സ് കറി പൗഡർ, പാരമ്പര്യത്തിന്റെ ശരിയായ രുചിക്കൂട്ട്.

0: ഒരിക്കലും മടുക്കാത്തൊരു പരിപാടിയുണ്ട്.
1: അത് പിന്നെ റെഡി മിക്സിന്റെ വറുത്തരച്ച സാമ്പാർ കറി പൗഡർ കൊണ്ടുണ്ടാക്കിയ സാമ്പാർ ആകുമ്പോ ആരായാലും മടുക്കാതെ കഴിച്ചു പോകും.
2: റെഡി മിക്സ്
3: മോഡേൺ ITI FM ഡയറി നിങ്ങൾക്ക് സമർപ്പിച്ചത് മോഡേൺ ITI കാൽടെക്സ് കണ്ണൂർ. വിവിധ ട്രേഡുകളിലേക്ക് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു.
4: മോഡേൺ ITI
5: കേന്ദ്ര ഗവൺമെന്റിന്റെ സ്ഥിരാംഗീകാരത്തോടെ കഴിഞ്ഞ 47 വർഷമായി പ്രവർത്തിക്കുന്ന കണ്ണൂരിലെ മികച്ച സാങ്കേതിക വിദ്യാഭ്യാസ സ്ഥാപനം.
4: PSC അംഗീകൃത ഡ്രാഫ്റ്റ്സ്മാൻ, സിവിൽ, മെക്കാനിക്കൽ, ഇലക്ട്രിക്കൽ, ഓട്ടോമൊബൈൽ, റഫ്രിജറേഷൻ ആൻഡ് AC എന്നീ ദ്വിവത്സര എഞ്ചിനീയറിംഗ് കോഴ്സുകളിലേക്ക് പ്രവേശനം ആരംഭിച്ചിരിക്കുന്നു.
5: മോഡേൺ ITI കാൽടെക്സ് കണ്ണൂർ.
4: ഫോൺ 8891107238.
6: ആകാശവാണി കണ്ണൂർ.
7: റീഗൽ ജുവല്ലേഴ്സ്, ന്യൂ ബസ് സ്റ്റാൻഡ് റോഡ്, താവക്കര. റെയിൽവേ അറിയിപ്പുകൾ. പ്രായോജകർ
8: റീഗൽ ജുവല്ലേഴ്സ്, തൃശൂർ, എടപ്പാൾ, കൂട്ടനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട് ആൻഡ് കണ്ണൂർ.
7: പരിശുദ്ധമായ ബന്ധം 6 പതിറ്റാണ്ടിലേറെയായി.
9: നമസ്കാരം, ഞാൻ മഞ്ജു വാര്യർ. ഹോൾസെയിൽ വിലയിൽ സ്വർണ്ണാഭരണങ്ങൾ നൽകിക്കൊണ്ട് ഒരു വലിയ മാറ്റം സൃഷ്ടിച്ച റീഗൽ ജുവല്ലേഴ്സിനൊപ്പം ഇനി ഞാനുമുണ്ട്. റീഗൽ ജുവല്ലേഴ്സ്, ഒരു മാറ്റം, അത് നല്ലതല്ലേ? റീഗൽ ജുവല്ലേഴ്സിനൊപ്പം ഇനി ഞാനുമുണ്ട്. റീഗൽ ജുവല്ലേഴ്സ്.
6: റീഗൽ ജുവല്ലേഴ്സ് റെയിൽവേ അറിയിപ്പുകൾ. ട്രെയിൻ നമ്പർ 1:26:01, ചെന്നൈ മംഗലാപുരം സൂപ്പർഫാസ്റ്റ് മെയിൽ 15 സെക്കൻഡ് 15 മിനിറ്റും, 1:65:11 ബംഗളൂരു കോഴിക്കോട് ക്രാന്തിവീര എക്സ്പ്രസ് 35 മിനിറ്റും ഇപ്പോൾ വൈകിയോടുകയാണ്.
8: ഇതുവരെ കേട്ടത് റീഗൽ ജുവല്ലേഴ്സ് റെയിൽവേ അറിയിപ്പുകൾ.
7: പ്രായോജകർ
8: റീഗൽ ജുവല്ലേഴ്സ്, തൃശൂർ, എടപ്പാൾ, കൂട്ടനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട് ആൻഡ് കണ്ണൂർ.
7: പരിശുദ്ധമായ ബന്ധം 6 പതിറ്റാണ്ടിലേറെയായി.
10: 16 വർഷത്തെ പ്രവർത്തന മികവുമായി മലബാർ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി, അഞ്ചരക്കണ്ടി എഞ്ചിനീയറിംഗ് കോളേജിൽ
11: സ്കോളർഷിപ്പോടുകൂടിയുള്ള ബിടെക്, എംടെക് എഞ്ചിനീയറിംഗ്,
10: ബിടെക് സിവിൽ എഞ്ചിനീയറിംഗ്, കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗ്, മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ്, ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ എഞ്ചിനീയറിംഗ്, ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ്, കൂടാതെ ബിടെക് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്, സൈബർ സെക്യൂരിറ്റി എന്നീ അത്യാധുനിക കോഴ്സുകളിലേക്കും സ്കോളർഷിപ്പോടുകൂടി പഠിക്കാം.
11: അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു.
10: ഇന്ന് തന്നെ നിങ്ങളുടെ സീറ്റുകൾ ബുക്ക് ചെയ്യും.
11: ഫോൺ 9778769134, മറ്റൊരു നമ്പർ 0497285005.
12: ആർമി, നേവി, എയർഫോഴ്സ്, കേന്ദ്ര പോലീസ് സേനാ വിഭാഗങ്ങളിൽ തൊഴിൽ ആഗ്രഹിക്കുന്ന 16-നും 23-നും മധ്യേ പ്രായമുള്ള യുവതി യുവാക്കൾക്ക് എഴുത്തു പരീക്ഷയ്ക്കായുള്ള പരിശീലനം. അയൺ ക്ലാഡ് ഡിഫൻസ് അക്കാദമി, കോളേജ് ഓഫ് കോമേഴ്സ് ക്യാമ്പസ്, കണ്ണൂർ. ഫോൺ 7356052166.
13: നേത്ര പരിചരണ രംഗത്ത് 10 ആണ്ടിന്റെ അനുഭവ സമ്പത്തുമായി ഡോക്ടർ പിനൂസ് സൺറൈസ് ഐ കെയർ ആൻഡ് ലാസിക് സെന്റർ കണ്ണൂർ ചെട്ടിപ്പീടികയ്ക്ക് പുറമെ തലശ്ശേരിയിലും റെറ്റിന, ലാസിക് ഉൾപ്പെടെയുള്ള ലോകോത്തര ശസ്ത്രക്രിയകളും അതിനൂതന തിമിര ശസ്ത്രക്രിയയും ഉൾപ്പെടെ ഏറ്റവും മികച്ച നേത്ര പരിചരണം ഉത്തര മലബാറിൽ NABH പരിപൂർണ അംഗീകാരമുള്ള ഏക കണ്ണാശുപത്രി ഡോക്ടർ പിനൂസ് സൺറൈസ് ഐ കെയർ ആൻഡ് ലാസിക് സെന്റർ, ചെട്ടിപ്പീടിക, കണ്ണൂർ, ചുങ്കം, തലശ്ശേരി.
6: प्रिय श्रोताओं, इन्हीं वार्ता के
14: बेटा, मैं कल अपने भतीजे के घर होके आया, देखकर हैरान रह गया कि वो लोग दिन भर AC चलाते हैं, रोज वॉशिंग मशीन चलाते हैं, घर में 2-2 फ्रिज हैं, फिर भी उसका बिजली बिल पता है कितना आता है? 0। मैंने पूछा तो भतीजा बोला, चाचा जी, सब ऊपर वाले की दया है मतलब सोलर पैनल की। मैंने सोचा अब तो लगवाना ही पड़ेगा।
15: PM सूर्य घर मुफ्त बिजली योजना, जुड़ने के लिए रजिस्टर करें PM सूर्य घर.gov.in पर।
16: हर घर सूर्य घर।
17: नमस्कार, आकाशवाणी से समाचार प्रभात के साथ मैं लवलीन निगम। गृहमंत्री अमित शाह ने अंतर्राष्ट्रीय सीमाओं पर वित्तीय लेन देन, भवन निर्माण और संपत्तियों की खरीद बिक्री पर कड़ी निगरानी रखने का आह्वान किया। राष्ट्रीय परीक्षा एजेंसी NTA ने नीट UG 2026 की पुनर्परीक्षा प्रश्न पत्र के लीक होने के कथित दावों का खंडन किया। अफवाह फैलाने वालों के खिलाफ सख्त कार्रवाई की चेतावनी। पश्चिम बंगाल सरकार राज्य के प्रमुख धार्मिक स्थलों पर सुविधाएं बढ़ाने के लिए बड़े पैमाने पर विकास कार्य शुरू करेगी। भारत ने नेपाल को 72 स्वास्थ्य सुविधाएं और 12 सांस्कृतिक विरासत परियोजनाएं सौंपी। अंतर्राष्ट्रीय हवाई परिवहन संघ ने कहा, वर्ष 2044 तक एशिया प्रशांत क्षेत्र में हवाई यातायात में तेजी लाने में भारत महत्वपूर्ण भूमिका निभाएगा। और फुटबॉल में भारत ने बांग्लादेश को 3-1 से हराकर रिकॉर्ड 6ठी बार सैफ महिला चैंपियनशिप का

0: for missing out on a maiden test century, while Rishabh Pant remained unbeaten with a brisk half century. And now, for a look at today's newspapers, it's over to Shagun Chopra.
1: Thank you, Saira. Newspapers have noticed a variety of stories today, including the flare-up in tensions in the West Asia conflict. Sunday Pioneer writes, PM reviews economic roadmap, adding India must continue its development agenda despite global challenges. While the Sunday Statesman headlines, PM reviews economic strategy amid West Asia uncertainty. Cockroach backers swarm Jantar Mantar as 100 Sikh Pradhan ouster over paper leak, writes the Sunday Tribune in its top headline. Telangana CM calls for federal balance to safeguard citizens, writes The Hindu. Reeling rupee drags students abroad deeper into debt at home, writes The Economic Times. LPG price hiked by 29 rupees per 14.2 kg cylinder, writes Sunday Pioneer. US and Iran trade strikes near Strait of Hormuz as talks hit a wall, writes the Sunday Statesman, while another story headlines, UN Food Agency says millions are being pushed into hunger by Iran war. The Sunday Statesman, in its editorial titled Beyond Hormuz, writes the geopolitical shock created by the Iran conflict is forcing countries far beyond West Asia to confront an uncomfortable reality. Energy security can no longer be built around a single set of political assumptions. For India, the renewed importance of Venezuela is less a story about one oil supplier and more a reflection of a changing global energy map. And finally, Sunday Tribune confronts a grim reality, silent killer on our plates, WHO links unsafe food to 1.5 million deaths worldwide. And with that, it's back to you, Saira.
0: Thanks, Shagun. And now before we end the bulletin, the headlines once again. Home Minister Amit Shah calls for sharper vigil on financial transactions, construction of buildings and sale and purchase of properties along international borders. National Testing Agency dismisses claims of NEET UG 2026 re-exam paper leak as false, warns of strict action against those spreading such content. West Bengal government to undertake major development initiatives to upgrade facilities at key religious sites across the state. India hands over 72 health facilities and 12 cultural heritage projects to Nepal. IATA says India will be a significant player to air traffic boom in Asia-Pacific region by 2044. And in football, India beat defending champions Bangladesh 3-1 to win SAF Women's Championship for record sixth time. And with that, we end the morning news. Have a great day.
2: Agashavani, Kannur.
3: ലോക ഭക്ഷ്യസുരക്ഷാ ദിനത്തോടനുബന്ധിച്ച് ഇന്നത്തെ പരിപാടികൾ അവതരിപ്പിക്കുന്നത് ഭക്ഷ്യസുരക്ഷാ വകുപ്പ് കേരള സർക്കാർ.
4: സുരക്ഷിത ഭക്ഷണം ഉറപ്പാക്കുന്നതിൽ ഉപഭോക്താക്കൾക്ക് വലിയൊരു പങ്കുണ്ട്.
5: പാക്കറ്റ് ഭക്ഷ്യോൽപ്പന്നങ്ങൾ വാങ്ങുന്നതിന് മുൻപ് കാലാവധി തീയതി പരിശോധിക്കുക.
4: വിശ്വസനീയമായ സ്ഥാപനങ്ങളിൽ നിന്നും മാത്രം ഭക്ഷ്യോൽപ്പന്നങ്ങൾ വാങ്ങുക.
5: പാക്ക് ചെയ്ത ഭക്ഷണങ്ങൾ ശരിയായി സീൽ ചെയ്തിട്ടുണ്ടെന്ന് ഉറപ്പാക്കുക. ശുചിത്വം പാലിക്കുക. ഓരോ ബോധപൂർവമായ തീരുമാനവും നിങ്ങളെയും നിങ്ങളുടെ കുടുംബത്തെയും ഭക്ഷ്യജന്യ രോഗങ്ങളിൽ നിന്ന് സംരക്ഷിക്കും.
4: ഈ ലോക ഭക്ഷ്യസുരക്ഷാ ദിനത്തിൽ സുരക്ഷിത ഭക്ഷണത്തിനായി നമുക്ക് ഒരുമിക്കാം. ഓർമ്മിപ്പിക്കുന്നു ഭക്ഷ്യസുരക്ഷാ വകുപ്പ് കേരള സർക്കാർ.
2: പ്രിയ ശ്രോതാക്കളെ, ഇപ്പോൾ ഭക്തിഗാനങ്ങൾ കേൾക്കാം. യേശുദാസ് പാടിയത്. ആദ്യം ദർശനം നൽകണേ മിശിഹായേ എന്നാരംഭിക്കുന്നു.

0: കണ്ണൂരിന് അഭിമാന നേട്ടം. മേജർ രവീസ് ട്രെയിനിംഗ് അക്കാദമിയിൽ നിന്നും ഇന്ത്യൻ സേനയിൽ ജോലി നേടിയ 47 കുട്ടികൾക്ക് 2026 ജൂൺ 14 ഞായറാഴ്ച രാവിലെ 9 മണിക്ക് കണ്ണൂർ കാൽറ്റിക്സിലുള്ള ചേംബർ ഹാളിൽ വെച്ച് യാത്രയയപ്പ് നൽകുന്നു. 47 കുട്ടികൾ ഒരുമിച്ച് സൈന്യത്തിലേക്ക് പോകുന്ന അപൂർവമായ ഈ യാത്രയയപ്പിന് മേജർ രവി നേരിട്ട് നേതൃത്വം നൽകുന്നു. പുതിയ ബാച്ചിൽ പ്രവേശനം നേടാനുള്ള കുട്ടികൾക്ക് പ്രീ റിക്രൂട്ട്മെന്റ് ക്യാമ്പിൽ പങ്കെടുത്ത് പ്രവേശനം നേടാനും അവസരം. കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 8714333577.
1: എടാ, പ്ലസ് ടു കഴിഞ്ഞ് റിസൾട്ടും വന്നു, ഇനിയിപ്പോ എന്താ പ്ലാൻ? ജോലിയാണോ അതോ ഡിഗ്രിയോ?
2: രണ്ടും കൂടി ഒന്നിച്ച് കിട്ടുമെങ്കിൽ അതല്ലേടാ ഹീറോയിസം. കണ്ണൂർ കോളേജ് ഓഫ് കൊമേഴ്സിൽ ഡിഗ്രിയോടൊപ്പം തന്നെ മികച്ച തൊഴിലധിഷ്ഠിത വിദ്യാഭ്യാസവും നേടാം.
1: അതെങ്ങനെയാ?
2: അവിടെ ബി കോം, ബി ബി എ, ബി സി എ, ബി എ തുടങ്ങിയ ഡിഗ്രി പ്രോഗ്രാമുകൾക്കൊപ്പം കരിയർ വളർത്താൻ സഹായിക്കുന്ന സ്കിൽഡ് കോഴ്സുകളുമുണ്ട്. ഡിജിറ്റൽ മാർക്കറ്റിംഗ്, ഓഫീസ് അഡ്മിനിസ്ട്രേഷൻ, ജി എസ് ടി അക്കൗണ്ടിംഗ്, ബിൽഡിംഗ് ഡിസൈനിങ്, ഹോട്ടൽ മാനേജ്മെന്റ്, അങ്ങനെ നിനക്ക് ഇഷ്ടമുള്ളത് തിരഞ്ഞെടുക്കാം ഗവൺമെന്റ് അംഗീകൃത സർട്ടിഫിക്കറ്റോടെ.
1: എടാ സംഭവം കൊള്ളാലോ.
2: എടാ, അത് മാത്രമല്ല, ജർമ്മൻ ജാപ്പനീസ് ഭാഷകൾ പഠിക്കാൻ അവസരമുണ്ട്. ചുരുക്കി പറഞ്ഞാൽ കരിയർ ഗ്യാരണ്ടിയാണ് മോനെ.
3: കോളേജ് ഓഫ് കോമേഴ്സ്, പഴയ ബസ് സ്റ്റാൻഡിന് സമീപം, കണ്ണൂർ.
4: തലകറക്കവും ഇയർ ബാലൻസിന്റെ പ്രശ്നങ്ങളും നിങ്ങളെ വല്ലാതെ വിഷമിപ്പിക്കുന്നുണ്ടോ? കണ്ണൂർ റേഡിയന്റ് ENT ഹോസ്പിറ്റലിൽ ലഭിക്കുന്ന വീഡിയോ നിസ്റ്റാഗ്മോഗ്രഫി അല്ലെങ്കിൽ VNG ടെസ്റ്റ് കൊണ്ട് തലകറക്കത്തിന്റെ കൃത്യമായ കാരണം കണ്ടെത്തി നിങ്ങളുടെ തലകറക്കം മാറ്റാം. ഈ അത്യാധുനിക പരിശോധന നിങ്ങൾക്ക് ചുരുങ്ങിയ ചിലവിൽ ലഭിക്കുന്നതാണ്. ENT ചികിത്സയിൽ ഉത്തര മലബാറിൽ ഏറ്റവും മുൻപന്തിയിൽ നിൽക്കുന്ന ഹോസ്പിറ്റൽ റേഡിയന്റ് ENT ഹോസ്പിറ്റൽ, നാഷണൽ ഹൈവേ, കാൽടെക്സ്, കണ്ണൂർ. വിളിക്കൂ 8547769268.
5: കാനായിലെ കല്യാണനാളിൽ എന്നാരംഭിക്കുന്ന ഗാനം

0: സ്വപ്നങ്ങൾ മെഴുതുറക്കട്ടെ. ഒരു കുഞ്ഞു തന്നലായി വന്ധ്യതാ ചികിത്സയിൽ പുതിയ പ്രതീക്ഷയുമായി കാഞ്ഞങ്ങാട് ജില്ലാ ഹോമിയോ ആശുപത്രിയിലെ ജനനി. ആധുനിക ചികിത്സകൾ പരാജയപ്പെട്ടിടത്തും സർക്കാർ മേൽനോട്ടത്തിൽ ശാസ്ത്രീയമായ ഹോമിയോപ്പതി ചികിത്സയിലൂടെ ഇതാ പരിഹാരം. 200-ൽ ദമ്പതികൾക്ക് ഇതിനകം സാഫല്യം നൽകിയ ജനനി നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. ഫോൺ 9400-06-1911. ജനനി വന്ധ്യതാ ചികിത്സാ കേന്ദ്രം, ജില്ലാ ഹോമിയോ ആശുപത്രി, കാഞ്ഞങ്ങാട്.
1: മാറുന്ന ലോകം, പുതിയ തൊഴിൽ സാധ്യതകൾ, ഈ വെല്ലുവിളികളെ നേരിടാൻ നിങ്ങളുടെ മക്കൾക്ക് വേണ്ടത് കേവലം ഒരു ഡിഗ്രി മാത്രമല്ല, മികച്ച പരിശീലനവും ശരിയായ ദിശാബോധവുമാണ്.
2: കണ്ണൂർ യൂണിവേഴ്സിറ്റി അഫിലിയേഷനും AICTE അംഗീകാരവുമുള്ള മുട്ടന്നൂർ കോൺകോർഡ് ആർട്സ് ആൻഡ് സയൻസ് കോളേജ്, BCOM കോർപ്പറേഷൻ ആൻഡ് കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ, BBA, BCA, BA ഇംഗ്ലീഷ് തുടങ്ങിയ തൊഴിലധിഷ്ഠിത പ്രോഗ്രാമുകളിലേക്ക് 2026-27 അധ്യയന വർഷത്തെ അഡ്മിഷൻ ആരംഭിച്ചു.
1: അറിവ് പകർന്നു നൽകാൻ പരിചയസമ്പന്നരായ അധ്യാപകർ, അത്യാധുനിക ലാബ്, ലൈബ്രറി സൗകര്യങ്ങൾ,
2: പ്രകൃതി രമണീയമായ ക്യാമ്പസിൽ ചാരോടിൽ നിന്നും ബസ് സൗകര്യവും,
1: മക്കളുടെ ശോഭനമായ ഭാവി ഇന്ന് തന്നെ ഉറപ്പുവരുത്തൂ. ഗുണമേന്മയുള്ള വിദ്യാഭ്യാസം, സുരക്ഷിതമായ ഭാവി.
2: കോൺകോർഡ് കോളേജ്, ഇരിക്കൂർ റോഡ്, മുട്ടന്നൂർ, ചാലോട്ട്. കോൺടാക്ട് നമ്പേഴ്സ് 0402488663-9847-484950-8893-94958.
3: നേത്ര പരിചരണ രംഗത്ത് 50 സേവന മികവുമായി ഡോക്ടർ ബഡ്സ് നേത്രജ്യോതി ഹൈ ഹോസ്പിറ്റൽ ഇപ്പോൾ മട്ടന്നൂരിൽ.
4: അത്യാധുനിക തീവ്ര ശസ്ത്രക്രിയാ വിഭാഗം, കോർണിയ, ഡയബറ്റിക് റെറ്റിനോപ്പതി, ഗ്ലോക്കോമ വിഭാഗങ്ങൾ,
3: കുട്ടികളുടെ പ്രത്യേക വിഭാഗം.
4: ഡോക്ടർ ബഡ്സ് നേത്രജ്യോതി ഹൈ ഹോസ്പിറ്റൽ, വായന്തോട്, മട്ടന്നൂർ.
3: ഫോൺ 8590-460017.
4: ബ്രാഞ്ചസ് ചിറവക്ക്, തളിപ്പറമ്പ, അശോക ഹോസ്പിറ്റൽ, കണ്ണൂർ.
5: നന്ദിയോടെ ദേവഗാനം പാടി

0: ചേട്ടന്മാരെ ചേച്ചിമാരെ, നിങ്ങൾ പ്ലസ് ടു പഠനം നിർത്തിയതാണോ? എങ്കിലൊരു ഗുഡ് ന്യൂസ് ഉണ്ട്. പഠനത്തിൽ ബ്രേക്ക് വന്നവർക്കും പ്രായപരിധിയില്ലാതെ പഠിക്കാൻ ആഗ്രഹിക്കുന്നവർക്കും ഇതാ ഒരു സുവർണ അവസരം. കോളേജ് ഓഫ് കൊമേഴ്സ് ട്യൂഷൻ ക്യാമ്പസ് വഴി SSLC നേരിട്ടും പ്ലസ് ടു വെറും 6 മാസം കൊണ്ടും പൂർത്തിയാക്കാം. NIOS വഴി എല്ലാ അംഗീകാരത്തോടും കൂടി. അടിപൊളിയല്ലേ? സ്കൂൾ കോളേജ് കുട്ടികൾക്കായി ഏറ്റവും മികച്ച ട്യൂഷൻ ഓൺലൈൻ സൗകര്യവും ഇവിടെയുണ്ട്. അഡ്മിഷൻ തുടരുന്നു.
1: ട്യൂഷൻ ക്യാമ്പസ്, കോളേജ് ഓഫ് കൊമേഴ്സ്, പഴയ ബസ് സ്റ്റാൻഡിന് സമീപം, കണ്ണൂർ.
2: 4 പതിറ്റാണ്ടിലേറെയായി കണ്ണൂരിന്റെ ഹൃദയത്തിൽ പതിഞ്ഞ നാമം
3: കൊയ്ലി ഹോസ്പിറ്റൽ കണ്ണൂർ. താങ്ങാൻ കഴിയാത്ത ചികിത്സാ ചെലവ് നിങ്ങളെ അലട്ടുന്നുണ്ടോ? ഒട്ടും വിഷമിക്കേണ്ട, മിതമായ നിരക്കിൽ മികച്ച ചികിത്സാ സൗകര്യങ്ങളുമായി
2: 42-ാം വർഷത്തിലും കണ്ണൂരിനൊപ്പം കൊയ്ലി ഹോസ്പിറ്റൽ തലാപ് കണ്ണൂർ. കണ്ണൂരിന്റെ ഹൃദയപക്ഷത്ത്.
4: സെഞ്ചുറി വെഡിംഗ് സെന്റർ തദ്ദേശ വാർത്തകൾ എല്ലാ ദിവസങ്ങളിലും രാവിലെ 6:30. സെഞ്ചുറി വെഡിംഗ് സെന്റർ, ഉത്തര കേരളത്തിന്റെ വസ്ത്രവിസ്മയം.
5: നിൻസ്വരം തേടി ഞാൻ വന്നു യേശുവേ.

0: ശനിയാഴ്ച മുതൽ വ്യാഴാഴ്ച വരെ ദിവസവും രാവിലെ 7 മണിക്ക് ജാലകം നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കതിരൂർ സർവീസ് സഹകരണ ബാങ്ക്. ജനവിശ്വാസം അർപ്പിച്ച ജനങ്ങളുടെ സ്വന്തം ബാങ്ക്. ഇനി നിങ്ങളുടെ നിക്ഷേപവും കതിരൂർ ബാങ്കിലാവട്ടെ.
1: റീഗൽ ജ്വല്ലേഴ്സ് ന്യൂ ബസ് സ്റ്റാൻഡ് റോഡ് താവക്കര, റെയിൽവേ അറിയിപ്പുകൾ എന്നും രാവിലെ 7:55.
2: പരിപൂർണ 100% ഉറപ്പുവരുത്തി റീഗൽ ജ്വല്ലേഴ്സ് നൽകുന്നു 100% 916 HYDBIS ഹാൾമാർക്ക് സ്വർണ്ണാഭരണങ്ങൾ.
0: കോളേജ് ഓഫ് കൊമേഴ്സ് സേവന വാർത്തകൾ ദിവസവും രാവിലെ 7:20. സേവന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കോളേജ് ഓഫ് കൊമേഴ്സ്, പഴയ ബസ് സ്റ്റാൻഡിന് സമീപം, കണ്ണൂർ.
3: പുഴകളെ സാദരം മോദമായി പാടുവിൻ എന്നാരംഭിക്കുന്ന ഗാനമാണ് അവസാനമായി.

0: യേശുദാസ് പാടിയ ഭക്തിഗാനങ്ങളാണ് ഇതുവരെ കേട്ടത്. ആകാശവാണി കണ്ണൂർ. നമസ്കാരം. FM പ്രധാന വാർത്തകൾ. വിദേശകാര്യമന്ത്രി ഡോക്ടർ എസ് ജയശങ്കറും നേപ്പാൾ വിദേശകാര്യമന്ത്രി ശിശിർ ഖനാലും ന്യൂഡൽഹിയിൽ കൂടിക്കാഴ്ച നടത്തി. 2015 ഭൂകമ്പാനന്തര പുനർനിർമ്മാണ പദ്ധതിയുടെ ഭാഗമായി നേപ്പാളിന് 72 ആരോഗ്യ സംവിധാനങ്ങളും 12 സാംസ്കാരിക പൈതൃക പദ്ധതികളും വെർച്വലായി കൈമാറി. അന്താരാഷ്ട്ര അതിർത്തികളിലെ കഴിഞ്ഞ 5 ഭൂരേഖകൾ പരിശോധിക്കാൻ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ നിർദ്ദേശം നൽകി. വടക്കു കിഴക്കൻ സംസ്ഥാനത്തിന്റെ അതിർത്തി പ്രദേശങ്ങളെ സംബന്ധിച്ച് BSFന്റെ ത്രിപുര അതിർത്തി ആസ്ഥാനത്ത് നടന്ന യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. രാജ്യത്ത് ഒരു ഡിജിറ്റൽ ആരോഗ്യ ആവാസ വ്യവസ്ഥ വളർത്തിയെടുക്കാൻ ഗവൺമെന്റ് പ്രതിജ്ഞാബദ്ധമാണെന്ന് കേന്ദ്ര സഹമന്ത്രി അനുപ്രിയ പട്ടേൽ ആകാശവാണി ന്യൂസിന് നൽകിയ പ്രത്യേക അഭിമുഖത്തിലാണ് അവർ ഇക്കാര്യം അറിയിച്ചത്. രാജ്യത്ത് ഗാർഹിക LPG പാചകവാതക വില വർദ്ധിപ്പിച്ചു. 14.2 കിലോ സിലിണ്ടറിന് 29 രൂപയാണ് ഇന്നു മുതൽ വർദ്ധിച്ചത്. ഏഷ്യ പസഫിക് മേഖലയിലെ വ്യോമയാന വളർച്ചയിൽ ഇന്ത്യ നിർണായക പങ്ക് വഹിക്കുന്നതായി ഇന്റർനാഷണൽ എയർ ട്രാൻസ്പോർട്ട് അസോസിയേഷൻ. മേഖലയിലെ ആകെ വിമാനയാത്രക്കാരുടെ എണ്ണം 2044 410 കോടിയിലെത്തുമെന്നാണ് പ്രവചനം. ഇന്ന് ലോക ഭക്ഷ്യസുരക്ഷാ ദിനം. ഭക്ഷ്യജന്യ രോഗങ്ങൾ തടയുക, കണ്ടെത്തുക, കൈകാര്യം ചെയ്യുക എന്നിവ ലക്ഷ്യമിട്ടാണ് ദിനാചരണം. കേരള ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്ന് മണിക്കൂറിൽ 60 കിലോമീറ്റർ വരെ വേഗത്തിൽ കാറ്റിന് സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. മീൻപിടുത്തക്കാർ കടലിൽ പോകരുതെന്ന് മുന്നറിയിപ്പുണ്ട്. സാഫ് വനിതാ ഫുട്ബോൾ ചാമ്പ്യൻഷിപ്പിൽ ഇന്ത്യയ്ക്ക് കിരീടം. നിലവിലെ ചാമ്പ്യന്മാരായ ബംഗ്ലാദേശിനെ 3-1 പരാജയപ്പെടുത്തിയാണ് ഇന്ത്യ 6 കിരീടം ചൂടിയത്. FM പ്രധാന വാർത്തകളാണ് ഇപ്പോൾ കേട്ടത്. ആകാശവാണി കണ്ണൂർ.
1: ലോക ഭക്ഷ്യസുരക്ഷാ ദിനത്തോടനുബന്ധിച്ച് ഇന്നത്തെ പരിപാടികൾ അവതരിപ്പിക്കുന്നത് ഭക്ഷ്യസുരക്ഷാ വകുപ്പ് കേരള സർക്കാർ.
2: ഭക്ഷ്യസുരക്ഷ ആരംഭിക്കുന്നത് നാം ഓരോരുത്തരിലും നിന്നാണ്.
3: ഭക്ഷണം കൈകാര്യം ചെയ്യുന്നതിന് മുമ്പ് കൈകൾ വൃത്തിയായി കഴുകുക.
2: ഭക്ഷ്യ ഉൽപ്പന്നങ്ങൾ വാങ്ങുന്നതിന് മുൻപ് കാലാവധി തീയതി പരിശോധിക്കുക.
3: ഭക്ഷണം ശരിയായ രീതിയിൽ സൂക്ഷിക്കുക.
2: പാചക സമയത്ത് ശുചിത്വം പാലിക്കുക.
3: ചെറിയ മുൻകരുതലുകൾ വലിയ ആരോഗ്യ സംരക്ഷണമാണ്.
2: ഈ ലോക ഭക്ഷ്യസുരക്ഷാ ദിനത്തിൽ സുരക്ഷിത ഭക്ഷണം എല്ലാവർക്കും എന്ന ലക്ഷ്യത്തിലേക്ക് നമുക്ക് ഒരുമിച്ച് മുന്നേറാം. ഓർമ്മിപ്പിക്കുന്നു ഭക്ഷ്യസുരക്ഷാ വകുപ്പ് കേരള സർക്കാർ.
1: June 7 ലോക ഭക്ഷ്യസുരക്ഷാ ദിനം. ആശംസകളോടെ ഭക്ഷ്യസുരക്ഷാ വകുപ്പ് കേരള സർക്കാർ.
4: ഓർമ്മകളുടെ സംഗീതം.
5: ഇന്ന് ഈ പരമ്പരയിൽ സംഗീത സംവിധായകൻ പ്രതാപ് സിംഗിന്റെ സംഗീത ജീവിതം.

മലയാള സിനിമാ പാട്ട് ചരിത്രത്തിൽ രണ്ടേ രണ്ട് സിനിമകളിലെ പത്തോളം ഗാനങ്ങൾക്ക് ഈണം പകർന്ന് തന്റേതായ സ്ഥാനം അടയാളപ്പെടുത്തിയ പ്രതാപ് സിംഗിന്റെ ഓർമ്മകളിലൂടെയുള്ള യാത്ര തുടരുകയാണ്.

ചെറിയൊരു ഫ്ലാഷ് ബാക്ക്. ചെറായിയിൽ ജനനം. അമ്മ സംഗീത അധ്യാപികയായിരുന്നുവെങ്കിലും മകൻ ശാസ്ത്രീയമായി സംഗീതം പഠിക്കാൻ കൂട്ടാക്കിയില്ല. കമ്മ്യൂണിസ്റ്റുകാരനായ ജ്യേഷ്ഠന്റെ കൂടെ പാർട്ടി വേദികളിലെ പാട്ടുപരിപാടികൾ. സുഹൃത്തായ തമ്പിയുടെ പ്രേരണയും പ്രോത്സാഹനവും ചലച്ചിത്ര രംഗത്തേക്കുള്ള പ്രവേശത്തിന് കളമൊരുക്കി. ആദ്യ ചിത്രമായ മുൾക്കിരീടത്തിലെ ഗാനങ്ങൾ ശ്രദ്ധേയങ്ങളുമായി. പ്രത്യേകിച്ചും എസ് ജാനകി പാടിയ ഒരു പാട്ട് അതിപ്രശസ്തമായി.

0: സിനിമാ മോഹങ്ങൾ തീരെയില്ലാതിരുന്ന പ്രതാപ് സിംഗ് നാട്ടിൽ തിരിച്ചെത്തി ഔദ്യോഗിക ജീവിതത്തിൽ മുഴുകി. ആദ്യ സിനിമയായ മുൾക്കിരീടത്തിൽ നിന്ന് മുത്ത് എന്ന രണ്ടാം സിനിമയിലേക്ക് എത്തുന്നതിനിടെ കടന്നുപോയത് 9-10 വർഷങ്ങൾ.
1: സംഗീത സംബന്ധമായിട്ട് ഞാൻ കുറച്ച് പ്രൊഫഷണൽ നാടകങ്ങളിലൊക്കെ ചെയ്തു. ശ്രീമൂല നഗരം വികേനൊക്കെ ഉള്ളൊരു തടാകം എന്ന് പറഞ്ഞൊരു നാടകമംഗമാലിലുണ്ടായി. അതിൻ്റെ മ്യൂസിക്കിന് അക്കാഡമിയുടെ എന്തോ ഒരു പ്രൈസൊക്കെ ഒന്ന് കിട്ടിയിട്ടുണ്ട്. അങ്ങനെ ഒരു 8-10 ട്രൂപ്പുകൾക്ക് ഞാൻ പാട്ടുകൾക്ക് സംഗീതം കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഒരു സിനിമയിൽ എന്നെ വിളിച്ച് ജയിച്ചു എന്ന് പറഞ്ഞപ്പോൾ എനിക്കും കുറച്ച് കോൺഫിഡൻസ് കിട്ടി. അപ്പം നമുക്ക് ജോലി തടസ്സപ്പെടാതെ പോകാവുന്ന സ്ഥലങ്ങളിലൊക്കെയാണെങ്കിൽ ഞാൻ പോകും. അങ്ങനെ ഒരു 10-12 നാടകങ്ങളിൽ, പ്രൊഫഷണൽ നാടകങ്ങളിൽ സംഗീതം ചെയ്തതാണ്. അത്രയേ ഉള്ളൂ. പിന്നെ എൻ്റെ പ്രധാന ശ്രദ്ധ ഓഫീസാണ്. ഞാൻ ഒരു കാലത്ത് 8 മണിയാകുമ്പോൾ ഓഫീസിൽ അങ്ങോട്ട് പോകും. ചിലപ്പോൾ രാത്രി 8 മണിയാകും. നല്ല പണിയുള്ള ഓഫീസാണ്. അപ്പോൾ ഓഫീസാണ്, ഓഫീസ് വിട്ടൊരു കളിയില്ല എന്നുള്ളൊരു ആറ്റിറ്റ്യൂഡാണ് എൻ്റെന്ന്. അതുകൊണ്ട് തന്നെ എനിക്ക് പൂർണ്ണ സ്വാതന്ത്ര്യമാണ്. 2 മാസം കണ്ടില്ലെങ്കിലും ചോദിക്കില്ലായിരുന്നു. പൂർണ്ണ സ്വാതന്ത്ര്യം. അപ്പം നമ്മളതാണ് അന്നേ അങ്ങോട്ടും കാണിക്കണ്ടേ. പിന്നെ വീടിൻ്റെ അടുത്ത്, ഓഫീസിൻ്റെ അടുത്ത് വീടൊക്കെ വെച്ച് താമസിച്ച് കുട്ടികളൊക്കെ അവിടെ പഠിക്കുന്നു. ഒരേ സ്ഥലത്ത് ഇത്രയും വർഷം ജോലി ചെയ്യാം എന്നുള്ളൊരു അനുഗ്രഹം എനിക്ക് കിട്ടിയല്ലോ. അപ്പം ഞാൻ പിന്നെ കൂടുതലൊന്നും ആലോചിച്ചൊന്നും പോയില്ല. അങ്ങനെ ഇരുന്നപ്പോൾ ഈ പിഷാരി സാറിൻ്റെ നാട് ആലുവയിൽ നിന്ന് ഒരു 7-8 കിലോമീറ്റർ ദൂരമുള്ളൂ, പെരുമ്പാവൂർ റൂട്ടിൽ. അപ്പോൾ ഒരിക്കലും അദ്ദേഹത്തിൻ്റെ ഒരു ഫോൺ വരികയാണ് ഒന്ന് കാണണം എന്ന് പറഞ്ഞിട്ട്. അവിടെ ചെന്നപ്പോഴാണ് കോട്ടയത്തൊരു പാർട്ടി, 3 പേര് ഒരു സിനിമ പ്രൊഡ്യൂസ് ചെയ്യാൻ ഉദ്ദേശിക്കണം ഇങ്ങേരെ കൊണ്ട്. അപ്പോൾ സംഗീതം ഞാൻ ചെയ്യണം, അതിങ്ങനെ പറഞ്ഞ് സമ്മതിപ്പിച്ചിട്ടുണ്ട്. അതെങ്ങനെ വേണം എന്നൊക്കെ നമുക്ക് ഒന്ന് മീറ്റിംഗ് കൂടി തീരുമാനിക്കണമെന്നൊക്കെ പറഞ്ഞ് അങ്ങനെ ഒരു കോൾ വന്നു. അപ്പോൾ 9 വർഷം ആവുന്നു. അപ്പോൾ 9 വർഷം ആകുന്നു എന്ന് പറഞ്ഞപ്പോൾ ഞാനൊരു കാര്യം ആലോചിച്ചത് എന്താണെന്ന്, ഈ ആദ്യത്തെ സിനിമയ്ക്ക് അവിടെ പോയി ആ ക്യാമ്പിലിരിക്കുമ്പോൾ ആലപ്പുഴക്കാരനൊരു ജോൺ മാത്യു, ഈ ചെറിയ ചെറിയ റോൾ അഭിനയിക്കാൻ വരുന്ന ഒരാളാണ് ജോൺ മാത്യു. സമ്പന്നനാണ്, പക്ഷെ അയാൾക്ക് സിനിമാ മോഹം. അപ്പോൾ എന്തെങ്കിലും റോൾ അഭിനയിക്കാൻ വേണ്ടി വരണാണ്, കൈ നോക്കുന്ന നന്നായിട്ട്. അപ്പം ഞങ്ങൾ റെക്കോർഡിങ്ങൊക്കെ കഴിഞ്ഞ് സന്തോഷമായിട്ട് വന്നിങ്ങനെ ഇരിക്കുന്ന ഒരു ദിവസം ജോൺ മാത്യു ഒന്ന് സാറിൻ്റെ കൈ ഒന്ന് നോക്കണ്ടേ, കൈ ഒന്ന് കാണട്ടെ എന്ന് പറഞ്ഞു. എൻ്റെ കൈ നോക്കിയിട്ട് പറഞ്ഞേ, ഇനി ഒരു 10 കൊല്ലം ഇങ്ങോട്ട് വരാൻ നോക്കണ്ടിട്ടാന്ന്. സംഗതി ചെയ്തതൊക്കെ ഗംഭീരമായിട്ടുണ്ട്, പക്ഷെ ഒരു 10 കൊല്ലമായിട്ട് ഇങ്ങോട്ട് വരാൻ നോക്കണ്ട, 10 കൊല്ലത്തിനുള്ളിൽ ഇങ്ങോട്ട് വരാൻ നോക്കണ്ട. ഞാൻ പറഞ്ഞു, ഞാനിതൊരു സിനിമ, ഒരു എൻ്റെ സ്വപ്നങ്ങളിൽ പോലും ഇല്ലാത്തതാണ് സംഗതി. അപ്പം ഇനി ആരും വിളിച്ചില്ലെങ്കിൽ അത്ര നന്നായിരിക്കും എന്നും പറഞ്ഞ് ഞാൻ ഇങ്ങോട്ട് പോകുന്നു. അതാണ്, ഈ 10 കൊല്ലം ആയില്ലെങ്കിലും 9 കൊല്ലം കഴിഞ്ഞപ്പോഴാണ് 2-ാമത്തെ ഓഫർ വരുന്നത്.
0: നേരത്തെ തയ്യാറാക്കിയ ഈണങ്ങൾക്ക് അനുസൃതമായി ഗാനസാഹിത്യം പിന്നീട് എഴുതുക എന്ന സമ്പ്രദായത്തിന് തുടക്കം കുറിച്ചത് മുൾക്കിരീടം എന്ന ചിത്രത്തിലൂടെ പ്രതാപ് സിംഗ് ആയിരുന്നുവല്ലോ. 2-ാം സിനിമയായ മുത്തും സവിശേഷമായ മറ്റൊരു ആലേഖന സമ്പ്രദായത്തിന് തുടക്കം കുറിച്ച ചലച്ചിത്ര സംരംഭമായിരുന്നു. അമിത സാമ്പത്തിക ഭാരം വരുത്തിവെക്കുന്ന സ്റ്റുഡിയോ റെക്കോർഡിംഗ് ഒഴിവാക്കുന്നതിനു വേണ്ടിയാണ് സത്യത്തിൽ നിർമ്മാതാക്കൾ പുതുവഴി തേടിപ്പോയത്.
1: അപ്പോൾ അതിനെപ്പറ്റിയൊക്കെ സംസാരിച്ചു വന്നപ്പോൾ ഈ ആദ്യം എന്നെ വിളിച്ചുകൊണ്ടുപോയി എന്നോട് ആദ്യം തന്നെ പാട്ടെഴുതി കിട്ടുന്നതിന് മുമ്പ് ട്യൂൺ ചെയ്യണമെന്ന് പറഞ്ഞ് അങ്ങനെ ഒരു സംഗതി എന്നെ കൊണ്ട് ചെയ്യിച്ചു. ഇതുപോലൊരു സംഗതി ഇതിനങ്ങനെ കരുതി വെച്ചിരിക്കണം എന്താണെന്നാ, സ്റ്റുഡിയോയിൽ പോകാതെ നമുക്ക് എവിടെയെങ്കിലും ഒരു ഹാളിൽ വെച്ച് റെക്കോർഡ് ചെയ്യണം.
0: പ്രതാപ് സിംഗ് തുടരുന്നു,
1: സ്റ്റുഡിയോയിൽ പോകണമൊക്കെ വലിയ ചെലവല്ലേ. അപ്പോൾ ഈ 3 പേരും സമ്പന്നരാകാം, പക്ഷെ ഒരുപാട് പണമൊന്നും അവർക്ക് ഇതിനു വേണ്ടി ചെലവഴിക്കാനില്ല. ഇങ്ങേരിങ്ങനെ വെറുതെ പ്രതിഭാസമ്പന്നനായൊരു ഡയറക്ടർ ഇങ്ങനെ വെറുതെ ഇരിക്കണമല്ലോ എന്നുള്ള സങ്കടത്തിൽ അവരൊരു സിനിമ പിടിക്കാൻ വന്നിരിക്കണം. അപ്പോൾ ചിലവ് ചുരുക്കി കൊടുക്കേണ്ടത് ഇങ്ങേരുടെ ഒരു ബാധ്യതയാണ്. അപ്പോൾ ഇങ്ങേരെ ഒരു പ്രപ്പോസൽ അവിടെ വച്ചേക്കുന്നു, നമുക്ക് പ്രതാപ് സിംഗിനെ കൊണ്ട് നാട്ടിൽ വെച്ച് റെക്കോർഡ് ചെയ്യിക്കുന്നു. 76-ലാണ് ഈ പറയണത്. അപ്പോൾ അതെന്നോട് പറഞ്ഞു, ഇങ്ങേര് പാട്ടൊക്കെ മാഷ്ടം പോലെയൊക്കെ ചെയ്തോ, നമുക്ക് നാട്ടിൽ വെച്ച് റെക്കോർഡ് ചെയ്യണം. ഞാൻ പറഞ്ഞ നാട്ടിലൊരു സൗണ്ട് പ്രൂഫ് ആയിട്ടുള്ളൊരു ഹോള് കണ്ടുപിടിക്കണ്ടേ? പിന്നെ എവിടെയാണൊരു ടേപ്പ് റെക്കോർഡർ ഉള്ളത്, ക്യാമറ ആയിട്ട് സിങ്ക്രണൈസ് ചെയ്യണത്, അതൊക്കെ നമുക്ക് അന്വേഷിച്ചാൽ കണ്ടുപിടിക്കാമെന്ന്. പിന്നെ നൊട്ടേഷൻ എഴുതി വെച്ച് വായിക്കണ പ്രൊഫഷണൽ ആർട്ടിസ്റ്റ് കേരളത്തിൽ എവിടെയുണ്ട്? അന്ന് അതീ നാടകത്തിന് ഒക്കെ പോണ ആരെങ്കിലുമൊക്കെ വിളിച്ച് റിഹേഴ്സൽ ചെയ്ത് നമുക്ക് ശരിയായിക്കൂടെ എന്ന് പറഞ്ഞിട്ട് ഇങ്ങോട്ട് പോന്നപ്പോൾ ഞാനിത് രണ്ടാമത് പുലിവാലി തന്നെ നമ്മുടെ തലയിൽ വന്നല്ലോ എന്ന് സങ്കടപ്പെട്ടാണ് തിരിച്ചു പോരണത്. അപ്പോ ഞാനൊരാളെ മനസ്സിൽ കണ്ടു.
0: പ്രതിസന്ധി ഘട്ടത്തിൽ തുണയായി വന്നത് വോയിസ് ഓഫ് തൃശൂർ എന്ന ഓർക്കസ്ട്ര ട്രൂപ്പും ജോൺസൺ എന്ന സംഗീത പ്രതിഭയും.
1: ട്യൂണുകളൊക്കെ എൻ്റെ കയ്യിലുണ്ട്, ഞാൻ വെറുതെ ഇരുന്നൊക്കെ ഇങ്ങനെ ഉണ്ടാക്കും. ട്യൂണുകളൊക്കെ ഉണ്ട്, പിന്നെ ചിലപ്പോൾ രണ്ടുമൂന്നെണ്ണം പുതിയത് എഴുതിച്ച് ഉണ്ടാക്കേണ്ടി വരും. അപ്പം അതിനൊക്കെ ഒരു ബോധരേഷൻ അല്ലപ്പോഴും ഞാൻ മനസ്സിൽ കണ്ടു തൃശ്ശൂർ വോയിസ് ഓഫ് തൃശ്ശൂർ എന്ന് പറഞ്ഞൊരു ക്ലബുണ്ട്, ജോൺസൺ്റെ ഉണ്ട്. അപ്പം ഞാനവിടെ ആ ക്ലബിൻ്റെ പരിപാടികളൊക്കെ കേൾക്കാൻ ഒക്കെ പോയിട്ടുണ്ട്, അവരെ കേട്ട് അടുപ്പുണ്ട്. ജോൺസണോട് പറയാം, ജോൺസണോട് പറഞ്ഞിട്ട് അങ്ങനെ ഒരാളുടെ സഹായം ഇല്ലാതെ എനിക്ക് ചെയ്യാൻ പറ്റില്ല. ഞാൻ എറണാകുളത്ത് ഉണ്ടാവാം ആളുകൾ, പക്ഷേ എറണാകുളത്ത് എനിക്ക് അങ്ങനെ ആളുകളെ കൂടുതൽ പരിചയമൊന്നുമില്ല. ഞാൻ ജോലി കഴിഞ്ഞാൽ ഈ ഫീൽഡിലല്ലല്ലോ, വല്ലപ്പോഴൊക്കെ അല്ലേ അവിടെ പോവുള്ളൂ. അങ്ങനെ ഞാൻ ട്യൂണൊക്കെ മനസ്സിൽ കണ്ട് ഇന്നതാവാം ഇന്നതാവാം എന്നൊക്കെ കണ്ടു കഴിഞ്ഞിട്ട്, പക്ഷെ ഓഫ് കോഴ്സ് അത് പ്രൊഡ്യൂസർമാരും കൂടി ചർച്ച ചെയ്തിട്ടേ തീരുമാനിക്കുള്ളൂ, എന്നാലും ഞാൻ മനസ്സിലിങ്ങനെ കണ്ടു. എന്നിട്ടൊരു ദിവസം തൃശ്ശൂർക്കങ്ങോട് വരികയാണ്, വന്ന അവിടെ ഒരു ബാങ്കിൽ ഈ ക്ലബ്ബിൽ ഒരാൾ ജോലി ചെയ്യുന്നുണ്ട്, അയാളുടെ അടുത്ത് പോയി അന്വേഷിച്ചു. അപ്പോൾ പറഞ്ഞ് ജോൺസൺ മദ്രാസിലാണ്, ദേവരായ മാഷ വിളിച്ചുകൊണ്ട് പോയിരിക്കുന്നത്, നമ്പറുണ്ടോ ജോൺസൻ്റെ? നമ്പർ കൊണ്ടുവന്നു, ഞാൻ വിളിച്ചു. ഏ എന്താ പ്രതാപേട്ടാ, ജോൺസൺ നമുക്കൊരു കെണി വന്നിട്ടുണ്ട്, ഇങ്ങനൊരു സംഗതിയുണ്ട്, പടവണാ? ആ അത് ലോക്കലായിട്ട് ചെയ്യണമെന്ന് പറഞ്ഞു. ഞാനെവിടെ വെച്ച് ചെയ്യാനാ? ലോക്കലായിട്ട് ചെയ്യണമെന്ന് പറഞ്ഞാ? അതൊക്കെ നമുക്ക് ചെയ്യാം പ്രതാപേട്ട, അത് ഉപേക്ഷിക്കണ്ട. ആ ചെയ്യാന്ന് പറഞ്ഞാൽ ജോൺസൺ മദ്രാസിലല്ലേ, എനിക്കൊരു 10 ദിവസം താ, ഞാൻ മാഷോട് പറഞ്ഞിട്ട് വരാം. അത് കഴിഞ്ഞതിന് ശേഷമേ എൻ്റെ ശ്വാസം നേരെ വീണുള്ളൂ, കാരണം എനിക്ക് ആർട്ടിസ്റ്റുകളൊക്കെ ആയിട്ട് നേരിട്ട് പരിചയമില്ല. അവരൊന്ന് മാനേജ് ചെയ്യാനും അവർക്ക് എഴുതി കൊടുക്കാനും പഠിപ്പിക്കാനും എനിക്ക് പറ്റില്ല. അത് വോയിസ് ഓഫ് തൃശ്ശൂരിൻ്റെ റിഹേഴ്സൽ നടത്തുന്നത് തന്നെ എങ്ങനെയാണെന്ന് വെച്ചാൽ, ഞാൻ ആലുവ ഇന്ന് ഉച്ച ഒരു ഓഫീസിലിരുന്നിട്ട് ഉച്ച കഴിഞ്ഞ് മുങ്ങും തൃശ്ശൂർ വരും. തൃശ്ശൂർ വന്നിട്ട് അവിടെയുള്ളവരെ കൊണ്ട് റിഹേഴ്സലൊക്കെ ചെയ്യിച്ചിട്ട് ഞാൻ തിരിച്ച് 12 മണിയാവും രാത്രി വീട്ടിലെത്തുന്നത്. അങ്ങനെ ഒരു റിഹേഴ്സലൊക്കെ കഴിഞ്ഞ് ഇങ്ങനെ

0: കയ്യിൽ വല്ലതൊക്കെ സ്റ്റോക്ക് ഉണ്ടെന്ന് അല്ലാണെങ്കിൽ നമുക്ക് അതിൽ നിന്ന് എടുക്കാം, പിന്നെ വെറുതെ അധ്വാനിക്കേണ്ട കാര്യമില്ലല്ലോ. അപ്പം ഞാൻ ഈ സ്റ്റോക്കുള്ള ചില സ്റ്റോക്കുള്ള സാധനങ്ങൾ എന്ന് പറഞ്ഞാലേ ഞാൻ ഈ ഇടയ്ക്ക് നാടകങ്ങൾക്ക് ചെയ്യുന്നതാണ്. അത് ഒന്നോ രണ്ടോ നാടകം കൊണ്ട് മരിച്ചോണാണ്. അപ്പോൾ അത് നല്ല പാട്ടുണ്ടെങ്കിൽ ഞാനത് എൻ്റെ ടേപ്പിലാക്കി വെക്കും. അപ്പോൾ അങ്ങനെ കേൾപ്പിച്ചു വന്ന കൂട്ടത്തിൽ വിമോഖ ശോക കേട്ടവർ, അത് ഭാഗ്യവശാൽ ആ പാട്ട് ഞാൻ എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ വീട്ടിൽ വെച്ചു ടേപ്പിലാക്കിയതാണ്. രാധാവിഷമത്, അത് ഈ വോയിസ് ഓഫ് തൃശ്ശൂരിലെ മെയിൻ ആർട്ടിസ്റ്റായിരുന്നു രാധാവിഷമത്. നല്ല പാട്ടുകാരിയാണ്. അവരുടെ സ്വദേശം തിരുവല്ലാമല. അവരെ ഒരു ദിവസം കിട്ടിയപ്പോൾ എൻ്റെ കുറേ ട്യൂൺസ് അവർക്ക് പറഞ്ഞു കൊടുത്തു, പാട്ടായിട്ട് ടേപ്പിൽ റെക്കോർഡ് ചെയ്തിരുന്നു. അപ്പോൾ ആ കൂട്ടത്തിൽ ഈ പാട്ട് അവരെ കൊണ്ട് പാടി പഠിച്ചിരുന്നു. ഈ വിമുഖ വികാരപുഷ്പതലങ്ങൾ എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഒറിജിനൽ അങ്ങ് കേട്ട് കഴിഞ്ഞാൽ പറഞ്ഞേ ഇത് നമുക്ക് എടുത്താലോ, ഞങ്ങൾ 150 നാടകങ്ങൾ ചെയ്യണം. അതിനെന്താ ആളുകളൊക്കെ ഇതൊക്കെ ഓർത്തിരിക്കാൻ പോകണം, 150 നാടകങ്ങൾ ചെയ്യണമെന്താ, എന്നാൽ സാഹിത്യം മാറ്റിയാൽ മതി. അങ്ങനെ അവിടെ വെച്ച് എത്ര പാട്ട് വേണമെന്നും അത് ഞാൻ തിരഞ്ഞെടുത്തോളണമെന്നും പാട്ടുകാരെ ഞാൻ നിശ്ചയിച്ചോളണമെന്നും ഒക്കെ തീരുമാനമായി. അപ്പോൾ ഇതാരാ പാടിയെന്ന് എന്നോട് ചോദിച്ചു. ഇത് എസ് ജാനകിയല്ലേ പാടിയെന്ന് ചോദിച്ചു. എസ് ജാനകി എങ്ങനെ പ്രതാപിനെ കിട്ടി പാടിക്കാൻ, അതൊക്കെ പിന്നെ പറയാമെന്ന് പറഞ്ഞു. പിന്നീടാണ് ഞാൻ പറഞ്ഞത് ഇത് നാട്ടിലൂടെ ഒരു കുട്ടി പാടിയാണ് എന്നാൽ നമുക്ക് എന്തിനാ ജാനകിയെ വിളിക്കണേ, അപ്പം അത്രയും കാശ് ലാഭം എന്നുള്ളതാണ് അവർ ചിന്തിക്കുന്നത്. അങ്ങനെ പാട്ടുകാരൊക്കെ ഫിക്സ് ചെയ്ത് ജയേന്ദ്രനും യേശുദാസിനും ഓരോ പാട്ട് കൊടുത്തു. ഈ ക്ലബിലെ ഈ രാധാവിശ്വനാഥും സതി എന്ന് പറഞ്ഞൊരു കുട്ടി, അതും മുമ്പ് പറഞ്ഞ മോഹന രാഗത്തിൽ ആകാശത്താഴ്വരെ കട്ടിൽ എന്ന് പറഞ്ഞൊരു പാട്ടുണ്ട് പ്ലെയിനായിട്ട്, അത് ഈ സിനിമയ്ക്ക് വേണ്ടി ഉണ്ടാക്കിയതാണ്. അപ്പം അങ്ങനെ ഒരു 7 പാട്ട്, 6 പാട്ട് അത് ഈ വിമുഖ ശോക 2 പേര് പാട്, ആണും പെണ്ണും പാട്, അങ്ങനെ 7 പാട്ട് അങ്ങനെ ഫിക്സ് ചെയ്തു. ജോൺസൺ വന്നു.
1: ഗായിക രാധാ വിശ്വനാഥ്.

അപ്പോൾ ഞാൻ യേശുദാസിനെ വിളിച്ച് പറഞ്ഞു, നിങ്ങളിങ്ങനെ ഒരു പരീക്ഷണം നടത്തുന്നു, നിങ്ങൾ തരംഗിണി സ്റ്റുഡിയോയൊക്കെ പണിയല്ലേ, ഇത് പറിച്ച് നടാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതിനു മുമ്പ് ഞങ്ങളിവിടെ ഒരു ഹാളിൽ വെച്ചൊന്ന് റെക്കോർഡ് ചെയ്ത് നോക്കുകയാണ്, ഒരു പാട്ട് താങ്കൾക്ക് വെച്ചിട്ടുണ്ട്, വന്ന് പാടാമോന്ന് ചോദിച്ചു. പാടാമെന്ന് പറഞ്ഞു. തൃശ്ശൂർ എക്സ്പ്രസ് എന്ന് പറഞ്ഞൊരു പത്രം ഉണ്ടായിരുന്നു പണ്ട്, അതിൻ്റെ ഉടമസ്ഥൻ്റെ ഒരു കൃഷ്ണൻ അങ്ങേർക്കൊരു നടനെന്ന ഗീതൻ എന്ന് പറഞ്ഞൊരു ഹാളുണ്ടായിരുന്നു. ഇപ്പം അതിൻ്റെ രൂപം ഭാവം എന്താണെന്ന് എനിക്ക് പിടിയില്ലാട്ട. ആ ഹാള് തിരിഞ്ഞെടുത്തു. വോയിസ് ഓഫ് തൃശ്ശൂരിൽ കുറേ സൈന്യങ്ങളുണ്ട്, ഇവരെല്ലാവരും കൂടി വന്ന് 10 ദിവസം ഒരു ഉത്സവം പോലെ ആയിരുന്നു. യേശുദാസ് അവിടെ വന്ന് പാടി.

0: അതിനു മുമ്പ് ആരും സിനിമയുടെ പാട്ടുകൾ ഹാളിൽ റെക്കോർഡ് ചെയ്യാൻ ഒരുങ്ങിയിട്ടില്ല. ഞാൻ നിർബന്ധിതനായതാണ്, എൻ്റെ സിനിമ ആണെങ്കിൽ ഞാൻ ചെയ്യില്ലായിരുന്നു. ഹോളാ ഹോളിനൊരു ഗുണമുണ്ടായി, സൈഡൊക്കെ ഓപ്പണായിരുന്നു. സൈഡൊക്കെ ഇങ്ങനെ തുറന്നില്ല നമുക്ക്, ഡാൻസുകാർ പിള്ളേർ വേർക്കാതിരിക്കാനേ ഓപ്പൺ സ്പേസ് ഒരുപാടൊക്കെ ഉണ്ടായിരുന്നു. ഞങ്ങൾ റെക്കോർഡ് ചെയ്തുകൊണ്ടിരുന്നപ്പോൾ ഹോളിലിരുന്ന് വാൾ ക്ലോക്ക് ചൈം ചെയ്തിട്ട് റീപ്ലേയിൽ കേട്ടില്ല അത്. അപ്പോൾ ഇൻസ്ട്രുമെൻറ്റിൻ്റെ ഒരു ഡെപ്ത് എന്തായിരുന്നു എനിക്ക്. കോഴിക്കോട് കോയമ്പത്തൂരിൽ നിന്നൊക്കെയാണ് ആർട്ടിസ്റ്റുകൾ വന്നിരുന്നത്, അതൊക്കെ ജോൺസന്റെ മിടുക്കാണ്. ജോൺസൺ ഇല്ലെങ്കിൽ ഞാനത് ചെയ്യില്ല. രാമന് വലിയൊരു സോണിയുടെ വലിയൊരു ടേപ്പ് റെക്കോർഡ് ഉണ്ടായിരുന്നു, അതുകൊണ്ടൊക്കെ വന്നിരുന്നു. രാമവും പാരലായിട്ടൊന്ന് റെക്കോർഡ് ചെയ്തു നമുക്ക് നമ്മുടെ ആവശ്യത്തിനായിട്ട്. രാമ നമ്മുടെ ഒരു പയ്യനെ പോലുള്ള ഒരാളായിരുന്നു, സൗണ്ട് എഞ്ചിനീയർ രാമു. രാധാവിശ്വനാഥും ഈ സതിയും തൃശ്ശൂർക്കാർ തന്നെ, വോയിസിലെ ആർട്ടിസ്റ്റുകൾ തന്നെ. അവരൊക്കെ ഒന്ന് പാടി അഞ്ച് ദിവസം ഒരു ഉത്സവ പ്രതീതിയായിരുന്നു. ഒന്നിച്ചിരുന്ന റിഹേഴ്സലാണ് അന്ന്, മീറ്റ് മറ്റത് വന്നിട്ടില്ല, ഡിജിറ്റൽ വന്നിട്ടില്ല. പക്ഷേ 16 വയലിനുണ്ടായിരുന്നു. ഇവരങ്ങോട്ട് മൂളിക്കാൻ തുടങ്ങിയാൽ വേറെ ഒരു ശബ്ദത്തിൻ്റെ അകത്തേക്ക് കയറില്ല. മുറ്റത്ത് ചീവീടിൻ്റെ ശബ്ദം വന്നാൽ ഒരു 5-6 പേര് അവിടെ പോയി വടിയായിട്ട് നിൽക്കുകയാണ് അടിച്ചമ്മ രാത്രി. പക്ഷേ ഇതൊക്കെ ആണെങ്കിലും എനിക്കും ജോൺസണും ബന്ധപ്പെട്ട എല്ലാവർക്കും ഇത് വിജയിക്കുമോ വിജയിക്കുമോ എന്നുള്ളൊരു സംശയമായിരുന്നു. അപ്പോൾ എൻ്റെ അഭിപ്രായം, ഞാൻ ഈ ക്യാമറയായിട്ട് സിങ്ക് ചെയ്യണ ടേപ്പ് റെക്കോർഡർ വേണമെന്ന് പറഞ്ഞിട്ട് ചിത്രാഞ്ജലി ഇന്ന് ടേപ്പ് റെക്കോർഡർ വരും. പിന്നെ ഈ പറഞ്ഞ രാമു ഉണ്ടായിരുന്നു, രാമു നമ്മുടെ സ്നേഹിതൻ എന്നുള്ള കണക്കി ടേപ്പ് റെക്കോർഡർ വരുത്തി. പിന്നെ ഇത് ഒരു പാട്ടിങ്ങോട്ട് പാടി കേട്ട് കഴിഞ്ഞാൽ അതുവരെ ടെൻഷനായിരുന്നു. അപ്പോൾ റിഹേഴ്സൽ തുടങ്ങുന്നത് 9 മണിക്കാണ് കാലത്ത്. ആദ്യത്തെ പാട്ട് റെക്കോർഡിങ് തീർന്നപ്പോൾ 7 മണിയായി രാത്രി. ഈ കാലത്ത് 9 മുതൽ രാത്രി 7 വരെ ഈ ആശങ്കയാണ് മനസ്സിൽ, ഇത് എങ്ങനെയാവുമാവോ എങ്ങനെയാവുമാവോ എന്ന്.
1: തത്വചിന്തകൾ സ്ഫുരിച്ചു നിൽക്കുന്ന ഒരു ഗാനം കൂടി പാടാനുണ്ടായിരുന്നു യേശുദാസിന്.
0: യേശുദാസിന് വിമോഖശോകവും ഭൂഗോളം ഒരു ശ്മശാനം.
1: ആ പാട്ടിന്റെ ഈണവും മുൻപ് പ്രതാപ് സിംഗ് ചിട്ടപ്പെടുത്തിയ ഒരു നാടക ഗാനത്തിൻ്റെതായിരുന്നു.
0: അത് ഒരു നാടകത്തിൽ ഞാൻ ചെയ്തിട്ട് ഇതെടുത്ത സിനിമയിൽ, ഏതോ ഒരു നാടകത്തിന് പേരോർമ്മില്ല, വർഷങ്ങളായിരുന്നു. എൻ്റെ വൈഫിൻ്റെ ഒരു കസിൻ ഒരു ഡോക്ടർ ശശി പറഞ്ഞിട്ടുണ്ടായിരുന്നു, ശശി നാടകം എഴുതും പാട്ടുകൾ എഴുതും. അപ്പൊ ശശിയുടെ ഒരു നാടകത്തിൽ വേണ്ടിയിട്ട് ഭൂഗോളം ഒരു ശ്മശാനം തുടങ്ങുന്ന ഒരു പാട്ട് എഴുതി ആ നാടകത്തിൽ പാടിയിരുന്നു. അതും എൻ്റെ ടേപ്പിൽ അന്ന് ആരോ പാടി റെക്കോർഡ് ചെയ്തിട്ടിരുന്നു. പ്രൊഡ്യൂസേഴ്സ് കേട്ടപ്പോൾ ആ പാട്ട് ഇഷ്ടമായി, അതും വേണമെന്ന് പറഞ്ഞിട്ട് ഈ ഭൂഗോളം ഒരു ശ്മശാനം എന്നുള്ള ആദ്യത്തെ വാചകം മാത്രം നിലനിർത്തിയിട്ട് ബാക്കി കേസ് നമ്പൂരിയെ കൊണ്ട് വേറെ ആളെ കൊണ്ട് എഴുതിച്ചു.

0: ഈണത്തിനും ഭാവത്തിനുമനുസരിച്ചാണ് ഗായകരുടെ തെരഞ്ഞെടുപ്പ്.
1: അങ്ങനെയൊന്നുമില്ല, പാട്ട് ആദ്യം ചെയ്യുമ്പോൾ ഇത് ആരെക്കൊണ്ട് പഠിക്കണം എന്നുള്ളതിനേക്കാൾ പറഞ്ഞ ഇതെങ്ങനെ ഇത് കമ്പോസ് ചെയ്ത് അതൊരു നല്ല സാധനമാക്കുക എന്നുള്ളതാണ്. ആക്കിക്കഴിഞ്ഞാൽ നമുക്ക് അത് പ്രസന്റ് ചെയ്യാൻ ആര് പറ്റും.
0: സംഗീത നിർവഹണത്തെക്കുറിച്ചുള്ള സ്വന്തം നിലപാടുകൾ വിശദീകരിക്കുകയാണ് പ്രതാപ് സിംഗ്.
1: അല്ലാണ്ട് അയാളുടെ ശബ്ദത്തിന് വേണ്ടി, യേശുവാദിന്റെ ശബ്ദത്തിന് വേണ്ടി എന്ന് പറഞ്ഞാൽ നമ്മള് മറ്റേ മാഷ് ഉണ്ടാക്കിയില്ലേ, ഈ രാഗവിസ്താരമൊക്കെ കെട്ടി രവീന്ദ്ര മാഷൊക്കെ അത് കച്ചേരി പോലെ ആക്കിയിട്ടുണ്ടല്ലോ പല പാട്ടും. അങ്ങനെ മോശക്കാരനല്ല കേട്ടോ, അപകാരമായ ട്യൂൺസ് ഉണ്ടാക്കിയിട്ടുണ്ട്. അങ്ങനെ ഈ വാർമുകില എന്ന് പറഞ്ഞൊരു പാട്ട് ചിത്ര പറഞ്ഞ അത് പാടുമ്പോൾ ഹൃദയരമണ എന്ന് പറഞ്ഞ ഭാഗത്തൊക്കെ നമുക്ക് ഇവിടെ എന്തോ ഫീൽ ചെയ്യണം എന്നൊക്കെ തോന്നും. അതൊക്കെ ആ ട്യൂണിങ്ങിന്റെ ഒരു ഇതല്ലേ. പക്ഷെ അതിൽ തന്നെ വേണമെങ്കിൽ പുള്ളി മറ്റേ ശൈലിയൊക്കെ കൊണ്ടുവന്നിട്ട് അപാരമായ ട്യൂൺസ് ഉണ്ടാക്കി നല്ലൊരു പ്രതിഭാശാലിയായ സംഗീത സംവിധായകനാണ്. ഓൺലി തിങ് അതില് കുറച്ച് എക്സസ് ആയിട്ട് ശാസ്ത്രീയം കയറ്റി എന്ന ഒരു പലർക്കും പല അഭിപ്രായമുണ്ടല്ലോ. സന്ദർഭം, പാടുന്നയാൾ, അയാളുടെ പ്രദേശം, അയാളുടെ വിദ്യാഭ്യാസം, അയാളുടെ സംഗീതമായിട്ടുള്ള ബന്ധം. ഒരു ഗ്രാമീണൻ പാടുമ്പോൾ ഞാൻ കൂകാത്ത പൂങ്കുയിലെ ട്യൂൺ ചെയ്യുമ്പോൾ വളരെ പ്ലെയിനായിട്ട് ചെയ്തെന്താണെന്ന് വെച്ചാൽ അയാളൊരു പ്യുവർ ഗ്രാമീണനാണ്. ആ കാലഘട്ടത്തിൽ അയാൾക്ക് സംഗീതമൊന്നും കേൾക്കാനും പഠിക്കാനും ഒക്കെ ഉള്ളൊരു അവസരമില്ല. അപ്പോൾ അയാളെ കൊണ്ട് ഞാൻ അയാളുടെ വായിക്കുള്ളാത്ത സാധനം അയാളുടെ വായി കുത്തിവെച്ചാൽ എങ്ങനെ ഇരിക്കും? അതൊന്ന്. രണ്ടാമത്, നമ്മളൊരു പാട്ടുണ്ടാക്കിയാൽ എൻ്റെ വ്യൂ ആണതാണ്, ഇത് കൂടുതൽ ആളുകൾ പാടി നടക്കുന്നതല്ലേ നമുക്ക് സന്തോഷം തരുന്നത്. അത് ചില ആളുകൾ ബുദ്ധിമുട്ടായതുകൊണ്ട് പാടാതിരിക്കുകയും ചില ആളുകൾ മാത്രം അത് പാടുകയും ചെയ്താൽ അത് ഞാൻ ഇഷ്ടപ്പെടുന്നില്ല, എല്ലാവരും അങ്ങനെ ആയിക്കൊള്ളണമെന്നില്ല. അപ്പം എൻ്റെ ഔട്ട്ലുക്ക് അത് പാടണം എന്നുള്ളതാണ്. ഞാൻ അത് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരു സാഹചര്യം ഒരു പാട്ടിലും കൊടുത്തിട്ടില്ല.

ബോംബെയിലായിരുന്നു ഈ കുട്ടി ചെറുപ്പത്തിൽ. ബോംബെയിൽ യേശുദാസിൻ്റെ കൂടെ ഒരു 30 ഗാനമേളെങ്കിലും ഫ്രീ ആയിട്ട് കാശ് മേടിക്കാതെ പാടിയേക്കുന്ന കുട്ടിയാണ്. അത് കഴിഞ്ഞ് നാട്ടിൽ അച്ഛന് സുഖമില്ലാത്തത് കൊണ്ട് നാട്ടിൽ വന്ന് നിൽക്കണം. അപ്പോൾ ബോംബെയിൽ എൻ്റെ ഒരു ഫ്രണ്ട് ഇങ്ങനെ ഒരു കുട്ടി അവിടെ ഉണ്ടെന്ന് പറഞ്ഞിട്ട് ഞാൻ അവിടെ പോയി പരിചയപ്പെടുക രണ്ടുമൂന്ന് പ്രാവശ്യം പോവുകയോ ആ കുട്ടിയുടെ ഒരുപാട് പാട്ടുകൾ ഞാൻ വേറെ തൃശ്ശൂർ റേഡിയോ സ്റ്റേഷനിലെ പാട്ടുകാരിയായിരുന്നു. അപ്പോൾ അവിടുത്തെ പാട്ടുകളൊക്കെ ഞാൻ ഇങ്ങനെ റെക്കോർഡ് ചെയ്ത്, അപ്പോൾ ആ കുട്ടി പാടിയാൽ എങ്ങനെയുണ്ടാവുമെന്ന് ആശങ്ക എനിക്കില്ല. അപ്പോൾ അങ്ങനെ നിത്യചൈതന്യദായക രാധയുടെ ശബ്ദത്തിൽ മൈക്കിലിങ്ങോട്ട് സ്പീക്കറിൽ ഇങ്ങോട്ട് വന്നപ്പോൾ തന്നെ ഉള്ളു തണുത്ത ആളുകളുടെ.

0: പിന്നെ ഒരു ക്ലബ്ബ് സോങ് പോലെ പാടി, ജീവിതം പ്രണയമധുരം, അതാളും കേട്ട് കാണില്ല.
1: രാധാ വിശ്വനാഥ് പാടിയ ക്ലബ് സോങ് ഗണത്തിൽപ്പെടുന്ന ഒരു ഗാനം
0: ജീവിതം പ്രണയമധുരം.

0: ഒരു ഗുരുത്വദോഷമോ ഒരു തലയിലെഴുത്തോ ഈ നമ്മുടെ ഡയറക്ടർക്ക് വേണ്ടി അങ്ങനെ പറയുന്ന ആശയങ്ങളൊക്കെ നമ്മൾ ഇങ്ങനെ ഇരുന്ന് കേൾക്കുമ്പോൾ ഗംഭീരമാണല്ലോ തോന്നും. പക്ഷേ അത് അതുപോലെ ഇങ്ങനെ ഇതിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യാനുള്ള സാവകാശം നിനക്ക് കിട്ടാറില്ല, അതിൻ്റെ കുറവുകൾ മൊത്തം നമ്മൾ കഥ കേൾക്കുമ്പോൾ കോരി തിരിച്ചു മുൾക്കിരീടം. പക്ഷെ പടം ഫെയിലിയറായില്ല. അതുപോലെ ഒരു അനുഭവമായിരുന്നു മുത്തിനും ഉണ്ടായത്. ഓൺലി തിങ് അതിൽ ജീവിച്ചിരിക്കുന്നത് പാട്ടുകൾ മാത്രം. ഇപ്പം എവിടെ പോയാലും എന്നെ അറിയും ഈ പാട്ട് പറഞ്ഞ.
1: എൻ എൻ പിഷാരടി സംവിധാനം ചെയ്ത് 1976 പുറത്തുവന്ന മുത്ത് എന്ന ചിത്രത്തിൽ മധു, റാണിചന്ദ്ര, അടൂർ ഭാസി, ശങ്കരാടി തുടങ്ങിയ താരങ്ങൾ അണിനിരന്നു. പ്രതീക്ഷിച്ച രീതിയിൽ വാണിജ്യ വിജയം നേടാനാവാതെ പോയ ഈ സിനിമ ഇന്ന് ചിത്രത്തിലെ ഗാനങ്ങളിലൂടെ മാത്രം

പിന്നെ കണ്ണുനീരിൻ കടലിലേക്ക് ആരുമാരും അറിയാതെ വിണ്ണിൽ നിന്നൊരു സ്വപ്ന ബിന്ദു അടർന്നു വീണു ജയേന്ദ്രൻ. അത് ആളുകൾ ശ്രദ്ധിക്കാതിരിക്കാൻ കാരണം അത് ടൈറ്റിൽ സോങ്ങാണ്. ടൈറ്റിൽ സോങ് ആളുകൾ ഇങ്ങനെ വിട്ടുകളായി.

വിഷാദമധുരമായ ഒരു ഗാനത്തിന് ഭാവാത്മകമായ ആലാപനത്തിലൂടെ ജീവനേകിക്കൊണ്ട് ജയചന്ദ്രനും ഈ ചിത്രത്തിൽ സാന്നിധ്യം രേഖപ്പെടുത്തി.

0: ഒരു പാട്ടൊഴികെ എല്ലാ പാട്ടുകളുടെയും ഈരടികൾ എഴുതിയത് കെ എസ് നമ്പൂതിരി എന്ന സർഗധനനായ നാടക പ്രവർത്തകൻ. കെ നാരായണപിള്ള എന്ന എഴുത്തുകാരൻ ഈ ചിത്രത്തിൽ ഒരു പാട്ടെഴുതി തന്റെ പ്രതിഭ തെളിയിച്ചു.
1: ഒരു എഴുത്തുകാരൻ ഇൻട്രൊഡ്യൂസ് ചെയ്തു, പ്രൊഡ്യൂസറുടെ ഒരു ഫ്രണ്ട്. ഈ നിത്യ ചൈതന്യദായകം എന്നുള്ള പാട്ടെഴുതിയത് ഒരു നാരായണപിള്ളയാണ്. അത് പ്രൊഡ്യൂസേഴ്സിന്റെ ഒരു ഫ്രണ്ടാണ്. ബാക്കിയൊക്കെ കെ എസ് നമ്പൂതിരിയാണ്. അത് തന്നെ ഞങ്ങളോട് പറഞ്ഞത്, അത് വായിച്ചു നോക്കി ആവശ്യമുണ്ടെങ്കിൽ കറക്റ്റ് ചെയ്തോട്ടോ എന്ന്. ഞങ്ങളത് കുഴപ്പമില്ലെന്ന് പറഞ്ഞ് അത് അതൊരു ഭാഗത്താൻ ഒരു മനുഷ്യനാണ്, അത് നമ്മൾ ചെയ്യണ്ടല്ലോ, ഒരു ഒബ്ലിഗേഷൻ നമുക്കുണ്ടല്ലോ. സംവിധായകനും നമ്മുടെ എൻ എൻ പിഷാരടി തന്നെ. നിർമ്മാതാക്കൾ മൂന്ന് പേര് കോട്ടയത്തുകാരാണ്. പേരൊക്കെ മറന്നുപോയി. ബിസിനസ്സുകാരും ഒക്കെ ആയിട്ട് അവിടെ ഈ കോട്ടയത്തിൽ മൂന്നോസൊക്കെ ഇല്ലേ ആ കുടുംബത്തിൽ.

0: സിനിമ തന്റെ തട്ടകമല്ലെന്ന ഉറച്ച ബോധ്യമുണ്ടായിരുന്നതിനാൽ, പിന്നീട് അവസരങ്ങൾ വരാത്തതിനാൽ ഖിന്നനല്ല, നിരാശനുമല്ല. പ്രതാപ് സിംഗ് തുടരുന്നു.
1: പെരുമ്പറ അടിച്ചു നടക്കാൻ എനിക്ക് താല്പര്യമില്ല. ഏ, ഞാനുണ്ടതിൻ്റെ ആളൊന്നും ഞാൻ പോയി പറയില്ല. ബാബുരാജിന്റെ പാട്ടാണെന്നും പറഞ്ഞ് ഞാൻ സ്റ്റേജിൽ അനൗൺസ് ചെയ്യണത് ഞാൻ കേട്ടിരുന്നു. അവർക്കറിയില്ല. അപ്പോൾ കുളിയഴിഞ്ഞ് ഓടി മാറ്റിയ ബാബുരാജിൻ്റെ ആയിരിക്കും, അവരത് അനൗൺസ് ചെയ്തു. ഞാനപ്പോൾ ചെന്നിട്ട് ഞാൻ ഇങ്ങനെ അങ്ങനെ പരിചയപ്പെടണം, അങ്ങനെ ശീലമല്ല എനിക്ക്. അതുകൊണ്ടാണ്, അല്ലാണ്ട് അങ്ങനെ ഒതുങ്ങിയിരിക്കുന്ന ആളല്ല ഞാൻ.
0: നടക്കാതെ പോയ മറ്റൊരു സിനിമ യക്ഷിക്കാവ്.
1: നമ്മുടെ സത്യൻ മുൾക്കിരീടത്തിലെ നായകനായിരുന്നു. സത്യൻ്റെ മകൻ സതീഷ് സത്യനുണ്ട്. സതീഷ് സത്യനും ചിലരും കൂടി, ഈ തമ്പിയും കൂടി, നമ്മുടെ സ്നേഹിതൻ തമ്പിയുണ്ടല്ലോ, ഒരു പ്ലാൻ ചെയ്തതാണ് യക്ഷിക്കാവ്. അപ്പം അതിന് പാട്ട് വേണമെന്ന് പറഞ്ഞ് നാല് പാട്ട് ശരിയാക്കി കൊടുത്തു. അത് എഴുതിയത് തിരുവനന്തപുരത്ത്. ഇപ്പോൾ വേറൊരു കുഴപ്പമുണ്ട്, മനസ്സിലുണ്ട് പേര്, നാക്കിൽ വരില്ല. ചിറക്കര രാമൻകുട്ടി, അദ്ദേഹം ഒരു ദിവസം ആലുവയിൽ എൻ്റെ വീട്ടിൽ വന്ന് എന്നെ പരിചയപ്പെടാൻ. അപ്പം തന്നെ ഒരു പാട്ട് എനിക്ക് എഴുതി തന്നു. ഞാൻ കുളിക്കാൻ കയറി ഇറങ്ങിയപ്പോൾ ഞാനത് പാടിക്കൊടുത്തോണ്ട്. ശിശിര മനോഹര രാത്രിയിൽ ശശികല പോലൊരു സുന്ദരി, ദീപാരാധന തൊഴുത് മുടങ്ങാൻ ഇങ്ങനെ പോണതായിട്ട്, ഇങ്ങനെ എനിക്ക് പെട്ടെന്ന് ട്യൂൺ വന്ന് കൊടുത്തു. അങ്ങനെ നാല് പാട്ട് റെക്കോർഡ് ചെയ്തു. റെക്കോർഡ് ചെയ്തത് സ്റ്റുഡിയോയിലല്ല, പൈലറ്റ് ട്രാക്ക് ഫോർ ഷൂട്ടിംഗ് പർപ്പസ്. കാരണം ഈ പാർട്ടിയൊക്കെ ദരിദ്രങ്ങളാണ്. അപ്പോൾ ഷൂട്ടിംഗ് പർപ്പസിന് പൈലറ്റ് ട്രാക്ക് റെക്കോർഡ് ചെയ്ത് കൊടുത്തു. അന്ന് രാമായിരുന്നു റെക്കോർഡ് ചെയ്തത്. പക്ഷേ ഇതൊരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആയിട്ടാണ് പടം പിടിച്ച. ആ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഡിസ്ട്രിബ്യൂട്ടേഴ്സ് എടുക്കാൻ നിർത്തിയ കാലമായിരുന്നു. അതുകൊണ്ട് അത് പെട്ടിയിലിരുന്ന് ഉറങ്ങിപ്പോയി. ഞാൻ പിന്നെ ആ ട്യൂണൊക്കെ ഇങ്ങോട്ട് തിരിച്ചെടുത്തിട്ട് വേറെ ലിറിക്കൊക്കെ എഴുതി, ഈ 2005 ഒരു 50-60 പാട്ട് റെക്കോർഡ് ചെയ്ത് കൂട്ടത്തിപ്പെടുത്തി. ഞങ്ങൾ റെക്കോർഡ് കുറേ കാശൊക്കെ ചിലവാക്കി, 10-12 ലക്ഷം രൂപ പറഞ്ഞു. അത് മോനാണ് അത് ചെയ്തോ എന്നും പറഞ്ഞ് എനിക്ക് കാനഡയിൽ നിന്ന് കാശ് വെച്ച് തന്നത്. ആ പാട്ട് ഇറങ്ങുമ്പോഴുള്ള ദുര്യോഗം നടന്നാ, CD വിൽപ്പന ഇല്ലാതായ കാലമാണത്. ഒരു കാലഘട്ടം വരെ CD വിൽപ്പന കേമമായിട്ട് നടന്നിരുന്നു. അപ്പോൾ CD വിൽപ്പന വളരെ കുറഞ്ഞ കാലമായിരുന്നു. എന്നാലും എൻ്റെ സുഹൃത്തുക്കൾ അതിലൊരു CD ഇറക്കി. അപ്പോൾ ഡിവോഷണൽ സോങ്സിന് മാർക്കറ്റുള്ള കാലമാണ്. അപ്പോൾ കൂടുതലും ഡിവോഷണൽ സോങ്സാണ് ഇറക്കിയത്. അത് സാധാരണ അമ്പലത്തിൽ കേൾക്കുന്ന ടൈപ്പ് ഡിവോഷണൽ സോങ്സ് അല്ല, സിനിമ കേൾക്കുന്ന ഡിവോഷണൽ സോങ്സ് പോലെ ലൈറ്റ് ട്യൂണുമായിട്ട് ബന്ധപ്പെടുത്തി. അതിനിടയ്ക്ക് ഒരു സിനിമയിൽ 3 പാട്ട് കയറിയിട്ടുണ്ട്. ശ്രീമൂലാനം വിജയൻ്റെ മകനൊരു ശ്രീമൂല നഗരം പൊന്നനുണ്ട്. പൊന്നൻ്റെ ഒരു പടം പിടിച്ച് വെച്ചിട്ടുണ്ട്. അതിൽ എന്നോട് വന്ന് ചേട്ടാ, അച്ഛൻ്റെ ആ നാടകത്തിലെ പാട്ട് ചേട്ടൻ റെക്കോർഡ് ചെയ്ത് വെച്ചിട്ടില്ല, അതിൽ മോൺ എനിക്ക് വേണമെന്ന് പറഞ്ഞു. നീ കൊണ്ടുപോയിക്കോന്ന് പറഞ്ഞു. അത് കൊണ്ടുപോയ സിനിമയിൽ ഇട്ടിട്ടുണ്ട്. ഇറങ്ങിയിട്ടില്ല. അടുത്തറയാണ് അക്കരക്കുണ്ടോന്നാണ് പേരിട്ടേക്കണത്. ഷൂട്ടിംഗ് ഒക്കെ കഴിഞ്ഞ് റീ റെക്കോർഡിങ് അതും ഒരു 90% കഴിഞ്ഞാണ്. എന്നാ ഇറങ്ങണമെന്ന് ആർക്കും പറയാൻ പറ്റില്ല. അത് വേറെ ഒന്നുണ്ട്, ഈ തലയിൽ വരെ എന്ന് പറഞ്ഞ സംഗതിയില്ലേ, ഇത് ചെയ്താൽ അതിൻ്റെ അനുഭവിക്കാനുള്ള യോഗം വേറെ യോഗമല്ലേ, ചെയ്യാനുള്ള യോഗം ഒന്ന്, അനുഭവിക്കാനുള്ള യോഗം വേറെ ഒന്ന്. അത് ദൈവം എൻ്റെ തലയിൽ എഴുതി വെച്ചിട്ടില്ല, ഇനി അവരുടെ തലയിൽ എങ്ങനെയാണ് എനിക്കറിയുള്ള. മാത്രമല്ല, 9 വർഷം കൊണ്ട് 14 പുസ്തകം എഴുതി. ഇപ്പം ഇവിടുത്തെ എല്ലാ ഏറ്റവും വലിയ എഴുത്തുകാരൻ ഞാനാണെന്ന് അശോകൻ ചെരുവിൽ തന്നെ തൃശ്ശൂർ വരെ കൊടുത്ത് പ്രസംഗിച്ചിരുന്നു.
0: സിനിമയിൽ അവസരങ്ങളില്ല എന്നതുകൊണ്ട് പാട്ടിനെ അതിന്റെ പാട്ടിന് വിട്ടില്ല പ്രതാപ് സിംഗ്. ഔദ്യോഗിക കാര്യങ്ങളിൽ എന്ന പോലെ സംഗീതരംഗത്തും ആത്മാർത്ഥമായ സമർപ്പണ ബുദ്ധിയോടെ അദ്ദേഹം കർമ്മോത്സുകനായി. ഭക്തിഗാനരംഗത്തും നാടകഗാനരംഗത്തും അദ്ദേഹം സജീവത എന്നും നിലനിർത്തി. പ്രതാപ് സിംഗ് ചിട്ടപ്പെടുത്തിയ ഒരു ഭക്തിഗാനം.

0: പ്രതാപ് സിംഗ് എന്ന പേര്. അതിഥിയായെത്തിയ മറുനാട്ടു സംഗീതകാരൻ എന്ന തെറ്റിദ്ധാരണയ്ക്ക് വഴിയൊരുക്കിയിട്ടുണ്ട്. പേരിന് പിന്നിലൊരു കഥയുണ്ട്. പ്രതാപ് സിംഗ്
1: ഈ ഗ്രാമങ്ങളിലൊക്കെ വടക്കേന്ത്യ ചില വൈദ്യന്മാർ വരും. തോളിൽ ഇങ്ങനെ രണ്ടുമൂന്ന് ഭാണങ്ങൾ ഉണ്ടാവും, അതിൽ മുഴുവൻ മരുന്നുകളായിരിക്കും. നാട്ടിലൊക്കെ ഉണ്ടാവുമെന്ന് ചില വൈദ്യന്മാരൊക്കെ. പക്ഷെ ഇവർ വന്നു കഴിഞ്ഞിട്ട് ഇവരെവിടെയെങ്കിലും ഒരു വീടുമായിട്ട് സൗഹൃദം സ്ഥാപിച്ചിട്ട് അവിടെ രണ്ടു മൂന്ന് ദിവസം താമസിച്ച് ആ പരിസരത്തുള്ള രോഗികളൊക്കെ ചികിത്സിക്കും, എന്നിട്ട് വേറൊരു സ്ഥലത്ത് പോകും. അങ്ങനെ വീട്ടിൽ വരുമ്പോൾ ഈ വീട്ടിൽ അഭയം കൊടുക്കൽ കുറെ കൂടുതലാണ്. ആളുകൾ ഒരു പലഹാരം വീട്ടിലുണ്ടാക്കിയാൽ പുറത്തുനിന്ന് ഒരാൾ വന്നില്ലെങ്കിൽ അത് സുഖമായിട്ട് തിന്നില്ല. വീട്ടിലുള്ള ആളുകൾ മാത്രം ഇരുന്ന് തിന്നാൽ സുഖവുമില്ല, അപ്പോൾ ഒരു അതിഥി വേണം. അങ്ങനെ ഒരു മനസ്സിലാണ് ഞങ്ങളുടെ അച്ഛൻ്റെ അമ്മയുടെ ഞങ്ങളുടെ ആളെ എല്ലാവരുടെ. അപ്പം ഇങ്ങനെ ഒരാളുണ്ടെന്ന് പറഞ്ഞപ്പോൾ ഇവിടെ താമസിച്ചു എന്ന് പറഞ്ഞ് ഞാൻ സൗകര്യം ചെയ്തു കൊടുക്കും. അപ്പം അവർ ഒരു ചികിത്സ കഴിഞ്ഞ് അങ്ങോട്ട് പോകും, പിന്നെ ചിലപ്പോൾ മാസങ്ങൾ കഴിഞ്ഞ് വരും. അങ്ങനെ ഒരു വരവിൽ എൻ്റെ അമ്മ എന്നെ പ്രസവിച്ചു കിടക്കുന്നു. അപ്പോൾ എനിക്ക് മൂത്തത് രണ്ട് പെൺകുട്ടികളും രണ്ട് ആൺകുട്ടികളുമുണ്ട്. ഞാൻ അഞ്ചാമത്തെ ആളാണ്. അപ്പോൾ കുട്ടിക്ക് പേരിട്ടോ എന്ന് ചോദിച്ചു. അയാള് കുട്ടിക്ക് പേരിട്ടിട്ടില്ല എന്ന് പറഞ്ഞു. ഞാനൊരു പേരിട്ടേ, ഓ പ്രതാപസിംഹൻ എന്നാണ് അയാൾ എനിക്ക് പേരിട്ടത്. നാട്ടിലെ രീതി അന്ന് ഞങ്ങളൊക്കെ ചരിത്ര പുസ്തകത്തിൽ പഠിച്ചിട്ടുണ്ട്, മേവാറാണ് ആ പ്രതാപസിംഹൻ, വലിയ വീര ജാൻസി കി റാണി എന്നൊക്കെ പഠിച്ചിട്ടില്ലേ. ആ കാലത്ത് മേവാറാണ് ആ പ്രതാപസിംഹൻ. രജപുത്രന്മാർ അങ്ങനെയാണല്ലോ, വീരന്മാരല്ലേ. അപ്പോൾ പ്രതാപസിംഹൻ എന്ന് പേരിട്ടു. പേരിട്ട് പിന്നെ സ്കൂളിൽ ചേർക്കാൻ നേരത്ത് നമ്മളാ വാലൊന്ന് ഇങ്ങനെ വിളച്ചതാണ്, സിംഗാക്കിയത്. ഇനി പേരിൻ്റെ ചരിത്രം ഒരു സംഗതിയും കൂടി പറയാം ഞാൻ. ഈ 2005 പാട്ട് കുറെ പാടിക്കാം, ഇന്നത് ഇത്ര മെയിൽ വോയിസ്, ഇത്ര ഫീമെയിൽ വോയിസ് ഒക്കെ തീരുമാനിച്ചപ്പോൾ, പിന്നെ ഞാനിങ്ങനെ മനസ്സിലാലോചിച്ചപ്പോൾ തൃശ്ശൂരൊരു കുട്ടിയുണ്ടല്ലോ ഗായത്രി എന്ന് പറഞ്ഞിട്ട്, ഒരു ഹിന്ദുസ്ഥാനി സ്റ്റൈലിൽ അല്ലേ നമ്മുടെ പാട്ടുകൾക്ക് അതായിരിക്കും നല്ലത് എന്ന് പറഞ്ഞിട്ട് ഗായത്രിയെ പരിചയപ്പെടാൻ രണ്ടുമൂന്ന് പേരായിട്ട് ഞങ്ങളങ്ങോട്ട് ചെല്ലിയാണ്. അന്ന് പാട്ടൊക്കെ ഒന്ന് കേൾക്കട്ടെ എന്ന് പറഞ്ഞപ്പോൾ കയ്യിലുള്ള എല്ലാം കൂടി ഒരു സി ഡിയിൽ ഇങ്ങനെ റെക്കോർഡ് ചെയ്ത് വെച്ചേക്കണ കാര്യമാണ്. അപ്പം ഞാൻ ഇതൊന്ന് അങ്ങോട്ട് ഇട്ട് ഓൺ ചെയ്യുന്നു പറഞ്ഞൊരു സി ഡി അങ്ങോട്ട് പോകും. സി ഡി ഓൺ ചെയ്ത് കഷ്ടകാലത്തിന് ആദ്യം വന്ന പാട്ട് കുളി കഴിഞ്ഞ് കുളി മാറ്റിയ. ഇത് സിനിമ പാട്ടല്ല, ഇത് ഞാനെന്തിനാ പാടണ? ഇത് ഞാൻ എത്ര സ്റ്റേജിൽ പാടിയിരുന്ന പാട്ടാണ്. അയ്യോ ഇത് ഇത് എസ് ജാനകി പാടിയ പാട്ടല്ലേ, ഇത് വടക്കേന്ത്യക്കാരൻ സിംഗ് ചെയ്തതാണ്. ഞാനിപ്പോ എന്റെ കൂടെ വന്നവരെ നോക്കി കണ്ണ് കാണിച്ച് ഇപ്പൊ പറയണ്ടാന്ന്.
0: എന്നാൽ പേരിലേയുള്ളൂ ഇപ്പറയുന്ന പ്രതാപം എന്നത് ഈ സംഗീത സംവിധായകനുമായി ഇടപഴകിയ ആരും പറയും. അറിയപ്പെടാൻ ആഗ്രഹിക്കാത്ത, പ്രശസ്തി തേടിപ്പോകാത്ത ഈ അന്തർമുഖനായ സംഗീത

സംഗീത സംവിധായകൻ പ്രതാപ് സിംഗിന്റെ സംഗീത ജീവിതത്തെക്കുറിച്ചുള്ള ചിത്രീകരണം ഇവിടെ പൂർണ്ണമാകുന്നു. വിവരണം വിനീതാസുമം, സഹകരണം ഋതുൽ മോഹൻ, നിർവഹണം കെ വി ശരത്ചന്ദ്രൻ.

ആകാശവാണി കണ്ണൂർ. നമസ്കാരം. FM പ്രധാന വാർത്തകൾ. ആയുഷ്മാൻ ഭാരത് ഡിജിറ്റൽ മിഷന് കീഴിൽ രാജ്യം 90 കോടിയിലധികം അദ്വിതീയ ABHA തിരിച്ചറിയൽ കാർഡുകൾ സൃഷ്ടിച്ചിട്ടുണ്ടെന്ന് കേന്ദ്ര സഹമന്ത്രി അനുപ്രിയ പട്ടേൽ ആകാശവാണിക്ക് നൽകിയ പ്രത്യേക അഭിമുഖത്തിലാണ് അവർ ഇക്കാര്യം അറിയിച്ചത്. സംസ്ഥാനത്ത് ഹയർ സെക്കൻഡറി വൊക്കേഷണൽ ഹയർ സെക്കൻഡറി 1-ാം വർഷ പ്രവേശനത്തിന് ട്രയൽ അലോട്ട്മെന്റ് നാളെ. ഈ മാസം 15-നാണ് 1-ാം അലോട്ട്മെന്റ്. CBSE 12-ാം ക്ലാസ് മാർക്ക് വെരിഫിക്കേഷനും പുനർമൂല്യനിർണയത്തിനും ഇന്ന് അർദ്ധരാത്രി വരെ അപേക്ഷ സമർപ്പിക്കാം. വിദ്യാർത്ഥികളുടെ താൽപര്യം കണക്കിലെടുത്താണ് CBSE തീരുമാനം. ഇന്നലെ രാത്രി കൊച്ചിയിൽ അന്തരിച്ച നടൻ സലീംകുമാറിന്റെ ഭൌതികദേഹം പറവൂർ ടൌൺഹാളിൽ പൊതുദർശനത്തിന് വെച്ചു. സംസ്കാരം വൈകിട്ട് ഔദ്യോഗിക ബഹുമതികളോടെ വീട്ടുവളപ്പിൽ നടത്തും. 2027 പത്മ പുരസ്കാരങ്ങൾക്ക് നാമനിർദ്ദേശങ്ങൾ അടുത്തമാസം 31 വരെ സമർപ്പിക്കാം. നാമനിർദ്ദേശങ്ങളും ശുപാർശകളും രാഷ്ട്രീയ പുരസ്കാർ പോർട്ടൽ വഴി ഓൺലൈനായി മാത്രം നൽകണമെന്ന് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം അറിയിച്ചു. കൊട്ടിയൂർ വൈശാഖ മഹോത്സവത്തിൽ ഇന്ന് ഇളനീർവെപ്പ്. ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ഇളനീർക്കാവുകളുമായി സംഘങ്ങൾ കൊട്ടിയൂരിൽ എത്തിത്തുടങ്ങി. നാളെയാണ് ഇളനീരാട്ടവും അഷ്ടമി ആരാധനയും. പത്തനംതിട്ട പുനലൂർ മൂവാറ്റുപുഴ സംസ്ഥാന പാതയിൽ ലോറിയും കാറും കൂട്ടിയിടിച്ച് അപകടത്തിൽ അച്ഛനും മകളും മരിച്ചു. സുന്ദർരാജ്, മകളായ ജനനി എന്നിവരാണ് മരിച്ചത്. ഇന്ത്യൻ വനിതാ ഫുട്ബോൾ സീനിയർ താരം ഗ്രേസ് ടാങ്മേയ് വിരമിച്ചു. 13 വർഷം നീണ്ട കരിയറിൽ 95 അന്താരാഷ്ട്ര മത്സരങ്ങളിൽ ഇന്ത്യയ്ക്കുവേണ്ടി 24 ഗോളുകൾ നേടിയിട്ടുണ്ട്. FM പ്രധാന വാർത്തകളാണ് ഇപ്പോൾ കേട്ടത്. ആകാശവാണി കണ്ണൂർ. ഇപ്പോൾ ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. ആദ്യം വൈശാലി എന്ന ചിത്രത്തിലെ ഗാനമാണ് ദേവ, ദിനേശ്, ലതിക എന്നിവരും സംഘവും പാടിയത്. ONV യുടെ വരികൾക്ക് ബോംബെ രവിയുടെ സംഗീതം.

0: റേഡിയോ ഹെൽത്ത്, ദേശീയ ആരോഗ്യ ദൗത്യം അവതരിപ്പിക്കുന്ന സ്പോൺസേർഡ് പരിപാടി. തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ 10 മണിക്ക് റേഡിയോ ഹെൽത്ത്.
1: വ്യാജ ഓഫറുകളെ സൂക്ഷിക്കൂ.
2: RBI പറയുന്നു,
1: അറിവ് നേടൂ, ജാഗ്രത പുലർത്തൂ.
3: ശനിയാഴ്ച മുതൽ വ്യാഴാഴ്ച വരെ ദിവസവും രാവിലെ 7 മണിക്ക് ജാലകം നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കതിരൂർ സർവീസ് സഹകരണ ബാങ്ക്. ജനവിശ്വാസമർപ്പിച്ച് ജനങ്ങളുടെ സ്വന്തം ബാങ്ക്. ഇനി നിങ്ങളുടെ നിക്ഷേപവും കതിരൂർ ബാങ്കിലാവട്ടെ.
4: റീഗൽ ജ്വല്ലേഴ്സ്, ന്യൂ ബസ് സ്റ്റാൻഡ് റോഡ്, താവക്കര. റെയിൽവേ അറിയിപ്പുകൾ എന്നും രാവിലെ 7:55.
5: പരിപൂർണ 100% ഉറപ്പുവരുത്തി റീഗൽ ജ്വല്ലേഴ്സ് നൽകുന്നു 100% 916 HUID BIS ഹാൾമാർക്ക് സ്വർണ്ണാഭരണങ്ങൾ.
6: സെഞ്ചുറി വെഡിംഗ് സെന്റർ തദ്ദേശ വാർത്തകൾ എല്ലാ ദിവസങ്ങളിലും രാവിലെ 6:30. സെഞ്ചുറി വെഡിംഗ് സെന്റർ, ഉത്തര കേരളത്തിന്റെ വസ്ത്രവിസ്മയം.
3: കോളേജ് ഓഫ് കൊമേഴ്സ് സേവന വാർത്തകൾ ദിവസവും രാവിലെ 7:20. സേവന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കോളേജ് ഓഫ് കൊമേഴ്സ്, പഴയ ബസ് സ്റ്റാൻഡിന് സമീപം, കണ്ണൂർ.
7: ദിവസവും രാവിലെ 7:35 മോഡേൺ ITI FM ഡയറി നിങ്ങൾക്ക് സമർപ്പിക്കുന്നത് മോഡേൺ ITI കാൽടെക്സ് കണ്ണൂർ. വിവിധ ട്രേഡുകളിലേക്ക് പ്രവേശനം ആരംഭിച്ചിരിക്കുന്നു.
8: BR പ്രസാദ് എഴുതി, ബേണി ഇഗ്നീഷ്യസ് ഈണം നൽകിയ ഗാനമാണിനി. MG ശ്രീകുമാർ പാടിയത്, ചിത്രം വെട്ടം.

ആകാശവാണി നമസ്കാരം. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ വായിക്കുന്നത് പ്രവീൺ പറ്റക്കാട്. അന്താരാഷ്ട്ര അതിർത്തികളിലെ സാമ്പത്തിക ഇടപാടുകൾ, കെട്ടിട നിർമ്മാണം, സ്വത്തുക്കളുടെ വിൽപ്പനയും വാങ്ങലും എന്നിവ സംബന്ധിച്ച് ജാഗ്രത പാലിക്കണമെന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ആവശ്യപ്പെട്ടു. വടക്കുകിഴക്കൻ സംസ്ഥാനത്തിന്റെ അതിർത്തി പ്രദേശങ്ങളെ സംബന്ധിച്ച് BSF ത്രിപുര അതിർത്തി ആസ്ഥാനത്ത് നടന്ന യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കഴിഞ്ഞ 5 വർഷത്തെ ഭൂരേഖകൾ പരിശോധിക്കാനും അമിത്ഷാ നിർദ്ദേശം നൽകി. മയക്കുമരുന്ന്, ആയുധക്കടത്ത് എന്നിവയ്ക്കെതിരെ ശക്തമായ നടപടി സ്വീകരിക്കണമെന്നും മയക്കുമരുന്ന് കടത്തിന് സഹായങ്ങൾ ചെയ്യുന്നവരുടെ മുഴുവൻ ശൃംഖലയെയും കൈകാര്യം ചെയ്യണമെന്നും അമിത്ഷാ പറഞ്ഞു. അതിർത്തി ജില്ലകളിൽ സാമ്പത്തിക അച്ചടക്കം ഉറപ്പാക്കേണ്ടത് സംസ്ഥാനങ്ങളുടെ ഉത്തരവാദിത്തമാണെന്നും അദ്ദേഹം വ്യക്തമാക്കി. കളക്ടർമാർക്കും GST ഉദ്യോഗസ്ഥർക്കും പരിശീലനം നൽകണമെന്നും സെൻട്രൽ ബോർഡ് ഓഫ് ഡയറക്ട് ടാക്സസ് വ്യാജ കറൻസിയെക്കുറിച്ച് സർവേ നടത്തണമെന്നും അമിത്ഷാ നിർദ്ദേശിച്ചു. രാജ്യത്ത് ഡിജിറ്റൽ ആരോഗ്യ ആവാസ വ്യവസ്ഥ വളർത്തിയെടുക്കാൻ ഗവൺമെന്റ് പ്രതിജ്ഞാബദ്ധമാണെന്ന് കേന്ദ്ര സഹമന്ത്രി അനുപ്രിയ പട്ടേൽ പറഞ്ഞു. ആയുഷ്മാൻ ഭാരത് ഡിജിറ്റൽ മിഷൻ കീഴിൽ രാജ്യം 90 കോടിയിലധികം അദ്വിതീയ ആഭ തിരിച്ചറിയൽ കാർഡുകൾ സൃഷ്ടിച്ചിട്ടുണ്ടെന്നും 100 കോടിയിലധികം ഡിജിറ്റൽ മെഡിക്കൽ റെക്കോർഡുകൾ ഈ ആഭ ഐഡികളുമായി ബന്ധിപ്പിച്ചിട്ടുണ്ടെന്നും മന്ത്രി പറഞ്ഞു. ആകാശവാണി ന്യൂസിന് നൽകിയ പ്രത്യേക അഭിമുഖത്തിലാണ് അവർ ഇക്കാര്യം അറിയിച്ചത്. 2015 ഭൂകമ്പാനന്തര പുനർനിർമ്മാണ പദ്ധതിയുടെ ഭാഗമായി 72 ആരോഗ്യ കേന്ദ്രങ്ങളും 12 സാംസ്കാരിക പൈതൃക പദ്ധതികളും ഇന്ത്യ നേപ്പാളിന് കൈമാറി. നേപ്പാൾ വിദേശകാര്യമന്ത്രി ശിശിർ ഖനാലുമായി കൂടിക്കാഴ്ചയ്ക്ക് ശേഷം കേന്ദ്രമന്ത്രി ഡോക്ടർ എസ് ജയശങ്കർ സാമൂഹ്യ മാധ്യമത്തിൽ അറിയിച്ചതാണിത്. ഇന്നലെ കൊച്ചിയിൽ അന്തരിച്ച നടൻ സലീംകുമാറിന്റെ സംസ്കാരം ഔദ്യോഗിക ബഹുമതികളോടെ വൈകിട്ട് 3:30 വീട്ടുവളപ്പിൽ നടത്തും. ഇപ്പോൾ പറവൂർ ടൌൺഹാളിൽ പൊതുദർശനത്തിന് വെച്ച ഭൌതികദേഹത്തിൽ സമൂഹത്തിന്റെ വിവിധ മേഖലകളിലെ നിരവധി പേർ അന്ത്യാഞ്ജലി അർപ്പിക്കുകയാണ്. മന്ത്രി PC വിഷ്ണുനാഥ്, IBയുടെ MP രമേശ് പിഷാരടി MLA ഉൾപ്പെടെ പ്രമുഖർ അന്ത്യാഞ്ജലി അർപ്പിച്ചു. ഉച്ചയ്ക്ക് 1 മണി വരെയാണ് പൊതുദർശനം. സംസ്കാര ചടങ്ങുകളിൽ മുഖ്യമന്ത്രിയും മന്ത്രിമാരും പങ്കെടുക്കും. സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെ ഇന്നലെ രാത്രി 10:45 57-കാരനായ അദ്ദേഹത്തിന്റെ അന്ത്യം. 3 പതിറ്റാണ്ടോളം മലയാളികളെ ചിരിപ്പിച്ചും ചിന്തിപ്പിച്ചും വെള്ളിത്തിരയിൽ നിറഞ്ഞു നിന്ന നടനായിരുന്നു സലീംകുമാർ. 1996 സിദ്ദിഖ് ഷമീർ സംവിധാനം ചെയ്ത ഇഷ്ടമാണ് 100 വട്ടം ആണ് ആദ്യ ചിത്രം. 3 പതിറ്റാണ്ടിനിടെ 350 ചിത്രങ്ങളിൽ വേഷമിട്ടു. ഹാസ്യ കഥാപാത്രങ്ങളാണ് ഏറെയും അവതരിപ്പിച്ചിരുന്നതെങ്കിലും ക്യാരക്ടർ വേഷങ്ങളിലും അദ്ദേഹം തിളങ്ങി. സലീം അഹമ്മദ് സംവിധാനം ചെയ്ത ആദാമിന്റെ മകൻ അബു എന്ന ചിത്രത്തിലെ അഭിനയത്തിന് 2010 മികച്ച നടനുള്ള ദേശീയ പുരസ്കാരവും സംസ്ഥാന പുരസ്കാരവും സലീംകുമാറിന് ലഭിച്ചു. അയാളും ഞാനും തമ്മിൽ എന്ന ചിത്രത്തിലെ അഭിനയത്തിന് 2012 മികച്ച ഹാസ്യ നടനുള്ള പുരസ്കാരം നേടിയ അദ്ദേഹം കറുത്ത ജൂതൻ എന്ന ചിത്രത്തിന്റെ കഥയ്ക്ക് 2016 സംസ്ഥാന പുരസ്കാരവും നേടി. രാജ്യത്ത് ഗാർഹിക LPG പാചകവാതക വില വർദ്ധിപ്പിച്ചു. 14.2 കിലോ സിലിണ്ടറിന് 29 രൂപയാണ് ഇന്നു മുതൽ വർദ്ധിപ്പിച്ചത്. സംസ്ഥാനത്ത് ഹയർ സെക്കൻഡറി വൊക്കേഷണൽ ഹയർ സെക്കൻഡറി 1-ാം വർഷ പ്രവേശനത്തിന് ട്രയൽ അലോട്ട്മെന്റ് നാളെ. ഈ മാസം 15 ഒന്നാം അലോട്ട്മെന്റ്. ട്രയൽ അലോട്ട്മെന്റിന്റെ അവസരത്തിൽ വിദ്യാർത്ഥികൾക്ക് തെറ്റുകൾ തിരുത്താനും സ്കൂളും വിഷയവും മാറ്റാനും അവസരമുണ്ട്. മുഖ്യ അലോട്ട്മെന്റ് പ്രക്രിയയ്ക്ക് ശേഷം സപ്ലിമെന്ററി അലോട്ട്മെന്റ് നടത്തും. മാനേജ്മെന്റ് കമ്മ്യൂണിറ്റി അൺ എയ്ഡഡ് ക്വാർട്ടറുകളിലേക്ക് അതത് സ്കൂളുകളിൽ അപേക്ഷ നൽകണം. അടുത്ത മാസം

രണ്ടിന് പ്ലസ് വൺ ക്ലാസ് ആരംഭിക്കും. CBSE 12 ക്ലാസ് മാർക്ക് വെരിഫിക്കേഷനും പുനർമൂല്യനിർണയത്തിനും ഇന്ന് അർദ്ധരാത്രി വരെ അപേക്ഷ സമർപ്പിക്കാം. വിദ്യാർത്ഥികളുടെ താൽപര്യം കണക്കിലെടുത്താണ് CBSE തീരുമാനം. നീറ്റ് പുനഃപരീക്ഷാ ചോദ്യപേപ്പറിന്റെ ചോർച്ച സംബന്ധിച്ച് സാമൂഹ്യ മാധ്യമങ്ങളിൽ പ്രചരിക്കുന്ന വാർത്തകൾ അടിസ്ഥാനരഹിതമാണെന്ന് നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി അറിയിച്ചു. വിദ്യാർത്ഥികളെയും മാതാപിതാക്കളെയും ആശയക്കുഴപ്പത്തിലാക്കാൻ സംഘടിത തട്ടിപ്പ് റാക്കറ്റുകളുടെ പ്രവർത്തനമാണ് ഉള്ളടക്കത്തിന് പിന്നിലെന്ന് NTA വ്യക്തമാക്കി. പരീക്ഷാ പ്രക്രിയയുടെ സമഗ്രത പൂർണ്ണമായി നിലനിൽക്കുന്നുവെന്നും ഉദ്യോഗാർത്ഥികൾക്ക് ന്യായവും സുരക്ഷിതവുമായ പരീക്ഷ ഉറപ്പാക്കാൻ ആവശ്യമായ എല്ലാ സുരക്ഷാ നടപടികളും നിലവിലുണ്ടെന്നും ഏജൻസി അറിയിച്ചു. സംസ്ഥാനത്ത് ബുധനാഴ്ച വരെ ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. ഇന്ന് 7 ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രതയും മറ്റ് ജില്ലകളിൽ മഞ്ഞ ജാഗ്രതയുമാണ്. തൃശൂർ, പാലക്കാട്, മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർകോട് ജില്ലകളിലാണ് ഓറഞ്ച് ജാഗ്രത. കേരള ലക്ഷദ്വീപ് തീരങ്ങളിൽ മണിക്കൂറിൽ 60 കിലോമീറ്റർ വരെ വേഗത്തിൽ കാറ്റിന് സാധ്യതയുണ്ടെന്നും മീൻപിടുത്തക്കാർ കടലിൽ പോകരുതെന്നും കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകി. സംസ്ഥാനത്ത് സഹകരണ സംഘങ്ങളിൽ നിന്ന് വായ്പയെടുത്ത് കുടിശ്ശികയായവർക്ക് ആശ്വാസ് 2026 ഒറ്റത്തവണ തീർപ്പാക്കൽ പദ്ധതി ഗവൺമെന്റ് പ്രഖ്യാപിച്ചു. June 1 മുതൽ August 31 വരെയാണ് പദ്ധതി കാലാവധി. പ്രാഥമിക കാർഷിക സഹകരണ സംഘങ്ങളിൽ നിന്ന് വായ്പയെടുത്തവരുടെ തിരിച്ചടപ്പ് മുടങ്ങിയതിനാൽ വർദ്ധിച്ചു വരുന്ന കുടിശ്ശികയോ നിഷ്ക്രിയ ആസ്തിയോ കുറച്ച് നിക്ഷേപകരുടെ താൽപര്യം കൂടി സംരക്ഷിക്കുകയാണ് ലക്ഷ്യം. സംസ്ഥാനത്തെ മുഴുവൻ ഗവൺമെന്റ് ആശുപത്രികളിലും അപകട ചികിത്സ ഉറപ്പാക്കുന്നത് പരിഗണനയിലാണെന്ന് മന്ത്രി ഷിബു ബേബി ജോൺ പറഞ്ഞു. കൊല്ലം നീണ്ടകര താലൂക്ക് ആശുപത്രിയിൽ ഡയാലിസിസ് യൂണിറ്റ് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി. ആരോഗ്യവകുപ്പിന്റെ കായകൽപ്പം ജനസമ്പർക്ക പരിപാടിയുടെ ആദ്യഘട്ട സംസ്ഥാനതല ഉദ്ഘാടനം മറ്റന്നാൾ രാവിലെ മന്ത്രി കെ മുരളീധരൻ കോഴിക്കോട് നിർവഹിക്കും. ആരോഗ്യമേഖലയെ പുനരുജ്ജീവിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെ സംസ്ഥാനതലത്തിൽ പൊതുജന അഭിപ്രായവും നിർദ്ദേശങ്ങളും സ്വരൂപിക്കാനാണ് പരിപാടി. കൊട്ടിയൂർ വൈശാഖ മഹോത്സവത്തിൽ ഇന്ന് ഇളനീർ വയ്പ്. ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ഇളനീർ കാവുകളുമായി സംഘങ്ങൾ കൊട്ടിയൂരിൽ എത്തിത്തുടങ്ങി. നാളെയാണ് ഇളനീരാട്ടവും അഷ്ടമി ആരാധനയും. സാഫ് വനിതാ ഫുട്ബോൾ ചാമ്പ്യൻഷിപ്പിൽ ഇന്ത്യ കിരീടം നേടി. ഗോവയിലെ മഡ്ഗാവിൽ നിലവിലെ ചാമ്പ്യന്മാരായ ബംഗ്ലാദേശിനെ 1-3 ഗോളുകൾക്ക് പരാജയപ്പെടുത്തിയാണ് ഇന്ത്യ കിരീടം സ്വന്തമാക്കിയത്. 7 വർഷത്തിന് ശേഷമാണ് ഇന്ത്യയുടെ കിരീട നേട്ടം. 6ാം തവണയാണ് ഇന്ത്യൻ വനിതകൾ സാഫ് ഫുട്ബോൾ ചാമ്പ്യന്മാരാകുന്നത്. ഏഷ്യാകപ്പ് U18 പുരുഷ ഹോക്കി ടൂർണമെന്റിൽ കിരീടം നേടിയ ഇന്ത്യൻ പുരുഷ ടീമിനെയും വെങ്കലം നേടിയ വനിതാ ടീമിനെയും രാഷ്ട്രപതി ദ്രൗപദി മുർമുവും ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണനും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും അഭിനന്ദിച്ചു. ഇരു ടീമുകളുടെയും വിജയം രാജ്യത്തിന് അഭിമാനകരമാണെന്ന് രാഷ്ട്രപതി സാമൂഹ്യ മാധ്യമത്തിൽ കുറിച്ചു. രാജ്യത്തെ യുവ കായിക താരങ്ങളുടെ കഴിവ്, കഠിനാധ്വാനം, ദൃഢനിശ്ചയം എന്നിവയുടെ തെളിവാണ് ഈ നേട്ടമെന്ന് ഉപരാഷ്ട്രപതി സാമൂഹ്യ മാധ്യമത്തിൽ പറഞ്ഞു. താരങ്ങളെ അഭിനന്ദിച്ച പ്രധാനമന്ത്രി രാജ്യത്തെ യുവാക്കൾക്കിടയിൽ ഹോക്കിയുടെ വർദ്ധിച്ചു വരുന്ന ജനപ്രീതിയെ പ്രതിഫലിപ്പിക്കുന്നതാണ് ഈ വിജയമെന്ന് പറഞ്ഞു. ഇന്ത്യൻ വനിതാ ഫുട്ബോൾ സീനിയർ താരം ഗ്രേസ് ടാങ്മെയ് വിരമിച്ചു. 13 വർഷം നീണ്ട കരിയറിൽ 95 അന്താരാഷ്ട്ര മത്സരങ്ങളിൽ നിന്ന് ഇന്ത്യയ്ക്ക് വേണ്ടി 24 ഗോളുകൾ നേടിയിട്ടുണ്ട്. ആകാശവാണി കോഴിക്കോട് നിലയം അഖില കേരള റേഡിയോ നാടകോത്സവത്തിൽ അവതരിപ്പിച്ച് ശ്രദ്ധേയമായ കാൺക കടലിനെ കൺ തുറക്കാതെ എന്ന റേഡിയോ നാടകത്തിന്റെ പ്രത്യേക ലിസണിംഗ് സെഷൻ പൊതുജനങ്ങൾക്കായി സംഘടിപ്പിക്കുന്നു. പുഷ്പശ്രീ തിക്കോടിയൻ അനുസ്മരണ സമിതിയുടെ ആഭിമുഖ്യത്തിൽ നാളെ വൈകിട്ട് 4 കോഴിക്കോട് ചാവറ കൾച്ചറൽ സെന്ററിലാണ് പരിപാടി. പത്തനംതിട്ട കോന്നി കലഞ്ഞൂരിൽ പുനലൂർ മൂവാട്ടുപുഴ സംസ്ഥാന പാതയിൽ ലോറിയും കാറും കൂട്ടിയിടിച്ചുണ്ടായ അപകടത്തിൽ കാർ യാത്രികരായ അച്ഛനും മകളും മരിച്ചു. സുന്ദർരാജ്, മകൾ ജനനി എന്നിവരാണ് പുലർച്ചെ മരിച്ചത്. ശിവകാശിയിൽ നിന്ന് ആലുവയിലേക്ക് പോവുകയായിരുന്ന കാറാണ് അപകടത്തിൽപ്പെട്ടത്. 2027 സെൻസസ് പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് കോഴിക്കോട് താലൂക്കിന് കീഴിൽ നാളെ നടത്താനിരുന്ന പരിശീലന ക്ലാസ് ഈ മാസം 13 മാറ്റി. പരിശീലന കേന്ദ്രങ്ങളിൽ മാറ്റമില്ല. അഹമ്മദ്കുട്ടി പുത്തലത്ത് രചിച്ച കനലൂതും കനവുകൾ എന്ന കവിതാ സമാഹാരം കോഴിക്കോട്ട് ഗോവ മുൻ ഗവർണർ PS ശ്രീധരൻപിള്ള പ്രകാശനം ചെയ്തു. പ്രിൻസിപ്പൽ ജില്ലാ ജഡ്ജി VS ബിന്ദുകുമാരി പുസ്തകം ഏറ്റുവാങ്ങി. 2018 കോഴിക്കോട് നടന്ന ദേശീയ വോളി ടൂർണമെന്റ് സംഘാടക സമിതി ചെയർമാൻ എന്ന നിലയിൽ ഒരു സാമ്പത്തിക ഇടപാടിലും താൻ പങ്കാളിയല്ലെന്ന് CPIM ജില്ലാ സെക്രട്ടറി M മെഹബൂബ് പറഞ്ഞു. ടൂർണമെന്റ് കഴിഞ്ഞ് ഓഡിറ്റ് പൂർത്തിയാക്കി കമ്മിറ്റി പിരിച്ചുവിട്ടതാണ്. പരാതിയെക്കുറിച്ച് അന്വേഷിക്കണമെന്നും ക്രമക്കേട് നടന്നിട്ടുണ്ടെങ്കിൽ കുറ്റക്കാരെ പുറത്തുകൊണ്ടുവരണമെന്നും അദ്ദേഹം കോഴിക്കോട്ട് പറഞ്ഞു. 2027 പത്മ പുരസ്കാരങ്ങൾക്ക് നാമനിർദ്ദേശങ്ങൾ അടുത്ത മാസം 31 വരെ സമർപ്പിക്കാം.
നാമനിർദ്ദേശങ്ങളും ശുപാർശകളും രാഷ്ട്രീയ പുരസ്കാർ പോർട്ടൽ വഴി ഓൺലൈനായി മാത്രം നൽകണമെന്ന് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം അറിയിച്ചു. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ കഴിഞ്ഞു. അടുത്ത വാർത്താ ബുള്ളറ്റിൻ 12:30.

0: ആകാശവാണി കണ്ണൂർ.
1: എടാ നീ കൈ എഴുതുന്നില്ലേ?
2: ഓ, അതിലൊന്നും വലിയ കാര്യമില്ലെന്നേ.
1: അതിലാണ് വലിയ കാര്യമുള്ളത്. ഫുഡ് സേഫ്റ്റി തുടങ്ങുന്നത് തന്നെ ഇതുപോലുള്ള ആരോഗ്യശീലങ്ങളിലൂടെയാ. കൈ എഴുതുക മുതല് അത് തുടങ്ങും. ലൈസൻസ് ഉള്ള വൃത്തിയുള്ള സ്ഥാപനങ്ങളിൽ നിന്ന് ഫുഡ് വാങ്ങാം. ലേബലുകൾ ഉണ്ടോന്ന് ഉറപ്പുവരുത്തുക. എക്സ്പയറി ഡേറ്റ് ചെക്ക് ചെയ്യുക. പ്രോപ്പർ ആയ രീതിയിൽ സ്റ്റോർ ചെയ്യുക. ഹൈജീനിക് ആയ രീതിയിൽ കുക്ക് ചെയ്യുക. ഇതൊക്കെ അതിലുൾപ്പെടും. ഇതൊന്നും ശ്രദ്ധിച്ചില്ലെങ്കിൽ ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങളാവും നമ്മളെ കാത്തിരിക്കുന്നത്.
2: സോറി, ഞാൻ അത്രയും ആലോചിച്ചില്ല.
3: ഈ ലോക ഭക്ഷ്യസുരക്ഷാ ദിനത്തിൽ തെറ്റായ ആഹാരശീലങ്ങളെ ഉപേക്ഷിക്കാനുള്ള തീരുമാനം നമുക്ക് ഒന്നിച്ചെടുക്കാം. ഭക്ഷ്യസുരക്ഷാ വകുപ്പ്, കേരള സർക്കാർ.
4: ആകാശവാണി കണ്ണൂർ. പ്രിയ കൂട്ടുകാർക്കെല്ലാം ഇന്നത്തെ കിളിക്കൂട്ടത്തിലേക്ക് സ്വാഗതം.

0: മൌവഞ്ചേരി യു പി സ്കൂൾ കൂട്ടുകാരാണ് ഇന്ന് ചേച്ചിയോടൊപ്പം. കിളിക്കൂട്ടത്തിൽ ഇന്നാദ്യം മാപ്പിളപ്പാട്ട്, പാട്ടുകാരി നജ ഫാത്തിമ കേസി.
1: ഷുജായ് തറവാട്ടിലെ ചിന്ത മികന്തൊരു ചൊങ്കരലങ്കൃത തങ്കം. ഷുജായ് തറവാട്ടിലെ ചിന്ത മികന്തൊരു ചൊങ്കരലങ്കൃത തങ്കം. ഷുഹൃത്തര രംഗമലങ്കൃത പതിമലബാറെ സുകൃതമേ പൊങ്കും. ഷുഹൃത്തര രംഗമലങ്കൃത പതിമലബാറെ സുകൃതമേ പൊങ്കും. ഷുജായ് തമരപ്പുരി മലബാറിന്റെ ഷുജായ് വാരിയൽ കുന്നനവർ കളിച്ചേതി. കെങ്കേ മതിതം മതിതം മതി കോർവായ് ൊടുമുടിപ്പടപ്പിടത്താണ്ടി പതരാതിയ ആയുസിന്റെ അന്തസ് ക്രിസ് വിശേഷമിതാ. ഷുജായ് തറവാട്ടിലെ ചിന്ത മികന്തൊരു ചൊങ്കരലങ്കൃത തങ്കം. ഷുജായ് തറവാട്ടിലെ ചിന്ത മികന്തൊരു ചൊങ്കരലങ്കൃത തങ്കം. അജബോർ സഭ ഇമ്മിണി മലബാറിന് അതിർപ്പപ്പൂ ബളർക്കൂട്ടി അടയാളം പിടപിട മാപ്പിള തമ്മിലണയപ്പെട്ട

ഷുജായ് തറവാട്ടിലെ ചിന്ത മികന്തൊരു ചൊങ്കരലങ്കൃത തങ്കം. ഷുജായ് തറവാട്ടിലെ ചിന്ത മികന്തൊരു ചൊങ്കരലങ്കൃത തങ്കം. ബേജാറിൻ ബാറിൻ നേറിയ ബ്രിട്ടര ഹറബിനമർത്തി കരുത്തോൽ. ബടിവോരുടെ തൊടി തകിത്ത കൃത്തികൾ കെടു കെടു ബടരെ തകർത്തു പരുത്തോ. ഫർഹാറ്റക്കനിലങ്കിയുതിച്ചു കുതിച്ച മാമശൂരേ. ഫുർസാത്ത് തണി കതിരൊളിയെ ഹംസാറ്റൽ കോർ വഴി തീർത്തേ. തോക്കുമ്മ ഊക്കുമ്മ കാക്കണ അല്ല ഊക്കര കാക്കണ വാരിയ വീരൻ. തോക്കുമ്മ ഊക്കുമ്മ കാക്കണ അല്ല ഊക്കര കാക്കണ വാരിയ വീരൻ. വികൃതമ്മ പടയുടെ മുനയുടെ ധീരൻ. തകൃതരു തമ്മർത്തമർ കതിർഗുണ ചന്ദ്രൻ. സുകൃതരു അലങ്കൃത ചതുർപ്പുറ തന്ത്രൻ. ഫുറസകം തളത്തുടൻ അലങ്കൃത സൂത്രം. വൽസടു വികൃതരു

ചുജായ് തറവാട്ടിയിൽ ചിന്ത മികന്തൊരു ചൊങ്ങരലങ്കൃത തങ്ക ശുഹൃത്തരി രംഗമലങ്കൃത പതിമലബാറേ സുകൃതമേ പൊങ്ങും ശുജായ് തറവാട്ടിയിൽ ചിന്ത മികന്തൊരു ചൊങ്ങരലങ്കൃത.

0: ഇനി കഥ പറയുകയാണ് ആലിയ ദാവൂദ്.
1: കണ്ടും കേട്ടും അറിയാത്തവർ കൊണ്ടാൽ അറിയുമെന്നല്ലേ, നോക്കണേ നമ്മുടെ ഉണ്ണിക്കുട്ടന്റെ അവസ്ഥ. കഥയുടെ പേര് ഉണ്ണിക്കുട്ടന്റെ ബൈക്ക് യാത്ര. ഉണ്ണിക്കുട്ടന് 14 വയസ്സ് മാത്രമേ പ്രായമുള്ളൂ. അവന് ബൈക്ക് വേണമെന്ന് വല്ലാത്ത മോഹം. ബൈക്കിൽ കയറി ചുറ്റിയടിക്കണം. അച്ഛാ എനിക്കൊരു ബൈക്ക് വേണം, നാട്ടിലാകെ ഒന്ന് ചുറ്റിയടിക്കണം. ഉണ്ണിക്കുട്ടൻ അച്ഛനോട് തന്റെ ആവശ്യം പറഞ്ഞു. 14 വയസ്സല്ലേ നിനക്കായുള്ളൂ ഉണ്ണി, ബൈക്ക് ഓടിക്കാൻ നീ വളർന്നില്ല, കുറച്ചുകൂടെ കഴിയട്ടെ. അച്ഛൻ പറഞ്ഞത് കേട്ടപ്പോ ഉണ്ണിക്കുട്ടൻ അമ്മയുടെ അടുത്തേക്ക് ഓടിച്ചെന്നു. അമ്മേ എനിക്ക് എന്തായാലും ഒരു ബൈക്ക് വേണം, 18 ആവാതെ ബൈക്ക് വാങ്ങുകില്ലുണ്ണി, ഉണ്ണി വളരട്ടെ, അമ്മ തീർത്തു പറഞ്ഞു. ഉണ്ണിക്ക് ദേഷ്യവും സങ്കടവും തോന്നി. ഉണ്ണി തീറ്റയും കുടിയും ഉപേക്ഷിച്ച് മുറിയിൽ കയറി വാതിലടച്ചു. ഉണ്ണിക്കുട്ടന്റെ മുൻപിൽ അമ്മയും അച്ഛനും തോറ്റുപോയോ? ഒരു ദിവസം ഉണ്ണിക്കുട്ടൻ സ്കൂൾ വിട്ട് വരുമ്പോൾ മുറ്റത്തതാ ഒരു പുതിയ ബൈക്ക്. ഉണ്ണിക്ക് സന്തോഷമായി. അവൻ തുള്ളിച്ചാടി. ഉണ്ണി മോനെ, ഹെൽമറ്റും ലൈസൻസും ഇല്ലാതെ വണ്ടി ഓടിക്കാൻ പാടില്ല, നീ ദൂരേക്കൊന്നും പോകരുതേ, അമ്മ ഉണ്ണിയെ താക്കീത് ചെയ്തു. ഉണ്ണിയുടെ മനസ്സിൽ എടുപൊട്ടി. ഓക്കേ അമ്മ, ഞാൻ ശ്രദ്ധിച്ചോളാം. അമ്മ പറഞ്ഞത് കേട്ട പാതി കേൾക്കാത്ത പാതി ഉണ്ണി ബൈക്കുമെടുത്ത് ചീറിപ്പാഞ്ഞു. നാടു ഭരിക്കുന്ന രാജാവ് കുതിരപ്പുറത്ത് കയറിയതുപോലെ ഉണ്ണി ബൈക്കിൽ ഹുങ്കോടെയിരുന്നു. ടപ്പേ ദൂരെ ഒരു മതിലിടിച്ച് ബൈക്ക് മറിഞ്ഞു. പാവം ഉണ്ണി. ഉണ്ണി താഴേക്ക് തലയിടിച്ചു വീണു. അച്ഛാ അമ്മേ എന്നെ രക്ഷിക്കൂ, ഉണ്ണി ആർത്തു കരഞ്ഞു. എന്താ ഉണ്ണി ഉറക്കത്തിൽ നിലവിളിക്കുന്നേ, അനങ്ങാതെ കിടന്നുറങ്ങ്. അച്ഛനും അമ്മയും ചിരിച്ചു. ഉണ്ണി ഇളഭ്യനായിരുന്നു. വലുതാവാതെ എനിക്കിനി ബൈക്കും വേണ്ട, ഒന്നും വേണ്ട. കൂട്ടുകാരെ, നിയമം പാലിക്കാനുള്ളതാണ്. നന്ദി, നമസ്കാരം.

0: ഇന്നത്തെ കിളിക്കൂട്ടം സമാപിക്കുന്നു. എല്ലാ കൂട്ടുകാർക്കും ചേച്ചിയുടെ നമസ്കാരം.
1: ആകാശവാണി കണ്ണൂർ. പ്രിയ ശ്രോതാക്കളെ, ഇപ്പോൾ ഒരു ചലച്ചിത്ര ഗാനം കേൾക്കാം.

0: ബ്യൂട്ടിഫുൾ എന്ന ചിത്രത്തിനു വേണ്ടി അനൂപ് മേനോൻ രചന നിർവഹിച്ച് രതീഷ് വേഗ ഈണം പകർന്ന ഗാനമായിരുന്നു ശ്രോതാക്കൾ കേട്ടത്, ഉണ്ണിമേനോൻ പാടിയത്. ആകാശവാണി കണ്ണൂർ. നമസ്കാരം. FM പ്രധാന വാർത്തകൾ. ആരോഗ്യകരമായ ഭാവിക്ക് ശുചിത്വവും സുരക്ഷിതവുമായ ഭക്ഷണത്തിന് ഗവൺമെന്റ് പ്രതിജ്ഞാബദ്ധമാണെന്ന് കേന്ദ്രമന്ത്രി JP നദ്ദ. ലോക ഭക്ഷ്യസുരക്ഷാ ദിനത്തിൽ സാമൂഹ്യ മാധ്യമ പോസ്റ്റിലാണ് അദ്ദേഹം ഇക്കാര്യം പറഞ്ഞത്. ന്യൂഡൽഹിയിൽ ഫിറ്റ് ഇന്ത്യ സൺഡേസ് ഓൺ സൈക്കിൾ സംരംഭത്തിന്റെ 77-ാമത് പതിപ്പിൽ കേന്ദ്രമന്ത്രി ഡോക്ടർ മൻസൂഖ് മാണ്ഡവ്യ പങ്കെടുത്തു. സൈക്ലിംഗ് ഭൂമിയെ വൃത്തിയായി സൂക്ഷിക്കുകയും ഗതാഗത കുരുക്ക് എന്ന പ്രധാന പ്രശ്നത്തിന് പരിഹാരം നൽകുകയും ചെയ്യുന്നുവെന്ന് കേന്ദ്രമന്ത്രി പറഞ്ഞു. ചലച്ചിത്ര നടൻ സലീം കുമാറിന് ആദരാഞ്ജലി അർപ്പിക്കാൻ കലാ സാംസ്കാരിക രാഷ്ട്രീയ രംഗത്തെ നിരവധി പേർ പറവൂർ ടൌൺ ഹാളിലെത്തി. കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി, മന്ത്രി PC വിഷ്ണുനാഥ്, ഹൈബി ഈഡൻ MP, രമേശ് പിഷാരടി MLA, ചലച്ചിത്ര പ്രവർത്തകരായ കമൽ, ജയറാം ഉൾപ്പെടെ പ്രമുഖർ അന്ത്യാഞ്ജലി അർപ്പിച്ചു. സലീംകുമാറിന്റെ നിര്യാണത്തിൽ മന്ത്രി രമേശ് ചെന്നിത്തല അനുശോചിച്ചു. അദ്ദേഹത്തിന്റെ വിയോഗം മലയാള ചലച്ചിത്ര ലോകത്തിനും കോൺഗ്രസ് പ്രസ്ഥാനത്തിനും വലിയ നഷ്ടമാണെന്ന് ചെന്നിത്തല അനുശോചന സന്ദേശത്തിൽ പറഞ്ഞു. NDA ഗവൺമെന്റ് 12 വർഷം പൂർത്തിയാക്കിയതിന്റെ ഭാഗമായ സ്വച്ഛ് ഭാരത് ശുചീകരണ പരിപാടികൾക്ക് കൊല്ലത്ത് തുടക്കം. BJP സംസ്ഥാന വക്താവ് കേണൽ S. ഡിന്നി ഉദ്ഘാടനം ചെയ്തു. സംസ്ഥാനത്ത് ഹയർ സെക്കൻഡറി വൊക്കേഷണൽ ഹയർ സെക്കൻഡറി 1-ാം വർഷ പ്രവേശനത്തിന് ട്രയൽ അലോട്ട്മെന്റ് നാളെ. ഈ മാസം 15-ാണ് 1-ാം അലോട്ട്മെന്റ്. കണ്ണൂരിൽ 7-ാമത് സംസ്ഥാന ജേർണലിസ്റ്റ് വോളിബോൾ ടൂർണമെന്റിന്റെ ഭാഗമായ പ്രദർശന മത്സരത്തിൽ ജില്ലാ കലക്ടർ P. വിഷ്ണുരാജ് നയിച്ച ചേംബർ ടീം വിജയിച്ചു. വൈകിട്ട് കോഴിക്കോട് പ്രസ് ക്ലബും KUWJ സ്റ്റേറ്റ് ടീമും മലപ്പുറവും കണ്ണൂരും തമ്മിൽ ഏറ്റുമുട്ടും. സാഫ് വനിതാ ഫുട്ബോൾ ചാമ്പ്യൻഷിപ്പിൽ ഇന്ത്യയ്ക്ക് കിരീടം. നിലവിലെ ചാമ്പ്യന്മാരായ ബംഗ്ലാദേശിനെ 1-നെതിരെ 3 ഗോളിന് പരാജയപ്പെടുത്തിയാണ് ഇന്ത്യ 6-ാം കിരീടം നേടിയത്. FM പ്രധാന വാർത്തകളാണ് ഇപ്പോൾ കേട്ടത്. ആകാശവാണി കണ്ണൂർ.
1: ഇന്നലെ ലീവായിരുന്നു അല്ലേ? എന്തോ
2: ഒന്നും പറയണ്ട, കഴിഞ്ഞ ദിവസം ഞാൻ ടൗണിലെ ഒരു ബേക്കറി നിന്ന് ഒരു വെറൈറ്റി കേക്ക് കഴിച്ചിരുന്നു. അത് പണി തന്നു, വയറാകെ നാശമായി.
1: ആ, പുറത്തുനിന്ന് ഭക്ഷണം വാങ്ങി കഴിക്കുമ്പോൾ നന്നായി ശ്രദ്ധിക്കണം. ലൈസൻസ് ഉള്ള വിശ്വസിക്കാവുന്ന സ്ഥാപനമാണോ എന്ന് ആദ്യം തന്നെ പരിശോധിക്കണം. അതുപോലെ പാക്കേജിൽ എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞോന്നും സ്റ്റോറേജ് കറക്റ്റ് ആണോന്നും ഒക്കെ കൃത്യമായി നോക്കണം. പാക്കേജിൽ ഫുഡ് ആണെങ്കിൽ അത് കറക്റ്റായി സീൽ ചെയ്തിട്ടില്ലെന്നൊക്കെ നിർബന്ധമായി ഉറപ്പുവരുത്തണം.
2: ചുരുക്കി പറഞ്ഞാൽ ഭക്ഷ്യസുരക്ഷാ മാനദണ്ഡങ്ങളൊക്കെ കൃത്യമായി പാലിക്കുന്നുണ്ടോ എന്ന് നമ്മൾ ഉപഭോക്താക്കൾ കൃത്യമായി അറിഞ്ഞിരിക്കണം അല്ലേ?
1: തീർച്ചയായും, ഭക്ഷ്യസുരക്ഷ സംരംഭകർ പോലെ നമ്മുടെയും ഉത്തരവാദിത്തമാണ്.
3: ലോക ഭക്ഷ്യസുരക്ഷാ ദിനത്തിൽ ഭക്ഷ്യസുരക്ഷാ വകുപ്പ്, കേരള സർക്കാർ.
4: ആകാശവാണി കണ്ണൂർ.
5: ട്യൂൺ ഇൻസ്റ്റാർസ് ആഘോഷത്തിന്റെ ആവിഷ്കാരം. പ്രിയരെ, ട്യൂൺ ഇൻസ്റ്റാർസിന്റെ ഇന്നത്തെ പാട്ടുനേരത്തിൽ നമ്മൾ കേൾക്കാൻ പോകുന്നത് നാടൻ പാട്ടുകളാണ്. നാടൻ പാട്ടിന് നവഭാവന കലാശ്രീ പുരസ്കാരം കരസ്ഥമാക്കിയ ദീക്ഷിത് രാജ് സിയോടൊപ്പം ശ്രീനന്ദ് KT ആണ് നാടൻപാട്ടും താളവുമായി നമ്മളോട് കൂടെ. ദീക്ഷിത് ആണ് ഇവിടെ തുടികൊട്ടുന്നത്. ആരാണ്ട ആരാണ്ട എന്ന് തുടങ്ങുന്ന പാട്ടാണ് ആദ്യം പാടുന്നു ദീക്ഷിത്.

യങ്സ്റ്റേഴ്സ്, ആഘോഷത്തിന്റെ ആവിഷ്കാരം. കേട്ടാലും കേട്ടാലും മതി വരാത്ത നാടൻ പാട്ടുകളുമായി ടൂണിംഗ് സ്റ്റാർസിന്റെ ഈ പാട്ടുനേരത്തിൽ ഇന്ന് നമ്മളോടൊപ്പം ചേർന്നത് നാടൻ പാട്ടിന് നവഭാവന കലാശ്രീ പുരസ്കാരം കരസ്ഥമാക്കിയ ദീക്ഷിത് രാജ് സി ആണ്. ദീക്ഷിത്തിന്റെ കൂടെ ശ്രീനന്ദ് കെട്ടി. ഇവിടെ തുടി കൊട്ടിയത് ദീക്ഷിത് രാജ് സി. ടൂണിംഗ് സ്റ്റാർസ്, ആഘോഷത്തിന്റെ ആവിഷ്കാരം. പ്രിയരെ, ഇന്നത്തെ ടൂണിംഗ് സ്റ്റാർസ് ഇവിടെ സമാപിക്കുന്നു. നിർവഹണം വിനോദ്.

ആകാശവാണി കണ്ണൂർ. ഇപ്പോൾ മലയാളം ആൽബം ഗാനങ്ങൾ കേൾക്കാം. ആദ്യ ഗാനം യേശുദാസും സുജാതയും ചേർന്ന് പാടിയത്. കെ ജയകുമാറിന്റെ വരികളാണ്. ഈണം ജെറി അമൽദേവ്.

പ്രിയ ശ്രോതാക്കളെ, ഇന്ന് 1 മണി മുതൽ 1:58 വരെ സെഞ്ചുറി വെഡ്ഡിംഗ് സെന്റർ ഹലോ പ്രിയ ഗീതം തത്സമയ ഫോണിൻ ചലച്ചിത്രഗാന പരിപാടി. പരിപാടിയിൽ പങ്കെടുത്തുകൊണ്ട് നിങ്ങൾക്ക് ഇഷ്ടഗാനങ്ങൾ ആവശ്യപ്പെടാം. വിളിക്കേണ്ട നമ്പർ 0497295607. മറ്റൊരു നമ്പർ 94 95 99 10 15. മലയാളം ആൽബം ഗാനങ്ങൾ തുടരുന്നു. അടുത്ത ഗാനം യേശുദാസ് പാടിയതാണ്.

0: സുരക്ഷിത ഭക്ഷണം ഉറപ്പാക്കുന്നതിൽ ഉപഭോക്താക്കൾക്ക് വലിയൊരു പങ്കുണ്ട്.
1: പാക്കറ്റ് ഭക്ഷ്യോൽപ്പന്നങ്ങൾ വാങ്ങുന്നതിന് മുൻപ് കാലാവധി തീയതി പരിശോധിക്കുക.
0: വിശ്വസനീയമായ സ്ഥാപനങ്ങളിൽ നിന്നും മാത്രം ഭക്ഷ്യോൽപ്പന്നങ്ങൾ വാങ്ങുക.
1: പാക്ക് ചെയ്ത ഭക്ഷണങ്ങൾ ശരിയായി സീൽ ചെയ്തിട്ടുണ്ടെന്ന് ഉറപ്പാക്കുക. ശുചിത്വം പാലിക്കുക. ഓരോ ബോധപൂർവമായ തീരുമാനവും നിങ്ങളെയും നിങ്ങളുടെ കുടുംബത്തെയും ഭക്ഷ്യജന്യ രോഗങ്ങളിൽ നിന്ന് സംരക്ഷിക്കും.
0: ഈ ലോക ഭക്ഷ്യ സുരക്ഷാ ദിനത്തിൽ സുരക്ഷിത ഭക്ഷണത്തിനായി നമുക്ക് ഒരുമിക്കാം. ഓർമ്മിപ്പിക്കുന്നു ഭക്ഷ്യ സുരക്ഷാ വകുപ്പ്, കേരള സർക്കാർ.
2: ആൽബം ഗാനങ്ങൾ തുടരുന്നു. വീണ്ടും യേശുദാസ് പാടിയ പാട്ട്.

കെ ജയകുമാറിന്റെ രചനയ്ക്ക് ജെറി അമൽദേവ് ഈണം പകർന്ന് സുജാത പാടിയ ഗാനമാണ് ആൽബം ഗാനങ്ങളിൽ അടുത്തതായി.

0: യേശുദാസ്, സുജാത എന്നിവർ പാടിയ മലയാളം ആൽബം ഗാനങ്ങളാണ് നിങ്ങൾ ഇതുവരെ കേട്ടത്.
1: എല്ലാ ഞായറാഴ്ചകളിലും ഉച്ചയ്ക്ക് 1 മണി മുതൽ 2 മണി വരെ
2: ഹലോ പ്രിയ ഗീതം.
3: റേഡിയോ ഹെൽത്ത്, ദേശീയ ആരോഗ്യ ദൗത്യം അവതരിപ്പിക്കുന്ന സ്പോൺസേർഡ് പരിപാടി. തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ 10 മണിക്ക് റേഡിയോ ഹെൽത്ത്.
4: കോളേജ് ഓഫ് കൊമേഴ്സ് സേവന വാർത്തകൾ ദിവസവും രാവിലെ 7:20. സേവന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കോളേജ് ഓഫ് കൊമേഴ്സ്, പഴയ ബസ് സ്റ്റാൻഡിന് സമീപം, കണ്ണൂർ.
5: ദിവസവും രാവിലെ 7:35 മോഡേൺ ITI FM ഡയറി നിങ്ങൾക്ക് സമർപ്പിക്കുന്നത് മോഡേൺ ITI കാൽടെക്സ് കണ്ണൂർ. വിവിധ ട്രേഡുകളിലേക്ക് പ്രവേശനം ആരംഭിച്ചിരിക്കുന്നു.
6: പരസ്യം ഫലവത്താവുന്നതിൽ മാധ്യമത്തിന്റെ വിശ്വാസ്യതയ്ക്കും വലിയ പങ്കുണ്ട്. ആകാശവാണിയുടെ വിശ്വാസ്യതയും ജനപ്രീതിയും നിങ്ങളുടെ ബിസിനസിന്റെ വളർച്ചയ്ക്ക് മുതൽക്കൂട്ടാവട്ടെ. നിങ്ങളുടെ ഉൽപ്പന്നമോ സേവനമോ സ്ഥാപനമോ അതെത്ര ചെറുതോ വലുതോ ആവട്ടെ, നിങ്ങളുടെ ബജറ്റിനിണങ്ങുന്ന പരസ്യ പാക്കേജുകൾ ആകാശവാണിക്കുണ്ട്.
7: ആകാശവാണി കണ്ണൂർ നിലയത്തിലേക്കുള്ള പരസ്യങ്ങൾക്കായി വാട്സ്ആപ്പ് മെസ്സേജിലൂടെ ബന്ധപ്പെടാം. നമ്പർ 9495967080 9495967080.
3: റേഡിയോ ഹെൽത്ത്, ദേശീയ ആരോഗ്യ ദൗത്യം അവതരിപ്പിക്കുന്ന സ്പോൺസേർഡ് പരിപാടി. തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ 10 മണിക്ക് റേഡിയോ ഹെൽത്ത്.

0: practices from farm to plate. Health and Family Welfare Minister Jagat Prakash Nadda today reaffirmed the government's commitment to safe and hygienic food for healthier future. Mr. Nadda urged citizens to adopt healthy eating habits and contribute to building a fit and self-reliant India. In cricket, India lost 3 wickets in the morning session to reach 475 for 6 at lunch on the second day of the one-off test against Afghanistan at Mullapur in New Chandigarh today. And that is the end of this news bulletin.
1: Agashavani, Kannur. Ippol, Sevana Vartakal Kelka. അടൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ഹയർ സെക്കൻഡറി വിഭാഗത്തിൽ ഹിന്ദി വിഷയത്തിൽ ദിവസവേതനാടിസ്ഥാനത്തിൽ അധ്യാപകരെ നിയമിക്കുന്നു. ഉദ്യോഗാർത്ഥികൾ അസൽ സർട്ടിഫിക്കറ്റുകൾ സഹിതം നാളെ രാവിലെ 10 മണിക്ക് സ്കൂൾ ഓഫീസിൽ നടക്കുന്ന കൂടിക്കാഴ്ചയിൽ ഹാജരാകണം. കൂടുതൽ വിവരങ്ങൾക്ക് ബന്ധപ്പെടേണ്ട ഫോൺ നമ്പർ 96 33 80 87 65. കണ്ണൂർ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഹാൻഡ്ലൂം ടെക്നോളജിയുടെ കീഴിലുള്ള കോസ്റ്റ്യൂം ആന്റ് ഫാഷൻ ഡിസൈനിംഗ് കോളേജിൽ അസിസ്റ്റന്റ് പ്രൊഫസർ തസ്തികയിൽ കരാർ അടിസ്ഥാനത്തിൽ നിയമനം നടത്തുന്നതിനായി എംആർക്ക് യുജിസി നെറ്റ് യോഗ്യതയുള്ളവരിൽ നിന്നും അപേക്ഷകൾ ക്ഷണിച്ചു. യോഗ്യരായവർ വയസ്സ്, വിദ്യാഭ്യാസ യോഗ്യത, പ്രവൃത്തി പരിചയം എന്നിവ തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റുകളുടെ പകർപ്പുകളും ബയോഡാറ്റയും സഹിതം ഈ മാസം 17 വൈകുന്നേരം 5 മണിക്ക് മുൻപായി അപേക്ഷ സമർപ്പിക്കണം. കൂടുതൽ വിവരങ്ങൾക്ക് 82 81 57 43 90 എന്ന നമ്പറിൽ ബന്ധപ്പെടുക. കാസർഗോഡ് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ UPST തസ്തികയിൽ ദിവസവേതനാടിസ്ഥാനത്തിൽ അധ്യാപകരെ നിയമിക്കുന്നു. ഉദ്യോഗാർത്ഥികൾ അസൽ സർട്ടിഫിക്കറ്റുകൾ സഹിതം 9 ഉച്ചയ്ക്ക് 2 മണിക്ക് സ്കൂൾ ഓഫീസിൽ കൂടിക്കാഴ്ചയ്ക്ക് ഹാജരാകണം. കണ്ണൂരിലെ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഹാൻഡ്ലൂം ടെക്നോളജിയിൽ ടൈലറിംഗ് ആന്റ് ഗാർമെന്റ് മേക്കിംഗ് ജൂനിയർ ഇൻസ്ട്രക്ടർ തസ്തികയിൽ കരാർ അടിസ്ഥാനത്തിൽ നിയമനം നടത്തുന്നു. താൽപര്യമുള്ള ഉദ്യോഗാർത്ഥികൾ വയസ്സ്, വിദ്യാഭ്യാസ യോഗ്യത, പ്രവൃത്തി പരിചയം എന്നിവ തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റുകളുടെ പകർപ്പുകളും ബയോഡാറ്റയും സഹിതം ഈ മാസം 22 വൈകിട്ട് 5 മണിക്ക് മുൻപായി അപേക്ഷ സമർപ്പിക്കണം. കൂടുതൽ വിവരങ്ങൾക്ക് ബന്ധപ്പെടേണ്ട ഫോൺ നമ്പർ 04972835390. മൃഗസംരക്ഷണ വകുപ്പിന്റെ കീഴിൽ ഇരിട്ടി, പയ്യന്നൂർ, ഇരിക്കൂർ ബ്ലോക്കുകളിൽ പ്രവർത്തിക്കുന്ന മൊബൈൽ വെറ്റിനറി യൂണിറ്റ് നൈറ്റ് വെറ്റിനറി സർവീസ് പദ്ധതികളിൽ 89 ദിവസത്തേക്ക് ഡ്രൈവർ കം ക്ലറിക്കൽ അറ്റൻഡർമാരെ നിയമിക്കുന്നു. യോഗ്യതയുള്ളവർ ലൈസൻസ്, വയസ്സ്, വിദ്യാഭ്യാസ യോഗ്യത തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റുകൾ സഹിതം നാളെ രാവിലെ 11:30 കൂടിക്കാഴ്ചയ്ക്കായി ജില്ലാ മൃഗസംരക്ഷണ ഓഫീസിൽ ഹാജരാകണം. അതാത് ബ്ലോക്കുകളിൽ സ്ഥിര താമസമുള്ളവർക്ക് മുൻഗണനയുണ്ടാകും. കൂടുതൽ വിവരങ്ങൾക്ക് ബന്ധപ്പെടേണ്ട ഫോൺ നമ്പർ 04972702267. നടുവിൽ ഗവൺമെന്റ് പോളിടെക്നിക് കോളേജിൽ ഒഴിവുള്ള തസ്തികകളിൽ ദിവസവേതനാടിസ്ഥാനത്തിൽ ഗസ്റ്റ് ലെക്ചറർമാരെ നിയമിക്കുന്നു. KPSC അംഗീകരിച്ച യോഗ്യതയുള്ള ഉദ്യോഗാർത്ഥികൾ വിദ്യാഭ്യാസ യോഗ്യത, തൊഴിൽ പരിചയം എന്നിവ തെളിയിക്കുന്ന അസൽ സർട്ടിഫിക്കറ്റുകൾ സഹിതം 11 രാവിലെ 11:30 കൂടിക്കാഴ്ചയ്ക്ക് ഹാജരാകണം. മേടടുക്ക താലൂക്ക് ആശുപത്രിയിൽ HMC മുഖേന ഫാർമസിസ്റ്റ്, സെക്യൂരിറ്റി സ്റ്റാഫ് തസ്തികകളിൽ താൽക്കാലിക നിയമനം നടത്തുന്നു. കൂടുതൽ വിവരങ്ങൾക്ക് 91 88 94 35 23 എന്ന നമ്പറിൽ ബന്ധപ്പെടുക. IHRT കീഴിൽ കണ്ണൂർ സർവകലാശാലയുമായും മഹാത്മാഗാന്ധി സർവകലാശാലയുമായും കാലിക്കറ്റ് സർവകലാശാലയുമായും അഫിലിയേറ്റ് ചെയ്തിട്ടുള്ള വിവിധ അപ്ലൈഡ് സയൻസ് കോളേജുകളിലെ ബിരുദ ഓണേഴ്സ് പ്രോഗ്രാമുകളിലെ 50% സീറ്റുകളിൽ അപേക്ഷ

ആകാശവാണി കണ്ണൂർ. ഇപ്പോൾ നാടോടി ഗാനങ്ങൾ കേൾക്കാം. കെ കരുണാകരനും സംഘവും അവതരിപ്പിച്ചതാണ്.

0: കെ കരുണാകരനും സംഘവും അവതരിപ്പിച്ച നാടോടി ഗാനങ്ങളാണ് നിങ്ങൾ ഇതുവരെ കേട്ടത്. ആകാശവാണി കണ്ണൂർ. അല്പസമയത്തിനുള്ളിൽ പ്രാദേശിക വാർത്തകൾ കേൾക്കാം.
1: ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് ഫസ്ന ഫാത്തിമ. പ്രധാന വാർത്തകൾ. ഇന്ത്യ ഇന്തോനേഷ്യ ഉഭയകക്ഷി ബന്ധം മികച്ച പുരോഗതി കൈവരിച്ചതായി വിദേശകാര്യമന്ത്രി ഡോക്ടർ എസ് ജയശങ്കർ. നടൻ സലീം കുമാറിന്റെ സംസ്കാരം വൈകിട്ട് ഔദ്യോഗിക ബഹുമതികളോടെ പറവൂരിലെ വീട്ടുവളപ്പിൽ. ആദരാഞ്ജലി അർപ്പിച്ച് കലാ സാംസ്കാരിക രാഷ്ട്രീയ രംഗത്തെ പ്രമുഖർ. ഇന്ന് ലോക ഭക്ഷ്യസുരക്ഷാ ദിനം. സംസ്ഥാനത്ത് ബുധനാഴ്ച വരെ ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ഇന്ന് 7 ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രത. അഫ്ഗാനിസ്ഥാനെതിരായ ഏക ക്രിക്കറ്റ് ടെസ്റ്റിൽ രണ്ടാം ദിനം ഇന്ത്യ മികച്ച നിലയിൽ. വാർത്തകൾ വിശദമായി. ഇന്ത്യ ഇന്തോനേഷ്യ ഉഭയകക്ഷി ബന്ധം മികച്ച പുരോഗതി കൈവരിച്ചതായി വിദേശകാര്യമന്ത്രി ഡോക്ടർ എസ് ജയശങ്കർ പറഞ്ഞു. ന്യൂഡൽഹിയിൽ ഇന്ത്യ ഇന്തോനേഷ്യ ജോയിന്റ് കമ്മീഷൻ യോഗത്തിൽ അധ്യക്ഷത വഹിക്കുകയായിരുന്നു അദ്ദേഹം. രാഷ്ട്രീയം, പ്രതിരോധം, സുരക്ഷ, സമുദ്രം, വ്യാപാരം ഉൾപ്പെടെ ഉഭയകക്ഷി സഹകരണത്തിന്റെ എല്ലാ മേഖലകളെയും കുറിച്ച് വിശദമായ ചർച്ച നടത്താൻ ആഗ്രഹിക്കുന്നതായി ജയശങ്കർ വ്യക്തമാക്കി. രാജ്യത്ത് ഡിജിറ്റൽ ആരോഗ്യ ആവാസ വ്യവസ്ഥ വളർത്തിയെടുക്കാൻ ഗവൺമെന്റ് പ്രതിജ്ഞാബദ്ധമാണെന്ന് കേന്ദ്ര സഹമന്ത്രി അനുപ്രിയ പട്ടേൽ പറഞ്ഞു. ആയുഷ്മാൻ ഭാരത് ഡിജിറ്റൽ മിഷനു കീഴിൽ രാജ്യം 90 കോടിയിലധികം അദ്വിതീയ അഭ തിരിച്ചറിയൽ കാർഡുകൾ തയ്യാറാക്കിയിട്ടുണ്ടെന്നും 100 കോടിയിലധികം ഡിജിറ്റൽ മെഡിക്കൽ റെക്കോർഡുകൾ ഈ അഭ ഐഡികളുമായി ബന്ധിപ്പിച്ചിട്ടുണ്ടെന്നും മന്ത്രി പറഞ്ഞു. ആകാശവാണി ന്യൂസിന് നൽകിയ പ്രത്യേക അഭിമുഖത്തിലാണ് അവർ ഇക്കാര്യം അറിയിച്ചത്. നീറ്റ് പുനഃപരീക്ഷ ചോദ്യപേപ്പറിന്റെ ചോർച്ച സംബന്ധിച്ച് സാമൂഹിക മാധ്യമങ്ങളിൽ പ്രചരിക്കുന്ന വാർത്തകൾ അടിസ്ഥാനരഹിതമാണെന്ന് നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി അറിയിച്ചു. വിദ്യാർത്ഥികളെയും മാതാപിതാക്കളെയും ആശയക്കുഴപ്പത്തിലാക്കാൻ സംഘടിത തട്ടിപ്പ് റാക്കറ്റുകളുടെ പ്രവർത്തനമാണ് ഉള്ളടക്കത്തിന് പിന്നിലെന്ന് NTA വ്യക്തമാക്കി. പരീക്ഷാ പ്രക്രിയയുടെ സമഗ്രത പൂർണ്ണമായും നിലനിൽക്കുന്നുവെന്നും ഉദ്യോഗാർത്ഥികൾക്ക് ന്യായവും സുരക്ഷിതവുമായ പരീക്ഷ ഉറപ്പാക്കാൻ ആവശ്യമായ എല്ലാ സുരക്ഷാ നടപടികളും നിലവിലുണ്ടെന്നും ഏജൻസി അറിയിച്ചു. 2015 ഭൂകമ്പാനന്തര പുനർനിർമ്മാണ പദ്ധതിയുടെ ഭാഗമായി 72 ആരോഗ്യ കേന്ദ്രങ്ങളും 12 സാംസ്കാരിക പൈതൃക പദ്ധതികളും ഇന്ത്യ നേപ്പാളിന് കൈമാറി. നേപ്പാൾ വിദേശകാര്യമന്ത്രി ശിശിർ ഖനാലുമായി കൂടിക്കാഴ്ചയ്ക്ക് ശേഷം കേന്ദ്രമന്ത്രി ഡോക്ടർ എസ് ജയശങ്കർ സാമൂഹിക മാധ്യമത്തിൽ അറിയിച്ചതാണിത്. ഇന്നലെ കൊച്ചിയിൽ അന്തരിച്ച നടൻ സലീം കുമാറിന്റെ സംസ്കാരം ഔദ്യോഗിക ബഹുമതികളോടെ വൈകിട്ട് 3:30 പറവൂരിലെ വീട്ടുവളപ്പിൽ നടത്തും. പറവൂർ ടൌൺഹാളിൽ പൊതുദർശനത്തിന് വെച്ച ഭൌതികദേഹത്തിൽ മുഖ്യമന്ത്രി വി ഡി സതീശൻ ഉൾപ്പെടെ സമൂഹത്തിന്റെ വിവിധ ഭാഗങ്ങളിലെ നിരവധി പേർ അന്ത്യാഞ്ജലി അർപ്പിച്ചു. 1 മണിവരെയാണ് പൊതുദർശനം. സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെ ഇന്നലെ രാത്രി 10:45 57-കാരനായ അദ്ദേഹത്തിന്റെ അന്ത്യം. ഡെസ്ക് റിപ്പോർട്ട്.
2: 3 പതിറ്റാണ്ടോളം മലയാളികളെ ചിരിപ്പിച്ചും ചിന്തിപ്പിച്ചും വെള്ളിത്തിരയിൽ നിറഞ്ഞുനിന്ന നടനായിരുന്നു സലീംകുമാർ. 1996 സിദ്ദിഖ് ഷമീർ സംവിധാനം ചെയ്ത ഇഷ്ടമാണ് 100 വട്ടമാണ് ആദ്യ ചിത്രം. 3 പതിറ്റാണ്ടിനിടെ 350 ചിത്രങ്ങളിൽ വേഷമിട്ടു. സലീം അഹമ്മദ് സംവിധാനം ചെയ്ത ആദാമിന്റെ മകൻ അബു എന്ന ചിത്രത്തിലെ അഭിനയത്തിന് 2010 മികച്ച നടനുള്ള ദേശീയ പുരസ്കാരവും സംസ്ഥാന പുരസ്കാരവും സലീംകുമാറിന് ലഭിച്ചു. അയാളും ഞാനും തമ്മിൽ എന്ന ചിത്രത്തിലെ അഭിനയത്തിന് 2012 മികച്ച ഹാസ്യനടനുള്ള പുരസ്കാരം നേടിയ അദ്ദേഹം കറുത്ത ജൂതൻ എന്ന ചിത്രത്തിന്റെ കഥയ്ക്ക് 2016 സംസ്ഥാന പുരസ്കാരവും നേടി. മുഖ്യമന്ത്രി വി ഡി സതീശൻ പറവൂർ ടൌൺഹാളിലെത്തി സലീംകുമാറിന് അന്ത്യോപചാരം അർപ്പിച്ചു. ഏതു പ്രതിസന്ധിയിലും സ്വന്തം നിലപാട് വ്യക്തമാക്കാൻ ധൈര്യം കാണിച്ച വ്യക്തിയായിരുന്നു സലീംകുമാറെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. വളരെ അടുത്ത വ്യക്തിബന്ധം സലീംകുമാറുമായി തനിക്കുണ്ടായിരുന്നുവെന്നും ഈ സ്നേഹബന്ധത്തെക്കുറിച്ച് പല അഭിമുഖങ്ങളിലും അദ്ദേഹം വികാരവായ്പോടെ അനുസ്മരിച്ചിട്ടുണ്ടെന്നും മന്ത്രി രമേശ് ചെന്നിത്തല അനുശോചന സന്ദേശത്തിൽ പറഞ്ഞു. AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ MP അനുശോചിച്ചു. കോൺഗ്രസ്സുകാരനായതിന്റെ പേരിൽ മാത്രം വന്നുചേരാത്ത ഒന്നിനെയും നഷ്ടങ്ങളായി കാണാത്ത ധൈര്യത്തിന്റെ കൂടി പേരായിരുന്നു സലീംകുമാറെന്ന് അദ്ദേഹം പറഞ്ഞു. തനത് ശൈലിയിലെ അഭിനയം കൊണ്ട് മലയാള സിനിമയിൽ തന്റേതായ ഒരിടം നേടിയെടുത്ത പ്രതിഭാധനനായ കലാകാരനായിരുന്നു സലീംകുമാറെന്ന് KPCC പ്രസിഡന്റും മന്ത്രിയുമായ സണ്ണി ജോസഫ് അനുശോചന സന്ദേശത്തിൽ പറഞ്ഞു.
1: ഇന്ന് ലോക ഭക്ഷ്യ സുരക്ഷാ ദിനം. ഭക്ഷ്യജന്യ രോഗങ്ങൾ തടയുക, കണ്ടെത്തുക, കൈകാര്യം ചെയ്യുക എന്നിവ ലക്ഷ്യമിട്ടാണ് ദിനാചരണം. ആരോഗ്യകരമായ ഭാവിക്ക് ശുചിത്വവും സുരക്ഷിതവുമായ ഭക്ഷണത്തിന് ഗവൺമെന്റ് പ്രതിജ്ഞാബദ്ധമാണെന്ന് സാമൂഹ്യ മാധ്യമത്തിലൂടെ നൽകിയ ദിനാചരണ സന്ദേശത്തിൽ കേന്ദ്രമന്ത്രി JP Nadda പറഞ്ഞു. ആരോഗ്യവകുപ്പിന്റെ കായകൽപ്പം ജനസമ്പർക്ക പരിപാടിയുടെ ആദ്യഘട്ട സംസ്ഥാനതല ഉദ്ഘാടനം മറ്റന്നാൾ രാവിലെ മന്ത്രി K. മുരളീധരൻ കോഴിക്കോട്ട് നിർവഹിക്കും. ആരോഗ്യമേഖലയെ പുനരുജ്ജീവിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെ സംസ്ഥാനതലത്തിൽ പൊതുജന അഭിപ്രായം നിർദ്ദേശങ്ങളും സ്വരൂപിക്കാനാണ് പരിപാടി. രാജ്യത്ത് ഗാർഹിക LPG പാചകവാതക വില വർദ്ധിപ്പിച്ചു. 14.2 കിലോ സിലിണ്ടറിന് 29 രൂപയാണ് ഇന്നു മുതൽ വർദ്ധിച്ചത്. സംസ്ഥാനത്ത് ഹയർ സെക്കൻഡറി വൊക്കേഷണൽ ഹയർ സെക്കൻഡറി ഒന്നാം വർഷ പ്രവേശനത്തിന് ട്രയൽ അലോട്ട്മെന്റ് നാളെ. ഈ മാസം 15 വരെയാണ് ഒന്നാം അലോട്ട്മെന്റ്. ട്രയൽ അലോട്ട്മെന്റിന്റെ അവസരത്തിൽ വിദ്യാർത്ഥികൾക്ക് തെറ്റുകൾ തിരുത്താനും സ്കൂളും വിഷയവും മാറ്റാനും അവസരമുണ്ട്. മുഖ്യ അലോട്ട്മെന്റ് പ്രക്രിയയ്ക്ക് ശേഷം സപ്ലിമെന്ററി അലോട്ട്മെന്റ് നടത്തും. മാനേജ്മെന്റ് കമ്മ്യൂണിറ്റി അൺ എയ്ഡഡ് കോട്ടകളിലേക്ക് അതത് സ്കൂളുകളിൽ അപേക്ഷ നൽകണം. അടുത്ത മാസം 2 പ്ലസ് വൺ ക്ലാസ് ആരംഭിക്കും. CBSE 12 ക്ലാസ് മാർക്ക് വെരിഫിക്കേഷനും പുനർമൂല്യനിർണയത്തിനും ഇന്ന് അർദ്ധരാത്രി വരെ അപേക്ഷ സമർപ്പിക്കാം. വിദ്യാർത്ഥികളുടെ താൽപര്യം കണക്കിലെടുത്താണ് CBSE തീരുമാനം. പ്രാദേശിക വാർത്തകളാണ് കേൾക്കുന്നത്. സംസ്ഥാനത്ത് ബുധനാഴ്ച വരെ ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. ഇന്ന് 7 ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രതയും മറ്റ് ജില്ലകളിൽ മഞ്ഞ ജാഗ്രതയുമാണ്. തൃശൂർ, പാലക്കാട്, മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർകോട് ജില്ലകളിലാണ് ഓറഞ്ച് ജാഗ്രത. കേരള ലക്ഷദ്വീപ് തീരങ്ങളിൽ മണിക്കൂറിൽ 60 കിലോമീറ്റർ വരെ വേഗത്തിൽ കാറ്റിന് സാധ്യതയുണ്ടെന്നും മീൻപിടുത്തക്കാർ കടലിൽ പോകരുതെന്നും കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകി. കണ്ണൂരിൽ രാവിലെ കനത്ത മഴയിൽ പലയിടങ്ങളിലും വെള്ളക്കെട്ട് രൂപപ്പെട്ടു. താഴ്ന്ന പ്രദേശങ്ങളിൽ വെള്ളം കയറി. ദേശീയപാത 66 ഭാഗമായ സർവീസ് റോഡുകളിൽ പലയിടത്തും വെള്ളം കയറി. തളിപ്പറമ്പ് കുപ്പത്ത് CH നഗറിലെ 30 വീടുകളിൽ വെള്ളവും ചെളിയും ഒലിച്ചിറങ്ങി. മഹാകവി ഇടശ്ശേരിയുടെ ഓർമ്മകളുമായി പൊന്നാനിയിൽ ഒരുക്കിയ സ്മൃതിശേഖരം നാടിന് സമർപ്പിച്ചു. പൊന്നാനിയിലെ ഇടശ്ശേരി സാഹിത്യമന്ദിരത്തിൽ ഒരുക്കിയ സ്മൃതിശേഖരത്തിന്റെ ഉദ്ഘാടനം ഡോ M. ലീലാവതി ഓൺലൈനായി നിർവഹിച്ചു. സമർപ്പണ സമ്മേളനം KP നൌഷാദ് അലി MLA ഉദ്ഘാടനം ചെയ്തു. സ്മൃതിശേഖരങ്ങളുടെ സമർപ്പണം ഡോ K. മുരളീധരൻ നിർവഹിച്ചു. ഇടശ്ശേരി സ്മാരക സമിതിയും ഇടശ്ശേരി സ്മാരക ട്രസ്റ്റും ചേർന്നാണ് സ്മൃതിശേഖരം യാഥാർത്ഥ്യമാക്കിയത്. കൊട്ടിയൂർ വൈശാഖ മഹോത്സവത്തിൽ ഇന്ന് ഇളനീർ വെപ്പ്. ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ഇളനീർ കാവുകളുമായി സംഘങ്ങൾ കൊട്ടിയൂരിൽ എത്തിത്തുടങ്ങി. നാളെയാണ് ഇളനീരാട്ടവും അഷ്ടമി ആരാധനയും. മുള്ളൻപൂരിൽ അഫ്ഗാനിസ്ഥാനെതിരായ ഏക ക്രിക്കറ്റ് ടെസ്റ്റിൽ രണ്ടാം ദിനം ഇന്ത്യ മികച്ച നിലയിൽ. ഒടുവിൽ റിപ്പോർട്ട് കിട്ടുമ്പോൾ ഇന്ത്യ 6 503 റൺസ് എന്ന നിലയിലാണ്. ഒന്നാം ഇന്നിംഗ്സിൽ 3 368 റൺസ് എന്ന നിലയിലാണ് മത്സരം പുനരാരംഭിച്ചത്. സാഫ് വനിതാ ഫുട്ബോൾ ചാമ്പ്യൻഷിപ്പിൽ ഇന്ത്യ കിരീടം നേടി. ഗോവയിലെ മഡ്ഗാവിൽ നിലവിലെ ചാമ്പ്യൻമാരായ ബംഗ്ലാദേശിനെ 1-3 പരാജയപ്പെടുത്തിയാണ് ഇന്ത്യ കിരീടം സ്വന്തമാക്കിയത്. 7 ശേഷമാണ് ഇന്ത്യയുടെ കിരീട നേട്ടം. കണ്ണൂരിൽ 7 സംസ്ഥാന ജേർണലിസ്റ്റ് വോളിബോൾ ടൂർണമെന്റിന്റെ ഭാഗമായി ഇന്നലെ നടന്ന പ്രദർശന മത്സരത്തിൽ ജില്ലാ കലക്ടർ P. വിഷ്ണുരാജ് നയിച്ച ചേംബർ ടീം വിജയിച്ചു. MLA മാരായ T. K. ഗോവിന്ദൻ, T. O. മോഹനൻ, മുൻ മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളി എന്നിവർ ഉൾപ്പെട്ട ടീമിനെയാണ് ചേംബർ ടീം പരാജയപ്പെടുത്തിയത്. വൈകിട്ട് കോഴിക്കോട് പ്രസ് ക്ലബ്ബും KUWJ സംസ്ഥാന ടീമും മലപ്പുറം കണ്ണൂർ ടീമുകളും ഏറ്റുമുട്ടും. ഇന്ത്യൻ വനിത ഫുട്ബോൾ സീനിയർ താരം ഗ്രേസ് ടാങ്മെയ് വിരമിച്ചു. 13 നീണ്ട കരിയറിൽ 95 അന്താരാഷ്ട്ര മത്സരങ്ങളിൽ ഇന്ത്യയ്ക്കു വേണ്ടി 24 ഗോളുകൾ നേടിയിട്ടുണ്ട്. സംസ്ഥാനത്ത് സഹകരണ സംഘങ്ങളിൽ നിന്ന് വായ്പയെടുത്ത് കുടിശ്ശികയായവർക്ക് ഗവൺമെന്റ് ആശ്വാസ് 2026 ഒറ്റത്തവണ തീർപ്പാക്കൽ പദ്ധതി പ്രഖ്യാപിച്ചു. June 1 മുതൽ August 31 വരെയാണ് പദ്ധതി കാലാവധി. NDA ഗവൺമെന്റ് 12 പൂർത്തിയാക്കിയതിന്റെ ഭാഗമായ സ്വച്ഛ് ഭാരത് ശുചീകരണ പരിപാടികൾക്ക് കൊല്ലത്ത് തുടക്കമായി. BJP പ്രവർത്തകർ കൊല്ലം ബീച്ചും പരിസരവും ശുചീകരിച്ചു. പാർട്ടി സംസ്ഥാന വക്താവ് കേണൽ S. ഡിന്നി ഉദ്ഘാടനം ചെയ്തു. ആകാശവാണി കോഴിക്കോട് നിലയം അഖില കേരള റേഡിയോ നാടകോത്സവത്തിൽ അവതരിപ്പിച്ച ശ്രദ്ധേയമായ കാൺക കടലിനെ കൺതുറക്കാതെ എന്ന റേഡിയോ നാടകത്തിന്റെ പ്രത്യേക ലിസണിംഗ് സെഷൻ പൊതുജനങ്ങൾക്കായി സംഘടിപ്പിക്കുന്നു. പുഷ്പശ്രീ തിക്കോടിയൻ അനുസ്മരണ സമിതിയുടെ ആഭിമുഖ്യത്തിൽ നാളെ വൈകിട്ട് 4 കോഴിക്കോട് ചാവറ കൾച്ചറൽ സെന്ററിലാണ് പരിപാടി. പത്തനംതിട്ട കോന്നി കലഞ്ഞൂരിൽ പുനലൂർ മൂവാറ്റുപുഴ സംസ്ഥാന പാതയിൽ ലോറിയും കാറും കൂട്ടിയിടിച്ചുണ്ടായ അപകടത്തിൽ കാർ യാത്രികരായ അച്ഛനും മകളും മരിച്ചു. സുന്ദർരാജ്, മകൾ ജനനി എന്നിവരാണ് പുലർച്ചെ മരിച്ചത്. 2027 സെൻസസ് പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് കോഴിക്കോട് താലൂക്കിന് കീഴിൽ നാളെ നടത്താനിരുന്ന പരിശീലന ക്ലാസ് ഈ മാസം 13 മാറ്റി. പരിശീലന കേന്ദ്രങ്ങളിൽ മാറ്റമില്ല. പ്രധാന വാർത്തകൾ വീണ്ടും. ഇന്ത്യ ഇന്തോനേഷ്യ ഉഭയകക്ഷി ബന്ധം മികച്ച പുരോഗതി കൈവരിച്ചതായി വിദേശകാര്യമന്ത്രി ഡോക്ടർ എസ് ജയശങ്കർ. നടൻ സലീം കുമാറിന്റെ സംസ്കാരം വൈകിട്ട് ഔദ്യോഗിക ബഹുമതികളോടെ പറവൂരിലെ വീട്ടുവളപ്പിൽ. ആദരാഞ്ജലി അർപ്പിച്ച് കലാ സാംസ്കാരിക രാഷ്ട്രീയ രംഗത്തെ പ്രമുഖർ. ഇന്ന് ലോക ഭക്ഷ്യസുരക്ഷാ ദിനം. സംസ്ഥാനത്ത് ബുധനാഴ്ച വരെ ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ഇന്ന് 7 ഓറഞ്ച് ജാഗ്രത. അഫ്ഗാനിസ്ഥാനെതിരായ ഏക ക്രിക്കറ്റ് ടെസ്റ്റിൽ 2 ഇന്ത്യ മികച്ച നിലയിൽ. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ ബുള്ളറ്റിൻ 12:50.
0: ആകാശവാണി കണ്ണൂർ. ഇപ്പോൾ നാടകഗാനങ്ങൾ കേൾക്കാം. ആദ്യഗാനം രാജീവ് കോടമ്പള്ളി, സംഗീത എന്നിവർ പാടിയതാണ് നാടകം അശ്വരഥം.

നാടകഗാനങ്ങൾ സമാപിച്ചു. ആകാശവാണി കണ്ണൂർ. ഇനി 12:50 വാർത്തകൾ കേൾക്കാം. തിരുവനന്തപുരം റിലേ.

0: ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് കരോൾ ത്രേസ്യാമ അബ്രഹാം. പ്രധാന വാർത്തകൾ. ആഗോളതലത്തിൽ ഏറ്റവും കുറഞ്ഞ വിലയിൽ പാചകവാതകം ലഭിക്കുന്നത് ഇന്ത്യയിലെ കുടുംബങ്ങൾക്കെന്ന് കേന്ദ്ര സർക്കാർ. ഭൂകമ്പ പുനർനിർമ്മാണ പദ്ധതിയുടെ ഭാഗമായി നേപ്പാളിന് 72 ആരോഗ്യ സൌകര്യങ്ങളും 12 പൈതൃക പദ്ധതികളും കൈമാറി ഇന്ത്യ. ഇന്ന് ലോക ഭക്ഷ്യ സുരക്ഷാ ദിനം. നല്ല ഭക്ഷണശീലങ്ങളിലൂടെ ആരോഗ്യകരവും സ്വയം പര്യാപ്തവുമായ ഇന്ത്യയ്ക്കായി എല്ലാവരും കൈകോർക്കണമെന്ന് ആരോഗ്യമന്ത്രി JP നദ്ദ. ചലച്ചിത്ര താരം സലീം കുമാറിന് വിട നൽകാനൊരുങ്ങി കേരളം. അന്തിമോപചാരം അർപ്പിച്ച് ആയിരങ്ങൾ. സംസ്കാരം ഇന്ന് വൈകിട്ട് ഔദ്യോഗിക ബഹുമതികളോടെ. കേരളത്തിൽ കാലവർഷം ശക്തി പ്രാപിക്കുന്നു. 7 ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത. കേരളം, കർണാടകം, ലക്ഷദ്വീപ് തീരങ്ങളിൽ മറ്റന്നാൾ വരെ മത്സ്യബന്ധനത്തിന് വിലക്ക്. ഫ്രഞ്ച് ഓപ്പൺ പുരുഷ സിംഗിൾസ് ഫൈനൽ ഇന്ന്. വനിതാ സിംഗിൾസിൽ റഷ്യൻ താരം മിറ ആൻഡ്രേവയ്ക്ക് കിരീടം. വാർത്തകൾ വിശദമായി. ഇന്ത്യ ഇന്തോനേഷ്യ സംയുക്ത കമ്മീഷൻ 4 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷമാണ് വീണ്ടും ചേരുന്നതെന്നും ഈ കാലയളവിൽ ഉഭയകക്ഷി ബന്ധത്തിൽ ശ്രദ്ധേയമായ പുരോഗതി കൈവരിച്ചതായും വിദേശകാര്യമന്ത്രി SJയശങ്കർ. ന്യൂഡൽഹിയിൽ ഇന്ത്യ ഇന്തോനേഷ്യ സംയുക്ത കമ്മീഷൻ യോഗത്തിൽ സഹ അധ്യക്ഷത വഹിക്കുകയായിരുന്നു അദ്ദേഹം. രാഷ്ട്രീയം, പ്രതിരോധം, സുരക്ഷ, സമുദ്ര സഹകരണം, വ്യാപാരവും നിക്ഷേപവും, ആരോഗ്യം, ഔഷധ നിർമ്മാണം, ഭക്ഷ്യസുരക്ഷ, വിനോദസഞ്ചാരം, വിദ്യാഭ്യാസം, സാംസ്കാരിക സഹകരണം എന്നിവയുൾപ്പെടെ ഉഭയകക്ഷി സഹകരണത്തിന്റെ മുഴുവൻ മേഖലകളെക്കുറിച്ചും വിശദമായ ചർച്ചകൾ നടത്താൻ ആഗ്രഹിക്കുന്നതായും ശ്രീ ജയശങ്കർ വ്യക്തമാക്കി. ഇന്തോനേഷ്യൻ വിദേശകാര്യമന്ത്രി സുഗിനോയും യോഗത്തിൽ അധ്യക്ഷത വഹിച്ചു. വിദേശകാര്യമന്ത്രി SJയശങ്കറും നേപ്പാൾ വിദേശകാര്യമന്ത്രി ശിശിർ ഖനാലും ന്യൂഡൽഹിയിൽ കൂടിക്കാഴ്ച നടത്തി. 2015 ഭൂകമ്പാനന്തര പുനർനിർമ്മാണ പദ്ധതിയുടെ ഭാഗമായി നേപ്പാളിന് 72 ആരോഗ്യ സംവിധാനങ്ങളും 12 സാംസ്കാരിക പൈതൃക പദ്ധതികളും വെർച്വലായി കൈമാറി. അതിർത്തി കടന്നുള്ള പണമിടപാടുകൾ സുഗമമാക്കുന്നതിനായി UPIയും നേപ്പാളിന്റെ നാഷണൽ പേയ്മെന്റ് ഇന്റർഫേസും ബന്ധിപ്പിക്കുന്ന പദ്ധതിക്കും ഇരു നേതാക്കളും തുടക്കം കുറിച്ചു. ഡിജിറ്റൽ ഇന്ത്യ ഭാഷിണിയും കാഠ്മണ്ഡു സർവകലാശാലയും തമ്മിലുള്ള ധാരണാപത്രവും കൈമാറി. ഇന്ത്യ നേപ്പാൾ അതിർത്തി സുരക്ഷയ്ക്കായി പരസ്പര സഹകരണത്തോടെയാണ് പ്രവർത്തിക്കുന്നതെന്നും കേന്ദ്രമന്ത്രി വ്യക്തമാക്കി. അന്താരാഷ്ട്ര തലത്തിൽ LPG വിലയിൽ വൻ വർധനവ് ഉണ്ടായിട്ടും ആഗോളതലത്തിൽ ഏറ്റവും കുറഞ്ഞ വിലയ്ക്ക് പാചകവാതകം ലഭ്യമാക്കുന്നത് ഇന്ത്യയിലെ കുടുംബങ്ങൾക്കാണെന്ന് കേന്ദ്ര സർക്കാർ. വിശദാംശങ്ങളിലേക്ക്.
1: ഗാർഹിക ആവശ്യങ്ങൾക്കുള്ള LPG പാചകവാതക സിലിണ്ടറിന്റെ വില 29 രൂപയാണ് ഇന്ന് വർദ്ധിപ്പിച്ചത്. 14.2 കിലോഗ്രാം ഭാരമുള്ള ഗാർഹിക LPG സിലിണ്ടറിനാണ് വിലവർദ്ധന ബാധകമാകുന്നത്. ഇന്ന് മുതൽ പ്രാബല്യത്തിൽ വന്ന പുതിയ നിരക്കനുസരിച്ച് ഡൽഹിയിൽ ഒരു ഗാർഹിക LPG സിലിണ്ടറിന്റെ വില 942 രൂപയാണ്. എന്നാൽ അമേരിക്ക, ഓസ്ട്രേലിയ, കാനഡ തുടങ്ങിയ വികസിത സമ്പദ് വ്യവസ്ഥകളിലെ വിലയപേക്ഷിച്ച് വളരെ കുറവാണ് ഇന്ത്യയിലെ LPG വിലയെന്ന് പെട്രോളിയം പ്രകൃതിവാതക മന്ത്രാലയം പ്രസ്താവനയിൽ പറഞ്ഞു. ആഗോള ഊർജ്ജ വിപണികളുടെ അസ്ഥിരമായ ആഘാതത്തിൽ നിന്ന് ഉപഭോക്താക്കളെ സംരക്ഷിക്കുന്നതിനായി വർധനവിന്റെ ഒരു പ്രധാന ഭാഗം സർക്കാർ ഏറ്റെടുത്തിട്ടുണ്ടെന്നും മന്ത്രാലയം അറിയിച്ചു. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
0: നീറ്റ് UG പുനഃപരീക്ഷയുടെ ചോദ്യപേപ്പർ ചോർന്നതായുള്ള പ്രചാരണം തള്ളി നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി. ഇതുമായി ബന്ധപ്പെട്ട് സമൂഹമാധ്യമങ്ങളിൽ പ്രചരിക്കുന്ന അവകാശവാദങ്ങൾ വ്യാജമാണെന്ന് NDA അറിയിച്ചു. പരീക്ഷാ പ്രക്രിയ കുറ്റമറ്റതാകുന്നതിനും ഉദ്യോഗാർത്ഥികൾക്ക് സുരക്ഷിതവും സുതാര്യവുമായ പരീക്ഷ ഉറപ്പാക്കാനും ആവശ്യമായ മുൻകരുതലുകൾ സ്വീകരിച്ചിട്ടുണ്ടെന്നും NDA വ്യക്തമാക്കി. CBSE 12 ക്ലാസ് പരീക്ഷാ പേപ്പറുകളുടെ പുനഃപരിശോധനയ്ക്ക് അപേക്ഷിക്കാനുള്ള അവസരം ഇന്ന് അവസാനിക്കും. ഇന്ന് അർദ്ധരാത്രി വരെ അപേക്ഷ സമർപ്പിക്കാനുള്ള പോർട്ടൽ തുറന്നിരിക്കുമെന്ന് CBSE സമൂഹമാധ്യമത്തിൽ കുറിച്ചു. ലോക ഭക്ഷ്യസുരക്ഷാ ദിനത്തോടനുബന്ധിച്ച് സുരക്ഷിതവും ശുചിത്വമുള്ളതുമായ ഭക്ഷണം ഉറപ്പാക്കാനുള്ള കേന്ദ്ര സർക്കാരിന്റെ പ്രതിബദ്ധത ആവർത്തിച്ച കേന്ദ്ര ആരോഗ്യമന്ത്രി JP നദ്ദ. നല്ല ഭക്ഷണശീലങ്ങൾ പിന്തുടർന്ന് ആരോഗ്യകരവും സ്വയം പര്യാപ്തവുമായ ഇന്ത്യയെ കെട്ടിപ്പടുക്കാൻ എല്ലാവരും കൈകോർക്കണമെന്ന് അദ്ദേഹം സമൂഹമാധ്യമത്തിലൂടെ ആഹ്വാനം ചെയ്തു. വിശദാംശങ്ങളിലേക്ക്.
1: പാചക എണ്ണയുടെ ഉപയോഗം 10% കുറയ്ക്കുകയും സമീകൃത ആഹാരശീലം സ്വീകരിക്കുകയും ചെയ്യണമെന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ആഹ്വാനവും കേന്ദ്രമന്ത്രി JP നദ്ദ ഓർമ്മിപ്പിച്ചു. മികച്ച ആരോഗ്യവും ശക്തമായ രാഷ്ട്രനിർമ്മാണവും ലക്ഷ്യമിട്ടുള്ള ഈ സന്ദേശം ജനങ്ങൾ ഏറ്റെടുക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. ഐക്യരാഷ്ട്രസഭയുടെ ഭക്ഷ്യ കാർഷിക സംഘടനയും ലോകാരോഗ്യ സംഘടനയും ദേശീയ ഭരണകൂടങ്ങൾ, സിവിൽ സമൂഹ സംഘടനകൾ,

0: അക്കാദമിക് സ്ഥാപനങ്ങൾ തുടങ്ങിയവയുടെ സഹകരണത്തോടെ എല്ലാ വർഷവും ജൂൺ 7-നാണ് ലോക ഭക്ഷ്യസുരക്ഷാ ദിനം ആചരിക്കുന്നത്. പ്രശ്നത്തിൽ നിന്ന് പരിഹാരത്തിലേക്ക്, എല്ലായിടത്തും സുരക്ഷിത ഭക്ഷണം എന്നതാണ് ഈ വർഷത്തെ പ്രമേയം. കൃഷിയിടം മുതൽ ഭക്ഷണമേശ വരെ ശുചിത്വവും ശാസ്ത്രീയ രീതികളും പാലിച്ചുകൊണ്ട് ഭക്ഷ്യസുരക്ഷ ഉറപ്പാക്കേണ്ടതിന്റെ പ്രാധാന്യമാണ് ഇതിലൂടെ ഊന്നിപ്പറയുന്നത്. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
1: രാജ്യത്ത് സമഗ്രമായ ഡിജിറ്റൽ ആരോഗ്യ ആവാസ വ്യവസ്ഥ വളർത്തിയെടുക്കാൻ കേന്ദ്ര സർക്കാർ പ്രതിജ്ഞാബദ്ധമാണെന്ന് കേന്ദ്ര ആരോഗ്യ കുടുംബക്ഷേമ സഹമന്ത്രി അനുപ്രിയ പട്ടേൽ ആകാശവാണി വാർത്തയ്ക്ക് അനുവദിച്ച പ്രത്യേക അഭിമുഖത്തിൽ സംസാരിക്കുകയായിരുന്നു അവർ. ആയുഷ്മാൻ ഭാരത് ഡിജിറ്റൽ മിഷന്റെ ഭാഗമായി രാജ്യത്ത് ഇതുവരെ 90 കോടിയിലധികം ആഭ തിരിച്ചറിയൽ കാർഡുകൾ സൃഷ്ടിച്ചിട്ടുണ്ടെന്നും 100 കോടിയിലധികം ഡിജിറ്റൽ മെഡിക്കൽ രേഖകൾ ഈ ഐഡികളുമായി ബന്ധിപ്പിച്ചിട്ടുണ്ടെന്നും മന്ത്രി വ്യക്തമാക്കി. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR News_TVM എക്സ് ഹാൻഡിലും ലഭ്യമാണ്.
1: അന്തരിച്ച മലയാള നടൻ സലീം കുമാറിന് വിടം നൽകാനൊരുങ്ങി കേരളം. ഔദ്യോഗിക ബഹുമതികളോടെ വൈകിട്ട് 3:30 പറവൂരിലെ വീട്ടുവളപ്പിലാണ് സംസ്കാരം. പറവൂർ ടൌൺഹാളിൽ നടക്കുന്ന പൊതുദർശനത്തിൽ മുഖ്യമന്ത്രി VD സതീശൻ, മന്ത്രിമാർ, സിനിമ, സാംസ്കാരിക, രാഷ്ട്രീയ മേഖലകളിലെ പ്രമുഖർ തുടങ്ങിയവർ സലീം കുമാറിന് അന്ത്യാഞ്ജലി അർപ്പിച്ചു. പ്രിയ നടനെ അവസാനമായി കാണാൻ 100 കണക്കിന് ആരാധകരാണ് ടൌൺഹാളിൽ എത്തിയത്. കൊച്ചി അമൃത ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെ ഇന്നലെ രാത്രിയായിരുന്നു സലീംകുമാർ അന്തരിച്ചത്. 3 പതിറ്റാണ്ടിനിടെ 350 ചിത്രങ്ങളിൽ വേഷമിട്ട സലീംകുമാർ നർമ്മ പ്രാധാന്യമുള്ള കഥാപാത്രങ്ങൾ സ്വന്തം ശൈലിയിലൂടെ അവതരിപ്പിച്ചു. മികച്ച നടനുള്ള ദേശീയ സംസ്ഥാന പുരസ്കാരങ്ങൾ നേടിയിട്ടുണ്ട്. സംവിധായകൻ, ഗ്രന്ഥകാരൻ, പ്രഭാഷകൻ, ചിന്തകൻ എന്നീ നിലകളിലും ശ്രദ്ധ നേടി. കേരളത്തിൽ തെക്ക് പടിഞ്ഞാറൻ കാലവർഷം ശക്തി പ്രാപിക്കുന്നു. തൃശൂർ മുതൽ കാസർഗോഡ് വരെയുള്ള ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത പ്രഖ്യാപിച്ചു. മറ്റെല്ലാ ജില്ലകളിലും ലക്ഷദ്വീപിലും മഞ്ഞ ജാഗ്രതയാണ്. തിരുവനന്തപുരം, കൊല്ലം ഒഴികെയുള്ള ജില്ലകളിൽ നാളെയും മഴ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. ശക്തമായ കാറ്റിനും മോശം കാലാവസ്ഥയ്ക്കും സാധ്യതയുള്ളതിനാൽ കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മറ്റന്നാൾ വരെ മത്സ്യബന്ധനത്തിന് വിലക്ക് ഏർപ്പെടുത്തി. ന്യൂഡൽഹിയിൽ സംഘടിപ്പിച്ച ഫിറ്റ് ഇന്ത്യ സൺഡേ സോൺ സൈക്കിൾ സംരംഭത്തിന്റെ 77-ാമത് പതിപ്പിൽ കേന്ദ്ര കായികമന്ത്രി മൻസുഖ് മാണ്ഡവ്യ പങ്കെടുത്തു. സൈക്കിൾ ഉപയോഗം പരിസ്ഥിതിയെ ശുചിയായി നിലനിർത്തുന്നതിനൊപ്പം രൂക്ഷമായ ഗതാഗത കുരുക്കിനും ഫലപ്രദമായ പരിഹാരമാണെന്ന് അദ്ദേഹം മാധ്യമങ്ങളോട് പറഞ്ഞു. സൈക്കിൾ ചവിട്ടുന്നതിലൂടെ ലഭിക്കുന്ന നിരവധി ആരോഗ്യ ഗുണങ്ങൾ പരാമർശിച്ച മന്ത്രി ഫിറ്റ് ഇന്ത്യ എന്ന ലക്ഷ്യം സാക്ഷാത്കരിക്കാൻ എല്ലാവരും ഈ ജനകീയ സംരംഭത്തിന്റെ ഭാഗമാകണമെന്ന് ആഹ്വാനം ചെയ്തു.
3: साइक्लिंग करने से आपकी हेल्थ अच्छी रहती है. साइक्लिंग से फ्यूल का बचत होता है. वर्तमान में ट्रैफिक की बहुत बड़ी समस्या है, उसका भी समाधान. तो क्यों न हम साइक्लिंग करें. देश के नागरिकों में अपने हेल्थ के प्रति अवेयरनेस बढ़ी है. मोदी जी ने आधा घंटा रोज फिटनेस देने के लिए कहा है. तो ये फिटनेस का डोज आधा घंटा के लिए हम हमेशा साइक्लिंग करेंगे तो मैं मानता हूं कि हमारी कई समस्या का समाधान होगा.
1: ഫ്രഞ്ച് ഓപ്പൺ പുരുഷ സിംഗിൾസ് ഫൈനൽ ഇന്ന്. ജർമ്മനിയുടെ അലക്സാണ്ടർ സ്വരേവ്, ഇറ്റലിയുടെ ഫ്ലാവിയോ കൊബോളി എന്നിവരാണ് കലാശപ്പോരാട്ടത്തിൽ മാറ്റൊരുക്കുക. ഇന്നലെ നടന്ന വനിതാ സിംഗിൾസിൽ റഷ്യൻ താരം മിറ ആൻഡ്രേവ കിരീടമണിഞ്ഞിരുന്നു. താരത്തിന്റെ കന്നി ഗ്രാൻഡ്സ്ലാമായിരുന്നു ഇന്നലത്തേത്. അഫ്ഗാനിസ്ഥാനെതിരായ ക്രിക്കറ്റ് ടെസ്റ്റ് 1 ഇന്നിംഗ്സിൽ ഇന്ത്യയുടെ ബാറ്റിംഗ് പുരോഗമിക്കുന്നു. ടോസ് നേടി ബാറ്റിംഗിനിറങ്ങിയ ഇന്ത്യ 2-ാം ദിനം ഒടുവിൽ റിപ്പോർട്ട് ലഭിക്കുമ്പോൾ 7 വിക്കറ്റ് നഷ്ടത്തിൽ 535 റൺസ് എന്ന നിലയിലാണ്. കെ എൽ രാഹുൽ, ശുഭാൻ ഗിൽ എന്നിവരുടെ സെഞ്ചുറികളാണ് ഇന്ത്യയ്ക്ക് മികച്ച സ്കോർ സമ്മാനിച്ചത്. ഹോർമുസ് കടലിടുക്കിലെ അന്താരാഷ്ട്ര കപ്പൽ ഗതാഗതം ലക്ഷ്യമിട്ടുള്ള ഇറാന്റെ 2 ഡ്രോണുകൾ വെടിവെച്ചിട്ടതായി US. കുവൈത്തിലെയും ബഹ്റൈനിലെയും അമേരിക്കൻ സൈനിക കേന്ദ്രങ്ങൾ ലക്ഷ്യമിട്ട് ഇറാൻ ഇന്നലെ ഭൂഖണ്ഡാനന്തര മിസൈൽ തൊടുത്തിരുന്നു. ഡ്രോൺ ആക്രമണത്തിന് മറുപടിയായി ഗോറു ഖ്വഷ് ദ്വീപുകളിലെ ഇറാന്റെ റഡാർ നിരീക്ഷണ സംവിധാനങ്ങൾ US സേന തകർത്തതിന് പിന്നാലെയാണ് ഇത്. അതിനിടെ മേഖലയിൽ സമാധാനം ഉറപ്പാക്കുന്നത് ലക്ഷ്യമിട്ട ചർച്ചകൾക്കായി പാക് ആഭ്യന്തരമന്ത്രി മൊഹ്സിൻ നഖ്വി ടെഹ്റാനിൽ എത്തിയിട്ടുണ്ട്. പ്രധാന വാർത്തകൾ വീണ്ടും. ആഗോളതലത്തിൽ ഏറ്റവും കുറഞ്ഞ വിലയിൽ പാചകവാതകം ലഭിക്കുന്നത് ഇന്ത്യയിലെ കുടുംബങ്ങൾക്കെന്ന് കേന്ദ്ര സർക്കാർ. ഭൂകമ്പ പുനർനിർമ്മാണ പദ്ധതിയുടെ ഭാഗമായി നേപ്പാളിന് 72 ആരോഗ്യ സൌകര്യങ്ങളും 12 പൈതൃക പദ്ധതികളും കൈമാറി ഇന്ത്യ. ഇന്ന് ലോക ഭക്ഷ്യസുരക്ഷാ ദിനം. നല്ല ഭക്ഷണശീലങ്ങളിലൂടെ ആരോഗ്യകരവും സ്വയം പര്യാപ്തവുമായ ഇന്ത്യയ്ക്കായി എല്ലാവരും കൈകോർക്കണമെന്ന് ആരോഗ്യമന്ത്രി JP നദ്ദ. ചലച്ചിത്ര താരം സലീംകുമാറിന് വിടം നൽകാനൊരുങ്ങി കേരളം. അന്തിമോപചാരം അർപ്പിച്ച് ആയിരങ്ങൾ. സംസ്കാരം ഇന്ന് വൈകിട്ട് ഔദ്യോഗിക ബഹുമതികളോടെ. കേരളത്തിൽ കാലവർഷം ശക്തി പ്രാപിക്കുന്നു. 7 ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത. കേരളം, കർണാടകം, ലക്ഷദ്വീപ് തീരങ്ങളിൽ മറ്റന്നാൾ വരെ മത്സ്യബന്ധനത്തിന് വിലക്ക്. ഫ്രഞ്ച് ഓപ്പൺ പുരുഷ സിംഗിൾസ് ഫൈനലിൽ നിന്ന് വനിതാ സിംഗിൾസിൽ റഷ്യൻ താരം മിറ ആൻഡ്രേവയ്ക്ക് കിരീടം. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം വൈകിട്ട് 6:30.
2: ആകാശവാണി കണ്ണൂർ.
4: ലോക ഭക്ഷ്യസുരക്ഷാ ദിനത്തോടനുബന്ധിച്ച് ഇന്നത്തെ പരിപാടികൾ അവതരിപ്പിക്കുന്നത് ഭക്ഷ്യസുരക്ഷാ വകുപ്പ് കേരള സർക്കാർ.
5: ഭക്ഷ്യസുരക്ഷ ആരംഭിക്കുന്നത് നാം ഓരോരുത്തരിലും നിന്നാണ്.
6: ഭക്ഷണം കൈകാര്യം ചെയ്യുന്നതിന് മുമ്പ് കൈകൾ വൃത്തിയായി കഴുകുക.
5: ഭക്ഷ്യ ഉൽപ്പന്നങ്ങൾ വാങ്ങുന്നതിന് മുൻപ് കാലാവധി തീയതി പരിശോധിക്കുക.
6: ഭക്ഷണം ശരിയായ രീതിയിൽ സൂക്ഷിക്കുക.
5: പാചക സമയത്ത് ശുചിത്വം പാലിക്കുക.
6: ചെറിയ മുൻകരുതലുകൾ വലിയ ആരോഗ്യ സംരക്ഷണമാണ്.
5: ഈ ലോക ഭക്ഷ്യസുരക്ഷാ ദിനത്തിൽ സുരക്ഷിത ഭക്ഷണം എല്ലാവർക്കും എന്ന ലക്ഷ്യത്തിലേക്ക് നമുക്ക് ഒരുമിച്ച് മുന്നേറാം. ഓർമ്മിപ്പിക്കുന്നു ഭക്ഷ്യസുരക്ഷാ വകുപ്പ് കേരള സർക്കാർ.
4: June 7 ലോക ഭക്ഷ്യസുരക്ഷാ ദിനം. ആശംസകളോടെ ഭക്ഷ്യസുരക്ഷാ വകുപ്പ് കേരള സർക്കാർ.
7: സെഞ്ചുറി വെഡിംഗ് സെന്റർ. ഹലോ പ്രിയ ഗീതം നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് സെഞ്ചുറി വെഡിംഗ് സെന്റർ, ഉത്തര കേരളത്തിന്റെ വസ്ത്രവിസ്മയം.
8: പൊൻചേനകളിൽ വിരിഞ്ഞ അപൂർവ സൗന്ദര്യമാണ് നീ.
9: താരനും തളിരും മേനയിൽ പട്ടിന്റെ പകട്ടുമായി സെഞ്ചുറി വെഡിംഗ് സെന്റർ.

സെഞ്ചുറി വെഡ്ഡിംഗ് സെന്റർ ഹലോ പ്രിയഗീതം തത്സമയ ഫോണിൻ ചലച്ചിത്ര ഗാന പരിപാടി. പ്രിയപ്പെട്ട ശ്രോതാക്കളെ, ഈ പരിപാടിയിൽ പങ്കെടുത്തുകൊണ്ട് നിങ്ങൾക്ക് ഇഷ്ടഗാനങ്ങൾ ആവശ്യപ്പെടാം. വിളിക്കേണ്ട നമ്പർ 0479725607. മറ്റൊരു നമ്പർ 9494959 1015.

0: സെഞ്ചുറി വെഡ്ഡിംഗ് സെന്റർ ഹലോ പ്രിയഗീതം തത്സമയ ഫോണിൻ ചലച്ചിത്രഗാന പരിപാടിയിലേക്ക് എല്ലാ പ്രിയപ്പെട്ട ശ്രോതാക്കൾക്കും സ്വാഗതം. ഇന്നത്തെ ആദ്യത്തെ കോളറിലേക്ക്. ഹലോ
1: ഹലോ
0: ഹലോ, സെഞ്ചുറി വെഡ്ഡിംഗ് സെന്റർ ഹലോ പ്രിയഗീതമാണ്. ആരാണ്? ശ്രീജിത്ത്, ഷിംജിത്ത് അല്ലെ? ഷിജിത്ത്, ഷിജിത് കുമാർ, കാര്യംകോട്. ഹലോ പ്രിയഗീതത്തിലേക്ക് ആദ്യമായിട്ടാണോ ഷിജിത്തെ?
1: ആദ്യമായിട്ടെന്ന് പറയാൻ പറ്റില്ല, ഒരു ഇപ്പൊ ഏകദേശം ഒരു വർഷമായി കാണുമല്ലോ. കാരണം എപ്പോഴും ട്രൈ ചെയ്യും, പക്ഷെ ഭയങ്കര ബിസിയാണ്.
0: ഒരു വർഷം മുന്നേ വിളിച്ചതാണ്, പക്ഷേ ഈ ഒരു വർഷം അതിനുശേഷം വിളിച്ചോണ്ടിരിക്കുന്നുണ്ട്. വിളിച്ചോണ്ടിരിക്കുന്നുണ്ട് പക്ഷെ കിട്ടുന്നില്ല.
1: ഇപ്പോഴും
0: ഭയങ്കര ബിസിയാണ്, ഇത്രയും ആൾക്കാരെ വിളിക്കുന്നത് അല്ലേ?
1: അല്ല, മുമ്പൊക്കെ നമ്മൾ ഈ കണ്ണൂര് കാസർഗോഡ് അങ്ങനെ മാത്രമേ ഉള്ളൂ. ഇപ്പൊ ഇപ്പോഴും പിന്നെ ഓൺലൈൻ ആയതുകൊണ്ട് ഫുള്ള് കേരളം ഫുള്ള് അങ്ങനെ ഫുള്ള് കേൾക്കുന്നുണ്ട്.
0: കേരള ഫുള്ള്, ലോകത്ത് എവിടെ നിന്നും നമുക്ക് വിളിക്കാലോ,
1: ലോകത്ത് എവിടെ നിന്നും കേൾക്കാലോ.
0: ഷിജിത്ത് എന്താ ചെയ്യുന്നത്?
1: ഞാനൊരു പ്രൈവറ്റ്
0: കമ്പനിയിൽ വർക്ക് ചെയ്യാം. അവിടെ തന്നെയാണോ? കാര്യംകോടാണോ?
1: അല്ല, നീലേശ്വരം.
0: നീലേശ്വരത്താണ്. അപ്പൊ ഏത് പാട്ടിന് വേണ്ടിയിട്ടാ വിളിച്ചത്?
1: നമ്മളുടെ കൊട്ടിയൂരി ഉത്സവകാലാണല്ലോ, അപ്പം നമ്മളുടെ തട്ടകത്തിലെ പാട്ട്, ദാസേട്ടൻമാടി പാട്ട്.
0: ആ പാട്ടാണ് വേണ്ടത്.
1: ഇലയായി പിറവി ഉണ്ടെങ്കിൽ ആ പാട്ട്.
0: കൊട്ടിയൂര് പോയോ ഷിജിത്തെ?
1: ഇല്ല, പോയിട്ടില്ല, ഇതുവരെ സമയം കിട്ടിയിട്ടില്ല. ഇപ്പൊ ഭയങ്കര തിരക്കല്ലേ?
0: അതെ, ഇപ്പൊ ഭയങ്കര തിരക്കാണ്. ഇപ്പൊ നമ്മള് മലയാളികൾ മാത്രല്ലോ അല്ലേ, അന്യ സംസ്ഥാനങ്ങളിൽ നിന്നും ഇഷ്ടം പോലെ ആൾക്കാർ വരുന്നുണ്ട്. അപ്പൊ നല്ല തിരക്കാണ് അമ്പലത്തില്. പോയിട്ടുണ്ടോ? നേരത്തെ പോയിട്ടുണ്ടോ?
1: ആ, ഞാൻ എല്ലാ വർഷവും പോവാറുണ്ട്. കഴിഞ്ഞ വർഷം പോയി, ഇപ്രാവശ്യം പോയിട്ടില്ല.
0: എന്തായാലും പോണോ അല്ലേ?
1: ആ പോണം.
0: ആ സമയമാകുമ്പോ നമുക്ക് എന്തോ ഒരു അല്ലേ, ആ സമയമാകുമ്പോ എന്തായാലും പോകണം എന്നുള്ള ഒരു ഇതാണ്
1: നമുക്ക് മനസ്സിലൊരു
0: തോന്നലുണ്ടാവും.
1: മാനത്തെ ശിങ്കാരത്തോപ്പിൽ ഒരു ഞാലിപ്പൂവൻ പഴത്തോട്ടും കാലത്തും വൈകിട്ടും ബാളത്തെ നാനാ വാഴത്തോട്ടത്തിൽ നീയും പോരുന്നു തേനും വയമ്പും നാവിൽ തൂകും വനം പാടി രാഗം ശ്രീരാഗം പാടൂ നീ വീണ്ടും വീണ്ടും വീണ്ടും വീണ്ടും. ഹലോ,

0: എന്നാ ഈ പഠിച്ചിരുത്തെ. പാട്ട് പഠിച്ചിട്ടുണ്ടോ? പാട്ട് പഠിച്ചിട്ടുണ്ടോ?
1: കുറച്ചൊക്കെ പഠിച്ചിട്ടുണ്ടായിരുന്നു, പിന്നെ നിർത്തി.
0: എന്തുപറ്റി നിർത്താൻ?
1: ഒന്നുമില്ല, ഒന്നുമില്ല,
0: സാരമില്ല. എന്തായാലും നമുക്ക് പാട്ടിലേക്ക് പോയാലും,
1: നമ്മുടെ എല്ലാ ഭക്തജനങ്ങൾക്കും, നമ്മുടെ കുട്ടിയിലോട്ട് പോകുന്ന എല്ലാ ഭക്തജനങ്ങൾക്കും, പിന്നെ ആകാശവാണിയിലെ എല്ലാ ശ്രോതാക്കൾക്കും എല്ലാവർക്കും ഈ പാട്ട് ചെയ്തിരുന്നു.
0: എല്ലാവർക്കും വേണ്ടി പാട്ട് കൊടുക്കാം അല്ലേ?
1: ഓക്കെ
0: ശുചിത്തെ, ഇനി ഒരു ഇടവേളക്ക് ശേഷം വിളിക്കാം കേട്ടോ.
1: തീർച്ചയായിട്ടും.
0: ശരി, പാട്ട് കേൾക്കാം.

0: ചേലകളിൽ വിരിഞ്ഞ അപൂർവ സൗന്ദര്യമാണ് നീ.
1: താരണം തളിരിടും മേനയിൽ പട്ടിന്റെ പകട്ടുമായി സെഞ്ചുറി വെഡിംഗ് സെന്റർ ഉത്തര കേരളത്തിൽ.

0: കണ്ണൂരിന് അഭിമാന നേട്ടം. മേജർ രവീസ് ട്രെയിനിംഗ് അക്കാദമിയിൽ നിന്നും ഇന്ത്യൻ സേനയിൽ ജോലി നേടിയ 47 കുട്ടികൾക്ക് 2026 ജൂൺ 14 ഞായറാഴ്ച രാവിലെ 9 മണിക്ക് കണ്ണൂർ കാൽറ്റിക്സിലുള്ള ചേംബർ ഹാളിൽ വെച്ച് യാത്രയയപ്പ് നൽകുന്നു. 47 കുട്ടികൾ ഒരുമിച്ച് സൈന്യത്തിലേക്ക് പോകുന്ന അപൂർവമായ ഈ യാത്രയയപ്പിന് മേജർ രവി നേരിട്ട് നേതൃത്വം നൽകുന്നു. പുതിയ ബാച്ചിൽ പ്രവേശനം നേടാനുള്ള കുട്ടികൾക്ക് പ്രീ റിക്രൂട്ട്മെന്റ് ക്യാമ്പിൽ പങ്കെടുത്ത് പ്രവേശനം നേടാനും അവസരം. കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 8714 333 577.
1: സെഞ്ചുറി വെഡ്ഡിംഗ് സെന്റർ ഹലോ പ്രിയ ഗീതം തത്സമയ ഫോണിൻ ചലച്ചിത്രഗാന പരിപാടി തുടരുന്നു. പ്രിയ ശ്രോതാക്കൾക്ക് ഈ പരിപാടിയിൽ പങ്കെടുത്തുകൊണ്ട് ഇഷ്ടഗാനങ്ങൾ ആവശ്യപ്പെടാം. വിളിക്കേണ്ട നമ്പർ ഇതാണ്: 0497295607. മറ്റൊരു നമ്പർ 9495909015. നമുക്കിനി അടുത്ത ശ്രോതാവിനെ പരിചയപ്പെടാം. ഹലോ,
2: ഹലോ,
1: സെഞ്ചുറി വെഡ്ഡിംഗ് സെന്റർ ഹലോ പ്രിയ ഗീതമാണ്. പേര് പറയൂ. അഞ്ചാം മൈൽ കാരക്കുന്ന് നിന്ന് സ്ഥിരമായി വിളിക്കുന്ന ലാലൂട്ടൻ അല്ലേ? അങ്ങനെ പറയാം അല്ലേ. ഇന്ന് ഏത് പാട്ടിന് വേണ്ടിട്ടാ വിളിച്ചത് ലാലൂട്ടൻ? പവനൊരുക്കും. യേശുദാസും വാണി ജയറാം ചേർന്ന് പാടിയ പാട്ടല്ലേ. ലാലൂട്ടനോട് എനിക്ക് തോന്നുന്നു വിശേഷങ്ങളൊന്നും ചോദിക്കേണ്ട ആവശ്യമൊന്നുമില്ല അല്ലേ. അപ്പോ അതുകൊണ്ട് സ്ഥിരമായിട്ട് വിളിക്കുന്ന ആളാണ്, അതുകൊണ്ട് ഒരു ശിക്ഷ തരട്ടെ. സ്ഥിരമായിട്ട് വിളിക്കുന്നത് കൊണ്ട് ഒരു ശിക്ഷ തരാം. എന്താന്ന് വെച്ചാല് ഇനി ഒരു 3 മാസം കഴിഞ്ഞിട്ട് വിളിച്ചാ മതി കേട്ടോ. ശിജിത്തെ അല്ല ലാലൂട്ടൻ കേട്ടോ, ഇതുവരെ കിട്ടാത്ത ഒരുപാട് ആൾക്കാരില്ലേ, ഒരുപാട് ശ്രോതാക്കളുണ്ട്, ഒന്ന് കിട്ടിയിരുന്നെങ്കിൽ എന്ന് ആഗ്രഹിക്കുന്നു. അതുകൊണ്ട് ഒരു ഇടവേള കൊടുത്തിട്ട് മാത്രം വിളിക്കണേ. അപ്പൊ നമുക്കിനി പാട്ടിലേക്ക് പോയാലോ. കൂടുതൽ വേറെ വിശേഷം, പുതിയതായിട്ടുള്ള വിശേഷങ്ങളൊന്നും ഇല്ലല്ലോ അല്ലേ.
2: വേറെ സുഖം, മഴയാണ്.
1: സുഖം, നല്ല മഴയാണ് അല്ലേ. ഓക്കെ ലാലൂട്ട, അപ്പൊ പാട്ടിലേക്ക്.
2: ഓക്കെ, താങ്ക് യു.
1: ശരി.

0: കോളേജ് ഓഫ് കൊമേഴ്സ് സേവന വാർത്തകൾ ദിവസവും രാവിലെ 7:20. സേവന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കോളേജ് ഓഫ് കൊമേഴ്സ്, പഴയ ബസ് സ്റ്റാൻഡിന് സമീപം, കണ്ണൂർ.
1: പൊൻചേനകളിൽ വിരിഞ്ഞ അപൂർവ സൗന്ദര്യമാണെന്ന്
2: താരുണ്യം തളിരിടും മേനിയിൽ പട്ടിന്റെ പകട്ടുമായി സെഞ്ചുറി വെഡിംഗ് സെന്റർ, ഉത്തര കേരളത്തിന്റെ വസ്ത്രവിസ്മയം.

0: സെഞ്ചുറി വെഡ്ഡിംഗ് സെന്റർ. ഹലോ പ്രിയഗീതം, തത്സമയ ഫോണിൻ ചലച്ചിത്രകാല പരിപാടിയിലേക്ക് സ്വാഗതം. ഹലോ
1: ഹലോ
0: ഹലോ, ആരാണ്, പേര് പറയൂ.
1: എന്റെ പേര് കാവ്യ, ഞാൻ പറശ്ശിനിക്കടവെന്ന്.
0: കാവ്യ പറശ്ശിനിക്കടവെന്ന്, ആ ആദ്യ പാട്ട് ഏതാണെന്ന് പറയൂ കാവ്യ.
1: താമരക്കുമ്പോഴല്ലോ മമഹൃദയം
0: അന്വേഷിച്ചു കണ്ടെത്തിയില്ല. എസ് എൻ വയ്ക്കും വേണ്ടി എസ് ജാനകി പാടിയ പാട്ടല്ലേ. കാവ്യ എന്ത് ചെയ്യുന്നു?
1: ഞാൻ ഫാൻസി ഷോപ്പ് നടത്തുന്നു.
0: ഫാൻസി ഷോപ്പ് പറശ്ശിനിക്കടവിലാണോ?
1: അതെ.
0: കുറെ വർഷമായോ? ഒറ്റക്കാണോ കാവ്യ?
1: അതെ അതെ,
0: ഒറ്റക്കാണ്. സഹായത്തിന് ആരും ഇല്ല?
1: ഇല്ല, ഞാൻ
0: മാത്രമേ ഉള്ളൂ. കാവ്യ മാത്രമേ ഉള്ളൂ. ഭക്ഷണമൊക്കെ കഴിച്ചിട്ടാണോ പരിപാടിയിലേക്ക് വിളിച്ചത്?
1: അല്ല, ഭക്ഷണം കഴിച്ചില്ല. രണ്ടു മണി കഴിയും.
0: രണ്ടു മണി കഴിയും. ഇതുവരെ വിളിച്ചിട്ടുണ്ടോ? ഹലോ, ഇതുവരെ കിട്ടിയിട്ടില്ല. ആ ഒരു സന്തോഷമൊന്നും കാണാനില്ലല്ലോ സംസാരത്തില്, ശബ്ദത്തില്. സാധാരണ എന്താ പറയാ, ആദ്യമായിട്ട് കിട്ടുന്ന സമയത്ത് ഭയങ്കര ആകാംക്ഷയും എന്തൊക്കെയോ ഉള്ള വികാരങ്ങളും.
1: അതുകൊണ്ട് എനിക്കൊന്നും പറയാൻ പറ്റുന്നില്ല.
0: പേടിച്ചിട്ടാണോ? എന്ത് പേടി കാവ്യ, ഇഷ്ടപ്പെട്ട പാട്ട് കേൾക്കാനല്ലേ. പേടിക്കണ്ട കേട്ടോ. എന്തൊക്കെയുണ്ട് വേറെ വിശേഷങ്ങൾ പറശ്ശിനിക്കടവില്? നല്ല മഴയുണ്ടോ? ഇന്ന് കുറച്ച് കുറവുണ്ട് അല്ലേ. കൊട്ടൂർ സീസൺ ആവുമ്പോ അവിടെ ഫാൻസിലെ തിരക്കാണെന്നോ? അതെങ്ങനെയാ, അത് മനസ്സിലായില്ലല്ലോ കാവ്യ. അപ്പൊ ആ പറശ്ശിനിക്കടവ് അമ്പലം അവിടെയാണോ? ഇത് സ്റ്റാണോ? അവിടെയാണ് അല്ലേ. ആ ആ, അപ്പൊ കൊട്ടിയൂര് പോയി വരുന്നവര് സാധാരണ പറശ്ശിനിക്കടവില് പോയിട്ട് തിരിച്ചു പോകും അല്ലേ. കണ്ണൂർ ജില്ലയിലെ കുറെ ക്ഷേത്രങ്ങളൊക്കെ സന്ദർശിച്ച, മൃദംഗ ശൈലീശ്വരി, അതുപോലെ പറശ്ശിനിക്കടവ്, മാമാനിക്കുന്ന് അല്ലേ, ആ അങ്ങനെയുള്ള ക്ഷേത്രങ്ങളെ സന്ദർശിക്കുമ്പം എവിടെയും വരും. കച്ചവടം അപ്പൊ നന്നായിട്ടുണ്ട് എന്നർത്ഥം. കുറച്ചു കൂടിയിട്ടുണ്ട് എന്തായാലും. വീട്ടിലാരൊക്കെയാ ഉള്ളത് കാവ്യ? കുട്ടികള് എന്താ ചെയ്യുന്നത്? പഠിക്കുക? അത് ശരി. ഭർത്താവോ? പറശ്ശിനിക്കടവില്. ഓക്കെ, അപ്പൊ വേറെ വിശേഷങ്ങളൊന്നും ഇല്ലല്ലോ കാവ്യ. നമുക്ക് പാട്ടിലേക്ക് പോയാലോ?
1: ആ ശരി.
0: ഓക്കെ ശരി. ഓക്കെ, പാട്ട് കേൾക്കാം.

ഓരോ സ്വപ്നത്തിനും ഒരു തുടക്കമുണ്ട്, ഓരോ വിജയത്തിനും പിന്നിൽ ഒരു കഥയുണ്ട്. റെഡിയാണോ സ്പോർട്സ് ലോകത്തിന്റെ റിയൽ സ്റ്റോറികൾക്ക്? സ്പോർട്സ് ടൈം. ഇവിടെ ഹീറോസ് സിനിമയിലല്ല, കളിക്കളങ്ങളിലാണ് പിറക്കുന്നത്. ആ കഥകൾ കേൾക്കാൻ അറിയാൻ സ്പോർട്സ് ടൈം എല്ലാ ശനിയാഴ്ചയും രാവിലെ 7:40 വിവിധ സ്പോർട്സ് താരങ്ങളുമായുള്ള എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾ, വൈവിധ്യമാർന്ന കായിക ഇനങ്ങളുടെ പരിചയം, കായിക ലോകത്തെ അറിയാം, പ്രചോദനം നേടാം, സ്വപ്നങ്ങൾക്ക് ദിശ നൽകാം. കേൾക്കാൻ മറക്കരുത് സ്പോർട്സ് ടൈം എല്ലാ ശനിയാഴ്ചയും രാവിലെ 7:40.

സെഞ്ചുറി വെഡ്ഡിംഗ് സെന്റർ. ഹലോ പ്രിയഗീതം, തത്സമയ ഫോണിൻ ചലച്ചിത്രഗാന പരിപാടി തുടരുന്നു. ഈ പരിപാടിയിലേക്ക് പങ്കെടുത്തുകൊണ്ട് ശ്രോതാക്കൾക്ക് ഇഷ്ടഗാനങ്ങൾ ആവശ്യപ്പെടാം. ആവശ്യപ്പെടേണ്ട നമ്പർ 0479725607. മറ്റൊരു നമ്പർ 9495909015. നമുക്ക് അടുത്ത ശ്രോതാവിനെ പരിചയപ്പെടാം. സെഞ്ചുറി വെഡ്ഡിംഗ് സെന്റർ, ഹലോ പ്രിയഗീതം.

0: ആണ്. ഹലോ
1: ഹലോ
0: ഹലോ, ആരാണിത്?
1: ശ്രീലക്ഷ്മി.
0: ശ്രീലക്ഷ്മി എവിടുന്നാ?
1: പുന്നാട്.
0: പുന്നാട്. ഏത് പാട്ടിന് വേണ്ടിട്ടാ ശ്രീലക്ഷ്മി വിളിച്ചത്?
1: കടുവേല.
0: ആ കടുവേലെ. കടുവേല പാട്ടാണ് വേണ്ടത്. ശ്രീലക്ഷ്മി എന്ത് ചെയ്യുന്നു?
1: ഞാൻ എട്ടാം ക്ലാസ് പഠിക്കുന്നു.
0: എട്ടാം ക്ലാസ് പഠിക്കുന്നു. ഏത് സ്കൂളിലാ?
1: മട്ടന്നൂർ
0: ഹയർ സെക്കൻഡറി സ്കൂളാണ്. ഭക്ഷണമൊക്കെ കഴിച്ചോ ശ്രീലക്ഷ്മി?
1: ഇല്ല, കുറച്ച്
0: കഴിഞ്ഞിട്ട്. കുറച്ച് കഴിഞ്ഞിട്ട് പരിപാടി മുഴുവൻ കേട്ടിട്ട് ഭക്ഷണം കഴിക്കൂ. അങ്ങനെയുണ്ടോ?
1: അങ്ങനെ
0: ഒന്നുമില്ല. ഏതായാലും ശ്രീലക്ഷ്മിക്ക് വിളിച്ച് ആദ്യമായിട്ടാണോ ഈ പരിപാടിയിലേക്ക്?
1: കിട്ടിയിട്ടില്ല.
0: അപ്പൊ ആദ്യമായിട്ടാണ് കിട്ടുന്നത്. സന്തോഷമുണ്ടോ? ഉണ്ട് അല്ലേ. പക്ഷെ എനിക്ക് ഫീൽ ചെയ്യുന്നില്ല കേട്ടോ. പക്ഷെ എനിക്ക് ഫീൽ ചെയ്യുന്നു. എങ്ങനെ? ശ്രീലക്ഷ്മിയുടെ പിറന്നാളാ നാളാ? അതെയോ? അപ്പൊ ആശംസകൾ അറിയിക്കുന്നു ശ്രീലക്ഷ്മി. ഹാപ്പി ഹാപ്പി ബർത്ത്ഡേ. അപ്പൊ എന്താണ് നാളെ വിശേഷം? നാളെ സ്കൂളിൽ പോകേണ്ടതല്ലേ അല്ലേ. എന്തായാലും അടിപൊളി സദ്യ ഉണ്ടാവും, പായസം ഉണ്ടാവും. ശ്രീലക്ഷ്മിക്ക് പായസം ഇഷ്ടം? ഏത് പായസം ഇഷ്ടം? പാൽപ്പായസമാണ് ഇഷ്ടം അല്ലേ. എന്തായാലും നമ്മള് ക്ഷണിക്കുന്നില്ലേ? ക്ഷണിക്കുന്നുണ്ടോ? ക്ഷണിച്ചു. ഓക്കെ, താങ്ക് യു. അപ്പൊ വീട്ടിലാരൊക്കെയാ ഉള്ളത് ശ്രീലക്ഷ്മി? അച്ഛൻ, അമ്മ, അനിയൻ. അനിയൻ എത്രാം ക്ലാസ്സിലാ? ഏഴ്. മട്ടന്നൂർ സ്കൂളിലാണോ? മീത്തലപ്പുന്നാട് സ്കൂൾ. അനിയന്റെ പേര്?
1: ശ്രീഹരി.
0: ശ്രീഹരി. അച്ഛൻ എന്ത് ചെയ്യുന്നു? ഡ്രൈവറാണ്. അമ്മ ഹൗസ് വൈഫാ? ഹൗസ് വൈഫാണ്. അപ്പൊ കുട്ടികളെ കൂട്ടുകാരികൾ അറിയോ ശ്രീലക്ഷ്മി ഈ പരിപാടിയിലേക്ക് വിളിക്കുന്നത്? അറിയില്ല. അപ്പൊ അവര് കേൾക്കും ബൈക്ക് ശരിക്കും അതിശയപ്പെടും അല്ലേ, നമ്മുടെ ശ്രീലക്ഷ്മി ആണല്ലോ എന്ന് അല്ലേ. ശ്രീലക്ഷ്മി സ്ഥിരമായിട്ട് പരിപാടി കേൾക്കാറുണ്ടോ? സ്ഥിരമായിട്ട് പരിപാടികൾ കേൾക്കാറുണ്ടോ? ആകാശവാണി പരിപാടികൾ കേൾക്കാറുണ്ടോ? ഇനിയിപ്പോ ശ്രീലക്ഷ്മിന്റെ എന്താ ഹോബി?
1: ഹോബി ഡ്രോയിങ്.
0: വരക്കോ? അത്യാവശ്യം. പരിപാടികളിൽ ഇങ്ങനെ മത്സരങ്ങളിൽ പങ്കെടുക്കാറുണ്ടോ? അതെന്തോ ഒരു ഒരു സംശയം ശ്രീലക്ഷ്മി. പോട്ടെ, ഇനിയിപ്പം അതൊരു വിഷമം വേണ്ട അല്ലെ. എന്തായാലും നല്ല നന്നായിട്ട് പഠിക്കുന്ന അല്ല, നന്നായി പഠിക്കുന്ന കുട്ടിയാണ്, നന്നായി വരയ്ക്കുന്ന കുട്ടിയാണ്. ഭക്ഷണം കഴിച്ചില്ലല്ലോ?
1: ഇല്ല.
0: നാളത്തെ പിറന്നാളിന്റെ സ്പെഷ്യൽ ഇന്നത്തേക്ക് മാറ്റിയിട്ടൊന്നുമില്ലല്ലോ? ഇല്ല, അത് നാളെ തന്നെയാണല്ലേ. അപ്പൊ നമുക്ക് നല്ലൊരു പാട്ട്, കടുവേലി പാട്ട് കേൾക്കാം അല്ലേ. അപ്പൊ ശ്രീലക്ഷ്മിയുടെ എന്താ പറയാ ഫ്രണ്ട്സിനോടെല്ലാം അന്വേഷണം പറയാട്ടോ. പാട്ട് കൊടുക്കട്ടെ. ശരി.

0: പരിചരണ രംഗത്ത് പതിറ്റാണ്ടിന്റെ അനുഭവ സമ്പത്തുമായി ഡോക്ടർ പിനോസ് സൺറൈസ് ഐ കെയർ ആൻഡ് ലാസിക് സെന്റർ കണ്ണൂർ ചെട്ടിപ്പീടികയ്ക്ക് പുറമെ തലശ്ശേരിയിലും റെറ്റിന ലാസിക് ഉൾപ്പെടെയുള്ള ലോകോത്തര ശസ്ത്രക്രിയകളും അതിനൂതന തിമിര ശസ്ത്രക്രിയയും ഉൾപ്പെടെ ഏറ്റവും മികച്ച നേത്ര പരിചരണം ഉത്തര മലബാറിൽ NABH പരിപൂർണ അംഗീകാരമുള്ള ഏക കണ്ണാശുപത്രി ഡോക്ടർ പിനോസ് സൺറൈസ് ഐ കെയർ ആൻഡ് ലാസിക് സെന്റർ ചെട്ടിപ്പീടിക കണ്ണൂർ ചുങ്കം തലശ്ശേരി.
1: പട്ടിന്റെ പകട്ടുമായി സെഞ്ചുറി വെഡിംഗ് സെന്റർ.

0: സെഞ്ചുറി വെഡിങ് സെന്റർ. ഹലോ പ്രിയഗീതമാണ്. ഹലോ
1: ഹലോ
0: ഹലോ ആരാണ്?
1: ഹലോ
0: ഹലോ
1: എന്റെ പേര് ഗണേഷ് മുതുവാനി.
0: ഗണേഷ് മുതുവാനി. ഈ മുതുവാനി എവിടെയാ?
1: മുതുവാനി മോറാഴ വില്ലേജിലാണ്.
0: തളിപ്പറമ്പ് ഭാഗത്താണ്. തളിപ്പറമ്പ് താലൂക്കിലാണ്. ചെറിയ പ്രദേശമാണോ ഈ മുതുവാനി എന്ന് ഞാൻ ഇതുവരെ കേട്ടിട്ടില്ല, അതുകൊണ്ട് ചോദിച്ചതാ.
1: മുതുവാനി വളരെ വളരെ പഴയ സ്ഥലമാണ്. ഇവിടെ ഒരു സ്കൂൾ ഉണ്ട്, 1925 ഉണ്ടാക്കിയതാ.
0: ഓ, ഒരു നൂറ്റാണ്ടാവാൻ പോകുന്നു അല്ലേ?
1: നൂറ്റാണ്ട് കഴിഞ്ഞ്
0: 1925 നൂറ് വർഷം കഴിഞ്ഞു. ഇപ്പോഴും ഉണ്ടോ ആ സ്കൂൾ? അങ്ങനെ അതെയോ? ഓക്കെ. കൊറേ കുട്ടികളൊക്കെ ഉള്ള സ്കൂളാണോ അത്?
1: കുട്ടികൾ
0: എൽ പി സ്കൂളാണ്. ഓക്കെ. ആ സ്കൂളിലാണ് ഗണേഷ് മുതുവാനി പഠിച്ചത്. അപ്പൊ നമുക്ക് ഈ പരിപാടിയിലേക്ക് ഗണേഷ് നിങ്ങൾ ആദ്യമായിട്ടാണോ?
1: അതെ, ഞാൻ ആദ്യമായിട്ടാണ് വിളിക്കുന്നത്.
0: ആദ്യമായിട്ടാണ്, പക്ഷെ ആദ്യമായിട്ട് വിളിക്കുന്നതാണെന്ന് തോന്നുകയില്ല. നല്ല സന്തോഷവാനാണ്.
1: സന്തോഷത്തിന് കാരണം ഞാൻ ബി എസ് എന്നിൽ നിന്ന് റിട്ടയർ ചെയ്തതാണ്. 37 വർഷം വർക്ക് ചെയ്തു.
0: അതെയോ?
1: ഓ,
0: എവിടെയായിരുന്നു?
1: എന്റെ ജോലി തന്നെ ശബ്ദ കച്ചവടക്കാരെന്നാ നമ്മൾ പറയാറ്. ശബ്ദം മുറിച്ച് മുറിച്ച് 3 മിനിറ്റ്, 6 മിനിറ്റ്, 9 മിനിറ്റ് അങ്ങനെ മുറിച്ച് വിൽക്കലാ നമ്മളെ പരിപാടി.
0: അത് ശരി, അതെന്താ പരിപാടി?

0: ഓപ്പറേറ്റർ ഓപ്പറേറ്റർ ടെലിഫോൺ ഓപ്പറേറ്റർ ആയിരുന്നു ഞാൻ.
1: അത് ശരി.
0: അപ്പോഴൊക്കെ ഒരു ഡൽഹി കോളിന് 75 രൂപയാണ് സാധാരണ ഓർഡിനറി കോളിന്. അത് അർജന്റാകുമ്പോ 150, ലൈറ്റ്നിങ് ആണ് 8 ഇരട്ടി. അങ്ങനെയൊക്കെ പൈസ വാങ്ങിച്ചിട്ടാണ് നമ്മള് പിന്നെ സെൻട്രൽ ഗവൺമെന്റിനൊക്കെ തീറ്റി പോയി.
1: ഓക്കെ ഓക്കെ. അപ്പൊ ഗണേഷ് നമുക്ക് പാട്ടിലേക്ക്, ഏത് പാട്ടാണെന്ന് അതിലിടയിൽ എപ്പോഴും
0: പാട്ടില്ല. നിങ്ങളെ പരിപാടി കണ്ടപ്പോഴും എനിക്ക് വളരെ ജോറായി. ഇന്നത്തെ പരിപാടി നല്ല ഞാൻ കേട്ടുകൊണ്ടേയിരിക്കുകയാണ്.
1: അതെയോ?
0: അപ്പോ പിന്നെ നല്ല രസമായിട്ട് തോന്നി. നിങ്ങൾ ഇപ്പോഴും നമ്പർ പറഞ്ഞപ്പോ വിചാരിച്ചു ഒന്ന് വിളിച്ച് വിളയാ എന്താണെന്നൊക്കെ അറിയാമല്ലോ എന്ന് വിചാരിച്ചു.
1: അപ്പൊ പാട്ട് മനസ്സിലില്ലേ ഏത് പാട്ടാണെന്ന്?
0: മനസ്സിലുണ്ട്.
1: ിങ്ങിനിലപ്പാട്ട്, അടിപൊളി പാട്ട്. കണ്ണൂർ രാജൻ സംഗീതം നൽകിയ അടിപൊളി പാട്ടാണ് അല്ലേ?
0: അടിപൊളി പാട്ടാണ്. അത് ഇങ്ങനെ പഠിച്ചു പാടണമെന്നൊക്കെ വിചാരിച്ചായിരുന്നു, നടന്നില്ല.
1: അത് ശരി. അത്യാവശ്യം പാടുന്ന ആളാണ്. എന്നാ പിന്നെ രണ്ടുപേരും പഠിക്കോളൂ.
0: മായ കണ്ണ. ഈ പാട്ട് കൂടുതൽ ഇതിൽ കൂടുതൽ അറിയില്ല.
1: അറിയില്ല, രണ്ടു വരിയെ പഠിച്ചിട്ടുള്ളൂ. സമയം ഉണ്ടല്ലോ ഇഷ്ടം പോലെ നമുക്ക് അല്ലേ?
0: സമയം
1: മുഴുവൻ എഴുതിയെടുത്ത് നന്നായി പഠിക്കും. പിന്നെ
0: അപ്പൊ ഗൂഗിളിൽ നിന്ന് കിട്ടുമല്ലോ.
1: പിന്നെന്താ? എഴുതി നമ്മൾ എഴുതുമ്പം, എഴുതി പഠിക്കുമ്പം. അതാ ഞാൻ പറഞ്ഞത്,
0: പണ്ട് എഴുതി പഠിക്കലാണ്. പണ്ട് നിങ്ങൾ പാടുന്ന നിങ്ങൾ സിലോണെന്നോ പിന്നെ ആലപ്പിയെന്നോ അല്ലെങ്കിൽ കോഴിക്കോട്ടോ പ്രക്ഷേപണം ചെയ്യുന്ന ഗാനങ്ങൾ ഇങ്ങനെ മുറിച്ച് മുറിച്ച് കഷ്ണങ്ങളാക്കി
1: എഴുതി. പക്ഷെ ഇപ്പോഴായാലും നമുക്ക് എഴുതി പഠിക്കുമ്പോ അതിന്റെ ഒരു സുഖമുണ്ടല്ലോ. അതായത് നമ്മൾ എഴുതുന്ന സമയത്ത് കുറച്ചുകൂടി നമ്മള് മനസ്സിലേക്ക് പതിയല്ലോ പെട്ടെന്ന് അല്ലേ? പിന്നെ അപ്പൊ ഫുഡ് കഴിഞ്ഞിട്ടാണോ ഈ സംസാരം?
0: ഇല്ല, ഫുഡ് ഞാൻ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നു.
1: നിങ്ങൾ തന്നെയാണോ ഉണ്ടാക്കുന്നത് ഫുഡ്?
0: ഞാൻ തന്നെ ഉണ്ടാക്കുന്നത്, ഞാൻ തന്നെ കഴിക്കാറ്.
1: വയ്യ, അതെന്താ അങ്ങനെ? ഒറ്റക്ക?
0: ഒറ്റക്ക്.
1: അത് ശരി. അതും ഒരു തരത്തിലുള്ള എന്താ പറയാ,
0: പരമസുഖം. പരമസുഖാണ് ജീവിതം.
1: എന്തായാലും ഇനി അങ്ങോട്ടും
0: പരമസുഖായിരിക്കും.
1: ഓക്കെ ശരി, നമുക്ക് പാട്ട് കേൾക്കാം. കരിയാത്ത ഉപ്പേരി കഴിക്കണമെന്നായിരുന്നു. ശരി എന്നാ.

0: ഇന്നത്തെ തദ്ദേശ വാർത്തകൾ നിങ്ങൾക്കായി
1: ശനിയാഴ്ച മുതൽ വ്യാഴാഴ്ച വരെ ദിവസവും രാവിലെ 7 മണിക്ക് ജാലകം നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കതിരൂർ സർവീസ് സഹകരണ ബാങ്ക്. ജനവിശ്വാസം അർപ്പിച്ച് ജനങ്ങളുടെ സ്വന്തം ബാങ്ക്. ഇനി നിങ്ങളുടെ നിക്ഷേപവും കതിരൂർ ബാങ്കിലാവട്ടെ.
2: റേഡിയോ ഹെൽത്ത്, ദേശീയ ആരോഗ്യ ദൌത്യം അവതരിപ്പിക്കുന്ന സ്പോൺസേർഡ് പരിപാടി. തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ 10 മണിക്ക് റേഡിയോ ഹെൽത്ത്.
3: താരുണ്യം തളിരിടും മേനയിൽ പട്ടിന്റെ പകട്ടുമായി സെഞ്ചുറി വെഡിംഗ് സെന്റർ, ഉത്തര കേരളത്തിന്റെ വസ്ത്രവിസ്മയം.

0: സെഞ്ചുറി വെഡിംഗ് സെന്റർ. ഹലോ പ്രിയ ഗീതമാണ്. ഹലോ,
1: ഹലോ, ഗുഡ് ആഫ്റ്റർനൂൺ.
0: ഗുഡ് ആഫ്റ്റർനൂൺ. പേര് പറയൂ. അൻസാർ, കൊല്ലം കരുനാഗപ്പള്ളി. സ്ഥിരമായിട്ട് അധികം വിളിക്കാറുണ്ട് അല്ലേ? കണ്ണൂർ ആകാശവാണി. വിളിച്ചിട്ടുണ്ട്, ഞാനും ആയിട്ട് സംസാരിച്ചിട്ടുണ്ട്. എനിക്ക് നന്നായിട്ട് ഓർമ്മയുണ്ട്, ഒരു രണ്ടു മൂന്ന് മാസം മുന്നേ ആണെന്ന് തോന്നുന്നു അല്ലേ? അതെ അതെ. അപ്പൊ ഇന്ന് ഏത് പാട്ടിന് വേണ്ടിട്ടാണ് അൻസാർ വിളിച്ചത്?
1: അഞ്ചു
0: ശരങ്ങളും.
1: അതെ, ഈ കണ്ണൂർക്കാരെയൊക്കെ വലിയ ഇഷ്ടമാണ്.
0: അതെ അല്ലേ, കണ്ണൂരുകാരെ നല്ല സ്നേഹമുള്ളവരല്ലേ?
1: കണ്ണൂർക്കാരും സുഹൃത്തുക്കളും ഉണ്ട്,
0: ഇഷ്ടം മാതിരി സുഹൃത്തുക്കളുണ്ട്. ശ്രോതാക്കളുടെ ഗ്രൂപ്പ് വഴി, നമ്മുടെ ഗ്രൂപ്പ് വഴി അല്ലേ, ശ്രോതാ ആകാശവാണി ശ്രോതാക്കളുടെ ഗ്രൂപ്പിലൂടെ ഒരുപാട് സുഹൃത്തുക്കൾ ഉണ്ടായിട്ടുണ്ട്. ഓക്കെ, അപ്പൊ നമുക്ക് കൂടുതലൊന്നും പറയാനില്ലല്ലോ അൻസാർ അല്ലേ? അതെ അത് പറഞ്ഞിരുന്നു. അതെ, ഫുഡ് കഴിച്ചോ?
1: ഫുഡ് മലപ്പുറത്തായിരുന്നു കുറച്ച് നാളെ.
0: ആ,
1: പെരുന്തൽമണ്ണ കഴിഞ്ഞിട്ടൊരു സ്ഥാപനത്തിലായിരുന്നു. അവിടെ ഇപ്പൊ പെരുന്നാൾ അവധിക്ക് ഞാൻ വീട്ടിൽ പോരുന്നത്, ഇനി പിന്നെ ഞാൻ അങ്ങോട്ട് പോയില്ല.
0: പോയില്ല, എന്തോ പറ്റി പോകാതിരിക്കാൻ.
1: ഇനിയിപ്പോ എന്ത് ചെയ്യാനാ?
0: ഇപ്പൊ നല്ല മഴ.
1: ആകാശവാണിയുടെ പ്രോഗ്രാം എല്ലാം കേട്ടു.

0: അത് നല്ലൊരു കാര്യമല്ലേ അല്ലെ. മനസ്സിനെ സന്തോഷിപ്പിക്കാൻ നന്നായി നല്ല പാട്ടുകൾ കേൾക്കുക, നല്ല പരിപാടികൾ കേൾക്കുക, അതിലപ്പുറം സന്തോഷം വേറെ എന്താ അല്ലേ. ആ പറഞ്ഞോളൂ.
1: ആനന്ദം വിലാനൂര്,
0: ആ
1: ദിനേശൻ കണ്ണൂര്,
0: പിന്നെ
1: ദിനേശൻ കണ്ണൂര്,
0: ദിനേശൻ കണ്ണൂര്,
1: പിന്നെ നമ്മുടെ ഒരു വേറൊരു ശ്രോതാവുണ്ട് പി വി മുഹമ്മദ് വടക്കേ വാങ്ങൂര്.
0: ഓക്കെ ഓക്കെ ഓക്കെ. അപ്പൊ ഇനിയും ലിസ്റ്റ് വലിയ ലിസ്റ്റ് ആയിരിക്കും. ഇതൊക്കെ പറഞ്ഞു കഴിഞ്ഞാല് ഇപ്പൊ ആരെങ്കിലും പേര് വിട്ടുപോയാൽ അവര് വിചാരിക്കില്ലേ എന്നെ മറന്നുപോയിന്ന്. അപ്പൊ നമുക്ക് ഇനി കൂടുതൽ പേര് പറയണ്ട അല്ലേ, പാട്ട് കൊടുക്ക അല്ലേ. ഓക്കെ, അപ്പൊ പാട്ട് കൊടുത്താലോ, കൊടുക്കട്ടെ. ഓക്കെ ശരി.

0: ചിതറിടും മേനയിൽ പട്ടിന്റെ പകട്ടുമായി സെഞ്ചുറി വെഡിംഗ് സെന്റർ, ഉത്തര കേരളത്തിന്റെ വസ്ത്രവിസ്മയം. റീഗ ജ്വല്ലേഴ്സ്, ന്യൂ ബസ് സ്റ്റാൻഡ് റോഡ് താവക്കര. റെയിൽവേ അറിയിപ്പുകൾ എന്നും രാവിലെ 7:55
1: പരിപൂർണ 100% ഉറപ്പുവരുത്തി റീഗൽ ജ്വല്ലേഴ്സ് നൽകുന്നു 100% 916 HYD BIS ഹാൾമാർക്ക് സ്വർണ്ണാഭരണങ്ങൾ.
0: സെഞ്ചുറി വെഡിംഗ് സെന്റർ തദ്ദേശ വാർത്തകൾ എല്ലാ ദിവസങ്ങളിലും രാവിലെ 6:30 സെഞ്ചുറി വെഡിംഗ് സെന്റർ, ഉത്തര കേരളത്തിന്റെ വസ്ത്രവിസ്മയം.
2: ദിവസവും രാവിലെ 7:35 മോഡേൺ ITI FM ഡയറി നിങ്ങൾക്ക് സമർപ്പിക്കുന്നത് മോഡേൺ ITI കാൽടെക്സ് കണ്ണൂർ. വിവിധ ട്രേഡുകളിലേക്ക് പ്രവേശനം ആരംഭിച്ചിരിക്കുന്നു.
0: താരുണ്യം തളിരിടും മേനയിൽ പട്ടിന്റെ പകട്ടുമായി സെഞ്ചുറി വെഡിംഗ് സെന്റർ, ഉത്തര കേരളം.

0: സെഞ്ചുറി വെഡിങ് സെന്റർ. ഹലോ പ്രിയ ഗീതമാണ്. ഹലോ
1: ഹലോ
0: ഹലോ, പേര് പറയൂ.
1: ദേവകി.
0: ദേവകി എവിടുന്നാണ് കൂടി പറയൂ.
1: കോഴിക്കോട് ജില്ലയിലാണ്, ബാലുശ്ശേരി തെക്ക്.
0: കോഴിക്കോട് ജില്ലയിലെ ബാലുശ്ശേരി. ഓക്കെ, ഏത് പാട്ടിന് വേണ്ടിയാ ദേവകി വിളിച്ചത്? ആ പാട്ടിനെ പഠിച്ചാണ് വിളിച്ചത്. ഹലോ പ്രിയിക്കുന്ന പരിപാടിയിലേക്ക് ആദ്യമായിട്ടാണോ?
1: അല്ല, രണ്ടാമത്തെ പ്രാവശ്യം.
0: മെയ് രണ്ടാം തീയതി
1: അറിയില്ല.
0: എനിക്ക് ഓർമ്മയുണ്ട് ദേവകി, ഓർമ്മയിലൊരു ഗാനത്തില് പങ്കെടുത്തിട്ടുണ്ടോ? പങ്കെടുത്തിട്ടുണ്ട് അല്ലെ, ഓർക്കുന്നു, ഞാൻ ഓർക്കുന്നു. ഓക്കെ, ഇന്ന് വേണ്ടത് ഈ കടത്തനാട്ട് മക്കം എന്ന സിനിമയിലെ ഈ പാട്ടാണ് അല്ലെ, ഇളവന്നൂർ മഠത്തിലെ ഇണക്കുയിലെ. ദേവകി ഒന്ന് ഹൗസ് വൈഫ് ആണെന്നാണ് എന്തായിരുന്നു പറഞ്ഞത് അന്ന്? എനിക്ക് ഓർമ്മയില്ല.
1: അതെ, ഞാന് വീണിച്ച് കാലിന്റെ ബോൾ പൊട്ടിയിട്ടുണ്ടായിരുന്നു.
0: ദേവകി നമുക്ക് കൂടുതൽ സംസാരിക്കാൻ സമയമില്ല കേട്ടോ. പാട്ട് ഏകദേശം 4 മിനിറ്റിലധികം ഉള്ള പാട്ടാണ്, ഇപ്പോ 1:54 ആയി. അപ്പൊ നമുക്ക് പാട്ടിലേക്ക് പോയാലോ?
1: ഓക്കെ
0: ശരി, ഇനി ഒരു അവസരത്തിൽ കൂടുതൽ സംസാരിക്കാം. ഓക്കെ ശരി.

സെഞ്ചുറി വെഡ്ഡിംഗ് സെന്റർ ഹലോ പ്രിയഗീതം തത്സമയ ഫോണിൻ ചലച്ചിത്രഗാന പരിപാടി സമാപിക്കുന്നു. പരിപാടിയിലേക്ക് വിളിച്ച എല്ലാ പ്രിയപ്പെട്ട ശ്രോതാക്കൾക്കും നന്ദി. സാങ്കേതിക സഹായം PV രമേശൻ. നിങ്ങൾക്കൊപ്പം ഷിബ പുഷ്പരാജ്.

0: സെഞ്ചുറി വെഡ്ഡിംഗ് സെന്റർ ഹലോ പ്രിയ ഗീതം നിങ്ങൾക്കായി സമർപ്പിച്ചത് സെഞ്ചുറി വെഡ്ഡിംഗ് സെന്റർ ഉത്തര കേരളത്തിന്റെ വസ്ത്രവിസ്മയം.
1: പൊൻചേലകളിൽ വിരിഞ്ഞ അപൂർവ സൗന്ദര്യമാണ് നീ.
0: താരണ്യം തളിരിടും മേനിയിൽ പട്ടിന്റെ പകട്ടുമായി സെഞ്ചുറി വെഡ്ഡിംഗ് സെന്റർ ഉത്തര കേരളത്തിൽ.

0: ആകാശവാണി കണ്ണൂർ. നമസ്കാരം. FM പ്രധാന വാർത്തകൾ. അന്താരാഷ്ട്ര വിപണിയിൽ LPG വില കുത്തനെ ഉയർന്നിട്ടും ഇന്ത്യയിൽ ലോകത്തിലെ തന്നെ ഏറ്റവും കുറഞ്ഞ നിരക്കിലാണ് ഗാർഹിക പാചകവാതകം ലഭ്യമാക്കുന്നതെന്ന് കേന്ദ്ര ഗവൺമെന്റ്. ഇന്ത്യയിലെ സിലിണ്ടർ വില അയൽ രാജ്യങ്ങളെക്കാൾ കുറവാണെന്ന് പെട്രോളിയം പ്രകൃതിവാതക മന്ത്രാലയം അറിയിച്ചു. ലോക ഭക്ഷ്യസുരക്ഷാ ദിനത്തോടനുബന്ധിച്ച് സുരക്ഷിതവും ശുചിത്വവുമേറിയ ഭക്ഷണം ഉറപ്പാക്കാൻ കേന്ദ്ര ഗവൺമെന്റിന്റെ പ്രതിബദ്ധത ആവർത്തിച്ച് കേന്ദ്രമന്ത്രി JP നദ്ദ. നല്ല ഭക്ഷണശീലങ്ങൾ പിന്തുടർന്ന് ആരോഗ്യകരവും സ്വയം പര്യാപ്തവുമായ ഇന്ത്യയെ കെട്ടിപ്പടുക്കാൻ എല്ലാവരും കൈകോർക്കണമെന്ന് അദ്ദേഹം സാമൂഹിക മാധ്യമത്തിലൂടെ ആഹ്വാനം ചെയ്തു. നടൻ സലീംകുമാറിന്റെ സംസ്കാരം ഔദ്യോഗിക ബഹുമതികളോടെ വൈകിട്ട് പറവൂരിലെ വീട്ടുവളപ്പിൽ. പറവൂർ ടൌൺഹാളിൽ മുഖ്യമന്ത്രി VD സതീശൻ ഉൾപ്പെടെ സമൂഹത്തിന്റെ വിവിധ മേഖലകളിലെ നിരവധി പേർ അദ്ദേഹത്തിന് അന്ത്യാഞ്ജലി അർപ്പിച്ചു. സലീംകുമാറിന്റെ നിര്യാണത്തിൽ ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കർ അനുശോചിച്ചു. കുടുംബാംഗങ്ങളുടെ ദുഃഖത്തിൽ പങ്കുചേരുന്നതായി അദ്ദേഹം സാമൂഹിക മാധ്യമത്തിൽ കുറിച്ചു. CBSE 12ാം ക്ലാസ് മാർക്ക് വെരിഫിക്കേഷനും പുനർമൂല്യനിർണയത്തിനും ഇന്ന് അർദ്ധരാത്രി വരെ അപേക്ഷിക്കാം. വിദ്യാർത്ഥികളുടെ താൽപര്യം കണക്കിലെടുത്താണ് തീരുമാനമെന്ന് CBSE സാമൂഹിക മാധ്യമത്തിൽ കുറിച്ചു. സംസ്ഥാനത്ത് മഴ മുന്നറിയിപ്പിൽ മാറ്റം. പത്തനംതിട്ട, കോട്ടയം, എറണാകുളം, ഇടുക്കി, കോഴിക്കോട്, കണ്ണൂർ, കാസർകോട് ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രതയും മറ്റ് ജില്ലകളിൽ മഞ്ഞ ജാഗ്രതയുമാണ്. കൊട്ടിയൂർ വൈശാഖ മഹോത്സവത്തിൽ ഇന്ന് ഇളനീർവയ്പ്, നാളെയാണ് ഇളനീരാട്ടവും അഷ്ടമി ആരാധനയും. മുള്ളൻപൂരിൽ അഫ്ഗാനിസ്ഥാനെതിരായ ഏകദിന ക്രിക്കറ്റ് ടെസ്റ്റിൽ രണ്ടാം ദിനം ഇന്ത്യയ്ക്ക് 8 വിക്കറ്റ് നഷ്ടം. ഒടുവിൽ റിപ്പോർട്ട് കിട്ടുമ്പോൾ ഇന്ത്യ 564 റൺസ് എടുത്തിട്ടുണ്ട്. FM പ്രധാന വാർത്തകളാണ് നിങ്ങൾ കേട്ടത്. ആകാശവാണി കണ്ണൂർ. ഇനി 2 മണിക്ക് മിഡ് ഡേ ന്യൂസ് ഡൽഹി റിലേ.
1: This is Akashwani, and I'm Sunil Verma with the Midday News. The headlines. India-Indonesia Joint Commission meeting underway in New Delhi. Comprehensive strategic partnership and ways to further deepen bilateral cooperation.

0: എല്ലാ ഞായറാഴ്ചകളിലും ഉച്ചയ്ക്ക് 1 മണി മുതൽ 2 മണി വരെ.
1: റേഡിയോ ഹെൽത്ത്, ദേശീയ ആരോഗ്യ ദൗത്യം അവതരിപ്പിക്കുന്ന സ്പോൺസേർഡ് പരിപാടി. തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ 10 മണിക്ക് റേഡിയോ ഹെൽത്ത്.
0: ഗിരീഷ് പുത്തഞ്ചേരിയുടെ വരികൾക്ക് രവീന്ദ്രന്റെ സംഗീതം. ചിത്രം സൈവർ തിരുമേനി, പാടിയത് യേശുദാസും സുജാതയും ചേർന്ന്.

അടുത്ത ഗാനം ഷാർജ ടു ഷാർജ. ഈ പാട്ടിന് വേണ്ടി ജയചന്ദ്രൻ പാടിയത്. ഗാനശില്പികൾ ഗിരീഷ് പുത്തഞ്ചേരി, മോഹൻ സിത്താര.

0: ചലച്ചിത്ര ഗാനങ്ങൾ ഇനി 3:35 കേൾക്കാം.
1: ഭക്ഷ്യസുരക്ഷ ആരംഭിക്കുന്നത് നാം ഓരോരുത്തരിലും നിന്നാണ്.
2: ഭക്ഷണം കൈകാര്യം ചെയ്യുന്നതിന് മുമ്പ് കൈകൾ വൃത്തിയായി കഴുകുക.
1: ഭക്ഷ്യ ഉൽപ്പന്നങ്ങൾ വാങ്ങുന്നതിന് മുൻപ് കാലാവധി തീയതി പരിശോധിക്കുക.
2: ഭക്ഷണം ശരിയായ രീതിയിൽ സൂക്ഷിക്കുക.
1: പാചക സമയത്ത് ശുചിത്വം പാലിക്കുക.
2: ചെറിയ മുൻകരുതലുകൾ വലിയ ആരോഗ്യ സംരക്ഷണമാണ്.
1: ഈ ലോക ഭക്ഷ്യസുരക്ഷാ ദിനത്തിൽ സുരക്ഷിത ഭക്ഷണം എല്ലാവർക്കും എന്ന ലക്ഷ്യത്തിലേക്ക് നമുക്ക് ഒരുമിച്ച് മുന്നേറാം. ഓർമ്മിപ്പിക്കുന്നു ഭക്ഷ്യസുരക്ഷാ വകുപ്പ്, കേരള സർക്കാർ.
0: ആകാശവാണി കണ്ണൂർ. ഇപ്പോൾ ഗന്ധർവൻ പാട്ട് കേൾക്കാം. അതിയടം കണ്ണപ്പെരുവണ്ണാനും സംഘവും അവതരിപ്പിച്ചത്.

ചന്ദ്രവന്തിരിപടി നിങ്ങൾക്ക് വെച്ചതോരും അവരുവരപ്പടി ചന്ദ്രങ്ങാവാടം പീഠം ആട്ടൂട്ടും ആളെ തന്നാന്തറിയിച്ചാ ദേവാചാര്യൻ തന്ന പ്രകയ്യാൽ കണ്ടു.

അതിയടം കണ്ണപ്പെരുവണ്ണാനും സംഘവും അവതരിപ്പിച്ച ഗന്ധർവൻ പാട്ടാണ് ഇതുവരെ കേട്ടത്. ആകാശവാണി കണ്ണൂർ. അടുത്ത പരിപാടി അല്പസമയത്തിനുള്ളിൽ.

0: ഇന്നലെ ലീവായിരുന്നു അല്ലേ? എന്തു പറ്റി?
1: ഒന്നും പറയണ്ട. കഴിഞ്ഞ ദിവസം ഞാൻ ടൗണിൽ ഒരു ബേക്കറിയിൽ നിന്ന് ഒരു വെറൈറ്റി കേക്ക് കഴിച്ചിരുന്നു. അത് പണി തന്നു, വയറാകെ നാശമായി.
0: ആ പുറത്തുനിന്ന് ഭക്ഷണം വാങ്ങി കഴിക്കുമ്പോൾ നന്നായി ശ്രദ്ധിക്കണം. ലൈസൻസ് ഉള്ള വിശ്വസിക്കാവുന്ന സ്ഥാപനമാണോ എന്ന് ആദ്യം തന്നെ പരിശോധിക്കണം. അതുപോലെ പാക്കേജിൽ എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞോന്നും സ്റ്റോറേജ് കറക്റ്റ് ആണോ എന്നൊക്കെ കൃത്യമായി നോക്കണം. പാക്കേജിൽ ഫുഡ് ആണെങ്കിൽ അത് കറക്റ്റായി സീൽ ചെയ്തിട്ടില്ലേ എന്നൊക്കെ നിർബന്ധമായി ഉറപ്പുവരുത്തണം.
1: ചുരുക്കി പറഞ്ഞാൽ ഭക്ഷ്യസുരക്ഷാ മാനദണ്ഡങ്ങളൊക്കെ കൃത്യമായി പാലിക്കുന്നുണ്ടെന്ന് നമ്മൾ ഉപഭോക്താക്കൾ കൃത്യമായി അറിഞ്ഞിരിക്കണം അല്ലേ?
0: തീർച്ചയായും. ഭക്ഷ്യസുരക്ഷ സംരംഭകർ പോലെ നമ്മുടെയും ഉത്തരവാദിത്വമാണ്.
2: ലോക ഭക്ഷ്യസുരക്ഷാ ദിനത്തിൽ ഭക്ഷ്യസുരക്ഷാ വകുപ്പ്, കേരള സർക്കാർ.

മുല്ലനേഴിയുടെ ഗാനസാഹിത്യം, ജോൺസന്റെ സംഗീതം. ചിത്രം നരേന്ദ്രൻ മകൻ ജയകാന്തൻ വക, ഗായകൻ യേശുദാസ്.

0: എടാ നീ കൈ എഴുകുന്നില്ലേ?
1: ഓ അതിലൊന്നും വലിയ കാര്യമില്ലെന്ന്.
0: അതിനാണ് വലിയ കാര്യമുള്ളത്. ഫുഡ് സേഫ്റ്റി തുടങ്ങുന്നത് തന്നെ ഇതുപോലുള്ള ആരോഗ്യശീലങ്ങളിലൂടെയാ. കൈ എഴുകൽ മുതൽ അത് തുടങ്ങും. ലൈസൻസ് ഉള്ള വൃത്തിയുള്ള സ്ഥാപനങ്ങളിൽ നിന്ന് ഫുഡ് വാങ്ങാം. ലേബലുകൾ ഉണ്ടോന്ന് ഉറപ്പുവരുത്തുക. എക്സ്പയറി ഡേറ്റ് ചെക്ക് ചെയ്യുക. പ്രോപ്പർ ആയ രീതിയിൽ സ്റ്റോർ ചെയ്യുക. ഹൈജീനിക് ആയ രീതിയിൽ കുക്ക് ചെയ്യുക. ഇതൊക്കെ അതിൽ ഉൾപ്പെടും. ഇതൊന്നും ശ്രദ്ധിച്ചില്ലെങ്കിൽ ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങളാവും നമ്മളെ കാത്തിരിക്കുന്നത്.
1: സോറി, ഞാൻ അത്രയും ആലോചിച്ചില്ല.
2: ഈ ലോക ഭക്ഷ്യസുരക്ഷാ ദിനത്തിൽ തെറ്റായ ആഹാരശീലങ്ങളെ ഉപേക്ഷിക്കാനുള്ള തീരുമാനം നമുക്ക് ഒന്നിച്ചെടുക്കാം. ഭക്ഷ്യസുരക്ഷാ വകുപ്പ്, കേരള സർക്കാർ.
3: യേശുദാസും ചിത്രയും ചേർന്ന് പാടിയത്. ചിത്രം മഴ, വരികൾ

0: ചലച്ചിത്ര ഗാനങ്ങൾ സമാപിച്ചു.
1: ആകാശവാണി കണ്ണൂർ,
2: കണ്ണൂർ ടോക്കീസ്. സഞ്ചരിക്കാം സിനിമയ്ക്കൊപ്പം.

0: നമസ്കാരം സിനിമാ പ്രേമികളെ,
1: സിനിമയുടെ മാസ്മരിക ലോകത്തേക്ക് സ്വാഗതം. ഇതാ വന്നിരിക്കുന്നു കണ്ണൂർ ടാക്കീസ്, സഞ്ചരിക്കാം സിനിമയ്ക്കൊപ്പം.
0: നിങ്ങളൊരു യഥാർത്ഥ സിനിമാ ആസ്വാദകനാണോ?
1: വെറും ഒരു ക്ലിപ്പ് കേട്ടാൽ സിനിമ ഏതാണെന്ന് പറയാൻ നിങ്ങൾക്ക് സാധിക്കുമോ?
0: എങ്കിൽ തയ്യാറായിക്കൊള്ളൂ,
1: ഞങ്ങൾ വരുന്നു നിങ്ങളുടെ അരികിലേക്ക്.
0: തീർന്നില്ല, ഒട്ടേറെ വിശേഷങ്ങൾ ഈ പരിപാടിയിൽ നിങ്ങൾക്കായി ഇന്നുമുണ്ട്.
1: പിന്നണിയുടെ പിന്നാമ്പുറങ്ങളിൽ നിങ്ങളുടെ പ്രിയപ്പെട്ട സിനിമാ പ്രവർത്തകർ രസകരമായ അവരുടെ അനുഭവങ്ങൾ പങ്കുവയ്ക്കുന്നു.
0: ഏറ്റവും പുതിയ റിലീസുകൾ,
1: തരംഗം സൃഷ്ടിച്ച ഗാനങ്ങൾ
0: നമുക്ക് ആസ്വദിക്കാം കണ്ണൂർ ടാക്കീസിലൂടെ.

കലയ്ക്കുള്ള സ്ഥാനം വളരെ വലുതാണ്. വെറുമൊരു സൗന്ദര്യവർദ്ധക ഉപാധി എന്നതിനപ്പുറം ഒരു കഥാപാത്രത്തിന് ജീവനും ആത്മാവും നൽകുന്നതിൽ മേക്കപ്പ് ആർട്ടിസ്റ്റുകൾ വഹിക്കുന്ന പങ്ക് സമാനതകളില്ലാത്തതാണ്. ഒരു നടനെയോ നടിയെയോ തിരക്കഥയിലെ കഥാപാത്രമാക്കി മാറ്റുന്ന ആദ്യത്തെ പടി മേക്കപ്പാണ്. കഥാപാത്രത്തിന്റെ പ്രായം, സാമൂഹിക പശ്ചാത്തലം, മാനസികാവസ്ഥ, ജീവിക്കുന്ന കാലഘട്ടം എന്നിവയെല്ലാം മേക്കപ്പിലൂടെ പ്രതിഫലിപ്പിക്കാൻ സാധിക്കും. പഴയ ബ്ലാക്ക് ആൻഡ് വൈറ്റ് സിനിമകളുടെ കാലത്ത് നിന്ന് കളർ സിനിമകളിലേക്കും ഇന്ന് 4K 8K പോലുള്ള അതിനൂതന ക്യാമറകളിലേക്കും സിനിമ മാറിയപ്പോൾ മേക്കപ്പ് ശൈലിയും മാറി. പണ്ട് കട്ടയിൽ ഉപയോഗിച്ചിരുന്ന മേക്കപ്പ് ഇന്നത്തെ ഹൈ ഡെഫിനിഷൻ ക്യാമറകളിൽ കൃത്രിമമായി തോന്നും. അതിനാൽ വളരെ സ്വാഭാവികമായ രീതിയാണ് ഇന്ന് കൂടുതലായി ഉപയോഗിക്കുന്നത്. ഒരു നടന്റെ അഭിനയത്തിന് പൂർണ്ണത നൽകുന്നത് അയാളുടെ വേഷപ്പകർച്ചയാണ്. ആ പകർച്ചയ്ക്ക് പിന്നിലെ യഥാർത്ഥ ശില്പി മേക്കപ്പ് ആർട്ടിസ്റ്റാണ്. പ്രിയപ്പെട്ട ശ്രോതാക്കളെ, പതിവ് പോലെ നമ്മൾ കഴിഞ്ഞ ആഴ്ചയിലെ ചോദ്യത്തിലേക്ക് പോവുകയാണ്. ചോദ്യമിതായിരുന്നു.

0: നിങ്ങളിപ്പോൾ കേട്ട ഈ ഗാനത്തിന്റെ രചന നിർവഹിച്ചത് ആരാണ് എന്നതായിരുന്നു കഴിഞ്ഞ ആഴ്ചയിലെ ചോദ്യം. ഈ ചോദ്യത്തിന് ആരാണ് ആദ്യം ശരിയുത്തരമയച്ചത് എന്ന് നമുക്ക് നോക്കാം. ഹലോ.
1: ഹലോ,
0: നമസ്കാരം.
1: നമസ്കാരം.
0: ഷാജിയല്ലേ ഇത്?
1: അതെ അതെ.
0: ഞാൻ കണ്ണൂർ ആകാശവാണിയിൽ നിന്നാണ്. കണ്ണൂർ ടാക്കീസ് എന്നുള്ള ഒരു പരിപാടിയിലേക്ക് മെസ്സേജ് അയച്ചിരുന്നല്ലോ. അതിൽ ഈ പ്രാവശ്യം വിജയമായിട്ടുണ്ട്. എന്നാ സന്തോഷായില്ലേ? ആദ്യമായിട്ട് അയച്ചതാണ് അല്ലേ? അപ്പൊ എന്തായിരുന്നു ആ ചോദ്യം? ഓർമ്മയുണ്ടോ?
1: ആ ചോദ്യം ചുക്ക് എന്നുള്ള സിനിമയിലെ,
0: അതെ അതെ,
1: പിന്നെ വെൺചന്ദ്രലേഖയ ഒരു അക്ഷര സ്ത്രീ എന്ന് പറഞ്ഞിട്ടുള്ളൊരു പാട്ട് ആരെഴുതിയെന്നാ ചോദിച്ചത്.
0: അപ്പൊ ആരായിരുന്നു അത്?
1: അത് വയനാട് രാമവർമ്മ.
0: അതെ. ഇതൊക്കെ ശ്രദ്ധിക്കാറുണ്ടോ, പാട്ടിന്റെ രചന ആരാണ്, സംഗീതം ആരാണ്?
1: എന്തെന്ന് കേൾക്കുമ്പോ അതിന്റെ വരികളും അല്ലെങ്കിൽ അത് എഴുതിയത് ആരുന്നാണ് ആദ്യം
0: ശ്രദ്ധിക്കുക.
1: കാണുമ്പോഴും അതിന്റെ പിന്നണി പ്രവർത്തകരെയാണ് ആദ്യം ശ്രദ്ധിക്കുന്നത്.
0: ഓ, അതെയോ. ഒരുവിധം പാട്ടുകളൊക്കെ അങ്ങനെ ഗാനരചനയും സംഗീതവും ആരാന്നുള്ളത് അപ്പൊ അറിയായിരിക്കും.
1: ശ്രദ്ധിക്കുന്നുണ്ട്, പക്ഷെ ചില സമയത്ത് ഇങ്ങനെ നമ്മൾ ചോദിക്കുമ്പോ നമുക്ക് പെട്ടെന്ന് ഓർമ്മ കിട്ടിയൊന്നും
0: വരൂല. അത് ശരിയാ. ഗാനരചന വേലാറായിരുന്നു, അതിന്റെ സംഗീതം ആരായിരുന്നു?
1: സംഗീതം അത്ര പെടുത്തൂല മാഡം.
0: ദേവരാജൻ മാഷ്.
1: ദേവരാജൻ
0: കൂട്ടുകെട്ട് ഒരുപാട് ഗാനങ്ങൾ ഉണ്ടല്ലേ? ഒരുപാട് ഗാനങ്ങൾ നമുക്ക് സമ്മാനിച്ചിട്ടുണ്ട് ആ ഒരു കൂട്ടുകെട്ട്.
1: അത് 10-700 ഗാനങ്ങൾ ഉണ്ട്.
0: അതെ അതെ, 700-ൽ അധികം ഗാനങ്ങൾ. വയലാറിനെ പറ്റി പിന്നെ നമ്മൾ എന്ത് പറയാനാണല്ലേ? അത്രയും പ്രതിഭാ സമ്പന്നനായ സർഗധനനായ ഒരു മനുഷ്യൻ ഈ ലോകത്ത് ജീവിച്ചതുകൊണ്ട്, ഈ മലയാളക്കരയിൽ ജീവിച്ചതുകൊണ്ട് നമുക്ക് ഇന്നും ഒരുപാട് അനശ്വരമായ ഗാനങ്ങൾ കേൾക്കാൻ സാധിക്കുന്നു അല്ലേ? എത്രയെത്ര പാട്ടുകളാണ് അദ്ദേഹത്തിന്റെ രചനയിൽ നമുക്ക് കേൾക്കാൻ സാധിച്ചത്. ആ ഒരു സർഗജീവിതം അധിക കാലമൊന്നും ഈ ഭൂമിയിൽ ഉണ്ടായിട്ടില്ല. എങ്കിലും ആ ഒരു സമയത്തിനുള്ളിൽ തന്റെ 47-ാം വയസ്സിലാണ് അദ്ദേഹം ഈ ലോകത്തോട് വിട പറഞ്ഞത്. എങ്കിലും ആ ഒരു കുറച്ച് സമയത്തിനുള്ളിൽ ഒരുപാട് ഗാനങ്ങൾ അദ്ദേഹം നമുക്ക് സമ്മാനിച്ചിട്ടുണ്ട്. സിനിമാ ഗാനങ്ങളായിട്ടും വിപ്ലവ ഗാനങ്ങളായിട്ടും നാടക ഗാനങ്ങളായിട്ടും കവിതകളായിട്ടും ഒക്കെ ഒരുപാട് ഒരുപാട് ഗാനങ്ങളാണ് നമുക്ക് കിട്ടിയത്. സിനിമ ഏതായിരുന്നു എന്നറിയാലോ? പാടിയത് യേശുദാസ്. യേശുദാസിന്റെ ആ ഒരു ശബ്ദവും ഭാവവും ഒക്കെ തന്നെയാണ് ഈ പാട്ടിനെ എത്രത്തോളം മനോഹരമാക്കിയത് എന്ന് കൂടി പറയാം. നല്ലൊരു പ്രണയഗാനമായിരുന്നു അല്ലേ ഇത്? വെൺചന്ദ്രലേഖയെ അപ്സര സ്ത്രീയോടാണ് ഉപമിച്ചത്. പ്രണയവും
1: ദേവരാജൻ യേശുദാസ് ഒരു കൂട്ടുകെട്ട്, അത് എത്ര മനോഹരമായിട്ടുള്ള കുറേ ഗാനങ്ങൾ മലയാളികൾക്ക് സമ്മാനിച്ച ഒരു ടീമാണ്.
0: അതെ അതെ. അതിലേതെങ്കിലും ഒരു ഗാനം ഓർമ്മയിലുണ്ടോ പെട്ടെന്ന്?
1: അങ്ങനെ ഓർമ്മയിലില്ല. ആ സിനിമയിൽ അങ്ങനെ ഓർമ്മയില്, വേറൊരു പാട്ട് അങ്ങനെ ഓർമ്മയിലില്ല. ഞാനന്ന് അപ്രതീക്ഷിത, ഞാൻ ഈ കേൾക്കാറുണ്ട്, സ്ഥിരമായിട്ട് കേൾക്കാറുണ്ട് റേഡിയോ പരിപാടികൾ. എനിക്ക് വയലാറിന്റെ ഒരു 1000 പാദസ്വരങ്ങൾ കിലിങ്ങി എന്നുള്ളതെല്ലാം വളരെ ഇഷ്ടപ്പെട്ട ഒരു പാട്ടാണ്. പണ്ട് ചെറുപ്പം മുതലേ നമ്മള് കേട്ട് വരുന്ന ഒരു പാട്ട് കൂടിയാണ്.
0: അതും വയലാർ ദേവരാജൻ യേശുദാസ് കൂട്ടുകെട്ടിലെ ഒരു പാട്ടാണ്.
1: അത് നല്ല ഇഷ്ടപ്പെട്ട പാട്ടാണ്. മതങ്ങളെ പറ്റിയിട്ട്, മതം അങ്ങനെയുള്ളൊരു പാട്ടുണ്ടല്ലോ,
0: മനുഷ്യൻ മതങ്ങളെ സൃഷ്ടിച്ചു,
1: എന്നുള്ള പാട്ടെല്ലാം വളരെ കാലഘട്ടത്തിനനുസരിച്ചിട്ടുള്ള, അന്നും അതേപോലെ തന്നെ എഴുതിയത്.
0: അതുപോലെ ഒരുപാട് വിപ്ലവ ഗാനങ്ങൾ.
1: വിപ്ലവ ഗാനങ്ങൾ
0: ഈ സിനിമയിലും ഉണ്ടായിരുന്നു ഒരുപാട് പാട്ടുകൾ.
1: ഇഷ്ടപ്രാണേശ്വരി,
0: കാദംബരി നൃത്ത സദസ്സിൽ, സംക്രമ വിഷുപക്ഷി, ഓർമ്മയില്ലേ? ഈ സിനിമ ഏത് വർഷ ഇറങ്ങിയതെന്ന് ഓർമ്മയുണ്ടോ? ഓർമ്മയില്ല, നമ്മളെയൊന്നും കാലത്തായിരിക്കില്ലല്ലേ. ഇത് 1973 ഒരു സിനിമയാണ്. കെ എസ് സേതുമാധവനാണ് സംവിധാനം ചെയ്തത്. തകഴിയുടെ കഥയാണ്. തിരക്കഥ തോപ്പിൽ ബാസിയായിരുന്നു. മധു, എം ജി സോമൻ ഒക്കെയായിരുന്നു ഇതിൽ അഭിനയിച്ചത്. ഷീല. കണ്ണൂർ ടാക്കീസ് സാധാരണയെ കേൾക്കാറുണ്ട്? എല്ലാ ആഴ്ചയിലും കേൾക്കാറുണ്ടോ?
1: എല്ലാ ആഴ്ചയും ഇല്ല, ചില സമയത്ത് എന്താ വിട്ടുപോകാറുണ്ട്. പരമാവധി റേഡിയോ പരിപാടികളാണ് കൂടുതലും കേൾക്കാറ്. ആകാശവാണിയില് രാവിലെ തന്നെ, രാവിലെ മുതലേ. അത് എന്റെ അച്ഛന്റെ പാരമ്പര്യം തന്നെ പറയാം. അച്ഛൻ രാവിലെ എണീറ്റിട്ട് മുന്നേ
0: സുഭാഷിതം മുതൽ അങ്ങോട്ട് കേൾക്കും.
1: സുഭാഷിതം മുതൽ തന്നെ പരിപാടി കേൾക്കുന്നതാണ്. വൈകുന്നേരം വരെ ഇങ്ങനെ അച്ഛൻ വീട്ടിൽ നിന്ന് വീടി പണിയെടുക്കുന്നു. അപ്പോ വീടി തിരക്കലാണ്. അപ്പോ ഇതിന്റെ കൂടെ റേഡിയോ ആണ് ഇങ്ങനെ ആയാസരഹിതമായ ജോലി ചെയ്യാൻ വേണ്ടിട്ട്.
0: അങ്ങനെ റേഡിയോ ആശ്വാസം. റേഡിയോ കേട്ടുകൊണ്ട് ചെയ്യാലോ ജോലി ചെയ്യുന്നത് അറിയില്ലല്ലേ.
1: റേഡിയത്തിന്റെ ഒരു പ്രത്യേകത അങ്ങനെയാണല്ലോ, നമ്മൾ ടിവി കാണുന്ന പോലെയല്ലോ റേഡിയോ.
0: മറ്റ് ജോലികളും അതിന്റെ കൂടെ നടക്കും.
1: അതെ ചെയ്യാം. സിലോൺ എന്ന് പറഞ്ഞ പണ്ടൊരു സ്റ്റേഷൻ, സിലോൺ എന്നുള്ള മലയാള പരിപാടി
0: ഉണ്ടായിരുന്നു,
1: അതടക്കം കേട്ടില്ലേ നമ്മള് ചെറുപ്പത്തിൽ. ഏത് കേട്ട് കേട്ടിട്ട്.
0: അപ്പൊ ചോദിക്കാൻ പറഞ്ഞു, എവിടെയാണ് വീട്?
1: ഞാന് കാപ്പാട് വളഞ്ഞൂർ എന്ന് പറഞ്ഞ
0: സ്ഥലത്താണ്. വീട്ടിലാരൊക്കെയാ ഉള്ളത്?
1: വീട്ടില് അച്ഛനമ്മയുണ്ട്, പിന്നെ ഭാര്യ, രണ്ട് മക്കള്, അനിയൻ. നമ്മളിപ്പോ സെപ്പറേറ്റ്, നമ്മള് തൊട്ട് അപ്പുറം ഇപ്പുറമായിട്ട് താമസിക്കുന്നത്, വേറെ വീടെടുത്തിട്ട് ഇപ്പുറം. ഞാന് ഒരു സ്വന്തമായിട്ട് ഒരു റേഡിയം വാങ്ങി, രാവിലെ തന്നെ എണീറ്റപ്പാണ് റേഡിയോ ഒന്ന് വെക്കുക രാവിലെ തന്നെ. അങ്ങനെ ഉള്ള പരിപാടി രാവിലത്തെ ഒരു 7:30-8 വരെ ഉള്ളത് വീട്ടിൽ നിന്ന് കേൾക്കും. അതിനുശേഷം എനിക്കൊരു ഫോണുണ്ട്, ജോലിക്ക് പോയാല് പിന്നെ ആടെ ഉച്ച സമയത്തെല്ലാം 12 മുതല് ഇങ്ങനെ റേഡിയം കേൾക്കും.
0: എന്ത് ജോലിയാ ചെയ്യുന്നത്?
1: ഞാൻ ഡ്രൈവറാണ്, ഡെയിലി ബേസ് ആയിട്ട് PWD KSTP എന്ന് പറഞ്ഞ ഓഫീസിൽ ഡെയിലി ബേസ് ആയിട്ട്
0: ജോലിയാണ്. ഒരുപാട് സ്ഥലങ്ങളിലേക്ക് യാത്ര ഉണ്ടാകും.
1: യാത്ര ഉണ്ട്, നമുക്ക് 4 ചാർജ് ഉണ്ട്. അപ്പോ ഇന്നിപ്പോ കാസർഗോഡാണുള്ളത്.
0: യാത്രയിൽ എങ്ങനെയാ, റേഡിയോ വെച്ചുകൊണ്ടാണോ?
1: ഇല്ല, യാത്രയിൽ അങ്ങനെ കേൾക്കാറില്ല, അവിടെ ഓഫീസിലുള്ളവർക്ക് കേൾക്കും.
0: ഒഴിവ് സമയത്തൊക്കെ കേൾക്കാം.
1: അതെ അതെ,
0: ഫോണില്.
1: ഫോണിലിങ്ങനെ വീശലിട്ടാല് നമുക്ക് യാത്രയില് അധികം റേഞ്ച് കിട്ടൂല, കൊറേ ദൂരെ പോകുമ്പോ റേഞ്ച് കുറവ്
0: വരുന്നത്.
1: ഇപ്പൊ കാസർഗോഡ് ഇങ്ങോട്ട് ഉള്ളോട്ട് ബദിയെടുക്കഴിഞ്ഞ സൈഡിലുള്ള, അപ്പൊ നല്ല മഴയാ പെയ്യുന്നത്.
0: ഇവിടെയും നല്ല മഴയാണെന്ന്. സിനിമകളൊക്കെ കാണാറുണ്ടോ?
1: സിനിമകള് വളരെ അധികം ഇഷ്ടമുള്ള, ഇപ്പം കുറച്ച് കുറവാണ്. മുന്നേ എല്ലാം നല്ല ഇഷ്ടം പോലെ കാണുന്ന.
0: ഇപ്പൊ കാണാറില്ലേ? ലാസ്റ്റ് കണ്ട സിനിമ?
1: അത്യാവശ്യം ഇപ്പം ഒരു സിനിമ കണ്ടത് ആണെന്ന് പെട്ടെന്ന് ഓർമ്മയില്ല, ഇപ്പം കുറച്ച് മുന്നേ കണ്ടതാണ്.
0: അപ്പൊ കണ്ണൂർ ടാക്കീസിനെ കുറിച്ച് എന്താണ് അഭിപ്രായം?
1: കണ്ണൂർ ടാക്കീസ് നല്ലൊരു പരിപാടിയാണ്, സിനിമകളെ കുറിച്ചും എല്ലാം അറിയാൻ പറ്റുന്ന ഒരു പരിപാടിയാണ്.
0: അപ്പൊ നമുക്ക് ഓരോ ക്ലിപ്പിംഗ്സ് ഒക്കെ ഉണ്ടല്ലോ, അത് കേൾക്കുമ്പോ ആ ഒരു സിനിമ ഓർമ്മയിൽ ഉണ്ടാവാറുണ്ടോ?
1: ഓർമ്മയില് ചിലത് വരുത്തുണ്ട്.
0: നമ്മുടെ ആ ഒരു കാലത്തെ കുറിച്ചൊക്കെ നമുക്ക് ഓർക്കാൻ സാധിക്കൂ അല്ലേ?
1: അതെ അതെ അതെ, സിനിമന്റെ അതാണല്ലോ, ഒരു ക്ലിപ്പ് കേൾക്കുമ്പോ ആ രംഗങ്ങളും ആ ഒരു ഇതാണല്ലോ മനസ്സിലേക്ക് വരിക.
0: ചിലപ്പോ നമ്മൾ ആ സിനിമ കാണാൻ പോയ ആ ഒരു രംഗം അതും ഒക്കെ നമ്മുടെ ഓർമ്മയിലേക്ക് വരും.
1: നമ്മൾ പോയ യാത്ര പറ്റിയും പോയ സംഭവങ്ങളിലാണല്ലോ ആലോചിക്കുക.
0: അതെ അതെ. ആകാശവാണിയുടെ ഏത് പരിപാടിയാണ് ഏറ്റവും ഇഷ്ടപ്പെട്ടത്?
1: ആകാശവാണിയുടെ എല്ലാ പരിപാടിയും നല്ല പരിപാടി തന്നെയാണ്. ഞാന് കൂടുതല് ചൊവ്വാഴ്ച ദിവസങ്ങളിൽ ടെലികാസ്റ്റെല്ലാം കേട്ടിട്ടുണ്ട്.
0: വിളിക്കാറുണ്ട്? അതിലേക്ക്
1: വിളിക്കാറില്ല, ഇത് ആദ്യമായിട്ടാണ് ഇങ്ങനെ ആകാശവാണി.
0: ആകാശവാണി
1: അതിലെ കേരള നാടകോത്സവം
0: കേട്ടിരുന്നോ?
1: അത് കേട്ടിട്ടുണ്ട്. പിന്നെ ഈ ഇതേപോലെ പല പരിപാടികളും, വിജ്ഞാനവും വിനോദവും അടക്കമുള്ളത് ആകാശവാണിന്റെ പരിപാടി.
0: അതെ അതെ,
1: പല കാര്യങ്ങളെ പറ്റി അറിയാനും പല അറിയിപ്പുകളിൽ നമുക്ക് എന്താ
0: മനസ്സിലാക്കാൻ സാധിക്കും,
1: പരിപാടി മനസ്സിലാക്കാനും. അങ്ങനെ എന്തുകൊണ്ടും ഒരു സംസ്കാരമുണ്ട് ആകാശവാണി എന്ന് പറഞ്ഞത്, നല്ല സംസ്കാരമുള്ള ഒരു പരിപാടിയാണ്.
0: പണ്ട് മുതലേ നമ്മള് കേട്ടുകൊണ്ടിരിക്കുന്ന
1: പല തലമുറകളും ഇങ്ങനെ കേട്ട് കേട്ട് വന്ന പരിപാടി. ഞാന് ഞായറാഴ്ച ദിവസം മറ്റേ ദർപ്പണം എന്നുള്ള ഒരു ആൾക്കാരുടെ അഭിപ്രായങ്ങൾ എല്ലാം കേൾക്കുന്നുണ്ട്. കുറെ ദർപ്പണത്തിലൊക്കെ എഴുതണമെന്ന് വിചാരിക്കും, ഇതൊന്നും ഇതുവരെ പിന്നെ നടന്നില്ല.
0: അതിനൊരു ബുദ്ധിമുട്ടും ഇല്ല.
1: അതിപ്പം വാട്സപ്പിലൂടെ ആയിക്കാതോ, ചില ദിവസങ്ങള് 2:30-3 വരെയാണ് ചില എത്ര ഗാനങ്ങൾ ഉണ്ടാവില്ല, ചില ഇപ്പം വാട്സപ്പ് ഫ്രീ ആയിരിക്കും, അതെല്ലാം കേൾക്കുന്നില്ല. പക്ഷെ
0: സിനിമാ ഗാനങ്ങൾ ഇഷ്ടമാണെന്ന് തോന്നുന്നു, കൂടുതൽ ഇഷ്ടം അതിനോടാണോ?
1: അതെ അതെ, ഇഷ്ടം സിനിമയും നാടകവും. നാടകം എങ്ങനെയാലും കേൾക്കുന്നുണ്ട്. നാടകം ചില ദിവസങ്ങളിൽ 2:15-2:30 വരെയുള്ള ആ ഒരു തുടർ നാടകങ്ങൾ,
0: അതെ അതെ, അത് കേൾക്കാറുണ്ട് അല്ലേ?
1: അതെല്ലാം കേൾക്കാറ്.
0: പാട്ട് പാടുന്ന ആളാണോ?
1: അല്ലല്ല, ആസ്വദിക്കുന്ന ആളാണ്.
0: അപ്പൊ എന്തായാലും പരിചയപ്പെടാൻ സാധിച്ചതിൽ വളരെയധികം സന്തോഷം. വിജയായതിലുള്ള ആകാശവാണിയുടെ അഭിനന്ദനങ്ങൾ അറിയിക്കുകയാണ്.
1: അപ്പൊ
0: എല്ലാ പരിപാടികളും ഇനിയും കേൾക്കണം, അതിന്റെ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കണം.
1: ആകാശവാണിയില് ഇങ്ങനെ ഒന്ന് സംസാരിക്കാൻ വേണ്ടി സാധിച്ചതിൽ എനിക്കും അതിയായ സന്തോഷമുണ്ട്.
0: ഓക്കെ
1: ഓക്കെ.
2: സിനിമാ ക്ലിപ്പ് ചാലഞ്ച്.
3: നമസ്കാരം.
4: നമസ്കാരം.
3: പേര്?
4: അഖിൽ.
3: അഖിൽ എന്താ ചെയ്യണേ?
4: ഞാൻ എഞ്ചിനീയറാ.
3: എവിടെ സ്ഥലം എവിടെയാ?
4: തലപ്പുറം വരെ.
3: ഓക്കെ, കുറെ വർഷമായി എഞ്ചിനീയറിംഗിൽ?
4: ഞാനൊരു 5-8 വർഷമായി.
3: കൺസ്ട്രക്ഷൻ ആണോ?
4: കൺസ്ട്രക്ഷൻ എല്ലാം ഉണ്ട്,
3: പ്ലാൻ ചെയ്ത് കൊടുക്കും,
4: എല്ലാം ഉണ്ട്, മൊത്തം ചെയ്തു.
3: ഓ, അത് ശരി, കംപ്ലീറ്റ് പാക്കേജ് ആയിട്ട് എടുക്കുന്നുണ്ട്.
4: അങ്ങനെ ചെയ്യും.
3: ഇപ്പൊ വർക്ക് ഉണ്ടോ? എങ്ങനെയാ അവസ്ഥ?
4: ഇപ്പം കുറച്ച് ഡല്ലാണ്.
3: കാലാവസ്ഥ മഴയതുകൊണ്ടാണോ? അല്ല,
4: പൊതുവെ കുറച്ച് ഡല്ലാണ്.
3: സാമ്പത്തികമായിട്ട് എല്ലാവർക്കും ടൈറ്റ് ഉണ്ട് തോന്നുന്നു.
4: ഗൾഫിലെ യുദ്ധം നമ്മളെ എല്ലാണ്ട് ബാധിച്ചു.
3: അതുകൊണ്ട്
4: ടൈറ്റ് ആണ്. പൊതുവേ അതെ, പൊതുവെ ടൈറ്റ് ആണ്.
3: ഓഫീസ് വെച്ച് ചെയ്യുന്നത് തന്നെയാണോ?
4: ഓഫീസ് ഉണ്ട്, ഓഫീസും തലപ്പുറം തന്നെ തന്നെയാണ്. ഓഫീസായിട്ടും ചെയ്യുന്നുണ്ട്.
3: ഓക്കെ, കുറെ ആൾക്കാരുണ്ട് ഒരുമിച്ച്? അല്ല, തനിച്ചാണോ?
4: അല്ല, എന്റെ കൂടെ ഒരാളും കൂടി ഉണ്ട്, പറഞ്ഞ ഒരാളും കൂടി ഉണ്ട്.
3: ഓക്കെ, അപ്പൊ എൻജോയ് ചെയ്ത് ചെയ്യാൻ പറ്റുന്നുണ്ടോ? അല്ല, ഇഷ്ടപ്പെട്ടാണോ ഈ മേഖലയിലേക്ക് വന്നത്?
4: ആദ്യം ഇഷ്ടമുണ്ടായിരുന്നില്ല, ഇപ്പം ഓക്കെ, ഇപ്പം അതുമായിട്ട് പൊരുത്തപ്പെട്ട് കഴിഞ്ഞു. ഇഷ്ടമാണ്, എന്റെ ഭാര്യ ഈ ഫീൽഡ് തന്നെയാണ്.
3: ഓ, അത് ശരി. നമ്മള് ക്രിയേറ്റീവ് ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു, അതായത് കൺസ്ട്രക്ഷൻ മേഖലയും കൂടിയാണ്. ഇപ്പൊ ഒരുപാട് പുതിയ പുതിയ ട്രെൻഡുകൾ വരുന്നുണ്ട്.
4: കോമ്പറ്റീഷനും കൂടിയാണ്
3: തീർച്ചയായും. പല പലരുടെ ഇപ്പൊ പ്രത്യേകിച്ചും റീൽസുകളിൽ നമ്മൾ ഒരുപാട് പുതിയ പുതിയ മോഡൽസിൽ കാണുമ്പോൾ അത് ആണല്ലോ വന്ന് ചോദിക്കുക,
4: അല്ലേ?
3: അപ്പൊ അതിനനുസരിച്ചിട്ടെല്ലാം ചെയ്തു കൊടുക്കാൻ പറ്റുന്നുണ്ടോ?
4: പറ്റുന്നുണ്ട്, നമുക്ക് പറ്റുന്ന രീതിയിൽ കസ്റ്റമറിന്റെ സാറ്റിസ്ഫാക്ഷൻ
3: ചെയ്യാൻ പറ്റുന്നുണ്ട് അല്ലേ. ഞാൻ വരുന്നത് കണ്ണൂർ ആകാശവാണിയുടെ കണ്ണൂർ ടാക്കീസ് ഉള്ള പ്രോഗ്രാം തന്നെ. ആകാശവാണിയായിട്ട് എങ്ങനെയാ കണക്ട് ചെയ്യാകില്ലേ, പറഞ്ഞോട്ടെ.
4: ആകാശവാണിയായിട്ട് നമ്മളിപ്പം കണക്ഷൻ ഒന്നും കുറവാണ്. പണ്ടെല്ലാം ആകാശവാണി കേൾക്കുന്നതാണ്, വാർത്തകള് അങ്ങനത്തെ എല്ലാം. നമ്മുടെ ചെറുപ്പകാലത്ത് ഇപ്പാരും പൊതുവ് കുറവല്ലേ, യങ്സ്റ്റേഴ്സ് എല്ലാം വളരെ കുറവാണ് കേൾക്കുന്നത്.
3: അത് യങ്സ്റ്റേഴ്സ് കൂടി വരണം എന്നുള്ളതാണ് നമ്മുടെ ഒരു ആഗ്രഹം.
4: അവരും അറിയണല്ലോ, ഇപ്പം എന്റെ എല്ലാം മോനായാലും ഇവർക്ക് ആകാശവാണി എന്താണെന്നും കൂടി അറിയാത്തൊരു അവസ്ഥയുണ്ട്. അവരെല്ലാരും വരണം, ഒന്നും കൂടി അത് പ്രൊമോട്ട് ചെയ്തിട്ട് കുറച്ച് നല്ല രീതിയിൽ വരണം എന്ന് തന്നെയാണ് അഭിപ്രായം.
3: സിനിമ കാണുന്ന ആളാണോ, ആസ്വദിക്കുന്ന ആളാണോ?
4: സിനിമ അത്യാവശ്യം എല്ലാം കാണാറുണ്ട്, സിനിമയും എല്ലാം.
3: ഫാമിലി ഫ്രണ്ട്സ് എങ്ങനെയാണ് പോകാറുള്ളത്?
4: ഫാമിലി ആയിട്ടും പോകാറുണ്ട്, ഫ്രണ്ട്സ് ആയിട്ടും പോകാറുണ്ട്.
3: ഏറ്റവും കംഫർട്ടബിൾ ആരൊപ്പം പോകുന്നത്? ഫാമിലിന്റെ കൂടെ പോകുന്നതാണോ ഫ്രണ്ട്സിന്റെ ഒപ്പം പോകുന്നതാണോ? ഒരു കുഴക്കുന്ന ചോദ്യമാണ്, എന്നാലും പറഞ്ഞു.
4: ഞാൻ ഫാമിലി മാത്രമായിട്ട് ഇതുവരെ പോയിട്ടില്ല. ഭാര്യക്കും ഫ്രണ്ട്സും ആയിട്ട് പോകുന്നതാണ് കൂടുതൽ ഇഷ്ടം. എനിക്കും ഫ്രണ്ട്സ് ആയിട്ട്, ഫ്രണ്ട്സും ഫാമിലി എല്ലാം കൂടി പോകുന്നത്, എല്ലാരും ഫാമിലി ആയിട്ട് പോകുന്നതാ, ഫ്രണ്ട്സിന്റെ ഫാമിലി എല്ലാം കൂടി പോകുന്നത്. എല്ലാവർക്കും ഒന്നിച്ചു പോകുന്ന താല്പര്യം.
3: ലാസ്റ്റ് കണ്ട സിനിമ ഏതാണ്?
4: ലാസ്റ്റ് ഇപ്പം ദൃശ്യം 3 കണ്ടു.
3: ദൃശ്യം 3 കണ്ടു അല്ലേ, ഇഷ്ടപ്പെട്ടോ?
4: ദൃശ്യം 3 നമ്മൾ വിചാരിച്ച ഇത് കൂടുതൽ എക്സ്പെക്ട് ചെയ്ത് പോകുമ്പോൾ പ്രശ്നമാണെന്ന് എനിക്ക് തോന്നുന്നു. അതിന് മാത്രം ഉണ്ടായിട്ടില്ല, കുഴപ്പമില്ല. എന്നാലും ഫാമിലിക്ക്
3: കണ്ടിരിക്കാൻ പറ്റുന്ന സിനിമയാണ്,
4: പറ്റുന്ന ഒരു പടം.
3: ഓക്കെ, സിനിമ ശരിക്കും പറഞ്ഞാൽ നമ്മള് 2.5 മണിക്കൂർ നേരം നമ്മള് എന്റർടൈൻമെന്റ് ചെയ്യുന്നു എന്നുള്ളതാണല്ലോ പ്രധാനമായിട്ട്.
4: അതൊന്നും പറ്റിയിട്ടുണ്ടോ
3: നിലവിലുള്ളത്? അപ്പോ ഇത് കണ്ണൂർ ആകാശവാണി കണ്ണൂർ ടാക്കീസ് എന്ന് പറയുന്നത് സിനിമ ബേസ്ഡ് പ്രോഗ്രാമാണ്. സിനിമ ആസ്വദിക്കുന്നതും കാണുന്നതും വിലയിരുത്തുന്നതും ആയതുകൊണ്ട് വേഗത്തിൽ കിട്ടുമായിരിക്കും ഞാൻ വിചാരിക്കുന്നത് ചോദ്യം. സിനിമയുടെ ഒരു ക്ലിപ്പാണ് ഞാൻ കേൾപ്പിക്കാൻ പോകുന്നത്, അപ്പോ അത് ഏതാണെന്ന് കണ്ടെത്തണം. ഓക്കെ,
5: സാറായിരുന്നോ? എന്താ സാർ?
6: അകത്തേതാ സ്ത്രീ?
5: സ്ത്രീയോ?
6: ഇനി എന്നെ വിളിക്കാൻ ശ്രമിക്കണ്ട, സത്യം പറ. ഇതാ പെണ്ണല്ലേ?
5: ഏത് പെണ്ണ്?
6: ഈ പെണ്ണ്
5: സാർ കൊറേ നാളായിട്ടോ

0: ഈ ഫോട്ടോയും കാണിച്ച് ആ പെണ്ണല്ലേ ഈ പെണ്ണല്ലെന്ന് വെച്ച് അങ്ങനെ വരട്ടണു. ഇവിടെ പെണ്ണുല്ല ഒരു പടക്കോടിയില്ല, അത്ര പൂവങ്ങഴി ഉണ്ട്. അതിന് ഞങ്ങൾ ഉച്ചക്ക് ഉണ്ണാൻ വേണ്ടി പ്രിപ്പയർ ചെയ്തോണ്ടിരിക്കുകയാണ്. സർ ദൈവം പോണം.
1: ശരി,
0: ഒരു അന്യന്റെ വീട്ടിൽ അതിക്രമിച്ച് കിടക്കരുത്. ഞാനിവിടെ ഒറ്റക്കുള്ളൂ സാർ.

0: കളിയാടാനീ കിളിമരത്തണലോരം
1: എന്തോ മിണ്ടാത്തു സാറേ വാവാച്ചി.
2: ഏതാ സിനിമ എന്ന് മനസ്സിലായ?
3: സിനിമ ദിലീപിന്റെ എല്ലാം സൗണ്ട് കേൾക്കുന്നു. ദിലീപൻ
2: ജഗതിയിലാണ്.
3: കലാഭവമണിയിലുണ്ട്. മായപ്പന്മാനാണോ?
2: കറക്റ്റ്, മായപ്പന്മാനുള്ള സിനിമ. ആ സിനിമ കണ്ടിട്ടുണ്ടായിരുന്നോ?
3: ആ കണ്ടിട്ടുണ്ട്. നല്ല കോമഡി സീക്വൻസ് എല്ലാം.
2: അതെ, ബെഞ്ചമിൻ സി കുരുവിളാന്നുള്ള
3: പാട്ടല്ലേക്കുന്നു.
2: അതന്നെ അതന്നെ, ജഗതിന്റെ വ്യത്യസ്തമായ വേഷം. അതേപോലെ തന്നെ കലാഭവമണിയൊക്കെ നന്നായി തകർത്തു. കലാഭവമണി തകർത്ത് അഭിനയിച്ച സിനിമയായിരുന്നു. അപ്പൊ ഏതായാലും അഖിലേ ഉത്തരം പറഞ്ഞിട്ടുണ്ട്. ആകാശവാണിയുടെ പ്രത്യേക അഭിനന്ദനങ്ങൾ.
3: താങ്ക് യു.
2: സഞ്ചരിക്കാം
3: സിനിമക്കൊപ്പം.
4: സിനിമ ക്ലിപ്പ് ചാലഞ്ച്.
2: നമസ്കാരം.
5: നമസ്കാരം.
2: പേര്
5: സൂര്യകൃഷ്ണ.
2: എന്താ ചെയ്യണേ?
5: ഞാൻ ടീച്ചറായിട്ട് വർക്ക് ചെയ്യുന്നു.
2: ഓക്കെ. ഏത് സ്കൂളാ?
5: ഞാൻ വേങ്ങാട് സൗത്യ ഒപ്പി.
2: ഏതാ സബ്ജക്ട് എടുക്കുന്നത്?
5: ഞാൻ എൽ ടി സെക്ഷനിലാണ്. ഒന്നാം ക്ലാസ്സിലെ ക്ലാസ് ടീച്ചറാണ്.
2: ഓ, അത് ശരിയാ. ഇപ്പോഴത്തെ കുഞ്ഞുങ്ങള് നല്ല കുഞ്ഞുങ്ങളാണോ അല്ല കുരുത്തക്കേടുള്ള കുഞ്ഞുങ്ങളാണോ?
5: നല്ല കുഞ്ഞുങ്ങളാണ്, അത്യാവശ്യം കുരുത്തക്കേടും എല്ലാം ഉള്ള കുഞ്ഞുങ്ങളാണ്. അപ്പൊ അതുകൊണ്ട് ക്ലാസ് നല്ല വൈബായിട്ട് പോകും. നമുക്ക് അവരുടെ കൂടെ നമ്മൾ ഒരുമിച്ച് സഞ്ചരിക്കുന്നത് പോലെ നമുക്ക് തോന്നുള്ളൂ. ഒരു ടീച്ചർ കുട്ടി എന്നുള്ള രീതിയിൽ അങ്ങനെ ആയിരിക്കില്ല, കുട്ടികളായിട്ട് തന്നെ മുന്നോട്ട് പോകുന്ന ഒരു രീതി തന്നെയാണ് ഉള്ളത്.
2: അതായത് പൊതുവെങ്കിലും ഒരു ഫ്രണ്ട്ലി അറ്റ്മോസ്ഫിയർ ആണ് ഇപ്പൊ സ്കൂളുകളിൽ ഉള്ളത്. കുട്ടികൾക്ക് കുറച്ചുകൂടി ക്ലോസ് ആയിട്ട് ടീച്ചറോട് എല്ലാ കാര്യങ്ങളും പറയാനും വീട്ടിലുള്ള വിശേഷങ്ങൾ പോലും ചിലപ്പോ നമ്മളൊക്കെ ഒരു കാലത്ത് പഠിക്കുമ്പോൾ ടീച്ചർമാരൊരു പേടിയോടുകൂടി എങ്ങനെ പറയാൻ പറ്റുമോ എന്നുള്ള ചോദിച്ചുകൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥയിൽ ഇപ്പൊ നല്ല ഫ്രണ്ട്ലിയാണ്. അവരുടെ ഏറ്റവും കൂടുതൽ വിശേഷങ്ങൾ പറയുന്ന എനിക്ക് തോന്നുന്നു ടീച്ചറായിട്ടായിരിക്കും.
5: അവർക്ക് രാവിലെ വന്നതുപോലെ നമ്മളുടെ ഒരുപാട് വിശേഷങ്ങൾ പറയാനുണ്ടാവും. അത് കഴിഞ്ഞിട്ട് വേണം നമുക്ക് അത്യാവശ്യം ഒന്ന് പഠിപ്പിക്കണമെങ്കിൽ എന്ന രീതിയാണ് ഇപ്പൊ ഉള്ളത്.
2: അവരുടെ മൂഡ് പ്രത്യേകമായിട്ട് നോക്കും അല്ലെ? അതിനനുസരിച്ചിട്ടാണ് ക്ലാസ് കൊടുക്കുന്നത്. അപ്പൊ ടീച്ചിങ് വലിയ ഇഷ്ടത്തോടെ തെരഞ്ഞെടുത്ത ജോബാണോ?
5: ടീച്ചിങ് ഇഷ്ടത്തോടെ അല്ല, പക്ഷെ ഇതിലേക്ക് വന്നപ്പോ വളരെ ഇഷ്ടത്തോടെ ചെയ്യുന്ന ഒരു ജോബായിട്ട് മാറിയിട്ടുണ്ട്.
2: അപ്പോൾ ഈ ടീച്ചർ അല്ല മറ്റെന്ത് പ്രൊഫഷൻ ആയിരുന്നു ആഗ്രഹിച്ചിട്ടുണ്ടായിരുന്നു?
5: ഞാൻ ആക്ച്വലി ഒരു എഞ്ചിനീയർ ആയിരുന്നു.
2: അത് ശരി.
5: 4 വർഷം വർക്ക് ചെയ്താണ്. അപ്പൊ അത് ചെറിയ ആരോഗ്യ പ്രശ്നങ്ങൾ കാരണം അത് വിട്ട് ഈ ഒരു ഫീൽഡിലേക്ക് എത്തിപ്പെടേണ്ട ഒരു അവസ്ഥയായിരുന്നു.
2: പക്ഷെ
5: വന്നു കഴിഞ്ഞപ്പോ ലൈഫ് തന്നെ ഒരു ചേഞ്ച് ആയൊരു.
2: എപ്പോഴും നമ്മൾ ഹാപ്പി ആയിരിക്കും കുഞ്ഞുങ്ങളുടെ കൂടെ. ഞാൻ വരുന്നത് കണ്ണൂർ ആകാശവാണിയുടെ കണ്ണൂർ ടാക്കീസ് എന്ന പ്രോഗ്രാം എന്നാണ്. ഒരു സിനിമാ ബേസ്ഡ് പ്രോഗ്രാമാണ്. ആകാശവാണി പരിപാടികളൊക്കെ കേൾക്കുന്ന ആളാണോ?
5: വല്ലപ്പോഴും കാറിൽ പോകുമ്പോ ഇതുപോലെ വെക്കുമ്പോൾ
2: കേൾക്കാറുണ്ട്,
5: ശ്രദ്ധിക്കാറുണ്ട്.
2: ഇത് സിനിമയുടെ പ്രോഗ്രാമാണെന്ന് പറഞ്ഞല്ലോ. സിനിമ എങ്ങനെയാണ് കാണുന്നതോ ആസ്വദിക്കുന്നതോ?
5: കാണാറുണ്ടായിരുന്നു, പിന്നെ സമയം കിട്ടുമ്പോഴൊക്കെ കാണും.
2: സ്ഥലം എവിടെയാന്ന് ഞാൻ ചോദിച്ചില്ല.
5: സ്ഥലം കൂത്തുറമ്പ്, ശങ്കരനെല്ലൂർ എന്ന് പറയും.
2: പുതിയ സിനിമകൾ ഇറങ്ങുമ്പോ കാണണം അങ്ങനെയൊന്നും ആഗ്രഹമില്ല?
5: ആഗ്രഹമുണ്ട്, പക്ഷെ പലപ്പോഴും അതിന് സാധിക്കാറില്ല.
2: സ്കൂളുമായിട്ടുള്ള തിരക്കൊണ്ടാണോ പറ്റാത്തത്?
5: പിന്നെ ഇപ്പൊ ചെറിയ മോനുണ്ട്, മോനെ കൊണ്ട് തിയേറ്ററിൽ പോകുന്ന
2: ഇന്ന് കാണാനുള്ള ബുദ്ധിമുട്ടുണ്ട്.
5: അതെ, മോനുണ്ടാകാനും മുന്നേ എപ്പോഴും പോവായിരുന്നു, പക്ഷെ ഇപ്പൊ ഒരു 2 വർഷമായിട്ട് ചെറിയ
2: വീട്ടിലിരുന്ന് മുട്ടിയിട്ടാണ്
5: കാണാൻ പറ്റുന്നത്. എന്നാലിപ്പം അത്യാവശ്യം മോനെ ഇരിക്കുന്നത് കൊണ്ട് ഇപ്പം അത്യാവശ്യം കാണാൻ
2: പോകും. സിനിമയായിട്ട് ബന്ധപ്പെട്ട ഒരു ചോദ്യം ചോദിക്കുക, ഇത്ര കിട്ടുവാണെങ്കിൽ പറഞ്ഞാൽ മതി, ഒന്ന് ട്രൈ ചെയ്താൽ മതി. ഓക്കെ, റെഡിയല്ല?
5: ശരി.
6: ഓ, എനക്കായിരുന്ന ഞാൻ വിരിച്ച സ്ഥാപനം തെളിക്കുന്നുണ്ടോ വന്ന്? ഈശ്വര, ഇതെന്ത് തടാക്കോ? ആര് കണ്ടില്ല? അക്കിലി ചവിട്ടി പലേ. പ്രിയ സഖി ഗംഗേ ബൈ.
2: സിനിമ മനസ്സിലായ? ഡയലോഗ് കേൾക്കുമ്പോ തന്നെ നമുക്ക് മനസ്സിലാവും.
5: ചാന്തുപൊട്ട്,
2: ചാന്തുപൊട്ട് കറക്റ്റ് ഉത്തരമാണ്. ഏതായാലും ഉത്തരം പറഞ്ഞതിന് വലിയ സന്തോഷം. സിനിമ കണ്ടിട്ടുണ്ടാവില്ല, ചാന്തുപൊട്ട് കണ്ടിട്ടുണ്ട്. ആകാശവാണിയുടെ പ്രത്യേക അഭിനന്ദനങ്ങൾ. സഞ്ചരിക്കാം
5: സിനിമയ്ക്കൊപ്പം.
4: സിനിമ ക്ലിപ്പ് ചാലഞ്ച്.
2: നമസ്കാരം.
7: ഹലോ, നമസ്കാരം.
2: എന്താ പേരെന്താ?
7: ഷാജി.
2: എവിടെ സ്ഥലം? എവിടെയാ?
7: നനച്ചേരി. നനച്ചേരി പാലത്തിന്റെ അടുത്ത് തന്നെ.
2: ഷാജി ചേട്ടൻ എന്താ ചെയ്യണേ?
7: ഞാൻ ടൈൽസിന്റെ വർക്കാണ്.
2: ഇന്ന് വർക്കിന് പോയിട്ടില്ലാന്ന് തോന്നുന്നല്ലേ?
7: ഇല്ലല്ല, ഇന്ന് വീട്ടിന്റെ അടുത്തൊരു മരണം ഉണ്ടായിരുന്നു, അപ്പൊ അവിടെ പോയി. അവിടെ ലീവാക്കി.
2: ആൾക്കാരെ വെച്ചിട്ട് ചെയ്യുന്നതാണോ അല്ല സ്വന്തം?
7: അല്ല, വേറെ ആളെ കൂടെ ചെയ്യുന്ന.
2: കൂടെ ചെയ്യുന്നതാണ്. ഓക്കെ. കൊറേ വർഷമായോ ഇതില്?
7: കൊറേ വർഷമായി.
2: എത്ര വർഷമായി ഏകദേശം?
7: ഒരു 25 വർഷം.
2: 25 വർഷത്തിലധികമായി. അപ്പൊ മാറി വരുന്ന പുതിയ പുതിയ ടൈൽസിന്റെ ട്രെൻഡും കാര്യങ്ങളും എല്ലാം അറിയായിരിക്കും അല്ലേ?
7: അറിയാം.
2: വർക്ക് ഇഷ്ടപ്പെട്ട് ചെയ്യുന്ന? ഞാൻ കണ്ണൂർ ആകാശവാണിയുടെ കണ്ണൂർ ടാക്കീസ് എന്ന പ്രോഗ്രാം എന്നാണ് വരുന്നത്.

0: ആകാശവാണി പരിപാടി കേൾക്കാറുണ്ടോ? എന്താണ്,
1: രാവിലെ എഴുന്നേറ്റ ഉടനെ റേഡിയോ നോക്കുക.
0: റേഡിയോ
1: 6:30 ആകുമ്പോ വെച്ച്, പിന്നെ പണിക്ക് പോകുന്നവരെ റേഡിയോ വെച്ച് അത്
0: കേട്ടിട്ടാണ് പോകും. എന്താ കേട്ടത്?
1: അതിന്റെ ഈ ഇങ്ങനെ പരിപാടിനെ പറ്റി
0: പരസ്യം
1: ഇതുവരെ ഇത് നേരിട്ട് നമ്മൾ കണ്ടില്ല.
0: അറിയില്ല. ശരി, ഞായറാഴ്ചകളിൽ കേൾക്കാൻ സമയം ഉണ്ടാവാറുണ്ടോ?
1: ഞായറാഴ്ച ഉണ്ടോ? ഞായറാഴ്ച പണിക്ക് പോകാൻ വീട്ടിൽ തന്നെ ഉണ്ടാവും. പോകില്ല.
0: ഞായറാഴ്ച വൈകിട്ട് 4 മണിക്കാണ് ഈ പ്രോഗ്രാം കൊടുക്കുന്നത്. സിനിമയുടെ ക്ലിപ്പ് അല്ലെങ്കിൽ സിനിമയുടെ പാട്ട് അല്ലെങ്കിൽ BGM അത് കൊടുത്തിട്ട് അത് ഏതാണ് എന്നാണ് പറയേണ്ടത്. ഇപ്പൊ ഏതാ വേണ്ടത്?
1: സിനിമയുടെ പാട്ട് കേട്ടാ മതി.
0: പാട്ട് മതി. പാട്ട് ഇഷ്ടമുള്ള ആളാണോ?
1: പാട്ട് ഇഷ്ടമാണ്.
0: അതെ അല്ലേ. സിനിമ കാണുന്ന ആളാണോ? എങ്ങനെയാ?
1: സിനിമ കാണലുണ്ട്. ഇപ്പൊ കുറച്ചായിട്ട് പോക്കില്ല, മുന്നേ ആഴ്ചയൊക്കെ എല്ലാം റിലീസ് പടം പോയി കാണലുണ്ട്. രാവിലെ വിട്ടാലും 1-2 സിനിമ കണ്ടിട്ട് വീട്ടിലേക്ക്
0: വരുള്ളൂ. ഇപ്പൊ എന്താ സമയം ഇല്ലാത്തോണ്ട?
1: ഇല്ല, ഇപ്പൊ കല്യാണം കഴിഞ്ഞ പിന്നെ അക്കായി പിന്നെ പ്രാരാബ്ദം
0: മാറ്റിവെച്ചു. അത് ശരി. എന്നാലും ഒരു പുതിയ സിനിമ ആളുകൾ നല്ല സിനിമയെന്ന് പറയുമ്പോൾ
1: അത് കാണാൻ പോക്കുണ്ട്. അങ്ങനെ പുതിയ സിനിമ വന്നാല് കാണാൻ പോക്കുണ്ട്. ഇപ്പൊ ഇതിനിടെ ഒരു സിനിമ ഫാമിലിയായിട്ട് പോയി. ഇനിയിപ്പം ദൃശ്യം 3 കാണണമെന്നുണ്ട്. അതിന് പോകാൻ വേണ്ടി
0: നിൽക്കുന്നു. എന്റെ പാട്ടല്ലേ കേൾക്കണം എന്ന് പറഞ്ഞത്. അപ്പൊ നമുക്ക് പാട്ടിലേക്ക് പോവാം.
1: ഏത്
0: സിനിമയിലെ പാട്ടാണ് അത് എന്നാണ് പറയേണ്ടത്.
1: ഓക്കെ.
0: പാട്ട് മനസ്സിലായ? ഏതാ സിനിമ മനസ്സിലായ?
1: ഈ പാട്ട് അരണ്യത്തിലാന്ന് തോന്നുന്നു.
0: അതന്നെ കറക്റ്റ്. പാട്ട് ശ്രദ്ധിക്കുന്ന ആളാണല്ലേ. പാട്ട് ഇഷ്ടാണോ?
1: പാട്ട് ഇഷ്ടം. പാടാൻ ഇഷ്ടം, പക്ഷെ നമുക്ക് പാടാനേ കഴിവില്ല.
0: അത് ശരി.
1: പാടുന്ന കേൾക്കാം, അതുപോലെ ആകണമെന്നല്ല ആഗ്രഹമുണ്ട് കേൾക്കുമ്പോ.
0: പക്ഷെ പാടാൻ കഴിയില്ല.
1: പാടാൻ കഴിവില്ല.
0: ബാത്റൂം സിംഗർ ആണ്.
1: ബാത്റൂം സിംഗർ
0: അല്ലേ. ഓക്കെ, ശരി. അപ്പൊ ഏതായാലും ഉത്തരം കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. ആകാശവാണിയുടെ പ്രത്യേക അഭിനന്ദനങ്ങൾ. സഞ്ചരിക്കാം
1: സിനിമക്കൊപ്പം.
2: സിനിമാ ക്ലിപ്പ് ചാലഞ്ച്.
0: ഹലോ, നമസ്കാരം.
3: നമസ്കാരം.
0: പേര്?
3: ജ്യോതിഷ്.
0: സ്ഥലം എവിടെയാ ജ്യോതിഷ്?
3: ഞാൻ ബക്കൽത്താണ്. ഞാൻ ഇപ്പൊ ലീവിന് വന്ന്, ഞാൻ പുറത്ത് അബുദാബിയിലാണ് വർക്ക് ചെയ്യുന്നത്.
0: ശരി, എന്താ ചെയ്യണേ?
3: ഞാൻ ഇവിടെ അക്കൗണ്ട്സിൽ വർക്ക് ചെയ്യുന്നത്.
0: കുറെ വർഷമായോ അവിടെ പ്രവാസിയായിട്ട്?
3: 4 വർഷം.
0: അതിനു മുമ്പ് നാട്ടിൽ എന്താ ചെയ്തോണ്ടിരുന്നത്?
3: നാട്ടില് ബാങ്കിലായിരുന്നു.
0: പ്രവാസ ജീവിതവും നാട്ടിലെ ജീവിതവും ഏതാണ് നല്ലതെന്നാ തോന്നുന്നത് ജ്യോതിഷിന്?
3: നല്ലത് നാടന്നെ. പക്ഷെ എന്നാലും അവിടെ ആയാലും കുഴപ്പമില്ല.
0: അതെല്ലേ. ഈ പ്രവാസ ജീവിതത്തിൽ നമ്മൾ നാടിനെ കുറിച്ച് ഓർക്കാറുണ്ടോ?
3: അതൊക്കെ ഉണ്ട്. നമ്മളിപ്പോ ഇവിടെ നാട്ടിലെന്തോ നമ്മള് നാട്ടിലെ പരിപാടികളെല്ലാം വരുമ്പോ നമ്മളെ നാട്ടിൽ നാട്ടിലെ ഫ്രണ്ട്സ് എല്ലാം ഓർക്കും.
0: നാട്ടിലെ ഗ്രൂപ്പ് അവിടെ ഉണ്ടല്ലോ, എന്തായാലും വാട്സ്ആപ്പ് ഗ്രൂപ്പ്
3: ഉണ്ടാവുമല്ലോ.
0: അവരെ നോട്ടീസ് ഒക്കെ കാണുമ്പോൾ ഓണാഘോഷ പരിപാടികളായാലും
3: പരിപാടി വാർഷികം അതുപോലെ തന്നെ ഓരോ പരിപാടി ആകുമ്പോൾ നാടും നാട്ടിലെ ഫ്രണ്ട്സ് എല്ലാം മിസ് ചെയ്യും. ഓരോരുത്തരും ഫീലിംഗ് ആണല്ലോ.
0: ഫുൾ ടൈം വർക്ക് എൻഗേജ്ഡ് ആണോ രാവിലെ മുതൽ? എങ്ങനെയാ
3: വർക്ക്? ഉണ്ട് വർക്ക്, അതിന്റേതായ ബിസിയും കാര്യങ്ങളെല്ലാം ഉണ്ട്. എന്നാലും നാട്ടിലെ പരിപാടിയും കാര്യങ്ങളും ശ്രദ്ധയിൽ പെടാറുണ്ട്.
0: എന്തായാലും അവിടുത്തെ ലൈഫ് ഇവിടുത്തെ ലൈഫ് എൻജോയ് ചെയ്യുന്നുണ്ട്.
3: ചെയ്യുന്നുണ്ട്.
0: ഞാൻ കണ്ണൂർ ആകാശവാണിന്നാ വരുന്നത്. കണ്ണൂർ ടാക്കീസ് എന്നൊരു പ്രോഗ്രാമായിട്ടാണ് വരുന്നത്. ആകാശവാണിയുടെ ഓർമ്മകള് ജോഷിന് എങ്ങനെയാ പങ്കുവെക്കാനാവുക?
3: ആകാശവാണിയുടെ ഓർമ്മകൾ വെച്ചാൽ പണ്ടൊക്കെ നമ്മള് റേഡിയോയിൽ കേൾക്കും, നമ്മള് ചെറുപ്പകാലത്ത് കേൾക്കുന്നത്. പിന്നെ ഇപ്പൊ ഇവിടുത്തെ കുറെ റേഡിയോ സ്റ്റേഷന്റെ പ്രോഗ്രാമാണ് ഇപ്പൊ നമ്മൾ വണ്ടിയിൽ പോകുമ്പോഴാണ് കേൾക്കുന്നത്. ന്യൂസ് കാര്യങ്ങള് രാവിലെ 6:55 എണീക്കുമ്പോ ഒരു ന്യൂസ് ഒക്കെ കേൾക്കാറുണ്ടല്ലോ, അതന്നെയാണ് ഓർമ്മയിലുള്ളത്.
0: ഇത് സിനിമ ബേസ്ഡ് ഒരു പ്രോഗ്രാമാണ്. അപ്പോ സിനിമ കാണുന്ന ആളാണോ?
3: സിനിമ കാണാറില്ല.
0: അവിടെ മലയാളം സിനിമ എങ്ങനെയാ റിലീസ് ചെയ്യുന്നത്?
3: റിലീസ് ഉണ്ടാവുന്നുണ്ട്.
0: റിലീസ് ഉണ്ടാവുന്നുണ്ട്. അപ്പൊ അവിടെ പോയിട്ട് അന്നേരം തന്നെ കാണുമോ? എങ്ങനെയാ?
3: ചിലത് ഓൺ ദ സ്പോട്ട് തന്നെ കാണലുണ്ട്, ഇല്ലെങ്കിലും ടൈം കിട്ടുന്നതിനനുസരിച്ചിട്ട് പോയി കാണും. അത്രയും ആളുകൾ തിയേറ്റർ ഉണ്ടാവുന്നുണ്ട്. നമുക്ക് അവിടെ റൂമിനടുത്ത് തന്നെ തിയേറ്റർ വരുന്നുണ്ട്.
0: പ്രീ ബുക്കിംഗും കാര്യങ്ങളെല്ലാം ഇവിടെ പോലെ തന്നെ ചെയ്യുന്നുണ്ട്. ശരി, ഓക്കെ. ഇപ്പൊ ലാസ്റ്റ് കണ്ട സിനിമ ഓർക്കാൻ പറ്റുമോ ഏതാണ്?
3: ലാസ്റ്റ് ഇപ്പൊ നാട്ടിൽ വന്നിട്ടുണ്ട് ദൃശ്യന്ത്രി.
0: ഓ, നാട്ടിൽ വന്ന് ദൃശ്യന്ത്രി ഉണ്ട്. നാട്ടിൽ വന്നിട്ട് ഇപ്പൊ എത്ര മാസമായി?
3: നാട്ടിൽ വന്നിട്ട് ഇപ്പൊ ഏകദേശം 2 മാസം ആകാൻ പോകുന്നു. കല്യാണത്തിന് വന്നു.
0: ഓ ശരി, കല്യാണം കഴിഞ്ഞു.
3: കല്യാണം കഴിഞ്ഞു.
0: എല്ലാവിധ ആശംസകളും. അപ്പോ ഇത് സിനിമാ ബേസ്ഡ് പ്രോഗ്രാം ആണെന്ന് ഞാൻ പറഞ്ഞില്ല. സിനിമയുടെ ഒരു ക്ലിപ്പ് കേൾപ്പിക്കുക ചെയ്യാം. അത് ഏതാ സിനിമ എന്നാണ് പറയേണ്ടത് നോക്കാം.
4: ഹൗ ഡെയർ യു ആർ, നിങ്ങൾ കൈക്ക് പിടിക്കോ?
5: വാട്ട്?
4: ഞങ്ങൾ സ്ത്രീകളുടെ കൈക്ക് കയറി പിടിക്കോന്ന്?
5: എടോ കൊളമ്പി, വാട്ട് ഈസ് ദ മീനിങ് ഓഫ് PT? വാട്ട് ഈസ് ദ മീനിങ് ഓഫ് PT? PT എന്ന് പറഞ്ഞാൽ ഫിസിക്കൽ ട്രെയിനിങ് എന്നാണ്. പോക്കർ തരം ട്രെയിനിങ് എന്നല്ല. യു അണ്ടർസ്റ്റാൻഡ്? യെസ്. സോറി.
4: യു ഡർട്ടി.
5: മാഡം

0: സിനിമ കുളിമ്പിരൻ തുണിയാദം.
1: കറക്റ്റ്, സിനിമ കൃത്യമായി ശ്രദ്ധിക്കുന്ന ഒരാളാന്ന് മനസ്സിലായി. ഇത് പ്ലേ ചെയ്യുമ്പോ തന്നെ
0: ഇത് ആ കോളാമ്പിന്നില്ലേ
1: വിളി, അതൊരു പോയിന്റ് ആയിരുന്നു അല്ലെ. നല്ലൊരു സിനിമയായിരുന്നു ഒളിമിൻ അന്തോണി യാദവ്. ഏതായാലും ജോഷി കൃത്യമായി ഉത്തരം പറഞ്ഞിട്ടുണ്ട്. ആകാശവാണിയുടെ പ്രത്യേക അഭിനന്ദനങ്ങൾ. സഞ്ചരിക്കാം
0: സിനിമക്കൊപ്പം.
2: സിനിമ ക്ലിപ്പ് ചാലഞ്ച്.
1: ഹലോ, നമസ്കാരം.
3: നമസ്കാരം.
1: രണ്ടാളും കൂടി എങ്ങോട്ടാ?
0: നമ്മൊന്ന് പുറത്തേക്ക് ഇറങ്ങിയതോ?
1: പുറത്തേക്ക് ഇറങ്ങിയത്. പേര് പറഞ്ഞേ.
0: ആദർശ്.
1: ഞാൻ കണ്ണൂർ ആകാശവാണി എന്നാണ് വരുന്നത്. കണ്ണൂർ ടാക്കീസ് എന്ന പ്രോഗ്രാമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് വരുന്നത്.
0: കേൾക്കാറുണ്ട്?
1: കേൾക്കാറുണ്ട്. ആഹാ, പറഞ്ഞപ്പം തന്നെ കേൾക്കാറുണ്ട്. ആദർശ്, എന്താ കേട്ടുള്ളത് പറ?
0: സിനിമന്റെ പരിപാടിയല്ലേ.
1: അതന്നെ, അത്. പ്രണി എന്താ ചെയ്യുന്നത്?
3: ഇപ്പൊ
1: നാട്ടിൽ വന്നതാ? ഓക്കെ, ലീവിന് വന്നതാ. എന്താ ചെയ്യുന്ന ഇവിടെ?
3: വണ്ടിപ്പണി.
1: ആദർശോ?
0: ഞാൻ അഴീക്കല്, മത്സ്യബന്ധനത്തില്.
1: അപ്പൊ വർക്കൊക്കെ എങ്ങനെ പോകുന്നു?
3: സുഖം.
1: ഫിഷറീസില് വർക്ക് എങ്ങനെ?
0: നന്നായി പോകുന്നു.
1: അവിടെ എന്തായിട്ടാ ജോലി ചെയ്യുന്നത്?
0: ഓപ്പറേറ്റർ ആയിട്ട്.
1: അപ്പൊ രണ്ടാളും കൂടി പുറത്തിറങ്ങിയതാണ്. സിനിമ കാണാനല്ലല്ലോ, അങ്ങനെ ഒരു ആഗ്രഹം കൂടി ഉണ്ടോ? ഇന്നൊരു സിനിമ കാണണമെന്ന്?
0: പറ്റിയാ കാണണം.
1: ഏത് സിനിമയാ കാണാൻ വിചാരിച്ചിട്ടുള്ളത്?
0: ദൃശ്യം 3.
1: പറ്റിയാ കാണണം അല്ലെ. ഇത് സിനിമയുടെ ഒരു പ്രോഗ്രാമാണ്. ആകാശവാണി പരിപാടികൾ കേൾക്കാറുണ്ടോ?
0: എങ്ങനെയാ? കേൾക്കാറുണ്ട്.
1: ഫ്രണിലോ?
3: കേൾക്കാറുണ്ട്.
1: ആ, നാട്ടിലുള്ള സമയത്ത് കേൾക്കാറുണ്ട് അല്ലെ. എവിടെ പറഞ്ഞത്? സ്ഥലം പറഞ്ഞത്?
3: ഒമാനിൽ.
1: ഒമാനിലാണ്. ഓക്കെ. കണ്ണൂർ ടാക്കീസ് സിനിമ ബേസ്ഡ് പ്രോഗ്രാമാണെന്ന് ഞാൻ പറഞ്ഞില്ല. അപ്പൊ സിനിമയുടെ ഒരു ക്ലിപ്പ് അല്ലെങ്കിൽ സിനിമയുടെ ഒരു BGM അല്ലെങ്കിൽ സിനിമയിലെ ഒരു പാട്ട് അതാണ് കേൾപ്പിക്കുക. അതിലേതാ വേണ്ടത് നിങ്ങൾ ചൂസ് ചെയ്തേ?
3: സിനിമ മതി.
1: സിനിമയുടെ ക്ലിപ്പ് മതി. ഓക്കെ, ക്ലിപ്പ് കേട്ടോ.
4: നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ശിലായുഗത്തിലെ പ്രാകൃതരായിട്ടുള്ള മനുഷ്യർ മറ്റ് ഗതാഗത സൗകര്യങ്ങളൊന്നും ഇല്ലാതിരുന്നുകൊണ്ട് ഇത്തരം ജീവികളുടെ പുറത്ത് കയറി യാത്ര ചെയ്തിരുന്നു. ശരിയാണ്. ഈ 20-ാം നൂറ്റാണ്ടിൽ എന്തെല്ലാം കണ്ടുപിടുത്തങ്ങൾ! മോട്ടോർ വാഹനങ്ങൾ, എയ്റോപ്ലെയിൻ, റോക്കറ്റ്. എന്തിന്? ഇന്ത്യ പൊക്രാനിൽ ന്യൂക്ലിയർ ബോംബ് വരെ പൊട്ടിച്ചിട്ടാണ്. എന്നിട്ടും ഈ കോവിഡ് യോജന പുറത്ത് കയറി കൊച്ചു വിളപ്പാൻ കാലത്ത് അതിനിട്ട് ഇങ്ങനെ തേരാമാരെ ഓടിക്കുന്നത്. ഇതിന് മതി.
1: ഏതാ സിനിമ മനസ്സിലായ?
0: ജയറാം സ്റ്റേഷൻ മാസ്റ്റർ ആയിട്ട്.
1: ജയറാം സ്റ്റേഷൻ മാസ്റ്റർ ആയിട്ടുള്ള സിനിമയല്ല, സുരേഷ് ഗോപി ജയറാം പോകുന്നുണ്ടായത് ഈ സിനിമയിൽ, ഈ കേട്ട സിനിമയിൽ. ആ വരട്ടെ. കറക്റ്റ്. ഓക്കെ, സമ്മതി ബത്തിലെ. രണ്ടുപേരും കൂടെ ശ്രമിച്ചിട്ട് പറഞ്ഞു, ഉത്തരം കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. പ്രണീലിനും ആദർശിനും പ്രത്യേക അഭിനന്ദനങ്ങൾ. ആകാശവാണിയുടെ സഞ്ചരിക്കാം
0: സിനിമയ്ക്കൊപ്പം.
2: വെള്ളിത്തിരക്ക് പിന്നിൽ

0: മലയാളികളുടെ ഗൃഹാതുരതയിലേക്ക് ഈണങ്ങളുടെ കുളിർമഴ പെയ്യിച്ച പ്രിയപ്പെട്ട തൂലിക. വരികൾക്കിടയിൽ പ്രണയവും വിരഹവും ഒരുപോലെ ഒളിപ്പിച്ചു വെച്ച പാട്ടെഴുത്തുകാരൻ, ഒരു കാലഘട്ടത്തിന്റെ ഹൃദയമിടിപ്പായി മാറിയ ആയിരക്കണക്കിന് ഗാനങ്ങൾ, കടുപ്പമേറിയ പദപ്രയോഗങ്ങളില്ലാതെ സാധാരണക്കാരന്റെ സംസാര ഭാഷയെ സംഗീതത്തിന്റെ ലഹരിയാക്കി മാറ്റിയ മന്ത്രികൾ, സ്ക്രീനിൽ തെളിയുന്ന ദൃശ്യങ്ങൾക്ക് ഭാവങ്ങളുടെ നിറക്കൂട്ടൊരുക്കിയ ആ വരികൾ ദശാബ്ദങ്ങൾക്കിപ്പുറവും പുതിയ തലമുറയെപ്പോലും മൂളിപ്പാട്ടുകാരായി മാറ്റുന്നു. അതെ, ലാളിത്യമാണ് ഏറ്റവും വലിയ സൗന്ദര്യമെന്ന് മലയാള സിനിമയെ ബോധ്യപ്പെടുത്തിയ പാട്ടെഴുത്തുകാരൻ ഷിബു ചക്രവർത്തി. 80കളിൽ അദ്ദേഹം നമുക്കായി സമ്മാനിച്ച ഹിറ്റ് ഗാനങ്ങളുടെ പിന്നണി കഥകൾ പങ്കുവയ്ക്കുന്നു.
1: എന്റെ റെക്കോർഡിങ്ങും കാര്യങ്ങളൊക്കെ പറഞ്ഞു കഴിഞ്ഞാല് കൃത്യം ഒരു ഓർഡറിൽ നടക്കുന്ന ഒരു കാലമൊന്നും ആയിരുന്നില്ല അന്ന്, ഇന്നത്തെ പോലെയല്ല. അപ്പോ ഞാനും പ്രിയനും കൂടെ AVM തിയേറ്ററിൽ ചെന്നു. കുറെ തിയേറ്റർ ഉണ്ട് AVM കോംപ്ലക്സിനകത്ത്. അപ്പൊ അതിൽ ഏറ്റവും പുതിയ സ്റ്റുഡിയോ ആയിട്ടുള്ള ആ സ്റ്റുഡിയോ അന്ന് ഫ്രീ ആണ്. അപ്പൊ പ്രിയൻ പറഞ്ഞു, ഇടോ അങ്ങനെ നമുക്ക് നമ്മുടെ ഒരു പാട്ടെടുക്കാമല്ലോ. ഞാൻ ആ കൂട്ടി രണ്ട് പാട്ട് അപ്പോഴേക്കും എഴുതിയിട്ടുള്ളൂ. ഇപ്പൊ ഞാൻ ചോദിച്ചു ഏത് പാട്ട്? ബാക്കി എല്ലാ പാട്ടിനും കോറസ് ഉണ്ട്, എന്താ ഓർക്കസ്ട്ര ഉണ്ട് എല്ലാം. അതായത് ഏതെങ്കിലും ഒരു ചെറിയ പാട്ട് എന്താ റെക്കോർഡ് ചെയ്താലോ. ഞാൻ പറഞ്ഞു അത് ഞാൻ എഴുതണ്ടേ, അതിപ്പോ എഴുതിക്കോളൂ. അങ്ങനെ ആ സ്റ്റുഡിയോയില് ഫ്രീ വന്ന സമയത്ത് റെക്കോർഡ് ചെയ്യാൻ വേണ്ടി കാറിലിരുന്ന് എഴുതിയതാണ്. കാടും ഈ നാടും എല്ലാം കാക്കും മാനത്ത് തമ്പുരാനെ, അത് AVM സ്റ്റുഡിയോയുടെ വെളിയില് കാറിനകത്തിരുന്ന് എഴുതിയതാണ്.

അന്ന് ഉച്ച കഴിഞ്ഞപ്പോ തന്നെ നമ്മൾ റെക്കോർഡ് ചെയ്യുന്നു. എന്തായാലും ചിത്രത്തിലെ ഓരോ പാട്ടുകളും, ലാലു പാടുന്ന പാട്ടാണെങ്കിലും എല്ലാ പാട്ടുകളും ഒരുപക്ഷെ ചിത്രം മലയാളത്തിന്റെ റെക്കോർഡാണെന്ന് തോന്നുന്നു. 400 ദിവസം, 365 ദിവസം ആഘോഷം കഴിഞ്ഞിട്ടും ലിറ്റിൽ ഷെനായിസില് ആ ചിത്രം ഓടിക്കൊണ്ടിരുന്നു. 400 ദിവസം പിന്നിട്ട ചിത്രമാണ് ചിത്രം.

ചിത്രം റിലീസ് ചെയ്യാനൊക്കെ ഒരുപാട് സമയമെടുത്തു, ഒരുപാട് സാമ്പത്തിക പ്രശ്നങ്ങളും ബാക്കി ഒരുപാട് ഇഷ്യൂസും ഉണ്ടായിരുന്നു അതിന്റെ പുറകില്. ഈ സമയത്ത് പ്രിയദർശൻ ഒരു പുതിയ പടം പെട്ടെന്ന് അനൗൺസ് ചെയ്തു. എനിക്ക് തോന്നുന്നു ആലപ്പി അഷ്റഫാണ് എന്റെ പ്രൊഡ്യൂസർ. പെട്ടെന്ന് എത്തണം, എനിക്ക് തോന്നുന്നു ഉച്ചയ്ക്ക് മറ്റോ വിളിക്കുന്നു, വൈകുന്നേരത്തെ ട്രെയിനിൽ ഞാൻ കയറേണ്ടി വരുന്നു. അവിടെ ചെല്ലുമ്പോൾ ഇത്രയും ആളുകൾ ഷൂട്ടിങ്ങിന് പോവാൻ, ഫുൾ യൂണിറ്റ് ഷൂട്ടിങ്ങിന് പോവാൻ തയ്യാറായിട്ട് നിൽക്കുകയാണ്. പോകുമ്പോൾ കുറഞ്ഞ ഒരു രണ്ട് പാട്ടെങ്കിലും കൂടെ കൊണ്ടുപോകണം. ഇതാണ് ചെല്ലുമ്പോൾ സബ്ജക്റ്റ് കേൾക്കുന്നതിന് മുൻപ് പ്രിയം പറഞ്ഞ ഇതാണ്, എല്ലാം പെട്ടിയെല്ലാം പാക്ക് ചെയ്ത് വെച്ചേക്കാണ്, ഞങ്ങൾ രാവിലെ തന്നെ ഞങ്ങൾ പോവും. അത് പിന്നെ പോകുമ്പോൾ വൈകുന്നേരം വരുന്നവരെ കയ്യിലെങ്കിലും രണ്ട് പാട്ട് വേണം. അമ്മ ചോദിച്ചാൽ അതെന്താ? അല്ല, സ്ക്രിപ്റ്റ് ചെല്ലുമ്പോ എന്തെങ്കിലും ഷൂട്ട് ചെയ്യണ്ടേ? സ്ക്രിപ്റ്റ് ഇല്ല. ഓക്കെ, ഇവരെല്ലാരും ഇതില് അവസാനിപ്പിച്ചിട്ടുണ്ട്. മുത്തശ്ശി കഥ എന്ന് പേരും, ഒരു പേരും കഥ ഒരു വള്ളയിൽ ഒരു വളരെ റഫായിട്ട് ഒരു കഥ പറയുന്നു. അപ്പൊ പ്രണയം, പക്ഷെ പാട്ടിന്റെ സിറ്റുവേഷൻ, സബ്ജക്റ്റ് ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും പാട്ടിന്റെ കാര്യത്തില്, സിറ്റുവേഷന്റെ കാര്യത്തില് പ്രിയന് ഒരു സംശയം ഉണ്ടാവില്ല. അപ്പോ പ്രിയൻ എന്റെ അടുത്ത് ആ സിറ്റുവേഷൻ പറഞ്ഞു തരിക. എടോ, അതെ, കടപ്പുറത്ത് നമ്മുടെ വിനീതിന്റെ ക്യാരക്ടർ, അവൻ മഴയത്ത് ഒരു വഞ്ചി മൂടി വെച്ചിരിക്കുന്ന, ഈ ഓല വെച്ച് മൂടി വെച്ചിട്ടുണ്ട്. ആ ഓല തള്ളി നിൽക്കുന്ന ഓലയുടെ കീഴെ അവൻ നിൽക്കുകയാണ്. അപ്പൊ ദൂരെ കടപ്പുറത്ത് കൂടെ മഴയത്ത് ഓടി വരുന്ന നിരോഷയുടെ ക്യാരക്ടർ, അവൾ ഓടി വന്നിട്ട് ഈ വഞ്ചിയുടെ ഈ ഉമ്മയിലെ ഓലയുടെ കീഴെ അവളും വന്ന് നിൽക്കും. ഈ വന്ന് നിൽക്കുമ്പോൾ ഈ ഓല തുമ്പി നിന്ന് വെള്ളം വന്ന് ഇവിടെ നെറ്റിക്ക് വീണിട്ട് ഇവിടെ കുങ്കുമം ഇങ്ങനെ ഇളകി, വെള്ളം കൊണ്ട് ഇളകി ആ കുങ്കുമം ഒഴുകാൻ തുടങ്ങുമ്പോൾ വിനീത് ഇങ്ങനെ കൈവച്ചിട്ടതും മറക്കും, വെള്ളം വീഴാതെ അവളുടെ തലയുടെ മുകളിൽ. അവിടെ നമ്മൾ സോങ്ങിലേക്ക് പോകും. ധാരാളം ഇങ്ങനെ ഒരു വിഷയം കിട്ടിയാൽ മതി ഒരു പാട്ട് എഴുതാൻ. അപ്പോ ഇതിന്റെ കമ്പോസിങ് ഔസേപ്പച്ചൻ പെട്ടിയായിട്ടിരിക്കുന്നത്. അപ്പൊ സിറ്റുവേഷൻ കേട്ടു, ഞാൻ ത്രില്ലാണ്, ഈ ഒരൊറ്റ വിഷ്വൽ മതി. അപ്പോ ഈ കമ്പോസിങ്ങിന് ഇരിക്കുമ്പോഴ് ഔസേപ്പ് എപ്പോഴും പറയും, എടോ എന്തെങ്കിലും ഒന്ന് എഴുതിത്താടോ. അപ്പൊ എനിക്ക് ഔസേപ്പാണ് ട്യൂൺ ചെയ്യാനിരിക്കണമെങ്കിൽ എനിക്ക് എഴുതി കൊടുക്കുന്ന ഇഷ്ടമല്ല. കാരണം വെച്ചാൽ ഔസേപ്പ് എങ്ങനെ ട്യൂൺ ഇട്ട് കഴിഞ്ഞാലും എഴുതാം എന്നുള്ള ഒരു ഉറപ്പ് എനിക്കുണ്ട്. അതുമാത്രമല്ല, ഞാൻ ഒരിക്കലും ചിന്തിക്കാത്ത ഒരു ട്യൂൺ വരുമ്പോൾ എനിക്കൊരു പുതിയ ചലഞ്ചാണ്. അപ്പൊ അതിൽ പുതിയ കാര്യങ്ങൾ എഴുതാൻ പറ്റും. ഇപ്പൊ എന്റെ മനസ്സിലുള്ള എന്റെ ഉള്ളിലെ ഈണത്തിൽ അല്ലെങ്കിൽ താളത്തിൽ എഴുതി കഴിഞ്ഞാൽ അതിന് ലിമിറ്റേഷൻ ഉണ്ട്. പക്ഷെ ഒരു മ്യൂസിക് ഡയറക്ടറായുള്ള അയാളുടെ ഇഷ്ടം പോലെ ഒരു ട്യൂൺ ഇടുമ്പോൾ നമുക്ക് അതിന്റെ പോസിബിലിറ്റി കൂടുതലാണ്. അപ്പൊ അതുകൊണ്ടിട്ട് ഔസേപ്പിന്റെ അടുത്ത് ഞാൻ എപ്പോഴും പറയുന്നത്,

ആൻറ്റി ഉണ്ട. അപ്പം ഇയാളിങ്ങനെ ഇരുന്നിട്ട് ഇയാൾ ടെൻഷനിലാണ്, കാരണം പിറ്റേ ദിവസം പാട്ട് റെക്കോർഡ് ചെയ്യാനാണ്, ഇവിടെ ഒന്നും ആയിട്ടില്ല. അപ്പൊ ഈ അവസരിപ്പിച്ചിട്ടുള്ള ഏറ്റവും ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പെട്ടെന്ന് ടെൻസ്ഡാകും. ടെൻസ്ഡ് ആയി കഴിഞ്ഞാൽ വർക്കൊന്നും വരുത്തുമില്ല. അവസരിപ്പിങ്ങനെ ടെൻഷനിൽ ഇരിക്കുകയാണ്. ട്യൂൺ പെണ്ണെടുത്ത് പറഞ്ഞു എന്തെങ്കിലും ഒന്ന് എഴുതിത്താടോ. ഞാൻ പറഞ്ഞല്ല താൻറ്റി ഉണ്ടാവും അതെ എടോ, എന്തെങ്കിലും എന്തെങ്കിലും ഒരു രണ്ട് ലൈനെങ്കിലും എഴുതിത്താടോ. ഞാൻ പറഞ്ഞു താൻറ്റി ഉണ്ട് ചെയ്യാം. ഞാനിങ്ങനെ റിലാക്സ്ഡായിട്ട്, കാരണം ട്യൂൺ കിട്ടിക്കഴിഞ്ഞാൽ ആ സമയത്ത് അവസരം തല കുത്തി മറിഞ്ഞ് ട്യൂൺ ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് അധികം സമയമൊന്നും വേണ്ടി വരില്ല, എനിക്ക് കുറച്ചും കൂടി ഈസിയാണ്. അങ്ങനെ അവസരപ്പ് പെട്ടിയിൽ ഇങ്ങനെ എന്തൊക്കെയോ ആയിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഈ സമയത്ത് ജോണിയാണ് തോന്നുന്നു ഒരു ഗിറ്റാറിസ്റ്റ് ഉണ്ടായിരുന്നു. ജോണി എൻ്റെ ഗിറ്റാർ ഓപ്പൺ സ്ട്രിങ്ങിൽ പറഞ്ഞിങ്ങനെ ജസ്റ്റ് വെറുതെ വായിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഇപ്പൊ ഈ സമയത്ത് ഞാൻ നല്ല വെളിയിലിറങ്ങിയപ്പോൾ മദ്രാസിൽ അന്ന് പതിവില്ലാതെ നല്ല മഴ, തൊട്ടടുത്ത് പാൻഗ്രോയിന് തൊട്ട അപ്പുറം നിൽക്കുന്ന ഒരു കോമ്പൗണ്ടിന് അപ്പുറം നിൽക്കുന്ന ആര്യവേപ്പിന്റെ ഇലകള് ഈ മഴയത്ത് ഇങ്ങനെ വന്ന് കൊടഞ്ഞു, എന്റെ മേത്തേക്ക് ഇങ്ങനെ കൊടഞ്ഞു. അപ്പൊ ഞാനിങ്ങനെ സുഖിച്ചിങ്ങനെ ഒന്ന് നനഞ്ഞ അവിടെ നിന്നു. നല്ല മഴയ. അപ്പൊ ഈ കാറ്റത്ത് ആര്യവേപ്പിന്റെ കൊമ്പുകൾ ഒലയുകയും ഇടയ്ക്ക് എന്നെ പനിനീര് തളിക്കുന്നത് പോലെ ഇങ്ങനെ വന്നങ്ങ് കൊടഞ്ഞു പോകുന്നുണ്ട്. അപ്പൊ ഞാനിങ്ങനെ ഇങ്ങനെ ആ ഇതിൻ്റെ അകത്ത്, അപ്പൊ ഈ പറയുന്ന ജോണിയുടെ ഗിറ്റാറിന്റെ അതിങ്ങനെ മനസ്സിൽ കിടക്കുന്നുണ്ട്. അപ്പൊ ഞാൻ എനിക്ക് പെട്ടെന്ന് ഇങ്ങനെ ഒരു റൈമിങ് പാറ്റേണില് കണ്ടാൽ ചിരിക്കാത്ത കാക്കക്കറുമ്പിയെ കണ്ടാൽ അറിയാമോ കാട്ടുപോവേ, കരൾ കണ്ടൊന്നറിയാമോ കാട്ടുപോവേ.

0: അറിയാമോ കാട്ടുകൂ.
1: അത് കഴിഞ്ഞിട്ട് വരുന്ന മൂന്നേട്ട സുമിത്ര വിളിക്കുന്നു. പെട്ടെന്ന് പ്ലാൻ ചെയ്ത പടമായിരുന്നു. അതിന് ഇതേപോലെ പെട്ടെന്ന് എത്താൻ പറയുന്നു, കഥ പറയുന്നു. അപ്പൊ കഥ പറയുമ്പോഴെല്ലാം പ്രിയം പറയുന്ന ആ ഇത് ഹിന്ദി എന്നുള്ള ഇന്ന സബ്ജക്റ്റ് എടുത്തിട്ടാണ് ചെയ്യുന്നത്. അപ്പോ അതിൻ്റെ അകത്ത് വളരെ ഫ്രോഡായിട്ടുള്ള നായകൻ മോഹൻലാലിന്റെ ക്യാരക്ടർ പറഞ്ഞു തരുന്ന അങ്ങനെയാണ്. അവൻ ഇത് മുഴുവൻ കാണിക്കുന്നത് സ്വന്തം സഹോദരി മെഡിസിന് പഠിക്കുന്നത് കൊണ്ടിട്ടാണ്. ഇതാണ് പറയുന്നത് ആദ്യത്തെ സിറ്റുവേഷൻ. ഈ സഹോദരിയെ കാണാൻ അവളുടെ കോളേജ് ഡേക്ക് സഹോദരനായിട്ടുള്ള മോഹൻലാൽ അവിടെ പോകുന്നു. അവിടെ ഇവള് സ്റ്റേജിൽ പാടുന്നത് ഇയാൾ കേട്ടിരിക്കുന്നു. അവിടെ വിഷ്വൽ പോകുന്ന മുഴുവൻ ഇവരെ ചെറുപ്പത്തിന്റെ വിഷ്വലാണ്. സിസ്റ്റർ ബ്രദർ, ബ്രദർ സിസ്റ്റർ റിലേഷൻഷിപ്പിന്റെ ഒരു സോങ്. ഈ സിറ്റുവേഷൻ കേട്ടപ്പോൾ തന്നെ നമുക്കങ്ങ് സൂചിച്ചു, കാരണം വേറെ ഒന്നുമല്ല, പ്രണയം, പ്രണയഭംഗം, അല്ലെങ്കിൽ ഒരു ടൈം ലാപ്സ്, ഇങ്ങനെയുള്ള കുറെ സിറ്റുവേഷൻസ് അല്ലാതെ ഒരു പണ്ട് കാലത്ത് ഉണ്ടായിരുന്ന പോലെ ഒരു സഹോദരൻ സഹോദരിയോ അമ്മ മകനോ ഇങ്ങനെയുള്ള സിറ്റുവേഷൻ ഒക്കെ വളരെ അപൂർവമായിട്ട് സിനിമയിൽ കിട്ടാറുള്ളൂ. പ്രത്യേകിച്ച് എനിക്ക് നാല് സഹോദരിമാരാണ്. അപ്പൊ ആ അവരുടെ സ്നേഹത്തിന്റെ മുഴുവൻ സ്നേഹത്തിൽ കടന്നു വളർന്നൊരു ഏട്ടനാണ് ഞാൻ. അപ്പൊ അതിൻ്റെ ഒരു സന്തോഷത്തില് ഞാൻ ഇതെഴുതാനിരുന്നു. ഓർമ്മകൾ ഓടിക്കളിക്കുവാനെത്തുന്നു മുറ്റത്തെ ചക്രമാവിൻ ചുവട്ടിൽ, മുറ്റത്തെ ചക്രമാവിൻ ചുവട്ടിൽ.

എനിക്കിഷ്ടപ്പെട്ട് ഞാൻ എഴുതുകയാണ്. അതായത് കർക്കിടരാവിന്റെ കൽപ്പടവിൽ വന്ന് കാലം കടലാസ് തോണി കളിച്ചു, രാവു വെളുക്കുവാൻ ചോരുന്ന കൂരയിൽ കൂനിയിരുന്നു ബാല്യം, ഇന്നും ഓർമ്മകൾക്കെന്ത് ബാല്യം. എൻ അനുജത്തിക്ക് പൂനിലാവിൽ നിന്ന് പൊന്നിനുടയാട തീർത്തു വെച്ചു, വാനിടം നക്ഷത്ര വൈഡൂര്യരത്നത്താൽ മാലകൊരുക്കയല്ലേ എന്റെ ഓമനയ്ക്കിന്ന് ചാർത്താൻ. ഇത്ര ഞാൻ ഇഷ്ടത്തോടുകൂടി എഴുതിയേക്ക. പാട്ട് കമ്പോസിങ് കഴിയുന്നു, പിറ്റേഴ്സൺ റെക്കോർഡ് ചെയ്യുന്നു, പാട്ട് എല്ലാവർക്കും ഇഷ്ടമാവുന്നു. ഓർമ്മകളെ ഓടിക്കളിക്കാൻ എം ജി ശ്രീകുമാറും സുജാതയും പാടുന്നു, എല്ലാവർക്കും ഇഷ്ടമായി. ആ തിയേറ്ററിലിരുന്ന സകല മനുഷ്യരും ഞങ്ങളെ വന്ന് അപ്രീഷിയേറ്റ് ചെയ്യുന്നു. പ്രിയൻ എന്നെ അടുത്ത് വന്നിട്ട് തോളത്ത് കൈവിട്ടു. പാട്ട് അസലായിട്ടോ, ഇത്ര കുറവ് സമയത്ത് നിങ്ങളൊക്കെ സമ്മതിക്കണം കേട്ടോ എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മളിങ്ങനെ സൂചിപ്പിച്ച് പ്രിയൻ ഇങ്ങനെ രണ്ടുപേരെ എന്നെ അവസരപ്പിനെയും ഇതാക്കിയിട്ട് എന്നെ മാത്രം ഇങ്ങനെ സൈഡിലേക്ക് വിളിച്ചോണ്ടോട്ടെ. പിന്നെ ഒരു ചെറിയ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാല്, താനിപ്പോ ആ സിസ്റ്റർ എന്ന് പറഞ്ഞിട്ട് എഴുതിയേക്കണല്ലേ, അതിലൊരു ചെറിയ മാറ്റം വരുത്തണം. അപ്പൊ ഞാൻ അതെന്താ, അല്ല സിസ്റ്റർ ബ്രദർ എന്നുള്ളത് മാറിയിട്ട് ആ സിറ്റുവേഷൻ പ്രണയമായി. പിന്നെ എനിക്ക് വിശ്വസിക്കാൻ പറ്റില്ല സിസ്റ്റർ ബ്രദർ റിലേഷൻഷിപ്പ് പെട്ടെന്ന് ഇങ്ങനെ പ്രണയമാവുന്നത്. എടോ ആ സബ്ജക്റ്റിൽ ആ കാസ്റ്റിംഗ് മാറ്റേണ്ടി വന്നു. ലാലു ചെയ്യാനിരുന്ന റോള് ശ്രീനിയും, ശ്രീനി ചെയ്യാനിരുന്ന ഇപ്പുറത്തെ റോള് ലാലു ആവും. അപ്പൊ ലാലിന്റെ ഒരു പ്രണയത്തിലേക്ക് ഈ ട്യൂൺ മാറ്റണം. എനിക്ക് വന്ന സങ്കടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, കാരണം നാല് സഹോദരിമാരൊക്കെ മനസ്സിൽ വിചാരിച്ച് ഇഷ്ടത്തോടുകൂടി എഴുതിയതാണ്. ഞാൻ ഒന്ന് ഇത് പറഞ്ഞ പ്രിയം പോയി. എനിക്ക് അതിന്റെ മുകളിൽ മറ്റു സാധനം എഴുതുക എന്ന് പറഞ്ഞ് ചിന്തിക്കാൻ പോലും പറ്റില്ല. ഔസേപ്പ് ആകെ കൂടെ കൺഫ്യൂസ്ഡ് ആയി. അപ്പൊ ഔസേപ്പിന്റെ എല്ലാ പണിയും കഴിഞ്ഞു, കാരണം വോയിസ് മാത്രം മാറ്റി മിക്സ് ചെയ്താൽ മതി. ഔസേപ്പിന് ഒരു പണിയില്ലല്ലോ, പണി മുഴുവൻ എനിക്കാണ്. ഞാൻ ഇത് എഴുതാനും തയ്യാറല്ല. അവസാനം ഔസേപ്പിനെ വിളിച്ച് മരീന ബീച്ചിൽ കൊണ്ടുവന്നു. അപ്പൊ ഞങ്ങൾക്ക് ദുഃഖം വന്നു കഴിഞ്ഞാലും സന്തോഷം വന്നു കഴിഞ്ഞാലും ഒക്കെ പോകുന്ന ഒരു സ്ഥലം മരീന ബീച്ചാണ്. അപ്പൊ നമ്മുടെ മനസ്സുപോലെ തന്നെ എവിടെ നിന്നോ ഒഴുകി വന്ന ഒരു മരം, അത് കറുത്തിരുണ്ട് അസ്ഥിക്കൂടമായ മരം അവിടെ മരീന ബീച്ചിൽ അടിഞ്ഞു കയറിയിട്ടുണ്ട്. ഞാൻ കുരങ്ങിയത്ത കുറവൻ്റെ പോലെ ആ മരത്തിന്മേല്. അവസാനം ഔസേപ്പിന്റെ നിർബന്ധത്തിൽ അവിടെ ഇരുന്നിട്ട് ഞാൻ എഴുതുപോലുമില്ല, വായിൽ പറയുന്ന ലിറിക്സാണ് ഇന്ന് ആളുകൾ പാടിക്കൊണ്ട് നടക്കുന്ന. നിന്നെ അണിയിക്കാൻ താമര നൂലിനാൽ ഞാനൊരു പൂത്താലി തീർത്തുവച്ചു.

ആ പടത്തിൽ തന്നെ ഞാൻ ഇഷ്ടപ്പെട്ട് എഴുതിയ വേറൊരു പാട്ടിന്റെ പല്ലവി ഉണ്ട്. എനിക്ക് എന്തോ ഒരു അതിൻ്റെ ഒരു ഇന്നസെൻസ് ആയിരിക്കാം, എനിക്ക് ഇഷ്ടമുള്ളൊരു എഴുത്താണത്. അത് പൂവിനെ കണ്ടു ഞാൻ ചോദിച്ചു, പൂവി പൂങ്കവിൽ കുങ്കുമം

0: അച്ഛ എനിക്കൊരു വീഡിയോ ക്യാമറ വാങ്ങിച്ചു തരൂ. മനോജ് നയ ചാമ്പളന്റെ അച്ഛൻ മനോജ് നയ ചാമ്പളന് ചെറുപ്പത്തെ വീഡിയോ ക്യാമറ വാങ്ങിച്ചു കൊടുത്തോണ്ടല്ലേ ഇപ്പൊ ഒരു ഹോളിവുഡ് ഡയറക്ടറായി.
1: ടീസറിന് പിന്നാലെ ബുക്ക് മൈ ഷോയും കീഴടക്കി അഭിനവ് സുന്ദർ നായകിന്റെ നെസ്ലിൻ ചിത്രം മോളിവുഡ് ടൈംസ് തിയേറ്ററിലേക്ക്. ആഷിഖ് ഉസ്മാൻ പ്രൊഡക്ഷൻസിന്റെ ബാനറിൽ ആഷിഖ് ഉസ്മാൻ നിർമ്മിക്കുന്ന മോളിവുഡ് ടൈംസിൽ ആരാധകർ ഇതുവരെ കാണാത്ത ലുക്കിലും സ്റ്റൈലിലുമാണ് നെസ്ലിൻ എത്തുന്നത്.
2: അവരോർക്കണം, അതിന് ഓഡിയൻസ് പേടിച്ചാൽ മാത്രം പോരാ, പേടി ഒരു ചരിത്രമാണ്. ആ ചരിത്രം ആഘോഷിക്കപ്പെടണം. ക്യാമറ കിട്ടിയോ തന്നെ നമ്മളൊരു ഹൊറർ ഷോട്ട് ഫിലിം എടുക്കും. നീയാണ് നായകൻ.
3: ഞാനോ?
2: യെസ്.
1: വിനീത് മാധവൻ എന്ന കഥാപാത്രത്തിന്റെ സിനിമയെന്ന സ്വപ്നത്തിലേക്കുള്ള യാത്രയാണ് ഈ സിനിമ. നസ്ലിൻ, സംഗീത് പ്രതാപ്, ഷറഫുദ്ദീൻ എന്നിവരെ കേന്ദ്ര കഥാപാത്രങ്ങളാക്കി അഭിനവ് സുന്ദർ നായിക്കാണ് മോളിവുഡ് ടൈംസ് സംവിധാനം ചെയ്തിരിക്കുന്നത്. മുകുന്ദനുണി അസോസിയേറ്റ്സ് എന്ന ചിത്രത്തിന് ശേഷം അഭിനവ് സുന്ദർ നായിക്ക് സംവിധാനം ചെയ്യുന്ന ചിത്രത്തിന്റെ തിരക്കഥ രചിച്ചിരിക്കുന്നത് രാമു സുനിലാണ്. ക്യാമറ കൈകാര്യം ചെയ്യുന്നത് വിശ്വജിത് ഒടുക്കത്തിൽ. സംഗീതമൊരുക്കുന്നത് ജേക്സ് ബിജോയ്. എഡിറ്റിംഗ് നിതിൻ രാജ് അരോൾ, അഭിനവ് സുന്ദർ നായിക്. സൗണ്ട് ഡിസൈൻ മിക്സിംഗ് വിഷ്ണു ഗോവിന്ദ്. ആർട്ട് ഡയറക്ഷൻ ആശിഖ് എസ്. കോസ്റ്റ്യൂം മാഷർ ഹംസ. മേക്കപ്പ് റോണക് സേവ്യർ. പ്രൊഡക്ഷൻ കൺട്രോളർ സുധർമൻ വള്ളിക്കുന്ന്. ഫിനാൻസ് കൺട്രോളർ ശിവകുമാർ. ചീഫ് അസോസിയേറ്റ് ഡയറക്ടർ രാജേഷ് അടൂർ. VFX ഡിജിബ്രിക്സ്. കളറിസ്റ്റ് ശ്രീ കുമാരിയർ. മോഷൻ ഗ്രാഫിക്സ് ജോബിൻ ജോസഫ്. PRO AS ദിനേശ്. സ്റ്റിൽസ് ബോയക്. ഡിസൈൻസ് എല്ലോട്ടോത്ത്. ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഒബ്സ്ക്യൂറ എന്റർടൈൻമെന്റ്.

0: സ്റ്റുഡൻസ് ഒന്നും കിട്ടിയില്ല സർ. ഇന്നലെ രാത്രി നല്ല മഴയുണ്ടായിരുന്നു.
1: ഇന്നലെ എന്താ നടന്നത്?
2: എന്തോ ഒരു ശബ്ദം കേട്ട ഞാൻ ആ ഭാഗത്തേക്ക് ഓടിപ്പോയത്.
3: ഇവിടെ കാര്യങ്ങളൊക്കെ ഓക്കെ അല്ലേ?
4: ഓക്കെ ആയിരുന്നു, പക്ഷെ ഞാൻ വന്നത് തുടങ്ങി പ്രശ്നം.
5: മാർട്ടിൻ ജോസഫ് സംവിധാനം ചെയ്ത ദൃഢം ഒടിടിയിലേക്ക്. ചിത്രത്തിൽ പോലീസ് വേഷത്തിലാണ് ഷെയ്ൻ എത്തുന്നത്. കുഴിനിലം എന്നൊരു നാട്ടിൻപുറത്തെ പോലീസ് സ്റ്റേഷനിൽ വിജയ് രാധാകൃഷ്ണൻ എന്ന പുതിയ എസ്ഐ ചാർജ് എടുക്കുന്നതും താൻ ഏറെ ആഗ്രഹിച്ച ജോലിയിൽ വലിയ ആത്മവിശ്വാസത്തോടെ പ്രവേശിക്കുന്ന അയാൾ സ്റ്റേഷനിൽ തീരെ പ്രതീക്ഷിക്കാത്ത ഒട്ടേറെ സാഹചര്യങ്ങളെ നേരിടേണ്ടി വരുന്നതും തുടർ സംഭവങ്ങളുമാണ് ഈ സിനിമയുടെ ഇതിവൃത്തം.
0: വേറെ കുഴപ്പമൊന്നുമില്ലല്ലോ അല്ലേ?
3: ഏ ഇല്ല, എല്ലാരും നല്ല സാറിനും. നീ ഇവിടെ കിടന്ന് ഷോ ഇറക്കി എല്ലാത്തിനും തൂക്കിയെടുത്ത് ഞാൻ അതേക്ക് എടുക്കും.
6: ഭക്തിമലയുടെ ഭാഗത്തു നിന്ന് ഒരാൾ ഒരു ബോഡി ചോന്നോണ്ട് പോകുന്നതായി കണ്ടു. റിസോർട്ടിൽ നിന്ന് കോള് വന്നിട്ടുണ്ട് സാർ.
3: ഒന്നഴിഞ്ഞൊന്നിങ്ങനെ വന്നോണ്ടിരിക്കാനുള്ള പ്രശ്നം ഏട്ടാ.

0: കുളിക്കാൻ വന്ന എന്താച്ചാ?
1: അതൊക്കെ വെറും കഥയാ മോളെ.
2: മോളെ ഈ സമയത്ത് പാടും.
3: മനു രാധാകൃഷ്ണൻ തിരക്കഥ രചിച്ച് സംവിധാനം ചെയ്ത ഹൊറർ ഫാന്റസി ചിത്രമാണ് 2024 തിയേറ്ററുകളിൽ എത്തിയ ഗു. മണിയൻ പിള്ളരാജു പ്രൊഡക്ഷൻസിന്റെ ബാനറിൽ മണിയൻ പിള്ളരാജു നിർമ്മിച്ച ചിത്രം 2 വർഷത്തിനിപ്പുറം OTTയിലൂടെ ഒരിക്കൽ കൂടി പ്രേക്ഷകരിലേക്ക് എത്തുകയാണ്. സൈജു കുറുപ്പ്, ദേവനന്ദ, നിരഞ്ജ്, മണിയൻ പിള്ളരാജു, അശ്വതി മനോഹരൻ എന്നിവരാണ് ചിത്രത്തിൽ കേന്ദ്ര കഥാപാത്രങ്ങളായി എത്തുന്നത്.
4: ഭയങ്കര കാഴ്ചയായിരുന്നു അത്.
5: ഓർമ്മ വച്ച കാലം മുതൽ കേൾക്കുന്നു ഗുളികൻ, യക്ഷി, പ്രേതം, ബാധ, തെക്കച്ചുവ.
3: അങ്ങനെ ഒരു മലബാറിലെ ഒരു ഉൾനാടൻ ഗ്രാമത്തിലെ തറവാട്ടിലേക്ക് അവധിക്കാലം ആഘോഷിക്കാൻ അച്ഛനും അമ്മയ്ക്കുമൊപ്പം എത്തുന്ന മിന്ന എന്ന കുട്ടിക്കും സമപ്രായക്കാരായ മറ്റു കുട്ടികൾക്കും നേരിടേണ്ടി വരുന്ന അസാധാരണമായ അനുഭവങ്ങളാണ് ചിത്രം പ്രേക്ഷകർക്ക് മുന്നിൽ എത്തിക്കുന്നത്. ചിത്രത്തിൽ ശബ്ദ സാന്നിധ്യമായി നടൻ മോഹൻലാലും എത്തുന്നുണ്ട്. ഈ സിനിമയ്ക്ക് വേണ്ടി സംഗീതമൊരുക്കിയിരിക്കുന്നത് ജോനാഥൻ ബ്രൂസ് ആണ്. ഛായാഗ്രഹണം ചന്ദ്രകാന്ത് മാധവനും എഡിറ്റിംഗ് വിനയൻ MJ നിർവഹിച്ചിരിക്കുന്നു. ത്യാഗു തവന്നൂറാണ് കലാ സംവിധാനം.
6: ലോകം യാഥാർത്ഥ്യത്തിനും സത്യത്തിനും ഇടയിലുള്ള ഒരു നേർത്ത ലോകം.

0: ഇതൊരു തുറന്ന പറച്ചിലായിട്ട് കാണണം. കുറ്റപ്പെടുത്തുന്നവരോട്, തള്ളി പറയുന്നവരോട് ധൈര്യത്തോടെ തിരിച്ചു പറയാം.
1: என்னோட டேர்ம்ல ஆத்தரைஸ் பண்ண ஒரு சாஃப்ட்வேர், அது எப்படி சிவிலியன் கேஸுக்கு யூஸ் பண்றது?
2: மம்முட்டியும் மோகன்லாலும் ஒன்னிச்சேத்திய மகேஷ் நாராயண் சித்திரம் பேட்ரியட் ஓடிடியிலேக்கு.
3: சமாஜ் சேவா, தி சோஷியல் வேல்யூவேட்டர், ப்ளாக் நம்பர் 112, விமதன.
2: മമ്മൂട്ടിയും മോഹൻലാലും 18 വർഷങ്ങൾക്ക് ശേഷം ഒന്നിച്ച പാട്രിയറ്റ് വമ്പൻ താരനിരയിൽ ഒരുക്കിയ ആക്ഷൻ ത്രില്ലർ ചിത്രമാണ്.
4: പെരിസ്കോപ്പ് ഈസ് ആൻ ഇമ്പോർട്ടന്റ് പ്രോഗ്രാം. പ്രൈവറ്റ് സെക്ടറിലേക്ക് പോയി കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ മിസ്യൂസ് ചെയ്യാൻ സാധ്യതയുള്ള ടൂൾ.
5: ലിസൺ മൈക്ക്, ഷീ ഹാസ് സം സെൻസിറ്റീവ് ഇൻഫർമേഷൻ ഫ്രം യുവർ കമ്പ്യൂട്ടർ.
6: അയക്കാൻ പാടില്ലാത്ത ഏതാണ്ട് അവൾ ലാപ്ടോപ്പ്.
2: ഫഹദ് ഫാസിൽ, കുഞ്ചാക്കോ ബോബൻ, നയൻതാര, രേവതി, രാജീവ് മേനോൻ എന്നിവരും ഈ സിനിമയിൽ പ്രധാന വേഷങ്ങൾ ചെയ്യുന്നുണ്ട്. കൂടാതെ ജിനു ജോസഫ്, ഡാനിഷ് ഹുസൈൻ, ഷഹീൻ സിദ്ദിഖ്, സനൽ അമൻ, ദർശന രാജേന്ദ്രൻ, സെറിൻ ഷിഹാബ് എന്നിവരും മദ്രാസ് കഫേ, പത്താൻ തുടങ്ങിയ സിനിമകളിലൂടെ ശ്രദ്ധേയനായ തിയേറ്റർ ആർട്ടിസ്റ്റും സംവിധായകനുമായ പ്രകാശ് ബലവാടിയും ഈ സിനിമയിലുണ്ട്.
7: Taking the opposite exit and he is going to the next terminal. How's that possible?
8: Daniel orikkalum indiyilekku povilla, his life is under threat there.
7: Wherever he is, find me Daniel right now.
3: Daniel la sabin endake cheydu aareyokku kandu ayil venne play the video each and everything.
0: Enikkariyana Daniel na onnu sambhavikkilla.
9: Song of the Week.

0: നിങ്ങളിപ്പോൾ കേട്ട ഗാനം ഏത് ചിത്രത്തിലേതാണ്? ചോദ്യമിതാ ഒരിക്കൽ കൂടി, നിങ്ങളിപ്പോൾ കേട്ട ഗാനം ഏത് ചിത്രത്തിലേതാണ്?
1: പ്രിയ ശ്രോതാക്കളെ, നിങ്ങൾക്ക് ഇതിന്റെ ഉത്തരം അറിയാമെങ്കിൽ എത്രയും പെട്ടെന്ന് 94 95 96 70 80 എന്ന നമ്പറിൽ മെസ്സേജ് അയക്കൂ. ആദ്യം ശരിയുത്തരം അയക്കുന്ന ആളായിരിക്കും അടുത്ത ആഴ്ചയിലെ കണ്ണൂർ ടാക്കീസിലെ ആദ്യ കോളർ. നമ്പർ ഒരിക്കൽ കൂടി 94 95 96 70 80.
2: സിനിമയെ തൊട്ടറിയാൻ,
1: സിനിമയുടെ രഹസ്യങ്ങൾ അറിയാൻ,
2: പുതിയ തരംഗങ്ങൾ ആസ്വദിക്കാൻ
1: കാത്തിരിക്കാം അടുത്ത ഞായറാഴ്ച കൃത്യം 4 മണി വരെ. നിർവഹണം വിനോദ് ബാബു എച്ച്, സാങ്കേതിക സഹായം ഷാജു പൊന്നാരത്ത്, നിർവഹണ സഹായം ബേബിസ്മിത, ഷേണി രഞ്ജിത്, കെ കെ ശ്രീജ, ബാബുരാജ് പെരിയ.
3: കണ്ണൂർ ടോക്കീസ്, സഞ്ചരിക്കാം സിനിമയ്ക്കൊപ്പം.

ആകാശവാണി കണ്ണൂർ. ഇപ്പോൾ വിവിധ ഭാഷാ ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. ആദ്യ ഗാനം ഉണ്ണിമേനോനും സുജാതയും പാടിയത്, ചിത്രം റോജ.

വിവിധ ഭാഷാ ചലച്ചിത്ര ഗാനങ്ങളാണ് നിങ്ങൾ കേട്ടത്. ആകാശവാണി കണ്ണൂർ. ഇപ്പോൾ കൊമ്പ് പറ്റി കേൾക്കാം. തൃക്കൂർ സജീവ സംഘവും അവതരിപ്പിച്ചത്.

0: തൃക്കൂർ സജീവ് സംഘവും അവതരിപ്പിച്ച കൊമ്പുപറ്റാണ് നിങ്ങൾ കേട്ടത്. ആകാശവാണി കണ്ണൂർ.
1: ജൂൺ 7 ലോക ഭക്ഷ്യസുരക്ഷാ ദിനം. ആശംസകളോടെ ഭക്ഷ്യസുരക്ഷാ വകുപ്പ് കേരള സർക്കാർ.
2: ഭക്ഷ്യജന്യ രോഗങ്ങൾ ലോകമെമ്പാടും ലക്ഷക്കണക്കിന് ആളുകളെ ബാധിക്കുന്നു.
3: എന്നാൽ സുരക്ഷിതമായ ഭക്ഷ്യോൽപാദനവും ശുചിത്വപരമായ കൈകാര്യം ചെയ്യലും ബോധപൂർവമായ തെരഞ്ഞെടുപ്പുകളും വഴി ഇവയിൽ പലതും നമുക്ക് തടയാനാകും.
2: വലിയ ഭാരത്തിൽ നിന്ന് പരിഹാരങ്ങളിലേക്ക് എല്ലാവർക്കും സുരക്ഷിത ഭക്ഷണം എന്ന ലോക ഭക്ഷ്യസുരക്ഷാ ദിന സന്ദേശം നമുക്ക് ഏറ്റെടുക്കാം.
3: സുരക്ഷിത ഭക്ഷണം ഒരുക്കുന്നതിനായും ആരോഗ്യകരമായ ജീവിതം നയിക്കുന്നതിനുമായി നമുക്ക് ഒരുമിച്ച് പ്രവർത്തിക്കാം.
2: ഓർമ്മിപ്പിക്കുന്നു ഭക്ഷ്യസുരക്ഷാ വകുപ്പ് കേരള സർക്കാർ.
0: ഇപ്പോൾ ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. ആദ്യ ഗാനം എസ് ജാനകി പാടിയത്, ചിത്രം മൂടൽ മഞ്ഞ്, പി ഭാസ്കരന്റെ രചന, ഉഷ ഖന്നയുടെ സംഗീതം.

വയലാർ രാമവർമ്മയുടെ രചനയ്ക്ക് ദേവരാജന്റെ സംഗീതം. യേശുദാസും ബി വസന്തയും പാടിയത്. ചിത്രം പേൾവ്യൂ.

ഈ ഗാനം യേശുദാസ് പാടിയത്. ചിത്രം അനാഥ. പി ഭാസ്കരന്റെ രചന. എം എസ് ബാബുരാജിന്റെ സംഗീതം.

0: ചലച്ചിത്ര ഗാനങ്ങളാണ് നിങ്ങൾ കേട്ടത്. ആകാശവാണി കണ്ണൂർ.
1: നേത്രപരിചരണ രംഗത്ത് പതിറ്റാണ്ടിന്റെ അനുഭവ സമ്പത്തുമായി ഡോക്ടർ പിനോസ് സൺറൈസ് ഐ കെയർ ആൻഡ് ലാസിക് സെന്റർ കണ്ണൂർ ചെട്ടിപ്പീടികയ്ക്ക് പുറമെ തലശ്ശേരിയിലും രെറ്റിന ലാസിക് ഉൾപ്പെടെയുള്ള ലോകോത്തര ശസ്ത്രക്രിയകളും അതിനൂതന തിമിര ശസ്ത്രക്രിയയും ഉൾപ്പെടെ ഏറ്റവും മികച്ച നേത്രപരിചരണം ഉത്തര മലബാറിൽ NABH പരിപൂർണ അംഗീകാരമുള്ള ഏക കണ്ണാശുപത്രി ഡോക്ടർ പിനോസ് സൺറൈസ് ഐ കെയർ ആൻഡ് ലാസിക് സെന്റർ ചെട്ടിപ്പീടിക കണ്ണൂർ ചുങ്കം തലശ്ശേരി.
2: വ്യാജ ഓഫറുകളെ സൂക്ഷിക്കൂ.
3: RBI പറയുന്നു,
2: അറിവ് നേടൂ, ജാഗ്രത പുലർത്തൂ.
4: റേഡിയോ ഹെൽത്ത്, ദേശീയ ആരോഗ്യ ദൗത്യം അവതരിപ്പിക്കുന്ന സ്പോൺസേർഡ് പരിപാടി. തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ 10 മണിക്ക് റേഡിയോ ഹെൽത്ത്.
5: റീഗ ജ്വല്ലേഴ്സ്, ന്യൂ ബസ് സ്റ്റാൻഡ് റോഡ്, താവക്കര. റെയിൽവേ അറിയിപ്പുകൾ എന്നും രാവിലെ 7:55.
6: പരിപൂർണ 100% ഉറപ്പുവരുത്തി റീഗൽ ജ്വല്ലേഴ്സ് നൽകുന്നു 100% 916 HUID BIS ഹാൾമാർക്ക് സ്വർണ്ണാഭരണങ്ങൾ.
7: കണ്ണൂർ പാക്കേജ്, സഞ്ചരിക്കാം സിനിമയ്ക്കൊപ്പം. ഞായറാഴ്ചകളിൽ കൃത്യം 4 മണിക്ക്.
8: നിങ്ങളൊരു യഥാർത്ഥ സിനിമ ആസ്വാദകനാണോ?
9: വെറും ഒരു ക്ലിപ്പ് കേട്ടാൽ സിനിമ ഏതാണെന്ന് പറയാൻ നിങ്ങൾക്ക് സാധിക്കുമോ?
8: എങ്കിൽ തയ്യാറായിക്കൊള്ളൂ,
9: ഞങ്ങൾ വരുന്നു നിങ്ങളുടെ അരികിലേക്ക്.
8: ഏറ്റവും പുതിയ റിലീസുകൾ,
9: തരംഗം സൃഷ്ടിച്ച ഗാനങ്ങൾ
10: നമുക്ക് ആസ്വദിക്കാം കണ്ണൂർ ടാക്കീസിലൂടെ.
7: കണ്ണൂർ ടാക്കീസ്, സഞ്ചരിക്കാം സിനിമയ്ക്കൊപ്പം. ഞായറാഴ്ചകളിൽ കൃത്യം 4 മണിക്ക്.
8: പുനഃപ്രക്ഷേപണം വെള്ളിയാഴ്ചകളിൽ 2:30.
11: സെഞ്ചുറി വെഡിംഗ് സെന്റർ തദ്ദേശ വാർത്തകൾ എല്ലാ ദിവസങ്ങളിലും രാവിലെ 6:30. സെഞ്ചുറി വെഡിംഗ് സെന്റർ, ഉത്തര കേരളത്തിന്റെ വസ്ത്രവിസ്മയം.
12: ഓരോ സ്വപ്നത്തിനും ഒരു തുടക്കമുണ്ട്, ഓരോ വിജയത്തിനും പിന്നിൽ ഒരു കഥയുണ്ട്. റെഡിയാണോ സ്പോർട്സ് ലോകത്തിന്റെ റിയൽ സ്റ്റോറികൾക്ക്? സ്പോർട്സ് ടൈം. ഇവിടെ ഹീറോസ് സിനിമയിലല്ല, കളിക്കളങ്ങളിലാണ് പിറക്കുന്നത്. ആ കഥകൾ കേൾക്കാൻ, അറിയാൻ സ്പോർട്സ് ടൈം എല്ലാ ശനിയാഴ്ചയും രാവിലെ 7:40. വിവിധ സ്പോർട്സ് താരങ്ങളുമായുള്ള എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾ, വൈവിധ്യമാർന്ന കായിക ഇനങ്ങളുടെ പരിചയം, കായിക ലോകത്തെ അറിയാം, പ്രചോദനം നേടാം, സ്വപ്നങ്ങൾക്ക് ദിശ നൽകാം. കേൾക്കാൻ മറക്കരുത് സ്പോർട്സ് ടൈം എല്ലാ ശനിയാഴ്ചയും രാവിലെ 7:40.
1: കോളേജ് ഓഫ് കൊമേഴ്സ് സേവന വാർത്തകൾ ദിവസവും രാവിലെ 7:20. സേവന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കോളേജ് ഓഫ് കൊമേഴ്സ്, പഴയ ബസ് സ്റ്റാൻഡിന് സമീപം, കണ്ണൂർ.
13: എല്ലാ ഞായറാഴ്ചകളിലും ഉച്ചയ്ക്ക് 1 മണി മുതൽ 2 മണി വരെ.
14: ദിവസവും രാവിലെ 7:35 മോഡേൺ ITI FM ഡയറി നിങ്ങൾക്ക് സമർപ്പിക്കുന്നത് മോഡേൺ ITI കാൽടെക്സ് കണ്ണൂർ. വിവിധ ട്രേഡുകളിലേക്ക് പ്രവേശനം ആരംഭിച്ചിരിക്കുന്നു.
15: പരസ്യം ഫലവത്താവുന്നതിൽ മാധ്യമത്തിന്റെ വിശ്വാസ്യതയ്ക്കും വലിയ പങ്കുണ്ട്. ആകാശവാണിയുടെ വിശ്വാസ്യതയും ജനപ്രീതിയും നിങ്ങളുടെ ബിസിനസിന്റെ വളർച്ചയ്ക്ക് മുതൽക്കൂട്ടാവട്ടെ. നിങ്ങളുടെ ഉൽപ്പന്നമോ സേവനമോ സ്ഥാപനമോ അതെത്ര ചെറുതോ വലുതോ ആവട്ടെ, നിങ്ങളുടെ ബജറ്റിനിണങ്ങുന്ന പരസ്യ പാക്കേജുകൾ ആകാശവാണിക്കുണ്ട്.
16: ആകാശവാണി കണ്ണൂർ നിലയത്തിലേക്കുള്ള പരസ്യങ്ങൾക്കായി വാട്സ്ആപ്പ് മെസ്സേജിലൂടെ ബന്ധപ്പെടാം. നമ്പർ 9495967080 9495967080.
0: ഇപ്പോൾ ലളിത ഗാനങ്ങൾ കേൾക്കാം. ആദ്യ ഗാനം അരുന്ധതി പാടിയത്.

ലളിത ഗാനങ്ങളാണ് നിങ്ങൾ കേട്ടത്. ആകാശവാണി കണ്ണൂർ. എഫ് എം പ്രധാന വാർത്തകൾ. ഇന്ത്യ ഇന്തോനേഷ്യ സംയുക്ത കമ്മീഷൻ യോഗം ന്യൂഡൽഹിയിൽ സമാപിച്ചു. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള സമഗ്ര തന്ത്രപരമായ പങ്കാളിത്തം സമീപ വർഷങ്ങളിൽ വലിയ മുന്നേറ്റം കൈവരിച്ചെന്ന് വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ. അന്താരാഷ്ട്ര അതിർത്തികളിലെ സാമ്പത്തിക വസ്തു ഇടപാടുകൾ കർശനമായി നിരീക്ഷിക്കണമെന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ. സംസ്ഥാനത്ത് ഷിഗല്ല രോഗം റിപ്പോർട്ട് ചെയ്ത സാഹചര്യത്തിൽ പരിശോധന കർശനമാക്കാൻ ഭക്ഷ്യ സുരക്ഷാ വകുപ്പിന് നിർദ്ദേശം നൽകിയതായി ആരോഗ്യമന്ത്രി കെ മുരളീധരൻ. ആലപ്പുഴ ആറന്മുള ഭാഗത്ത് 123 പേർക്ക് രോഗം വന്നതായാണ് റിപ്പോർട്ട്. കോഴിക്കോട്ട് 3 കുട്ടികൾക്കും രോഗം ബാധിച്ചു. ചലച്ചിത്ര താരം സലീംകുമാറിന് വിടയേകി കേരളം. അന്തിമോപചാരം അർപ്പിച്ച് ആയിരങ്ങൾ. സംസ്കാരം ഔദ്യോഗിക ബഹുമതികളോടെ നടന്നു. CBSE 12 ക്ലാസ് പരീക്ഷാ പേപ്പറുകളുടെ പുനഃപരിശോധനയ്ക്ക് അപേക്ഷിക്കുവാനുള്ള അവസരം ഇന്ന് അർദ്ധരാത്രി അവസാനിക്കും. സംസ്ഥാനത്ത് കാലവർഷം ശക്തി പ്രാപിക്കുന്നു. 7 ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മറ്റന്നാൾ വരെ മത്സ്യബന്ധനത്തിന് വിലക്ക്. ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചതിനാൽ ഇടുക്കി ജില്ലയിലെ മലയോര മേഖലകളിൽ രാത്രി യാത്രയ്ക്ക് നിരോധനമേർപ്പെടുത്തി ജില്ലാ കലക്ടർ. പത്തനംതിട്ട തണ്ണിത്തോട്ടിൽ ശക്തമായി വീശിയടിച്ച കാറ്റിൽ സ്കൂൾ കെട്ടിടത്തിന്റെ മേൽക്കൂര പറന്നുപോയി. ഫ്രഞ്ച് ഓപ്പൺ പുരുഷ സിംഗിൾസ് ഫൈനലിൽ ഇന്ന് അലക്സാണ്ടർ സ്വരേവും ഫ്ളാവിയോ കൊബോളിയും ഏറ്റുമുട്ടും. ഇന്ത്യക്കെതിരായ ക്രിക്കറ്റ് ടെസ്റ്റിന്റെ രണ്ടാം ദിനം കളി അവസാനിക്കുമ്പോൾ അഫ്ഗാനിസ്ഥാൻ 5 വിക്കറ്റിന് 113 റൺ എന്ന നിലയിൽ. 8 വിക്കറ്റിന് 564 റൺ നേടി ഇന്ത്യ ഒന്നാം ഇന്നിംഗ്സ് ഡിക്ലെയർ ചെയ്തിരുന്നു. FM പ്രധാന വാർത്തകളാണ് നിങ്ങൾ കേട്ടത്. ആകാശവാണി കണ്ണൂർ. ഇപ്പോൾ ഒരു ചലച്ചിത്ര ഗാനം കേൾക്കാം. യേശുദാസ് പാടിയത്. ചിത്രം ദേവീ ദർശനം. പി ഭാസ്കരന്റെ രചന, ദേവരാജന്റെ സംഗീതം.

0: This is Akashwani, the news read by V.C. Pramod. The 8th India-Indonesia Joint Commission meeting was held in New Delhi today. External Affairs Minister Dr. S. Jayashankar and his Indonesian counterpart Sugiono co-chaired the meeting. During the meeting, they reviewed the entire spectrum of bilateral relations under their comprehensive strategic partnership. Both sides discussed ways to further strengthen cooperation in a wider range of areas, including political affairs, defense and security, maritime cooperation, trade and investment, pharmaceuticals and healthcare, digital technology, energy, connectivity, space, education, consular matters, culture and people-to-people exchanges. Dr. Jayashankar and Mr. Sugiono welcomed the growing momentum in bilateral ties and agreed to hold the next Joint Commission meeting at a mutually convenient date in the near future. West Bengal Women and Child Development and Social Welfare Minister Agnimitra Paul today chaired a high-level administrative review meeting at Siliguri. Discussions focused on municipal affairs, women and child development, social welfare, disaster management, sanitation, drainage, waste management, traffic regulation and the implementation of various government schemes. Later addressing the media, Ms. Paul said, Darjeeling, Mirik, Kursiong, Kalimpong and Siliguri will soon be developed as five Himalayan cities. She said strict measures will be taken to improve urban infrastructure and cleanliness. Union Science and Technology Minister Dr. Jitendra Singh has said the Narendra Modi government has transformed India in the past 12 years into an aspirational nation driven by opportunity, innovation and self-belief. Speaking to media, Dr. Singh said governance reforms, technological democratization and citizen-centric policies have fundamentally changed the way people of the country view their future prospects. He said India's space economy, currently valued at nearly $9 billion, is expected to grow to about $45 billion over the next 7 to 8 years. Today is the last day to submit applications for verification of issues observed and re-evaluation of answers on the post-result services portal for Class 12th examination. In a social media post, the Central Board of Secondary Education said that the portal will remain open until midnight. It asked the students to complete and submit the applications before the deadline. Prime Minister Narendra Modi has congratulated Major Abhilasha Barak on being conferred the UN Military Gender Advocate of the Year Award. In a social media post, he said the honour recognises Major Barak's exemplary service and India's long-standing contribution to United Nations peacekeeping efforts. Mr. Modi said her achievement is an inspiration to countless young Indians, especially the nation's daughters, who aspire to serve the country and humanity. Major Barak is currently serving with the UN peacekeeping mission in Lebanon as an engagement team commander and gender focal point. The India Meteorological Department has forecast widespread rainfall across the country for the next 2 to 3 days as southwest monsoon advances while heatwave conditions continue to persist in parts of north and central India. Central Arabian Sea, Maharashtra, Karnataka, Andhra Pradesh, parts of Telangana, southwest and north Bay of Bengal and northeastern states have favorable conditions for the advancement of monsoon during the next 2 to 3 days. Meanwhile, the Met Department has forecast heatwave conditions over Delhi, Punjab, Haryana, Chandigarh, West Rajasthan and coastal Andhra Pradesh for the next 4 days. In cricket, Afghanistan were 113 for 5 in their first innings at stumps on day 2 of the one-off test against India in New Chandigarh, trailing by 451 runs. Rehmat Singh remained unbeaten on 43 at the end of play. For India, debutant Manav Sutars picked up 3 wickets while fast bowler Prasidh Krishna claimed 2. Earlier in the day, India declared their first innings in a commanding 564 for 8. Captain Shubman Gill led the charge with 126, while KL Rahul struck 100. Indian wrestlers continued the impressive run at the Ulaanbaatar Open in Mongolia today, winning 2 gold and 2 bronze medals in the men's freestyle category. Deepak clinched the gold medal in the 61kg category, defeating Kazakhstan's Asil Aitikan 6-0 in the final. And that is the end of this news bulletin.
1: Akashvani. ജില്ലാ വൃത്താന്തം ഇന്ന് പത്തനംതിട്ട ജില്ല. ജില്ലാ വിശേഷങ്ങളുമായി ആകാശവാണി പ്രതിനിധി ശ്രീ ജി ശ്രീധർ.
2: 2025 ദേശീയ പഞ്ചായത്ത് പുരസ്കാര നിറവിലാണ് നിരണം ഗ്രാമപഞ്ചായത്ത്. രാജ്യത്ത് മികച്ച ഹെൽത്തി പഞ്ചായത്ത് വിഭാഗത്തിൽ ദീൻ ദയാൽ ഉപാധ്യായ പഞ്ചായത്ത് സതത് വികാസ് പുരസ്കാര വിഭാഗം 3rd സ്ഥാനം നേടിയാണ് നിരണം ഗ്രാമപഞ്ചായത്ത് ഈ നേട്ടം സ്വന്തമാക്കിയത്. സാധാരണക്കാർക്ക് മികച്ച ചികിത്സ ഉറപ്പാക്കൽ, രോഗികൾക്ക് ശുദ്ധജലം ലഭ്യമാക്കൽ ഉൾപ്പെടെയുള്ള അടിസ്ഥാന സൌകര്യങ്ങൾ, കുടുംബാരോഗ്യ കേന്ദ്രത്തിന്റെ മികച്ച പ്രവർത്തനം, ആയുർവേദ ഹോമിയോ ആശുപത്രികളുടെ മികവ് എന്നിവ പരിഗണിച്ചാണ് അംഗീകാരം. കേന്ദ്ര പഞ്ചായത്തി രാജ് മന്ത്രി രാജീവ് രഞ്ജൻ സിംഗിന്റെ നേതൃത്വത്തിൽ പുരസ്കാര വിതരണം ന്യൂഡൽഹിയിൽ നടന്നു. 50 ലക്ഷം രൂപ അടങ്ങുന്ന അവാർഡ് പഞ്ചായത്ത് പ്രസിഡന്റ് ജോളി ഈപ്പൻ, പഞ്ചായത്ത് സെക്രട്ടറി ജി സന്തോഷ് കുമാർ എന്നിവർ ചേർന്ന് ഏറ്റുവാങ്ങി. രാജ്യത്തുടനീളമുള്ള ആകെ 42 പഞ്ചായത്തുകളെയാണ് പുരസ്കാരത്തിനായി തിരഞ്ഞെടുത്തത്. രാജ്യത്തെ 16th സെൻസസ് പ്രവർത്തനങ്ങളുടെ ഭാഗമായി സ്വയം വിവരങ്ങൾ നൽകാൻ ഈ മാസം 16 മുതൽ 30 വരെ പൊതുജനങ്ങൾക്ക് സൌകര്യം ലഭിക്കും. ഭവന പട്ടികയിൽ ഉൾപ്പെടുത്താനായി എന്യുമറേറ്റർ വീടുകളിൽ എത്തുന്നതിനു മുമ്പായാണ് sc.census.gov.in എന്ന വെബ്സൈറ്റ് പോർട്ടലിലൂടെ പൊതുജനങ്ങൾക്ക് സെൽഫ് എന്യൂമറേഷൻ ചെയ്യുന്നതിന് അവസരം ലഭിക്കുക. ജനസംഖ്യാ കണക്കെടുപ്പ് 2026-27 വർഷങ്ങളിൽ 2 ഘട്ടങ്ങളിലായാണ് നടത്തുന്നത്. പ്രാരംഭഘട്ടമായ ഹൌസ് ലിസ്റ്റിംഗ് പ്രോസസ് സംസ്ഥാനത്ത് അടുത്ത മാസം 1 ആരംഭിക്കും. സർക്കാർ, അർദ്ധസർക്കാർ, പൊതുമേഖലാ ജില്ലയിലെ സ്ഥാപനങ്ങൾ, മറ്റു ഉദ്യോഗസ്ഥർ എന്നിവർ സ്വയം കണക്കെടുപ്പ് നടത്താൻ പ്രോത്സാഹിപ്പിക്കുന്നതിനൊപ്പം വ്യാപകമായ പ്രചാരണം ഉറപ്പാക്കുന്നതിന് നടപടി സ്വീകരിക്കണമെന്ന് പ്രിൻസിപ്പൽ സെൻസസ് ഓഫീസർ കൂടിയായ ജില്ലാ കളക്ടർ എ നിസാമുദ്ദീൻ അറിയിച്ചു. സ്വയം വിവരങ്ങൾ നൽകുന്നവർ പോർട്ടൽ സന്ദർശിച്ച് സംസ്ഥാനം തെരഞ്ഞെടുത്ത് കുടുംബനാഥന്റെ പേരും മൊബൈൽ നമ്പറും നൽകി രജിസ്റ്റർ ചെയ്യണം. ഒരു മൊബൈൽ നമ്പർ ഒരു കുടുംബത്തിന് മാത്രമേ ഉപയോഗിക്കാനാകൂ. ഇഷ്ടമുള്ള ഭാഷ തിരഞ്ഞെടുത്ത് OTP വഴി വെരിഫിക്കേഷൻ പൂർത്തിയാക്കാം. പോർട്ടലിലെ മാപ്പിൽ വീടിന്റെ കൃത്യമായ സ്ഥാനം റെഡ് മാർക്കർ ഉപയോഗിച്ച് അടയാളപ്പെടുത്തണം. സെൻസസുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾക്ക് മറുപടി നൽകി വിവരങ്ങൾ പരിശോധിച്ച് ഫൈനൽ സബ്മിറ്റ് നൽകണം. വിവരങ്ങൾ വിജയകരമായി നൽകിയാൽ H-ൽ തുടങ്ങുന്ന 11-അക്ക സെൽഫ് ഇന്യൂമറേഷൻ ID നമ്പർ ലഭിക്കും. സെൻസസ് ഉദ്യോഗസ്ഥർ പിന്നീട് വീട് സന്ദർശിക്കുമ്പോൾ ഈ ID കൈമാറിയാൽ മതി.

0: ഇതോടെ വിവരങ്ങൾ ഡിജിറ്റലായി സ്ഥിരീകരിക്കപ്പെടും. ഓൺലൈനിലൂടെ വിവരങ്ങൾ നൽകാത്തവർക്ക് ഉദ്യോഗസ്ഥർ നേരിട്ട് വീട്ടിലെത്തി വിവരശേഖരണം നടത്തും. കാലവർഷം ശക്തമാകുന്ന സാഹചര്യത്തിൽ ജാഗ്രതാ നിർദ്ദേശവുമായി ജില്ലാ ഭരണകൂടം. ഉരുൾപൊട്ടൽ, മണ്ണിടിച്ചിൽ, മലവെള്ളപ്പാച്ചിൽ സാധ്യതയുള്ള പ്രദേശങ്ങളിൽ താമസിക്കുന്നവർ അധികൃതരുടെ നിർദ്ദേശാനുസരണം സുരക്ഷിതമായ സ്ഥലങ്ങളിലേക്ക് മാറി താമസിക്കണം. ജില്ലയിൽ 24 മണിക്കൂർ പ്രവർത്തിക്കുന്ന താലൂക്ക് ജില്ലാ കൺട്രോൾ റൂമുകൾ തുറന്നിട്ടുണ്ട്. അപകട സാധ്യത മുന്നിൽ കാണുന്ന ഘട്ടത്തിലും സഹായങ്ങൾക്കുമായി 1077 1070 എന്നീ ടോൾ ഫ്രീ നമ്പരുകളിൽ ബന്ധപ്പെടണം. നദിക്കരകൾ, അണക്കെട്ടുകളുടെ കീഴ്പ്രദേശങ്ങൾ എന്നിവിടങ്ങളിൽ താമസിക്കുന്നവരും അപകട സാധ്യത മുന്നിൽ കണ്ട് അധികൃതരുടെ നിർദ്ദേശാനുസരണം മാറി താമസിക്കണം. ദുരന്ത സാധ്യതാ പ്രദേശങ്ങളിൽ താമസിക്കുന്നവർ നിർബന്ധമായും തങ്ങളുടെ പ്രദേശത്ത് ക്യാമ്പുകൾ തുറന്നു എന്നുറപ്പാക്കേണ്ടതും പകൽ സമയത്ത് തന്നെ അങ്ങോട്ട് മാറി താമസിക്കേണ്ടതുമാണ്. ഇതിനായി തദ്ദേശ സ്ഥാപന റവന്യൂ അധികാരികളുമായി ബന്ധപ്പെടാം. ശക്തമായ കാറ്റിന് സാധ്യതയുള്ളതിനാൽ അടച്ചുറപ്പില്ലാത്ത വീടുകളിൽ താമസിക്കുന്നവരും മേൽക്കൂര ശക്തമല്ലാത്ത വീടുകളിൽ താമസിക്കുന്നവരും പ്രത്യേക ജാഗ്രത പാലിക്കണം. അപകടാവസ്ഥ മുന്നിൽ കാണുന്നവർ അധികൃതരുമായി ബന്ധപ്പെട്ട് സുരക്ഷിതമായ സ്ഥലങ്ങളിലേക്ക് സുരക്ഷാ മുൻകരുതലിന്റെ ഭാഗമായി മാറി താമസിക്കണം. സ്വകാര്യ പൊതു ഇടങ്ങളിൽ അപകടാവസ്ഥയിൽ നിൽക്കുന്ന മരങ്ങൾ, പോസ്റ്റുകൾ, ബോർഡുകൾ, മതിലുകൾ എന്നിവ സുരക്ഷിതമാക്കണം. ദുരന്ത സാധ്യതാ മേഖലയിലുള്ളവർ എമർജൻസി കിറ്റ് അടിയന്തരമായി തയ്യാറാക്കി വെക്കണമെന്നും കളക്ടർ നിർദ്ദേശം നൽകിയിട്ടുണ്ട്.
1: ജില്ലാ വൃത്താന്തം സമാപിച്ചു.
2: ആകാശവാണി കണ്ണൂർ. ഈ നിലയത്തിൽ നിന്നും ഇന്നും നാളെയുമായി പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പുകൾ. ആദ്യം ഇന്നത്തെ പരിപാടികൾ. 6:40 ചലച്ചിത്ര ഗാനങ്ങൾ, 6:50 വയലും വീടും, 7:20 സേവന വാർത്തകൾ, 7:35 ഓർമ്മയിൽ ഒരു ഗാനം പുനഃപ്രക്ഷേപണം, 8:35 പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ, 8:40 സേവന വാർത്തകൾ, 9:15 ദർപ്പണം പുനഃപ്രക്ഷേപണം, 9:30 ചിരിയുടെ ചിന്തയുടെ രാജകുമാരന് വിട. ഇന്ന് അന്തരിച്ച നടൻ സലീം കുമാറിന് ആദരാഞ്ജലികൾ അർപ്പിച്ചുകൊണ്ടുള്ള പ്രത്യേക പരിപാടി. 10:00 രവിവാസരിയ അഖില ഭാരതീയ സംഗീതസഭ, 11:00 ചലച്ചിത്ര ഗാനങ്ങൾ. ഇനി നാളത്തെ പരിപാടികൾ. 5:55 സുഭാഷിതം തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് രാധാമണി കരിയാട്ട്. 6:00 FM പ്രധാന വാർത്തകൾ അറിയിപ്പുകൾ. 6:10 കാവ്യാഞ്ജലി, PK ഗോപി എഴുതിയ പുഴ എന്ന കവിതയിൽ നിന്നും ഒരു ഭാഗം, ആലാപനം OK 5. 6:15 അർച്ചന, 6:30 സെഞ്ചുറി വെഡ്ഡിംഗ് സെന്റർ തദ്ദേശ വാർത്തകൾ. 7:00 ട്രെയിൻ സമയം, തുടർന്ന് FM ഡയറിയിൽ കതിരൂർ സർവീസ് സഹകരണ ബാങ്ക് ജാലകം. നാടകകൃത്തും മലയാള ഭാഷാ പാഠശാല ഡയറക്ടറുമായ TP ഭാസ്കര പൊതുവാളുമായി അഭിമുഖം. 7:20 കോളേജ് ഓഫ് കൊമേഴ്സ് സേവന വാർത്തകൾ. 7:35 മോഡേൺ ITI FM ഡയറി, ഇതിൽ പാട്ടിൽ ഈ പാട്ടിൽ നിങ്ങൾക്കറിയാമോ. നിർമ്മല ITI വായനയുടെ വാതായനങ്ങളിൽ നർത്തകരത്നം കൊടക്കാട് കണ്ണപ്പെരുവണ്ണാന്റെ ചിലമ്പിട്ട ഓർമ്മകൾ എന്ന പുസ്തകത്തെക്കുറിച്ച് VV പ്രഭാകരൻ സംസാരിക്കുന്നു. 7:55 റീഗൽ ജ്വല്ലേഴ്സ് റെയിൽവേ അറിയിപ്പുകൾ. 8:30 സംഗീതമാതിരി, 8:58 9:58 10:58 FM പ്രധാന വാർത്തകൾ. 9:00 ചലച്ചിത്ര ഗാനങ്ങൾ, 10:00 NHM പ്രായോജക പരിപാടി റേഡിയോ ഹെൽത്ത്, 10:15 പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ, 10:25 ഹിന്ദി ചലച്ചിത്ര ഗാനങ്ങൾ, 11:00 ഹലോ ആകാശവാണി, 12:10 സേവന വാർത്തകൾ, 12:15 തിരുവാതിരകളിപ്പാട്ട്, KCTP അജിതയും സംഘവും അവതരിപ്പിച്ചത്, 12:40 ആരോഗ്യദീപ്തി, വയോജനങ്ങൾക്ക് മുതൽക്കൂട്ടാകുന്ന ആയുർവേദ ചികിത്സ, പരിയാരം ഗവൺമെന്റ് ആയുർവേദ കോളേജിലെ രോഗനിദാന വിഭാഗം പ്രൊഫസർ ഡോക്ടർ PM മധു സംസാരിക്കുന്നു. 1:00 സ്വീറ്റ് 70s, 1:58 FM പ്രധാന വാർത്തകൾ, 2:15 തുടർ നാടകം, 2:30 ഗൃഹലക്ഷ്മി കുടുംബത്തിന് ഒരു കൂട്ട്, പാമ്പുകളിൽ നിന്ന് എങ്ങനെ സുരക്ഷിതരാവാം, ഈ വിഷയത്തിൽ ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് മലബാർ റെസ്ക്യൂ സെന്റർ ഫോർ വൈൽഡ് ലൈഫിലെ പ്രോജക്ട് കോർഡിനേറ്റർ ശ്രീനന്ദൻ വിജയകുമാർ.

7:35 FM ഹെൽത്ത് പ്ലസ്. കേൾവിക്കുറവിനുള്ള കാരണങ്ങൾ, പരിഹാര മാർഗങ്ങൾ. കേരള ഹെൽത്ത് സയൻസിൽ നിന്നും വിരമിച്ച കൺസൾട്ടന്റ് ENT സർജൻ ഡോക്ടർ ആശാ റാണിയുമായുള്ള അഭിമുഖം. 8:00 കിളിക്കൂട്ടം പുനഃപ്രക്ഷേപണം. 8:35 പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ. 8:40 സേവന വാർത്തകൾ. 9:15 വിദ്യാഭ്യാസ രംഗം. 9:30 സംഗീത കച്ചേരി. 10:30 പാദം പോലെ ആത്മാവും നഗ്നം, പ്രശസ്ത ചിത്രകാരൻ MF ഹുസൈനെക്കുറിച്ചുള്ള ചിത്രീകരണം. 11:00 ചലച്ചിത്ര ഗാനങ്ങൾ. പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പുകളാണ് നിങ്ങൾ കേട്ടത്.

0: अभिनेता विक्रांत मैसी अपि फिट इंडिया संडेज ऑन साइकिल इति कार्यक्रमे सम्मिलितवान्। एतदभियानम् अद्वितीयम् इति वर्णितवान्। सः अवदत् यत् एषः उपक्रमः अधुना जनान्दोलन रूपं धारयति। अद्य विश्व खाद्य सुरक्षा दिवस आचर्यते। अस्य वर्षस्य विश्व खाद्य सुरक्षा दिवसस्य विषय अस्ति समाह्वानात् समाधान पर्यन्तम्, सर्वत्र सुरक्षितं भोजनम्। अयं दिवसः खाद्य सुरक्षाया अधिकार रूपेण तथा सामूहिक दायित्व रूपेण जागरूकतां वर्धयितुं सशक्तम् अवसरं प्रददाति। स्वास्थ्य परिवार कल्याण मंत्री जगत प्रकाश नड्डा स्वस्थ भविष्याय सुरक्षित स्वच्छ भोजनाय च भारत प्रशासनिक प्रतिबद्धतां पुनरुच्चारितवान्। अस्मिन् अवसरे असौ सामाजिक माध्यमेषु प्रकाशिते संदेशे उत्तमं आहारं स्वीकर्तुं तथा च आत्मनिर्भर भारतस्य निर्माणे योगदानं दातुं जनेभ्यः आहूतवान्। नवचण्डीगढ़ नगरे आयोक्ष्यमाणे निकष क्रिकेट क्रीडायाः द्वितीये दिने भारतीय दलेन अफगानिस्तान दलस्य सम्मुखे अष्ट क्रीडकानां हानिपुरस्सरं चतुष्षष्ट्यधिक पञ्चशत धावनांकान् समर्ज्य प्रथमा चक्रीया क्रीडा घोषिता। भारतीय मल्ल क्रीडकाः मंगोलियायाः उलान बटार ओपन क्रीडायां भारतस्य कृते द्वे स्वर्ण पदके द्वे कांस्य पदके च विजितवन्तः। इति वार्ताः।
1: आकाशवाणी समयं 6 മണി കഴിഞ്ഞ് 30 മിനിറ്റ്. അല്പസമയത്തിനുള്ളിൽ പ്രാദേശിക വാർത്തകൾ കേൾക്കാം.
2: ചേച്ചി, ഇത് കണ്ടോ?
3: ഹരിമണ്ടെ കുട്ട
2: കാണട്ടെ? വോ, എന്റെ ഫേവറേറ്റ് കളർ.
3: എപ്പോഴും ഒരു ഷോപ്പിംഗ്.
2: ഐ നോ മമ്മ, ബട്ട് ചിലവാക്കേണ്ട പ്രായം ഇതല്ലേ? റൈറ്റ്,
4: സേവിംഗ് ചെയ്യാനുള്ള പ്രായവും ഇതാണ്.
5: ഐ നോ പപ്പ, സേവ് ചെയ്യൂ, ശരിയായ ഇടത്ത് നിക്ഷേപിക്കൂ. നിക്ഷേപത്തിന് പലിശ ലഭിക്കും, അത് വീണ്ടും നിക്ഷേപിച്ചാൽ പലിശ ലഭിച്ചുകൊണ്ടേയിരിക്കും.
2: ഓ ഐ നോ,
5: RBI പറയുന്നു
6: ശരിയായി തുടങ്ങൂ, ഫൈനാൻഷ്യലി സ്മാർട്ട് ആകൂ.
7: മോനെ, ഞാൻ ഇന്നലെ അനന്തരവന്റെ വീട്ടിൽ പോയി. അവിടെ കണ്ട കാര്യങ്ങൾ എന്നെ അത്ഭുതപ്പെടുത്തി. അവർ പകൽ മുഴുവനും AC ഇടും, ദിവസവും വാഷിംഗ് മെഷീൻ ഉപയോഗിക്കും, ഒപ്പം രണ്ട് ഫ്രിഡ്ജും. എന്നിട്ട് അവിടുത്തെ കറണ്ട് ബിൽ എത്രയാണെന്ന് അറിയാമോ? സീറോ. ഞാൻ ചോദിച്ചപ്പോൾ അവൻ പറയുകയാ, അമ്മാവാ, എല്ലാം മുകളിലുള്ളവന്റെ കൃപയാണെന്ന്. അതായത് സോളാർ പാനൽ. അപ്പോൾ തന്നെ ഞാൻ തീരുമാനിച്ചു, നമുക്കും ഈ പാനൽ വെക്കണം. PM സൂര്യാഗർ മുഫ്ത് ബിജ്ലി യോജന, ഇതിൽ ചേരാനായി രജിസ്റ്റർ ചെയ്യൂ. PM സൂര്യാഗർ .gov.in.
8: സ്കൂള് തുറക്കാറായി.
9: ബാഗ് അത് തന്നെ മതിയാവില്ലേ? യൂണിഫോമും ഷൂവും ഈ വർഷം കൂടി യൂസ് ചെയ്തൂടെ?
8: പക്ഷെ അവനെല്ലാം പുതിയത് തന്നെ വേണമെന്നാ പറയുന്നത്.
9: ഒപ്പം ഫീസും ബുക്സും എല്ലാം വേണ്ടേ?
10: കുട്ടികളുടെ വിദ്യാഭ്യാസ കാര്യത്തിൽ യാതൊരു കോംപ്രമൈസും വേണ്ട. മണപ്പുറം ഫിനാൻസ് നൽകുന്നു വിദ്യാഭ്യാസ ആവശ്യങ്ങൾക്കായി സ്പെഷ്യൽ ഗോൾഡ് ലോൺ. ഉടൻ വിളിക്കൂ 1-800-420-2233.
11: ആകാശവാണി, നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് ഗോപകുമാർ. പ്രധാന വാർത്തകൾ. ഇന്ത്യ ഇന്തോനേഷ്യ ഉഭയകക്ഷി ബന്ധം സമീപകാലങ്ങളിൽ കൂടുതൽ ശക്തിയാർജ്ജിച്ചതായി വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ. ചലച്ചിത്ര നടൻ സലീംകുമാറിന് കേരളത്തിന്റെ യാത്രാമൊഴി. അനുശോചിച്ച് പ്രധാനമന്ത്രി, മുഖ്യമന്ത്രി അടക്കമുള്ള പ്രമുഖർ. സംസ്ഥാനത്ത് ആലപ്പുഴയിലും കോഴിക്കോടും ഷിഗല്ല രോഗം റിപ്പോർട്ട് ചെയ്തതായി ആരോഗ്യമന്ത്രി കെ മുരളീധരൻ. പരിശോധന കർശനമാക്കാൻ ഭക്ഷ്യസുരക്ഷാ വകുപ്പിന് നിർദ്ദേശം. CBSE 12 ക്ലാസ് പരീക്ഷാ പേപ്പറുകളുടെ പുനഃപരിശോധനയ്ക്ക് അപേക്ഷിക്കാൻ അവസരം ഇന്ന് അർദ്ധരാത്രി വരെ. സംസ്ഥാനത്ത് ബുധനാഴ്ച വരെ ഇടിമിന്നലോടുകൂടിയ വ്യാപക മഴയ്ക്ക് സാധ്യത. 7 ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മറ്റന്നാൾ വരെ മത്സ്യബന്ധനത്തിന് വിലക്ക്. ഫ്രഞ്ച് ഓപ്പൺ പുരുഷ സിംഗിൾസിൽ ഇന്ന് കലാശ പോരാട്ടം. വാർത്തകൾ വിശദമായി. ഇന്ത്യ ഇന്തോനേഷ്യ സംയുക്ത കമ്മീഷന്റെ 8-ാമത് യോഗം ഇന്ന് ന്യൂഡൽഹിയിൽ നടന്നു. വിദേശകാര്യമന്ത്രി എസ് ജയശങ്കറും ഇന്തോനേഷ്യൻ വിദേശകാര്യമന്ത്രി സുഗിയോണോയും സംയുക്തമായി യോഗത്തിന് അധ്യക്ഷത വഹിച്ചു. സമീപ വർഷങ്ങളിൽ ഇന്ത്യ ഇന്തോനേഷ്യ സമഗ്ര തന്ത്രപരമായ പങ്കാളിത്തം ശക്തമായ വളർച്ച കൈവരിച്ചതായി ശ്രീ ജയശങ്കർ സമൂഹമാധ്യമത്തിൽ കുറിച്ചു. രാഷ്ട്രീയം, പ്രതിരോധം, സുരക്ഷ, സമുദ്ര ഷിപ്പിംഗ്, വ്യാപാരം, ഫിൻടെക്, ആരോഗ്യം, വിദ്യാഭ്യാസം, സാംസ്കാരിക സഹകരണം തുടങ്ങിയ മേഖലകളിൽ വിശദമായ ചർച്ചകൾ നടന്നതായി അദ്ദേഹം വ്യക്തമാക്കി. പ്രിയ നടൻ സലീംകുമാറിന് കേരളം വിടയേകി. വൈകിട്ട് 3:30 എറണാകുളം പറവൂരിലെ വീട്ടുവളപ്പിലാണ് ഭൌതിക ശരീരം സംസ്കരിച്ചത്. മുഖ്യമന്ത്രി VD സതീശൻ, ഡെപ്യൂട്ടി സ്പീക്കർ ഷാനിമോൾ ഉസ്മാൻ, സിനിമാ സാംസ്കാരിക വകുപ്പ് മന്ത്രി PC വിഷ്ണുനാഥ്, MPമാരായ

0: ബി ഈഡൻ, കെ സി വേണുഗോപാൽ, സിനിമാ മേഖലയിലെ സഹപ്രവർത്തകർ തുടങ്ങി ഒട്ടേറെ പേരുടെ സാന്നിധ്യത്തിലാണ് സംസ്കാര ചടങ്ങുകൾ നടത്തിയത്. ഔദ്യോഗിക ബഹുമതികളോടെയായിരുന്നു സംസ്കാര ചടങ്ങുകൾ. പറവൂർ ടൌൺഹാളിലും തുടർന്ന് സ്വന്തം വസതിയിലും ഭൌതികദേഹം പൊതുദർശനത്തിനായി വെച്ചപ്പോൾ ആയിരക്കണക്കിന് ആളുകൾ അന്ത്യോപചാരമർപ്പിക്കാനായി എത്തി. നടൻ സലീംകുമാറിന്റെ നിര്യാണത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അനുശോചിച്ചു. വൈവിധ്യമാർന്ന അഭിനയ ശൈലിയിലൂടെയും അനശ്വരമായ കഥാപാത്രങ്ങളിലൂടെയും തന്റേതായ വ്യക്തിമുദ്ര പതിപ്പിച്ച കലാകാരനായിരുന്നു സലീംകുമാറെന്ന് പ്രധാനമന്ത്രി സമൂഹമാധ്യമത്തിൽ കുറിച്ചു. സലീംകുമാറിന്റെ കുടുംബാംഗങ്ങളുടെയും അദ്ദേഹത്തെ സ്നേഹിച്ച അനേകം ആരാധകരുടെയും ഒപ്പമാണ് തന്റെ ചിന്തകളെന്നും ശ്രീ മോദി വ്യക്തമാക്കി. തന്റെ രാഷ്ട്രീയ ബോധ്യത്തിൽ ഒട്ടും വെള്ളം ചേർക്കാത്ത ഒരാളായിരുന്നു അന്തരിച്ച നടൻ സലീംകുമാറെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. സംഘർഷഭരിതമായ ഏത് സാഹചര്യത്തിലും മലയാളിയെ സാധാരണ നിലയിലേക്ക് എത്തിക്കാനുതകുന്ന നർമ്മബോധം അദ്ദേഹത്തിനുണ്ടായിരുന്നു എന്നും മുഖ്യമന്ത്രി അനുസ്മരിച്ചു.
1: ഏത് സംഘർഷനിർഭരമായ സാഹചര്യത്തിലും ഏത് മലയാളിയെയും അവന്റെ സാധാരണ നിലയിലേക്ക് മടങ്ങിയെത്തിക്കാൻ കഴിവുള്ള നർമ്മബോധത്തിനും ഉടമയായിരുന്നു ശ്രീ സലീംകുമാർ. ഞാൻ മത്സരിച്ച എല്ലാ തെരഞ്ഞെടുപ്പുകളിലും എന്റെ ഓഫീസ് തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസ് ഉദ്ഘാടനം ചെയ്തിട്ടുള്ളത് ശ്രീ സലീംകുമാർ. അവസാനമാകുമ്പോൾ പറയും എന്റെ അവകാശമാണെന്ന് പറയും. ഏത് തിളച്ചുമറിഞ്ഞ കാലാവസ്ഥയിലും തന്റെ ഉറച്ച രാഷ്ട്രീയ ബോധ്യത്തിന് ഒട്ടും വെള്ളം ചേർക്കാത്ത ഒരാൾ കൂടിയാണ് എന്റെ സ്നേഹിതരെന്ന് എനിക്ക് അഭിമാനമുണ്ട്.
0: സംസ്ഥാനത്ത് ഷിഗല്ല രോഗം റിപ്പോർട്ട് ചെയ്ത സാഹചര്യത്തിൽ പരിശോധന കർശനമാക്കാൻ ഭക്ഷ്യസുരക്ഷാ വകുപ്പിന് നിർദ്ദേശം നൽകിയതായി ആരോഗ്യമന്ത്രി കെ മുരളീധരൻ. ആലപ്പുഴ ആറന്മുള ഭാഗത്ത് 123 പേർക്ക് രോഗം വന്നതായാണ് റിപ്പോർട്ട്. കോഴിക്കോട് 3 കുട്ടികൾക്കും രോഗം ബാധിച്ചു. ഈ സാഹചര്യത്തിൽ ഹോട്ടലുകളിലും തട്ടുകടകളിലും പരിശോധന കർശനമാക്കുമെന്നും മന്ത്രി വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. ഹോട്ടലുകൾ പ്രത്യേകിച്ച് വൃത്തിഹീനമായ തട്ടുകടകൾ ഒരു കാരണവശാലും പ്രവർത്തിക്കാൻ അനുവദിക്കില്ല. വിദ്യാലയങ്ങളിൽ ഉച്ചഭക്ഷണ സാമ്പിൾ, വെള്ളം എന്നിവ പരിശോധിക്കാൻ നിർദ്ദേശിച്ചിട്ടുണ്ട്. ഒരു മരണം റിപ്പോർട്ട് ചെയ്ത സാഹചര്യത്തിൽ കൂടുതൽ ജാഗ്രതയോടെ മുന്നോട്ട് പോകണമെന്നും അദ്ദേഹം നിർദ്ദേശിച്ചു. വയനാട് ജില്ലയിൽ വിദ്യാർത്ഥികൾക്കിടയിൽ ഷിഗല്ല രോഗം സ്ഥിരീകരിച്ചതായി ചില മാധ്യമങ്ങളിൽ പ്രചരിക്കുന്ന വാർത്തകൾ അടിസ്ഥാനരഹിതമെന്ന് ജില്ലാ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ കെ ടി രേഖ അറിയിച്ചു. ശാസ്ത്രീയ പരിശോധനകൾ പുരോഗമിക്കുകയാണെന്നും പരിശോധനാ ഫലങ്ങൾ വരാതെ ഇത്തരം തെറ്റായ വാർത്തകൾ പ്രചരിപ്പിക്കരുതെന്നും അവർ വ്യക്തമാക്കി. വയനാട്ടിൽ ഭക്ഷ്യ വിഷബാധയെ തുടർന്ന് സുൽത്താൻ ബത്തേരി താലൂക്ക് ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുന്ന കോളിയാടി മാർ ബെസേലിയോസ് എ യു പി സ്കൂളിലെ വിദ്യാർത്ഥികളെ കൃഷിവകുപ്പ് മന്ത്രി ടി സിദ്ദിഖ് സന്ദർശിച്ചു. ആശുപത്രി വിട്ട കുട്ടികൾ വീണ്ടും തിരികെ ആശുപത്രിയിലെത്തിയ സാഹചര്യത്തിൽ ഡിസ്ചാർജ് ചെയ്യപ്പെടുന്ന മുഴുവൻ കുട്ടികളെയും നിരീക്ഷിക്കാനുള്ള സംവിധാനമുണ്ടാകണമെന്ന് മന്ത്രി നിർദ്ദേശം നൽകി. മരുന്നുകളുടെ ലഭ്യത പൂർണ്ണമാണെന്ന് മന്ത്രി ഉറപ്പാക്കി. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR ന്യൂസ് അണ്ടർസ്കോർ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR ന്യൂസ് അണ്ടർസ്കോർ TVM X ഹാൻഡിലും ലഭ്യമാണ്.
0: CBSE 12 ക്ലാസ് പരീക്ഷാ പേപ്പറുകളുടെ പുനഃപരിശോധനയ്ക്ക് അപേക്ഷിക്കാനുള്ള അവസരം ഇന്ന് അവസാനിക്കും. ഇന്ന് അർദ്ധരാത്രി വരെ അപേക്ഷ സമർപ്പിക്കാനുള്ള പോർട്ടൽ തുറന്നിരിക്കുമെന്ന് CBSE സമൂഹമാധ്യമത്തിൽ കുറിച്ചു. സംസ്ഥാനത്ത് കാലവർഷം ശക്തി പ്രാപിക്കുന്നു. ബുധനാഴ്ച വരെ ഇടിമിന്നലോടുകൂടിയ വ്യാപക മഴയ്ക്കും ശക്തമായ കാറ്റിനും സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. ഇന്ന് പത്തനംതിട്ട, കോട്ടയം, ഇടുക്കി, എറണാകുളം, കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രത പ്രഖ്യാപിച്ചിട്ടുണ്ട്. മറ്റെല്ലാ ജില്ലകളിലും മഞ്ഞ ജാഗ്രതയാണ്. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മറ്റന്നാൾ വരെ മത്സ്യബന്ധനത്തിന് വിലക്ക് ഏർപ്പെടുത്തിയിട്ടുണ്ട്. സംസ്ഥാനത്ത് മഴ ശക്തമാകുന്ന സാഹചര്യത്തിൽ സംസ്ഥാനത്ത് ദുരന്ത നിവാരണ അതോറിറ്റി പൊതുജനങ്ങൾക്കായി ജാഗ്രതാ നിർദ്ദേശം പുറപ്പെടുവിച്ചു. വിശദാംശങ്ങളിലേക്ക്.
3: ഉരുൾപൊട്ടൽ, മണ്ണിടിച്ചിൽ, മലവെള്ളപ്പാച്ചിൽ സാധ്യതയുള്ള പ്രദേശങ്ങളിലും നദീതീരങ്ങളിലും താമസിക്കുന്നവർ അധികൃതരുടെ നിർദ്ദേശാനുസരണം സുരക്ഷിതമായ സ്ഥലങ്ങളിലേക്ക് മാറണം. ശക്തമായ കാറ്റിന് സാധ്യതയുള്ളതിനാൽ അടച്ചുറപ്പില്ലാത്ത വീടുകളിലും മേൽക്കൂര ശക്തമല്ലാത്ത വീടുകളിലും താമസിക്കുന്നവർ പ്രത്യേകം ശ്രദ്ധിക്കണം. ശക്തമായ മഴയുള്ളപ്പോൾ നദികളിലോ മറ്റ് ജലാശയങ്ങളിലോ കുളിക്കാനോ മീൻപിടിക്കാനോ മറ്റാവശ്യങ്ങൾക്കോ ഇറങ്ങരുതെന്ന് നിർദ്ദേശമുണ്ട്. അറ്റകുറ്റപ്പണികൾ നടക്കുന്ന റോഡുകളിലും ജാഗ്രത പാലിക്കുക. ജലാശയങ്ങൾ കരകവിഞ്ഞൊഴുകുന്ന ഇടങ്ങളിൽ വാഹനം ഓടിക്കാൻ ശ്രമിക്കരുത്. സ്വകാര്യ പൊതുവിടങ്ങളിൽ അപകടാവസ്ഥയിൽ നിൽക്കുന്ന മരങ്ങൾ, പോസ്റ്റുകൾ, ബോർഡുകൾ തുടങ്ങിയവ മാറ്റി സുരക്ഷിതമാക്കണം.
0: പത്തനംതിട്ട തണ്ണിത്തോട്ടിൽ ശക്തമായി വീശിയടിച്ച കാറ്റിൽ സ്കൂൾ കെട്ടിടത്തിന്റെ മേൽക്കൂര പറന്നുപോയി. തണ്ണിത്തോട് സെന്റ് ബെനഡിക്ടസ് ഹൈസ്കൂളിലാണ് ഉച്ചയ്ക്ക് 12 മണിയോടെ അപകടം ഉണ്ടായത്. ശക്തമായ കാറ്റിൽ കെട്ടിടത്തിന്റെ മുകൾ ഭാഗത്തെ ഷീറ്റുകൾ പാടെ ഇളകി ദൂരേക്ക് തെറിച്ചുപോവുകയായിരുന്നു. കണ്ണൂരിൽ രാവിലെ കനത്ത മഴ ലഭിച്ചു. ജില്ലയിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രതയാണ്. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി കണ്ണൂർ ജില്ലാ പ്രതിനിധി.

0: കെ ഒ ശശിധരൻ.
1: താഴ്ന്ന പ്രദേശങ്ങളിൽ വെള്ളക്കെട്ട് രൂപപ്പെട്ടിട്ടുണ്ട്. ദേശീയപാത 66 ഭാഗമായുള്ള സർവീസ് റോഡുകളിൽ പലയിടത്തും വെള്ളം കയറിയിട്ടുണ്ട്. തളിപ്പറമ്പ് കുപ്പത്ത് CH നഗറിലെ 30 വീടുകളിൽ വെള്ളവും ചെളിയും ഒലിച്ചിറങ്ങി. കടകളിലും വെള്ളം കയറി. വലിയ കുന്നുകളിടിച്ച ഭാഗത്ത് മഴയിൽ മണ്ണിടിഞ്ഞിട്ടുണ്ട്.
0: ഇടുക്കി ജില്ലയിലെ മലയോര മേഖലകളിൽ രാത്രിയാത്രയ്ക്ക് നിരോധനം ഏർപ്പെടുത്തി ജില്ലാ കളക്ടർ. ശക്തമായ മഴ പെയ്യുന്നതിനാലും മലയോര മേഖലകളിൽ മണ്ണിടിച്ചിൽ ഉരുൾപൊട്ടൽ സാധ്യത നിലനിൽക്കുന്നതിനാലും ദുരന്ത സാഹചര്യം ഒഴിവാക്കുന്നതിനാണ് നടപടി. രാത്രി 7 മുതൽ രാവിലെ 6 വരെയാണ് നിരോധനം. ഫ്രഞ്ച് ഓപ്പൺ ടെന്നീസ് പുരുഷ സിംഗിൾസ് ഫൈനൽ ഇന്ന് പ്രാദേശിക സമയം 3 മത്സരം. ജർമ്മനിയുടെ അലക്സാണ്ടർ സ്വരേവ്, ഇറ്റലിയുടെ ഫ്ളാവിയോ കോബോളി എന്നിവരാണ് കലാശപ്പോരാട്ടത്തിൽ മാറ്റുരയ്ക്കുന്നത്. ഇന്നലെ നടന്ന വനിതാ സിംഗിൾസിൽ റഷ്യൻ താരം മിറ ആൻഡ്രേവ കിരീടം അണിഞ്ഞിരുന്നു. ഇന്ത്യ ഇന്തോനേഷ്യ ഉഭയകക്ഷി ബന്ധം സമീപകാലങ്ങളിൽ കൂടുതൽ ശക്തിയാർജ്ജിച്ചതായി വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ. ചലച്ചിത്ര നടൻ സലീം കുമാറിന് കേരളത്തിന്റെ യാത്രാമൊഴി. അനുശോചിച്ച് പ്രധാനമന്ത്രി, മുഖ്യമന്ത്രി അടക്കമുള്ള പ്രമുഖർ. സംസ്ഥാനത്ത് ആലപ്പുഴയിലും കോഴിക്കോടും ഷിഗല്ല രോഗം റിപ്പോർട്ട് ചെയ്തതായി ആരോഗ്യമന്ത്രി കെ മുരളീധരൻ. പരിശോധന കർശനമാക്കാൻ ഭക്ഷ്യസുരക്ഷാ വകുപ്പിന് നിർദ്ദേശം. CBSE 12 ക്ലാസ് പരീക്ഷാ പേപ്പറുകളുടെ പുനഃപരിശോധനയ്ക്ക് അപേക്ഷിക്കാൻ അവസരം ഇന്ന് അർദ്ധരാത്രി വരെ. സംസ്ഥാനത്ത് ബുധനാഴ്ച വരെ ഇടിമിന്നലോടുകൂടിയ വ്യാപക മഴയ്ക്ക് സാധ്യത. 7 ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മറ്റന്നാൾ വരെ മത്സ്യബന്ധനത്തിന് വിലക്ക്. ഫ്രഞ്ച് ഓപ്പൺ പുരുഷ സിംഗിൾസിൽ ഇന്ന് കലാശപ്പോരാട്ടം. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 7:25.
2: ആകാശവാണി കണ്ണൂർ. ഇപ്പോൾ ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. ആദ്യ ഗാനം എം ജയചന്ദ്രൻ പാടിയത്, ചിത്രം നിവേദ്യം. കൈതപ്രത്തിന്റെ രചന, സംഗീതം എം ജയചന്ദ്രൻ.

ചിത്രം ഡോക്ടർ ഇന്നസെന്റ് ആണ്. ജയചന്ദ്രനും സംഘവും പാടിയത്. ഗാനരചന, സംഗീതം സന്തോഷ് വർമ്മ.

0: ചലച്ചിത്ര ഗാനങ്ങളാണ് നിങ്ങൾ കേട്ടത്.
1: കണ്ണൂരിന് അഭിമാന നേട്ടം. മേജർ രവീഷ് ട്രെയിനിംഗ് അക്കാദമിയിൽ നിന്നും ഇന്ത്യൻ സേനയിൽ ജോലി നേടിയ 47 കുട്ടികൾക്ക് 2026 ജൂൺ 14 ഞായറാഴ്ച രാവിലെ 9 മണിക്ക് കണ്ണൂർ കാൽറ്റിക്സിലുള്ള ചേംബർ ഹാളിൽ വെച്ച് യാത്രയയപ്പ് നൽകുന്നു. 47 കുട്ടികൾ ഒരുമിച്ച് സൈന്യത്തിലേക്ക് പോകുന്ന അപൂർവമായ ഈ യാത്രയയപ്പിന് മേജർ രവി നേരിട്ട് നേതൃത്വം നൽകുന്നു. പുതിയ ബാച്ചിൽ പ്രവേശനം നേടാനുള്ള കുട്ടികൾക്ക് പ്രീ റിക്രൂട്ട്മെന്റ് ക്യാമ്പിൽ പങ്കെടുത്ത് പ്രവേശനം നേടാനും അവസരം. കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 8714 333 577.
0: അല്പസമയത്തിനുള്ളിൽ അടുത്ത പരിപാടി.

0: ആകാശവാണി.
1: വയലും വേടും.

0: നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, ഇന്നത്തെ വയലും വീടും പരിപാടിയിലേക്ക് ഏവർക്കും സ്വാഗതം. എണ്ണം തോറും കുറഞ്ഞു വരുന്ന കണക്കുപുസ്തകമാണ് ജീവിതം. കൂട്ടിവെക്കാൻ ഒന്നേ ഉള്ളൂ മറ്റുള്ളവർക്ക് നാം നൽകുന്ന സന്തോഷം. എല്ലാവരും സന്തോഷത്തോടെ ഇരിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഒരു പുഞ്ചിരിയോടെ ഇന്നത്തെ വയലും വീടും പരിപാടി നമുക്ക് ആരംഭിക്കാം. ഇന്ന് വയലും വീടും പരിപാടിയിലെ നമ്മുടെ അതിഥി മികച്ച ക്ഷീരകർഷകനുള്ള സംസ്ഥാന അവാർഡ് ജേതാവ് ശ്രീ തങ്കച്ചൻ പി ഐ ആണ്. പരിപാടിയിലേക്ക് കടക്കും മുമ്പ് നമുക്കിന്ന് ശ്രോതാക്കളോടുള്ള ചോദ്യം എന്താണെന്ന് അറിയണ്ടേ?
1: ചോദ്യം പറയാം, എന്താണ് നാറ്റാഡി കൊക്കോ? ഈ ചോദ്യത്തിന്റെ ഉത്തരം നിങ്ങളിൽ പലർക്കും അറിയാമായിരിക്കും. എങ്കിലും ശരിയുത്തരം കേൾക്കാൻ പരിപാടി തീരും വരെ കാത്തിരിക്കുമല്ലോ.
0: നമുക്കറിയാം, കന്നുകാലികളെ വളർത്തലും അവയുടെ പരിപാലനവുമൊക്കെ നന്നായി കൊണ്ടുപോകുക എന്നത് ഇത്തിരി ശ്രമകരമായ ജോലി തന്നെയാണ് അല്ലേ? എങ്കിലും സ്നേഹത്തോടെ പരിപാലിച്ചാൽ അവ നമുക്ക് തിരിച്ചു തരുന്ന സ്നേഹവും അവയിൽ നിന്നുള്ള നേട്ടങ്ങളും വളരെ വലുതാണ്. കഠിനാധ്വാനവും ആത്മാർത്ഥതയും കൊണ്ട് ക്ഷീരമേഖലയിൽ മാതൃകയായ വ്യക്തിയാണ് ഇന്ന് നമ്മോടൊപ്പമുള്ളത്. സംസ്ഥാന തലത്തിൽ മികച്ച ക്ഷീരകർഷകനുള്ള അവാർഡ് നേടി തന്റെ പ്രവർത്തന മികവ് തെളിയിച്ച ശ്രീ തങ്കച്ചൻ പി ഐ ക്ഷീരകൃഷിയിലെ തന്റെ അനുഭവങ്ങളും വിജയരഹസ്യങ്ങളുമൊക്കെ ഇന്ന് നമ്മോട് പങ്കുവയ്ക്കുന്നു. അദ്ദേഹത്തോട് സംസാരിക്കുന്നത് ഷിബു ജോർജ്.
2: പരിപാടിയിലേക്ക് സ്വാഗതം.
3: നമസ്കാരം.
2: മികച്ച ക്ഷീരകർഷകനുള്ള അവാർഡ് ഈ പ്രാവശ്യം കിട്ടിയിട്ടുണ്ട്. സംസ്ഥാന അവാർഡാണ്, ഇന്ത്യൻ വെറ്റിനറി അസോസിയേഷന്റെ അവാർഡും താങ്കൾക്ക് കിട്ടിയിട്ടുണ്ട് അല്ലേ? എങ്ങനെ തോന്നുന്നുണ്ട് ഈ ഒരു അവാർഡ് കിട്ടിയപ്പോൾ?
3: വളരെ സന്തോഷമുണ്ട്. ഇന്ത്യൻ വെറ്റിനറി അസോസിയേഷൻ കേരള എന്ന് പറയുമ്പോൾ ഡോക്ടേഴ്സ് അവർക്ക് ശരിക്കും ഒരു കർഷകൻ എന്താണെന്ന് അറിയാം. അപ്പൊ അവർ തരുന്ന അവാർഡ് ശരിക്കും എല്ലാ കാര്യങ്ങളും പരിശോധിച്ചിട്ട് തന്നെയാണ്. അപ്പൊ ആ അവാർഡ് കിട്ടുകയെന്ന് വെച്ചാൽ എന്നെ സംബന്ധിച്ച് ഒരു നാഷണൽ അവാർഡ് കിട്ടിയത് ലെവൽ തന്നെ സന്തോഷമുണ്ട്.
2: പ്രതീക്ഷിച്ച അവാർഡാണോ ഇത്?
3: പ്രതീക്ഷിച്ചാണ്.
2: ആണോ? ഓക്കെ. അപ്പൊ ഈ ക്ഷീര കൃഷിയിലോട്ട് താങ്കൾ വന്നത് എങ്ങനെയായിരുന്നു? ഒരു തുടക്കം എങ്ങനെയായിരുന്നു ഇത്?
3: ഞാൻ 2012-13 കാലഘട്ടത്തില് ഭാര്യയുടെ ഇഷ്ടത്തിന്, ഭാര്യയുടെ പേര് ബീന എന്നാണ്, ഒരു പശു നമുക്ക് നല്ല പാല് കുടിക്കാലോ എന്ന് പറഞ്ഞ് സ്വന്തം ആവശ്യത്തിന് കുറച്ച് വളമൊക്കെ കിട്ടുമെന്ന് ഉദ്ദേശിച്ചിട്ട് വാങ്ങിയതാണ്. ഞാൻ പക്കാ കൃഷിക്കാരനാണ്, വീട്ടില് ഫാമിലിയായിട്ട് കൃഷിപ്പണിയൊക്കെയാണ്. അപ്പോൾ എന്തായാലും ഒരു പശുവിന് മെനക്കെടണം, എന്നാൽ നമുക്ക് ഒന്നുകൂടെ കുറച്ച് പാല് പുറമെ കൊടുക്കാമെന്നൊരു ഉദ്ദേശത്തിൽ ഒരു പശു ഒന്ന് രണ്ടായി. അതൊരു തുടക്കമായി. ഒരിക്കലും ഈ മേഖലയിലേക്ക് കടന്നു വരാൻ ഉദ്ദേശിച്ച ആളല്ല ഞാൻ. എന്റെ ഫീൽഡ് വോളിബോളാണ്, കളി തന്നെയാണ് ജീവിതം. അങ്ങനെ വന്ന് രണ്ട് പശുവായി, പിന്നെ അതെന്തായാലും 2-3 അങ്ങനെ 5 നമുക്ക് ഒരു ചെറിയ സമ്മാനം ബ്ലോക്കിൽ നിന്ന് കിട്ടി. കാരണം കുറഞ്ഞ പശുവിൽ നിന്ന് കൂടുതൽ പാൽ ഇളക്കുന്ന കർഷകൻ. 150 ലിറ്റർ പാൽ 5 നടന്നു.
2: 150 ലിറ്റർ പാല് കിട്ടണമെങ്കിൽ നമ്മളൊരു ശാസ്ത്രീയമായി അതിനെ പരിപാലിക്കണം.
3: വേണം. അത് ഞാൻ അന്നൊക്കെ പശുക്കളെ വാങ്ങുവാണല്ലോ. അപ്പം ഏറ്റവും കൂടുതൽ പാല് കിട്ടുന്ന പശുക്കളെ എവിടെയാണെന്ന് അന്വേഷിക്കാൻ തുടങ്ങി. അങ്ങനെ കൂടുതൽ പാലുള്ള പശുക്കളെ വാങ്ങിയിട്ടാണ് അങ്ങനെ 5 ഒന്നിച്ച് പ്രസവിച്ചു. അങ്ങനെയാണ് ഈ 150 ലിറ്റർ പാൽ ഇളക്കാൻ പറ്റിയത്.
2: അപ്പൊ ഇതിനുവേണ്ടി ഞാൻ പറഞ്ഞ മാതിരി തന്നെ ഇതിന്റെ ഒരു തീറ്റക്രമം, മറ്റു കാര്യങ്ങൾ എല്ലാം ഒരു ശാസ്ത്രീയ രീതി അല്ലെങ്കിൽ ഒരു ലാഭകരമായ രീതിയിൽ കൊണ്ടുപോയാലല്ലേ നമുക്ക് ഇത്രയുള്ളൂ. ട്രെയിനിങ് വല്ലതും എടുത്തിട്ടുണ്ടായിരുന്നു?
3: അന്നൊന്നും ഒരു ട്രെയിനിങ്ങും ഇല്ല. ഈ പശുക്കളെ വാങ്ങി വളർത്തി വളർത്തി മനസ്സിലായ കാര്യങ്ങളാ. അത് കഴിഞ്ഞിട്ട് 2018 ആയപ്പോഴേക്കും 12 അപ്പം കേരള വെറ്റിനറി യൂണിവേഴ്സിറ്റി കേരളത്തിലെ ആദ്യ ഫാം സ്കൂളെ തെരഞ്ഞെടുത്തു. അതാണ് എന്റെ ബേസിക് തുടക്കം. കർഷകരെ സംബന്ധിച്ച് ഫാം സ്കൂൾ എന്താ അറിയാൻ വേണ്ടി കണ്ടമാനം ആളുകൾ ഒരു വർഷത്തിൽ ഒരു 5000 ആളിൽ കൂടുതൽ എന്റെ ഫാം വിസിറ്റ് ചെയ്യാൻ തുടങ്ങി. പിന്നെ 2018 ആയപ്പോഴേക്കും അടുത്ത അവാർഡ്, ക്ഷീര സഹകാരി അവാർഡ് ഭാര്യ കിട്ടി.
2: ഇതൊക്കെ ഒരു പ്രചോദനമായിട്ട്
3: വന്നു. അപ്പോൾ ഈ മേഖലയിൽ കുറച്ച് കൂടുതൽ അടുക്കാൻ തുടങ്ങി. പിന്നെ ഒരുപാട് ക്ലാസ്സുകളിൽ പങ്കെടുത്തു, ഓൺലൈൻ ക്ലാസ്സുകളിലും അല്ലാത്ത ക്ലാസ്സും. യൂണിവേഴ്സിറ്റിയൊക്കെ ബന്ധപ്പെട്ട് ഒരുപാട് ഡോക്ടർമാരായിട്ട് ചർച്ച ചെയ്യാൻ തുടങ്ങി. അപ്പോൾ ഈ പശു വളർത്തൽ എന്താന്ന് നമ്മൾ ബേസിക്കലായിട്ട് പിന്നെ പഠിക്കാൻ തുടങ്ങി.
2: ഇപ്പൊ എത്ര പശു ഉണ്ട്?
3: ഇപ്പൊ 40.
2: അപ്പൊ താങ്കളുടെ ഒരു സ്പെഷ്യാലിറ്റി എന്ന് പറയുന്നത് കുറഞ്ഞ പശുവിൽ നിന്ന് അധികം പാൽ ഉൽപ്പാദനം ചെയ്യുന്നതാണ് അല്ലേ? ഇതിന്റെ ഒരു സീക്രട്ട് എന്താണ്?
3: നമുക്ക് എണ്ണം കുറച്ച് ഉൽപാദനം കൂട്ടി ജോലിഭാരം കുറച്ച് ലാഭം ഉണ്ടാക്കുക എന്നുള്ളതാണ് ഞാൻ കാണുന്ന ഏറ്റവും ഒരു മാർഗം. കാരണം നമ്മൾ 50 വളർത്തണമെങ്കിൽ ഏറ്റവും ചുരുങ്ങിയതൊരു 5 വേണം. 5 അവരുടെ കൂലിയും 50 ചെലവും തീറ്റ ചെലവും കഴിഞ്ഞ് നോക്കുമ്പോൾ നമുക്ക് ബാലൻസ് ഉണ്ടാവില്ല. മറിച്ച് അത് 20 കുറച്ച് ഉൽപാദനം കൂടുതൽ പശുവിനെ വളർത്തി കഴിഞ്ഞാൽ നമുക്ക് 20 നിന്നും 50 പാല് കിട്ടുവാണെങ്കിൽ നമുക്ക് ചെലവെല്ലാ വിധത്തിലും കുറഞ്ഞു, വരുമാനം കൂടി. ആ ഒരു ആശയം എന്റെ മനസ്സിൽ ഉദിച്ചപ്പോൾ ഞാൻ 5 പശുക്കളെ മാത്രമേ വളർത്തുള്ളൂ.
2: അപ്പൊ നല്ല ഇനം ആദ്യം സെലക്ട് ചെയ്യും.
3: അതെ.
2: ഇതിന്റെ ഒരു ക്രൈറ്റീരിയ വല്ലതും ഉണ്ടോ? അതോ നമ്മള് സങ്കര ഇനം പശുക്കളാണല്ലോ മിക്കവാറും കർഷകർ വളർത്തുന്നത്.
3: അതെ.
2: അപ്പൊ താങ്കൾ എങ്ങനെയാണ് ഇതിനെ സെലക്ട് ചെയ്യുന്നത്?
3: ഞാൻ ആദ്യ കാലഘട്ടങ്ങളിൽ തമിഴ്നാട് അതുപോലെ തന്നെ കർണാടക പോയിട്ട് ഏറ്റവും വലിയ പശുക്കളെ വാങ്ങും. അപ്പൊ അവർക്ക് നല്ല പാല് കിട്ടുന്ന പശു നോക്കി വാങ്ങി, കൂടുതൽ വില കൊടുത്ത് വാങ്ങി വളർത്തി. ഈ വാങ്ങിയ പശുക്കളിൽ ഒരു പശുവിന് 46 ലിറ്റർ പാല് കിട്ടി. അത് വയനാട്ടിൽ നിന്ന് വാങ്ങിയ പശു തന്നെയാണ്. എന്റെ വീട്ടിൽ കൊണ്ടുവരുമ്പോൾ 2 പ്രസവത്തിൽ 30 പാല് കിട്ടിയുള്ളൂ. അത് 3-4 കാപ്പയ്ക്ക് 46 പാലായി. ആ പശുവിൽ ഞാൻ ഏറ്റവും നല്ല സെമൻ കാലിബോർഡിന്റെ പ്രീമിയം സെമൻ കുത്തിവെച്ച് അതില് ഒരു 4 തലമുറ ഇങ്ങ് പോന്നു. ആ കുട്ടികളെല്ലാം വീണ്ടും വീണ്ടും പ്രസവിച്ചിട്ടാണ് ഇപ്പൊ എന്റെ ഫാമിലി എല്ലാ പശുക്കളും ഫസ്റ്റ് പ്രസവിച്ച് തന്നെ 30 ലിറ്റർ പാലിൽ താഴേക്ക് പോരില്ല. അപ്പൊ നമ്മൾ തന്നെ നമ്മുടെ ഫാമിൽ ഉണ്ടാക്കിയെടുത്ത കുട്ടികളാണ് ഇപ്പൊ നമ്മുടെ ഇന്നത്തെ പശുക്കള്.
2: നല്ല സെലക്ഷൻ നമ്മൾ തന്നെ ചെയ്ത്.
3: അതെ.
2: അപ്പൊ പിന്നെ നെക്സ്റ്റ് ഒരു വലിയ ഘടകം അല്ലെങ്കിൽ പ്രധാന ഘടകം എന്ന് പറയുന്നത് ക്ഷീരകൃഷിയിലെ തീറ്റക്രമങ്ങളാണ്.
3: അതെ. ഒരു ഡയറി ഫാമിനെ സംബന്ധിച്ച് 70% പൈസയും തീറ്റ ചെലവിനാണ് വരുന്നത്. എല്ലാ സാധനങ്ങളും പുറമെ നിന്ന് വാങ്ങി തീറ്റ കൊടുത്താൽ നമുക്ക് ഒരിക്കലും ഒരു കർഷകൻ രക്ഷപ്പെടാൻ പറ്റില്ല. അപ്പൊ തീറ്റയുടെ ചെലവ് ചുരുക്കുക എന്നുള്ളതാണ് ഒരു ഫാമിന്റെ ഏറ്റവും വലിയ പ്രത്യേകത. ഒരു ഫാം മാനേജ്മെന്റ് നമ്മൾ ഉടമസ്ഥൻ പഠിച്ചിരിക്കണം.
2: തീറ്റ ചെലവ് എങ്ങനെയാണ് താങ്കൾ കുറച്ചത്?
3: പൈനാപ്പിൾ ലീഫ് നമുക്ക് കിട്ടും, അത് 2 രൂപ 80 പൈസയ്ക്ക് വയനാട്ടിലെത്തും. പിന്നെ ധാരാളം പച്ചപ്പുൽ കൃഷി ചെയ്തു, 4 ഏക്കറോളം കൃഷിയുണ്ട് കരയിലും മയിലുമായിട്ട്. അപ്പം പശു വളർത്തുന്ന ഒരു കർഷകൻ സ്വന്തമായിട്ട് പുല്ല് നടാൻ സൗകര്യമില്ലെങ്കിൽ ഈ പരിപാടിക്ക് നിൽക്കരുതെന്ന് എന്റെ അഭിപ്രായം. കാരണം അതിനുള്ള ബേസിക് തീറ്റ പുല്ലാണല്ലോ, അത് നമ്മൾ സ്വന്തം ഉത്പാദിപ്പിച്ചാൽ മാത്രമേ നമുക്ക് ബാക്കിയെല്ലാം വാങ്ങിക്കൊടുത്താലും പിടിച്ചു നിൽക്കാൻ സാധിക്കുള്ളൂ. അപ്പൊ ഞാൻ പുല്ലും കുറച്ച് ചോളവും പൈനാപ്പിളും കൂടെ തുല്യമായിട്ട് മിക്സ് ചെയ്തായിരുന്നിട്ടാണ് TMR രീതിയിലാണ് തീറ്റ കൊടുക്കുന്നത്. സൈലേജ് വാങ്ങണമെങ്കിൽ 1 കിലോയ്ക്ക് 8 രൂപയോളം വില വരും. പക്ഷേ ചോളം വാങ്ങണേ ഇപ്പൊ 5 രൂപ 50 പൈസ വിലയുണ്ട്. അപ്പൊ ഇത് രണ്ടും വാങ്ങിക്കൊടുത്തിട്ട് ഒരു പശുവിന് ഏറ്റവും ചുരുങ്ങിയത് 30 കിലോ ഒരു ദിവസം. അപ്പൊ നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റില്ല. പുല്ല് നമുക്ക് സ്വന്തം ഉണ്ടെങ്കിൽ ഒരു 1.5 രൂപ 2 രൂപ താഴെ 1 കിലോ പുല്ല് നമുക്ക് ആക്കിയെടുക്കാൻ പറ്റും. പൈനാപ്പിൾ ലീഫ് ആണെങ്കിലും നല്ല ചാപ്പ് കട്ടർ വേണമെന്നുള്ളൂ, അതും 2 രൂപ 80 പൈസയ്ക്ക് എത്തും. ആ കൂടുതൽ പേരിന് കുറച്ച് ചോളം കൂടെ വാങ്ങിക്കഴിഞ്ഞാല് നമുക്കൊരു 3 രൂപ 3 രൂപ 50 പൈസയിൽ തീറ്റ ചെലവ് ചുരുക്കാൻ പറ്റും. അപ്പോൾ 8 രൂപയ്ക്ക് വാങ്ങിക്കൊടുക്കുന്ന സൈലേജും അല്ലെങ്കിൽ 5.5 രൂപയ്ക്ക് വാങ്ങുന്ന ചോളവും വെച്ച് നോക്കുമ്പോൾ 3 രൂപയ്ക്ക് നമുക്ക് പശുക്കൾ തീറ്റ കൊടുക്കാൻ പറ്റുമെങ്കിൽ
2: വലിയ
3: മാറ്റമാണ്. അപ്പം ഡയറി മേഖലയിൽ നിൽക്കുന്ന ആളുകൾ നമ്മൾ സ്ഥിരമായിട്ട് ഒരു തീറ്റ തന്നെ കൊടുത്തോണ്ടിരിക്കുമ്പോൾ നമുക്ക് വില കൂടിക്കഴിഞ്ഞാൽ നമ്മളെ വല്ലാതെ ബാധിക്കും. അപ്പം ആ സാഹചര്യം അനുസരിച്ച് നമ്മൾ തീറ്റയുടെ ചെലവ് ചുരുക്കാൻ നമ്മൾ സ്വയം പര്യാപ്തരാവണമെന്നാണ് എന്റെ അഭിപ്രായം.
2: ഏത് സാധനമാണ് ഏത് സമയം
3: കിട്ടുന്നത് അതനുസരിച്ച് നമ്മൾ പെട്ടെന്ന് മാറ്റരുത്. ഒരു 15 ദിവസം കൊണ്ട് കാലങ്ങളെ കുറച്ച് കുറച്ച് കുറച്ച് മാറ്റി ആ ഇതിലേക്ക് കൊണ്ടുവരണം.
2: തീറ്റപ്പുൽ കൃഷി എന്ന് പറയുന്നത് ഏതാണ് ചെയ്യുന്നത്?
3: സൂപ്പർ നേപ്പിയർ ആണ് ഏറ്റവും കൂടുതലായിട്ട് കൃഷി ചെയ്യുന്നത്. CO5, CO4, റെഡ് നേപ്പിയർ, CO3 അങ്ങനെ കുറെ ഐറ്റം പുല്ലുകളുണ്ട്. സൂപ്പർ നേപ്പിയർ ആണ് ഏറ്റവും കൂടുതൽ നമുക്ക് ഗ്രോത്ത് ഉള്ളതും പിന്നെ പശുക്കൾക്ക് ഏറ്റവും കൂടിയ പ്രോട്ടീൻ ഉള്ളതും സൂപ്പർ നേപ്പിയറല്ല. തന്നെയല്ല, CO3 എന്ന് പറഞ്ഞ പുല്ല് കൂടുതലായിട്ടുണ്ടാകും. പക്ഷെ അത് നവംബർ മാസം ആകുമ്പോൾ ഒരു പൂ വിരിയും. അതൊരു 1 വർഷത്തിന് 3 പ്രാവശ്യങ്ങൾ അതിന് പൂ വിരിയും. ആ പൂ വിടുമ്പോൾ പശുക്കൾ കൊടുക്കാനുള്ള ഗുണം ഉണ്ടാവില്ല. പിന്നെ തന്നെയല്ല, മഴക്കാലത്ത് അത് കട്ട് ചെയ്താൽ അത് ചൂട് ചീഞ്ഞു പോകും. അപ്പൊ അതുകൊണ്ട് സൂപ്പർ നേപ്പർ ആകുമ്പോൾ ഏറ്റവും നല്ലത്. CO3 വെച്ച് നോക്കുമ്പോൾ ഏറ്റവും നല്ല സൂപ്പർ നേപ്പർ.
2: ഇതിന്റെ പാർപ്പിടമൊക്കെ എങ്ങനെയാണ് ഒരുക്കിയിരിക്കുന്നത്?
3: ഞാൻ ശരിക്കും ഒരു ഫാം ഡിസൈനറാണ്. നാണൽ കൂടുതൽ ഫാമുകൾ ഇപ്പൊ ഇന്ന് കേരളത്തിൽ ചെയ്തിട്ടുണ്ട്. അപ്പൊ ഓരോ ഫാം ചെയ്യുമ്പോഴും ഞാൻ ഓരോ രീതി മാറ്റിക്കൊണ്ടിരിക്കും. എന്റേതായ ഒരു ടച്ച് അതിൽ കൊണ്ടുവരും. ഏറ്റവും സുഖകരമായി ഒരു പശു താമസിക്കുക എന്നുള്ളതാണ് വേണ്ടത്. അപ്പൊ അതനുസരിച്ച് നല്ല ശുദ്ധവായു കിട്ടുന്ന സംവിധാനം, അതുപോലെ തന്നെ ചൂട്

0: പറഞ്ഞ ഏരിയ. വേസ്റ്റ് മാനേജ്മെന്റിന് പറ്റിയ സാഹചര്യമുള്ള സ്ഥലം, പിന്നെ വണ്ടി വരാനും കറണ്ട്, വെളിച്ചം, വെള്ളം എല്ലാം അനുയോജ്യമായ ഒരു സ്ഥലം വേണം. നമുക്ക് എപ്പോഴും ഒരു ഡയറി മേഖല സക്സസ് ആയി കൊണ്ടുപോകണമെങ്കിൽ അങ്ങനെ സ്ഥലത്ത് മാത്രമേ പണിയാൻ പറ്റുള്ളൂ. കേരളത്തെ സംബന്ധിച്ച് 10-20 സെന്റ് സ്ഥലത്തിനുള്ളിൽ വീടും പശു തൊഴുത്തോടെ വളർത്തുന്ന ആളുകളാണ് ഒരു 60%. അങ്ങനെ ആളുകൾക്ക് ഇത് പറ്റില്ല. അവർക്ക് അവരുടെ സാഹചര്യം അനുസരിച്ച് ഷെഡുണ്ടാക്കി ചെയ്യാൻ പറ്റുള്ളൂ. മറിച്ച് സ്ഥലമുള്ള ആളുകൾ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ 24 മണിക്കൂറും പശുക്കളെ 2 കയറിൽ കെട്ടിയിടുന്ന രീതി ഒഴിവാക്കിക്കൊണ്ട് ഒരു 6 മണിക്കൂറെങ്കിലും അങ്ങനെ ഫ്രീ ആയിട്ട് നടക്കാനൊരു സംവിധാനം ചെയ്തുകൊണ്ട് ഫാം ചെയ്യണം. എങ്കിൽ മാത്രമേ ഒരു പരിധിവരെ അസുഖങ്ങളിൽ നിന്ന് നമുക്ക് പിടിച്ചിരിക്കാൻ സാധിക്കുള്ളൂ.
1: അപ്പൊ ഈ ഫാം ഡിസൈൻ ചെയ്യുമ്പോൾ ഇതിന്റെ ഒരു താഴത്തെ ഫ്ലോറിംഗ് അതൊക്കെ ഇപ്പോഴത്തെ പുതിയ രീതിയിലാണോ ചെയ്യുന്നത്?
0: അതെ അതെ. ഇപ്പൊ രീതി വെച്ചാൽ നമ്മള് ലൂസ് ഫാമി ആയിരുന്നെങ്കിൽ 2 ലെയറായിട്ടാണ് ഫാമിന്റെ ഇത് വരുന്നത്. അപ്പൊ പശു കിടക്കുന്ന ഏരിയ ഒരു 6 അടി വീതിയിൽ 8 ഇഞ്ച് ഹൈറ്റിൽ ഒരു ഫ്ലോറായിട്ട് തന്നെ ഉണ്ടാക്കും. അതിൽ മാറ്റ് വിട്ട് സെപ്പറേഷൻ വെച്ച് പശുക്കൾക്ക് ലുസ്വാമിയാണ് അവിടെ പോയി കിടക്കാൻ മാത്രം. ബാക്കി ഒരു 11 അടി വീതി അല്ലെങ്കിൽ 10 അടി വീതിയിൽ ഫ്ലോർ നമുക്ക് ഇതിന് ചാണകം പശുക്കളെ ഇറങ്ങി നടക്കാനുള്ള ലുസ്വാമിങ്ങിന് പശുക്കളെ അതിൽ നടക്കും. കിടക്കുന്ന സമയത്ത് അത് മേലേക്കറി കിടന്നോളൂ. അപ്പോൾ കറവ സമയത്ത് ഗേറ്റ് ഓപ്പൺ ആക്കി കഴിഞ്ഞാൽ അതിൽ തനിയെ പോയി പാലറിൽ പോയി കറന്ന് തിരിച്ച് വരുന്ന സംവിധാനം. അതുപോലെ തന്നെ തീറ്റ അവർക്ക് എപ്പോഴും നിന്നാനുള്ള സംവിധാനം അതിൻ്റെ ഉള്ളിൽ ചെയ്തിട്ടുണ്ട്.
1: വെള്ളം കുടിക്കാൻ
0: എല്ലാം കുടിക്കാനുള്ള പാത്രം എല്ലാ സൗകര്യങ്ങളും ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ചെയ്യുന്ന ഫാമൊക്കെ അങ്ങനെ ചെയ്യുന്നത്. ആദ്യമൊക്കെ എന്ന് വെച്ചാൽ പിന്നെ കെട്ടിയിരുന്ന രീതിയാണ് അധികവും ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ കെട്ടിയിരുന്ന രീതി എന്ന് പറയുമ്പോൾ പശു നിൽക്കുന്ന സ്ലോപ്പ് 2.40 നീളം ഉണ്ടെങ്കിൽ 2.40 എത്ര ഇഞ്ച് സ്ലോപ്പ് വേണം എന്നുള്ള കാര്യം നമ്മൾ അറിഞ്ഞിരിക്കണം. പിന്നെ ഒരു കർഷകൻ ഇത് ചെയ്യുമ്പോൾ അവന്റെ അനുഭവത്തിൽ നിന്നാണ് ചെയ്യുന്നത്. അപ്പോൾ അത് സൂട്ടബിൾ ആയിരിക്കും എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. അത് വെച്ചിട്ട് പശു നിൽക്കുന്ന ഏരിയയിൽ നിന്നും ചുരുങ്ങിയത് 1 അടിയെങ്കിലും പൊന്തി ആയിരിക്കണം എന്റെ പുൽത്തൊട്ടി ഉണ്ടാകാൻ പാടുള്ളൂ. അതുപോലെ ഒരു 2 അടി പൊക്കത്തിൽ വേണം നമുക്ക് ഇതിന്റെ കുടിവെള്ളം സെറ്റ് ചെയ്യാൻ. 2 പശുവിന് ഒരു പാത്രമാണ് ഞാൻ സെറ്റ് ചെയ്യുന്നത്. 2 പശു അപ്പുറം കുടിക്കാൻ പാത്രമുള്ള സംവിധാനം ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതുപോലെ കുടിവെള്ളം സെറ്റ് ചെയ്യുന്ന ഏരിയ പശു എപ്പോഴും 2 പശുവിന് ഇടയ്ക്ക് ചെയ്യുവാണെങ്കിൽ എപ്പോഴും തീറ്റ ചെയ്യുമ്പോൾ ആ വെള്ളത്തിൽ അഴുക്ക് ചാടൂല. അത് ഫിൽറ്റർ ചെയ്ത് അതിൽ വെള്ളം എടുക്കാൻ സംവിധാനം. പുൽത്തൊട്ടിയാണെങ്കിൽ ടൈലൊക്കെ ഇടുവാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് വൃത്തിയാക്കാനും പശു കുടിക്കുന്ന വെള്ളവും അതിന്റെ തീറ്റ തിരുന്ന പുൽത്തൊട്ടിയും ഏറ്റവും വൃത്തിയിൽ കൊണ്ടുപോകണം. നമ്മുടെ വീട് പോലെ തന്നെ അത് വൃത്തിയായി സൂക്ഷിക്കണം എന്നൊരു ചിന്താഗതിയാണ് എന്റെ. അങ്ങനെയാണെങ്കിൽ മാത്രമേ ഒരു പരിധിവരെ അസുഖങ്ങൾ
1: മാറ്റി
0: നിർത്താൻ സാധിക്കുകയുള്ളൂ.
1: പിന്നെ വേസ്റ്റ് ഡിസ്പോസൽ, ഇത് വേസ്റ്റ് എന്ന് പറയാൻ പറ്റത്തില്ല, അതും പ്രധാന ഘടകമാണ്. ചാണകം, അതിന്റെ മൂത്രം,
0: മൂത്രം ബയാസിലേക്ക് പോകുന്നു. കുളിപ്പിക്കുന്ന വെള്ളം ഒരു ടാങ്കിലേക്ക് സപ്രേഷൻ ചെയ്തിട്ടുണ്ട്, അതിലേക്ക് പോകുന്നു. അത് നമ്മൾ ആ ടാങ്കിൽ നിന്നും മാനുവലായിട്ട് പുല്ലിലേക്ക് തുറന്നു വിട്ടാൽ പുൽകൃഷി നമുക്ക് ആ വെള്ളം ഉപയോഗിക്കാൻ പറ്റും. അതുപോലെ തോട്ടത്തിലേക്ക് സ്ലറി മോട്ടോർ വെച്ചിട്ട് ആ വെള്ളം ഒട്ടും വെള്ളം നമ്മൾ വേസ്റ്റ് ആക്കുന്നില്ല. ഫാമിൽ ഉപയോഗിക്കുന്ന വെള്ളം ചുരുങ്ങിയത് 16 ലിറ്റർ വെള്ളം ദിവസമാണ് പശുവിനെ കുളിപ്പിക്കാനും കുടിക്കാനും കിട്ടും. ആ 16 ലിറ്റർ വെള്ളവും നമ്മൾ പറമ്പിലേക്ക് യൂസ് ചെയ്യുന്നു, ഒട്ടും വേസ്റ്റ് ആക്കാതെ.
1: പിന്നെ ഈ ചാണകവും ഇതൊക്കെ
0: ചാണകം മുഴുവൻ നമ്മള് യുബി ഷീറ്റിന്റെ ഷെഡിൽ ഉണങ്ങിയിട്ട് അത് ചാക്കില് പാക്ക് ചെയ്ത് സെയിൽ ചെയ്യുന്നുണ്ട്.
1: ക്ഷീരകൃഷിയിൽ ഏറ്റവും പ്രധാനമായ മറ്റൊരു ഘടകം എന്ന് പറയുന്നത് താങ്കളിപ്പം സൂചിപ്പിച്ച മാതിരി തന്നെ അസുഖങ്ങളാണ്. പശുക്കളെ എങ്ങനെയാണ് അസുഖം ഇല്ലാതെ കൊണ്ടുപോകുന്നത്, അല്ലെങ്കിൽ വാക്സിനേഷൻ ഒക്കെ എങ്ങനെയാ കൊടുക്കുന്നത്, അപ്പോഴേ നമുക്കൊരു വിജയകരമായ ഒരു ഡെയറി ഫാം മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കത്തുള്ളൂ. താങ്കളുടെ എക്സ്പീരിയൻസ് എന്തുവാണ്, താങ്കൾ എങ്ങനെയാണ് ഇതിനെ കൈകാര്യം ചെയ്യുന്നത്?
0: ഈ പശുക്കൾക്ക് വയനാട്ടിലൊക്കെ പറഞ്ഞാല് നല്ല ക്ലൈമറ്റ് ആണ്, നല്ല അയൽ പശുക്കളെ വളർത്താൻ പറ്റിയ സാഹചര്യമുണ്ട്. ഡോക്ടർമാരുടെ സേവനം എന്ന് പറഞ്ഞാല് പ്രകാശ്രീ വെച്ച് നോക്കുമ്പോൾ ഒരുപാട് കന്നുകാലികളുള്ള ഏരിയയാണ് ഞങ്ങളുടെയൊക്കെ. ഒരു ഡോക്ടറെ കൊണ്ട് ഒരിക്കലും ഓടിയെത്തില്ല. അപ്പം ഡോക്ടർമാരുടെ സേവനം ഇച്ചിരി കൂടുതലായിട്ട് കിട്ടണമെന്നാണ് ഒരു കർഷകൻ എന്ന നിലയ്ക്ക് എൻ്റെ ഒരു അഭിപ്രായം. രണ്ടാമത്, നമ്മൾ പശുക്കളെ നോക്കുന്നത് നമ്മുടെ മക്കളെ നോക്കുമ്പോലെ, നമുക്ക് അന്നം തരുന്ന മൃഗങ്ങളെ നമ്മൾ അതുപോലെ നോക്കിയാൽ ഒരു പരിധിയുടെ അസുഖങ്ങൾ മാറ്റാൻ പറ്റും. നല്ല വെള്ളം കുടിക്കാൻ കൊടുക്കുക, അതുപോലെ തൊഴുത്ത് എപ്പോഴും ഡ്രൈ ആയിട്ട് കൊണ്ട് നടക്കുക. അതുപോലെ ഓരോ പശുവിൻ്റെയും ഡാറ്റ ഫുൾ ഡീറ്റെയിൽ, നമ്മൾ ഒരു കുട്ടി ഉണ്ടായാൽ എന്നുണ്ടായി, അതിന് എന്ന് നമ്മൾ വിരമരുന്ന് കൊടുത്തു, എന്ന് അതിൻ്റെ പാലുപൊടി നിർത്തി, എന്ന് മിനറൽ മിക്സർ സ്റ്റാപ്പ് കാർഡ് ഇതൊക്കെ കൊടുക്കുന്നുണ്ട്. എല്ലാ കാര്യങ്ങളും നമുക്കൊരു ഡയറി ഉണ്ടാവണം. അപ്പോൾ കാപ്പ് സ്റ്റാർട്ടർ കൊടുത്ത് ആ കുട്ടീനെ ഒരു 7 മാസം 8 മാസം ഹീറ്റ് കാണിക്കും. നല്ല കുട്ടിയാണെങ്കിൽ ഒരു 13 മാസം ആകുമ്പോൾ അതിനെ കുത്തിവെക്കുന്നു. അപ്പം ആ രീതി നമ്മൾ കൃത്യമായിട്ടും ഒരു ബുക്ക് ഒരു പശുവിന് മാത്രമായിട്ട് വേണം. ആ ബുക്കിൽ ആ പശുവിന്റെ എല്ലാ ഡീറ്റെയിലും, അതിന് എന്ന് അസുഖം വന്നു, എന്ത് അസുഖം വന്നു, ഏത് ഡോക്ടർ ട്രീറ്റ് ചെയ്തു എന്ന് അടുത്ത ഡോക്ടർ വരുമ്പോൾ ആ ബുക്ക് എടുത്ത് കൊടുത്താൽ നോക്കി ചെയ്യാൻ പറ്റണം. അങ്ങനെ വരുമ്പോൾ നമുക്ക് ആ ഒരു പശുവിനെ ശരിക്ക് കെയർ ചെയ്യാൻ പറ്റും. അപ്പോൾ അസുഖങ്ങൾ വരാതിരിക്കാനാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. വന്നു കഴിഞ്ഞ് ഡോക്ടറെ വിളിച്ചാൽ നമുക്ക് എന്തായാലും നല്ലൊരു പൈസ നഷ്ടം വരും. എപ്പോഴും പശുക്കളും ഫാമും വൃത്തിയായിട്ട് കൊണ്ടുനടക്കാൻ നമുക്ക് സാധിക്കണം. ഞാൻ പറയുന്നത് വെച്ചാൽ
1: സമയത്തുള്ള വാക്സിനേഷൻ,
0: കുളമ്പ് രോഗം, ലംബി സ്കിൻ, ഇത് രണ്ടാണ് ശരിക്കും കർഷകരെ ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടിപ്പിക്കുന്നത്. അതിന് സർക്കാരിന്റെ ഭാഗത്തുനിന്ന് വാക്സിനേഷൻ ചെയ്യുന്നുണ്ട്, പക്ഷേ അതിന് സാഹചര്യ സമയവും കൃത്യമല്ല. കാരണം അവർ അതിനെ ഉദ്ഘാടനം ചെയ്തിട്ട് മാത്രമേ സ്റ്റാർട്ട് ചെയ്യുള്ളൂ, 6 മാസം കൂടുമ്പോഴേക്കോട്ടെ. പക്ഷെ അപ്പോഴത്തേക്കും എല്ലാവരെയും പശുവിന് ഈ അസുഖം വന്നു കഴിഞ്ഞിട്ടുണ്ടാവും. അപ്പം അതുകൊണ്ട് ഞങ്ങളെപ്പോഴത്തെ ആളുകൾ പ്രൈവറ്റ് ഡോക്ടർമാരെടുത്ത് നിന്ന് മരുന്ന് മേടിച്ച് നമ്മൾ ലംബി സ്കിൻ്റെ കുത്തിവയ്പ്പ് കൃത്യസമയത്ത് നടത്തും. അതുപോലെ കുളമ്പ് രോഗത്തിന്റെ ഇതും വൃത്തി നടത്തും. സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് ചെയ്യാൻ കുഴപ്പമുണ്ടായിട്ടില്ല, ഫ്രീ ആയിട്ട് ചെയ്യാൻ പറ്റും. പക്ഷെ ആ സമയമുണ്ടല്ലോ, അത് ഈ രോഗം വന്ന് പടർന്നു കഴിഞ്ഞിട്ടാണ് അവരെല്ലാം ഒരുങ്ങി വരുന്നത്. ആ ഒരു ഇതിന് മാറ്റം വരണമെന്നാണ് എന്റെ ഒരു അഭിപ്രായം.
1: പിന്നെ താങ്കൾ സൂചിപ്പിച്ച ഈ ബുക്ക് കീപ്പിംഗ് എന്നൊരു വലിയ കാര്യം തന്നെയാണ്. ഒരു പശുവിൽ നിന്ന് നമുക്ക് എന്തെങ്കിലും ഒരു ഉൽപാദനം കുറയുമ്പോൾ നമുക്ക് ബുക്ക് നോക്കുമ്പോൾ അറിയാം എവിടെയാണ് നമുക്ക്

0: തെറ്റുപറ്റിയത് അത് വലിയ പരിഹാരം ചെയ്യാനുള്ള സാധ്യത അതിനുണ്ട്. ഇപ്പൊ താങ്കളുടെ ഇപ്പം 50 പശു ഉണ്ട്, 500 ലിറ്റർ വരെ പാല് കിട്ടുന്നുണ്ട് അല്ലെ. അപ്പൊ ഇത് ഇനി വിപുലീകരിക്കാനോ അല്ലെങ്കിൽ ഇതിനെ മുന്നോട്ട് കൊണ്ടുപോകാനുള്ള
1: എനിക്ക് എന്റെ ആഗ്രഹം കൂടുതൽ പശുവിനെ വളർത്തുക എന്നുള്ളതല്ല. ഇപ്പൊ 20 പശുവിൽ നിന്ന് 500 ലിറ്റർ പാലക്കാൻ പറ്റി, 40 പശു 1000 ലിറ്റർ പാലക്കുന്ന ഒരു ആഗ്രഹം എന്റെ മനസ്സിലുണ്ട്. 40 പശുവിന് പുറമേന്ന് വാങ്ങിയിട്ടല്ല, എന്റെ ഫാമിൽ നിന്ന് തന്നെ ഉണ്ടാവുന്ന കുട്ടികളെ കൂട്ടിയെടുത്ത് ഒരു ദിവസമെങ്കിലും 1000 ലിറ്റർ പാല് അളക്കണം എന്നൊരു ചിന്താഗതി എന്റെ മനസ്സിൽ ഉണ്ട്.
0: ഇപ്പൊ
1: 20 പശുവിൽ നിന്നാണ് 500 ലിറ്റർ പാൽ ഉത്പാദിപ്പിക്കുന്നത്. അപ്പൊ എല്ലാം 35 മേലേക്ക് കറവുള്ള പശുക്കളാണ്, അതെല്ലാം എന്റെ ഫാമിൽ ഉണ്ടായ കുട്ടികളാണ്.
0: നമ്മുടെ കേട്ടുകൊണ്ടിരിക്കുന്ന ക്ഷീര കർഷകർ അല്ലെങ്കിൽ മറ്റു കർഷകർക്കായിട്ട് താങ്കളുടെ ഒരു സന്ദേശം അല്ലെങ്കിൽ എക്സ്പീരിയൻസ് വെച്ചൊരു അഡ്വൈസ് എന്തുവായിരിക്കും?
1: 100 വട്ടം ആലോചിച്ചിട്ട് മാത്രമേ ഇനി ഡയറി മേഖലയിലേക്ക് കടന്നുവരാവുള്ളൂ. ഒരു യൂട്യൂബ് വീഡിയോ കണ്ടിട്ടും അല്ലെങ്കിൽ ഞാൻ പശു വളർത്തുന്നത് കണ്ടിട്ടും ഒന്നും ആ ഒരു പശു ഫാമിലേക്ക് ഇറങ്ങി വരല്ലെന്ന് എന്റെ അഭിപ്രായം. ഒരു പശു വളർത്താൻ ഇറങ്ങിത്തിരിക്കുന്ന ആള് ഒരു പശു എന്താന്ന് പഠിക്കണം. ആദ്യമേ പഠിക്കേണ്ടത് പശു കച്ചവടമാണ്. കാരണം ഇതിന് വാങ്ങി നമുക്ക് നഷ്ടമാണ് വിൽക്കാൻ പറ്റണ്ടേ. അപ്പൊ ഒരു കർഷകൻ ആദ്യം പശു കച്ചവടം പഠിക്കണം, രണ്ടാമത് പശു എങ്ങനെയെന്ന് പഠിക്കണം, ഒരു പശുവിനെ എങ്ങനെ സെലക്ട് ചെയ്യുന്ന പഠിക്കണം. ഈ ബ്രോക്കർമാരുടെ കൂടെ പോയി നമ്മളെ ചീറ്റ് ചെയ്യുന്ന പല സാഹചര്യങ്ങളും ഇന്നും കർഷകർക്കുണ്ട്. അപ്പൊ അതെല്ലാം മാറ്റം വരുത്തിക്കൊണ്ട് ഈ മേഖലയെ ഇറങ്ങിത്തിരിക്കുന്ന ആളുകൾ 100 വട്ടം ആലോചിച്ച് നമുക്ക് പറ്റുന്ന പണിയാന്ന് ഓർത്തുകൊണ്ടും നാളെ അന്യസംസ്ഥാന തൊഴിലാളികൾ ഇവിടുന്ന് പോയി കഴിഞ്ഞാൽ ഫാം വിൽക്കേണ്ട ഒരു കേസ് വരാൻ പാടില്ല. നമുക്ക് സ്വന്തം ചെയ്യാനുള്ള ഒരു പ്രാപ്തനാണെങ്കിൽ മാത്രമേ ഈ മേഖലയിലേക്ക് വന്നാൽ മതി. അപ്പൊ എനിക്ക് പറയാനുള്ള മാറ്റങ്ങൾ എന്താണെന്ന് വെച്ചാൽ, നിരവധി പദ്ധതികൾ കേന്ദ്ര സർക്കാരിന്റെയും നമ്മുടെ കേരള സർക്കാരിന്റെയൊക്കെ പദ്ധതികൾ ശ്രീരാഷ്ട്രീയ വെച്ചിട്ടുണ്ട്. ഒരുപാട് പൈസ ചെലവാക്കുന്നുണ്ട്. ആ പൈസ പലപ്പോഴും യഥാർത്ഥ കർഷകന്റെ കയ്യിൽ എത്തുന്നില്ല. അത് എത്തണമെങ്കിൽ ഈ സ്കീമുകളെല്ലാം ഒഴിവാക്കിക്കൊണ്ട്, നമുക്ക് തരുന്ന എല്ലാ സബ്സിഡികളും ഒഴിവാക്കിക്കൊണ്ട്, നമുക്ക് ഓരോ കർഷകനും അളക്കുന്ന പാലിന് ആനുപാതികമായി സബ്സിഡി ആയിട്ട് ഇൻസെന്റീവ് ആയിട്ട് ഈ പൈസ തരുവാണെങ്കിൽ എല്ലാ കർഷകരുടെ കയ്യിലെത്തും. രണ്ടാമത്തെ കാര്യം, നമ്മുടെ കെഎൽഡി ബോർഡ് ഒരുപാട് മാറിയിട്ടുണ്ട്, പക്ഷെ അത് പോരാ. നല്ല ബുള്ളിനെ, ഈൽഡ് കൂടിയ ബുള്ളിനെ ഇമ്പോർട്ട് ചെയ്ത് ഇതിനേക്കാളും നല്ല സെമൻ ഉൽപ്പാദിപ്പിച്ച് എല്ലാ കർഷകർക്കും എല്ലാ മൃഗാശുപത്രിയും യഥേഷ്ടം കിട്ടാനുള്ള ഒരു സംവിധാനം ഉണ്ടാക്കാം. ഇതിന്റെയൊക്കെ ഉൽപ്പാദനത്തിലല്ല സാറേ, ഫാൾട്ട് വിതരണത്തിലാണ്. അപ്പൊ അതിന് ഒരു മാറ്റം ഇവിടെ വരണം. അതുപോലെ തന്നെ കന്നുകുട്ടികളെ വളർത്താനായിട്ട് ഗവൺമെന്റ് ഇനി ഏറ്റവും കൂടുതൽ പ്രാധാന്യം കൊടുക്കേണ്ടത് നമ്മുടെ ഫാമിലുണ്ടാവുന്ന കന്നുകുട്ടികളെ നമ്മൾ തന്നെ വളർത്തണം, വിൽക്കാതെ. അത് വളർത്തണമെങ്കിൽ എന്ത് ചെയ്യണം, നല്ല കുട്ടികളായിരിക്കണം. നല്ല കുട്ടികളാവണേ നല്ല സമയം കിട്ടണം. ആ കുട്ടിക്ക് എന്തൊക്കെ സബ്സിഡികൾ തരാൻ പറ്റുമോ, കാലിത്തീറ്റ ആയിക്കോട്ടെ, കാസ്റ്റാർഡ് ആയിക്കോട്ടെ, അതിനെ വളർത്താനുള്ള എല്ലാ സാഹചര്യങ്ങളും എല്ലാ കർഷകർക്കും, എന്നുവെച്ചാൽ നല്ല പശുക്കളുള്ള ഫാമിലുള്ള എല്ലാ കുട്ടികളെയും നിർബന്ധമായിട്ട് വളർത്താനൊരു പ്രോത്സാഹനം സർക്കാരിന് വരുന്നുണ്ടാവണം. അതുപോലെ കന്നുകാലിയുടെ കുളമ്പ് ട്രിം ചെയ്യാൻ പറ്റിയ ഒരു കർഷകരില്ല, ആർക്കും അറിയത്തില്ല, ഡോക്ടേഴ്സ് ഇല്ല, ആരും ഈ മേഖലയിൽ വരുന്നില്ല. അപ്പൊ അതുകൊണ്ട് ഒരേ ബ്ലോക്കിലെങ്കിലും ഒരു യൂണിറ്റ് ഈ പശുക്കളുടെ കുളമ്പ് ട്രിം ചെയ്യാനുള്ള ട്രെയിനിങ് കൊടുത്ത് ഡോക്ടേഴ്സിനെ അല്ലെങ്കിൽ അതിനു പറ്റിയ ആളുകളെ, അങ്ങനെ മാത്രമേ ഈ പശുക്കൾ നിലനിൽക്കുകയുള്ളൂ. പിന്നെ തമിഴ്നാട്ടിൽ നിന്നും പശുക്കളെ വാങ്ങുന്ന രീതി ഒഴിവാക്കിക്കൊണ്ട് നമ്മുടെ ഫാമിലുണ്ടാവുന്ന, നമ്മുടെ നാട്ടിലുണ്ടാവുന്ന കുട്ടികളെ നമ്മുടെ കാലാവസ്ഥയിൽ വളർത്തി വലുതാക്കി അമ്മയാക്കി എടുത്താൽ മാത്രമേ ഈ മേഖലയിൽ ഇനി അങ്ങോട്ട് ഭാവി ഉണ്ടാവുള്ളൂ എന്നാണ് എന്റെ അഭിപ്രായം. അപ്പൊ ഈ വിധത്തിലുള്ള ചെറിയ മാറ്റങ്ങൾ ഇവിടെ വരണം. അതുപോലെ തന്നെ ഡോക്ടർമാരുടെ സേവനത്തിൽ മെഡിക്കൽ ആംബുലൻസ് ഉണ്ട്, അതൊന്നും എല്ലാ കർഷകരുടെ കയ്യിൽ എത്തുന്നില്ല. അപ്പോൾ പഞ്ചായത്തിന്റെ പല സ്കീം ആംബുലൻസ് ഒക്കെ വാങ്ങിക്കൊടുക്കും. അതുപോലെ കർഷകർക്ക് വേണ്ടി ഒരു വണ്ടി മേടിക്കുക, അതിൽ സൗജന്യമായിട്ട് ഡോക്ടർമാർ, ഈ വരുന്ന വണ്ടിക്ക് ഒരു 200 വെച്ച് കർഷകർക്ക് ഫീസ് വാങ്ങിക്കോട്ടെ, വൈകുന്നേരം ആകുമ്പോൾ പഞ്ചായത്തിന് വണ്ടിക്ക് അന്നടിക്കാനുള്ള പൈസ കിട്ടും. എല്ലാ ഫാമിലും നമ്മുടെ ചികിത്സാ സഹായത്തിന് വേണ്ടി ഒരു സൗജന്യമായ ഡോക്ടർ നമുക്ക് വരണം. അതുപോലെ മൃഗാശുപത്രികളിൽ വരുന്ന മരുന്നുകൾ, വരമരുന്നായിക്കോട്ടെ, നല്ല ഗുണനിലവാരമുള്ള മരുന്നുകൾ വാങ്ങാനുള്ളൊരു ശ്രദ്ധ ഡോക്ടർമാര് ചെലുത്തണം. പിന്നെ സാറേ, പശുക്കൾക്ക് ചെന പിടിക്കുന്നില്ല. 50% പശുക്കൾക്കും 2 പ്രസവം കഴിയുമ്പോഴേക്കും അതിനെ നമ്മൾ ഒഴിവാക്കേണ്ട, ഇറച്ചിക്ക് വെക്കേണ്ട ഗതികളാണ് വരുന്നത്. അപ്പം ഈ ചെന പിടിക്കാത്ത പശുക്കളെ, നല്ല പശുക്കളെ കണ്ടെത്തി അതിനൊരു യൂണിറ്റ്, മൊബൈൽ യൂണിറ്റ്, ഡോക്ടേഴ്സ് അതിനെ ട്രീറ്റ് ചെയ്യാൻ വേണ്ടി മാത്രം വരണം. അപ്പൊ അങ്ങനെയുള്ള പശുക്കൾ നല്ല ഫാമില് 2-3 പ്രസവം ആയി കഴിഞ്ഞാൽ ഈൽഡ് കൂടിയ പശുക്കളെ ചെന പിടിപ്പിക്കാതെ 8-10 കുത്തിവെച്ചിട്ട് ഇറച്ചി കൊടുക്കുന്ന രീതി മാറിക്കൊണ്ട് ഹോർമോൺ ട്രീറ്റ്മെന്റ് ചെയ്ത് അതിനെ വീണ്ടും അതിനെ അമ്മയാക്കാനുള്ള ഒരു സംവിധാനം ഗവൺമെന്റ് വരുന്നുണ്ടെങ്കിൽ ഈ മേഖല 100% രക്ഷപ്പെടുന്നതാണ് എന്റെ അഭിപ്രായം.
0: തങ്കച്ചൻജി, താങ്കൾ പരിപാടിയിലേക്ക് വന്ന് ഇത്രയും കാര്യങ്ങൾ നമ്മൾ ചർച്ച ചെയ്ത് വളരെ നന്ദി.
2: മികച്ച ക്ഷീര കർഷകനുള്ള സംസ്ഥാന അവാർഡ് ജേതാവ് ശ്രീ തങ്കച്ചൻ പി എയുമായി ഷിബു ജോർജ് നടത്തിയ അഭിമുഖം കേട്ടല്ലോ. ശ്രീ തങ്കച്ചന്റെ ഫോൺ നമ്പർ പറയാം. 9605500595. നമ്പർ ഒരിക്കൽ കൂടി പറയാം. 9605500595.
3: എല്ലാ വർഷവും ജൂൺ 7 ലോക ഭക്ഷ്യ സുരക്ഷാ ദിനമായി ആചരിക്കുന്നു. സുരക്ഷിതമായ ഭക്ഷണത്തിന്റെ പ്രാധാന്യത്തെക്കുറിച്ച് ജനങ്ങളിൽ അവബോധം സൃഷ്ടിക്കുന്നതിനും ഭക്ഷ്യജന്യ രോഗങ്ങൾ തടയുന്നതിനുമുള്ള പ്രവർത്തനങ്ങൾ പ്രോത്സാഹിപ്പിക്കുന്നതിനുമാണ് ഈ ദിനം ആചരിക്കുന്നത്. ഐക്യരാഷ്ട്രസഭയുടെ പൊതുസഭാ തീരുമാനപ്രകാരമാണ് ഈ ദിനാചരണം

ആരംഭിച്ചത്. ഐക്യരാഷ്ട്രസഭയുടെ ഭക്ഷ്യ കാർഷിക സംഘടനയായ FAOയും ലോകാരോഗ്യ സംഘടനയായ WHOയും ചേർന്നാണ് ഈ ദിനാചരണത്തിന് നേതൃത്വം നൽകുന്നത്. 2026 ലോക ഭക്ഷ്യസുരക്ഷാ ദിനത്തിന്റെ പ്രമേയം ഭാരത്തിൽ നിന്ന് പരിഹാരങ്ങളിലേക്ക്, സുരക്ഷിത ഭക്ഷണം എല്ലായിടത്തും എന്നതാണ്. ഭക്ഷ്യജന്യ രോഗങ്ങൾ ലോകത്തിന് സൃഷ്ടിക്കുന്ന വലിയ ആരോഗ്യ പ്രശ്നങ്ങളിലേക്ക് ശ്രദ്ധ ക്ഷണിക്കുകയും എല്ലാവർക്കും എല്ലായിടത്തും സുരക്ഷിത ഭക്ഷണം ഉറപ്പാക്കുന്നതിനുള്ള പ്രായോഗിക പരിഹാരങ്ങൾ മുന്നോട്ട് വയ്ക്കുകയും ചെയ്യുക എന്നതാണ് ഈ പ്രമേയത്തിന്റെ ലക്ഷ്യം. ബാക്ടീരിയ, വൈറസ്, പരാദജീവികൾ, രാസവസ്തുക്കൾ, വിഷപദാർത്ഥങ്ങൾ എന്നിവയാൽ മലിനമാകുന്ന ഭക്ഷണം 200-ലധികം രോഗങ്ങൾക്ക് കാരണമാകാം. ഓരോ വർഷവും ലോകമെമ്പാടും കോടിക്കണക്കിന് ആളുകൾ ഭക്ഷ്യജന്യ രോഗങ്ങൾ ബാധിച്ച് ദുരിതമനുഭവിക്കുന്നു. കുട്ടികൾ, വയോജനങ്ങൾ, ഗർഭിണികൾ, പ്രതിരോധശേഷി കുറഞ്ഞവർ എന്നിവരാണ് ഇത്തരം രോഗങ്ങൾക്ക് കൂടുതൽ ഇരയാകുന്നത്. ആരോഗ്യ പ്രശ്നങ്ങൾക്കൊപ്പം ചികിത്സാ ചെലവ് വർദ്ധിക്കുക, ഭക്ഷ്യനഷ്ടം ഉണ്ടാകുക തുടങ്ങിയ സാമ്പത്തിക പ്രത്യാഘാതങ്ങളും ഇതുമൂലം ഉണ്ടാകുന്നു. എന്നാൽ ഈ പ്രശ്നങ്ങളിൽ പലതും ലളിതവും ഫലപ്രദവുമായ നടപടികളിലൂടെ തടയാൻ കഴിയും. സുരക്ഷിത കാർഷിക രീതികൾ, ശുചിത്വമുള്ള ഭക്ഷ്യ സംസ്കരണം, ശരിയായ സംഭരണവും ഗതാഗതവും, ഭക്ഷ്യ പരിശോധനകൾ, ഉപഭോക്തൃ അവബോധം എന്നിവ സുരക്ഷിത ഭക്ഷ്യവ്യവസ്ഥ രൂപപ്പെടുത്തുന്നതിൽ നിർണായക പങ്ക് വഹിക്കുന്നു. ഭക്ഷ്യസുരക്ഷ ഒരു കൂട്ടുത്തരവാദിത്തമാണ്. കർഷകർ കീടനാശിനികളും വളങ്ങളും മൃഗചികിത്സാ മരുന്നുകളും ശുപാർശ ചെയ്ത രീതിയിൽ ഉപയോഗിക്കണം. ഭക്ഷ്യ സംസ്കരണ സ്ഥാപനങ്ങളും വ്യാപാരികളും ശുചിത്വവും ഗുണനിലവാരവും ഉറപ്പാക്കണം. ഉപഭോക്താക്കൾ പഴങ്ങളും പച്ചക്കറികളും നന്നായി കഴുകി ഉപയോഗിക്കുകയും ഭക്ഷണം നന്നായി വേവിക്കുകയും ശുദ്ധജലം ഉപയോഗിക്കുകയും കാലാവധി കഴിഞ്ഞ ഭക്ഷണ പദാർത്ഥങ്ങൾ ഒഴിവാക്കുകയും വേണം. ഭക്ഷ്യജന്യ രോഗങ്ങൾ ഇന്നും ഒരു വലിയ വെല്ലുവിളിയാണെങ്കിലും ശാസ്ത്രം, നവീന സാങ്കേതികവിദ്യ, നല്ല പ്രവർത്തന രീതികൾ, പരസ്പര സഹകരണം എന്നിവയിലൂടെ അതിന് പരിഹാരം കണ്ടെത്താനാകുമെന്ന സന്ദേശമാണ് ഈ വർഷത്തെ പ്രമേയം നൽകുന്നത്. കൃഷിയിടത്തിൽ നിന്ന് ഭക്ഷണമേശ വരെ ഓരോ ഘട്ടത്തിലും ജാഗ്രത പുലർത്തിയാൽ എല്ലാവർക്കും സുരക്ഷിത ഭക്ഷണം ഉറപ്പാക്കാൻ കഴിയും. ഈ ലോക ഭക്ഷ്യസുരക്ഷാ ദിനത്തിൽ സുരക്ഷിത ഭക്ഷണം എല്ലാവരുടെയും അവകാശമാണെന്നും അത് ഉറപ്പാക്കുക എല്ലാവരുടെയും ഉത്തരവാദിത്തമാണെന്നും നമുക്കോർക്കാം.

0: ഇനി പാരമ്പര്യ അറിവുകൾ പങ്കുവെക്കാം. നിങ്ങൾക്കറിയാമോ,
1: പാടത്താളി ആയുർവേദത്തിൽ ഏറെ പ്രാധാന്യമുള്ള ഒരു ഔഷധ സസ്യമാണ് പാടത്താളി. ഇതിന്റെ വേരും ഇലയും ചർമ്മരോഗങ്ങൾ, മൂത്രത്തിൽ കല്ല്, വിഷബാധ, പനി, പൈൽസ് എന്നിവ ശമിപ്പിക്കാൻ പരമ്പരാഗതമായി ഉപയോഗിക്കുന്നു. രക്തം ശുദ്ധീകരിക്കാനും വയറിളക്കം, ശ്വാസകോശ രോഗങ്ങൾ എന്നിവയ്ക്കും മുറിവുകൾ ഉണക്കാനും തലമുടി സംരക്ഷണത്തിനും ഇത് ഉത്തമമാണ്. ചർമ്മരോഗങ്ങൾ ശമിപ്പിക്കാനും ശരീരത്തിലെ വലിയ കുരുക്കൾ പൊട്ടിക്കാനും പാടത്താളി അരച്ചുപുരുട്ടുന്നത് നല്ലതാണ്. പാടത്താളി താളിയായി ഉപയോഗിക്കുന്നത് താരനകറ്റാനും മുടിക്ക് തിളക്കം നൽകാനും മുടിയിലെ എണ്ണമയം മാറ്റാനും സഹായിക്കുന്നു. മൂത്രത്തിൽ കല്ല് അലിയിച്ചു കളയാനും മൂത്രമൊഴിക്കുമ്പോഴുള്ള അസ്വസ്ഥതകൾ കുറയ്ക്കാനും ഇതിന്റെ വേര് ഫലപ്രദമാണെന്ന് പഠനങ്ങൾ പറയുന്നു. രക്തം ശുദ്ധീകരിക്കാനും അമിത രക്തസ്രാവം, അസ്ഥിസ്രാവം എന്നിവ ചികിത്സിക്കാനും ഇത് ഉപയോഗിച്ചു വരുന്നു. പാമ്പുവിഷം ഉൾപ്പെടെയുള്ള വിഷബാധകൾക്ക് ചികിത്സയായി പാടത്താളിയുടെ വേര് ഉപയോഗിക്കാറുണ്ട്. വയറുവേദന, വയറിളക്കം, കൃമിശല്യം, ദഹനക്കേട് എന്നിവയ്ക്ക് ശമനം നൽകാൻ ഇത് ഫലപ്രദമാണെന്ന് കണ്ടുവരുന്നു. പനി, ആന്തരിക വീക്കങ്ങൾ, പൈൽസ്, ഫിസ്റ്റുല തുടങ്ങിയവയ്ക്ക് പാടത്താളി വിധിപ്രകാരം കഷായം വെച്ച് നൽകാറുണ്ട്.
2: പ്രധാനമന്ത്രി ഫസൽ ബീമാ യോജന. കൃഷി പ്രകൃതിയോട് ചേർന്നുള്ള ഒരു ജീവിത മാർഗമാണ്. മഴയുടെ അനിശ്ചിതത്വം, വരൾച്ച, വെള്ളപ്പൊക്കം, കാറ്റടികൾ, കീടബാധ, രോഗങ്ങൾ ഇവയെല്ലാം കർഷകന്റെ വിളയെ അപകടത്തിലാക്കുന്നു. ഇത്തരം സാഹചര്യങ്ങളിൽ കർഷകനെ സംരക്ഷിക്കാനായി കേന്ദ്ര സർക്കാർ നടപ്പിലാക്കിയ പ്രധാന ഇൻഷുറൻസ് പദ്ധതിയാണ് പ്രധാനമന്ത്രി ഫസൽ ബീമാ യോജന, ചുരുക്കത്തിൽ PMFBY. ഈ പദ്ധതി ഒരു വിള ഇൻഷുറൻസ് പദ്ധതിയാണ്. പ്രകൃതിക്ഷോഭങ്ങൾ, കീടബാധ, രോഗങ്ങൾ തുടങ്ങിയ കാരണങ്ങളാൽ വിളനാശം സംഭവിച്ചാൽ കർഷകർക്ക് സാമ്പത്തിക നഷ്ടപരിഹാരം ലഭ്യമാക്കുകയാണ് ഇതിന്റെ പ്രധാന ലക്ഷ്യം. ഈ പദ്ധതിയിൽ ചേരാൻ കർഷകർ വളരെ കുറഞ്ഞ പ്രീമിയം മാത്രമാണ് അടയ്ക്കേണ്ടത്. ഖാരിഫ് വിളകൾക്ക് 2%, റാബി വിളകൾക്ക് 1.5%, വാണിജ്യവും തോട്ടവിളകളും ഉൾപ്പെടുന്ന വിളകൾക്ക് 5% എന്നതാണ് കർഷകർ അടയ്ക്കേണ്ട പ്രീമിയം. ബാക്കിയുള്ള പ്രീമിയം തുക സർക്കാർ വഹിക്കുന്നു. PMFBY മറ്റൊരു പ്രധാന പ്രത്യേകത സമഗ്രമായ കവറേജാണ്. വിത്ത് നട്ടതിനു ശേഷം വിളവെടുപ്പ് വരെ വിളയെ ബാധിക്കുന്ന വിവിധ അപകടങ്ങൾ ഈ ഇൻഷുറൻസിൽ ഉൾപ്പെടുന്നു. ചില സാഹചര്യങ്ങളിൽ വിളവെടുപ്പിന് ശേഷമുള്ള നഷ്ടങ്ങളും ഈ പദ്ധതിയിൽ പരിഗണിക്കുന്നു. വിളനാശം സംഭവിച്ചാൽ സർവേ നടത്തി നിശ്ചിത സമയത്തിനുള്ളിൽ നഷ്ടപരിഹാരം നൽകുന്നതാണ് പദ്ധതി. ഈ പദ്ധതിയുടെ പ്രയോജനം ലഭിക്കാൻ കർഷകർ ബാങ്കുകൾ, സഹകരണ സംഘങ്ങൾ അല്ലെങ്കിൽ ഓൺലൈൻ പോർട്ടലുകൾ വഴി രജിസ്റ്റർ ചെയ്യണം. വിള വിവരങ്ങളും ഭൂമി സംബന്ധമായ രേഖകളും ശരിയായി നൽകുന്നത് അത്യന്താപേക്ഷിതമാണ്. സമയബന്ധിതമായ രജിസ്ട്രേഷനും പ്രീമിയം അടയ്ക്കലും നഷ്ടപരിഹാരം ലഭിക്കാൻ നിർണായകമാണ്. ചുരുക്കത്തിൽ, പ്രധാനമന്ത്രി ഫസൽ ബീമാ യോജന കർഷകന്റെ വിളയെയും വരുമാനത്തെയും സംരക്ഷിക്കുന്ന ഒരു സുരക്ഷാ വലയമാണ്. പ്രകൃതിക്ഷോഭങ്ങളുടെ അനിശ്ചിതത്വം നിറഞ്ഞ ഈ കാലത്ത് കർഷകർക്ക് ആത്മവിശ്വാസത്തോടെ കൃഷി തുടരാൻ ഈ പദ്ധതി സഹായിക്കുന്നു. യോഗ്യതയുള്ള എല്ലാ കർഷകരും ഈ പദ്ധതിയിൽ ചേരുകയും അതിന്റെ പ്രയോജനം ഉറപ്പാക്കുകയും ചെയ്യേണ്ടതാണ്.
1: ഇനി നമുക്ക് പരിപാടിയുടെ തുടക്കത്തിൽ ശ്രോതാക്കളോട് ചോദിച്ച ചോദ്യത്തിനുള്ള ഉത്തരം നോക്കാം.

ചോദ്യം ഇതായിരുന്നു, എന്താണ് നാറ്റാ ഡി കൊക്കോ? ഉത്തരം പറയട്ടെ. നാറ്റാ ഡി കൊക്കോ അഥവാ തേങ്ങാ ജെൽ, തേങ്ങാ വെള്ളത്തിന്റെ പുളിപ്പിക്കൽ വഴി ഉൽപ്പാദിപ്പിക്കുന്ന അർത്ഥസുതാര്യമായ ചവയ്ക്കുന്ന ജെല്ലി പോലുള്ള

ഇന്ന് രാത്രി 9:30 ചിരിയുടെ ചിന്തയുടെ രാജകുമാരന് വിട. ഇന്ന് അന്തരിച്ച നടൻ സലീം കുമാറിന് ആദരാഞ്ജലികൾ അർപ്പിച്ചുകൊണ്ടുള്ള പ്രത്യേക പരിപാടി കേൾക്കാം ഇന്ന് രാത്രി 9:30.

ആകാശവാണി കണ്ണൂർ സേവന വാർത്തകൾ. കണ്ണൂർ സർവകലാശാലയ്ക്ക് കീഴിലെ ടീച്ചർ എഡ്യൂക്കേഷൻ സെന്ററുകളിൽ ഒരു വർഷ കാലാവധി വ്യവസ്ഥയിൽ കരാർ അടിസ്ഥാനത്തിലുള്ള അസിസ്റ്റന്റ് കോർഡിനേറ്റർ അസിസ്റ്റന്റ് പ്രൊഫസർ തസ്തികകളിലേക്ക് യോഗ്യരായവരിൽ നിന്നും അപേക്ഷ ക്ഷണിച്ചു. ഈ മാസം 15-നകം ഓൺലൈനായി അപേക്ഷ സമർപ്പിക്കണം. വിശദ വിവരങ്ങൾ സർവകലാശാല വെബ്സൈറ്റിൽ ലഭ്യമാണ്. ദേശീയ ആരോഗ്യ ദൌത്യത്തിന് കീഴിൽ കാസർഗോഡ് ജില്ലയിൽ മെഡിക്കൽ ഓഫീസർ തസ്തികയിലേക്ക് കരാർ അടിസ്ഥാനത്തിൽ നിയമനം നടത്തുന്നു. യോഗ്യരായ ഉദ്യോഗാർത്ഥികൾക്കായി 10:00 രാവിലെ 10:00 കാഞ്ഞങ്ങാട് ഹോസ്റ്റലുകളുള്ള NHM ജില്ലാ ഓഫീസിൽ കൂടിക്കാഴ്ച നടത്തും. യോഗ്യത MBBS ബിരുദവും TCMC രജിസ്ട്രേഷനും. പ്രായപരിധി 67 വയസ്സിൽ താഴെ. കൂടുതൽ വിവരങ്ങൾക്ക് ഫോൺ 0467220946. IHRDയുടെ കീഴിൽ കണ്ണൂർ സർവകലാശാലയുമായും മഹാത്മാഗാന്ധി സർവകലാശാലയുമായും കാലിക്കറ്റ് സർവകലാശാലയുമായും അഫിലിയേറ്റ് ചെയ്തിട്ടുള്ള വിവിധ അപ്ലൈഡ് സയൻസ് കോളേജുകളിലെ ബിരുദ ഓണേഴ്സ് പ്രോഗ്രാമുകളിലെ 50% സീറ്റുകളിൽ അപേക്ഷ ക്ഷണിച്ചു. നാളെ രാവിലെ 10:00 മുതൽ ഓൺലൈനായി SBI മുഖേന ഫീസ് അടച്ച് അപേക്ഷ സമർപ്പിക്കാം. കൂടുതൽ വിവരങ്ങൾക്ക് www.ihrd.ac.in എന്ന വെബ്സൈറ്റ് സന്ദർശിക്കാം. ഫോൺ 0471232985. ബേഡെടുക്ക താലൂക്ക് ആസ്ഥാന ആശുപത്രിയിൽ HMC മുഖേന ഫാർമസിസ്റ്റ് സെക്യൂരിറ്റി സ്റ്റാഫ് തസ്തികകളിൽ താൽക്കാലിക നിയമനം നടത്തുന്നു. കൂടുതൽ വിവരങ്ങൾക്ക് ഫോൺ 9188943523. നടുവിൽ ഗവൺമെന്റ് പോളിടെക്നിക് കോളേജിൽ ഒഴിവുള്ള തസ്തികകളിൽ ദിവസവേതനാടിസ്ഥാനത്തിൽ ഗസ്റ്റ് ലെക്ചർമാരെ നിയമിക്കുന്നു. KPSSC അംഗീകരിച്ച യോഗ്യതയുള്ള ഉദ്യോഗാർത്ഥികൾ വിദ്യാഭ്യാസ യോഗ്യത, തൊഴിൽ പരിചയം എന്നിവ തെളിയിക്കുന്ന അസൽ സർട്ടിഫിക്കറ്റുകൾ സഹിതം 11:00 രാവിലെ 11:30 കൂടിക്കാഴ്ചയ്ക്ക് ഹാജരാകണം. മൃഗസംരക്ഷണ വകുപ്പിന്റെ കീഴിൽ ഇരിട്ടി, പയ്യന്നൂർ, ഇരിക്കൂർ ബ്ലോക്കുകളിൽ പ്രവർത്തിക്കുന്ന മൊബൈൽ വെറ്ററിനറി യൂണിറ്റ് നൈറ്റ് വെറ്ററിനറി സർവീസ് പദ്ധതികളിൽ 89 ദിവസത്തേക്ക് ഡ്രൈവർ കം ക്ലറിക്കൽ അറ്റൻഡർമാരെ നിയമിക്കുന്നു. യോഗ്യതയുള്ളവർ ലൈസൻസ്, വയസ്സ്, വിദ്യാഭ്യാസ യോഗ്യത തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റുകൾ സഹിതം നാളെ രാവിലെ 11:30 കൂടിക്കാഴ്ചയ്ക്കായി ജില്ലാ മൃഗസംരക്ഷണ ഓഫീസിൽ ഹാജരാകണം. അതാത് ബ്ലോക്കുകളിൽ സ്ഥിരതാമസമുള്ളവർക്ക് മുൻഗണനയുണ്ടാകും. ഫോൺ 0497270027. കണ്ണൂരിലെ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഹാൻഡ്ലൂം ടെക്നോളജിയിൽ ടൈലറിംഗ് ആൻഡ് ഗാർമെന്റ് മേക്കിംഗ് ജൂനിയർ ഇൻസ്ട്രക്ടർ തസ്തികയിൽ കരാറടിസ്ഥാനത്തിൽ നിയമനം നടത്തുന്നു. താൽപര്യമുള്ള ഉദ്യോഗാർത്ഥികൾ വയസ്സ്, വിദ്യാഭ്യാസ യോഗ്യത, പ്രവൃത്തി പരിചയം എന്നിവ തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റുകളുടെ പകർപ്പുകളും ബയോഡാറ്റയും സഹിതം 22:00 വൈകിട്ട് 5:00 മുൻപായി അപേക്ഷ സമർപ്പിക്കണം. ഫോൺ 0497283530. കാസർഗോഡ് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ UPSD തസ്തികയിൽ ദിവസവേതനാടിസ്ഥാനത്തിൽ അധ്യാപകരെ നിയമിക്കുന്നു. ഉദ്യോഗാർത്ഥികൾ അസൽ സർട്ടിഫിക്കറ്റുകൾ സഹിതം 9:00 ഉച്ചയ്ക്ക് 2:00 സ്കൂൾ ഓഫീസിൽ കൂടിക്കാഴ്ചയ്ക്ക് ഹാജരാകണം. സേവന വാർത്തകൾ കഴിഞ്ഞു. ഒരറിയിപ്പ്: നാളെ 2:30 ഗൃഹരശ്മിയിൽ പാമ്പുകളിൽ നിന്ന് എങ്ങനെ സുരക്ഷിതരാവും.

0: ഈ വിഷയത്തിൽ ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് മലബാർ റെസ്ക്യൂ സെന്റർ ഫോർ വൈൽഡ് ലൈഫിലെ പ്രോജക്ട് കോർഡിനേറ്റർ ശ്രീനന്ദൻ വിജയകുമാർ മറുപടി പറയുന്നു. ശ്രോതാക്കൾക്ക് വിളിക്കാം 0497295600007 എന്ന നമ്പറിൽ. നാളെ ഉച്ചയ്ക്ക് 2:30 മുതൽ 3:30 വരെ. അറിയിപ്പ് കഴിഞ്ഞു. ആകാശവാണി കണ്ണൂർ. ഇനി 7:25 വാർത്തകൾ കേൾക്കാം. തിരുവനന്തപുരം റിലേ.
1: ആകാശവാണി നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് ലിൻസ സിറാജ്. പ്രധാന വാർത്തകൾ. ഇന്ത്യ ഇന്തോനേഷ്യ സംയുക്ത കമ്മീഷൻ യോഗം ന്യൂഡൽഹിയിൽ സമാപിച്ചു. സമഗ്ര തന്ത്രപ്രധാന പങ്കാളിത്തം സമീപ വർഷങ്ങളിൽ വലിയ മുന്നേറ്റം കൈവരിച്ചെന്ന് വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ. അന്താരാഷ്ട്ര അതിർത്തികളിലെ സാമ്പത്തിക വസ്തു ഇടപാടുകൾ കർശനമായി നിരീക്ഷിക്കണമെന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ. പ്രശസ്ത നടൻ സലീംകുമാറിന് വിടയേകി കേരളം. അനുശോചനമറിയിച്ച് പ്രധാനമന്ത്രിയും മുഖ്യമന്ത്രിയും. CBSE 12 ക്ലാസ് പരീക്ഷാ പേപ്പർ പുനർമൂല്യനിർണയത്തിന് അപേക്ഷിക്കാനുള്ള അവസരം ഇന്ന് അവസാനിക്കും. കേരളത്തിൽ ബുധനാഴ്ച വരെ കനത്ത മഴയ്ക്ക് സാധ്യത. 7 ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രതാ നിർദ്ദേശം. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മറ്റന്നാൾ വരെ മത്സ്യബന്ധനത്തിന് വിലക്ക്. അഫ്ഗാനിസ്ഥാനെതിരായ ക്രിക്കറ്റ് ടെസ്റ്റിൽ ഇന്ത്യയ്ക്ക് കൂറ്റൻ സ്കോർ. ഫോളോ ഓൺ ഭീഷണിയിൽ അഫ്ഗാനിസ്ഥാൻ. വാർത്തകൾ വിശദമായി. ഇന്ത്യ ഇന്തോനേഷ്യ സംയുക്ത കമ്മീഷൻ യോഗം ന്യൂഡൽഹിയിൽ സമാപിച്ചു. വിദേശകാര്യമന്ത്രി എസ് ജയശങ്കറും ഇന്തോനേഷ്യൻ വിദേശകാര്യമന്ത്രി സുഗിയോണോയും യോഗത്തിൽ അധ്യക്ഷത വഹിച്ചു. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള സമഗ്ര തന്ത്രപരമായ പങ്കാളിത്തം സമീപ വർഷങ്ങളിൽ വലിയ മുന്നേറ്റം കൈവരിച്ചെന്ന് ഡോക്ടർ ജയശങ്കർ പറഞ്ഞു. 4 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷമാണ് ഇന്ത്യ ഇന്തോനേഷ്യ സംയുക്ത കമ്മീഷൻ യോഗം ചേരുന്നത്. അന്താരാഷ്ട്ര അതിർത്തികളിലെ സാമ്പത്തിക വസ്തു ഇടപാടുകൾ കർശനമായി നിരീക്ഷിക്കണമെന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ. വടക്കുകിഴക്കൻ സംസ്ഥാനങ്ങളിലെ അതിർത്തി പ്രദേശങ്ങളുമായി ബന്ധപ്പെട്ട് BSFന്റെ ത്രിപുര ഫ്രോണ്ടിയർ ആസ്ഥാനത്ത് നടന്ന യോഗത്തിലാണ് നിർദ്ദേശം നൽകിയത്. കഴിഞ്ഞ 5 വർഷത്തെ ഭൂമിരേഖകൾ പരിശോധിക്കണമെന്നും മയക്കുമരുന്ന്, ആയുധക്കടത്ത് എന്നിവയ്ക്കെതിരെ കർശന നടപടികൾ ഉണ്ടാകണമെന്നും ശ്രീ അമിത്ഷാ ആവശ്യപ്പെട്ടു. പ്രിയ നടൻ സലീംകുമാറിന് വിടയേകി കേരളം. വൈകിട്ട് 3:30 എറണാകുളം പറവൂരിലെ വീട്ടുവളപ്പിൽ ഭൌതിക ശരീരം സംസ്കരിച്ചു. ഔദ്യോഗിക ബഹുമതികളോടെയായിരുന്നു സംസ്കാര ചടങ്ങുകൾ. പറവൂർ ടൌൺഹാളിലും വീട്ടുവളപ്പിലും ഭൌതികദേഹം പൊതുദർശനത്തിന് വെച്ചപ്പോൾ ആയിരക്കണക്കിന് പേരാണ് അന്ത്യോപചാരം അർപ്പിക്കാൻ എത്തിയത്. നടൻ സലീംകുമാറിന്റെ നിര്യാണത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അനുശോചിച്ചു. വൈവിധ്യമാർന്ന അഭിനയ ശൈലിയിലൂടെയും അനശ്വരമായ കഥാപാത്രങ്ങളിലൂടെയും വ്യക്തിമുദ്ര പതിപ്പിച്ച കലാകാരനായിരുന്നു സലീംകുമാറെന്ന് പ്രധാനമന്ത്രി കുറിച്ചു. രാഷ്ട്രീയ ബോധ്യത്തിൽ ഒട്ടും വെള്ളം ചേർക്കാത്ത വ്യക്തിയായിരുന്നു സലീംകുമാറെന്ന് മുഖ്യമന്ത്രി VD സതീശൻ അനുസ്മരിച്ചു. CBSE 12 ക്ലാസ് പരീക്ഷാ പേപ്പറുകളുടെ പുനഃപരിശോധനയ്ക്ക് അപേക്ഷിക്കാനുള്ള അവസരം ഇന്ന് അവസാനിക്കും. ഇന്ന് അർദ്ധരാത്രി വരെ അപേക്ഷ സമർപ്പിക്കാനുള്ള പോർട്ടൽ തുറന്നിരിക്കുമെന്ന് CBSE അറിയിച്ചു. കേരളത്തിൽ ഹയർ സെക്കൻഡറി പ്രവേശനത്തിന്റെ ട്രയൽ അലോട്ട്മെന്റ് നാളെ പ്രസിദ്ധീകരിക്കും. 388 സ്കൂളുകളിലേക്കുള്ള ട്രയൽ അലോട്ട്മെന്റാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. admission.vhscportal.kerala.gov.inലാണ് ഫലം ലഭ്യമാകുക. ലോഗിൻ പേജിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ള ഫോൺ നമ്പരും പാസ്വേഡും നൽകി പരിശോധിക്കാം. ആവശ്യമായ തിരുത്തലുകൾക്ക് ഈ മാസം 10 വരെ അവസരമുണ്ട്. രാജ്യത്ത് സമഗ്ര ഡിജിറ്റൽ ആരോഗ്യ ആവാസ വ്യവസ്ഥ വളർത്തിയെടുക്കാൻ കേന്ദ്ര സർക്കാർ പ്രതിജ്ഞാബദ്ധമാണെന്ന് കേന്ദ്ര ആരോഗ്യ കുടുംബക്ഷേമ സഹമന്ത്രി അനുപ്രിയ പട്ടേൽ. ആയുഷ്മാൻ ഭാരത് ഡിജിറ്റൽ മിഷന്റെ ഭാഗമായി രാജ്യത്ത് ഇതുവരെ 90 കോടിയിലധികം ആഭ തിരിച്ചറിയൽ കാർഡുകൾ സൃഷ്ടിച്ചതായി കേന്ദ്ര സഹമന്ത്രി വ്യക്തമാക്കി.
2: ഭാരത് കെ ഹർ നാഗരിക് കെ ലിയേ ഹം ഏക് യുനീക് ഡിജിറ്റൽ ID ക്രിയേറ്റ് കർ രഹേ ഹൈ ജിസേ ഹം ആഭ ID കഹത്തേ ഹൈ. ഹമാരി കോശിഷ് ഹൈ കി ജിത്നേ ഹോസ്പിറ്റൽസ് ഹൈ, ഫാർമസീസ് ഹൈ, ഹെൽത്ത് പ്രൊഫഷണൽസ് ഹൈ, ഉൻകി ഭി രജിസ്ട്രി ഹം തയ്യാർ കർ രഹേ ഹൈ. തോ യേ ബഹുത് ബഡാ ഏക് ഇക്കോ സിസ്റ്റം ബൻ റഹാ ഹൈ ജിസ്മേ ആം നാഗരിക് കെ ലിയേ ഓർ യഹാ തക് കി ഹെൽത്ത് പ്രൊഫഷണൽസ് കെ ലിയേ ഓർ സ്വാസ്ഥ്യ ക്ഷേത്ര സേ ജുഡേ ഹുവേ സഭി സ്റ്റേക്ക് ഹോൾഡേഴ്സ് കെ ലിയേ യേ ബഹുത് ഹി ട്രാൻസ്പെറന്റ് ഓർ സുവിധാജനക് ഓർ ടൈം സേവിംഗ് ഹോനേ ജാ റഹാ ഹൈ.
1: അന്താരാഷ്ട്ര തലത്തിൽ LPG വിലയിൽ വൻ വർധനയുണ്ടായിട്ടും ആഗോളതലത്തിൽ ഏറ്റവും കുറഞ്ഞ വിലയ്ക്ക് പാചകവാതകം ലഭ്യമാകുന്നത് ഇന്ത്യയിലെ കുടുംബങ്ങൾക്കാണെന്ന് കേന്ദ്ര സർക്കാർ. ഗാർഹിക ആവശ്യങ്ങൾക്കുള്ള LPG പാചകവാതക സിലിണ്ടറിന്റെ വില 29 രൂപ ഇന്ന് വർദ്ധിപ്പിച്ചിരുന്നു. അമേരിക്ക, ഓസ്ട്രേലിയ, കാനഡ തുടങ്ങിയ വികസിത സമ്പദ്വ്യവസ്ഥകളിലെ വിലയെ അപേക്ഷിച്ച് വളരെ കുറവാണ് ഇന്ത്യയിലെ LPG വിലയെന്ന് പെട്രോളിയം പ്രകൃതിവാതക മന്ത്രാലയം പ്രസ്താവനയിൽ പറഞ്ഞു. ഐക്യരാഷ്ട്രസഭ മിലിറ്ററി ജെൻഡർ അഡ്വക്കേറ്റ് പുരസ്കാരം ലഭിച്ച മേജർ അഭിലാഷ ബരാക്കിനെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അഭിനന്ദിച്ചു. മേജർ അഭിലാഷ ബരാക്കിന്റെ മാതൃകാപരമായ സേവനത്തിനും UN സമാധാന പ്രവർത്തനങ്ങൾക്ക് ഇന്ത്യ നൽകിയ ദീർഘകാല സംഭാവനയ്ക്കുമുള്ള അംഗീകാരമാണ് ബഹുമതിയെന്ന് പ്രധാനമന്ത്രി സമൂഹമാധ്യമത്തിൽ കുറിച്ചു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
3: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AIR News_TVMX ഹാൻഡിലും ലഭ്യമാണ്.
1: കഴിഞ്ഞ 12 വർഷത്തിൽ കേന്ദ്ര സർക്കാർ ഇന്ത്യയെ അവസരങ്ങൾ, നവീകരണം, ആത്മവിശ്വാസം എന്നിവയാൽ നയിക്കപ്പെടുന്ന രാഷ്ട്രമാക്കി മാറ്റിയതായി കേന്ദ്രമന്ത്രി ജിതേന്ദ്ര സിംഗ്. ബഹിരാകാശം ഉൾപ്പെടെയുള്ള തന്ത്രപരമായ മേഖലകളിൽ സ്വകാര്യ പങ്കാളിത്തം ക്ഷണിക്കുന്നത് പ്രധാന നയം മാറ്റത്തിന്റെ അടയാളമാണെന്നും അദ്ദേഹം പറഞ്ഞു. കേരളത്തിൽ ഷിഗല്ല രോഗം റിപ്പോർട്ട് ചെയ്ത സാഹചര്യത്തിൽ പരിശോധന കർശനമാക്കാൻ ഭക്ഷ്യസുരക്ഷാ വകുപ്പിന് നിർദ്ദേശം നൽകിയതായി ആരോഗ്യമന്ത്രി കെ മുരളീധരൻ. സംസ്ഥാനത്ത് ഒരു മരണം റിപ്പോർട്ട് ചെയ്ത സാഹചര്യത്തിൽ കൂടുതൽ ജാഗ്രതയോടെ മുന്നോട്ട് പോകണമെന്നും അദ്ദേഹം നിർദ്ദേശിച്ചു. വൃത്തിഹീനമായ ഹോട്ടലുകളും തട്ടുകടകളും പ്രവർത്തിക്കാൻ അനുവദിക്കില്ലെന്ന് മന്ത്രി പറഞ്ഞു. വിദ്യാലയങ്ങളിൽ ഉച്ചഭക്ഷണ സാമ്പിളും വെള്ളവും പരിശോധിക്കാൻ നിർദ്ദേശിച്ചിട്ടുണ്ട്. കേരളത്തിൽ കാലവർഷം ശക്തി പ്രാപിക്കുന്നു. ബുധനാഴ്ച വരെ ഇടിമിന്നലോടുകൂടിയ വ്യാപക മഴയ്ക്കും ശക്തമായ കാറ്റിനും സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. ഇന്ന് പത്തനംതിട്ട, കോട്ടയം, ഇടുക്കി, എറണാകുളം, കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രത പ്രഖ്യാപിച്ചു. മറ്റെല്ലാ ജില്ലകളിലും മഞ്ഞ ജാഗ്രതയാണ്. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മറ്റന്നാൾ വരെ മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ച സാഹചര്യത്തിൽ ഇടുക്കി ജില്ലയിലെ മലയോര മേഖലകളിൽ രാത്രിയാത്രാ നിരോധനം ഏർപ്പെടുത്തി. വിശദാംശങ്ങളുമായി ആകാശവാണി ഇടുക്കി ജില്ലാ പ്രതിനിധി രതീഷ് കൃഷ്ണ.
4: മലയോര മേഖലകളിൽ വൈകുന്നേരം 7 മുതൽ രാവിലെ 6 വരെയാണ് യാത്രാ വിലക്ക്. മണ്ണിടിച്ചിൽ, ഉരുൾപൊട്ടൽ സാധ്യതകൾ കണക്കിലെടുത്ത് ദുരന്ത സാഹചര്യങ്ങൾ ഒഴിവാക്കാനാണ് അടിയന്തര നടപടി. ഉത്തരവ് കർശനമായി നടപ്പാക്കാൻ പോലീസ്, RTO, റവന്യൂ ഉദ്യോഗസ്ഥർക്ക് കളക്ടർ ചുമതല നൽകി. മലയോര മേഖലകളിലേക്കുള്ള യാത്രകൾ പൂർണ്ണമായും ഒഴിവാക്കാനും താഴ്ന്ന പ്രദേശങ്ങളിലും നദീതീരങ്ങളിലുമുള്ളവർ ജാഗ്രത പാലിക്കാനും ദുരന്ത നിവാരണ അതോറിറ്റി നിർദ്ദേശിച്ചിട്ടുണ്ട്. അടുത്ത 3 ദിവസം കൂടി സംസ്ഥാനത്ത് കനത്ത മഴ തുടരുമെന്നാണ് പ്രവചനം.
1: തെക്കുപടിഞ്ഞാറൻ കാലവർഷം ശക്തി പ്രാപിക്കുന്നതോടെ വരും ദിവസങ്ങളിൽ രാജ്യത്തുടനീളം വ്യാപകമായ മഴ ലഭിക്കുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. തീരദേശ കർണാടക, മാഹി, പശ്ചിമബംഗാൾ, കൊങ്കൺ, ഗോവ, ലക്ഷദ്വീപ്, തമിഴ്നാട്, പുതുച്ചേരി, കാരക്കൽ, വടക്കുകിഴക്കൻ സംസ്ഥാനങ്ങൾ എന്നിവിടങ്ങളിൽ നാളെ കനത്ത മഴയ്ക്ക് സാധ്യതയുണ്ട്. അതേസമയം ഡൽഹി, പഞ്ചാബ്, ഹരിയാന, ചണ്ഡീഗഡ്, രാജസ്ഥാൻ, തീരദേശ ആന്ധ്രാപ്രദേശ് എന്നിവിടങ്ങളിൽ അടുത്ത 4 ദിവസം ഉഷ്ണതരംഗത്തിന് സാധ്യതയുണ്ട്. ഇന്ത്യയ്ക്കെതിരായ ക്രിക്കറ്റ് ടെസ്റ്റിന്റെ രണ്ടാം ദിനം കളി അവസാനിക്കുമ്പോൾ അഫ്ഗാനിസ്ഥാൻ 5 വിക്കറ്റിന് 113 റൺ എന്ന നിലയിൽ. 8 വിക്കറ്റിന് 564 റൺ നേടി ഇന്ത്യ ഒന്നാം ഇന്നിംഗ്സ് ഡിക്ലെയർ ചെയ്തിരുന്നു. നിലവിൽ 451 റൺ പിന്നിലുള്ള അഫ്ഗാനിസ്ഥാൻ ഫോളോ ഓൺ ഭീഷണിയിലാണ്. ചണ്ഡീഗഡിലാണ് മത്സരം. സാഫ് ചാമ്പ്യൻഷിപ്പ് കിരീടം നേടിയ ഇന്ത്യൻ വനിതാ ഫുട്ബോൾ ടീമിനെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അഭിനന്ദിച്ചു. കൂടുതൽ യുവാക്കളെ ഫുട്ബോളിലേക്ക് ആകർഷിക്കാൻ ഈ വിജയം കാരണമാകുമെന്ന് അദ്ദേഹം പറഞ്ഞു. ഫ്രഞ്ച് ഓപ്പൺ ടെന്നീസ് പുരുഷ സിംഗിൾസ് ഫൈനലിൽ ജർമ്മനിയുടെ അലക്സാണ്ടർ സ്വരേവും ഇറ്റലിയുടെ ഫ്ലാവിയോ കോബോളിയും ഏറ്റുമുട്ടുന്നു. ഇന്നലെ നടന്ന വനിതാ സിംഗിൾസിൽ റഷ്യൻ താരം മിറ ആൻഡ്രേവ കിരീടം നേടി. മംഗോളിയയിൽ നടക്കുന്ന ഉലാൻ ബാത്തർ ഓപ്പണിൽ കുതിപ്പ് തുടർന്ന് ഇന്ത്യൻ ഗുസ്തി താരങ്ങൾ. പുരുഷന്മാരുടെ ഫ്രീസ്റ്റൈൽ വിഭാഗത്തിൽ ഇന്ത്യ 2 സ്വർണവും 2 വെങ്കലവും നേടി. 61 കിലോഗ്രാം വിഭാഗത്തിലും ഇന്ത്യ സ്വർണം നേടി. ജോലിക്കായി എത്തി ഗൾഫിൽ കുടുങ്ങിയ ഒഡീഷ സ്വദേശിനിയെ ദുബായിലെ ഇന്ത്യൻ കോൺസുലേറ്റ് നാട്ടിലെത്തിച്ചു. 2022 മുതൽ UAE ജോലി ചെയ്തിരുന്ന ഹസ്ത മഹാനന്ദയെയാണ് മടക്കിയെത്തിച്ചത്. 3 വർഷമായി ഇവരെക്കുറിച്ചുള്ള വിവരം ലഭിക്കാതിരുന്നതിനെ തുടർന്ന് ആശങ്കയിലായ ബന്ധുക്കൾ അധികൃതരെ സമീപിക്കുകയായിരുന്നു. യൂറോപ്യൻ യൂണിയനിൽ നിന്നുള്ള ഉന്നതതല സംഘം നാളെ അസം സന്ദർശിക്കും. പുനരുപയോഗ ഊർജ്ജം, സുസ്ഥിര നഗര അടിസ്ഥാന സൌകര്യങ്ങൾ, ആരോഗ്യം, ഫാർമസ്യൂട്ടിക്കൽസ് തുടങ്ങിയ മേഖലകളുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ അസം മുഖ്യമന്ത്രി ഹിമന്ത ബിശ്വ ശർമ്മയുമായി പ്രതിനിധികൾ ചർച്ച നടത്തും. അന്താരാഷ്ട്ര യോഗാ ദിനത്തിന് മുന്നോടിയായി ആന്ധ്രാപ്രദേശ് സർക്കാർ യോഗാ കേന്ദ്രം 2026 എന്ന പേരിൽ സംസ്ഥാന വ്യാപക പ്രചാരണം ആരംഭിച്ചു. ഈ മാസം 21 അമരാവതിയിൽ നടക്കുന്ന അന്താരാഷ്ട്ര യോഗാ ദിനാചരണ ചടങ്ങിൽ 14 ദിവസത്തെ പരിപാടിക്ക്

0: സമാപനമാകും. പ്രധാന വാർത്തകൾ വീണ്ടും. ഇന്ത്യ ഇന്തോനേഷ്യ സംയുക്ത കമ്മീഷൻ യോഗം ന്യൂഡൽഹിയിൽ സമാപിച്ചു. സമഗ്ര തന്ത്രപ്രധാന പങ്കാളിത്തം സമീപ വർഷങ്ങളിൽ വലിയ മുന്നേറ്റം കൈവരിച്ചെന്ന് വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ. അന്താരാഷ്ട്ര അതിർത്തികളിലെ സാമ്പത്തിക വസ്തു ഇടപാടുകൾ കർശനമായി നിരീക്ഷിക്കണമെന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ. പ്രശസ്ത നടൻ സലീംകുമാറിന് വിടയേകി കേരളം. അനുശോചനം അറിയിച്ച് പ്രധാനമന്ത്രിയും മുഖ്യമന്ത്രിയും. CBSE 12-ാം ക്ലാസ് പരീക്ഷാ പേപ്പർ പുനർമൂല്യനിർണയത്തിന് അപേക്ഷിക്കാനുള്ള അവസരം ഇന്ന് അവസാനിക്കും. കേരളത്തിൽ ബുധനാഴ്ച വരെ കനത്ത മഴയ്ക്ക് സാധ്യത. 7 ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രതാ നിർദ്ദേശം. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മറ്റന്നാൾ വരെ മത്സ്യബന്ധനത്തിന് വിലക്ക്. അഫ്ഗാനിസ്ഥാനെതിരായ ക്രിക്കറ്റ് ടെസ്റ്റിൽ ഇന്ത്യയ്ക്ക് കൂറ്റൻ സ്കോർ. ഫോളോ ഓൺ ഭീഷണിയിൽ അഫ്ഗാൻ. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 8:35.
1: ആകാശവാണി കണ്ണൂർ.

0: ഓർമ്മകളെ തഴുകിയുണർത്തുന്ന ഹൃദയരാഗങ്ങളും നേരനുഭവങ്ങളും പങ്കുവയ്ക്കുന്ന പരിപാടി. ചില ഓർമ്മകളുണ്ട് മറവിക്കു പോലും മായ്ക്കാനാവാത്തവ. ചിലപ്പോൾ ആ ഓർമ്മകൾക്ക് അകമ്പടിയായി പാട്ടുകളും ഉണ്ടാകും. നിങ്ങളുടെ ഓർമ്മയിലെ ഒരു ഗാനവും അതുമായി ബന്ധപ്പെട്ട നേരനുഭവങ്ങളും പങ്കുവയ്ക്കാനായുള്ള ഒരു പരിപാടിയാണിത്. ഓർമ്മയിൽ ഒരു ഗാനം.
1: ഒരു ഗാനം.
0: ഹലോ.
2: ഹലോ,
0: ആരാണ്? ആ, നമസ്കാരം. ആരാണ്?
2: പേര് രതീഷ് കുമാറാണ്.
0: രതീഷ് കുമാർ എന്ന് പറയുമ്പോ ആകാശവാണിക്ക് അറിയുന്നത് നമ്മുടെ ഒരു സിംഗർ ആയിട്ടുള്ള
2: ആണ്
0: നമ്മൾക്ക് പരിചയം.
2: അതെ, തീർച്ചയായിട്ടും ആകാശവാണിയുടെ ആർട്ടിസ്റ്റാണ് ഒരുപാട് വർഷമായി.
0: അതെ. അപ്പൊ ഇപ്പൊ എന്തൊക്കെയാണ് ചെയ്യുന്നത് മ്യൂസിക് ഫീൽഡില്?
2: എന്റെ ജോലി 24 മണിക്കൂറും സംഗീതം തന്നെ. സംഗീതമേ ജീവിതം, അതാണ് സത്യം. സംഗീതം പഠിപ്പിക്കുക, സംഗീത അധ്യാപകൻ, അതുപോലെ സംഗീത സംവിധാനം, റെക്കോർഡിംഗ്, ഗായകൻ എന്ന എല്ലാ നിലയിലും ഫുൾ ടൈം മ്യൂസിക് തന്നെ.
0: സംഗീതത്തിൽ മുങ്ങി മുങ്ങി മുങ്ങിയിരിക്കുന്ന ഒരാളാണ്.
2: അങ്ങനെയാണ് ആഗ്രഹിച്ചത്, അതുകൊണ്ട് അങ്ങനെ തന്നെ സന്തോഷത്തോടെ പോകുന്നു ഇതുവരെയും.
0: ശരി. അപ്പോ ഈ പ്രോഗ്രാം എന്ന് പറയുന്നത് ഓർമ്മകളിലേക്കുള്ള ഒരു യാത്രയാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. നിങ്ങളെ പോലെ പാട്ട് ഇഷ്ടപ്പെടുന്നവരും അതുപോലെ ഇതേപോലെ പാട്ടിന്റെ ഫീൽഡിൽ നിൽക്കുന്ന പാട്ടുകാരും ഒക്കെ നമ്മുടെ ഓരോ ഓർമ്മകളും ഒരു പാട്ടുമായിട്ട് അങ്ങനെ കണക്ട് ചെയ്ത് മനസ്സിൽ വെക്കും അല്ലേ?
2: അപ്പൊ
0: അങ്ങനെ ഒരെണ്ണാണ് ഇപ്പൊ ഇതിന്റെ അകത്ത് ശ്രോതാക്കളുമായിട്ട് പങ്കുവെക്കുന്നത്. അപ്പൊ ഏത് പാട്ടാണ് തെരഞ്ഞെടുക്കുന്നത്? അതിന് അതെപ്പോഴും ഓർത്തിരിക്കാനുള്ള കാരണം എന്താണ്?
2: യഥാർത്ഥത്തില് പാട്ടുകളുടെ കാര്യങ്ങളിൽ പെട്ടെന്ന് ഒരു പാട്ട് എന്ന് പറയുന്നത് എന്നെ സംബന്ധിച്ച് വലിയ ബുദ്ധിമുട്ടാണ് തെരഞ്ഞെടുക്കുക എന്നുള്ളത്.
0: പക്ഷെ ഇവിടെ ഒരു പാട്ടിലേ പറ്റുള്ളൂ, അതുകൊണ്ട് മാത്രമാണ് ഞാൻ പറഞ്ഞത്.
2: പറ്റുള്ളൂ, തീർച്ചയായിട്ടും. കാരണം എന്നെ സംബന്ധിച്ച് ഒരുപാട് പാട്ടുകൾ പ്രത്യേകിച്ച് വേദിയിലെല്ലാം പാടുന്ന ഒരാളാണ്. പ്രത്യേകിച്ച് അത് അത്രയും കേൾക്കുക. പിന്നെ വേറൊരു കാര്യം എന്ന് വെച്ചാൽ, ഒരു 7 വർഷത്തോളം ഇതേപോലെ റേഡിയോയിൽ ജീവിച്ച ഒരാളുകൂടെയാണ് ദുബായിൽ. അതുകൊണ്ട് തന്നെ ഈ പഴയ പാട്ടുകളെ സംബന്ധിച്ചും ഇതുപോലെയുള്ള ഒരുപാട് പരിപാടികൾ ചെയ്തത് കൊണ്ട് തന്നെ ഒരുപാട് പാട്ടുകൾ ഹൃദയത്തോട് ചേർത്ത് വെക്കുന്ന ഒരാള്. പക്ഷെ പെട്ടെന്ന് എന്നോട് ഇപ്പൊ ഒരു പാട്ട് എന്ന് പറയുമ്പോൾ, എന്റെ ഒരു 10 പാട്ടുകളിൽ നിന്നും ഒരു പാട്ടിനെ, അതിലെല്ലാം പ്രിയപ്പെട്ടതാണ്, അതിൽ നിന്നൊരു പാട്ട് എടുക്കുവാണെങ്കിൽ എനിക്ക് ഏറ്റവും ഇഷ്ടം കൂടുതലും ഈ മെലഡിയും പഴയ പാട്ടുകളെ ഇഷ്ടപ്പെടുന്ന ഒരാള് എന്ന നിലയിൽ ദക്ഷിണാമൂർത്തി സ്വാമിയുടെ പാടുന്ന പുഴ എന്ന ചിത്രത്തില് ശ്രീകുമാരൻ തമ്പി എഴുതിയ എക്കാലത്തെയും, പ്രത്യേകിച്ച് അദ്ദേഹത്തിന്റെ ഒരു ഗാനങ്ങളുടെ സമാഹാരത്തിന്റെ പേര് തന്നെ ഹൃദയ സരസാണ്. അപ്പൊ ആ ഒരു പാട്ട്, ഹൃദയ സരസിലെ പ്രണയപുഷ്പമേ എന്നൊരു പാട്ട്.

0: ഓ, ഞാൻ നിനക്ക് എന്താ പറയാ, ഈ പാട്ടിനെ പറ്റി പറയാൻ ഞാൻ ആളായിരിക്കില്ല. ഓക്കെ, അപ്പോ ഏറ്റവും ഇഷ്ടപ്പെട്ട ഗാനം, അതായത് ഒരുപാട് പാടിയിട്ടുള്ള ഒരു പാട്ടും കൂടി ആവും. അത് മാത്രല്ല, ഈ പ്രോഗ്രാമില് അതിനോട് ഒരുപാട് ഇഷ്ടപ്പെട്ട പാട്ടുണ്ടാവും. എന്നിരുന്നാലും ഇതെന്തുകൊണ്ട് ഇതിന് തെരഞ്ഞെടുത്തു? അതിന്റെ പുറകിലുള്ള എന്തെങ്കിലും ഒരു ജീവിതാനുഭവം കൂടി പങ്കുവെക്കുകയാണെങ്കിൽ നല്ലതായിരുന്നു.
1: ജീവിതാനുഭവം എന്ന് പറഞ്ഞാൽ, ഈ ഒരു പാട്ട് എന്ന് പറയുന്നത് ആദ്യമായിട്ട് പാടിയ പാട്ടുകൾ ഒന്നുമല്ല. പൊതുവെ എല്ലാവരും ഒരു പാട്ട് സെലക്ഷൻ എന്ന് പറയുമ്പോൾ ഞാൻ ആദ്യമായിട്ട് പാടിയ പാട്ട് എന്നൊക്കെ പലപ്പോഴും പറയാം. എന്നെ സംബന്ധിച്ച് ഈ ഒരു പാട്ട് കമ്പോസ് ചെയ്ത രാഗത്തോട് ഇഷ്ടമുണ്ട്. രാഭേരി എന്ന രാഗത്തില് ചെയ്തൊരു പാട്ടാണ്. അത് മാത്രമല്ല, ഒന്ന് എന്ന് പറയുന്നത് തമ്പി സാറിന്റെ പാട്ടുകളോട് ഭയങ്കര ഇഷ്ടമാണ് എനിക്ക് പൊതുവെ. കാരണം വെച്ചാൽ അദ്ദേഹത്തിന്റെ പാട്ടുകളെല്ലാം ഈ പ്രണയഗാനങ്ങളും ഏറ്റവും കൂടുതൽ പ്രണയഗാനങ്ങളാണ്. അതിനപ്പുറത്തേക്കൊരു കാല്പനികത എന്ന് പറയുന്നത്, അതിനപ്പുറത്തേക്കും ഒരു യഥാർത്ഥ എല്ലാ പാട്ടുകളും കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിനെ ഒരു എന്നെ സംബന്ധിച്ച് ഒരു ഗായകൻ എന്ന നിലയിൽ ഞാൻ പാട്ടിന്റെ വരികളെ ഏറെ ഇഷ്ടപ്പെടുന്ന ഒരാളാണ്. ഇപ്പൊ ഒരു പാട്ട് കമ്പോസ് ചെയ്യാൻ തന്നാൽ പോലും എനിക്ക് അതിലൊരു സാഹിത്യ ഭംഗി നോക്കാറുണ്ട് പലപ്പോഴും. പാട്ടുകൾ പാടുന്ന സമയത്ത് അതിന്റെ അർത്ഥം അറിഞ്ഞ് പാടുമ്പോൾ നമുക്ക് കൂടുതൽ അതിലേക്കൊരു ഭാവം നമുക്ക് അറിഞ്ഞു പാടാൻ പറ്റും. അപ്പൊ ഇത് എന്ന് പറയുന്നത് എന്നെ സംബന്ധിച്ച് ഒരുപാട് കാര്യങ്ങൾക്കുണ്ട്. ഒന്നാമത് പാട്ടിന്റെ രചനാ വൈഭവം കൊണ്ട്, അത് പ്രത്യേകിച്ച് നമ്മൾ പറയാൻ ആളല്ല തമ്പി സാറിന്റെ വരികളിൽ, പക്ഷെ അതുകൊണ്ടും കമ്പോസിംഗ് സ്റ്റൈലിലെ ഒരു പ്രത്യേകത കൊണ്ടും ആലാപനം കൊണ്ടും എല്ലാം കൊണ്ടും പണ്ടേ ഹൃദയത്തിലേക്ക് കൊണ്ടു നടക്കുന്ന ഒരു പാട്ടിൽ ഒന്നാണ് ഈ പാട്ട്. ഒരുപാട് കാര്യങ്ങളുണ്ട്, പ്രത്യേകിച്ച് ഒരു ഓർത്ത് പറയുക എന്നുള്ളതിനപ്പുറമല്ല. പിന്നെ ഒരുപാട് വേദികളില് പാടിയിട്ട് അപ്രീസിയേഷൻ കിട്ടി, ഒരു വേദിയില് പാടിയിട്ട് എന്നെ വീണ്ടും റിപ്പീറ്റ് ചെയ്ത് പാടിപ്പിച്ച പാട്ടുകളിലുള്ള ഒരു പാട്ട് കൂടിയാണ്. അങ്ങനെയൊക്കെ പിന്നെ പണ്ടൊക്കെ ആണെങ്കിൽ ഒരുപാട് മത്സര വേദികളിലൊക്കെ, ചാനലിലും ലൈവ് വേദികളിലൊക്കെ ഒരുപാട് സമ്മാനങ്ങൾ നേടിയ പാട്ട് കൂടിയാണ് ഹൃദയസരസിലെ പ്രണയപുഷ്പം. പലപ്പോഴും എന്നെ അറിയുന്ന പഴയ പാട്ടുകൾ ഇഷ്ടപ്പെടുന്ന ആൾക്കാർ എന്നെ നേരിട്ട് കാണുമ്പോൾ ഒരു പാട്ട് പാടണം എന്ന് പറയുമ്പം രതീഷ് ഹൃദയസരസ് പാടുമോ എന്ന് ചോദിക്കുന്ന ഒരു പാട്ട് കൂടെയാണ്. ഒരുപാട് പാട്ടുകൾ എന്നെ സംബന്ധിച്ച് ചമ്പക തൈകള്, മനോഹരിനിൻ, അങ്ങനെയുള്ള പാട്ടുകൾ
0: ശ്രീകുമാരൻ തമ്പിയുടെ പാടുള്ളൂ.
1: തമ്പി സാർ അങ്ങനെയൊന്നുമില്ല കേട്ടോ, ഇതൊക്കെ വളരെ പിന്നെ ഈ പറഞ്ഞ പോലെ കോയിൻസിഡൻസ് ആയിട്ട് സംഭവിച്ച കാര്യങ്ങളാണ്. തമ്പി സാർ മാത്രമൊന്നുമില്ല, ദേവരാജൻ മാഷ ആയാലും വയലാറിന്റെ പാട്ടുകളായാലും ഇന്ദ്രവല്ലരി ആയാലും ചന്ദ്രകളഭ ആയാലും എല്ലാം ഇഷ്ടമുള്ള പാട്ടുകളാണ്. പക്ഷെ എല്ലാം പറഞ്ഞില്ല, എല്ലാ ടേസ്റ്റുകളെ കുറിച്ച് പഴയതാണ്. എന്ത് വിചാരിച്ച് പുതിയത് ഇഷ്ടമല്ല എന്നല്ല, എല്ലാ ജോണേഴ്സിലുള്ള പാട്ടുകളും ഞാൻ കേൾക്കാറുണ്ട്, എല്ലാ മ്യൂസിക് ഡയറക്ടേഴ്സിന്റെ പാട്ടുകൾ കേൾക്കാറുണ്ട്. കാരണം നമ്മളെപ്പോഴും അല്ലെങ്കിൽ നമ്മൾ കമ്പോസ് ചെയ്യുന്ന സമയത്ത് ഒരു സ്റ്റൈൽ ഓഫ് പാട്ടുകൾ മാത്രമാണ് നമ്മളിലേക്ക് ആവുക, അല്ലാതെ നമ്മൾ ഡിഫറെന്റ് ജോണേഴ്സ് എല്ലാം മ്യൂസിക് വെസ്റ്റേൺ ആയാലും ഹിന്ദുസ്ഥാനി ആയാലും എല്ലാം കേൾക്കില്ല എന്നുള്ളതാണല്ലോ പഠനം. അപ്പൊ അതിൽ നിന്നെല്ലാം, കാരണം സംഗീതം എന്ന് പറയുന്നതെല്ലാം മനസ്സിന് സുഖമുള്ളതാണ്, കേൾവിയിലൂടെ മനസ്സിന് ആനന്ദം നൽകുന്നതാണ്. അതിൽ എല്ലാ സംഗീതത്തിലും അതിന്റെ എല്ലാം പ്രത്യേകതകളുണ്ട്. അല്ലാതെ നമ്മൾ അടച്ചാക്ഷേപിക്കുക ഇത് മാത്രമാണ് നമ്മൾ എന്ന് പറയുന്നത് നമ്മളൊരു ഒരു പൊട്ടക്കിണറ്റിൽ മാത്രം കുടുങ്ങി പോകുന്നൊരു
0: അതെ
1: നമ്മൾക്ക് ആവശ്യമുള്ളത് നമ്മൾ അതിനെ കുറ്റം പറയണ്ട.
0: അതെ, നമ്മള് ഇതൊന്നും ശരിയില്ല എന്ന് പറയുന്നത് കേൾക്കാതിരിക്കരുത്, അത് നമ്മളെ പരിമിതിയായിട്ട് കരുതണം. ശരിക്കും
1: അതെ, അത് മാത്രമല്ല കാലത്തിനനുസരിച്ച് നമ്മൾ
0: സഞ്ചരിച്ചു.
1: കാലത്തിനാണ് ഇപ്പൊ തന്നെ നമ്മൾ മുമ്പ് ജീവിച്ച അവസ്ഥയല്ല ഇന്ന്. പക്ഷെ നമ്മൾ അയ്യോ നമ്മൾ അത് മാത്രമാണ് ശരിയെന്ന് പറഞ്ഞത് തെറ്റ്. നമ്മൾ കാലത്തിനനുസരിച്ച് മാറുക, അതിനനുസരിച്ച് ആ ഒഴുക്കിനനുസരിച്ച് നമ്മളും സഞ്ചരിക്കണം. എന്നാൽ മാത്രമേ നമ്മള് ഈ ജനറേഷനും കൂടെ നമ്മൾ സ്വീകരിക്കാൻ
0: പറ്റൂ. കുടുംബകാര്യങ്ങളൊക്കെ?
1: കുടുംബം, ഭാര്യ ഷൈനി, പുള്ളിക്കാരി ഡാൻസറാണ്, ഡാൻസ് ടീച്ചർ കൂടിയാണ്. രണ്ട് മക്കളാണ്, മോള് പല്ലവി രതീഷ്, മകന്റെ പേര് ചരൺ രതീഷ്.
0: പല്ലവിയൊക്കെ പിന്നെ എല്ലാവർക്കും അറിയാം.
1: മോളിപ്പോ സ്റ്റാർ സിംഗറിലെ ഇന്നറക്കായിരുന്നു. മോള് ഏതാളെ ഫീൽഡിൽ തന്നെയുണ്ട്, എന്റെ അതേ പാതയിൽ തന്നെയുണ്ട്. മോൻ ഈ പാട്ട് രംഗത്ത് വരുന്നുണ്ട്, നന്നായിട്ട് പാടുന്നുണ്ട്. മൊത്തത്തിൽ

0: ഹലോ, ആരാണ്?
1: മുരളി വാണിമേലാണ്.
0: ആ, എന്താ ചെയ്യുന്നേ?
1: ഞാൻ ഒരു റിട്ടയർഡ് അധ്യാപകനാണ്.
0: ഏത് സ്കൂളിലായിരുന്നു കൂടുതലും പഠിപ്പിച്ചത്?
1: പോണ്ടിച്ചേരി സംസ്ഥാനത്താണ്, മാഹി.
0: പോണ്ടിച്ചേരി, മയ്യഴി.
1: ജവഹർലാൽ നെഹ്റു ഹയർ സെക്കൻഡറി. റിട്ടയർ ചെയ്തത് പള്ളൂർ ഹയർ സെക്കൻഡറി.
0: ഓക്കെ,
1: സീനിയർ ലെക്ചറർ.
0: ശരി ശരി. ഏത് സബ്ജക്റ്റാണ് എടുക്കുന്നത്?
1: മലയാളമാണ്. പണ്ടേ മലയാളം ഭയങ്കര ഇഷ്ടമാണ്.
0: അങ്ങനെ അത് പഠിച്ചു. അത് പിന്നെ പഠിപ്പിക്കാനും പറ്റി അല്ലേ?
1: പഠിപ്പിക്കാനും പറ്റി.
0: ഭാഗ്യാണ്. നമ്മുടെ പ്രോഗ്രാം ഓർമ്മയിലൊരു ഗാനം, ഹൃദയരാഗം, എൻ പ്രിയ ഗാനം. ഏത് പാട്ടാണ് പറയുന്നത്?
1: പാട്ട് എന്ന് പറയുമ്പോൾ വല്ലാത്തൊരു വികാരം ഉണ്ടാക്കുന്ന ഒരു സംഗതിയാണല്ലോ, നമ്മളെങ്ങനെ ഉള്ളിൽ തട്ടുന്ന ഒരു സംഗതിയാണ്. അപ്പൊ എന്റെ ഒരു ഓണപ്പാട്ട് ഇപ്പോ അടുത്ത് ഇറങ്ങിയിരുന്നു. ശ്രാവണം എന്ന പേരിലാണ് അത് ആൽബം ഇറങ്ങിയത്. മൂന്നാമത്തെ ഓണ ആൽബമാണ്.
0: പാട്ട് എഴുതുന്ന ആളാണോ സംഗീതം കൊടുക്കുന്ന ആളാണോ?
1: രചനയുടെ ആളാണ്. എന്റെ കഥയും ലേഖനങ്ങളും ഒക്കെയാണ്, വിദ്യാഭ്യാസ ലേഖനങ്ങളൊക്കെയാണ്. പക്ഷെ എന്റെ പിന്നെ ഒപ്പം തന്നെ ഞാൻ എന്റെ പഠനത്തിനും എഴുത്തിനും ഒപ്പം ഈ ഓണപ്പാട്ടുകൾ ലളിത ഗാനങ്ങൾ ഗാനരചന ഒരു സന്തോഷം തരുന്ന ഒരു കാര്യമാണ്.
0: അതെ അതെ.
1: പാട്ട് വേറൊരാള് കേൾക്കുമ്പോൾ നമുക്ക് ഒരു സന്തോഷം.
0: അങ്ങനെ അങ്ങനെ. നമ്മളിത് ഓർമ്മയിലെ ഒരു ഗാനാണ്. അപ്പം ഇപ്പോഴിറങ്ങിയിട്ടുള്ള ഒരു ഓണപ്പാട്ടിനെ കുറിച്ചാണോ ഇപ്പൊ പറയുന്നത്?
1: ഇപ്പൊ ഇറങ്ങിയിട്ടുള്ളത് ഓണപ്പാട്ടുണ്ട്. ആ ഒരു ഓണപ്പാട്ടിന്റെ ഒരു പിന്നെ ബിന്ദുവിലാണ് ഞാൻ നിൽക്കുന്നത്. എന്റെ പഴയ ബാല്യകാലത്തെ ഒരു ഓണ സന്ദർഭത്തിലാണ് ഞാൻ നിൽക്കുന്നത്. അപ്പൊ നമ്മുടെ ഞാൻ ശരിക്കും കടത്തനാട്ടുകാരനാണ്, കോഴിക്കോട് ജില്ലയിലെ കടത്തനാട്ടുകാരനാണ്, വളരെക്കാരനാണ്. അപ്പൊ നമുക്കിങ്ങനെ ഒരു പേടൻ തുള്ളൽ എന്ന് പറഞ്ഞൊരു പരിപാടിയുണ്ട്. പേടൻ മുട്ട എന്ന് പറയുന്നുണ്ട്. ഓണത്തിന് മുന്നേ പിന്നെ ഒരു രണ്ടാള് വരും, ഒരു സ്ത്രീയും ഒരു പുരുഷനും. എന്നിട്ട് അവരിങ്ങനെ തുടി തൊട്ടിയിട്ട് ഇങ്ങനെ പാടും. തുടിതൊട്ടി പാടുമ്പോൾ അവരിങ്ങനെ അമ്മ ഇങ്ങനെ വിളക്ക് വെച്ച് സ്വീകരിക്കുന്നു. അത് ഓർമ്മയും അവര് മഞ്ഞളൊക്കെ ഇങ്ങനെ എഴുതും. വല്ലാത്തൊരു നൊസ്റ്റാൾജി ഉണ്ടാകുന്ന ഒരു സംഗതിയാണ്, ഒരു ഓർമ്മയാണ്. ഓർമ്മകളില്ലാണ്ട് നമ്മൾ ഉണ്ടാവും.
0: പണ്ടത്തെ ഓർമ്മകൾ ഇപ്പൊ പാട്ടായി പുറത്തേക്ക്,
1: ഇപ്പൊ പാട്ടായി മാറുകയാണ്. കാരണം ഈ ഓർമ്മകളിലൂടെ നമുക്ക് ഇങ്ങനെ നഷ്ടമായ സാധനങ്ങൾ, നഷ്ടസ്മൃതികൾ നമുക്ക് തിരിച്ചുപിടിക്കാൻ കഴിയും. പഴയ സാധനങ്ങളൊക്കെ നമുക്ക് തിരിച്ചെടുക്കാൻ കഴിയും. അങ്ങനെ ഒരു സുഖം, ഒരു സന്തോഷം ഒക്കെ കിട്ടും. ഇപ്പൊ നമ്മുടെ പ്രത്യേകിച്ച് എന്റെ ഒരു വിഷയം പ്രകൃതിയാണ്. എനിക്ക് നഷ്ടമായിക്കൊണ്ടിരിക്കുന്ന പ്രകൃതിയുടെ വിനാശം ഒരു സങ്കടമുള്ള കാര്യമാണ്. അപ്പൊ ഈ പ്രകൃതികള്, കിളികള്, ഞാനിങ്ങനെ ഒരു നാട്ടുമ്പുറത്തായിരുന്ന കിളികള് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. പൂക്കള്, കിളികള്, പണ്ടിങ്ങനെ പൂ ശേഖരിക്കാൻ പോയതും പൂക്കളെ ഇട്ടതും ഒക്കെയുള്ള അങ്ങനെ ഒരു ബാല്യകാലത്തെ ഒരു പ്രതികൂലമായ സ്ഥിതിയിലൊക്കെയാണ് പോയതെങ്കിലും സന്തോഷത്തിൽ അങ്ങനെ നടന്നിട്ടുണ്ട്. ആ ഒരു സന്തോഷം ഇപ്പൊ ഉണ്ടാവുന്നില്ല. സന്തോഷം അതിനൊന്ന് തിരിച്ചു പിടിക്കാന്നുള്ളതാണ് പിന്നെ എന്റെ പാട്ടുകൊണ്ട് ഞാൻ അത് ചെറിയ തോതിലെങ്കിലും ആളുകളിലേക്ക് എത്തിയാൽ വലിയ ആനന്ദം.
0: ഓക്കെ, ആ പാട്ട് കുറച്ചൊന്ന് പറയാനോ പാടാനോ എന്തെങ്കിലും പറ്റും?
1: എനിക്കത് വായിക്കാനേ കഴിയുള്ളൂ. ഓണത്തുടിയുടെ ഹൃദുമേളം, ഓണത്തപ്പന് തുടിതാളം, തിരുനാൾ മാരന് ഹൃദുമധുരം, മലയാള പൂപ്പൊലി ധ്വനിയായി, തിരുമുറ്റ പൂപ്പുരമലരായി, ഓണക്കിളി മൂളിയ പാട്ടിൻ പല്ലവി തേനൊലിയായി, പച്ചോലക്കിളി കൊത്തിയ കതിരുകൾ ഗഗനം പൂകുകയായി.
0: വേടൻ മുട്ടാണോ? വേടൻ മുട്ട്
1: അല്ല, അത് നമ്മള് പേടം പേടം വരിക എന്നാ പറയാ. വേടനാണ് ശരിക്കും. വേടൻ നാട്ടിപ്പുറത്ത് പറയുന്നല്ലേ, വേടനാണ്. വേടനും വേടത്തിയും ആണ്, ഒരു സ്ത്രീ ഒരു പുരുഷനാണ്.
0: അതിപ്പോഴും ഉണ്ടോ ആ ഏരിയയിലൊക്കെ നിങ്ങൾ ജനിച്ചു വളർന്ന സ്ഥലത്ത്?
1: ഓണപ്പൊട്ടന്മാരുടെ പിന്നെ ഓണപ്പാച്ചില്, അവരെ വരവ് ഒക്കെ ഉണ്ട്. പണ്ടൊക്കെ കോവിലകത്തു നിന്ന് വ്രതമൊക്കെ എടുത്ത് പുറപ്പെടുന്ന, ഇപ്പൊ ആ സിസ്റ്റം ഒക്കെ പോയി, ആ സമ്പ്രദായം പോയിട്ട് ഇപ്പൊ ആള് ഓണേശ്വരം വരുന്നുണ്ട്. വേറെ പലരുമാണ് കെട്ടുന്നത്. പക്ഷെ മുമ്പ് നമ്മള് അത് പിന്നെ മലയ സമുദായത്തിൽപ്പെട്ടവര് അല്ലെങ്കിൽ പിന്നെ പുള്ളുവ സമുദായത്തിൽപ്പെട്ടവരൊക്കെയാണ് അതിനെതിരെ ഉണ്ടായിരുന്നത്.
0: മാഷി വേറെന്തെങ്കിലും ചെയ്യുന്നുണ്ടോ ഇപ്പം റിട്ടയർ ആയതിനു ശേഷം?
1: ഞാനിപ്പോഴേ പിന്നെ വടകര കോഓപ്പറേറ്റീവ് ആർട്സ് ആൻഡ് സയൻസ് കോളേജില് മലയാള വിഭാഗത്തിൽ ക്ലാസ് എടുക്കണം.
0: ക്ലാസ് എടുക്കുന്നുണ്ട്. ഫാമിലിയൊക്കെ?
1: ഫാമിലി പിന്നെ ഇപ്പൊ കണ്ണൂരിലാണ് ഇപ്പൊ താമസം. കണ്ണൂർ വാലം എന്ന സ്ഥലത്താണ്. അപ്പൊ ഭാര്യയും അനിയത്തിയാണ് അവിടെ ഉള്ളത്. അവരെ കൂടെ ഇപ്പൊ ഉള്ളത് ഇവിടെയാണ്. വീടൊക്കെ വെച്ചിട്ടുള്ളത് വാണിമേൽ എന്ന് പറഞ്ഞ സ്ഥലത്താണ്. സൗകര്യം ഇല്ലാത്ത അവസ്ഥയിൽ നമ്മളൊക്കെ വളരെ കഷ്ടപ്പെട്ടാണ് ദൂരത്തൊക്കെ പോയിട്ട് പഠിച്ചത്. കോഴിക്കോടൊക്കെ എത്തി, അങ്ങനെ യൂണിവേഴ്സിറ്റിയിലൊക്കെ എത്തി. അഴീക്കോടിന്റെ ശിഷ്യനാണ്, അഴീക്കോട്
0: മാഷ്ടറി.
1: അങ്ങനെ അതൊരു ഭാഗ്യമായിട്ട് ഞാൻ കാണാം. അങ്ങനെ ഞാൻ എത്തി എന്ന് എനിക്കിപ്പോഴും അറിയാം. ഇത് റിലീഫ് ചെയ്യാൻ കഴിയുന്ന ഒരു വലിയ സന്തോഷം.
0: ഓക്കെ ശരി.
1: ഓക്കെ ശരി.

0: സുഖദുഃഖങ്ങൾ കൊണ്ട് സമരസപ്പെടുന്ന ജീവിതം പോലെ, കണ്ണീരും പുഞ്ചിരിയും ഇടകലർന്ന സ്നേഹസല്ലാപം. ഓർമ്മയിലൊരു ഗാനം, നിങ്ങൾക്ക് ഒരിക്കലും മറക്കാൻ കഴിയാത്ത ഒരു ഗാനവും അതുമായി ബന്ധപ്പെട്ട അനുഭവങ്ങളും പങ്കുവെക്കാം. 8281 311 344 എന്ന വാട്സ്ആപ്പ് നമ്പറിലൂടെ. നമ്പർ ഒരിക്കൽ കൂടി പറയാം, 8281 311 344.
1: ഓർമ്മയിലൊരു ഗാനം, ഹൃദയരാഗം നിൻ പ്രിയ ഗാനം.
2: ഹലോ.
3: ഹലോ.
2: പേര് പറഞ്ഞേ.
3: രുക്മണി.
2: രുക്മണി.
3: ആ
2: ശരി.
3: കാസർഗോഡ് ജില്ലയിലെ അടൂർ പാണ്ടി.
2: അടൂർ പാണ്ടി, അതാ സ്ഥലത്തിന്റെ പേര് അല്ലേ. ഏതാണ് ഓർമ്മയിലെ പാട്ടായിട്ട് പറയുന്നത്?
3: ഓർമ്മയിലെ പാട്ട് എന്നുണ്ടെങ്കിൽ, പണ്ട് എന്റെ വലിയച്ഛന്റെ കാലത്ത് വലിയ എന്റെ വലിയച്ഛൻ ഒരു കോട്ട് ഊട്ടിച്ച് ഇങ്ങനെ ചോറിന് തൂക്കിയത്, അത് ഒരു കണ്ടം വെച്ചൊരു കോട്ടാണ്, പണ്ട് കെട്ടിയ കോട്ടാണ് എന്നുള്ളൊരു പാട്ട്.
2: ഓ, അത് ശരി.
3: അത് കാസർഗോഡ് ചെമ്മനാടാണ് എന്റെ വലിയച്ഛന്റെ വീട്. അപ്പൊ അതിങ്ങനെ കിട്ടുമ്പോ വലിയച്ഛന്റെ ഓർമ്മ
2: വരുന്നു. വലിയച്ഛൻ എന്ന് പറയുന്ന അച്ഛന്റെ ഏട്ടനാണോ?
3: അല്ല അല്ല, അമ്മേടെ അച്ഛൻ.
2: അമ്മേന്റെ അച്ഛനാണ്.
3: അമ്മേന്റെ അച്ഛൻ ഒരു പേര് കേട്ട ആളാണ്, തട്ടാങ്കണ്ണെന്ന് പേര്.
2: അപ്പൊ നിങ്ങൾ എല്ലാവരും ഒരു വീട്ടിൽ തന്നെയായിരുന്നോ?
3: അന്നേരം എന്റെ അമ്മേടെ മൂന്ന് ആങ്ങളാറും എന്റെ അമ്മയും എന്റെ മൂത്തമ്മ ഏളയമ്മ ഞങ്ങളെല്ലാം ഒന്നിച്ചിട്ടുണ്ടായിരുന്നു.
2: ഒന്നിച്ചിട്ടായിരുന്നു. കുറച്ച് പേടിപ്പിക്കുകയൊക്കെ ചെയ്യും അല്ലേ?
3: ഇഷ്ടം പോലെ. അത് പണ്ടേത്തെ ഒരു മാളിയം വീട്, ഒരു ഓട് വെച്ച ഒരു മരത്തിന്റെ മുകളില്, ഇപ്പൊല്ലം വാർപ്പല്ലേപ്പ, അന്നത്തെ കാലിൽ ഈ മച്ചിന്റെ മുകളിൽ മണ്ണിട്ടിട്ട് ഞങ്ങള് പുരുത്തക്കട എടുത്തിട്ട് ആ മച്ചിന്റെ മുകളിൽ കിടന്നുറങ്ങും. അന്നേരം വലിയച്ഛന്റെ ലേഹ്യം ഉണ്ടാവും ആദ്യത്തെ നല്ല രുചിയില്, ആ ലേഹ്യെല്ലാം ഞങ്ങള് കട്ടുതുന്നു. അതൊരു ഓർമ്മ.
2: അപ്പം വലിയച്ഛൻ വന്ന് നോക്കുമ്പം കാലി പാത്രമായിരിക്കും.
3: എന്റെ അമ്മാവന്റെ മക്കളും ഞങ്ങളെല്ലാം ഒരേ പ്രായക്കാർ, ഒരു അഞ്ചെട്ട് പിള്ളമാരുണ്ടായിരുന്നു. എല്ലാരും കൂടി ഓരോരു സ്പൂൺ എടുക്കുമ്പോ വരണി കാലി. അത് നല്ല ഓർമ്മയുണ്ട്. ഇപ്പൊ എന്റെ സ്വന്തം വീട് മൊത്തം തേച്ചത് ഞാൻ തന്നെ,
2: ഒറ്റക്ക്.
3: ഞാൻ ഒരു തേക്കിന്റെ മേസ്ത്രിയാണ്.
2: അതെയോ?
3: എന്റെ കൊല്ലത്ത് ഇപ്പുറം കുറച്ച് പ്രായമായതുകൊണ്ട് ഞാൻ ദൂരാടി പോകുന്നില്ല. അത്യാവശ്യം ഇപ്പൊ എന്റെ മോന്റെ കല്യാണം 2 വർഷമായി കഴിഞ്ഞു. അന്നേരം ബാത്റൂമോ അടുക്കള എല്ലാം ഞാൻ തന്നെ സ്വന്തം പണി വെച്ചു. ഇന്നും എടുക്കും.
2: അല്ല, ഇത് കാലങ്ങളായിട്ട് ഈ തേപ്പ് പണി ചെയ്യുന്നുണ്ടോ?
3: ആ, ഞാനൊരു 22 വയസ്സ് പ്രായത്തില് പഠിച്ചു. അത് ഇവിടെ പാണ്ടിയിലൊരു സ്കൂൾ ഉണ്ടായിരുന്നു. പാണ്ടി സ്കൂള്, അന്നേരം ഗവൺമെന്റ് ഒന്നും സ്കൂളില്ല. ഞങ്ങൾ ഫോറസ്റ്റ് കാട്ടുന്ന മരം പൂർത്തിട്ട് കൊണ്ടുവന്നിട്ട് ഒരു സ്കൂൾ ഉണ്ടാക്കി നാട്ടുകാരെ കൂടിയിട്ട്. അങ്ങനെ ഒരു ഹേവന്തൂർ കണ്ണമണിയാണി പറഞ്ഞ ഒരാളുണ്ടായിരുന്നു, അയാളാണ് ഇതിന്റെ മുൻഗണന. അന്നേരം നമ്മള് നാലുപേരെ പോയിട്ടു. അന്നേരം പുസ്തകവും ഒന്നും ഇല്ലാത്തോണ്ട് സ്കൂളിൽ പോകാനൊന്നും പറ്റിയില്ല. ഞങ്ങൾ 6 മക്കളുണ്ടായിരുന്നു അതിന്റെ അച്ഛന്. അപ്പൊ സാമ്പത്തിക ബുദ്ധിമുട്ട് കൊണ്ട് സ്കൂളിൽ പോകാനും പഠിക്കാനുള്ള ഒരു ഇതൊന്നും ഉണ്ടായില്ല. അതില് കുറച്ച് സാമർത്ഥ്യം കൂടുതൽ എനിക്കായത് കൊണ്ട് ഞാൻ എല്ലാ പണിയും പഠിച്ചു.
2: അതിന്റെ എല്ലാ അഹങ്കാരം ഉണ്ട്, എനിക്ക് നല്ല സാമർത്ഥ്യമാണ്.
3: 30 കൊല്ലം കിണറില് ചീഞ്ഞു, 10 കൊല്ലം കെട്ടി, പിന്നെ വീട് തേപ്പ്, എല്ലാ പണിയും എടുത്തിട്ട്. പിന്നെ വീട്ടമ്മയായ രുക്മണിയുടെ മറ്റ് ജയഹിന്ദുവില്, ഏഷ്യാനെറ്റില്, മാതൃഭൂമി പത്രത്തില്,
2: ഇംഗ്ലീഷ്
3: പത്രത്തില് എല്ലാം വന്നിരുന്നു.
2: അപ്പൊ നിങ്ങളെ ഗ്രൂപ്പിന്റെ അകത്ത് വേറെ സ്ത്രീകളുണ്ടോ? അതോ എല്ലാം പുരുഷന്മാരാണോ?
3: ഞാനേ ഒറ്റക്ക് ഒന്നിച്ചിട്ട് പഠിക്കുന്നവര് 2-3 പേരുണ്ടായിരുന്നു. അവരാരും ശ്രമിച്ചിട്ടില്ല. ഞങ്ങള് എന്റെ ഭർത്താവും തമ്മിൽ 2 പേരും പോയിക്കൊണ്ടായി. ഓറ് മച്ചിക്ക് ഇപ്പൊ 8 വർഷമായി. പിന്നെ എനിക്ക് 2 മക്കള്, ഒരാണും ഒരു പെണ്ണും.
2: അമ്മേന്റെ കഴിവും ധൈര്യമൊക്കെ മക്കൾക്കും ഉണ്ടോ?
3: മോക്കുണ്ട് നല്ല ധൈര്യം. മോന് കുറച്ച് കുറവ്, അവനിപ്പോ ചെറുപ്രായല്ലേ, 30 വയസ്സായി.
2: അന്ന് ആരെങ്കിലും വേറെ ആരെങ്കിലും കൂട്ടിട്ട് നടക്കുന്നതായി കണ്ടിട്ടുണ്ടോ?
3: കൂട്ടിട്ട് പണ്ട് കണ്ടിട്ടില്ലാന്നല്ല, വലിയ പണ്ട് യക്ഷമാനന്മാർന്ന് പറയല്, പണ്ടത്തെ കാലത്ത് അങ്ങനെ കണ്ടു. എന്നാലും എന്റെ വലിയച്ഛന്റെ കൂട്ടിനെ പോലെ ഒരു അടുപ്പം ആരും അങ്ങനെ കണ്ടിട്ടില്ല.
2: ആ ഒരു കൂട്ട് പോലെ ഇവിടെ ഇല്ല.
3: അത് ഒരു കാക്കി, കാക്കിയാണ് സാധനം. അത് രണ്ട് കീശ, രണ്ട് ഇടത്തും വലത്തും, പിന്നെ എതിരൊരു കീശ. ആ ശീശക്കത്ത് കയ്യും വെച്ചിട്ട് ഇങ്ങനെ നടക്കുന്ന ആ ഒരു രംഗം പണ്ട് രാജാക്കന്മാർ പോന്ന പോലെ.

0: തൊഴിലാളികളെ കൊള്ളയടിക്കുന്ന മുതലാളികളുടെ കോട്ടല്ല കഷ്ടത പെരുകിയ സാധുജനങ്ങളുടെ കണ്ണീരൊക്കുന്ന കോട്ടാണ് തൊഴിലാളികളെ കൊള്ളയടിക്കുന്ന മുതലാളികളുടെ കോട്ടല്ല കഷ്ടത പെരുകിയ സാധുജനങ്ങളുടെ കണ്ണീരൊപ്പുണ കോട്ടാണ്
1: ഇത് കണ്ടം വെച്ചൊരു കോട്ടാണ് പണ്ടേ കിട്ടിയ കോട്ടാണ് മമ്മദ് കാക്കടെ

വർഷം നാലായി കോട്ടിനകത്തൊരു വാലൻ പാട്ടയിരിക്കുന്നു. കോളറും തിന്ന് കീശയും തിന്ന് കോട്ടും കൂടി തിന്നല്ലേ. കണ്ടം വെച്ചൊരു കൂട്ടാണ് പണ്ടേ കിട്ടിയ കൂട്ടാണ് മമ്മദ് കാക്കടെ കോ.

0: ഹലോ,
1: ആ പേര് പറയൂ.
0: രമേശൻ കല്ലാമല.
1: രമേശൻ കല്ലാമല, ആ പറയൂ, ഏതാണ് പാട്ട്?
0: വെള്ളത്തിലെ പാട്ടേനു.
1: ആ ഏതാണ്? ആകാശമായ വേളേ അല്ലേ, നല്ലൊരു പാട്ട്. അത് എപ്പോഴും ആ ഒരു നല്ല ഗാനം ഓർത്തിരിക്കാനുള്ള കാരണം.
0: ഭാര്യന്റെ മരണമാണ് ഓർമ്മയല്ലേ പാട്ട് കേൾക്കുമ്പോ.
1: എത്രയായി ഭാര്യ മരിച്ചിട്ട്?
0: 5 വർഷം.
1: 5 വർഷമായി. ആ കുട്ടികളില്ലേ?
0: ആ കുട്ടികളുണ്ട്, 2, ഒരാണും ഒരു പെണ്ണും.
1: പെണ്ണും. ആ എത്ര വയസ്സുണ്ട് അവർക്കൊക്കെ?
0: മോന് 25, മോക്ക് 20.
1: 20. ആ മക്കളെ കൂടെ വേറെ ആരെങ്കിലും ഉണ്ടോ അവരെ നോക്കാനെല്ലാം?
0: ഭാര്യന്റെ അമ്മ
1: ഉണ്ട്. ആ രമേശിന് എന്ത് ജോലിക്കാ പോകുന്നേ?
0: തെങ്ങുകയറ്റം.
1: തെങ്ങുകയറ്റാണ്. ഇപ്പോഴും പോകുന്നില്ലേ ജോലിക്ക്? പോകുന്നില്ലേ? ഉണ്ട്. ആ താങ്കളും ഭാര്യന്റെ അമ്മയും 2 കുട്ടികളുമാണ് ഇപ്പം ഒരു വീട്ടിൽ നിൽക്കുന്നത് അല്ലേ?
0: അതെ.
1: അങ്ങനെ ഭാര്യയുടെ വീടും ഇതേ നാട്ടിൽ തന്നെയാണോ?
0: അടുത്ത് തന്നെയാണ്.
1: ഭാര്യക്ക് എന്താ പറ്റിയേ?
0: ബ്രെയിൻ ട്യൂമർ ആയിരുന്നു.
1: കുറെ കാലം ചികിത്സയൊക്കെ ചെയ്തോ?
0: ആദ്യത്തെ ഓപ്പറേഷൻ കഴിഞ്ഞിട്ട് 8 കൊല്ലം കൂടി ജീവിച്ചു.
1: പിന്നെ കുഴപ്പമൊന്നും ഉണ്ടായിട്ടില്ലേ?
0: ഓ പിന്നെ ഉണ്ടായിരുന്നു. പിന്നെ ട്യൂമർ കംപ്ലീറ്റ് എടുക്കാൻ പറ്റൂല ഡോക്ടർ
1: പറഞ്ഞതുകൊണ്ട്.
0: കംപ്ലീറ്റ് എടുത്താല
1: അതിനെ കൊണ്ട് തന്നെ 8 വർഷം ഉണ്ടായിരുന്നു അല്ലേ? കുറച്ച് കുറച്ച് ബുദ്ധിമുട്ടുകളൊക്കെ ആയിട്ട് അങ്ങനെ. ഓരോരാൾക്ക് ഒരു ആയസ് ഉണ്ടാവുമല്ലോ എന്ന് വിചാരിച്ച് സമാധാനിക്കുക. ഓരോരാൾക്ക് വരുന്നത് അനുഭവിക്കുന്നല്ലേ.

0: ഹലോ.
1: ആ ഹലോ.
0: പേര് പറയൂ.
1: പേര് കല്യാണിയാണ്.
0: കല്യാണി, എവിടെയാ സ്ഥലം?
1: കാസർഗോഡ് ജില്ല അണ്ണപ്പാറ.
0: ഒരിക്കലും മറക്കാൻ പറ്റാത്തൊരു പാട്ട്, അതിന്റെ ഓർമ്മകളും പങ്കുവെക്കുന്ന ഒരു പ്രോഗ്രാം അല്ലേ ഇത്?
1: അതെ അതെ.
0: പറഞ്ഞേ, എന്തൊക്കെയാണെന്ന്?
1: വിട്ടുപോയി. ഞാനും എന്റെ ഒരു ചേച്ചിയും മാത്രമേ ഇവിടെ ഉള്ളൂ. ബാക്കി അഞ്ചു മക്കളുണ്ട് നമ്മള്.
0: അവരൊക്കെ വേറെ വേറെ വീടുകളിലാണ്?
1: അവര് വേറെ വേറെ പോയത്, അന്നിട്ട് കല്യാണം കഴിഞ്ഞ് പോയത്.
0: നിങ്ങളും ചേച്ചിയും അമ്മയായിരുന്നു ഒരുമിച്ച് താമസിച്ചിരുന്നത്?
1: ഇപ്പൊ
0: 3 വർഷമായി അമ്മ.
1: ചേച്ചി മുമ്പേ മരിച്ചു, അവര് മരിച്ചു. 59 ദിവസം തികയുന്ന ദിവസം അമ്മയും പോയി.
0: അങ്ങനെ
1: കടപ്പിലായിരുന്നു. കുറവും ആയിട്ട്
0: അങ്ങനെ
1: വല്ലാണ്ട് 4 വർഷം നമ്മൾ പോയി. അപ്പൊ ആ അമ്മയുടെ ഓർമ്മ.
0: ഏതാണ് പാട്ട് പറയുന്നേ?
1: തെങ്ങാണ് അമ്മേ പാൽസില്ല.
0: പാൽസില്ല.

0: ഹലോ,
1: ഹലോ,
0: ആരാണ്?
1: ഇത് അബുബക്കറാണ് തലശ്ശേരിയിൽ നിന്ന്.
0: തലശ്ശേരിയിൽ നിന്ന് പറയൂ, ഏതാണ് പാട്ട്?
1: പിന്നെ എനിക്ക് വേണ്ടുന്നത് മാളികേരത്തിന്റെ നാട്ടിലെ നിക്കുന്നതുങ്ങളെ കാണുമ്പോണം. അത് എന്താ കാരണം എന്ന് വെച്ചാല്, ഞാൻ 73 മുതൽ 96 വരെ ബാംഗ്ലൂരായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഞാൻ റിയാദിലേക്ക് പോയി 96 2009 തിരിച്ചു വന്നു. അവിടെ വെച്ചിട്ട് കമ്പനിയിലായിരുന്ന പണി, കുറെ ആൾക്കാർ പല നാട്ടുകാരും ഉണ്ടായിരുന്നു. പിന്നെ ഒരു വർഷത്തിൽ 2 പ്രാവശ്യം ലീവ് കിട്ടുക, പെരുന്നാളിന് 5 ദിവസം 6 ദിവസം വരെ പെരുന്നാളും കിട്ടും. അപ്പൊ നമ്മളെ കുറെ സ്നേഹിതന്മാരൊക്കെ കലാകാരന്മാർ അധികം ഉള്ള ഉണ്ടായിരുന്നു കമ്പനിയിൽ, പാട്ട് പിന്നെ കമ്മ്യൂണിസ്റ്റ് എല്ലാം ഉണ്ടായിരുന്നു. അതൊക്കെ ഉണ്ടായിട്ട് ആ ലീവിന്റെ സമയത്ത് നമ്മള് പാട്ട് കാഴ്ചയിലൊക്കെ വെക്കും. രാത്രി ഓരോരുത്തർ പാട്ട് പാടുവാക്കണേ, ഓരോരുത്തർ പാടുന്ന പല പാട്ടുകളുണ്ടാവും. അതിന് എനിക്ക് ഇഷ്ടപ്പെട്ട പാട്ടാണ് നാളികേരത്തിന്റെ നാട്ടിലെ നിൽക്കണുള്ള പാട്ട്. ഇതെന്താ തിരിച്ചു വന്നിപ്പോ വീട്ടില് സുഖമായിട്ട് ഇത് നിൽക്കാം. പിന്നെ ശാരീരികപരമായിട്ട് കുറച്ച് വിഷമം കൊണ്ട് തിരിച്ചു
0: വന്നതാണ്. അപ്പൊ എന്ത് തരം ജോലിയാണ് അവിടെ ബാംഗ്ലൂരും ഗൾഫിലും ഒക്കെ ആയിട്ട് ചെയ്തിരുന്നത്?
1: ബാംഗ്ലൂര് ബിസിനസ് ആയിരുന്നു. റിയാദില് പ്ലാസ്കോ കമ്പനി എന്ന് പറഞ്ഞ കമ്പനിയിൽ പണിയായിരുന്നു.
0: നിങ്ങളുടെ വിനോദ പരിപാടികളില് താങ്കളുടെ റോൾ എന്താണ്?
1: എന്റെ അവിടെ ആസ്വദിക്കുക.
0: ആസ്വദിക്കുക, അതിനും ആൾക്കാര് വേണമല്ലോ അല്ലേ? അല്ലെങ്കിൽ എങ്ങനെ പാടാൻ പറ്റുക?
1: കുറെ ആൾക്കാരുണ്ട്, 10-50 ആളുണ്ട്. എല്ലാവരും ആൾക്കാർ ഇന്ന് 200 ഞങ്ങൾ റഘുവിനെ പറയും.
0: അപ്പൊ അന്ന് ഈ നാളികേരത്തിന്റെ നാട്ടിൽ പാടുമായിരുന്നു അവിടെ ഉള്ളവര്? കേരളത്തിൽ പോയി വരാലോ അല്ലേ, പാട്ട്
1: കഴിയുമ്പോഴത്തേക്ക്.
0: ഇപ്പൊ എന്താ പറ്റിയേ? ഇപ്പൊ എന്തോ വിഷമന്ന് പറഞ്ഞു, എന്താ പറ്റിയേ?
1: ശരീരപരമായിട്ട്
0: ഇവിടെ ഇപ്പം വീട്ടിലാരൊക്കെ ഉള്ളത്?
1: വീട്ടില് ഭാര്യ, രണ്ട് പെൺകുട്ടികളും പിന്നെ മകനും ഒക്കെ ഉണ്ട്. മകനിപ്പം ഗൾഫിലല്ലേ, എന്റെ കമ്പനി പോയിരുന്നു. എല്ലാവർക്കും വേണ്ടി എടുക്കാൻ ചെയ്യുന്നത്.

0: ഹലോ, ആരാണ്
1: ഇത്? പ്രീതിയാണ്, ഏച്ചൂരിന്ന്.
0: ഏച്ചൂരിന്ന് പറയ, ഓർമ്മയിലെ പാട്ട് ഏതാണെന്ന്?
1: പിന്നെ പണ്ട് നമ്മളെ ചെറുപ്പത്തില് പിന്നെ ആദ്യമായിട്ട് ഇങ്ങനെ ഇപ്പോഴത്തെ പോലെ ഇതൊന്നും ഇല്ലല്ലോ, കമ്പ്യൂട്ടർ ഒന്നും ഇല്ലാത്ത കാലം. ആദ്യമായിട്ട് നമ്മള് ടിവി ഒരു കേസറ്റ് ഇട്ടിട്ട് ഒരു സിനിമ കണ്ടത് ഇപ്പോഴും ആ പാട്ട് കേൾക്കുമ്പോ ഒരു ഓർമ്മയാണ്.
0: ആദ്യമായിട്ട് വീട്ടിന്ന് ടിവിയില് കാസറ്റ് ഇട്ട് കണ്ട പാട്ട്?
1: വീട്ടിലല്ല, അന്നേരം നമ്മളെ വീട്ടില് ടിവി ഇല്ല, അടുത്തൊന്നും ടിവി ഇല്ല. ആകെ കൊറേ സ്ഥലത്ത് കൂടി ഒരുക്കില്ലേ, അപ്പൊ ആടെ എല്ലാരും കൂടി കൊറേ ആൾക്കാർ ഒന്നിച്ച് പോവും രാത്രി. നമ്മളെ പണ്ടത്തെ ചെറുപ്പകാലം നല്ല കാലല്ലേ, ഇപ്പോഴത്തെ പോലെയല്ലോ കളിക്കാൻ പോലും. നല്ല ഒരു ഓർമ്മയുള്ള കാലാണ്, ഇപ്പൊ ഓർമ്മിക്കാൻ പറ്റിയ നല്ലൊരു കാലാണ്.
0: അങ്ങനെ
1: ഇപ്പൊ അന്നേരം കൂട്ടായിട്ട് കൊറേ ആൾക്കാർ ഇങ്ങനെ സിനിമ ഉണ്ട് എന്നുള്ള പറഞ്ഞു പോകുമ്പോ ആദ്യമായിട്ട് ഇങ്ങനെ കൊറേ ആൾക്കാർ കൂടി പോയിട്ട് കണ്ട് ആ ഒരു ഓർമ്മ ഇപ്പോഴും പാട്ട് കേൾക്കുമ്പോ എനിക്ക് എപ്പോഴും അതൊരു
0: ഓർമ്മയായിട്ട് വരും. അപ്പൊ ഒരുപാട് ആളുണ്ടാവും അല്ലേ?
1: ആളുണ്ടാവും, നമ്മളെ ചുറ്റുപാടത്തിലുള്ള എല്ലാരും ഒന്നിച്ച് അങ്ങനെയാ പോകുന്ന ആ കാലാണ്. പിന്നെ ആരും അങ്ങനെ പോകുന്നില്ലല്ലോ. ആ ഒരു നല്ല കാലാണ് നമ്മള് നല്ല ഓർമ്മിക്കാനുള്ള കാലം.
0: വെറുതെ പോലും ഒരാൾ ഒരാളെ വീട്ടിൽ പോകുന്നില്ലല്ലോ.
1: ഇല്ല ഇല്ല,
0: അന്ന് പിന്നെ അങ്ങനെയൊന്നും ഇല്ല. കളിക്കാനും പോവില്ല, ഒരു കാര്യത്തിനും പോവില്ല. അങ്ങനെ ആ ഒരു നല്ല കാലത്തിലേക്കൊരു തിരിച്ചുപോക്കാണ്. വീട്ടിൽ നിന്ന് കൂടെ വരാൻ ആരെങ്കിലും ഉണ്ടോ? അനിയത്തിയോ?
1: ആ പണ്ടത്തെ നമ്മള് കല്യാണം കഴിഞ്ഞ സമയാണ്, ചെറുപ്പത്തിൽ തന്നെ കല്യാണം കഴിഞ്ഞ, 20 വയസ്സാകുമ്പോഴേക്കന്നെ കല്യാണം കഴിഞ്ഞ. അപ്പൊ കല്യാണം കഴിഞ്ഞ വീട്ടില് അപ്പൊ അവിടെയൊന്നും ടിവി ഉണ്ടായിട്ടില്ല അന്നത്തെ കാലം. അപ്പൊ അവിടെയുള്ള ചുറ്റുപാടത്തിലുള്ള ആളെല്ലാരും കൂടി ഒന്നിച്ചിട്ടാ
0: പോവാ. വീട്ടിൽ നിന്ന് വേറെ ആരും വരാനില്ല?
1: ചെറുതിൽ എനിക്ക് അനിയത്തിയോ ചേച്ചിയാലും ഉണ്ട്, പക്ഷെ അവരെ എല്ലാം ഒന്നിച്ചുള്ള കാലം നമുക്ക് ടിവി ആ ഭാഗമൊന്നും ഇല്ല. നമ്മള് കളിക്കലാണ്, അത്ര വരെ കല്യാണം കഴിഞ്ഞ സമയം വരെ ഒരു വലിയ പറമ്പില് പോയി കളിക്കുന്ന കാലമാണ്. മാങ്ങ പറിക്കലോ അങ്ങനത്തെ ഒരു നല്ല കാലത്താണ് നമ്മള് ജീവിതം ഉണ്ടായിരുന്നത്.

0: ഓർമ്മയിലൊരു ഗാനം സമാപിക്കുന്നു. നിങ്ങളുടെ ഓർമ്മയിൽ നിറഞ്ഞു നിൽക്കുന്ന ഒരു ഗാനവും അതുമായി ബന്ധപ്പെട്ട അനുഭവങ്ങളും പങ്കുവയ്ക്കാനായി 82 81 311 344 എന്ന നമ്പറിൽ ബന്ധപ്പെടുക. നമ്പർ ഓർമ്മിപ്പിക്കുന്നു, 82 81 311 344.
1: നിങ്ങൾക്കൊപ്പം ജീജ ശ്രീജിത്ത്, ശീപ പുഷ്പരാജ്.

0: സുരക്ഷിത ഭക്ഷണം ഉറപ്പാക്കുന്നതിൽ ഉപഭോക്താക്കൾക്ക് വലിയൊരു പങ്കുണ്ട്.
1: പാക്കറ്റ് ഭക്ഷ്യോൽപ്പന്നങ്ങൾ വാങ്ങുന്നതിന് മുൻപ് കാലാവധി തീയതി പരിശോധിക്കുക.
0: വിശ്വസനീയമായ സ്ഥാപനങ്ങളിൽ നിന്നും മാത്രം ഭക്ഷ്യോൽപ്പന്നങ്ങൾ വാങ്ങുക.
1: പാക്ക് ചെയ്ത ഭക്ഷണങ്ങൾ ശരിയായി സീൽ ചെയ്തിട്ടുണ്ടെന്ന് ഉറപ്പാക്കുക. ശുചിത്വം പാലിക്കുക. ഓരോ ബോധപൂർവമായ തീരുമാനവും നിങ്ങളെയും നിങ്ങളുടെ കുടുംബത്തെയും ഭക്ഷ്യജന്യ രോഗങ്ങളിൽ നിന്ന് സംരക്ഷിക്കും.
0: ഈ ലോക ഭക്ഷ്യ സുരക്ഷാ ദിനത്തിൽ സുരക്ഷിത ഭക്ഷണത്തിനായി നമുക്ക് ഒരുമിക്കാം. ഓർമ്മിപ്പിക്കുന്നു ഭക്ഷ്യ സുരക്ഷാ വകുപ്പ്, കേരള സർക്കാർ.

ആകാശവാണി കണ്ണൂർ. ഇപ്പോൾ ഒരു ചലച്ചിത്ര ഗാനം കേൾക്കാം. ചിത്രം അയാൾ കഥ എഴുതുകയാണ്. യേശുദാസും സുജാതയും പാടിയത്. കൈതപ്രത്തിൻ്റെ രചന, രവീന്ദ്രൻ്റെ സംഗീതം.

ആകാശവാണി നമസ്കാരം. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ വായിക്കുന്നത് കാർത്തിക വിശ്വംഭരൻ. ഇന്ത്യ ഇന്തോനേഷ്യ സംയുക്ത കമ്മീഷൻ യോഗം ന്യൂഡൽഹിയിൽ സമാപിച്ചു. വിദേശകാര്യമന്ത്രി എസ് ജയശങ്കറും ഇന്തോനേഷ്യൻ വിദേശകാര്യമന്ത്രി സുഗിയോണയും യോഗത്തിൽ അധ്യക്ഷത വഹിച്ചു. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള സമഗ്ര തന്ത്രപരമായ പങ്കാളിത്തം സമീപ വർഷങ്ങളിൽ വലിയ മുന്നേറ്റം കൈവരിച്ചെന്ന് ശ്രീ ജയശങ്കർ പറഞ്ഞു. പ്രിയ നടൻ സലീം കുമാറിന് വിടയേകി കേരളം. വൈകിട്ട് മൂന്നരയോടെ എറണാകുളം പറവൂരിലെ വീട്ടുവളപ്പിൽ ഔദ്യോഗിക ബഹുമതികളോടെ ഭൌതിക ശരീരം സംസ്കരിച്ചു. നടൻ സലീം കുമാറിന്റെ നിര്യാണത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അനുശോചിച്ചു. വൈവിധ്യമാർന്ന അഭിനയ ശൈലിയിലൂടെ വ്യക്തിമുദ്ര പതിപ്പിച്ച കലാകാരനായിരുന്നു സലീം കുമാറെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു. രാഷ്ട്രീയ ബോധ്യത്തിൽ ഒട്ടും വെള്ളം ചേർക്കാത്ത വ്യക്തിയായിരുന്നു സലീം കുമാറെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ അനുസ്മരിച്ചു. സിബിഎസ്ഇ 12-ാം ക്ലാസ് പരീക്ഷാ പേപ്പറുകളുടെ പുനഃപരിശോധനയ്ക്ക് അപേക്ഷിക്കാനുള്ള അവസരം ഇന്ന് അവസാനിക്കും. ഇന്ന് അർദ്ധരാത്രി വരെ അപേക്ഷ സമർപ്പിക്കാനുള്ള പോർട്ടൽ തുറന്നിരിക്കുമെന്ന് സിബിഎസ്ഇ അറിയിച്ചു. കേരളത്തിൽ ഹയർ സെക്കൻഡറി പ്രവേശനത്തിന്റെ ട്രയൽ അലോട്ട്മെന്റ് നാളെ പ്രസിദ്ധീകരിക്കും. അഡ്മിഷൻ ഡോട്ട് വിഎച്ച്എസ്ഇ പോർട്ടൽ ഡോട്ട് കേരള ഡോട്ട് ജിഒവി ഡോട്ട് ഇന്നിലാണ് ഫലം ലഭ്യമാകുക. ആവശ്യമായ തിരുത്തലുകൾക്ക് ഈ മാസം 10 വരെ അവസരമുണ്ട്. കേരളത്തിൽ ഷിഗല്ല രോഗം റിപ്പോർട്ട് ചെയ്ത സാഹചര്യത്തിൽ പരിശോധന കർശനമാക്കാൻ ഭക്ഷ്യസുരക്ഷാ വകുപ്പിന് നിർദ്ദേശം നൽകിയതായി ആരോഗ്യമന്ത്രി കെ മുരളീധരൻ. സംസ്ഥാനത്ത് ഒരു മരണം റിപ്പോർട്ട് ചെയ്ത സാഹചര്യത്തിൽ കൂടുതൽ ജാഗ്രതയോടെ മുന്നോട്ടു പോകണമെന്നും അദ്ദേഹം നിർദ്ദേശിച്ചു. സംസ്ഥാനത്ത് ബുധനാഴ്ച വരെ ഇടിമിന്നലോടുകൂടിയ വ്യാപക മഴയ്ക്കും ശക്തമായ കാറ്റിനും സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ഇന്ന് പത്തനംതിട്ട, കോട്ടയം, ഇടുക്കി, എറണാകുളം, കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രത പ്രഖ്യാപിച്ചിട്ടുണ്ട്. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മറ്റന്നാൾ വരെ മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. ഇടുക്കി ജില്ലയിലെ മലയോര മേഖലകളിൽ രാത്രി യാത്രയ്ക്ക് നിരോധനം ഏർപ്പെടുത്തി ജില്ലാ കളക്ടർ. മലയോര മേഖലകളിൽ മണ്ണിടിച്ചിൽ, ഉരുൾപൊട്ടൽ സാധ്യത നിലനിൽക്കുന്നതിനാൽ ദുരന്ത സാഹചര്യം ഒഴിവാക്കുന്നതിനാണ് നടപടി. രാത്രി 7 മുതൽ രാവിലെ 6 മണിവരെയാണ് നിരോധനം. തൃശൂർ പോലീസ് അക്കാദമിയിൽ പരിശീലനം പൂർത്തിയാക്കിയ വനിതാ പോലീസ് ഉദ്യോഗസ്ഥരുടെ പാസിംഗ് ഔട്ട് പരേഡ് നാളെ. 21A ബാച്ചിലെ 44 ഉദ്യോഗസ്ഥരാണ് പരിശീലനം പൂർത്തിയാക്കിയത്. ആയുഷ്മാൻ ഭാരത് പ്രധാൻമന്ത്രി ജൻ ആരോഗ്യ യോജനയിൽ പശ്ചിമബംഗാൾ ഭാഗമാകുന്നു. ഈ പദ്ധതി നടപ്പാക്കുന്നതിനായി ദേശീയ ആരോഗ്യ അതോറിറ്റിയും പശ്ചിമബംഗാൾ സർക്കാരും നാളെ ധാരണാപത്രം ഒപ്പുവയ്ക്കും. ന്യൂഡൽഹിയിൽ കേന്ദ്ര ആരോഗ്യമന്ത്രി ജെ.പി. നദ്ദ, പശ്ചിമബംഗാൾ മുഖ്യമന്ത്രി സുവേന്ദു അധികാരി എന്നിവരുടെ സാന്നിധ്യത്തിലായിരിക്കും ധാരണാപത്രം ഒപ്പുവയ്ക്കുക. ജമ്മുകശ്മീരിലെ രജൌരി ജില്ലയിൽ കൃത്യനിർവഹണത്തിനിടെ വീരമൃത്യു വരിച്ച ലഫ്റ്റനന്റ് ബീരേശ്വർ ഗോസ്വാമിക്ക് ലഫ്റ്റനന്റ് ഗവർണർ മനോജ് സിൻഹ ആദരാഞ്ജലി അർപ്പിച്ചു. ഭീകരവിരുദ്ധ ദൌത്യത്തിനിടെ മലയിടുക്കിലേക്ക് വഴുതിവീണാണ് ലഫ്റ്റനന്റ് ഗോസ്വാമി മരിച്ചത്. ഇറാനുമായുള്ള സംഘർഷത്തിൽ ഗൾഫ് സഖ്യകക്ഷികൾക്കുണ്ടായ നാശനഷ്ടങ്ങൾക്ക് പകരമായി ഇറാനിയൻ ആസ്തികൾ ഉപയോഗിക്കാൻ പദ്ധതിയിട്ട് അമേരിക്കൻ ട്രഷറി വകുപ്പ്. ഇറാൻ ആക്രമണത്തിൽ തകർക്കപ്പെടുന്ന കെട്ടിടങ്ങളുടെ പുനർനിർമ്മാണത്തിനും അറ്റകുറ്റപ്പണികൾക്കും ഇറാനിയൻ ആസ്തികൾ ഉപയോഗിക്കാനാണ് തീരുമാനം. ദക്ഷിണ കൊറിയയിൽ കഴിഞ്ഞയാഴ്ച നടന്ന പ്രാദേശിക തെരഞ്ഞെടുപ്പിൽ കൃത്രിമം നടന്നതായി ആരോപിച്ച് പ്രതിഷേധം തുടരുന്നു. വീണ്ടും തെരഞ്ഞെടുപ്പ് നടത്തണമെന്നാവശ്യപ്പെട്ട് ആയിരക്കണക്കിന് പ്രതിഷേധക്കാർ കിഴക്കൻ സിയോളിലെ വോട്ടെണ്ണൽ കേന്ദ്രത്തിന് സമീപം റാലി നടത്തി. അമേരിക്കയിലെ ഒഹായോയിൽ പ്രാദേശിക പരിപാടിക്കിടെയുണ്ടായ വെടിവയ്പിൽ 12 പേർക്ക് പരിക്കേറ്റു. 2 പേരുടെ നില ഗുരുതരമാണ്. ഓൾഡ് വെസ്റ്റേൺ ഫെസ്റ്റിവൽ എന്ന വാർഷിക പരിപാടിക്ക് സമീപമാണ് വെടിവയ്പ് നടന്നത്. അടുത്ത ഒരു ദശകത്തിനിടെ ആഗോള എണ്ണ ആവശ്യകതയിലെ വളർച്ചയുടെ ഏകദേശം പകുതിയും ആഗോള വൈദ്യുതി ഉപഭോഗത്തിലെ വർധനയുടെ 15% ഇന്ത്യയുടെ സംഭാവനയായിരിക്കുമെന്ന് റഷ്യൻ എണ്ണ ഉൽപ്പാദക കമ്പനിയായ റോസ് നെഫ്റ്റിന്റെ മേധാവി ഇഗോർ സെച്ചിൻ. സെന്റ് പീറ്റേഴ്സ്ബർഗ് അന്താരാഷ്ട്ര സാമ്പത്തിക ഫോറത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഓപ്പറേഷൻ പി ഹണ്ടിന്റെ ഭാഗമായി കോഴിക്കോട് സിറ്റി പോലീസ് നടത്തിയ വ്യാപക പരിശോധനയിൽ 6 കേസുകൾ രജിസ്റ്റർ ചെയ്തു. കുട്ടികളുടെ നഗ്നചിത്രങ്ങളും വീഡിയോകളും സമൂഹമാധ്യമങ്ങളിലൂടെ പങ്കുവയ്ക്കുന്നവരെക്കുറിച്ച് ലഭിച്ച വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ

0: ത്തിലായിരുന്നു പരിശോധന. IDFC ഫസ്റ്റ് ബാങ്ക് AU ഫിനാൻസ് തട്ടിപ്പ് കേസുമായി ബന്ധപ്പെട്ട് CBI ചണ്ഡീഗഡ്, പഞ്ച്കുല, ഡൽഹി NCR മേഖലകളിലെ 6 ഇടങ്ങളിൽ പരിശോധന നടത്തി. ഹരിയാന കേഡറിലെ മുതിർന്ന ഉദ്യോഗസ്ഥരുടെ, സ്വകാര്യ കൺസൾട്ടന്റ് സ്ഥാപന ഡയറക്ടറുടെയും വസതികളിലാണ് പരിശോധന നടത്തിയത്. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം നാളെ രാവിലെ 6:45.
1: ആകാശവാണി കണ്ണൂർ.
2: ഭക്ഷ്യസുരക്ഷ ആരംഭിക്കുന്നത് നാം ഓരോരുത്തരിലും നിന്നാണ്.
3: ഭക്ഷണം കൈകാര്യം ചെയ്യുന്നതിന് മുമ്പ് കൈകൾ വൃത്തിയായി കഴുകുക.
2: ഭക്ഷ്യ ഉൽപ്പന്നങ്ങൾ വാങ്ങുന്നതിന് മുൻപ് കാലാവധി തീയതി പരിശോധിക്കുക.
3: ഭക്ഷണം ശരിയായ രീതിയിൽ സൂക്ഷിക്കുക.
2: പാചക സമയത്ത് ശുചിത്വം പാലിക്കുക.
3: ചെറിയ മുൻകരുതലുകൾ വലിയ ആരോഗ്യ സംരക്ഷണമാണ്.
2: ഈ ലോക ഭക്ഷ്യസുരക്ഷാ ദിനത്തിൽ സുരക്ഷിത ഭക്ഷണം എല്ലാവർക്കും എന്ന ലക്ഷ്യത്തിലേക്ക് നമുക്ക് ഒരുമിച്ച് മുന്നേറാം. ഓർമ്മിപ്പിക്കുന്നു ഭക്ഷ്യസുരക്ഷാ വകുപ്പ്, കേരള സർക്കാർ.
1: ഒരറിയിപ്പ്. ചിരിയുടെ ചിന്തയുടെ രാജകുമാരന് വിട. ഇന്ന് അന്തരിച്ച നടൻ സലീം കുമാറിന് ആദരാഞ്ജലികൾ അർപ്പിച്ചുകൊണ്ടുള്ള പ്രത്യേക പരിപാടി ഇന്ന് രാത്രി 9:30 കേൾക്കാം. ഇനി സേവന വാർത്തകൾ. അടൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ഹയർ സെക്കൻഡറി വിഭാഗത്തിൽ ഹിന്ദി വിഷയത്തിൽ ദിവസവേതനാടിസ്ഥാനത്തിൽ അധ്യാപകരെ നിയമിക്കുന്നു. ഉദ്യോഗാർത്ഥികൾ അസൽ സർട്ടിഫിക്കറ്റുകൾ സഹിതം നാളെ രാവിലെ 10 മണിക്ക് സ്കൂൾ ഓഫീസിൽ നടക്കുന്ന കൂടിക്കാഴ്ചയിൽ ഹാജരാകണം. ഫോൺ 9633808765. കണ്ണൂർ സർവകലാശാലയ്ക്ക് കീഴിലെ ടീച്ചർ എഡ്യൂക്കേഷൻ സെന്ററുകളിൽ ഒരു വർഷ കാലാവധി വ്യവസ്ഥയിൽ കരാർ അടിസ്ഥാനത്തിലുള്ള അസിസ്റ്റന്റ് കോർഡിനേറ്റർ, അസിസ്റ്റന്റ് പ്രൊഫസർ തസ്തികകളിലേക്ക് യോഗ്യരായവരിൽ നിന്നും അപേക്ഷ ക്ഷണിച്ചു. ഈ മാസം 15 ഓൺലൈനായി അപേക്ഷ സമർപ്പിക്കണം. വിശദ വിവരങ്ങൾ സർവകലാശാല വെബ്സൈറ്റിൽ ലഭ്യമാണ്. ദേശീയ ആരോഗ്യ ദൌത്യത്തിന് കീഴിൽ കാസർഗോഡ് ജില്ലയിൽ മെഡിക്കൽ ഓഫീസർ തസ്തികയിലേക്ക് കരാർ അടിസ്ഥാനത്തിൽ നിയമനം നടത്തുന്നു. യോഗ്യരായ ഉദ്യോഗാർത്ഥികൾക്കായി 10:00 രാവിലെ 10 മണിക്ക് കാഞ്ഞങ്ങാട് ഹോസ്ദുർഗിലുള്ള NHM ജില്ലാ ഓഫീസിൽ കൂടിക്കാഴ്ച നടത്തും. യോഗ്യത MBBS ബിരുദവും TCMC രജിസ്ട്രേഷനും. പ്രായപരിധി 67 വയസ്സിൽ താഴെ. കൂടുതൽ വിവരങ്ങൾക്ക് ഫോൺ 0467-2209-466. IHRD കീഴിൽ കണ്ണൂർ സർവകലാശാലയുമായും മഹാത്മാഗാന്ധി സർവകലാശാലയുമായും കാലിക്കറ്റ് സർവകലാശാലയുമായും അഫിലിയേറ്റ് ചെയ്തിട്ടുള്ള വിവിധ അപ്ലൈഡ് സയൻസ് കോളേജുകളിലെ ബിരുദ ഓണേഴ്സ് പ്രോഗ്രാമുകളിലെ 50% സീറ്റുകളിൽ അപേക്ഷ ക്ഷണിച്ചു. നാളെ രാവിലെ 10 മണി മുതൽ ഓൺലൈനായി SBI മുഖേന ഫീസ് അടച്ച് അപേക്ഷ സമർപ്പിക്കാം. കൂടുതൽ വിവരങ്ങൾക്ക് www.ihrd.ac.in എന്ന വെബ്സൈറ്റ് സന്ദർശിക്കാം. ഫോൺ 0471-2322-985. ബേഡെടുക്ക താലൂക്ക് ആസ്ഥാന ആശുപത്രിയിൽ HMC മുഖേന ഫാർമസിസ്റ്റ്, സെക്യൂരിറ്റി സ്റ്റാഫ് തസ്തികളിൽ താൽക്കാലിക നിയമനം നടത്തുന്നു. കൂടുതൽ വിവരങ്ങൾക്ക് ഫോൺ 9188-94-3523. നടുവിൽ ഗവൺമെന്റ് പോളിടെക്നിക് കോളേജിൽ ഒഴിവുള്ള തസ്തികകളിൽ ദിവസവേതനാടിസ്ഥാനത്തിൽ ഗസ്റ്റ് ലെക്ചറർമാരെ നിയമിക്കുന്നു. KPSSC അംഗീകരിച്ച യോഗ്യതയുള്ള ഉദ്യോഗാർത്ഥികൾ വിദ്യാഭ്യാസ യോഗ്യത, തൊഴിൽ പരിചയം എന്നിവ തെളിയിക്കുന്ന അസൽ സർട്ടിഫിക്കറ്റുകൾ സഹിതം 11:00 രാവിലെ 11:30 കൂടിക്കാഴ്ചയ്ക്ക് ഹാജരാകണം. സേവന വാർത്തകൾ കഴിഞ്ഞു.

0: ആകാശവാണി കണ്ണൂർ.
1: ദർപ്പണം. ശ്രോതാക്കൾ പ്രതികരിക്കുന്നു.
2: പ്രിയപ്പെട്ട ശ്രോതാക്കളെ, നമസ്കാരം.
3: എല്ലാവരെയും സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു ദർപ്പണത്തിലേക്ക്.
2: അതെ, അല്ല ചേച്ചി എന്താ ഫോണിൽ വീഡിയോ കാണുന്നു? മെസ്സേജ് വായിക്കൂ ചേച്ചി.
3: ഓ, വായിക്കാം. ഇത് നമ്മുടെ ഒരു ശ്രോതാവ് ദിവാകരൻ മംഗലശ്ശേരി, അദ്ദേഹം സൈക്കിൾ ഓടിക്കുന്ന ഒരു വീഡിയോ അയച്ചു തന്നതാണ്. ദാ നോക്ക്.
2: ഓ, അതിലെന്താ ഇപ്പൊ ഇത്ര കാണാന്? എന്റെ അടുത്തുമുണ്ടല്ലോ ഞാൻ സൈക്കിൾ ഓടിക്കുന്ന വീഡിയോ.
3: അത് സൈക്കിൾ ഓടിക്കുന്നതല്ലോ, സൈക്കിളിൽ കയറിയ പാടെ ഉരുണ്ട് വീഴുന്ന വീഡിയോ അല്ലേ? ഇത് അങ്ങനെയല്ല, അദ്ദേഹം നല്ല അസലായിട്ട് ഓടിക്കുന്നുണ്ട്. പിന്നെ ഇങ്ങനെ ഒരു മെസ്സേജ് അദ്ദേഹം അയക്കാനുള്ള കാരണം എന്താണെന്നറിയോ?
2: ചേച്ചി, ആദ്യം ഈ അദ്ദേഹം ആരാണ് പറ.
3: ചേട്ടൻ ഈയിടെയായിട്ട് മറവി നല്ലോണം കൂടിയിട്ടുണ്ടല്ലോ. ദിവാകരൻ മംഗലശ്ശേരിയുടെ മെസ്സേജ് എന്ന് ഞാൻ പറഞ്ഞത് ഇത്ര വേഗം മറന്നോ?
2: ഓ സോറി, മറന്നു.
4: ചേട്ടൻ സൈക്കിൾ ഓടിക്കുന്ന ആളല്ലേ. ഈ സൈക്ലിംഗ് ഓർമ്മശക്തി കൂട്ടുന്നാണല്ലോ പറയുന്നത്.
2: അതെയാ?
3: ആ, ഓർമ്മശക്തി മാത്രല്ല ബുദ്ധിശക്തി കൂടാനും നല്ലതാണത്രേ.
2: ഓ, ബുദ്ധിശക്തി കൂട്ടുമോ?
3: ആ,
2: എന്നാ ചേച്ചി എന്തായാലും അത് ശീലിക്കണം.
3: കളിയാക്കിയതാണെന്ന് മനസ്സിലായി. പക്ഷേ ആൽബർട്ട് ഐൻസ്റ്റീൻ പോലും ചിന്താശേഷി വർദ്ധിപ്പിക്കാൻ സൈക്ലിംഗ് ആണ് പരീക്ഷിച്ചിരുന്നത്.
2: പക്ഷേ ചേച്ചി, ഐൻസ്റ്റീൻ സ്വതവേ ബുദ്ധിയും ചിന്താശേഷിയും ഉള്ള ആളായിരുന്നല്ലോ. അതുകൊണ്ട് അദ്ദേഹത്തിന് അത് ഗുണം ചെയ്തു. പക്ഷെ ചേച്ചിക്ക് അത് വർക്കൗട്ട് ആകാൻ സാധ്യതയില്ല.
3: ആ, അത് ശരിയാ. ഇപ്പൊ ചേട്ടനൊക്കെ എപ്പോഴും സൈക്കിൾ ഓടിക്കുന്ന ആളല്ലേ, എന്നിട്ട് വല്ല മാറ്റം ഉണ്ടോ?
2: ചേച്ചി റൂട്ട് മാറുന്നു.
3: ഏയ്, കറക്റ്റ് റൂട്ടാണ്. അതായത് ചേട്ടാ, ഇക്കഴിഞ്ഞ 3-ാം തീയതി ലോക സൈക്കിൾ ദിനായിരുന്നു. പിന്നെ അതിനും 1 ആഴ്ച മുമ്പ് ഓലച്ചൂട്ട് സൈക്കിളിനെ കുറിച്ചായിരുന്നു.
2: ശരി,
3: അതൊക്കെയാണ് നമ്മുടെ ദിവാകരൻ മംഗലശ്ശേരിയെ ഈ സൈക്കിൾ ഓടിക്കുന്ന വീഡിയോ ഇടാനും ഒപ്പം ചില സൈക്കിൾ ഓർമ്മകൾ പങ്കുവെക്കാനും ഒക്കെ പ്രേരിപ്പിച്ചത്.
2: ഓഹോ.
3: പിന്നെ നീലേശ്വരത്ത് നിന്നും ലതാ ശശിശേഖറും അന്നത്തെ ഓലച്ചൂട്ട് ഇഷ്ടപ്പെട്ടെന്ന് എഴുതിയിട്ടുണ്ട്.
2: ഓക്കെ, അടുത്തത് ടി ഗംഗാധരൻ മാസ്റ്റർ, അടൂർ, മലപ്പട്ടം. ജൂൺ 2-3 തീയതികളിൽ എഴുത്തുകാരൻ സുസ്മേഷ് ചന്ദ്രോത് അതിഥിയായി വന്ന ജാലകം അസലായി. വളരെ മനോഹരമായി അദ്ദേഹം തന്റെ സാഹിത്യ ജീവിതത്തെപ്പറ്റി സംസാരിച്ചു.
3: യുവകഥാകൃത്ത് സുസ്മേഷ് ചന്ദ്രോത്തുമായി ജാലകം പരിപാടിയിൽ നടത്തിയ അഭിമുഖം കേട്ടപ്പോൾ ഒരു എഴുത്തുകാരന്റെ മനസ്സിന്റെ ഉൾക്കാഴ്ചകളിലേക്ക് തുറന്നിട്ട ജനാലയിലൂടെ ഒന്ന് നോക്കി നിന്ന അനുഭവമായിരുന്നു എനിക്ക് ലഭിച്ചത് എന്ന് MR പ്രേംജിത്ത് വെള്ളപ്പന്തൻ. വാക്കുകളെ ജീവിതത്തിന്റെ വെളിച്ചവും ഇരുളുമായി ഇഴചേർത്ത് കഥകളാക്കി മാറ്റുന്ന ഒരു സ്രഷ്ടാവിന്റെ ചിന്തകളെ സ്വാഭാവികമായും ആത്മാർത്ഥമായും ശ്രോതാക്കൾക്ക് മുന്നിലെത്തിക്കാൻ പരിപാടിക്ക് കഴിഞ്ഞു എന്നാണ് പ്രേംജിത്ത് എഴുതിയിട്ടുള്ളത്.
2: സയൻസ് കഫേ കുറിച്ചാണ് ഈ മെസ്സേജ്. ചന്ദ്രനിൽ സ്ഥിരമായി മനുഷ്യവാസം ലക്ഷ്യമിട്ടുള്ള ഇന്നത്തെ ആർട്ടിമിസ് ദൗത്യങ്ങൾ വരെയുള്ള ചരിത്രപരമായ യാത്രയുടെ പ്രധാന നാഴിക കല്ലുകൾ വിശകലനം ചെയ്തുകൊണ്ട് 3-ാം തീയതി സയൻസ് കഫേയിൽ രാമചന്ദ്രൻ കുട്ടിയാട്ടൂർ നടത്തിയ പ്രഭാഷണം വിജ്ഞാനപ്രദമായിരുന്നു എന്ന് മൊയ്തീൻ കുഞ്ഞ്, തൃക്കാക്കര.
3: ഓക്കേ ചേട്ടന്, ആദ്യമായിട്ട് സ്കൂളിൽ പോയ ദിവസം ഓർമ്മയുണ്ടോ?
2: ഇല്ല ചേച്ചി, എനിക്ക് ഓർമ്മയില്ല.
3: പക്ഷേ അത് നാട്ടുകാരും വീട്ടുകാരും ഒക്കെ നന്നായിട്ട് ഓർക്കുന്നുണ്ടാവും.
2: അതെന്താ?
3: അല്ല, അങ്ങനെ കരഞ്ഞു ബഹളം വെച്ചിട്ടായിരിക്കില്ലേ പോയിട്ടുണ്ടാവുക.
2: ഏ, അതിന് സാധ്യതയില്ല.
3: അതെന്തേ, ചേട്ടന്റെ സ്കൂളിൽ അന്നേ ബിരിയാണി കൊടുക്കാൻ തുടങ്ങിയിരുന്നോ?
2: ചേച്ചി, പഠിക്കണം ഉയരണം എന്ന് ആഗ്രഹിച്ച് സ്കൂളിൽ പോകുന്നവർ എന്തിനാണ് കരയുന്നത്? അവർക്ക് എന്തിനാണ് ബിരിയാണി?
3: ഹോ, 1-ാം ക്ലാസ്സിലെ ആദ്യ ദിവസം തന്നെ പഠിക്കണം പഠിക്കണം എന്ന ഒറ്റ ചിന്തയോട് സ്കൂളിൽ പോയ ചേട്ടൻ ഒരു അപൂർവ മനുഷ്യനാണ് ചേട്ടാ, അപൂർവ മനുഷ്യൻ.
2: അല്ല, എന്തായിരുന്നു ഇത് ചോദിക്കാൻ കാരണം?
3: 1 ജൂൺ 1 കൂടി കടന്നുപോയില്ലേ.
2: അതെ,
3: പുതിയ അധ്യയന വർഷത്തിന്റെ തുടക്ക ദിവസത്തെ ജാലകം ഉഷാറായി എന്ന് രാമചന്ദ്രൻ പിള്ള പടപ്പറമ്പ് മലപ്പുറം എഴുതിയിട്ടുണ്ട്.
2: ശരി,
3: എല്ലാ ശ്രോതാക്കളെയും തങ്ങളുടെ സ്കൂൾ ജീവിതത്തിലെ ആദ്യ ദിവസത്തിലെ ഓർമ്മകളിലേക്ക് കൊണ്ടുപോയിട്ടുണ്ടാവും ആ ജാലകം.
2: ശരി, ജീവിതം അതിജീവനമാക്കി മാറ്റുവാൻ സമ്പത്തിനേക്കാൾ ഏറെ ആവശ്യമുള്ളത് സ്നേഹ സാന്ത്വനമാണ് എന്ന് ക്രിസ്റ്റഫർ റീവിന്റെ ജീവിതം ഉദാഹരിച്ചുകൊണ്ട് ആലിസ് ജോസ് തയ്യാറാക്കിയ 4-ാം തീയതിയിലെ സുഭാഷിതം ഏറെ ഹൃദ്യമായി എന്ന് അഭിലാഷ് KP പരിപ്പായി.
3: ഓക്കെ, വെള്ളിയാഴ്ചത്തെ സാഹിത്യരംഗത്തിൽ അവതരിപ്പിച്ച ചെറുകഥ വളരെ നന്നായിരുന്നു, ഒരു അനുഭവ കുറിപ്പ് പോലെ തോന്നി, ഇഷ്ടപ്പെട്ടു എന്ന് രജിത് ചേമ്പറ്റക്കണ്ടി തോടന്നൂർ. കിസാൻവാണിയിൽ ഷിംജിത്തിന്റെ കാർഷിക അനുഭവങ്ങളിൽ നിന്ന് ഇതുവരെ കേൾക്കാത്ത തുളസി ഇനങ്ങളെക്കുറിച്ചും നക്ഷത്രമരങ്ങളെക്കുറിച്ചും കേൾക്കാൻ കഴിഞ്ഞു എന്ന് കൂറേരിയിൽ നിന്ന് വിമല.
2: ശരി,
3: പ്രിയപ്പെട്ട ചേട്ടനും ചേച്ചിക്കും സുഖമല്ലേ?
2: ഇവിടെ ദർപ്പണം അവതരിപ്പിക്കാൻ വന്നിരിക്കുമ്പോൾ ഉള്ള ചെറിയ സുഖക്കുറവ് ഒളിച്ചാൽ

0: വളരെ സുഖമാണ്.
1: ചേട്ടൻ എന്നെ പരിചയമുണ്ടാകില്ല, കാരണം ചെറിയ ഇടവേളയ്ക്ക് ശേഷമാണ് ഞാൻ ഈ കത്ത് എഴുതുന്നത്.
0: ശരി.
1: അത് പറഞ്ഞപ്പോഴാണ്, ചേട്ടൻ ദർപ്പണത്തില് ഒരു വർഷം പൂർത്തിയാക്കി, ചെലവുണ്ട് ചെലവുണ്ട്.
0: ചേച്ചിയെ ഒരു വർഷം സഹിച്ചത്

0: കുസൃതി കലർന്ന സംഭാഷണവും അവതാരകയുടെ സംസാരവും ഹൃദ്യസ്പർശിയായി.
1: ഓക്കെ,
0: അല്ല ചേച്ചി, ഈ മെസ്സേജ് ഞാൻ തന്നെ വായിക്കണം പറയാൻ എന്താ കാരണം?
1: അതോ, അത് ചേട്ടന്റെ വായന കേൾക്കാൻ ലിഷക്ക് വളരെ ഇഷ്ടമാണത്രേ.
0: ഓഹോ.
1: അടുത്ത കുറച്ച് മെസ്സേജുകൾ നമ്മുടെ കെ വി ശരത്ചന്ദ്രൻ സാർ. അദ്ദേഹം ആരാണ്, എന്താണ് എന്നൊന്നും നമ്മുടെ ശ്രോതാക്കളെ പരിചയപ്പെടുത്തേണ്ട ആവശ്യമുണ്ടെന്ന് തോന്നുന്നില്ല. ദേശീയ അവാർഡുകൾ പലകുറി നേടിയ നാടകകൃത്തും സംവിധായകനും, പിന്നെ ഓലച്ചൂട്ട്, ഓർമ്മകളുടെ സംഗീതം, ഗാനലോക വീഥികളിൽ തുടങ്ങി ഒട്ടനേകം ജനപ്രിയ പരിപാടികൾ കണ്ണൂർ നിലയത്തിന് സമ്മാനിച്ചുകൊണ്ട് ഒന്നര വർഷം മുമ്പ് കോഴിക്കോട് നിലയത്തിലേക്ക് അസിസ്റ്റന്റ് ഡയറക്ടറായി സ്ഥലം മാറിപ്പോയ അദ്ദേഹം ഇക്കഴിഞ്ഞ മെയ് 29 തന്റെ ഔദ്യോഗിക ജീവിതത്തിൽ നിന്ന് വിരമിച്ചു. അല്ലെ, തന്റെ ഔദ്യോഗിക ജീവിതത്തെക്കുറിച്ചുള്ള ഓർമ്മകൾക്കൊപ്പം ഇഷ്ടഗാനങ്ങൾ കൂടി പങ്കുവച്ചുകൊണ്ട് അദ്ദേഹം അവതരിപ്പിച്ച കഴിഞ്ഞയാഴ്ചയിലെ പ്രിയം പ്രിയതരം പരിപാടിയെക്കുറിച്ച് ഒട്ടേറെ ശ്രോതാക്കൾ എഴുതിയിട്ടുണ്ട്. ഇതാ രാഗാപൂവത്തൂരിന്റെ മെസ്സേജ്. പ്രക്ഷേപണ കലയുടെ മർമ്മമറിഞ്ഞ് കേൾവിക്കാരുടെ ഇഷ്ടങ്ങൾ അറിഞ്ഞ് പരിപാടികൾ തയ്യാറാക്കി ആകാശവാണി എന്ന മാധ്യമത്തിന് അഭിമാനമായ കെ വി ശരത്ചന്ദ്രൻ സാർ അനുഭവങ്ങളും ഇഷ്ടഗാനങ്ങളും പങ്കുവച്ച 30-ാം തീയതിയിലെ പ്രിയം പ്രിയതരം എന്ന പരിപാടി അതിമനോഹരമായി. അവരുടെ ഓരോ വാക്കുകളിലും താൻ ചെയ്യുന്ന ജോലിയോടുള്ള ആത്മാർത്ഥത വ്യക്തമായി വരച്ചുകാട്ടിയിരിക്കുന്നു. ആകാശവാണിയുടെ പടിയിറങ്ങുമ്പോൾ ഈ പ്രക്ഷേപകനെ കൂടുതൽ അടുത്തറിയാൻ സഹായിച്ച പ്രിയം പ്രിയതരം ശില്പികൾക്ക് നന്ദി. പിന്നെ ഒന്ന് പറയാൻ വിട്ടുപോയി, ശരത് സാർ പാടുന്നത് ആദ്യമായിട്ടാണ് ഞാൻ കേൾക്കുന്നത് എന്നും ഇദ്ദേഹം എഴുതിയിട്ടുണ്ട്.
0: അടുത്ത മെസ്സേജ് കൃഷ്ണൻ കരിപ്പാൽ. കൊച്ചിയിലും കണ്ണൂരും കോഴിക്കോടുമായി ആകാശവാണി നിലയങ്ങളിൽ കഴിഞ്ഞ 34 വർഷമായി സേവനം അനുഷ്ഠിച്ച കെ വി ശരത്ചന്ദ്രൻ അവതരിപ്പിച്ച പ്രിയം പ്രിയതരം പരിപാടി വളരെയധികം ഇഷ്ടപ്പെട്ടു. വ്യത്യസ്തമായ കുറെ ഗാനങ്ങളും കേൾക്കാൻ കഴിഞ്ഞു.
1: സർവീസിൽ നിന്ന് വിരമിച്ചെങ്കിലും കെ വി ശരത്ചന്ദ്രന്റെ സേവനങ്ങൾ ആകാശവാണിക്ക് ഇനിയും ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു എന്ന് വിശാലാക്ഷൻ കുട്ടിക്കകം. അദ്ദേഹം സംവിധാനം ചെയ്ത് 29-ാം തീയതി കണ്ണൂർ നിലയം അവതരിപ്പിച്ച വിതയ്ക്കുന്നവന്റെ ഉപമ എന്ന നാടകം ഒരുപാട് ഇഷ്ടപ്പെട്ടു എന്നും ഇദ്ദേഹം എഴുതിയിട്ടുണ്ട്.
0: അദ്ദേഹം അവതരിപ്പിച്ച പ്രിയം പ്രിയതരം പരിപാടി വളരെ ഹൃദ്യമായിരുന്നു എന്ന് ഷീന പത്മനാഭൻ പയ്യന്നൂർ.
1: ഓക്കെ, 30-ാം തീയതി പ്രിയം പ്രിയതരം പരിപാടി കേട്ടപ്പോഴാണ് ശരത്ചന്ദ്രൻ സാർ നല്ലൊരു ഗായകനാണെന്ന് അറിഞ്ഞത്. ഓലച്ചൂട്ടിന്റെ തൃക്കരിപ്പൂരിലെ പരിപാടിയിൽ അദ്ദേഹത്തെ പരിചയപ്പെടാൻ കഴിഞ്ഞിരുന്നു. അദ്ദേഹത്തിന് എല്ലാ ഭാവുകങ്ങളും നേരുന്നു എന്ന് MG ധരൻ തൃക്കരിപ്പൂർ.
0: റേഡിയോ നാടകങ്ങളിൽ തന്റേതായ കയ്യൊപ്പ് ചാർത്തിയ ശരത്ചന്ദ്രൻ സാറിന്റെ സാന്നിധ്യം കൊണ്ട് 29-ാം തീയതിയിലെ പ്രിയം പ്രിയതരം പരിപാടി ശ്രദ്ധേയമായി എന്ന് രാജീവൻ കുറുമാത്തൂർ.
1: ശരത് സാറിന്റെ മനോഹരമായ ഒരു ചിത്രം വരച്ചയച്ചിട്ടുണ്ട് നമ്മുടെ പ്രഭാകരൻ തെക്കേക്കര മാസ്റ്റർ. നല്ല ഭംഗിയുണ്ടല്ലേ. ഒപ്പം മെസ്സേജും ഉണ്ട്. മെയ് 30-ാം തീയതിയിലെ പ്രിയം പ്രിയതരം പരിപാടിയിൽ ശരത്ചന്ദ്രൻ സാറുമായി ജീജ ശ്രീജിത്ത് നടത്തിയ അഭിമുഖം ഹൃദയസ്പർശിയായി. സാറിനെ കുറിച്ച് കൂടുതൽ അറിയാൻ ഇതിലൂടെ സാധിച്ചു എന്നാണ് ഇദ്ദേഹം എഴുതിയിട്ടുള്ളത്.
0: നാരായണൻ തലവിൽ എഴുതുന്നു, 3-ാം തീയതി രാവിലെ സുരേഷ് ബാബു നമ്പൂതിരി അവതരിപ്പിച്ച സുഭാഷിതവും 4-ാം തീയതി ആലിസ് ജോസ് അവതരിപ്പിച്ച സുഭാഷിതവും മനുഷ്യർ തമ്മിൽ ദയയും സ്നേഹസമ്പർക്കങ്ങളും നിലനിർത്തി നന്മകളിലൂടെ ജീവിക്കാൻ ആഹ്വാനം ചെയ്യുന്ന നല്ല സുഭാഷിതങ്ങൾ ആയിരുന്നു.
1: ഓക്കെ, പരിസ്ഥിതി ദിനത്തില് രാവിലെ കുളിച്ച് നല്ല കുപ്പായമിട്ട് മേക്കപ്പ് ഇട്ട് ഒരു തൈയും കയ്യിൽ പിടിച്ചു നിൽക്കും.
0: തൈ നടാൻ എന്തിനാ ചേച്ചി മേക്കപ്പ്?
1: തൈ നടാനല്ല, വാട്സാപ്പിൽ സ്റ്റാറ്റസ് ഇടാൻ, പിന്നെ ഇൻസ്റ്റഗ്രാമിൽ സ്റ്റോറി ഇടാൻ.
0: ഓ, ചേച്ചിയുടെ കാര്യം പറഞ്ഞതായിരുന്നോ?
1: ഓ അല്ല,
0: ചേച്ചി പിന്നെ സ്റ്റേറ്റസ് ഇടാൻ പോലും ഒരു തൈ കൈകൊണ്ട് തൊടില്ലല്ലോ. എന്തേ, ഒന്നും പറയാനില്ലേ?
1: പറച്ചിലല്ലോ, പ്രവൃത്തിയിലല്ലേ കാര്യം. ചേട്ടൻ നോക്കിക്കോ, കുറച്ച് വർഷങ്ങൾ കൊണ്ട് തൈകൾ നട്ട് ഞാനൊരു വനം തന്നെ ഉണ്ടാക്കും.
0: എന്തിന്?
2: ചേട്ടനൊക്കെ പ്രായായാല് വാനപ്രസ്ഥത്തിന് പോകാൻ വേറെ കാട് നോക്കണ്ടല്ലോ,
1: അതിനുവേണ്ടി. അപ്പൊ പറഞ്ഞു വന്നത്, പരിസ്ഥിതി ദിനത്തിൽ സമൂഹ മാധ്യമങ്ങൾ തുറന്നാ കാണാം, കൊറേ ഫോട്ടോകൾ, സ്റ്റോറികൾ, തൈകൾ നടന്നു, വെള്ളമൊഴിക്കുന്നു, പിന്നെ ആ ഭാഗത്തേക്ക് തിരിഞ്ഞു നോക്കില്ല പലരും. ഈ പറയുന്ന ഞാനും അങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ട്. ഈ ഞാനെന്ന് വെച്ചാല് രൂപേഷ് മധുക്കോത്ത്, അദ്ദേഹത്തിന്റെ മെസ്സേജ് ആണ്. പക്ഷെ ഇപ്പൊ അങ്ങനെയല്ല, തൈകൾ നടു, അതിനെ പരിപാലിക്കും. ലോക പരിസ്ഥിതി ദിനത്തോടനുബന്ധിച്ച് പ്രക്ഷേപണം ചെയ്ത ജാലകം വളരെ ശ്രദ്ധയോടെ കേട്ടു എന്നാണ് രൂപേഷ് എഴുതിയിട്ടുള്ളത്. ചേട്ടാ, CK രാജൻ പയ്യന്നൂർ, അദ്ദേഹം നമ്മുടെ പ്രാദേശിക വാർത്തകളിൽ ഇടയ്ക്കിടെ വരുന്ന ചില തെറ്റുകൾ ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്. വേറെയും ചില ശ്രോതാക്കള് ഇതേപോലെ തെറ്റുകൾ ചൂണ്ടിക്കാണിച്ചിട്ട് നമുക്ക് ഇടയ്ക്ക് മെസ്സേജ് അയക്കാറുണ്ട് അല്ലേ?
0: അത് പ്രാദേശിക വാർത്തകൾ പ്രക്ഷേപണം ചെയ്യുന്നത് കോഴിക്കോട് നിലയത്തിലിരുന്നാണ്. അപ്പോ ഈ കാര്യങ്ങൾ നമ്മൾ അവരെ അറിയിക്കാം.
1: അതെ, ശബ്ദങ്ങളിലൂടെ സ്വന്തമായവർ, എന്റെ ഇഷ്ടത്തിനനുസരിച്ച് രൂപം നൽകി എന്റെ കൂട്ടായവർ, ഓരോരുത്തരായി പടിയിറങ്ങുമ്പോൾ കാലത്തിന്റെ അനിവാര്യതയാണെങ്കിലും ഒരെന്തോ പോലെ. ശരത് സാർ ശ്രോതാക്കളുടെ മനസ്സിൽ മായാതെ തങ്ങി നിൽക്കുന്ന
2: ഒട്ടേറെ

0: വേറെ നാടകങ്ങൾ സമ്മാനമായി നൽകിക്കൊണ്ടാണ് യാത്ര പറയുന്നത്. പകരം സ്നേഹത്തിന്റെ പൂച്ചെണ്ടുകളല്ലാതെ ഞങ്ങൾ എന്തു നൽകും? നമ്മുടെ ശാന്ത വിളയാങ്കോടാണ് ഈ മെസ്സേജ് അയച്ചിട്ടുള്ളത്. പിന്നെ നാടകോത്സവത്തെ കുറിച്ച് ഇപ്പോഴും മെസ്സേജുകൾ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. യു കെ ശാരദ കേരളം, കോഴിക്കോട് നിലയത്തിന്റെ കാൺക കടലിനെ കൺതുറക്കാതെ, കണ്ണൂർ നിലയത്തിന്റെ മൗനസാക്ഷി ഒക്കെ നല്ലതായിരുന്നു. പിന്നെ കുടകിൽ നിന്നും കരേറ്റ ജയചന്ദ്രൻ, അദ്ദേഹവും വിനോദ് ബാബു രചനയും സംവിധാനവും നിർവഹിച്ച കണ്ണൂർ നിലയത്തിന്റെ മൗനസാക്ഷി എന്ന നാടകം വളരെ ഇഷ്ടപ്പെട്ടു എന്ന് എഴുതിയിട്ടുണ്ട്. പിന്നെ സുനീഷ് കൊട്ടാളി എഴുതുന്നു, ലോക ഫുട്ബോൾ മാമാങ്കം വരികയാണല്ലോ, കണ്ണൂർ ആകാശവാണി ഫുട്ബോൾ ദിന വൃത്താന്തം എന്തെങ്കിലും പ്രക്ഷേപണം ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ടോ?
1: തീർച്ചയായും ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ട്.
0: പിന്നെ കോഴിക്കോട് ആകാശവാണിയിൽ നിന്നും വിരമിച്ച വാർത്താ അവതാരകൻ അനിൽ ചന്ദ്രൻ, അദ്ദേഹത്തിന് ആശംസകൾ നേർന്നുകൊണ്ട് സന്തോഷ് കണ്ണൂർ എഴുതിയിട്ടുണ്ട്.
1: വാർത്തകൾ വായിക്കുന്നത് അനിൽ ചന്ദ്രൻ. എന്ന മധുരതരമായ ശബ്ദം കഴിഞ്ഞ ഞായറാഴ്ച ആകാശവാണിയിൽ നിന്നു പടിയിറങ്ങിയല്ലോ. ഈ അവസരത്തിൽ രാമചന്ദ്രൻ, പ്രതാപൻ, ഗോപൻ, ഹക്കിം കുട്ടായി തുടങ്ങിയ ഒട്ടേറെ പേരുടെ ശബ്ദവും ഓർമ്മയിൽ തെളിയുകയാണ്. അവരോടൊപ്പം അനിൽ ചന്ദ്രനും എന്നും മനസ്സിലുണ്ടാവും എന്ന് മോഹനൻ പരിയാരം.
0: പിന്നെ വിസ്മയ എ പി മൊറാഡ, മെയ് 20-21 തീയതികളിൽ പ്രണവം ശങ്കരൻ നമ്പൂതിരി പങ്കെടുത്ത ജാലകം ഒരുപാട് സംഗീത അറിവുകൾ പകർന്നു തന്നു എന്ന് എഴുതിയിട്ടുണ്ട്. പിന്നെ വിസ്മയ ഒരു കാര്യം കൂടി പറഞ്ഞിട്ടുണ്ട്, ഈ ഹലോ പ്രിയ ഗീതം കണ്ണൂർ ടാക്കീസ് ഈ പരിപാടികളുടെ പ്രമോ കൊടുക്കുന്നത് ഒന്ന് നിർത്തിത്തരുമോ, കേട്ട് കേട്ട് മടുത്തു പോയി എന്ന്.
1: വേണ്ടെങ്കിൽ കണ്ണൂർ ടാക്കീസിന്റെ പ്രൊമോ നിർത്താം, പക്ഷേ ഹലോ പ്രീതം സ്പോൺസർഷിപ്പാണ്, അതിന്റെ പ്രൊമോ നിർത്താൻ പറ്റില്ല.
0: അതുപോലെ പുതിയ ഹിന്ദി തമിഴ് ഗാനങ്ങൾ ആകാശവാണിയിൽ കൂടി കേൾക്കുന്നതേയില്ല, അതിനും ഒരു പരിഹാരം കാണണം എന്ന് പറഞ്ഞിട്ടുണ്ട്. തമിഴ് ഗാനങ്ങളുടെ ഉത്തരവാദിത്തം ഇതാ ഈ ചേട്ടൻ ഏറ്റെടുക്കുന്നതായിരിക്കും.
1: അതെ, ഇനി പുതിയ ഗാനങ്ങൾ കൊടുക്കാം.
0: അതെ, ഈ കത്ത് സുരേഷ് ബാബു അവേര എഴുതിയതാണ്. മെയ് 29-ാം തീയതി ഡോക്ടർ പത്മാവതി വടക്കാഞ്ചേരി തയ്യാറാക്കി അവതരിപ്പിച്ച സുഭാഷിതം നമ്മളെപ്പോലുള്ള പ്രായമായവർക്ക് ഉൾക്കൊള്ളാൻ സാധിക്കും എന്ന്. ചേട്ടൻ ഇങ്ങനെ അന്തം വിട്ട് നോക്കുവാണ്, നമ്മളെ പോലുള്ള പ്രായമായവർക്കൊന്ന്. ഇദ്ദേഹം അദ്ദേഹത്തെ ഉദ്ദേശിച്ചിട്ടാണ് എഴുതിയിട്ടുള്ളത് കേട്ടോ. ഇത് നാട്ടുവഴിയിൽ ഇണങ്ങളെ കുറിച്ചാണ്, കാർത്തിക അണ്ടല്ലൂരിന്റെ കത്താണ്. 30-ാം തീയതി കൂത്തുപറമ്പിലെ ആമ്പിലാട് എന്ന സ്ഥലത്തെയും അവിടുത്തെ പ്രസിദ്ധമായ തൃക്കൈക്കുന്ന് ശിവക്ഷേത്രത്തെയും അതിന്റെ ചരിത്രവും ഒക്കെ ആ നാട്ടുവഴിയിൽ ഇണങ്ങൾ പരിപാടിയിലൂടെ അറിയാൻ കഴിഞ്ഞു. ഒപ്പം ഒട്ടേറെ നല്ല ഗാനങ്ങളും കേൾക്കാനും കഴിഞ്ഞു.
1: ഇത് ആദികടലായി വട്ടക്കുളത്ത് നിന്നുള്ള സലില ജയരാജിന്റെ കത്താണ്. 1-ാം തീയതി സ്കൂൾ പ്രവേശന ഉത്സവത്തോടനുബന്ധിച്ച് പ്രക്ഷേപണം ചെയ്ത ജാലകം വളരെ കൗതുകമുള്ളതായി തോന്നി.
0: പിന്നെ മട്ടന്നൂർ എളമ്പാറയിൽ നിന്നും സുജാത, കെ പി ജാനകി പരിപ്പായി എന്നിവർ പ്രിയം പ്രിയതരം പരിപാടിയിൽ കെ പ്രദീപ് കുമാർ അവതരിപ്പിച്ച ഗാനങ്ങളെല്ലാം വളരെ ഇഷ്ടമായി. അദ്ദേഹത്തിന്റെ ആലാപനവും തിരഞ്ഞെടുത്ത ഗാനങ്ങളും എത്ര കേട്ടാലും മതിവരാത്തതായിരുന്നു. അപ്പോ ദർപ്പണത്തിന്റെ സമയം ഇതാ ഇവിടെ തീരാൻ പോവുകയാണ്. കത്തുകളയച്ച, മെസ്സേജുകൾ അയച്ച എല്ലാവർക്കും നന്ദി.
1: തുടർന്നും എഴുതുക.
0: എഴുതേണ്ട വിലാസം
1: ദർപ്പണം, ആകാശവാണി, കണ്ണൂർ 4.
0: മെസ്സേജുകൾ അയക്കേണ്ട ഫോൺ നമ്പർ
1: 94-95-96-70-80.
0: നിങ്ങളോടൊപ്പം ഞങ്ങൾ
1: വിനോദ് ബാബു,
0: മഞ്ജു രമേശ്.
2: ഒരറിയിപ്പ്, നാളെ 2:30 ഗൃഹരശ്മിയിൽ പാമ്പുകളിൽ നിന്ന് എങ്ങനെ സുരക്ഷിതരാവാം, ഈ വിഷയത്തിൽ ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് മലബാർ റെസ്ക്യൂ സെന്റർ ഫോർ വൈൽഡ് ലൈഫിലെ പ്രൊജക്ട് കോർഡിനേറ്റർ ശ്രീനന്ദൻ വിജയകുമാർ മറുപടി പറയുന്നു. ശ്രോതാക്കൾക്ക് വിളിക്കാം 0497-2-95-6-007 എന്ന നമ്പറിൽ. നാളെ ഉച്ചയ്ക്ക് 2:30 മുതൽ 3:30 വരെ. അറിയിപ്പ് കഴിഞ്ഞു. ആകാശവാണി കണ്ണൂർ, അല്പസമയത്തിനുള്ളിൽ അടുത്ത പരിപാടി.

0: ആകാശവാണി
1: ചിരിയുടെ ചിന്തയുടെ രാജകുമാരന് വിടാം.
2: ഡാൻസ് മാസ്റ്റർ വിക്രം സാർ,
3: ഇത്രക്ക് പോപ്പുലറായ എന്നെ കണ്ടിട്ട് മനസ്സിലായില്ലടാ ജാടത്തെണ്ടി. ചേഞ്ച് മാത്രം ചേഞ്ച് കൊടുക്കാം. ചേഞ്ച് കിട്ടി.
1: മലയാളിയുടെ നർമ്മബോധ മണ്ഡലത്തിലേക്ക് ചേഞ്ച് കൊണ്ടുവന്ന ആളായിരുന്നു സലീം കുമാർ.

0: തമാശയുടെ സ്ഥിരം നിർവചനങ്ങളിൽ നിന്ന് മാറി നടന്ന സലീംകുമാർ ഒരു ഹാസ്യ നടൻ മാത്രമായി ഒതുങ്ങിയില്ല. മിമിക്രി കലാകാരൻ, ടെലിവിഷൻ അവതാരകൻ, സ്വഭാവ നടൻ, സംവിധായകൻ, നിർമ്മാതാവ് എന്നീ നിലകളിലും അദ്ദേഹം ശോഭിച്ചു. 1969 ഒക്ടോബർ 10 നോർത്ത് പറവൂരിൽ ഗംഗാധരൻ കൗസല്യ ദമ്പതികളുടെ ഇളയ മകനായി ജനനം. സഹോദരനയ്യപ്പന്റെ ആരാധകനായിരുന്നു അച്ഛൻ. തന്റെ പേരിൽ ഒരുവിധത്തിലുള്ള ജാതിമത ചിന്തകളും പാടില്ല എന്ന നിർബന്ധത്തിലാണ് തനിക്ക് സലീം എന്ന് പേരിട്ടത് എന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. ആ പേര് പിന്നീട് ചിരിയുടെ പര്യായമായി മാറി.
1: അപ്പൊ ശരിക്കും വക്കീല് തന്നെയാണല്ലേ?
2: കാണാനൊരു ലുക്കില്ലെന്നേ ഉള്ളൂ, ഭയങ്കര ബുദ്ധിയാ. ജീവിതത്തിൽ ആദ്യമായിട്ടാ ഒരാള് സ്റ്റേഷനിൽ നിന്ന് പുറത്തിറക്കണത്. സാധാരണ എന്നെ പിടിച്ചകത്തിടാറുള്ളത്. ഈ ഉപകാരം ഞാൻ ഒരിക്കലും മറക്കൂല. നന്ദിയുണ്ട് സാറേ, നന്ദി. നന്ദി മാത്രമല്ലേ.
0: ഏറ്റവും വലിയ തമാശ തന്നെ തന്നെ നോക്കിച്ചിരിക്കുമ്പോഴാണ്. സലീംകുമാറിന്റെ പല തമാശകളിലും ഈ ആത്മവിമർശനം കാണാം. പുറംപൂച്ചുകളിൽ ജീവിക്കുന്ന മനുഷ്യർക്ക് നേരെ തിരിച്ചുവെച്ച കണ്ണാടിയായിരുന്നു അദ്ദേഹം. സ്വയം വിമർശിക്കുന്നവന് ആരെയും വിമർശിക്കാം, വേണമെങ്കിൽ ഈശ്വരനെ വരെ എന്ന് വിളിച്ചോതുന്നതായിരുന്നു സലീംകുമാറിന്റെ ആത്മകഥാകുറിപ്പുകളുടെ പേരും. ഈശ്വര വഴക്കില്ലല്ലോ. നോർത്ത് പറവൂരിലെ സ്കൂൾ പഠനത്തിനു ശേഷം ശ്രീനാരായണമംഗലം കോളേജിൽ പ്രീ ഡിഗ്രി പഠനം, തുടർന്ന് പ്രശസ്തമായ മഹാരാജാസ് കോളേജിൽ നിന്ന് BA. ഗായകനാകാൻ മോഹിച്ചെങ്കിലും ശബ്ദകലയുടെ ലോകത്തേക്ക് അദ്ദേഹം എത്തിപ്പെടുകയായിരുന്നു. തുടർച്ചയായി 3 വർഷവും മിമിക്രിയിൽ യൂണിവേഴ്സിറ്റി കലോത്സവത്തിൽ അദ്ദേഹം വിജയിയായി. ഇതാണ് കലാഭവനിലേക്ക് വഴിതെളിച്ചത്. സലീംകുമാർ എന്ന സുഹൃത്തിനെ ഓർക്കുന്നു കലാഭവൻ റഹ്മാൻ.
3: സലീംകുമാറിനെ അവസാനമായിട്ടിപ്പോ പറവൂർ ടൗൺ ഹാളിൽ വെച്ച് കണ്ടു. സലീംകുമാറിനെ കുറിച്ച് ഓർക്കുമ്പോ കലാഭവനിൽ നിന്ന് ഞാനൊക്കെ പോകുന്നതിന് ശേഷം വന്ന ആർട്ടിസ്റ്റാണ് സലീം. അനുകരണ കലയിൽ തുടങ്ങി സിനിമയിലെത്തിയ അഭിനയത്തിൽ ദേശീയ അംഗീകാരം നേടിയ ആദ്യത്തെ വീലക്കാണ് സലീം. സലീം ഒരുപാട് നിലപാടുകളുള്ള വ്യക്തിത്വമാണ്. എന്തും തുറന്നു പറയാനുള്ള ഒരാത്മധൈര്യമുള്ള നടൻ. അദ്ദേഹം കൊമേഡിയനാണെങ്കിലും നമ്മളെയൊക്കെ ഒരുപാട് ചിരിപ്പിച്ചതാണെങ്കിലും ഏത് വിഷയത്തെ കുറിച്ചും സലീമിനോട് സംസാരിക്കുമ്പോൾ അതിന് അദ്ദേഹത്തിൻ്റെതായ രീതിയിൽ അദ്ദേഹം സംസാരിക്കുമായിരുന്നു. മലയാളത്തിൽ ബിരുദം നേടിയതുകൊണ്ട് അദ്ദേഹം അത്യാവശ്യം വായനാശീലവും എഴുത്തും കാര്യങ്ങളൊക്കെ ആയിട്ട് മുമ്പോട്ട് പോയ ഒരു നടൻ. നമുക്കറിയാം ഒരുപാട് അംഗീകാരങ്ങൾ ദേശീയതലത്തിലും സംസ്ഥാന തലത്തിലും സ്വന്തം സിനിമ സംവിധാനം ചെയ്തുമൊക്കെ നേടിയ ആളാണ്. ഇന്ന് സലീം നമ്മുടെ മലയാള സിനിമയിലില്ല എന്ന് പറയുമ്പോൾ അദ്ദേഹം ഇനി ചെയ്യേണ്ട ഒരുപാട് ഒരുപാട് കോമഡി അല്ലാതെ തന്നെ ശക്തമായ വേഷങ്ങൾ ബാക്കി വെച്ചിട്ടാണ് സലീമിന്റെ പോക്ക്. പെട്ടെന്നുള്ള ഈ വേർപാട് ഒരു സഹപ്രവർത്തകൻ എന്ന നിലയിൽ വളരെയധികം വേദനയുണ്ടാക്കുന്ന ഒന്നാണ്. എന്തായാലും ഇനി നമ്മുടെ സമൂഹത്തിൽ അല്ലെങ്കിൽ മലയാള സിനിമയിൽ സലീം എന്ന വ്യക്തിത്വം, ആ നടൻ ഇല്ല. ഒരുപാട് സിനിമകളിലൂടെ നമ്മളെ ചിരിപ്പിക്കുകയും ഒത്തിരി ശക്തമായ കഥാപാത്രങ്ങളിലൂടെ നമ്മളെ കരയിപ്പിക്കുകയും ചിന്തിപ്പിക്കുകയും ഒക്കെ ചെയ്ത അതുല്യ നടനാണ് സലീംകുമാർ. മലയാള സിനിമയുടെ ചരിത്രം എന്നെഴുതുമ്പോഴും സലീംകുമാർ എന്ന നടന്റെ സാന്നിധ്യം ഉണ്ടാകുമെന്നുള്ള കാര്യം ഉറപ്പാണ്. അദ്ദേഹത്തിന്റെ പെട്ടെന്നുള്ള ഈ വേർപാടിൽ മനസ്സുകൊണ്ട് അഗാധമായ ദുഃഖം ഈ അവസരത്തിൽ ഞാൻ രേഖപ്പെടുത്തുകയാണ്.
0: കലാഭവനിൽ തിളങ്ങി നിൽക്കുമ്പോൾ തന്നെ ആദ്യ സിനിമ 1996 ഇറങ്ങിയ ഇഷ്ടമാണ് 100 വട്ടം.
4: സിനിമ സ്റ്റൈലിലുള്ള തട്ടിക്കൊണ്ടുവരവും രജിസ്റ്റർ മാരേജും പോലീസ് പ്രൊട്ടക്ഷനും ഒക്കെ ആയി കല്യാണം കൂടി മാറി. പാർട്ടി ആണെങ്കിൽ അതിഗംഭീരം.
5: പക്ഷേ എന്തോ ഒരു കുറവ് തോന്നിക്കുന്നുണ്ട്.
4: ചെറു പ്രസാദേ, തന്റെ കല്യാണം ആവുമ്പോൾ ഇതിനേക്കാൾ വലിയൊരു വിരുന്ന ഞങ്ങൾ പ്രതീക്ഷിച്ചത്. തന്റെ ഒരു പാട്ടേ എങ്കിൽ പിന്നെ താമസിക്കണ്ട, ഒരു യുപ്പ ഡ്യുവറ്റ് ആയിക്കോട്ടെ. എങ്കിൽ താമസിക്കണ്ട, അടിച്ചു പൊളിയടോ ഒരു ദമ്പതി ഗാനം എങ്കിൽ എടുത്തടിയടാ.
0: ഒരു സീനിൽ പ്രത്യക്ഷപ്പെട്ട് മറിഞ്ഞ അദ്ദേഹം പക്ഷേ മിനി സ്ക്രീനിലൂടെ മലയാളികൾക്ക് പ്രിയങ്കരനായി. കോമിക്കോള എന്ന ഹാസ്യ പരിപാടിയിലൂടെ അദ്ദേഹത്തെ ഓർക്കുന്നു കോമിക്കോള പരിപാടിയുടെ സംവിധായക ഡയാന സിൽവസ്റ്റർ.
6: എനിക്ക് സലീം എന്റെ ഒരു ക്ലോസ് ഫ്രണ്ടാണ്. ഞങ്ങള് ഒരു ആർട്ടിസ്റ്റ് ഡയറക്ടർ ബന്ധമല്ലായിരുന്നു. കാരണം സലീം ഏഷ്യാനെറ്റില് ഞാൻ ഡയറക്ട് ചെയ്തിരുന്ന സിനിമയിലൂടെയാണ് ആദ്യം സ്ക്രീനിൽ വരുന്നത്. 94 or 95 എനിക്ക് കറക്റ്റ് ഓർമ്മ കിട്ടുന്നുള്ള അന്ന് എന്റെ ഫാദർ ആയിട്ടായിരുന്നു ആദ്യം പുള്ളിക്ക് കണക്ഷൻ, നാടകവുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് പിന്നീടാണ് ഞാൻ പരിചയപ്പെടുന്നത്. അപ്പൊ സിനിമാലയില് മിമിക്രിക്ക് മഹാരാജാസ് കോളേജിൽ നിന്ന് റെപ്രസെന്റ് ചെയ്ത് യൂണിവേഴ്സിറ്റിയിൽ പോയത് സലീമായിരുന്നു. അതിൽ ഫസ്റ്റ് കിട്ടി മിമിക്രി. അങ്ങനെയാണ് ഇതിൽ വരുന്നത്. അപ്പൊ വന്നിട്ട് അന്നത്തെ ആദ്യത്തെ സിനിമാലയില് അന്നൊരു സിംഗിൾ ആങ്കറിങ് ആയിരുന്നു, സിംഗിൾ ആർട്ടിസ്റ്റിന്റെ പെർഫോമൻസ് ആയിരുന്നു. പക്ഷെ അന്ന് ആദ്യമായിട്ട് സലീമും വേറൊരു ആർട്ടിസ്റ്റുമായിട്ട് ആദ്യം സിനിമാലയിൽ വരുന്നത്, ഈ സെക്കൻഡ് പേഴ്സൺ ആയിട്ട് വരുന്ന സലീമായിരുന്നു. അപ്പോ അന്നത്തെ പെർഫോമൻസ് കൊണ്ട് ഞാൻ വളരെയധികം ഇമ്പ്രസ്ഡ് ആയിരുന്നു. അപ്പൊ ഞാൻ സലീമിനോട് പറഞ്ഞു, സലീം അടുത്ത എപ്പിസോഡിലും വരണം. അപ്പൊ സലീം അന്ന് സലീം ഞമ്മള കോളേജിൽ നിന്ന് കഴിഞ്ഞ് കുറച്ച് നാളുകളായിട്ടുള്ള, എന്നിട്ട് പോലും സലീം പറഞ്ഞു ഇല്ല ഞാൻ വരില്ല, അപ്പോ ഒരു 4 മാസം കഴിഞ്ഞിട്ട് എന്നെ വിളിച്ചാൽ മതി. അപ്പൊ ഞാൻ ശരിക്കും പറഞ്ഞാൽ ഷോക്കായി പോയി. കാരണം ഒരു ആർട്ടിസ്റ്റും അങ്ങനെ ഈ എന്റെ കരിയറിൽ ഇതുവരെ ഒരു ആർട്ടിസ്റ്റും അങ്ങനെ പറഞ്ഞിട്ടില്ല. കാരണം ഒരു പ്രാവശ്യം വന്ന അടുത്തതിന് വിളിക്കാതിരിക്കരുത്, എന്നെ ഒഴിവാക്കരുത് എന്ന് പറഞ്ഞ് പറയുന്ന ആർട്ടിസ്റ്റാണ് എല്ലാവരും തന്നെ. അപ്പൊ സലീം പറഞ്ഞാൽ സലീമിന് ആ ക്വാളിറ്റി എപ്പോഴും പുള്ളി മെയിൻറ്റെയിൻ ചെയ്യാറുണ്ട്. അതായത് പുള്ളി അതിനുവേണ്ടി ഹാർഡ് വർക്ക് ചെയ്യും, അതിന്റെ സ്ക്രിപ്റ്റിന് വേണ്ടി ഒരുപാട് ദിവസങ്ങള് അതിനുവേണ്ടി സ്പെൻഡ് ചെയ്യാറുണ്ട്. അപ്പൊ അത് ചെയ്യുമ്പോ അത്ര സ്റ്റാൻഡേർഡിലെ പുള്ളി ചെയ്യാറുള്ളൂ. അതുകൊണ്ട് തന്നെ ഇപ്പോഴും പുള്ളി ചെയ്ത എപ്പിസോഡ്സ് ആളുകളുടെ മനസ്സിലുണ്ട്. അപ്പൊ ഇത് കണ്ടിട്ട് അന്നത്തെ ഞങ്ങളുടെ MD ആയ ശശികുമാർ സാർ പറഞ്ഞു, ധാരാളം ഈ ആർട്ടിസ്റ്റ് ഉണ്ട്, എനിക്ക് നേരിട്ട് കാണണമെന്ന് പറഞ്ഞ് പുള്ളിനെ പരിചയപ്പെടുത്തി. പുള്ളി പറഞ്ഞു സലീമിനെ വെച്ച് നമുക്ക് ഇയർലി വൺസ് ഒരു വലിയൊരു പ്രോഗ്രാം ചെയ്യണം, ഒരു 1 hour പ്രോഗ്രാം ചെയ്യണം. അന്ന് ഏഷ്യാനെറ്റിന്റെ തുടക്കമാണ്. അപ്പൊ ഒരു 1 hour പ്രോഗ്രാം ഒക്കെ റയറാണ്. അപ്പൊ അങ്ങനെ നമ്മുടെ ഫെസ്റ്റിവൽ ഓണത്തിന് അങ്ങനെ ഒരു 5-6 വർഷം സലാം സലീം എന്ന് പറഞ്ഞ ഒരു പ്രോഗ്രാം ചെയ്തിട്ടുണ്ട്. അതെല്ലാം ഹിറ്റായിരുന്നു. അതിൽ ആദ്യം ചെയ്തത് അന്ന് എന്റെ കേരളം എന്ന് പറയുന്ന ഒരു പ്രോഗ്രാം ഉണ്ട്, ചിന്താരവി സാറായിരുന്നു. അത് ഓരോ സ്ഥലങ്ങൾ ഇങ്ങനെ കണ്ട് അതിനെ കുറിച്ചുള്ള എക്സ്പ്ലനേഷൻ അങ്ങനെ ആ ഒരു ട്രാവലോഗായിരുന്നു. അപ്പോ ചിന്താരവി സാറിനെ ഇമിറ്റേറ്റ് ചെയ്തുകൊണ്ടാണ് സലീം ആദ്യം ചെയ്തത് ഈ സലാം സലീമിൽ. അതും ഭയങ്കര ഹിറ്റായിരുന്നു. അത് പല പ്രാവശ്യം റിപ്പീറ്റ് ചെയ്ത് ഇന്നും ആളുകൾ അതിലെ ഓരോ ഷോർട്സ് വരെ ഇങ്ങനെ പറയാറുണ്ട്. അതിലെ ഇത്ര കറക്റ്റായിട്ട് പെട്ടെന്ന് നമ്മൾ കണ്ടാൽ ചിന്താരവി സാറാണെന്ന് തോന്നിപ്പോവും. പിന്നെ അതിലെ നമ്മളെ എല്ലാ 1 hour പ്രോഗ്രാം ചെയ്തതെല്ലാം ഇന്നും ആളുകൾ ഓർത്തിരിക്കുന്നുണ്ട്. അന്ന് ഇന്നും സലീമിന്റെ ക്വാളിറ്റി എന്ന് പറഞ്ഞാൽ അന്ന് ആദ്യത്തെ എപ്പിസോഡിൽ വന്ന എങ്ങനെയാണ് എന്നോട് ബിഹേവ് ചെയ്തിരുന്നത്, ആ റെസ്പെക്ടും ആ സ്നേഹവും ഇന്നും ഉണ്ട്. അതങ്ങനെ പല ഈ ഹൈറ്റ്സിലെത്തുമ്പോൾ മിക്ക ആർട്ടിസ്റ്റും പഴയതൊക്കെ മറക്കും, പക്ഷെ സലീം അങ്ങനെ അല്ലായിരുന്നു. എന്നെ എപ്പോഴും എന്ത് ഫങ്ഷൻ ഉണ്ടെങ്കിലും, ഇപ്പൊ നാഷണൽ അവാർഡ് കിട്ടിയപ്പോ പോലും നമ്മളെ സിനിമയിലെ ഫുൾ ടീമിനെ വിളിച്ചൊരു വലിയ പാർട്ടി നടത്തി, എന്ത് പ്രോഗ്രാം ഉണ്ടെങ്കിലും നമ്മൾ ഉൾപ്പെടുത്താതെ ഇരിക്കൂല. പിന്നെ 50th ബർത്ത്ഡേ ഇതിനൊക്കെ നമ്മൾ ഒരു പ്രോഗ്രാം, അതുപോലെ വീട്ടിൽ എന്ത് ഫങ്ഷൻ ഉണ്ടെങ്കിലും വരും. ഒരു എന്തൊരു ഞമ്മളെ ആർട്ടിസ്റ്റ് ഡയറക്ടർ ബന്ധമല്ല, ഞങ്ങൾ എന്തൊരു ക്ലോസ് ഫ്രണ്ടാണ്. അപ്പൊ ഞാൻ എപ്പോഴും പുള്ളിയുടെ പടങ്ങൾ കണ്ടിട്ട്, ചിലപ്പോ നമ്മൾ ആദ്യം കാണുമ്പോൾ മിസ് ചെയ്യണ ചില സലീമിനെ നന്നായിട്ട് അറിയണോണ്ട് ഞാൻ സലീം ഈ ഡയലോഗിൽ ഇതിടാൻ പാടില്ലായിരുന്നു എന്നൊക്കെ ചോദിക്കാറ്. അപ്പൊ സലീമിനെ അത് കേൾക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. അപ്പൊ ഞാൻ എപ്പോഴും സലീമിന്റെ ഫിലിംസ് കണ്ടിട്ട് അതിന്റെ ഫീഡ്ബാക്ക് കൊടുക്കും. അപ്പൊ സലീം എന്നോട് ചോദിക്കുകയും ചെയ്യും, ഈ സിനിമ കണ്ടിട്ട് എന്ത് തോന്നി എന്റെ ക്യാരക്ടർ. അപ്പൊ അതുകൊണ്ട് തന്നെ 200-300 പ്രാവശ്യം ഇട്ട് കാണും, അത് കാണും. വന്നിട്ട് ഞാൻ സലീമിനോട് പറയാറുണ്ട്. അപ്പൊ ഇന്നലെയും ഞാനിരുന്ന് സലീമിന്റെ പ്രോഗ്രാം കോമഡി സീൻസ് കുറച്ച് കണ്ട്. അപ്പൊ അതെനിക്ക് വളരെയധികം ഷോക്കായി പോയി. അത് ഇങ്ങനെ ഒരു ഇതെന്ന് ഓർത്തിട്ട് പോലും ഇല്ല. പിന്നെ സലീം ഭയങ്കര സോഷ്യലി കമ്മിറ്റഡ് ആയിട്ടുള്ള ഒരു ആർട്ടിസ്റ്റ് ആണ്. ഡൽഹി റിട്ടയേർഡ് പിള്ളേരെ കുറിച്ച് ഒരു ഫിലിം ചെയ്ത് കമ്പാർട്ട്മെന്റ് എന്ന് പറയുന്നത്, അത് പുള്ളിയെടുത്ത ഇൻട്രസ്റ്റും ഇതൊക്കെ എന്നെ അത്ഭുതപ്പെടുത്തി. കാരണം എന്റെ സിസ്റ്റർ അതിലാണ് വർക്ക് ചെയ്യണത്, ഫാക്കൾട്ടിയാണ്. അപ്പോ എന്റെ സിസ്റ്ററായിട്ട് ഡിസ്കസ് ചെയ്യാൻ എത്രയോ പ്രാവശ്യം വീട്ടിൽ വന്ന് പിള്ളേരെ കണ്ട് സ്കൂളിൽ പോയി അതിനെക്കുറിച്ച് സ്റ്റഡി ചെയ്ത് റിസർച്ച് ചെയ്ത് അങ്ങനെ ഞാനപ്പോ പുള്ളിനെ അഡ്മയർ ചെയ്ത് പോയി. കാരണം കോമഡി ഇത് മാത്രമല്ല പുള്ളിയുടെ ഇത് സോഷ്യലി എന്തെങ്കിലുമൊക്കെ ചെയ്യണമെന്നുള്ള ആഗ്രഹം പണ്ടേ എനിക്കറിയാം, എന്നാലും ഇത്രത്തോളം ഉണ്ടെന്ന് ഞാൻ അന്നാണ് അറിയുന്നത്. അത് പക്ഷെ വേണ്ട വിധം ശ്രദ്ധിക്കപ്പെട്ടില്ല.

0: അപ്പടം. അതിൽ പുള്ളിക്ക് ഭയങ്കര സങ്കടം ഉണ്ടായിരുന്നു. എനിക്ക് എനിക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റിയിട്ടില്ല, കാരണം സലീം ഈ ലോകത്തില്ല എന്നുള്ളത് കാര്യം ആക്സെപ്റ്റ്. അപ്പൊ എനിക്ക് ആദരാഞ്ജലികൾ വേർഡ് പോലും യൂസ് ചെയ്യാൻ എനിക്കൊരു വിഷമം. കാരണം സലീം ഇപ്പോഴും നമ്മുടെ കൂടെ ഉണ്ട് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. എന്നാലും മൈ സോൾ റെസ്റ്റ് ഇൻ പീസ്.
1: മിനി സ്ക്രീനിലെ അദ്ദേഹത്തിന്റെ പ്രകടന മികവിൽ സിനിമയുടെ വാതിൽ വീണ്ടും തുറന്നു. 2000 തെങ്കാശി പട്ടണത്തിൽ ശ്രദ്ധേയമായ പ്രകടനം, ചിരിയുടെ മാലപ്പടക്കത്തിന് തിരികൊടുത്ത സലീം കാലമായിരുന്നു പിന്നീട്.
2: വൃത്തികെട്ട ശബ്ദം ഇതിനു മുമ്പ് കേട്ടിട്ടില്ലാത്തോണ്ട് ചോദിക്ക, താൻ ഏതാ?
3: ഞാനിവിടെ ഏറ്റവും പുതിയതാ. ഹൈ, ഇത് കേഡിയൻ കമ്പനിയുടെ വണ്ടിയാ?
2: വണ്ടി മാത്രമല്ല ഞാനും.
3: കണ്ട നന്നായി. കേഡി കമ്പനിയിലേക്കുള്ള വഴി ചോദിക്കാൻ ഇരിക്കുന്നു. ഞാനവിടെ ജോലി കിട്ടിയിട്ട് വന്നതാ മാനേജറായിട്ട്.
2: ഐശ്വര്യമായിട്ട് കേറിക്കോ, ഇത് കേഡി കമ്പനിയിലെ മാനേജർമാർക്ക് പലപ്പോഴും ആവശ്യം വരുന്ന വണ്ടിയാ.
1: വൺ മാൻ ഷോയിലെ ഭ്രാന്തൻ, സൂത്രധാരനിലെ പെൺവേഷം കെട്ടിയാടുന്ന ലീലാകൃഷ്ണൻ, മീശമാധവനിലെ കേസില്ലാ വക്കീൽ മുകുന്ദനുണ്ണി, മഴത്തുള്ളിക്കിലുക്കത്തിലെ മായാണ്ടി, ചതിക്കാത്ത ചന്തുവിലെ ഡാൻസ് മാസ്റ്റർ വിക്രം, പുലിവാൽ കല്യാണത്തിലെ മണവാളൻ, അങ്ങനെ എണ്ണിയാലൊടുങ്ങാത്ത കഥാപാത്രങ്ങളായി വ്യത്യസ്ത ഗെറ്റപ്പിൽ അദ്ദേഹം പ്രേക്ഷകരെ ചിരിപ്പിച്ചു. അദ്ദേഹത്തിന്റെ പല ഡയലോഗുകളും ഭാഷാശൈലി പോലുമായി. ഇനി ബിരിയാണി കൊടുക്കുന്നുണ്ടെങ്കിലോ, ചേഞ്ച് വേണമത്രേ ചേഞ്ച്, ഇതൊക്കെ എന്ത് തുടങ്ങി അദ്ദേഹത്തിന്റെ ഒരു ഡയലോഗ് പറയാത്ത ഒരു ദിവസം പോലും ഒരു മലയാളിക്കും ഉണ്ടാവില്ല.
4: ലാലു അലക്സ് സലീം കുമാറിനെ ഓർക്കുന്നു.
5: വർഷങ്ങൾ പഴക്കമുള്ള അല്ലെങ്കിൽ അടുപ്പമുള്ള ഒരു കലാകാരനായിരുന്നു എനിക്ക് സലീം കുമാർ. പോലീസ് ഓർക്കസ്ട്ര എന്ന് പറയുന്ന ഒരു സിനിമയിൽ അഭിനയിക്കാൻ ചെല്ലുമ്പോഴാണ് ഞാൻ അദ്ദേഹവുമായി പരിചയപ്പെടുന്നതും അഭിനയം ഒന്നിച്ച് വർക്ക് ചെയ്യാൻ തുടങ്ങുന്നതും. അതിനുശേഷം പല പടങ്ങളിലും ഒന്നിച്ച് വർക്ക് ചെയ്യാൻ എത്തു. അദ്ദേഹത്തിന്റെ പല പടങ്ങളും ഞങ്ങൾക്ക് വളരെ ഇഷ്ടമുള്ള കഥാപാത്രം ആണ്. ഒരു അതുല്യ കലാകാരൻ ആയിരുന്നു സലീം കുമാർ എന്നതിന് ഒരു സംശയമില്ല. കേരളത്തിലെ ജനങ്ങളും ഞാനും എല്ലാം മുന്നടങ്ങ് ഇഷ്ടപ്പെടുന്ന ഒരു കലാകാരനായിരുന്നു. അതിനാൽ ഉപരിയായി അദ്ദേഹം നല്ലൊരു സഹൃദയനായ ഒരു മനുഷ്യനും കൂടിയായിരുന്നു. സലീം കുമാറിന് സലീം കുമാറിന്റേതായ ഒരു വ്യക്തിത്വമുള്ള ഒരാളായിരുന്നു, ഒരു ക്യാരക്ടറുള്ള ആളായിരുന്നു. സങ്കടമുണ്ട്, മനസ്സിലൊരു വേങ്ങലുണ്ട്, അദ്ദേഹത്തിന്റെ ആത്മാവിന്റെ ശാന്തിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അദ്ദേഹത്തിന്റെ വിയോഗം താങ്ങാനുള്ള ശക്തി അദ്ദേഹത്തിന്റെ കുടുംബാംഗങ്ങൾക്ക് ഉണ്ടാകട്ടെ എന്ന് മനസ്സുകൊണ്ട് പ്രാർത്ഥിക്കുന്നു.
1: ചിരിപ്പിച്ചു നിന്ന സലീം കുമാർ പ്രേക്ഷകരെ കരയിപ്പിച്ച സിനിമയായിരുന്നു 2005 അച്ഛനുറങ്ങാത്ത വീട്. കൂട്ടബലാത്സംഗത്തിനിരയായ പെൺകുട്ടിയുടെ നിസ്സഹായനായ അച്ഛനായി അദ്ദേഹം ജീവിച്ചപ്പോൾ ആ വർഷത്തെ മികച്ച രണ്ടാമത്തെ നടനുള്ള സംസ്ഥാന പുരസ്കാരവും ലഭിച്ചു. ഹജ്ജിന് പോകാനുള്ള പണം സ്വരുക്കൂട്ടാൻ കഷ്ടപ്പെടുന്ന അബുവായി പകർന്നാടിയ ആദാമിന്റെ മകൻ അബു എന്ന ചിത്രം 2010 മികച്ച നടനുള്ള ദേശീയ പുരസ്കാരവും സംസ്ഥാന പുരസ്കാരവും നേടിക്കൊടുത്തു. 2015 കമ്പാർട്ട്മെന്റ് എന്ന ചിത്രം സംവിധാനം ചെയ്തുകൊണ്ടാണ് അദ്ദേഹം സിനിമയുടെ പിന്നണിയിലേക്ക് പ്രവേശിക്കുന്നത്. 2017 അദ്ദേഹം സംവിധാനം ചെയ്ത കറുത്ത ജൂതൻ എന്ന സിനിമയ്ക്ക് അക്കൊല്ലത്തെ മികച്ച കഥയ്ക്കുള്ള സംസ്ഥാന പുരസ്കാരം ലഭിച്ചു.
2: അപ്പോ ശരി,
6: മരിച്ചവരൊന്നും മിണ്ടുന്നില്ല, മരിച്ചവരൊന്നും കാണുന്നുമില്ല. ഒന്നും മിണ്ടാത്തവനോ ഒന്നും കാണാത്തവനോ മരിച്ചും പോകുന്നു. പ്രാണരക്ഷാർത്ഥം ഇവിടെ ചേക്കേറിയ ദേശാടന കിളികൾ ശപിക്കപ്പെട്ട ഒന്നിന് മാത്രം ഇവിടെ ഉപേക്ഷിച്ചുകൊണ്ട് പറന്നാകുന്നു. ഇതിനിടയിൽ മാളാക്കായലിലൂടെ ഒരുപാട് വെള്ളം ഒഴുകിപ്പോയി. നിന്നിരുന്ന സ്മാരകങ്ങളിൽ പലതും മണ്ണോട് മണ്ണടിഞ്ഞു. പ്രകൃതിയോട് മല്ലടിച്ചു നിന്ന സ്മാരകങ്ങളിൽ പലതിനും മാളയിലെ മനുഷ്യരോട് ചെറുത്തു നിൽക്കാൻ കെൽപ്പില്ലായിരുന്നു. അവരതിനെ പൊളിച്ചു മാറ്റി, അവയ്ക്കുമേൽ പുതിയവ പടുത്തുയർത്തി. ലോകത്തുള്ള എല്ലാ യഹൂദന്മാരുടെയും അലച്ചിൽ അവസാനിച്ചപ്പോഴും ഇലിയാഹു ജൂതന്റെ മകന്റെ അലച്ചിൽ മാത്രം ഇന്നും തുടരുകയാണ്.
1: ഗൗരവ സ്വഭാവമുള്ള സിനിമകൾ മാത്രമല്ല തന്റെ തട്ടകമായ തമാശയും വഴങ്ങുമെന്ന് തെളിയിച്ചതായിരുന്നു 2018 സംവിധാനം ചെയ്ത ദൈവമേ കൈതൊഴാം കെ കുമാറാക്കണം എന്ന ആക്ഷേപഹാസ്യ സിനിമ. സ്വതസിദ്ധമായ ചിരിയും ശബ്ദവും സലീം കുമാറിന്റെ ട്രേഡ് മാർക്കായിരുന്നു. കോഫി അറ്റ് എം ജി റോഡ് എന്ന വിനീത് ശ്രീനിവാസൻ ആൽബത്തിൽ പലവട്ടം കാത്തുനിന്ന കാമുകനായി അദ്ദേഹം തൃത്തമാടി. അലമാര എന്ന ചിത്രത്തിൽ അലമാരയ്ക്കും ഉട്ടോപ്പിയയിലെ രാജാവ് എന്ന ചിത്രത്തിൽ കാക്കയ്ക്കും അദ്ദേഹം ശബ്ദമായിട്ടുണ്ട്. തല്ലുമാല എന്ന ചിത്രത്തിലെ ഓളെ മെലഡി എന്ന പാട്ടിലെ പ്രണയഗാധികനായി ജെൻസി കുട്ടികൾക്കും അദ്ദേഹം പ്രിയങ്കരനായി.
2: കന്നം പിന്നം വാരി വിതറിക്കൊണ്ട് അവൻ വരികയാണ്. ആര് വരാണ്? ഞമ്മളെ മജനു. എങ്ങനെയാ വരണത്? കുതിരപ്പുറത്ത്. ലൈല നിക്കേണ്. ലൈല എങ്ങനെയാ നിക്കണത്? മാലുവില്ലങ്ങാടിയിലെ പൂക്കള് വിൽക്കണ നേഴ്സറിയിലെ വെളിച്ചപ്പൂക്കള് പൂത്തു നിൽക്കണ സിതറത്തുൽ മുൻതഹ മാതിരി. എന്തിപ്പിന്റെ പരാളം?
1: രംഗബോധമില്ലാത്ത കോമാളിയായി വന്ന മരണം അദ്ദേഹത്തെ തട്ടിയെടുത്തെങ്കിലും സലീം കുമാർ ജീവിക്കും. വാട്സാപ്പ് സ്റ്റിക്കറുകളായി, സോഷ്യൽ മീഡിയ മീമുകളായി, തമാശകളായി, ചിരിയായി മലയാളി ഉള്ളിടത്തോളം കാലം.
2: ഈശ്വര, ഇവിടെ ആരില്ലല്ലോ ഇതൊന്ന് പറഞ്ഞു ചിരിക്കാനായിട്ട്.
1: ചിരിയോടെ വിട. നടൻ സലീം കുമാറിന് ആദരാഞ്ജലികൾ അർപ്പിച്ചുകൊണ്ടുള്ള പ്രത്യേക പരിപാടി. നിർവഹണം റിയാസ് കളപ്പുരയിൽ ടി സുരേഷ്. അവതരണം ആകാശവാണി കൊച്ചി നിലയം.

ആകാശവാണി കണ്ണൂർ. ഇപ്പോൾ ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. ആദ്യഗാനം ശങ്കർ മഹാദേവൻ, രമേശ് നാരായൺ എന്നിവർ പാടിയത്. ചിത്രം ആദാമിന്റെ മകൻ അബു. റഫീഖ് അഹമ്മദിന്റെ രചന, രമേശ് നാരായണന്റെ സംഗീതം.

ഗിരീഷ് പുത്തഞ്ചേരിയുടെ വരികൾക്ക് എസ് ബാലകൃഷ്ണന്റെ സംഗീതം. യേശുദാസും ചിത്രയും പാടിയത് ചിത്രം ഇഷ്ടമാണ് 100 വട്ടം.

ഒരറിയിപ്പ്. നാളെ ഉച്ചയ്ക്ക് 2:30 ഗൃഹരശ്മിയിൽ പാമ്പുകളിൽ നിന്ന് എങ്ങനെ സുരക്ഷിതരാവാം, ഈ വിഷയത്തിൽ ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് മലബാർ റെസ്ക്യൂ സെന്റർ ഫോർ വൈൽഡ് ലൈഫിലെ പ്രൊജക്ട് കോർഡിനേറ്റർ ശ്രീനന്ദൻ വിജയകുമാർ മറുപടി പറയുന്നു. ശ്രോതാക്കൾക്ക് വിളിക്കാം 0497295600 എന്ന നമ്പറിൽ. നാളെ ഉച്ചയ്ക്ക് 2:30 മുതൽ 3:30 വരെ. അറിയിപ്പ് കഴിഞ്ഞു. ആകാശവാണി കണ്ണൂർ. ഇപ്പോൾ ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. ആദ്യ ഗാനം യേശുദാസ് പാടിയത്, ചിത്രം പരിണയം. യൂസഫലി കേസരിയുടെ രചന, രവി ബോംബെയുടെ സംഗീതം.

ഗിരീഷ് പുത്തുംശ്ശേരിയുടെ വരികൾക്ക് എം ജയചന്ദ്രന്റെ സംഗീതം. പാടിയത് പി ജയചന്ദ്രൻ. ചിത്രം അകലെ.

ഈ ഗാനം യേശുദാസ് പാടിയത്. ചിത്രം നമ്പർ വൺ സ്നേഹതീരം, ബാംഗ്ലൂർ നോർത്ത്. ഗിരീഷ് പത്തിൻചേരിയുടെ വരികൾ, ജെറി അമൽദേവിൻ്റെ സംഗീതം.

ആകാശവാണി കണ്ണൂർ. ഇപ്പോൾ സമയം 11 മണി കഴിഞ്ഞ് 15 മിനിറ്റ്. ഈ നിലയത്തിൽ നിന്നുള്ള ഇന്നത്തെ പരിപാടികൾ സമാപിക്കുന്നു. അടുത്ത പ്രക്ഷേപണം നാളെ രാവിലെ 5:50 ആരംഭിക്കും. ജയ്ഹിന്ദ്.